മായന മോഹം. അപ്പം മോഹിക്കാനും ഭയപ്പെടാനും വേണ്ടി അല്ലാഹു നിങ്ങൾക്കെന്ത് ചെയ്യുന്നു? ബർഖിനെ, മിന്നലിനെ കാണിച്ചു തരുന്നു. ഹുവല്ലദി, അവൻ യാതൊരുവനാകുന്നു. യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അൽ ബർഖ, മിന്നലിനെ, ഖൗഫൻ, പേടിക്കുവാനായിട്ട്. വത്വമഅ, അതേപോലെ തന്നെ ഭയപ്പെടാനുമായിട്ട്. അപ്പൊ അല്ലാഹു സുബഹാനഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനല്ലാഹു ഉപയോഗിക്കുന്നതാകട്ടെ നമ്മുടെ നിത്യ അനുഭവങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളെയാണ്. ഒരു മിന്നൽ പെട്ടെന്നുണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അതിൻ്റെ ശക്തമായ തിളക്കം അല്ലേ? അത് കാണുമ്പോൾ മനുഷ്യൻ എന്തു ചെയ്യുന്നു? ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്ന് എന്തുണ്ടാകുന്നു? മഴയുണ്ടാകുന്നു. അപ്പം മഴയുണ്ടാകുമ്പോഴോ നമുക്ക് ത്വമഅ്, അതിൻ്റെ ഉപയോഗം അല്ലേ? മഴ, വെള്ളം വേണല്ലോ പടച്ചോനെ. ഓ, എന്തൊരു തണുപ്പുണ്ടാവട്ടെ പടച്ചോനെ, ഇന്ന് നല്ലൊരു തണുപ്പിൽ കിടന്നുറങ്ങാമല്ലോ. അപ്പൊ ത്വമഅ്, മോഹം. അപ്പൊ ഇതാണ് ഖൗഫും ത്വമഅും, പേടിയും മോഹവും. അപ്പോ അല്ലാഹു സുബഹാനഹു തആലയാണ് എന്ത് ചെയ്യുന്നത്? ഹുവല്ലദി യുരീകുമുൽ ബർഖ ഖൗഫം വത്വമഅ. അല്ലാഹു ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്ക് ബർഖിനെ കാണിച്ചു തന്നവനാണവൻ. തീർന്നില്ല, വയുൻചി ഊ, അവൻ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്തിനെ? അസ്സഹാബ്. സഹാബ് എന്താണ്? മേഘം, മേഘങ്ങൾ. ആ മേഘങ്ങളുടെ പ്രത്യേകത എന്താണ്? അസ്സിഖാൽ, സഖിലുള്ളതാണ്. അമ്മാമൻ സഖുലത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, കനമുള്ളവ. അപ്പൊ കനമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോ സിഖാൽ എന്ന് പറഞ്ഞു അല്ലേ, മേഘങ്ങളെയാണ് സിഖാൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ആ മേഘങ്ങളിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരം, അതാണ് സൂചിപ്പിക്കുന്നത്. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമായതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അല്ലാഹു മിന്നലിനെക്കുറിച്ച് പ്രസ്താവിച്ചത്. അപ്പൊ വയുസബ്ബിഹുർ റഅദു ഹുവല്ലദി, അവനത്രേ യുരീകുമുൽ ബർഖ, മിന്നലിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നവൻ. എന്തിന്? ഖൗഫൻ, ഭയപ്പെടുത്തുവാനായിട്ട്. വത്വമഅ, പ്രതീക്ഷിക്കുവാനായിട്ട്. വയുൻഷിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അസ്സഹാബ, മേഘങ്ങളെ. അസ്സിഖാൽ, ഖനപ്പെട്ടവയായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി പതിമൂന്നാമത്തെ ആയത്ത് നോക്കൂ. വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി വയുർസിലുസ് സവാഇഖ ഫയുസീബു ബിഹാ

0: എന്താണ് വാക്കർത്ഥങ്ങൾ നോക്കൂ. വയുസബ്ബിഹു, അവന് തസ്ബീഹ് നടത്തുന്നു. ആര്? അർറഅദു, ഇടി, ഇടിമുഴക്കം. ഇടിമുഴക്കം അവന് തസ്ബീഹ് നടത്തുന്നു. എങ്ങനെ? ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്. അപ്പോ അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു. വൽ മലായിക്കത്തു, മലക്കുകളും. മിൻ ഖീഫത്തിഹി, അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും എന്തു ചെയ്യുന്നു? തസ്ബീഹ് നടത്തുന്നു. തീർന്നില്ല. വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു. എന്തിനെ? അസ്സവായിഖ, സവായിഖുമാന ഇടിത്തി, സവായിഖുമാന ഇടിത്തീനെ അവൻ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ ഇടിത്തി എന്തു ചെയ്യുന്നു? ഫയുസീബു ബിഹ, അവൻ എന്തു ചെയ്യുന്നു? ആ ഇടിത്തിയെ കൊണ്ട് ബാധിപ്പിക്കുന്നു. മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇടിത്തി ബാധിക്കുന്നു. എന്നിട്ടോ, വഹും, അവരാകട്ടെ. യുജാദിലൂന, ജാദല യുജാദിലുമാന തർക്കിക്കുന്നു. ഫില്ലാഹി, അള്ളാഹുവിൽ അവർ തർക്കിക്കുന്നു. വഹുവാ, അവനത്ര അഥവാ അള്ളാഹു ആകട്ടെ, ഷദീദുൽ മിഹാൽ, ഷദീദുമാന ശക്തിയുള്ളവനാണ്, ഊക്കുള്ളവനാണ്. പിന്നെയോ, മിഹാൽ ഹീലത്തുള്ളവൻ, തന്ത്രശാലിയുമാകുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? വയുസബ്യഹുർറഅദു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു, പ്രകീർത്തനം നടത്തുകയും ചെയ്യുന്നു. ഇടി, അതാണ് റഅദ്. വൽ മലായികതു മിൻ ഖീഫതിഹി, അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. വയുർസിലു സവായിഖ, അവനെന്തു ചെയ്യുന്നു? സവായിഖിനെ പറഞ്ഞയക്കുന്നു. സവായിഖ് മഅന ഇടിത്തീയിനെ പറഞ്ഞയക്കുന്നു. എന്നിട്ടോ, ഫയുസീബു ബിഹാ മയ്യശാ, എന്നിട്ട് ആ ഇടിത്തി അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ ബാധിപ്പിക്കുന്നു. വഹും, അവരാകട്ടെ, യുജാദിലൂന, തർക്കിക്കുന്നവരാണ്. ഫില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ. വഹുവ, അവനാകട്ടെ, ശദീദുൽ മിഹാൽ, ശക്തിമാനായ തന്ത്രശാലിയാകുന്നു. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം ഇവിടെ എന്താണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്? മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. മലക്കുകൾ എന്തു ചെയ്യുന്നു? അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുന്നു. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി എങ്ങനെയാണ് അള്ളാഹുവിന് തസ്ബീഹ് നടത്തുക? അതിൻ്റെ മറുപടി ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന, ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണ്? അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നു മാത്രമേ നമുക്ക് ഊഹിക്കാൻ തരമുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇടിയും ഇതിൽ നിന്നൊഴിവല്ല. ഇടിവാളിൻ്റെ ഭയങ്കരത, അതുമൂലമുണ്ടാകാറുള്ള അത്യാഹിതങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല, വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ ഒരു ഒരു നൊടിയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെയും ആപത്തുണ്ടാകുന്നു. ഉണ്ടാവുന്നില്ലതാനും അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാ, എന്നിട്ടവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ അവയെ ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനിയോ അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രവാചകൻ ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അള്ളാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ, അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇടി കേൾക്കുമ്പോൾ നബി ഇപ്രകാരം പറഞ്ഞിരുന്നു: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പ്രവാചകൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബ് നമ്മുടെ ചുറ്റുപാടുമുള്ള നിത്യ അനുഭവങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ആ ഒരു ശക്തി മഹാത്മ്യങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഈ ആയത്തിൽ കണ്ടത്. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകല്ലാഹു ഖൈറാ, ബാരകല്ലാഹു ഫീക്. ഹൃദയവസന്തത്തിൻ്റെ ഈയൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ സൂറത്തുർ റഅദാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12-13 വചനങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചത്. ഇടിയും മഴയും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്ന ആശയമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. ഹസൻ അൻസാരി ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എടുത്തത്.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സുസമ്മതനായ മധ്യസ്ഥൻ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് സുസമ്മതനായ മധ്യസ്ഥൻ എന്ന അധ്യായമാണ്. ആർക്കിടയിലും പ്രശ്നമുണ്ടായാൽ മധ്യസ്ഥനായി എല്ലാവരും തിരഞ്ഞെടുക്കാറ് മുഹമ്മദ് നബിയെ ആയിരുന്നു. നബിയുടെ 35-ാമത്തെ വയസ്സിൽ കഅബ പുതുക്കിപ്പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. മുമ്പുണ്ടായിരുന്ന വെള്ളപ്പൊക്കവും തീപിടുത്തവും കാരണം കഅബക്ക് ഫലക്ഷയം സംഭവിച്ചിരുന്നു. അതിനാലാണ് അത് പുതുക്കിപ്പണിയാൻ അവർ തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പ് നാം കേട്ടതാണ്. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അവസാനിക്കാറായപ്പോൾ കഅബയിൽ പണ്ടുമുതലേ ഉള്ള പവിത്രമായ ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് ആരാണ് വെക്കുക എന്നതിൽ അറബി ഗോത്രക്കാർക്കിടയിൽ വലിയ തർക്കവും വാഗ്വാദവും ഉണ്ടായി. ഒരു വലിയ യുദ്ധത്തിലേക്ക് പ്രശ്നം എത്തുന്ന സാഹചര്യമുണ്ടായി. ആ കല്ല് അതിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നവർക്ക് അവർക്കിടയിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ ഗോത്രക്കാരും അതിനുവേണ്ടി തർക്കിക്കുന്നതും അവകാശവാദം ഉന്നയിക്കുന്നതും. അവസാനം അവർ എല്ലാവരും കൂടി ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനമായി. പല അഭിപ്രായങ്ങളുമുണ്ടായി. ഇനി ആദ്യമായി ആരാണോ ഇവിടേക്ക് വരുന്നത് അവരുടെ തീരുമാനം നടപ്പിലാക്കാം എന്ന അഭിപ്രായത്തെ എല്ലാവരും സ്വീകരിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനപ്രകാരം അവിടേക്ക് ആദ്യം വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നബിയെ കണ്ട മാത്രയിൽ അവർ പറഞ്ഞു, ജാ അൽ അമീൻ, യാ മുഹമ്മദ് റളീനാബിക്, വിശ്വസ്തൻ വന്നു, മുഹമ്മദേ നിന്നിൽ ഞങ്ങൾ തൃപ്തരാകുന്നു. നീതിയോടെ നബി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. നബി അവരോട് വലിയ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിൽ ആ കല്ല് വെച്ചു. പിന്നീട് എല്ലാ ഗോത്രക്കാരുടെയും പ്രതിനിധികളോടും തുണിയുടെ അറ്റങ്ങളിൽ പിടിക്കാൻ പറഞ്ഞു. ശേഷം എല്ലാവരോടും അത് വെക്കേണ്ട സ്ഥാനത്തേക്ക് ഉയർത്താൻ ആവശ്യപ്പെട്ടു. അവർ ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിയിൽ നിന്നും കല്ലെടുത്ത് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ആർക്കും പ്രത്യേകം തർക്കിക്കാൻ ഇടയില്ലാത്ത വിധം. എന്നാൽ എല്ലാ ഗോത്രക്കാർക്കും അതിനുള്ള അവസരം ലഭിക്കത്തക്ക രൂപത്തിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിപരമായ ഇടപെടൽ. പവിത്രമായ ആ കല്ല് പവിത്രമായ കരങ്ങളാൽ അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്തേക്ക് വെക്കുന്നവർക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം മുഹമ്മദ് നബിക്ക് ലഭിക്കുകയും ചെയ്തു. നാട്ടിലെ തിന്മകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്തായിരുന്നു എന്നത് നാം മനസ്സിലാക്കി. നാട്ടിലെ ഏത് നല്ല കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നല്ല സഖ്യങ്ങളിലും എഴുത്തുകൾ കൈമാറുന്നതിലും ചർച്ചകളിലും കരാറുകളിലും അവിടുന്ന് സഹകരിച്ചിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ മർദ്ദിതർക്ക് വേണ്ടി നാം ഒരുമിക്കണമെന്നും മർദ്ദകന്മാരുടെ പിടിയിൽ നിന്നവർക്ക് രക്ഷ ലഭിക്കുവാൻ വേണ്ടി ഓരോ ഗോത്രതലവന്മാരും സഖ്യകരാറിൽ ഒപ്പിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും അതിലുണ്ടായിരുന്നു. എന്നാൽ അവർക്കിടയിലെ വൃത്തികെട്ട ഒരു ആഘോഷത്തിലും അവിടുന്ന് പങ്കെടുത്തതുമില്ലായിരുന്നു. മക്കക്കാർ തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശത്തിലാണെന്ന് അവകാശപ്പെടുന്നവരായിരുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തെ ആരാധിക്കുന്നതിലേക്ക് വഴിമാറി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും മക്കയിൽ നിർമ്മിച്ച കഅബയിൽ അവരുടേത് അടക്കമുള്ള ചിത്രങ്ങളും വിഗ്രഹങ്ങളും സ്ഥാപിച്ചു. ഇബ്രാഹിം നബിയുടെ ആദർശത്തിന് വിരുദ്ധമായി അവർ ജീവിച്ചു. എന്നിട്ടും ഞങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണെന്ന് അവർ അവകാശപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ പ്രചരിപ്പിച്ച യഥാർത്ഥ വിശ്വാസം അണഞ്ഞു പോകാത്ത വിധത്തിൽ അതനുസരിച്ച് ജീവിച്ചിരുന്ന ഒറ്റപ്പെട്ട ചിലരെങ്കിലും മക്കയിൽ ഉണ്ടായിരുന്നു. വറഖത്ത് ബിനു നൗഫൽ, സയ്ദ് ബിനു നുഫൈൽ പോലുള്ളവർ അതിൽപ്പെട്ടവരാണ്. ഇതുപോലുള്ള ആളുകളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തെപ്പറ്റി പഠിച്ചും കേട്ടും അറിഞ്ഞത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ കൂടെ കച്ചവടത്തിനായി പല ഭാഗങ്ങളിലേക്കും യാത്ര പോകാറുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയല്ലോ. മക്കയിലെ വർത്തക പ്രമുഖയായ സമ്പന്നയായ വലിയ ഗോത്രമഹിമയുള്ള സദ്വൃത്തയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ കച്ചവട ചരക്കുകളുമായി ആളുകളെ സിറിയയിലേക്ക് അയക്കാറുണ്ടായിരുന്നു. ആ കാലത്ത് നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും മക്കയിൽ പരസ്യമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവ മഹിമ മനസ്സിലാക്കി. സാധാരണ ഒരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയ ചരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച് ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഈ കാലത്തൊന്നും നബി പ്രവാചകനായിരുന്നില്ലെന്നത് നാം മറന്നുപോകരുത്. മൈസറ എന്നു പേരുള്ള ഒരു ബ്രദ്യൻ ഖദീജ റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു. മൈസറയെയും ഷാമിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ കൂടെ അവർ അയക്കാറുണ്ടായിരുന്നു. നബിയുടെ കൂടെയും ഈ ബ്രദ്യൻ ഉണ്ടായിരുന്നു. കച്ചവടം കഴിഞ്ഞ് വമ്പിച്ച ലാഭവുമായി ഇരുവരും ഷാമിൽ അഥവാ ഇന്നത്തെ സിറിയയിൽ നിന്ന് മടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ അത് ഏറെ സന്തോഷമുണ്ടാക്കി. കൂടാതെ ബ്രദ്യൻ മൈസറയുടെ യാത്രയിലെ പറഞ്ഞാൽ തീരാത്ത ആ ചെറുപ്പക്കാരനിൽ നിന്നുണ്ടായ നല്ല അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും നിർമ്മല ഗുണങ്ങളുമെല്ലാം കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ സന്തോഷം വാനോളമുയർന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ തന്റെ ഒരു കൂട്ടുകാരി മുഖേന നബിയുടെ കുടുംബത്തിലേക്ക് ഈ കാര്യം അറിയിച്ചു. അന്ന് നബിക്ക് പ്രായം 25 ആയിരുന്നു. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ അതിനു മുമ്പ് 2 തവണ വിവാഹിതയായിട്ടുണ്ട്. അന്നവർക്ക് 40 വയസ്സായിരുന്നു എന്നതാണ് പ്രസിദ്ധമായ അഭിപ്രായം. വേറെയും അഭിപ്രായങ്ങൾ പൂർവികരും ആധുനികരുമായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ്. 28 വയസ്സായിരുന്നു അന്ന് ഖദീജയുടെ പ്രായം എന്ന് ഇമാം ഹാക്കിം റഹിമഹുല്ല അൽ മുസ്തദ്റക്കിൽ സനദ് കൊടുക്കാതെ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഈ അഭിപ്രായത്തിന് ഉപോൽപ്പലകമായ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞതും കാണാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തതിനു ശേഷം അവർ 6 തവണ പ്രസവിച്ചിരുന്നു. 2 ആൺമക്കളെയും 4 പെൺമക്കളെയും. സാധാരണഗതിയിൽ ഒരു സ്ത്രീ 50 വയസ്സാകുമ്പോഴേക്ക് ആർത്തവം നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ടല്ലോ. അതിനാൽ ഇത് 28 വയസ്സായിരുന്നു എന്നതിനാണ് ബലം നൽകുന്നത് എന്നാണ് ഈ പക്ഷക്കാർ പറയുന്നത്. 2 ആയിരുന്നാലും ഇതൊരു തർക്കവിഷയമായി കൂട്ടേണ്ടുന്ന ഒരു കാര്യമല്ലാത്തതിനാൽ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്നില്ല. യുവാവായ മുഹമ്മദ് നബി ആദ്യമായി വിവാഹം ചെയ്തത് തന്നേക്കാൾ പ്രായമുണ്ടായിരുന്ന വിധവയായ ഒരു സ്ത്രീയെയാണ്. സ്നേഹത്തോടെയും ആദരവോടെയും ഇരുവരും തങ്ങളുടെ ദാമ്പത്യം മുന്നോട്ടു കൊണ്ടുപോയി. അവരുടെ മരണം വരെ മറ്റൊരു വിവാഹത്തെപ്പറ്റി അവിടുന്ന് ചിന്തിച്ചിട്ടുപോലുമില്ലായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയോട് നബിക്കുണ്ടായിരുന്ന സ്നേഹം അങ്ങേയറ്റമായിരുന്നു. മറ്റു ഭാര്യമാർക്ക് പോലും അല്പം നീരസമുണ്ടാകും വിധം അവരുടെ കാലശേഷവും നബി അവരോടുള്ള സ്നേഹം സ്മരിക്കുമായിരുന്നു. നബിക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ ആദ്യം വിശ്വസിച്ചത് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വഹയി ലഭിച്ചപ്പോൾ പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് ഓടിവന്ന പ്രവാചകനെ ക്ഷമാശ്വസിപ്പിച്ചതും ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഈ കാര്യങ്ങളിലൊന്നും ആർക്കും തർക്കമില്ല. നബിയുടെ പത്നിമാർ അഥവാ ഉമ്മഹാത്തുൽ മുഖ്മിനീൻ വിശ്വാസികളുടെ മാതാക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. ഉമ്മഹാത്തുൽ മുഖ്മിനീങ്ങളുടെ പേരെണ്ണുമ്പോൾ ആദ്യം വിശ്വാസികളുടെ നാവിൽ വരുന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടേതാണ്. ഖുറൈശികളിലെ സമ്പന്നയായ ഉന്നത സ്ഥാനക്കാരിയായ ധനാധിക്യത്താൽ കീർത്തിയുള്ള ഖദീജ റളിയല്ലാഹു അൻഹ അനാഥനും ദരിദ്രനുമായ മുഹമ്മദ് നബിയെ വിവാഹം അന്വേഷിക്കുന്നതിൽ പരിഗണിച്ചത് അവിടുത്തെ സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അടങ്ങിയ സൽസ്വഭാവത്തെയായിരുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം കേൾക്കാം.
0: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, സുസമ്മതനായ മധ്യസ്ഥൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
2: സയ്യിദുൽ ഇസ്തിഗ്ഫാർ.
0: اللهم انت ربي لا اله الا انت.
1: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت. اعوذ بك من شر ما صنعت. ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. اللهو നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കും, എന്നാൽ അള്ളാഹുവിൻ്റെ നീതിയും വിധിയും ഒരിക്കലും മാറുന്നില്ല. മാറ്റമില്ലാത്ത സത്യത്തിൻ്റെ കൂടെ മരണം വരെ ചലിക്കാൻ കഴിയട്ടെ നമുക്കോരോ ദിവസവും.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് സഫീർ അൽ ഹിക്കമിയുടെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. ഇന്ന് 2026 ജൂലൈ 25
1: ഹിജ്റ വർഷം 1448 സഫർ 10
0: കൊല്ലവർഷം 1201 കർക്കിടകം 9.

0: എന്താ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയാണ്. പരസ്പരമുള്ള പ്രാർത്ഥന അതൊരു വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കാനും പ്രയാസങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കുവാനുമുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേർന്ന് കഴിഞ്ഞു.
1: അതെ, സലാം പറഞ്ഞിട്ട് കുറേ ആളുകൾ രാവിലെ ഇപ്പോൾ ഈ സമയം മോർണിംഗ് ലൈവിൽ നമ്മുടെ കൂടെയുണ്ട്. ജസ്റ്റ് കുറച്ചാളുകൾ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിക്കുന്നു. റുക്സാനായം, അതുപോലെ തന്നെ അമീറ ബിൻതി യാസിർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, സുഹൈബ വളപട്ടണം, സീനത്ത് പാലക്കാട്, മോസിന മഞ്ചേരി, നഫീസ പി എ താമരശ്ശേരി, നബീൽ, ആയിഷ കരുമ്പിൽ,
0: നബീസത്ത് കൊല്ലം,
1: നബീസത്ത് കൊല്ലം, ബുഷ്ര, ആയിഷ തോട്ടശ്ശേരിയറ, ബഷീർ തൂത, അങ്ങനെ പല കുറേ ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: യെസ്, അപ്പോൾ ആങ്കർമാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വിശേഷം അന്വേഷിച്ചപ്പോൾ നമ്മോട് ഇങ്ങോട്ടും ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. സഫിയ കെ തിരുരങ്ങാടി. ഓക്കെ, അൽഹംദുലില്ലാ, എല്ലാവരും റാഹത്തിലാണ്. അള്ളാഹു ഈ റാഹത്തിൽ ഒന്നും നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ആമീൻ.
0: നമ്മൾ വലിയ അമുഖങ്ങളില്ലാതെ നമ്മുടെ ഒരു മധുരം നുകർന്നുകൊണ്ട് നമുക്ക്
1: തുടങ്ങാം.

0: വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു അർറും 50-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് മധുരം ഖുർആനിലൂടെ കേട്ടത്. ഖലീഫ അത്തുനൈജിയാണ് ഖിറാഅത്ത് നിർവഹിച്ചത്.
1: അതെ, ഇന്നത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിർജീവമായ ഭൂമിയെ ജീവിക്കുന്നത് പോലെ മനുഷ്യൻ്റെ പുനർജീവിതവും നടത്തും എന്നുള്ളതാണ്.
0: യെസ്,
1: അതൊരു എന്താണ് ഒരു ഉറപ്പായ കാര്യമാണ്. എന്ത് അള്ളാഹുവിൻ്റെ ഈയൊരു സംസാരം, നമ്മളെത്ര നിഷേധിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം നിർജീവമായ ഭൂമി, ഇപ്പം നമുക്കറിയാം ഏപ്രിൽ മാസം അല്ലെ, ഏപ്രിൽ ആ വരണ്ട ആ മണ്ണ്, കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന മൈതാനത്ത് നമുക്കറിയാം ഒന്നും ഒരു പുല്ലുണ്ടാവാറില്ല, അങ്ങനല്ലേ? മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ആയിരിക്കും,
0: വേനൽ അവധി നിന്ന് നമ്മൾ.
1: അതെ, പക്ഷെ മെയ് മാസത്തിൻ്റെ ആ അവസാനം മധ്യത്തിലൊക്കെ മഴ ഇങ്ങനെ പെയ്ത് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ കാണാം, ഒന്നുമില്ലാത്ത ആ മണ്ണിൽ പച്ച പുല്ലിങ്ങനെ കിളിർത്ത് വരുന്ന നമ്മൾ കാണാൻ സാധിക്കും. അതാണ് വരണ്ട മണ്ണിലല്ലേ. അപ്പോൾ അതേപോലെ അള്ളാഹു മനുഷ്യരെ പുനർജീവിപ്പിക്കുമെന്നാണ്. അത് അള്ളാഹു ഉറപ്പിച്ച് പറയുന്നു.
0: നമുക്ക് മനസ്സിലാകാവുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണത്തിലൂടെയാണ് അള്ളാഹു നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നത്.
1: അതെ,
0: പക്ഷെ എന്നിട്ടും മരണവും മരണാനന്തരവും അതിനെയൊക്കെ നിഷേധിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നത് അത്ഭുതമാണ് അല്ലേ. അതാണ് ശരിക്കും ഏറ്റവും വലിയ ഒരു അന്ധവിശ്വാസം. സാധാരണ നമ്മുടെ വിശ്വാസത്തെയാണ് അന്ധവിശ്വാസം എന്ന് പലരും പരിഹസിച്ച് പറയാറുള്ളത്. പക്ഷെ അന്ധമില്ലാത്തൊരു വിശ്വാസമാണ് ശരിക്കും അതൊന്നുമില്ല എന്ന് പറയുന്നത് അല്ലേ.
1: കാരണം ഇപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് എന്തായാലും ഉറപ്പാണ് നമ്മൾ ഗർഭപാത്രത്തിലൂടെയാണ് നമ്മൾ വന്നത്.
0: അതെ,
1: ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം.
0: അപ്പം
1: നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലും ടാബും ഒക്കെ അതാദ്യം ഉണ്ടാക്കാനാണ് കുറച്ച് പ്രയാസം ഉണ്ടായത്. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഒരു റൂം 10x10 റൂമിൽ വലിയ ഒരു സംവിധാനത്തിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം എന്താണ്, നമ്മുടെ പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റാവുന്ന രൂപത്തിലതായി. അപ്പോൾ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളത് ആണ് പ്രയാസം, പിന്നെ ഉണ്ടാക്കാൻ പ്രയാസമല്ല.
0: അതെ അതെ,
1: ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ ടിഷ്യൂ കൾച്ചറൊക്കെ കണ്ടെത്തിയ കാലത്ത് എന്താണ്, ഒരൊറ്റ രൂപം ഉണ്ടാക്കിയ പിന്നെ ലക്ഷക്കണക്കിന് എന്താ അതേപോലെ പ്രതി ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെ, ഫോട്ടോസ്റ്റാറ്റുകൾ എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ സയൻസ് തന്നെ പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ ക്ലോണിങ്ങിലൂടെ ഒരു ആടിനെ നിർമ്മിച്ച അല്ലെ ആടിനെ സൃഷ്ടിച്ച ഒരു സംഭവം ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു കോശത്തിൽ നിന്നും എന്താണ് എത്ര ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കുന്ന, നമ്മൾ 100,000,000,000 എന്നൊക്കെ പറഞ്ഞാലും എത്ര എണ്ണം വേണം അത്രയും ഫോട്ടോ കോപ്പികൾ എടുക്കാൻ പറ്റാവുന്ന സംവിധാനം ഇന്ന് മനുഷ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ സൃഷ്ടാവായ റബ്ബിന് എന്താണ് ഒന്നും നിസ്സാരമല്ല അല്ലേ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി,
0: അതെ
1: ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യന് തോന്നുന്ന ഒരു ചിന്തയുണ്ട്, മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുന്ന, ഞാൻ എവിടുന്ന വന്നത്, ഞാൻ എവിടുക്ക പോണത്, ഞാൻ എങ്ങനെ ജീവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ കണ്ടെത്തലുകളാണ് എന്ത്, ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, ഇതിനൊരു തീരുമാനം വേണം, അന്തിമ തീരുമാനം വേണം, നീതി വേണം.
0: യെസ്
1: അല്ലേ, അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു ലോകം മനുഷ്യൻ്റെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, തേടുന്നുണ്ട്. ഇപ്പോൾ വസ്തുനിഷ്ഠമായി അവൻ്റെ മനസ്സ് തേടുന്നു, പക്ഷേ അവൻ്റെ ജീവിത പശ്ചാത്തലങ്ങൾ ഒരു പക്ഷേ അവനെ നിഷേധിയാക്കുന്നു, അവൻ്റെ കുടുംബ പശ്ചാത്തലങ്ങൾ നിഷേധിയാക്കുന്നു. അതെ,
0: ഏതായാലും ഒന്നുമല്ലാത്തലം യക്കുൻ ഷൈഅൻ മദ്കൂറ എന്ന് പറയപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു മനുഷ്യൻ. അപ്പം അങ്ങനെയുള്ള മനുഷ്യന് ചിന്തിക്കാൻ അവൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു പല ഉദാഹരണങ്ങൾ അവൻ്റെ കൺമുമ്പിലൂടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുത്താൽ മാത്രം മതി എന്നാണ് അള്ളാഹനെ കണ്ടെത്താനും.
1: ഒരു വിത്ത് മണ്ണിൽ കടന്ന് ഇങ്ങനെ കിടക്കുകയാണല്ലോ, പക്ഷെ അതിലൊരു തുള്ളി വെള്ളം തട്ടുമ്പോഴൊക്കെ എന്താണ് അത് പിന്നീട് മുള പൊട്ടി വരികയാണ്. ഈ ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ വളരെ നിസ്സാരമാണ്. എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല ഒരു മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പയർമണി കുഴിച്ചിട്ടാൽ അത് ആ ഭൂമിയെ പിളർത്തിയിട്ടാണ് വരുന്നത്. എത്ര ഉറപ്പുള്ള ഭൂമിയാണ്, നമുക്ക് അതിനടിച്ചാത്താൻ കഴിയില്ലല്ലോ. ഒരു കമ്പി അടിച്ച് താത്തുന്ന ആലോചിക്കുക എത്ര എത്ര നമ്മൾ എഫക്റ്റ് എടുക്കണം. പക്ഷെ അത്രയും ആ ഒരു ഉറപ്പുള്ള മണ്ണിനെ പുലർത്തിയിട്ടാണ് നമ്മൾ വരലോട് ഇങ്ങനെ തട്ടിയാൽ അതിൻ്റെ നാമ്പ് പൊട്ടിപ്പോവും അല്ലെ, അതിൻ്റെ മുള
0: പൊട്ടിപ്പോവും.
1: പക്ഷെ അതിനെ പുലർത്തിയിട്ട് ആ ചെറിയൊരു വിത്തിൽ നിന്ന് മുളച്ചു വരണം. അങ്ങനെ മനുഷ്യനെ അള്ളാഹു നാളെ മുളപ്പിക്കും എന്നുള്ളതാണ്.
0: അതെ,
1: ശരീരത്തു നിന്ന് മണ്ണ് തട്ടിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം.
0: യെസ്.

0: ഓക്കെ, നമ്മുടെ ശ്രോതാക്കള് ഒരുപാട് കമൻ്റുകൾ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, അദ്ദേഹം പറയുന്നു, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, ഇന്നും പീസ് റേഡിയോയുടെ കൂടെ കൂടാൻ കഴിഞ്ഞതിൽ നദ നിനക്ക് സർവസ്തുതിയും.
1: അതെ, ജമീല വി കെ പൂനൂർ പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഖിറാഅത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് തുനൈജിയാണെന്ന്.
0: യെസ്,
1: ആളുകൾ അത്ര എന്താണ് പരിചയത്തിലുള്ള ആളുകളാണ്.
0: അതെ, നമ്മുടെ ജംഷീർ മുട്ടിലും നജ്മ കെ കെയും അർമാൻ, അതുപോലെ ജമീല വി കെ പൂനൂര്, അതുപോലെ ജാസ്മിൻ സാലിം തൊടുപുഴ, ഇമ്രാൻ എൻ വി കുമരനെല്ലൂര്, ഷാജിദ വി ടി വല്ലപ്പുഴ, സാനിയ കെ കെ എ കാഞ്ഞിര മറ്റം, റൈഹാന ബാനു തോട്ടശ്ശേരിയറ, ഇവരൊക്കെ വീണ്ടും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും വാലിക്കും അസ്സലാം വറഹ്മത്തുള്ള. സഫീർ സലാഹി അല്ല, സഫീർ അലഹിക്കമിയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അല്ലേ ഇതേ നമ്മുടെ കൂടെ ചേരും ഇൻഷാല്ലാ. ജമീല തുനൈജിയുടെ ശബ്ദത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സമീറ കെ എം താനൂർ, അതിനു അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവർക്ക് കാതും കണ്ണും കൽബുമുണ്ടെങ്കിലും അവർ അതുകൊണ്ട് കണ്ടെത്തേണ്ടത് കണ്ടെത്താതെ പോകുന്നു. ബട്ട് അള്ളാഹു ഹിദായത്ത് നൽകിയവരാകല്ലേ,
1: മംഗ്ലീഷാണല്ലേ,
0: നൽകിയവരാകട്ടെ, അതൊക്കെ കണ്ടെടുത്ത് കണ്ടെത്താൻ കഴിയോ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരമാവധി നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ പരമാവധി മലയാളത്തിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കലേ.
1: ചില ആളുകൾ ഫോണിൽ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അതറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും.
0: ഇൻഷാല്ലാ, നമ്മളേ വീട്ടിലത്തെ ചെറിയ കുട്ടികളൊന്നും ജസ്റ്റ് കണ്ടാൽ മതി, ഒരു
1: പറഞ്ഞുതരും പറഞ്ഞുതരും. അപ്പോ നാം ഇനി നമ്മുടെ പീസ് ടൈമിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് ടൈമിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ശ്രോതാക്കൾ എഴുതുന്ന അവരുടെ ഒരു വാചകം നമ്മൾ എന്ത് ചെയ്യുന്നു, പീസ് ടൈമിൽ വായിക്കുന്നു. നമ്മുടെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളിൽ നിന്നും ഒരു ശ്രോതാവിൻ്റെതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ദിവസം തിരഞ്ഞെടുത്ത് വായിക്കുന്നത്.
0: അപ്പോൾ
1: ഇന്നത്തെ ശ്രോതാവിൻ്റെ ഒന്നും പേരില്ല. വർഷങ്ങളായി കേൾക്കുന്നു, പക്ഷേ ഇന്നും ആദ്യ ദിവസത്തെ അതേ ആവേശത്തോടെയാണ് ഓരോ പരിപാടിയും കാത്തിരിക്കുന്നത്. പീസ് റേഡിയോ ഇല്ലാത്ത ഒരു ദിവസം ഭക്ഷണത്തിൽ ഉപ്പ് മറന്നതുപോലെയാണ് തോന്നുക. ഓരോ വീട്ടിലും സമാധാനത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: യെസ്, ഓക്കെ, അപ്പം അഭിനന്ദനങ്ങളുടെ പ്രവാഹവും നമുക്കുണ്ട്.
1: ഓരോ ദിവസവും അദ്ദേഹത്തിന് എന്താണുള്ളത്, പുതിയ ഒരു അനുഭൂതി ഉണ്ട് എന്നുള്ളതാണ്.
0: ഓക്കെ,
1: സമാധാനത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ അതൊരു വലിയ മുതൽക്കൂട്ടല്ലേ. അത് ആവർത്തിച്ച് വായിച്ചെന്താറിയോ, നമ്മളൊരിക്കലും ഒരു ഫീഡ്ബാക്കിലല്ല, അവർ നമ്മുടെ ഫോൺ ചെയ്ത് ചോദിച്ചതാണ്. അവർ ബഹ്റൈനിൽ ജോലി ചെയ്യുന്നൊരു സഹോദരിയാണ്. അവർ നമ്മളെ, അവർ റേഡിയോ കേൾക്കുന്നുണ്ട്, അവർ ഒരു അമുസ്ലിം സഹോദരിയാണ്.
0: ഓക്കെ,
1: അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു, ഈ സംവിധാനം എന്താണ്, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണെന്നൊക്കെ അവർ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, സംസാരത്തിനിടയിൽ അവർ പറഞ്ഞു, സത്യത്തിൽ കേരളത്തിലെ എല്ലാ വീട്ടിലും ഈ റേഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ കേരളം വളരെ സുന്ദരമായേനെ, കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ പീസാണ് എന്ന് അവർ അന്ന് വിളിച്ചു
0: പറയുക.
1: അതെ, ഞാനതാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന അതാണ്. ഏതായാലും അൽഹംദുലില്ലാ, കേൾക്കുന്നവർക്ക് എന്തായാലും സമാധാനത്തിൻ്റെ ഒരു ഗേഹം തന്നെയാണ് ഇത് നമ്മുടെ പീസ് റേഡിയോ എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതാണ്.
0: നമ്മളിന്നേ രാവിലെ ശ്രോതാക്കളോട് സാധാരണ ഒരു സംഗതി ചോദിക്കാറുണ്ട്, അതൊന്ന് ഒന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് പൂമരത്തണൽ എന്ന് പറയുന്ന നമ്മുടെ റേഡിയോയിലുള്ള ഒരു പ്രോഗ്രാം, അപ്പം ഇന്ന് സ്വാഭാവികമായിട്ട് ശനിയാഴ്ചയാണ്, കുട്ടികൾക്ക് സ്കൂളില്ല, നാളെ ഞായറാണ്. ഈ രണ്ട് ദിവസവും നമ്മുടെ മുമ്പിൽ ഉണ്ട്. കുട്ടികളെ അലക്ഷ്യമായി നമ്മൾ കളിക്കാൻ വിടുക, അല്ലെങ്കിൽ ഫോണ് കൊടുത്ത് ഇരിക്കുന്ന ആ ഒരു സംഗതി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പൂമരത്തണൽ എന്നും, അല്ലെങ്കിൽ കേൾക്കുന്ന കുട്ടികളെ കേൾപ്പിക്കുന്ന, നമുക്ക് കുട്ടികളെ എല്ലാ പരിപാടിയും കേൾപ്പിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ പൂമരത്തണലും അതുപോലെ നമ്മൾ കഥ പറയാം, ഈ രണ്ട് പ്രോഗ്രാം.
1: പിന്നെ ഈ മദ്രസ ഉണ്ട്.
0: ആ ഓക്കെ, മദ്രസയുടെ ഒരു കാറ്റഗറി ഇല്ലാതുകൊണ്ട് ഞാൻ അത് പറയാതിരുന്നാണ്. അപ്പോൾ ഇങ്ങനെ കേട്ട് മാത്രം ഇരുന്നാൽ തന്നെ ഒരു അനുഭൂതിയും ഇതൊക്കെ കിട്ടുന്നൊരു സംഗതിയാണല്ലോ നമ്മുടെ കഥ പറയാൻ എന്ന പ്രോഗ്രാമും പൂമരത്തണലും. ഇത് രണ്ടും നിലവിൽ തുടർച്ചയായി കേൾപ്പിക്കുന്ന ആളുകളൊന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ പൂമരത്തണൽ ഏത് സമയത്താണ് എന്ന് അറിയുന്നവർ ആ സമയം ഒന്ന്, നമുക്കറിയാലോ എത്രത്തോളം രക്ഷിതാക്കൾക്ക് അത് അറിയാമെന്നുള്ളൊരു അതും കൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ന് കൂടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കുട്ടികളെ ഇന്ന് എന്തായാലും നമ്മൾ ഈ രണ്ട് പ്രോഗ്രാം ഒന്ന് കേട്ട് തുടക്കം കുറിക്കുക, ഇതുവരെ കേൾപ്പിക്കാത്ത ആളുകൾ അതിനുള്ളൊരു ശ്രമം നടത്താം. കമന്റ് ചെയ്യട്ടെ.
1: അപ്പൊ നമുക്ക് ഇനി പുലരിവട്ടം അല്ലേ, പുലരിവട്ടത്തിലേക്ക് പ്രവേശിക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു. ഉമ്മ എന്ന വികാരം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ഉമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതുണ്ടാവുന്നത് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഏറ്റവും അധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുന്നത്, നമ്മളേറ്റവും അടുത്ത് പെരുമാറുന്നത് ഉമ്മയോടാണ്. കൂടുതൽ സമയം നമ്മൾ ഇടപഴകുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിലെല്ലാം ഇടപഴകുന്നതും ഒക്കെ ഉമ്മയാണ്. ആ അനുഭവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഉമ്മൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആളുകൾ, ആ സ്നേഹം അനുഭവിച്ച ആളുകൾക്കുണ്ടല്ലോ, ആ ഉമ്മ എന്നും ഒരു വികാരമായി നിലനിൽക്കും. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും അങ്ങനെയാണ് അതുണ്ടാവുക. ശരിക്കും എല്ലാ ഉമ്മമാരും നമ്മുടെ കുട്ടികളുമായുള്ള ആ ഒരു മാനസിക ബന്ധം ഉണ്ടല്ലോ. അപ്പോൾ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിലൊക്കെ ഉമ്മമാർക്ക് അതിനൊന്നും സമയം കിട്ടണില്ല എന്നുള്ളതാണ്. ഉമ്മ തൻ്റെ സങ്കടം മറ്റൊരാളോട് പറയേണ്ടി വരാത്ത വിധത്തിൽ ആ കുട്ടികളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഉമ്മൻ്റെ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ആ ഉമ്മയെ ഓർക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് ഉമ്മമാരുടെ വൈകാരികമായ രംഗങ്ങൾ നമ്മൾ കണ്ടു. സ്പെയിനിലെ കളിക്കാരിൽ ഒരാൾ, അയാൾക്ക് ഈ മെഡൽ കിട്ടിയപ്പോൾ അത് നേരെ പോയിട്ട് ഗാലറി പോയിട്ട് ഗാലറിയിലിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൈ കൊടുത്തിട്ട് ആ സാധനം കടുത്തുനിന്ന് അയച്ചിട്ട് നേരെ കൊണ്ടേ കൊടുക്കുന്നത് കാണാൻ പറ്റും. എന്താ പറഞ്ഞാൽ, അവർ അഭയാർത്ഥികളായി പോരുന്ന സമയത്ത് ഗർഭിണിയായിട്ട് അവർ വരുമ്പോൾ ഇവനെ ഗർഭത്തിലായിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നടന്ന് വരുന്നത്. ആ ഗർഭം ചുമന്ന് നടന്നു വന്നതിൻ്റെ ആ ത്യാഗ ഓർമ്മകളുണ്ടല്ലോ, അതൊന്നൊരിക്കലും മറന്നു പോകാൻ്റെ കാര്യമാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടായപ്പോൾ തനിക്ക് കിട്ടിയ ആ സ്വർണ്ണ മെഡൽ നേരെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വൈകാരിക രംഗം, അതാ ഒരു മാനസിക ബന്ധത്തിൻ്റെ, ഉമ്മ എന്ന വികാരത്തിൻ്റെ മറ്റൊന്ന് വല്യമ്മയോടാണ്. ഉമ്മൻ്റെ താരാട്ട് കേൾക്കാൻ കഴിയാത്ത വല്യമ്മ, ആ വല്യമ്മയെ കൈപിടിച്ചിട്ട് നടക്കുന്ന, എവിടെ പോകുമ്പോഴും വല്യമ്മനെ കൊണ്ടുനടക്കുന്ന ഒരു പ്ലെയറെയാണ് നമ്മൾ പിന്നെ കണ്ടത്. അപ്പോൾ ഉമ്മ എന്ന വികാരം വല്ലാത്തൊരു വികാരമാണ്. ആ വികാരത്തെ സൃഷ്ടിക്കാൻ ബോധപൂർവം ഉമ്മമാർ ശ്രമിക്കണം. ആ വികാരം സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യണം, അതിന് പകരം ചെയ്യാൻ സ്വാഭാവികമായും ജീവിതം അരിഷ്കുറിലീ വരി വാരിതയിക്കാം. അതുകൊണ്ട് എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യുന്ന അള്ളാഹു, അള്ളാഹ് നമുക്ക് ധാരാളം അനുഗ്രഹം തന്നു, അതിന് അള്ളാഹുവിനെ നമ്മൾ നന്ദി ചെയ്യണം. നമ്മുടെ മാതാപിതാക്കളും നമുക്ക് അനേകം ത്യാഗങ്ങളും കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്താണ്, അതിനുള്ള നന്ദി നമ്മൾ അവരോട് കാണിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഈ ഉമ്മയും മക്കളും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ, ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. മക്കൾക്ക് എപ്പോഴും ഉമ്മൻ്റെ സംസാരം ഒരു അരോചകരമായി തോന്നും, എപ്പോഴും ചീത്ത പറഞ്ഞ്. അതിൻ്റെ കണ്ടൻറ് പരിശോധിച്ച് രണ്ട് കാര്യം ഉണ്ടാവും. ഉമ്മാരെ നമ്മളോട് പറയണ എല്ലാ വിമർശനങ്ങളും ശാസനങ്ങളും രണ്ട് കാര്യം ഉണ്ടാവുക. ഒരു വികാരം എന്താന്ന് വെച്ചാൽ, എന്താണ്, നീ നേരാവുന്നില്ല, നീ നല്ലൊരാളാകുന്നില്ല എന്നാണ് ആകത്തുക. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ നീ നിസ്കരിക്കണില്ല, നീ അത് കേൾക്കണില്ല, പറയണില്ല. അപ്പോൾ നീ ഒരു നല്ല മനുഷ്യനാവുന്നില്ല എന്നതാണ് ഉമ്മൻ്റെ സംസാരത്തിൻ്റെ ഒരു ഭാഗം, ഏറ്റവും പ്രധാനമായിട്ടുള്ള. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒരു നല്ലവനാകുന്നു എന്ന് ഉമ്മനെ ബോധ്യപ്പെടുത്താവുന്ന രൂപത്തിൽ നമ്മൾ ജീവിതം ക്രമീകരിക്കാതെ ആ വാക്കുകളും പ്രവൃത്തികളിൽ നിന്നും എന്തെങ്കിലും ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ വികാരം, നീ കേടന്ന് പോവും, നീ നശിച്ചു പോകും, നീ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് നശിച്ചു പോകും എന്ന ആശങ്കയാണുള്ളത്. ആ എനിക്കിപ്പോൾ എൻ്റെ കൂട്ടുകാർ മതിയല്ലോ, നീ ഇപ്പോൾ എപ്പോഴാണ് അന്നലെ വന്നത്, നീ എന്തായത് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ആരൊപ്പൊക്കെയോ കൂട്ടുകൂടി നശിക്കും എന്ന ആശങ്കയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യവുമാണ് ഈ ഉമ്മമാരുടെയും ഇവിടെ ശാസനകളുടെ പ്രധാനം. ഈ ശാസനകൾ നിരന്തരം തുടരുമ്പോൾ നമ്മളുമായുള്ള മാനസികമായ അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായിത്തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ് വൈകാരികമായ മാതാക്കളുമായുള്ള ബന്ധം. അത് നിലനിർത്തുന്നതിൽ മാതാക്കളും ശ്രദ്ധിക്കണം, മക്കളും ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ അതതിൻ്റെ പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ.
0: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് പുലരിവട്ടം, ഉമ്മ എന്ന വികാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം സംസാരിച്ചത്.

0: ഓക്കെ, അപ്പൊ നമ്മള് ഉമ്മാനെ കുറിച്ചുള്ള ചെറിയൊരു പാട്ടും കേട്ട് വന്നു. ഏതായിരുന്നാലും ഈ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു ജന്മം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്നതിലപ്പുറത്ത് നമുക്ക് ജന്മം നൽകാൻ അള്ളാഹു കാരണക്കാരനായി വെച്ച ഒരു ജീവിതം കൂടിയാണ്. ഏതായിരുന്നാലും രണ്ട് രൂപത്തിലാണ് പലപ്പോഴും ഉമ്മമാരുടെ പെരുമാറ്റത്തെ നമ്മൾ കാണാറുള്ളത് എന്നുമൊക്കെ ആർസ്മലി പറഞ്ഞു. അഥവാ മക്കളെ വളരെ സ്നേഹത്തോടുകൂടി ചീത്ത പറയാതെ വളരെ കൊണ്ട് നടക്കുന്ന ഉമ്മമാരുണ്ടാകും. ഒരു പക്ഷേ ചില ഉമ്മമാരുടെ സ്നേഹം അത് ഒന്നും ചീത്ത പറയാതെ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കുട്ടികൾ അങ്ങനെ ഒരു നെഗറ്റീവായ രൂപത്തിൽ അങ്ങനെ ഒന്നും പറയാൻ ആരുമില്ല അല്ലെങ്കിൽ പറയില്ല എന്ന ഒരു പ്രതീക്ഷയോടുകൂടി മൈൻഡാക്കാതെ പോകുന്നവരുണ്ടാകും. മറിച്ച് ആ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് സ്നേഹം ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടുകൂടാ എന്ന ഒരു വൈകാരികതയിൽ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും നല്ലൊരു സംസാരം നമുക്ക് കേൾക്കാനുള്ളൊരു അവസരം ഇന്നത്തെ പുലരിവട്ടം ഉണ്ടായി എന്നത്തേയും പോലെ നമുക്കൊരുപാട് ഫീഡ്ബാക്കുകളിൽ പ്രതികരണങ്ങളുണ്ട്. മുനീർ ചമ്നാട്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ്, മാഷാ അള്ളാഹ് മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ്, അൽഹംദുലില്ലാ വളരെ ശരിയായ ഒരു മെസ്സേജ് എന്ന് പ്രതികരിക്കുന്നു. ഫസീല മുണ്ടക്കലും അബൂബക്കർ സുലൈമാനും അതുപോലെ ഉമ്മ സൽമ പടിഞ്ഞാറ്റുമുറി സീനത്ത് പാലക്കാട് ഇവരൊക്കെ സലാം പറഞ്ഞ് കൂടെ ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും വലൈക്കും സലാം വറഹമത്തുള്ള. അമീർട്ടി അടുത്താനായിട്ട് കരയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: കണ്ണീരും ചൂടറിയാൻ ഉമ്മയല്ലാതെ ആരുണ്ട്? സ്നേഹത്തിൻ ആഴമളക്കാൻ ഏത് ലോകമുണ്ട്? ഇടറുന്ന വേളയിൽ കൈകോർത്തു പിടിക്കാൻ ഉമ്മതൻ ആറോളം സുരക്ഷിതമായി വേറെന്തുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തിപ്പിക്കുന്ന ചില വരികളാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാ അള്ളാഹ് എന്നത്തെ പോലെ ഇന്നും നല്ലൊരു ഉത്ബോധനമാണ് തന്നത്. ഉമ്മയുടെ വില അറിയണമെങ്കിൽ അതില്ലാത്ത ഒരു സന്ദർഭം ഉണ്ടാവണം. ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പോൾ ഹിക്കമേ,
1: നമുക്കിനി ക്വിസിൻ്റെ ടൈമാണ്.
0: യെസ്,
1: ക്വിസിൻ്റെ സമയത്ത് ആളുകൾ ചോദ്യങ്ങൾക്കകത്ത് ഉത്തരയക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുത്തിപ്പിടിച്ച് പിസിഡിന്ന് പറഞ്ഞ് നിൽക്കണ്ടാവും.
0: അതെ.
1: അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൻ്റെ ക്വിസിലേക്കാണ് ഇനി പോകുന്നത്. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പീസ് റേഡിയോയുടെ ക്വിസിൻ്റെ ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്നതുണ്ടാവും, അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഉത്തരമയക്കണം. ഉത്തരമയക്കുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ തന്നെ ഫീഡ്ബാക്കിലേക്ക് പോയി അവിടെ നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഉത്തരമയക്കേണ്ടത്.
0: ഏതായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ?
1: അതെ അതെ, ചോദ്യം പ്രവേശിക്കാം. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേട്ട ശേഷമാണ് ഉത്തരമയക്കേണ്ടത്.
0: അതെ, എ ബി സി ഡി ഏതെങ്കിലും ഒന്ന്
1: ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ഓപ്ഷൻ മാത്രം ഉത്തരമായിട്ട് അയച്ചാൽ മതി, പരിപൂർണ ടൈപ്പ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ എന്ന്, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി എന്ന് എഴുതുക ഉത്തരം, പിന്നെ സെൻഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരമയക്കണം, അത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ചോദ്യങ്ങൾ ഇപ്പോൾ കേട്ട് ബീപ് ശബ്ദത്തിനൊക്കെ ശേഷം ഉത്തരമയച്ചാൽ ഉത്തരം.
0: ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവികസേന രൂപീകരിച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു.
1: ചോദ്യം ഒരിക്കലും കൂടി ആവർത്തിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവികസേന രൂപീകരിച്ച ഭരണാധികാരി ആര് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്ന്, ഓപ്ഷൻ എ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു.
0: ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവിക സേന രൂപീകരിച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു.
1: നിങ്ങൾ ഉത്തരമയച്ചു തുടങ്ങാവുന്നതാണ്. ബീപ് ശബ്ദം ആരംഭിച്ചിട്ടുണ്ട്.

0: ഓക്കെ, ഉത്തരമയക്കാനുള്ള സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവരുടെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അവരുടെ ഉത്തരം ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നില്ല,
1: കാത്തിരുന്ന് കാണാം അല്ലേ.
0: ഇൻഷാല്ലാ
1: നമുക്ക് ഫസീല മുളവൂരിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെ കാണാം. അസ്സലാമു അലൈക്കും, എൻ്റെ ഉമ്മാനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് 3 കുട്ടികളായി. ഇപ്പോഴും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നതിൽ കൂടുതൽ ഉമ്മച്ചിയാണ് ചെയ്യുന്നത്. വാപ്പച്ചി ഒട്ടും പുറകിലല്ല. ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. ആമീൻ.
0: ഫീഡ്ബാക്കിലേക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ ഉത്തരമാക്കുമ്പോൾ ക്വിസ് എന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ചില ആളുകൾ ക്വിസ് എന്ന് സെലക്ട് ചെയ്യാതെ നേരെ എപിസോഡ് റേഡിയോ മോർണിംഗ് ലൈവ് ഫീഡ്ബാക്കിലേക്ക് ഉത്തരം അയച്ചിട്ടുണ്ട്. ആ ഉത്തരം നമുക്ക് പിന്നെ സ്വീകരിക്കാൻ വകുപ്പില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞവരല്ലേ, നമുക്കത് കഴിയില്ല സ്വീകരിക്കാൻ. കാരണം ഇതൊരു സിസ്റ്റമാണ് ഉത്തരങ്ങൾ ജനറേറ്റ് ചെയ്ത് വിജയിയെ കണ്ടെത്തുന്നത്. എല്ലാവരെയും എടുക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെ അങ്ങനെ അയക്കുന്നത്. ശരി, ബീപ് ശബ്ദത്തിന് മുമ്പേ ആൻസർ അയച്ചാൽ സിസ്റ്റം പരിഗണിക്കുമോ എന്നാണ് സമീജ പാറാൽ ചോദിച്ചിട്ടുള്ളത്. ശബ്ദം ആരംഭിക്കുന്നതിന് മുമ്പ് ചോദ്യം കേട്ടിങ്ങൾ അയച്ചാൽ ഇൻഷാല്ലാ പരിഗണിക്കും. ബീപ് ശബ്ദം അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ പരിഗണിക്കാതിരിക്കുക. ശരി,
1: ഇംതിയാസ് തിരുവമ്പാടിയുടെ ഒരു മെസ്സേജ്. ഇന്ന് ഉമ്മയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സംസാരം ഏറെ ഹൃദ്യമാണ്. അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകട്ടെ.
0: അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പിന്നെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻസർ കൺഫ്യൂഷനാക്കി ഏതായാലും കറക്കി കുത്തി, ഒരു അറിവ് കിട്ടുമല്ലോ ഇൻഷാല്ല എന്നാണ് സമീർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കൊരു പാട്ടിലേക്ക് പോകാമെന്ന് തോന്നിട്ടല്ലേ. പിസ് റേഡിയോയുടെ ഈ ഒരു ശ്രോതാക്കളോട് ഈ സമയത്ത് ഒരു സോങ് നമ്മളിലേക്ക് എത്തുകയാണ്, ശബ്ദം നമ്മളിലേക്ക് എത്തുകയാണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

0: മിസ്റ്റർ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ 1931 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് വൺ മിനിറ്റ് ടോക്ക് എന്നുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് വൺ മിനിറ്റ് ടോക്ക് പുറത്തിറങ്ങാറുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എന്ത് പിന്നെ പറയാനും കഴിയും എന്ന ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഒരു മറുപടിയാണ് ഒരു മിനിറ്റ് കൊണ്ട് എന്തും പറയാൻ കഴിയും എന്ന്
1: തെളിയിച്ചിരിക്കുകയാണ് അല്ലേ.
0: യെസ്, അതിൻ്റെ 1931 എപ്പിസോഡാണ് ഇന്നലെ പ്രക്ഷേപണം ചെയ്തത്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സലാം വ്യാപിപ്പിക്കുക എന്നത് പ്രവാചകന്റെ അധ്യാപനമാണ്. അതിലൊരുപാട് നന്മയുണ്ട്. സലാം പറയുക എന്നത് തന്നെ അതൊരു പ്രാർത്ഥനയാണ്. 3 കാര്യങ്ങളാണ് തേടുന്നത്: അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത്, ശാന്തി, സമാധാനം. ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നിസാരമായി കാണരുത് എന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തൊരു കാര്യം, എല്ലാ ആളുകളോടും, മുസ്ലിമീങ്ങളായ എല്ലാവരോടും, അറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, അവരോട് സലാം വ്യാപിപ്പിക്കാൻ, സലാം പറയാൻ നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകളോട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വൺ മിനിറ്റ് ടോക്ക് എല്ലാ ദിവസവും പോകുന്നുണ്ട്. 1931 ഇന്ന് പോകേണ്ടത് ഇൻഷാല്ലാ. ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് 1918 എപ്പിസോഡാണ്. അബ്ദുൽ റൗഫ് അൽ ഹിക്കമിയാണ് നമ്മോട് സലാം വ്യാപിപ്പിക്കാമെന്ന വിഷയത്തിൽ സംസാരിച്ചത്. കാരണം സലാം ഒരിക്കലും ഒരു വാക്കല്ലല്ലോ.

0: പീസ് റേഡിയോ എന്നത് കുറേ ആളുകൾ പ്രായഭേദമന്യേ ഏറ്റെടുത്ത ഒരു വലിയ ഒരു ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആളുകൾ അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തിലും അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ സമയത്തൊക്കെ അവർ സമാധാനം കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നത് പീസ് റേഡിയോയിലൂടെയാണ്. ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് എപ്പോഴും പിന്നെ വരാറുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പിന്നെ തിരൂരിൽ നിന്ന് നമ്മുടെ സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞിട്ട് ഇസ്ലാം യൂത്തിന് സംസ്ഥാന കൗൺസിൽ നടന്നിരുന്നു. നമ്മൾ പിന്നെ ലഹരിക്കെതിരെ തൂഫാന കാറ്റലൈസറൊക്കെ പ്രഖ്യാപിച്ച ഒരു ഐതിഹാസികമായ ഒരു സംസ്ഥാന കൗൺസിലായിരുന്നു. ആ കൗൺസിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളടുത്തേക്ക് പോയപ്പോൾ നമ്മുടെ ജാമിയൽ ഹിന്ദി നമ്മുടെ സീനിയറായി പഠിച്ചിരുന്ന, ഇപ്പോൾ ജാമിയൽ ഹിന്ദിയിൽ തന്നെ ജോലി ചെയ്യുന്ന കെ ബി സമീർ സ്വലാഹി, അദ്ദേഹമാണ് എന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് എന്ന് പറഞ്ഞാൽ വിശ്രം യൂത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സി എം അബ്ദുൽ ഖാലിഖിൻ്റെ, വിശ്രം ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ഷാനവാസ് പറവണ്ണയുടെ ഉമ്മയാണ്. അപ്പോൾ അവർ കാറിൽ കയറിയ സമയം മുതലേ, ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ സഫീർ അലിക്കമ്മിയാണ്, നിങ്ങൾ റേഡിയോയിൽ ഉണ്ടായാലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പീസ് റേഡിനെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്. അവരെപ്പോഴും മോർണിംഗ് ലൈവ്, അവർ പറയും മോർണിംഗ് ലൈവ് ഇരുന്ന് കേൾക്കും, രാവിലെ തുടങ്ങും. പിന്നെ 70 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മയാണ്, അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ മോർണിംഗ് ലൈവിൽ പറയുന്ന എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെടണമെന്നും ഫീഡ്ബാക്ക് അയക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം എന്നോട് പറയണേ, ഞാൻ ഇങ്ങനെ എൻ്റെ പേരക്കുട്ടികളോട് പറയും, ഓരെല്ലാം അയച്ചിരൂലെന്നാണ് പറയാം. ചിലപ്പോൾ ക്വിസിനെ സമയത്തൊക്കെ അപ്പടം അയക്കണമല്ലോ. അപ്പം എന്നോട് ഒരു പറയണേ, ഇജിന് അടുത്ത വട്ടം പോയാൽ ഇന്നെ എന്തായാലും പറയണം, 70 വയസ്സുള്ള ഉമ്മച്ചിയാണ് പീസിലൂടെ എപ്പോഴും കേൾക്കലുണ്ട് എന്ന് പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഈ സമയത്ത്. യഥാർത്ഥത്തിൽ ഇത് ഒന്നിൽ ഒതുങ്ങുന്നതല്ലല്ലോ, പിന്നെ നമുക്ക് നേരിട്ടും അല്ലാതെയും അറിയാവുന്ന കുറേ ആളുകൾ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ തന്നെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഇപ്പോൾ അത് കേൾക്കണ്ടാവും ലൈവ്. അവർ രാവിലെ പിന്നെ വീട്ടിലിപ്പോൾ ഞങ്ങളൊക്കെ താമസം മാറിയതിനാൽ അവരാണ് മാത്രമാണ് വീട്ടിലുണ്ടാകുക. അപ്പോൾ അവർ രാവിലെ ആശ്വാസമാണ് ഈ മോർണിംഗ് ലൈവിലെ സംസാരങ്ങളും ഇതിൽ ഉള്ള പ്രോഗ്രാമുകളും ഒക്കെ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല അങ്ങനെ ഒരുപാട് ആളുകൾ, അവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇതിലൂടെ കിട്ടുന്നുണ്ട്. പീസ് റേഡിയോയുടെ ഈ ഫീഡ്ബാക്കിൽ വരുന്ന ആളുകളൊക്കെ അവരുടെ പിന്നെ എന്താണ്
1: സഹോദരങ്ങളായി
0: ആത്മസുഹൃത്തുക്കളായിട്ട് മാറുന്ന, എപ്പോഴും മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ് പീസ് റേഡിയോയുടെ ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ പീസ് റേഡിയോ എന്നത് ഒരു ശാന്തിയാണ്, സമാധാനമാണ്, ഈ മാനസിക പ്രയാസമുള്ള ആളുകൾക്ക് ഒരു ആശ്വാസത്തിൻ്റെ തുരുത്താണ്. പീസ് റേഡിയോയിലെ പ്രോഗ്രാമുകൾ, നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ, സംശയം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനുള്ള ലൈവ് പിന്നെ കൗൺസിലിംഗ് സെഷനുകളൊക്കെ എത്ര ആളുകൾക്കാണ് അവരുടെ പ്രയാസങ്ങൾക്ക് ഉത്തരവായി കൊടുക്കുന്നത്. ഇവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകളുടെ മനസ്സിൽ തോന്നിയ ഒരാശയം, നമ്മുടെ ടെക്നോളജി, നമ്മുടെ IT ടീം ഒരു ആപ്പായി വികസിപ്പിച്ചു, അതിന് വലിയ സൗകര്യങ്ങൾ ഇപ്പോൾ വന്നു, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, സദാസമയം ഇതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്ന സന്തോഷവും അവർക്കുള്ള സമാധാനവും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ലഭിക്കുന്ന കൂലി അതൊരിക്കലും നിസ്സാരമല്ല. എത്രയോ കൂലികളാണ്, കാരണം ഈ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് വലിയ മാനസിക ആത്മഹത്യയിലേക്ക് പോയേക്കാം എന്നിവരെ തോന്നിയ സന്ദർഭങ്ങളിൽ റേഡിയോയിലെ ചില സംസാരങ്ങൾ, ആശ്വാസം ലഭിച്ച അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് പിന്നെ എത്രത്തോളം ഒരു വലിയ സംരംഭമാണ് നമ്മുടെ ഈ ഒരു പീസിലൂടെ എന്നുള്ളത്. ഇതിലൂടെ മാനസിക ആശ്വാസങ്ങൾ മാത്രമല്ല, അറിവന്വേഷിക്കുന്നവർക്ക് ലഭിക്കാനുള്ളതെല്ലാം നമ്മുടെ റേഡിയോയിലുണ്ട്. ഉസൂൽ ഫിഖ് പഠിക്കാം, ഉസൂൽ ഹദീസ് അൽ ഉസൂലിലൂടെ ഉസൂൽ ഹദീസ് പഠിക്കാം, ഫിഖ് അതെ കർമ്മസരണിയിലൂടെ ഫിഖ് അതിൻ്റെ ആഴച്ചിലുള്ള പഠനം സാധ്യമാകാം, അഖീദ പഠിക്കാൻ അസ്മാഉൽ ഹുസൻ, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ അസ്മാഉൽ ഹുസനയുണ്ട്. അതും അതല്ലാത്തതുമായി ഒരുപാട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഹൃദയവസന്തമുണ്ട്. അന്നൂർ നമുക്കറിയാം, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ നേതൃത്വം നടക്കുന്ന അന്നൂർ പിന്നെ ഖുർആൻ പഠന കോഴ്സ്, അതിനപ്പുറത്ത് ലൈഫ് കോഴ്സുകൾ, വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ നടക്കുന്നു. അറബി ഭാഷ പഠിക്കാൻ, ഏത് പ്രായത്തിലുള്ള ആൾക്കും അറബി ഭാഷ പഠിക്കാൻ, ഇപ്പോൾ അറബി ഭാഷ പഠന കോഴ്സ് നമ്മളതിൻ്റെ രണ്ടാം മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ എന്തൊക്കെ വിഷയത്തിൽ ആളുകൾക്ക് പാരന്റിങ് കോഴ്സുകളുണ്ട്, ഹജ്ജിന്റെ കോഴ്സുണ്ട്, പിന്നെ ഫിഖഹിന്റെ ശുദ്ധി എന്ന് നമ്മൾ തുടങ്ങിയ തന്നെ ലൈഫ് അതിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കുറേ ആളുകൾ എപ്പോഴും ഇതിൻ്റെ ആളുകളായിട്ടുണ്ട്. 24 മണിക്കൂർ എന്ന രൂപത്തിൽ പി എസ് റേഡിയോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇതിന് പ്രായം ഒരു തടസ്സമല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അതിൽ ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആശ്വാസമായി അതിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശമായി പീസിലൂടെ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിതിനെ കൂടെ ചേർക്കുക, ഇതിൻ്റെ ചേർന്ന് നിങ്ങൾ നിൽക്കുക എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: നമ്മള് സമയമില്ല എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും വെറുതെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് സമയമില്ല എന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ പി സി റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാതും 24 മണിക്കൂർ കേൾക്കാൻ കഴിയും എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനൊരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ശരിക്ക് നമുക്കൊരു നഷ്ടം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമെങ്കിലും സ്ഥിരമായിട്ട് കേൾക്കാൻ നമ്മൾ ഒരു സമയം കണ്ടെത്തുക തന്നെ വേണം.
0: ഇതിൽ പ്രത്യേകിച്ച് സമയത്തിൻ്റെ ആവശ്യമില്ലല്ലോ.
1: അതെ അതെ അതെ,
0: കാറിൽ പോകണമെങ്കിൽ കേൾക്കാം.
1: അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയമില്ല എന്ന് പറയുന്ന ആളുകളും ഒരു പക്ഷേ റീൽസും അതുപോലെ ഫേസ്ബുക്കിൽ തോണ്ടിയിരിക്കുന്ന ഒരുപാട് സമയം ഉണ്ടാവും. അവർ സമയം ചെലവഴിക്കുന്നുണ്ടാവും അതിനൊക്കെ.
0: അറിവന്വേഷണത്തിന് സമയം മാറ്റി വെക്കാത്തവരോട് പറയാനുള്ളത്, ഇൽമു എന്നത് അത് നേടൽ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യത, തൊലവേൽവി ഫരീദു മുസ്ലിം എന്നാണല്ലോ, നിർബന്ധ ബാധ്യതയാണ്. ആ നിർബന്ധ ബാധ്യതക്ക് പണ്ട് കാലത്തേക്കാണെങ്കിൽ യാത്ര ചെയ്തേക്ക് സ്ഥലത്തെത്തണം, സ്ഥിരമായ ഒരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോകണം. അത്തരം സൗകര്യങ്ങൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് ഇൽമു പഠിക്കാനുള്ള സൗകര്യം ആണ് യഥാർത്ഥത്തിൽ പി സ്റ്റഡിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. അതിനപ്പുറത്ത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് ചോദ്യത്തിന് വിധേയമാകും. നിങ്ങൾക്ക് എനിക്ക് അറിവ് നേടാൻ അവസരം കിട്ടിയിട്ടില്ല എന്നും പറയാൻ കഴിയില്ലല്ലോ. പഠിച്ചവന് മുമ്പ് വരെ പഠിച്ചവൻ എനിക്ക് ഇലിമു നേടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ സമയം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ഏത് സമയത്തും കേൾക്കാനാവും. ചില പ്രോഗ്രാമുകൾ നിർബന്ധമായും കേൾക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കേൾക്കാൻ പിന്നെ റീവൈൻഡ് ഓപ്ഷൻ ഉണ്ട്. ചില പ്രോഗ്രാമുകൾ യൂട്യൂബ് ചാനൽ, എപ്പിസോഡ് യൂട്യൂബ് ചാനലിൽ വരാറുമുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ എന്തില്ല, ഒരു ഒഴികഴിവ് പറയാൻ, എനിക്ക് സമയമില്ല അല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ല അല്ലെങ്കിൽ സാഹചര്യമില്ല എന്നൊന്നും പറയാനില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 70 വയസ്സ് കഴിഞ്ഞ വല്യമ്മ വരെ അവരെ അറിവ് ഈ റേഡിയോയിലൂടെ കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ താഴെയുള്ള ആളുകൾക്ക്, ടെക്നോളജിയിൽ അതിനേക്കാൾ മുമ്പിലുള്ളവർക്ക്, മൊബൈൽ ഫോണിലെ എല്ലാ കാര്യങ്ങളും തോണ്ടാനും പറിക്കാനൊക്കെ അറിയുന്ന ആളുകൾക്ക് ഒരിക്കലും ഇതൊന്നും ഒരു ബാലികേറ മലയല്ല. അതെന്താണ്, എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പീസറോഡി എന്നത് നിങ്ങളുടെ അറിവ് സമ്പാദനത്തിൻ്റെ, നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിൻ്റെ ഒക്കെ ഒരു പിന്നെ കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സമാധാനത്തിൻ്റെ സന്ദേശം, പീസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നിലേക്കും വരുന്ന ആളുകളെയും അതേപോലെ തന്നെ ശബ്ദവുമാണ് പല ആളുകളും കേൾക്കുന്നത്. ഇതിനപ്പുറത്ത് ഈ ശബ്ദം നിലക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന ടെക്നിക്കൽ വിങ്ങിലുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഓരോ

0: ശ്രോതാക്കളോടെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ള, നമ്മളെ നമ്മളീ ലൈവിൽ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന പിന്നെ കരുവാരകുണ്ട്, അല്ലെങ്കിൽ മേലാറ്റൂർ, വെള്ളിയഞ്ചേരി, ഉച്ചാരക്കടവ് തുടങ്ങി, അല്ലെങ്കിൽ എടത്തനാട്ടുകര, തൂര് തുടങ്ങിയിട്ടുള്ള പ്രദേശത്തു നിന്നുള്ള ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ്, ഇന്ന് ഏപ്പിക്കാട് നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ സുബീർ സൽഫി പട്ടാമ്പിയുടെ കുടുംബത്തോടൊപ്പം എന്നൊരു വിഷയത്തിലാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
1: നിങ്ങളുടെ നാട്ടിലാണല്ലേ?
0: അതെ.
1: നമ്മുടെ റേഡിയോയുടെ പിന്നെ മോർണിംഗ് ലൈവിൻ്റെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ നല്ല എഴുത്തുകാരൊക്കെ ഉണ്ടാകും.
0: യെസ്.
1: ചില ആളുകൾ വല്ലപ്പോഴുമാണ് അവരുടെ പിന്നെ ആ കഴിവ് ഇങ്ങോട്ടേക്ക് പുറത്തു കൊണ്ടുവരിക.
0: ഇപ്പം
1: ഷുഐബ് എഴുതിയിരിക്കുന്നത്, വൺ മിനിറ്റ് ടോക്ക്, സലാം. സലാം പറയുന്ന നാവിൽ സ്നേഹം പൂക്കുന്നു, സലാം കേൾക്കുന്ന ഹൃദയത്തിൽ സന്തോഷം നിറയുന്നു. ചെറിയൊരു വാക്ക്, പക്ഷേ വലിയൊരു സന്ദേശം. സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇസ്ലാമിൻ്റെ മനോഹരമായ അടയാളം. സലാം വർദ്ധിപ്പിക്കാം, സ്നേഹം പരത്താം. ഇതുപോലത്തെ എഴുത്ത് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് നിങ്ങൾ നേർപഥത്തിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ പേര് വെച്ച് പ്രസിദ്ധീകരിക്കപ്പെടും. ഇപ്പോഴതിങ്ങനെ എയറിലിങ്ങനെ പോയി, കുറച്ചുകൂടി നന്നാക്കി എഴുതിയാൽ അത് ലിഖിതമായി പുറത്തേക്ക് വരും.
0: അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രോതാക്കള് ഒരുപാട് ആളുകൾ വീണ്ടും പ്രതികരണങ്ങൾ കാണാം. ആംഗേസിന് സൗണ്ട് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റുഷ്ത കാളികാവ്. അത് അവരുടെ മൈക്കൊക്കെ സൗണ്ട് ഇല്ലാഞ്ഞിട്ടാണോ? ഏതായാലും രണ്ടും അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അൽഹംദുലില്ല. നമുക്ക് ശരിയാക്കല്ലേ.
1: അബ്ദുൽഹമീദ് സി കെ, മാഷാല്ല, ഇന്ന് വയനാട്ടിലാണ് ഉള്ളത്. വെള്ളമുണ്ട എന്ന സ്ഥലത്ത് കൂടെ പീസ് റേഡിയോയും ഉണ്ട്. ചെറിയ ഒരു ഫാമിലി ടൂറാണ് നാഥനെങ്കിൽ. ആ യാത്രയിൽ അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്ത് നൽകട്ടെ, പ്രയാസമില്ലാത്ത രൂപത്തിൽ യാത്ര പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, യാത്രയിൽ അവർ വണ്ടിയെ ഓടി ഓടിക്കൊണ്ടിരിക്കുക പീസ് റേഡിയോ കേൾക്കാണ്. അപ്പോൾ എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ്.
0: അതെ അതെ. നമ്മളിപ്പോൾ ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു ശ്രോതാവ് ചോദിക്കാന്ന്, ഫോണിലേക്ക് എത്തുമോ എന്നാണ്. നിങ്ങൾ അടുത്താണെങ്കിൽ അങ്ങോട്ട് നേരിട്ട് വരിക, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും. റേഡിയോ വന്നത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. രാവിലത്തെ പുലരിവട്ടവും തിരുമുടിയും ഒഴിവാക്കാറില്ല. ആയിരുന്നു ഇപ്പോൾ ലൈവ് വന്നതിന് ഒഴിവാക്കാറില്ലായിരുന്നു. ഇപ്പോൾ ലൈവ് വന്നതിന് ശേഷം സ്ഥിരം ശ്രോതാവാണ്. അൽഹംദുലില്ലാ, വളരെ സമാധാനവും സന്തോഷവും തന്നെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്. പേരമകൾ റേഡിയോ ഉസ്താദ് എന്നാണ് പറയാറുള്ളത്. അൽഹംദുലില്ലാ, ഈ ഒരു സംരംഭം വളർന്നു വലുതാവട്ടെ. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. സമയം കണ്ടെത്തിയാൽ വളരെ ഉപകാരമാണ് റേഡിയോ കേൾക്കുന്നത്. ഇതിപ്പോൾ കേട്ടപ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സഫിയാത്താൻ്റെ കമന്റാണെന്നുള്ളത്. തിരൂരങ്ങാടി റേഡിയോ ഉസ്താദ് എന്ന് പേരമക്കൾ വിളിക്കുന്ന റേഡിയോയുടെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ്.
0: സമാനമായി മറ്റൊരു മെസ്സേജ് ഇങ്ങനെയുണ്ട്, എനിക്ക് എപ്പോഴും കൂട്ട് പീസ് റേഡിയോയാണ്. മക്കൾ പറയും ഉമ്മച്ചി പീസ് റേഡിയോയുടെ അടിമയാണെന്ന്. എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ അത് അലി ജാബയിൽ ചോദിച്ച് മനസ്സിലാക്കും.
1: എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ 70 ഏജ് പിന്നിട്ടവരാണ്. സമീർ പറയാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. നിങ്ങളെല്ലാം എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു കബൂൽ ചെയ്ത് അള്ളാഹു ആ പ്രായമുള്ള മാതാപിതാക്കൾക്ക് ഇനിയും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മറക്കട്ടെ. നല്ല രൂപത്തിൽ ഈ ഭാരത്തിൽ മുന്നേറാൻ കഴിയട്ടെ. അവരോടൊപ്പം മക്കളെയും നമ്മളെയും ഒക്കെ സ്വർഗത്തിലെത്തിക്കു മറക്കട്ടെ.
0: നഫീസ പി എ താമരശ്ശേരിയാണ് മക്കളെ അടിമ എന്ന് വിളിച്ചത്. ഫീസരയുടെ അടിമ എന്ന് വിളിച്ചത് ഇവരെയാണ്, നഫീസ പി എ താമരശ്ശേരി.
1: അസ്മാബി നമ്മളെ നാട്ടുകാരിയാണ്. സഫീർ അലിക്ക് മീ ഫ്രം കണ്ണൂറാണോ? ഞാൻ കണ്ണൂർ കാടാച്ചിറ പള്ളിയിലാണ് പോകാറുള്ളത്. അവിടെയുള്ള ഒരു പള്ളിയാണ് കാടാച്ചിറ, അവിടുത്തെ ആളാണ്.
0: ശരിക്കും കണ്ണൂർക്കാരനാണോ?
1: ഞാൻ കണ്ണൂർ തന്നെയാണ്.
0: ആണല്ലേ.
1: സഫീർ, തിങ്കളാഴ്ചയിൽ നടക്കുന്ന QVP ക്ലാസ്സിനെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. ആ അതൊരു പിന്നെ റൌഫ് പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ നമ്മളെ റൌഫ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പിന്നെ വിസ്ഡം വിമൻ സംസ്ഥാന സമിതി പിന്നെ എല്ലാ നമ്മൾ ഖുർആൻ വിജ്ഞാന പരീക്ഷ, വിസ്ഡം സ്റ്റുഡൻസ് ഫോർ റമദാൻ നടത്തുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ, അതേപോലെ തന്നെ വിസ്ഡം ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷൻ നടത്തുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, ഇത് രണ്ടും നമുക്കറിയാം വളരെ വ്യവസ്ഥാപിതമായിട്ട് അതിൻ്റെ പരീക്ഷകൾ വർഷത്തിൽ നടന്നു പോകാറുണ്ട്. ഖുർആൻ വിജ്ഞാന പരീക്ഷയുടേത് മെയ് മാസത്തിലാണെങ്കിൽ, ഖുർആൻ QVP ഖുർആൻ വിജ്ഞാന പരീക്ഷ റമദാനിലാണെങ്കിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ പരീക്ഷ മെയ് മാസത്തിലാണ് നടക്കാറുള്ളത്. എന്നാൽ പലപ്പോഴും പല ആളുകൾക്കും ഇത് പഠിക്കാൻ സമയം കിട്ടാതെ അവസാന സമയത്തൊക്കെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ നടത്തിയിട്ട് രണ്ട് പരീക്ഷയും വരുന്ന ആൾക്ക് അങ്ങനെ ഉണ്ടാകട്ടെ. അതിന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ വ്യവസ്ഥാപിതമായി ഇത് രണ്ടും പഠിക്കാനുള്ള സംരംഭം ഓൺലൈനായി വിസ്ഡം വിമൻ സംസ്ഥാന സമിതി ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ രാത്രി 7:30 ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. സൂറത്ത് ഫാത്തിർ, സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത് ഈ മൂന്ന് സൂറത്താണ് ഇൻഷാല്ലാ ഇനി അടുത്ത ഖുറാൻ വിജ്ഞാന പരീക്ഷയ്ക്കുള്ളത്. അതിൻ്റെ സിലബസ് ഇപ്പോഴേ പഠനത്തോടെ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. അതിൻ്റെ ക്ലാസ് തിങ്കളാഴ്ച 7:30 ചൊവ്വാഴ്ച 7:30 സൂറത്തിൽ മുഖ്മിനുൻ ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ സിലബസ് വെച്ചുള്ള ഓൺലൈൻ ക്ലാസ് അതും നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴേ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ, ഇനി പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ഇൽമ് കരസ്ഥമാക്കാനുള്ള ഒരു വലിയ സൗകര്യം വിസ്ഡം ഇസ്ലാമിക് വിമൻ ഓർഗനൈസേഷന്റെ സംസ്ഥാന സഭ നടത്തുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, നമുക്ക് ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഖുർആൻ പാരായണത്തിലേക്ക് പോകാൻ തോന്നിട്ടല്ലേ.
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ.
1: യെസ്,
0: ഓക്കെ.

0: അധ്യായം 42 സൂറത്ത് അഷൂറയുടെ 32 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമുക്ക് കേട്ടത്. നമ്മൾ സാധാരണയായിട്ട് ഓരോ ദിവസവും ഈ മോർണിംഗ് ഷോയിൽ കേൾക്കാൻ സാധ്യമാകാത്ത, എന്നാൽ മോർണിംഗ് ഷോയ്ക്ക് അപ്പുറത്ത് ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ പ്രാർത്ഥനാ പഠനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്.
1: എല്ലാ ദിവസവും രാവിലെ 8:15 ഉച്ചയ്ക്ക് 2:05, ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 8:15, എന്നാൽ ശനിയാഴ്ച രാത്രി 8:50 ലൈവായിട്ട് പ്രാർത്ഥനാ പഠനം പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് പോകുന്നുണ്ട്. സമയം ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും രാവിലെ 8:15 ഉച്ചയ്ക്ക് 2:05. ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രിയാണെങ്കിൽ 8:15, ശനിയാഴ്ച 8:50. ഈ സമയങ്ങളിൽ ഈ പ്രാർത്ഥന പോകുന്നുണ്ട്. ഇനി അതല്ലാത്ത സമയത്ത് റീവേഞ്ചിൽ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. ഇബ്രാഹിം സലഫി ഗുലാമന്തൂൾ, അബ്ദുള്ള മുസ്ലിം വണ്ടൂർ എന്നിവരൊക്കെയാണ് ഈ സെഷൻ സാധാരണ കൈകാര്യം ചെയ്യാറുള്ളത്. നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുക.
0: ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അബ്ദുള്ള മുഹസിൻ വണ്ടൂരിൻ്റെ സംസാരത്തിലൂടെ കേൾക്കാൻ പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ 2 ക്ലാസുകളിലായി തൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകളാണ് നാം പഠിക്കുകയുണ്ടായത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലും ആ ഒരു പ്രാർത്ഥന അതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ പഠിക്കുന്നത്. റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതാണ് പ്രാർത്ഥന. കുറച്ചുണ്ട്, കുറച്ചധികമുണ്ട്, നേരത്തെ പഠിച്ചതിനേക്കാളും കുറച്ച് അധികമുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നാലും വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതിൻ്റെ അർത്ഥം, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലുമാണ് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി ഔസി അനി റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. റബ്ബി ഔസി അനി റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅല വാലിദയ്യ അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലീ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയതി സ്വാദാണ്, സുക്കൂൻ ചെയ്യപ്പെട്ട സ്വാദാണ്. ഇന്നി തുബുത്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ وعلى والدي وان اعمل صالحا ترضاه واصلح لي في ذريتي اني تبت اليك واني من المسلمين. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അതുവഴി നമ്മുടെ കുടുംബത്തിനൊക്കെ നമ്മുടെ പ്രാർത്ഥന കാരണം രക്ഷ ലഭിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. പിന്നെ നല്ലൊരു പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
0: യെസ്,
1: സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് റബ്ബി ഔസിഅനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കാണാൻ കഴിയാം.

0: മാഷാ നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ കാണാം. നല്ലൊരു പ്രാർത്ഥന, അൽഹംദുലില്ല. എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥന. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ, ആമീൻ. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ എവിടെയാണ് സ്ഥലം കറക്റ്റ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏപ്പിക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മുടെ സൽഫി പള്ളിയുണ്ട്. സൽഫി പള്ളിയുടെയൊക്കെ ഏകദേശം അടുത്തായിട്ടൊരു നടക്കാനുള്ള ചെറിയ ദൂരമുള്ളൂ എൽ പി സ്കൂളുണ്ട്, ടെറാനോവ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇൻഷാല്ലാ.
1: നേരത്തെ വെച്ച കമന്റ് ഷുഐബായ മുളപട്ടണമാണ് അയച്ചത്, നിങ്ങൾ പേര് വായിച്ചിട്ടില്ല.
0: ഓക്കെ.
1: സഫിയ എടപ്പാൾ, ക്വിസിന്റെ ചോദ്യം ഒന്നുകൂടി പറയുമോ? ക്യു എച്ച് എൽ എസ് ക്ലാസ്സിലായതുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ചോദ്യം പറയാം, ഇനി ഞങ്ങൾക്ക് ഉത്തരവേക്കാനുള്ള അവസരം പഠിക്കാനുള്ള ഒരു.
0: അതെ അതെ, നമുക്ക് ചോദ്യം
1: ആൻസർ പറയുന്ന ലൈവിൽ തന്നെ ഉണ്ടാകുക
0: ഇൻഷാല്ലാ.
1: ക്വിസിന്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആ സമയത്ത് ആവർത്തിക്കും ഇൻഷാല്ലാ.
0: അൻവർ എൻ ടി മുട്ടിലിൻ്റെ മെസ്സേജുകൾ കണ്ടോ? ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഹജ്ജും ഉംറയും ശാരീരിക അധ്വാനത്തിലും നാം ചെയ്യുന്ന ഒരുപാട് അമലുകൾ അതെല്ലാം ഉണ്ടായിട്ടും നാളെ പരലോകത്താദ്യമായി കണക്ക് നോക്കുന്നത് നമസ്കാരമാണ്. അത്രയ്ക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വലിയ അമലാണ് നമസ്കാരം. നമസ്കാരം ഉറപ്രകാരം നിലനിർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് അൻവർ എൻ ടി മുട്ടിൽ.
1: തീർച്ചയായും നമസ്കാരം നമ്മൾ മറ്റെന്ത് ചെയ്താലും ഏറ്റവും നിർബന്ധമായും ചെയ്യേണ്ടതായ ഒരു കാര്യം, അതിലൊരളവും നമുക്കില്ല. അത് പല ആളുകളും വളരെ നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. സഫ്ന മുഹമ്മദ് പാണക്കാട് വളരെ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് വേഗത്തിൽ വായിച്ചു പോകാം അല്ലേ. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് പീസ് റേഡിയോ കേട്ടുകൊണ്ടാണ്. അതൊരു റേഡിയോ മാത്രമല്ല, മനസ്സിന് സമാധാനവും ആത്മാവിന് വെളിച്ചവും നൽകുന്ന ഒരു നല്ല കൂട്ടുകാരനാണ്. ഒരു ദിവസം ഒരു നന്മ പകരാതെ പീസ് റേഡിയോ ജീവിതത്തിൽ ഓഫായി പോകാറില്ല. ഖുർആൻ പാരായണവും അർത്ഥവിവരണവും ഹദീസ് ക്ലാസുകളും ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രഭാഷണങ്ങളും ഓരോ ദിവസവും എന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്നു. തിരക്കുകൾക്കിടയിലും ദീനിൻ്റെ ഓർമ്മ നിലനിർത്താൻ പീസ് റേഡിയോ വലിയൊരു അനുഗ്രഹമാണ്. ഈ മഹത്തായ ദഅവാ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അള്ളാഹു സമൃദ്ധമായി പ്രതിഫലിപ്പിക്കട്ടെ. അവരുടെ പരിശ്രമം സ്വീകരിക്കുകയും ഇഹലോകത്തും പരലോകത്തും നന്മകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, അമീൻ. എന്നും ഈ നന്മ ലോകം മുഴുവൻ പരക്കട്ടെ. ഈ കുടുംബത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ല അൽഫമറ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാട്.
0: നല്ല ഹൃദ്യമായ ഒരു ഫീഡ്ബാക്ക് ആണ് ഇവരയച്ചിട്ടുള്ളത് അല്ലേ.
1: അതെ അതെ, തീർച്ചയായും.
0: ഓക്കെ,
1: ഷുഐബ് കാരാടനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. പിന്നെ പണ്ട് ജാമിയ അൽ ഹിന്ദിൽ അദ്ദേഹം എൻ്റെ സീനിയറായി പഠിച്ചിരുന്നു.
0: യെസ്.
1: വയസ്സുകൊണ്ട് ജൂനിയറാണെങ്കിലും ക്ലാസ് കൊണ്ട് സീനിയറായിരുന്നു.
0: ഓക്കെ.
1: ഞങ്ങൾ രണ്ടുപേരും അതിന് പുറമെ വേറെ രണ്ടുപേര് മെസ്സിൻ്റെ സെക്രട്ടറിമാരായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഷു, ഞാൻ പണ്ടത്തെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാതിരിക്കില്ല. കാരാടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഷുഐബിനോട് ഓർമ്മ വരിക.
0: മാഷാല്ലാ. നമ്മളേ ഒരു ശ്രോതാവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഷെഡ്യൂളിൽ വല്ല മാറ്റങ്ങളുണ്ടോ? എന്താ തിരുമൊഴികൾ എപ്പോഴും കുറച്ച് വൈകി വരുന്നു എന്നുള്ള ഒരു ചെറിയൊരു അയാളുടെ ഒരു പരാതി. അപ്പോൾ നമ്മളത് പരിഹരിക്കുകയാണ് ഇൻഷാല്ലാ. നമ്മൾ നേരെ

عليه وسلم: إن الله قسم بينكم أخلاقكم كما قسم بينكم أرزاقكم، وإن الله تعالى يعطي المال من أحب ومن لا يحب، ولا يعطي الإيمان إلا من يحب. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്തു സ്വഹീഹയിലും സ്വഹീഹ് തർഗീബിലുമൊക്കെ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അദബുൽ മുഫ്രദിലും നമുക്കിത് കാണാം. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ബിൻ ഗാഫിൽ അൽ ഹുദലി എന്നാണ് മുഴുവൻ പേര്. ഹിജർ 32 അദ്ദേഹം മരണപ്പെടുന്നത്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനായ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സമൂഹത്തിലെ മഹാപണ്ഡിതൻ എന്ന പരനാമം അദ്ദേഹത്തിനുണ്ട്. മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം അദ്ദേഹവും മാതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ വീട്ടിൽ അവിടുത്തെ സേവകനായി അദ്ദേഹത്തെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെ ജീവിച്ചു എന്നതാണ് നാം വായിക്കുന്നത്. അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ വന്നതുകൊണ്ട് രണ്ടു പ്രാവശ്യം രണ്ട് ഹിജ്റ ലഭിച്ച അപൂർവ സ്വഹാബികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നും നമുക്ക് കാണാം. മതവിഷയങ്ങളിൽ വലിയ ധീരനായിരുന്നു അദ്ദേഹം എന്നതും ചരിത്രമാണ്. 840-848 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതാണെന്നും ചില അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും നമ്മെ അദ്ദേഹം അറിയിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും കമ ഖസ്സമ ബൈനക്കും അർസാഖക്കും. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ സംസ്കാരത്തെ കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ക് കണക്കാക്കിയതുപോലെ. ഖസ്സമ എന്ന് പറഞ്ഞാൽ ഖദ്ദറ ബിമഖ്ദാരി മുഅയ്യിനി എന്നാണ്. നിർണിതമായ തോതനുസരിച്ച് കണക്കാക്കിയിട്ടുണ്ട്, വീതം വെച്ചിട്ടുണ്ട് എന്നർത്ഥം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഖ്ലാഖിനെ എന്നാണ് ഖസ്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഖ്ലാഖിനെ, നിങ്ങളുടെ സ്വഭാവങ്ങളെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ അഖ്ലാഖ് എന്നതുകൊണ്ട് അതിൻ്റെ തഫ്സീറുകളിൽ കാണുന്നത് അഅമാലക്കും എന്നും വ അഹ്വാലക്കും എന്നൊക്കെ, നിങ്ങളുടെ അമലുകൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവൻ്റെ സ്വഭാവവും സംസ്കാരവുമാണല്ലോ. ആ നിലക്കാണ് ഇവിടെ അഖ്ലാഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ അമലുകൾ, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. കമ ഖസ്സമ ബൈനക്കും അർസാഖക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ക് അവൻ കണക്കാക്കിയതുപോലെ. പലപ്പോഴും റിസ്ക് പലർക്കും ലഭിക്കുന്നത് പല രൂപത്തിലാവും, പല തോതനുസരിച്ചാവും. അതുതന്നെ ചിലർക്ക് ഹലാലായ രൂപത്തിൽ ലഭിക്കുന്നു, ചിലർ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നു. അപ്രകാരം തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളിലും നല്ലതും കെട്ടതുമുണ്ട്, ചെറിയ പ്രതിഫലമുള്ളതും വലിയ പ്രതിഫലമുള്ളതുമുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു നേരത്തെ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹു തആല തുടർന്ന് നമ്മെ അറിയിക്കുന്നു, ഇന്നല്ലാഹു തആല, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല, യുഅത്തുൽ മാല, സമ്പത്ത് അള്ളാഹു നൽകുന്നത്, മൻ അഹബ്ബ വ മൻ ലാ യുഹിബ്, അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും ഭൗതികമായ നേട്ടം നൽകുന്നു, സാമ്പത്തിക ശേഷി നൽകുന്നു. എന്നാൽ വല യുഅത്തുൽ ഈമാന ഇല്ലാ മൻ യുഹിബ്, എന്നാൽ അവൻ ഈമാൻ നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവന് മാത്രമാണ്, യഥാർത്ഥ വിശ്വാസം നൽകുന്നത്. ചില റിപ്പോർട്ടുകളിൽ വല യുഅത്തി ദീന ഇല്ലാ മൻ യുഹിബ്, അവൻ ഇഷ്ടപ്പെടുന്നവനല്ലാതെ അള്ളാഹു മതബോധം, ദീൻ നൽകുന്നില്ല എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഓരോരുത്തർക്കും അവരുടെ ജീവിതമാർഗം പങ്ക് വെച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ റിസ്ക്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖറുഫിൽ വന്നിട്ടുണ്ടല്ലോ: നഹ്നു ഖസംന ബൈനഹും മഅയ്യശതഹും ഫിൽ ഹയാത്തി ദുനിയ, നാം അവർക്കവരുടെ ഐഹിക ജീവിതത്തിൽ ജീവിതമാർഗങ്ങൾ പങ്കുവെച്ച് അത് കണക്കാക്കി വീതിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും, അതായത് അവനെ ഉൾക്കൊള്ളുന്നവനും അവനെ ഉൾക്കൊള്ളാത്തവനും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നവനും ഇല്ലാത്തവനുമൊക്കെ അള്ളാഹു ദുനിയാവ് കൊടുക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്നാൽ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അള്ളാഹു ഇവിടെ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ഭാഗിച്ചു നൽകിയതുപോലെ നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ സ്വഭാവങ്ങളും അള്ളാഹു ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞത് നിങ്ങളുടെ സംസ്കാരവും അമലുകളൊക്കെ റഹ്മാനായ റബ്ബ് ഇവിടെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനപ്രകാരമാണ് നടക്കുക. കാരണം ആകാശഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖലായിക്കുകളുടെ, ഓരോ സൃഷ്ടികളുടെയും മിഖ്ദാർ, അവരുടെ തോത്, അവർക്ക് എത്ര എന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്.
ആ തഖ്ദീറിലേക്ക്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അധ്വാനം മാത്രമാണ്.

മനുഷ്യന്മാർ നൽകുന്നത്, അത് മനുഷ്യന്മാർ ചെയ്യുന്നത്. അപ്രകാരം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അഖ്ലാഖ് റബ്ബ്, അതായത് സംസ്കാരവും സ്വഭാവവും പ്രവർത്തനങ്ങളും അത് ഏതൊക്കെയാണ് എന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലരുടെ അമലുകൾ അത് ഉയർന്നു നിൽക്കും, ചിലരുടെ അമലുകൾ അല്ലെങ്കിൽ ചിലരുടെ അഖ്ലാഖുകൾ, സ്വഭാവ സംസ്കാരങ്ങൾ, ജീവിത രീതി അത് താഴ്ന്നിരിക്കും. അതേപോലെ തന്നെയാണ് റിസ്ക്കിൻ്റെ കാര്യവും. റിസ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റക്കുറച്ച് ഓരോരുത്തർക്ക് വേണ്ട രൂപത്തിൽ തന്നെ അള്ളാഹു അത് നൽകിയിട്ടുണ്ട് എന്നതാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷേധികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ, അവർക്കൊക്കെ തന്നെ അള്ളാഹു അത് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിൽ നമുക്കറിയാം, കുല്ലനു മിദ്ദുഹ ഉല ഇവഹ ഉലായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മിൻ ആതാ റബ്ബിക് വമാ കാന ആതാ റബ്ബിക മഹ്ദൂറ എന്ന വചനം പ്രസിദ്ധമാണല്ലോ. അള്ളാഹു പറയുന്നു, നാം എല്ലാവരെയും സഹായിക്കുന്നതാണ്. ഇവനും ഇക്കൂട്ടർക്കും അക്കൂട്ടർക്കുമൊക്കെ അള്ളാഹു സഹായം നൽകുന്നു, അവൻ്റെ ആ സഹായം ഒരിക്കലും തടഞ്ഞുവെക്കപ്പെടുന്നതല്ല എന്നത്. എന്നാൽ ഇവിടെ അവസാനം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു ഈമാൻ നൽകുന്നത്, അള്ളാഹു അവൻ്റെ യഥാർത്ഥത്തിലുള്ള ദീൻ നൽകുന്നത്, വിശ്വാസബോധം നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹു അത് പ്രത്യേകമാക്കി അവർക്ക് നൽകുന്ന സത്യസന്ധരായ സൽവൃത്തരായ വിശ്വാസികൾക്കാണ്. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് ആ വിശ്വാസം, ആ യഥാർത്ഥ ഈമാൻ, ദീനിനെക്കുറിച്ചുള്ള അവബോധം അവൻ നൽകുക എന്നതാണ്. അപ്പോൾ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് ഈമാൻ നൽകും, അവന് ദീനി മതപരമായ ഉയർച്ച നൽകും, നല്ല സംസ്കാരം നൽകും എന്നതുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഏതൊരു കാര്യവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്, ഒരാളുടെ സ്വഭാവം, സംസ്കാരം, അതിൽ ധൈര്യം, ഭീരുത്വം, ദാനശീലം, പിശുക്ക് അതൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അവന് റിസ്ക്, അതേപോലെ തന്നെ അവനിവിടെ ലഭിക്കുന്ന അവൻ്റെ വരുമാനം, സ്രോതസ്സുകൾ, മഴേശത്ത്, അതെല്ലാം കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ് റഹ്മാൻ അറബ് കണക്കാക്കിയതിനെക്കുറിച്ചാണ് ഇവിടെ സൂചന. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവ് നൽകാൻ അള്ളാഹുവിന് ഇഷ്ടവും അനിഷ്ടവും പരിഗണിക്കുന്നതല്ല, ഇഷ്ടമുള്ളവനും ഇല്ലാത്തവനും ധിക്കാരിക്കുമൊക്കെ നൽകുന്നുവെങ്കിൽ യഥാർത്ഥ ഈമാൻ, വിശ്വാസം അല്ലെങ്കിൽ ദീൻ അവൻ നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്കേ ഈമാൻ ലഭിക്കൂ എന്ന സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പ്രത്യേകം പറയുമ്പോൾ, ആ ഇഷ്ടം ലഭിക്കുന്നവരുൾപ്പെടാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി ശ്രമിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്കാകേണ്ടതുണ്ട് എന്നതിലേക്കാണ് വലിയൊരു സന്ദേശം. അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയതിൽ തൃപ്തിയുള്ളവനായി മുന്നോട്ട് പോകാനുമാകണം എന്ന സന്ദേശവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നൽകുന്നു. അക്കാര്യം കൂടുതൽ നാം ഉൾക്കൊള്ളുക, കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പ്പെടുന്നവർക്ക് ഈമാൻ ലഭിക്കൂ എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്നത്തെ തിരുമൊഴികൾ കേട്ടത്. എന്നത്തെയും പോലെ കെ വി മുഹമ്മദ് അലിയാണ് ഇന്നും നമ്മോടൊപ്പം തിരുമൊഴികളിൽ പങ്കുചേർന്നിട്ടുള്ളത്. തിരുമൊഴികൾ എന്നത് ആളുകൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് നമ്മൾ ഫീഡ്ബാക്കിൽ തന്നെ പ്രോഗ്രാം ഷെഡ്യൂളിൽ മാറ്റം വന്നോ എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങിയാൽ, ചില സമയങ്ങളായി കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങി ആദ്യം തന്നെ 6-5 കഴിഞ്ഞാൽ പുലരിവട്ടം കേട്ടിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ 6:54 ആയി കഴിയുമ്പോൾ തിരുമൊഴികൾ കേൾക്കാതെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാത്ത ആളുകൾ നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇൽമ് പഠിക്കാനും കേൾക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം അള്ളാഹു എന്നും നിലത്തി നൽകുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ, അദ്ദേഹം പറയുന്നത് മാഷാല്ലാ, ഇന്നും കെ വിയുടെ വാക്കുകൾ വളരെ ഗുണപാഠമുള്ളതാണ്. എളിയ രീതിയിൽ ഹദീസ് വിവരിച്ച് തരുന്ന ഉസ്താദിനെ ദീർഘായുസ്സും ആഫിയത്തും നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കരസ്ഥമാക്കാൻ നാം ഏവർക്കും സാധ്യമാകട്ടെ. നമ്മുടെ തിരുമൊഴികളെക്കുറിച്ചാണ് അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റുക്സാന എം, പുലരിവട്ടത്തിലൂടെ 1 മിനിറ്റ് ടോക്ക് തിരുമൊഴിയിലൂടെയും വലിയ അറിവുകൾ നൽകിയ പി എസ് റേഡിയോക്കും മണിയർ പ്രവർത്തകർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നൊരു പ്രാർത്ഥന പിന്നെ പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പുനൂർ, പുലരിവട്ടവും തിരുമൊഴിയും ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ നമുക്ക് വിജയം ഉറപ്പാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് നല്ല പിന്നെ സന്ദേശങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. ഷുഹൈബ് അഹമ്മദോട്ടം പറഞ്ഞിരിക്കുന്നത്, എന്നും ഒരു സഹാബിയെപ്പറ്റി നല്ലൊരു ഹദീസ് പറഞ്ഞിരുന്ന കെ വി മൂലയ്ക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു ഖൈറും ബർക്കും നൽകട്ടെ. ആമീൻ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം കെ വി മുഹമ്മദ് അലി സലഫി എപ്പോഴും തിരുമൊഴികളെ ഹദീസ് പറയുമ്പോൾ ഹദീസ് ഇങ്ങനെ വായിച്ചു പോയി അർത്ഥം പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി ആരാണ്, ആ റാവിയുടെ പേരെന്താണ്, ആ റാവിയെക്കുറിച്ചൊരു ചുരുക്കവിന് വളരെ കുറഞ്ഞ വാചകങ്ങളിൽ അദ്ദേഹം നൽകാറുണ്ട്. ഈ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂഹുറൈറ എന്നാണ് എല്ലാവർക്കും കേട്ട് വെച്ചു, അതാണ് പേര് എന്നാണ് കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അബ്ദുറഹ്മാൻ സഹ്ർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളത് കുറേ ആളുകൾ മനസ്സിലാക്കിയത് ഈ കെ വിയുടെ ക്ലാസ്സിൽ. അബൂഹുറൈറയെ പറയുമ്പോൾ അദ്ദേഹം ആ പേര് പറയും, അബ്ദുറഹ്മാൻ സഹ്ർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന്. അങ്ങനെ പഠിപ്പിച്ചതിലൂടെ അത് കിട്ടിയ ആളുകളൊക്കെ റേഡിയോയുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്.
1: ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും തൂക്കി നോക്കി തനിക്ക് പറ്റാത്ത സ്വഹീഹായ ഹദീസുകളെ പോലും തള്ളിക്കളയുന്ന ഹദീസ് നിഷേധികൾ നിലനിൽക്കുന്ന ഈ കാലത്തും ഹദീസുകളെ അടുത്തറിയാനും പഠിക്കാനും പീസ് റേഡിയോ ഒരുക്കുന്ന തിരുമൊഴികൾ എന്ന പ്രോഗ്രാം ഏറെ ഹൃദ്യമായ അറിവിൻ്റെ വിസ്മയവുമായി തീരുന്നു. അൻവർ എം ടി മുട്ടിൽ, വയനാട്.
0: അദ്ദേഹം തന്നെ നമ്മുടെ 500 മൊഡ്യൂളിൻ്റെ എക്സാം ഉറപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 500 മൊഡ്യൂൾ 16 എക്സാം, പിന്നെ അതിലെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. എക്സാം 7, 8, 9 തീയതികളാണ് നടക്കുക. പി എസ് റേഡിയോ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മൊഡ്യൂൾ 16 മോഡൽ എക്സാം നാളെയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് റേഡിയോ തുറന്നാൽ അതിൻ്റെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിപ്പോൾ 500 മൊഡ്യൂൾ 16 ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ പഠിക്കാനൊക്കെ സമയമാണ്. പി എസ് റേഡിയോ ആപ്പിൽ കയറി കോഴ്സ് ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കവിടെ പി എസ് റേഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സും കാണാൻ
1: കഴിയും.
0: നിങ്ങൾ ഇനി പുതിയ ഒരാളാണെങ്കിൽ നിങ്ങളതിൽ പേരും ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന കുറേ കോഴ്സുകൾ അതിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് മറ്റൊന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി LP UP പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി പി എസ് റേഡിയോ ഈ മദ്രസ പുതിയ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത, സാധാരണ നമ്മൾ വെക്കേഷൻ സമയത്തും അല്ലാതെയും ഒക്കെ ഈ മദ്രസ നടക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഈ മദ്രസ കഴിയുമ്പോൾ 75,000 രൂപയുടെ സ്കോളർഷിപ്പ്, വലിയ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി എസ് റേഡിയോ ഇത്തവണ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനുമായി ചേർന്നുകൊണ്ട് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ കോഴ്സിൻ്റെ ഭാഗമാക്കുക, നമ്മൾക്ക് പഠിക്കാൻ വ്യത്യസ്ത കോഴ്സുകൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അറബി ഭാഷ പഠനം കോഴ്സുണ്ട് ഒക്കെ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കോഴ്സും അൽഹംദുലില്ലാഹ് റേഡിയോ ലഭ്യമാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായിക്കൊണ്ട് റേഡിയോ ശ്രോതാക്കളെ കുടുംബക്കാർ ഓർമ്മപ്പെടുത്തുകയാണ്.
1: മറ്റൊന്ന് റുക്സാന എം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുലരിവട്ടത്തിലൂടെ 1 മിനിറ്റ് ടോക്ക് തിരുമൊഴി
0: ആദ്യം വായിച്ചു
1: വായിച്ചു അല്ലേ.
0: അബ്ദുൽ ഹമീദ് അദ്ദേഹം വീണ്ടും പറഞ്ഞത് വളരെ കെവിയുടെ വാക്കുകൾ വളരെ ഗുണമുള്ളതാണ്, ഗുണപാഠമുള്ളതാണ്, എളിയ രീതിയിൽ അധികം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ശരി, അങ്ങനെ ഏതായാലും ഒരുപാട് പ്രോഗ്രാമുകൾ ഈ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ അറിവുകൾ ആളുകൾക്ക് കൈമാറുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ അൽഹംദുലില്ല റേഡിയോയിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ റേഡിയോയിൽ സംസാരിക്കുന്നവർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പിന്നെ കുറേയായി നമ്മളിങ്ങനെ സംസാരം ഒരു പാട്ട്
1: കിട്ടല്ലോ.
0: അതെ, നമ്മൾ ഇൻഷാല്ല ഒരു പാട്ടിലേക്ക് സ്വരത്തിലേക്ക് പോവുകയാണ്. മുബീൻ പട്ടാണി പാടിയ അല്ലാഹ് അഹദേ എന്ന പാട്ടുകൾ.

0: അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തുന്ന ഏറെ കാതിനിമ്പവും മനസ്സിന് സമാധാനവും നൽകുന്ന ഒരു പാട്ടാണ് മുബീൻ പട്ടാണിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. ഇവിടെ ഈ സ്വരത്തിൻ്റെ ഒരു പ്രത്യേകത, പിന്നെ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിപ്പോകാനും അതിൻ്റെ ഒരു ഈണത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, മ്യൂസിക് ഇല്ല എന്നുള്ളതാണ്. മ്യൂസിക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഈ സാധാരണ മ്യൂസിക് ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഒച്ചപ്പാടിൻ്റെ ഇടയിൽ മാത്രമാണ് ആളുകളെ ഈ പിന്നെ പലപ്പോഴും സിനിമാ പാട്ടും പോലുള്ളതൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന റീസൺ എന്താ വെച്ചാൽ അതിൻ്റെ ട്യൂണാണ്, മ്യൂസിക്കാണ്,
1: തുള്ളാണ് ചെയ്യുന്നത്,
0: തുള്ളാണ്. മാത്രമല്ല വളരെ വൃത്തികെട്ട വരികളൊക്കെയാണ് പ്രത്യേകിച്ച് ആധുനികമായി ഇറങ്ങുന്ന പല പാട്ടുകൾക്ക് ഉള്ളത്. അതിൻ്റെ വരികളുടെ വൃത്തികേടുകൾ ആളുകൾ മനസ്സിലാകാത്തത് ഈ മ്യൂസിക്കിനകത്താണ്. ചില നേരെ തിരിച്ചുണ്ടാവും, ഇസ്ലാമിക ഗാനം എന്നൊക്കെ പേരിലൊക്കെ മാപ്പിളപ്പെട്ട അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഫുള്ള് മ്യൂസിക് ഉണ്ടാകും. സംഗീതം എന്നത് ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ്, കേൾക്കാൻ തീരെ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊരു ഒരു മോചനം എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ സംഗീതമില്ലാത്ത, അല്ലാതെ പാട്ടിങ്ങനെ എപ്പോഴും കേട്ടിരിക്കാം, മ്യൂസിക് ഇല്ലാത്ത പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം എന്നതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമൊന്നല്ല. നമ്മൾക്ക് എപ്പോഴും കേട്ടിരിക്കാൻ നല്ലത് കൂലി കിട്ടുന്നത് അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. നമ്മളത് പാരായണം ചെയ്യാനും അത് കേൾക്കാനുമാണ്. കേൾക്കുമ്പോൾ കൂലി കിട്ടുന്ന വേറൊന്നുമില്ല. ഈ മ്യൂസിക് ഇല്ലാത്ത പാട്ട് കേട്ടിനെ കൂടെ പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല, അതിങ്ങനെ കേട്ടിരുന്നാൽ പ്രത്യേകിച്ച് ഒരു മെച്ചമില്ല. പക്ഷേ നമുക്ക് മ്യൂസിക് ഇല്ലാത്ത പാട്ട് ആസ്വദിക്കാൻ ഹലാലായ മാർഗമുണ്ട്. ഇപ്പം മ്യൂസിക്കിൽ നിന്നും മാറി കേൾക്കാൻ നമ്മുടെ സ്വരം, പിന്നെ പിസിലോട് യൂട്യൂബ് ചാനൽ സ്വരം പ്ലേലിസ്റ്റിൽ കുറേ പാട്ടുകൾ കിട്ടും. അതോടൊപ്പം തന്നെ ഈണം ചാനൽ സംഗീതമില്ലാത്ത പാട്ടുകളുടെ ഒരു കലവറയാണ്. ശ്രോതാക്കളോട് നേരത്തെ നമ്മൾ ചില കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. പിന്നെ കോഴ്സുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഈ മദ്രസ കോഴ്സ് അതെ, ഇന്നലെ അതിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ലൈവായ ഇൻട്രാക്റ്റീവ് ക്ലാസ്സാണ് ഉണ്ടാവുക. ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കേൾക്കാം. പിന്നെ ഈ ചില പാരൻസൊക്കെ വിചാരിക്കണ്ടാവും, എൻ്റെ മോന് മദ്രസ പോകണ്ടല്ലോ, എന്റെ മോള് ഇപ്പൊ ഡെയിലി രാവിലെ മദ്രസ പോകണ്ടല്ലോ, ഇനിയിപ്പോ ഇതിൽ ചേരൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന
1: ആൾക്കാരാണ്.
0: അങ്ങനെ ഉണ്ടാവില്ല. ഏതായാലും അങ്ങനെയുള്ളവർക്ക് പിന്നെ അടക്കമുള്ളതാണ് ഈ ഈ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത്. മദ്രസയിലുള്ള അഖീദയും ഫിഖുവും പിന്നെ അതിലെ അഖലാഖും അല്ല പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടിയുടെ സ്ക്രീൻ ടൈമായി ബന്ധപ്പെട്ടും അവരുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇടപെടലുമൊക്കെ ബന്ധപ്പെട്ട് അവർ ശ്രദ്ധിക്കേണ്ട പഠിക്കേണ്ട കുറേ നല്ല പാഠങ്ങളുണ്ട്. അത്തരം നല്ല പാഠങ്ങളാണ് ഇൻഷാല്ലാ പീസ് റേഡിയോ ഇൻഷാല്ലാ ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഈ മദ്രസയിലൂടെ നിങ്ങൾ ലഭ്യം. എൽ പി യു പി ക്ലാസ്സുകൾക്ക് വെവ്വേറെയാണ്, ക്ലാസ് രണ്ടും വേറെ വേറെ തന്നെയാണുള്ളത്. കുട്ടികൾക്ക് പിന്നെ ഒരു പ്രോത്സാഹനം എന്ന് പറയുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിന് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 75,000 രൂപയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. അതോടൊപ്പം തന്നെ ഇൻഷാല്ലാ ഇന്ന് ഇന്ന് ജൂലൈ 25
1: അല്ല,
0: ഇന്ന് മുതൽ ഇൻഷാല്ലാ നമ്മുടെ പീസ് റേഡിയോ അറബി ഭാഷാ പഠനത്തിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ആരംഭിക്കും. ഇത് ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞപ്പോഴേ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ആവേശമായിരുന്നു, നേരിട്ടൊക്കെ എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. കാരണം പിന്നെ ആ പുസ്തകം മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന വഹദിൽ പഠിപ്പിക്കുന്ന ദുറൂസ് ലോകത്തിൽ അറബിയ ലിഗൈരി നാത്തഖീന ബിഹ എന്ന പുസ്തകമാണ്. ലോകവ്യാപകമായിക്കൊണ്ട് അറബി ഭാഷാ പഠനത്തിൻ്റെ പിന്നെ പ്രാഥമിക പാഠങ്ങൾ നൽകുന്ന പുസ്തകമാണത്. അപ്പം അത് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും കഴിയുമോ എന്നൊക്കെ പിന്നെ ചിന്തിച്ചടന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രായഭേദമന്യേ ആർക്കും ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മുടെ പി സി ഡിഒ കോഴ്സ് ഓപ്ഷനിൽ അതിൻ്റെ ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂള് വളരെ ഭംഗി മുഹമ്മദ് സലീം സുല്ലമിയാണ്. അദ്ദേഹം മക്കയിൽ ജീവിച്ച പിന്നെ ഇത് നന്നായി പഠിപ്പിക്കാൻ തന്നെ കഴിവുള്ള ഒരു വ്യക്തിയാണ്,
1: യോഗ്യനാണല്ലേ,
0: യോഗ്യനായ നല്ലൊരു യോഗ്യനായ ഉസ്താദ് നമുക്ക് കിട്ടും. ഉസ്താദിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുന്ന ഫീലിങ്ങോടുകൂടി പഠിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ പിന്നെ സിസ്റ്റം നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാം കോഴ്സ് കഴിഞ്ഞവർക്ക് അവർക്ക് തുടർച്ചയാണ്. ഇനി ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാം. ലൈവായി നിങ്ങൾക്ക് രണ്ടാം മൊഡ്യൂൾ കേട്ട് തുടങ്ങാം. അതേസമയത്ത് ഒന്നാം മൊഡ്യൂൾ നിങ്ങൾക്ക് കോഴ്സ് ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് സമയം എടുത്ത് എന്ത് ചെയ്യാം, ഒന്നാം മൊഡ്യൂൾ ഒന്നാം പുസ്തകം നിങ്ങൾക്ക് പരിപൂർണമായി കേൾക്കാം എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
1: നിങ്ങൾ ഈ മദ്രസ പറഞ്ഞപ്പോഴേ ഞാനതിനെ IAS എന്ന് വിളിക്കുന്നത്, അതായത് ഇസ്ലാമിക് അവയർനെസ് സ്റ്റഡി. അപ്പം ആ രൂപത്തിൽ ശരിക്കും കണ്ടിട്ട് നമ്മൾ മക്കളതിന് പറഞ്ഞേക്കാൻ ശ്രമിക്കണം ഇൻഷാല്ലാ. പിന്നെ നമുക്കിന്ന് വഴിവിളക്കിൻ്റെ ഒരു പോസ്റ്റർ ഒന്ന് വായിച്ചാലോ. ഇന്ന് ഇന്നത്തെ വൈവിളക്കിൽ ഒരു ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രവാചകന്റെ പേരിൽ വ്യാജം പ്രചരിപ്പിക്കുന്നവരോട് എന്നെ പറ്റി ആരെങ്കിലും ഒരു കളവ് മനഃപൂർവ്വം പറഞ്ഞാൽ നരകത്തിൽ അയാൾ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നതാണ്
0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കളവ് പറയൽ എന്തായാലും പിന്നെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കളവ് പറയാനാൽ വലിയ ശിക്ഷയാണ് പരലോകത്ത് കിട്ടുക. റസൂലുള്ളാഹി സ്വല്ലം ഒരിക്കലേ പിന്നെ ഒരു ഉറക്കത്തിൽ പ്രവാചകനെ രണ്ട് മലക്കളെ കൂട്ടിക്കൊണ്ട് പോയി, എന്നിട്ട് ഒരു കബറിൽ കിട്ടുന്ന ശിക്ഷകൾ, കുറേ ശിക്ഷകൾ പ്രവാചകൻ കാണിച്ചു കൊടുക്കണ്ടായി. അതിലൊന്ന് ഒരാളിങ്ങനെ കത്തിയെടുത്തിട്ട് സ്വന്തം മുഖം ഇങ്ങനെ വെട്ടിപ്പൊളിക്കാണ്, സ്വന്തം മുഖം വെട്ടിപ്പൊളിക്കാണ്, അങ്ങനെ രക്തവും ചോരയും മാംസമൊക്കെ ഇങ്ങനെ വന്നിട്ട് അത് മൊത്തം മുഖം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ രൂപത്തിൽ വീണ്ടാവും, അത് വീണ്ടും ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണം. അപ്പം അത് ആരാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് കളവ് പറയുന്ന ആളുകളാണെന്നാണ്. ജീവിതത്തിൽ കളവ് പറയുന്ന ആളുകൾ, ഈ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുന്ന ആൾക്കാർ. ഈ പിന്നെ പെരിന്തമണ്ണെന്ന് പുറപ്പെട്ടേ ഉണ്ടാവുള്ളൂ, മലപ്പുറത്തേക്ക് പോകണം, എവിടെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ കടപ്പുറം കഴിഞ്ഞെന്നു പറയാം. അപ്പോൾ അതൊക്കെ കളവാണ്. എന്നാൽ ഈ കളവുകൾ ഏറ്റവും ഗൗരവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവ്. അള്ളാഹു റസൂൽ പറയാത്തൊരു കാര്യം റസൂൽ പറഞ്ഞു എന്ന് പറയുന്നത് അതിഗുരുതരമായ, അങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് നരകത്തിലെ സീറ്റ് ഉറപ്പാണെന്ന് പറഞ്ഞത്. നമ്മുടെ
1: നാട്ടിലൊക്കെ
0: ഉറപ്പിച്ച റിസർവ് ചെയ്യട്ടെ എന്നാണ്, പിന്നെ വേറെ ആരും കൊണ്ടുപോകില്ല, എന്തായാലും അവിടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ചില ആളുകൾക്കൊക്കെ ഒരു മടിയില്ല ഖാല റസൂലുള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടിപ്പറത്തി പിന്നെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പിന്നെ അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അള്ളാഹുവിന്റെ മുത്ത റസൂൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞ എന്ത് ചെയ്യും, അതേ അറബിയിൽ നിന്ന് ഉണ്ടാവില്ല,
1: ഇല്ലാത്ത സിഫാത്തുകളൊക്കെ
0: വലിച്ച് ഉണ്ടാക്കും. പിന്നെ മാത്രമല്ല ഈ ളഈഫായ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സ്ഥിരപ്പെട്ടതാണ് എന്ന് മനസ്സിലാകാത്ത ഉറപ്പില്ലാത്ത ഹദീസുകൾക്ക് ദുർബലം എന്ന് പറയാം. അത്തരം ദുർബല ഹദീസുകളും റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു സ്വഹീഹ ഹദീസാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖാല റസൂലുള്ളാ എന്ന് കണ്ടാൽ അത് കണ്ണുമ്പൂട്ടി നമ്മൾ പിന്നെ പ്രചരിപ്പിക്കാനും പാടില്ല, അതോടൊപ്പം നിഷേധിക്കാനും പാടില്ല, അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം.
1: അതാണ്. ഏതായിരുന്നാലും നമ്മുടെ ശ്രോതാക്കൾക്കും ചില അഭിപ്രായങ്ങളൊക്കെ
0: പറയണ്ടാവും.
1: നമ്മുടെ റുഷ്ദ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നാളെ ടീച്ചേഴ്സ് കോൺഫറൻസിന് അനൗൺസിങ് ആണെന്നുള്ളതാണ്. പക്ഷേ അത് അനൗൺസിങ് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റും കാര്യങ്ങളും നമ്മുടെ ഭാഗമാക്കി അല്ലേ, അത് മാറ്റണം ഇൻഷാല്ലാഹ്.
0: ഓർമ്മയിൽ ഉണ്ടാകണം ടീച്ചേഴ്സ് കോൺഫറൻസ് നാളെ പ്രഖ്യാപിക്കാണ്. റസിയ ചെങ്ങാണി കുറച്ച് വലിയ
1: നിങ്ങൾ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ്.
0: പറവണ്ണയിലുള്ള ആ ഉമ്മയെ തോട്ടശ്ശേരിയുടെ പള്ളിയിൽ വെച്ച് കുറച്ച് വർഷങ്ങൾക്കും പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഉമ്മയാണ്. അസ്ഹർ നമസ്കാരത്തിന് മുമ്പുള്ള നാലരക്കാരുടെ സുന്നത്ത് നമസ്കാരം ഞാൻ രണ്ടരക്കാലത്താണ് പതിവാക്കിയിരുന്നത്. അവരാണ് എന്നോട് പറഞ്ഞത് ഒരു രണ്ടരക്കാലത്തും കൂടി അതിൻ്റെ കൂടെ നിസ്കരിച്ചാൽ നാലരക്കാലത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടുമല്ലോ. അങ്ങനെ അവർ കാരണം ഞാൻ കഴിയുന്നതും നാലരക്കാലത്ത് നിസ്കരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എൻ്റെ മനസ്സിലെപ്പോഴും ഓർമ്മയാണ്. അവരുടെ ഉപദേശത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അൽഹംദുലില്ലാഹ്. പക്ഷേ ഇപ്പം 70 വയസ്സായി നമ്മൾ ഈ സാധാരണക്കാരെ ആളുകൾക്കും ഇത്തരത്തിൽ വലിയൊരു പാഠമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ.
1: അദ്ദേഹത്തിന്റെ
0: പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലേ, നമ്മളാൾക്ക് പലപ്പോഴും എന്താണ് പറയാൻ ഭയങ്കര മടിയാണ്. ദഅവത്ത് ഒരു വലിയ ഉത്തരവാദിത്തമാണല്ലോ, പല മടിയാണത്.
1: ഏതായാലും അവരുടെ ഒരു അവരുടെ മകൻ എൻ്റെ അധ്യാപകനാണ് എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്.
0: ഞങ്ങളുടെ ഉസ്താദായിട്ട് വരും, നേരിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് സ്വരം അതിമനോഹരം മുബീൻ പട്ടാണിയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്.
0: ജാസ്മിൻ വയനാട്, സീനത്ത് പാലക്കാട്, ഇവരൊക്കെ സ്വരത്തെ കുറിച്ച് പ്രത്യേകമായി ഷൊയ്ബ വളവട്ടണം ഒക്കെ പിന്നെ എഴുതിയിട്ടുണ്ട്. സഫിയയുടെ പാള് തുടങ്ങിയവരൊക്കെ ഒന്നും വായിക്കും ഒരുപാടുള്ളത് കൊണ്ട് എല്ലാ ഫീഡ്ബാക്കുകളും നമ്മൾ വായിക്കുന്നില്ല. കുറേ ആളുകൾ ആമീനക്കാരക്കുന്ന് പിന്നെ
1: നമുക്ക് സമയത്തിനനുസരിച്ച് അവസാനം
0: വായിക്കാം.
1: നമ്മുടെ മോർണിംഗ് ലൈവ് ഗിസിന്റെ ചോദ്യവും ഉത്തരവും ഒന്ന് പറയേണ്ട ഒരു സമയം കൂടിയാണ്. ചോദ്യം ഒന്ന് വായിക്കാം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവിക സേന രൂപീകരിച്ച ഭരണാധികാരി ആര് എന്നതായിരുന്നു ചോദ്യം.
0: നേരത്തെ ഫീഡ്ബാക്കിൽ ഒരാൾ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ. അതെ,
1: ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവിക സേന രൂപീകരിച്ച ഭരണാധികാരി ആര്? നമ്മൾ നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ ഉമർ ബിൻ ഖത്താബ്, ഓപ്ഷൻ ബി ഉസ്മാൻ ബിൻ അഫാൻ, ഓപ്ഷൻ സി അലി ബിൻ അബി താലിബ്, ആൻഡ് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹും. പിന്നെ ശരിയായ ഉത്തരം
0: ഓപ്ഷൻ ബി
1: ബി ആണ് അല്ലേ,
0: ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്.
1: ഓക്കെ,
0: അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരുപാട് ആളുകൾ ഉത്തരം അയക്കാറുണ്ട്, അതിൽ ഭൂരിഭാഗം ആളുകൾ അത് ശരിയാക്കാറുമുണ്ട്. അതാണ് ശരി, കുറെ ആളുകൾ ശരി ഉത്തരം വരാറുള്ളത്, കുറച്ച് തെറ്റ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഉത്തരം അയച്ച ആളുകൾ എല്ലാവരും വിജയികളാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ കുറച്ചാളുകളെയാണ് നമ്മൾ വിജയികളായി തിരഞ്ഞെടുക്കുന്നത്. 3 പേരെ വിജയികളായും 10 പേരെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യാണ്. ഇതിലാ പേരെന്നിട്ട് വായിക്കാല്ലേ,
1: പേര് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം.
0: അങ്ങനെ ഏതായാലും നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഫീഡ്ബാക്കിൽ ലൈവായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ വിജയികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ ഇൻഷാല്ല കാത്തിരിക്കുക, നമ്മൾ അടുത്തൊരു സന്ദർഭത്തിൽ അത് പിന്നെ പ്രഖ്യാപിക്കും ഇൻഷാല്ല.
1: നമുക്കേ ഇന്നത്തെ ഒരു ചിന്തയിലേക്കൊന്ന് പോകുമ്പോഴേ എനിക്കിങ്ങനെ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ചെറിയൊരു ചിന്ത ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നമ്മൾ വാതിൽ, നമ്മുടെ വീട്ടിലെ വാതിൽ നമ്മൾ സ്വയം അടച്ചിരിക്കാറുണ്ട്. വാതിൽ നമ്മൾ കുട്ടിയിട്ടിട്ട് ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ ആരോട് സംസാരിക്കാനൊരു താല്പര്യമില്ലാതെ നമ്മളങ്ങനെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാതിലടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. നമ്മൾ എത്ര സമയം വേണമെങ്കിലും അങ്ങനെ വാതിൽ കുറ്റിട്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ നമ്മൾ വിഷമം തീരുന്നത് വരെ ഇനി ആരും വിളിക്കരുത്, ഞാൻ ഒന്ന് കിടക്കാൻ പോകണമെങ്കിൽ അങ്ങനെ തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടക്കും. ആ കിടത്ത് നമുക്കൊരു പ്രശ്നമല്ല, കാരണം നമ്മൾ സ്വയം വാതിൽ കുറ്റിട്ട് കിടക്കുകയാണ്. അതേസമയം പുറത്തുനിന്നൊരാൾ നമ്മുടെ വാതിലൊന്ന് കുറ്റിട്ടാലുണ്ടാകുന്നൊരു
0: ഫീലിംഗ്, വ്യത്യാസം
1: ഫീലിങ്സ്, അതൊരു സെക്കൻഡാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു പിന്നെ ആ പേടിയും ബേജാറും ടെൻഷനും അത് ഭയങ്കരമാണല്ലോ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഇഷ്ടവും നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളവിടെ ഒറ്റയ്ക്ക് നമ്മൾ ഇരുന്നിട്ടുള്ളത്. എന്നാൽ മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മറ്റൊരാൾ നമ്മെ എന്തോ അയാളിൽ നിന്നുള്ള ഒരു ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു എതിരായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാ വെച്ചാൽ, നമുക്ക് ഈ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്കൊരു പക്ഷേ പല ഓപ്ഷനുകളും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഓപ്ഷനുണ്ട്. അതിൽ നന്മകളിലൂടെ മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാത്തിനെയും ന്യായീകരിച്ചിരുന്ന നമ്മുടെ നാവിനെ സീലുവെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നിയന്ത്രണങ്ങളും എല്ലാമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ലോക്കിലാണ് അല്ലേ. ആ ഒരു ലോക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ബേജാറാകാറുണ്ട് എന്നൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്
0: അല്ലേ. നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ റിലേറ്റ് ചെയ്ത് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പിന്നെ ഇപ്പോൾ വസ്ത്രധാരണം, ഇപ്പോൾ സ്ത്രീകളുടേതാകട്ടെ പുരുഷന്മാരുടേതാകട്ടെ, ഇസ്ലാം നിഷ്കർഷിച്ചൊരു വസ്ത്രധാരണ രീതി ഉണ്ടല്ലോ. ഇപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിര്യാണിക്ക് മുകളിലാകണം, താടി നീട്ടി വളർത്തണം, ഇത് ഇസ്ലാം പറഞ്ഞൊരു സംഗതിയാണ്. ഇത് ഒരാള് റൂമിന്റെ അകത്തുനിന്ന് സ്വയം കുറ്റിയിടുന്നത് പോലെ ഞാൻ സ്വമേധയ ആ അത് ഓപ്ഷനായി ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പേടിയില്ലേ, എനിക്കത് ഭയങ്കര കംഫർട്ടാണ്, ഇത് എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന ചിന്തയാണ് എനിക്ക് ഉണ്ടാകുക. നേരെ മറിച്ച് വേറൊരാള് നിർബന്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ പോനെ നിർബന്ധിക്കണത് എന്ന ചിന്തയാണ് ഉണ്ടാകുക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ വസ്ത്രധാരണം അതെങ്ങനെയാകുന്ന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അവര് മുഖവും മുൻകൈയും ഒഴിച്ചത് മൊത്തം മറച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടത്. ഇത് സ്വയം ഒരു ലോക്കായിട്ട് ഇട്ടു പിന്നെ അകത്തുനിന്ന് കുറ്റിയിടുന്നത് പോലെ സെലക്ട് ചെയ്ത പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഓൾക്ക് മാർച്ചായാലും ഏപ്രിലായാലും മെയ് ആയാലും നട്ടുച്ച നേരമായാലും പറന്നിട്ട് പുറത്തിറങ്ങി ഒരു പ്രശ്നം ഓൾക്കില്ല, ഓൾ സേഫാണ്. കാരണം അത് സ്വയം തീരുമാനിച്ച സ്വന്തം ഇട്ട ലോക്കാണ്. എന്നാൽ പുറത്തുനിന്ന് ഒരാളുകൾ, പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ വസ്ത്രധാരണികൾ ഇഷ്ടപ്പെടുന്നില്ല. വേറെ ആളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ അവരിങ്ങനെ പറയണത്? ഇതിന്റെ അവകാശമല്ലേ, എന്റെ സ്വാതന്ത്ര്യല്ലേ, മൈ ബോഡി മൈ റൈറ്റ് അല്ലേ, മൈ ചോയ്സ് അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും എന്തോ ഭയങ്കര ബേജാറാണ് അനുഭവപ്പെടുക. ആൾക്കാർ പുറത്തുനിന്ന് കുറ്റിയിട്ടല്ലെങ്കിൽ എന്തിനാ കുറ്റിയിട്ടത് എന്നൊക്കെ നോക്കുമല്ലോ. അപ്പൊ ശരിക്കും ഈ പുറത്തുനിന്ന് കുറ്റിയിട്ട ആള് നമ്മളകത്ത് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പുറത്ത് എന്തോ ഒരു അപകടം സംഭവിക്കാനിരിക്കുന്നതുകൊണ്ട് അത് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കുറ്റിയിട്ടതായിരിക്കാം. പക്ഷെ ആ സംഗതി അകത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തിനാ കുറ്റിയിട്ട് ബേജാറുണ്ടാകുക? എന്നതുപോലെ ഒരു പെണ്ണിന്റെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അത് അവളുടെ സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ധരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഇസ്ലാമിൻ്റെ പിന്നെ പറയലൊക്കെ ഒരു പുറത്തുനിന്ന് ആരോ ചെയ്തതുപോലെ തോന്നുകയാണെങ്കിലാണ് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ബേജാറുണ്ടാകുക. അപ്പോൾ അത് സ്വയം ചെയ്താൽ മതി, അത് മനസ്സിലാക്കി. അവിടെ നമുക്കൊരു
1: ഈ സ്വയം കുറ്റിടൽ ജീവിതത്തിൽ ഒരു കുറ്റിയിലൊതുങ്ങല്ല, ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ അത് അറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കതിൽ ബേജാറില്ല എന്നുള്ളതാണ് അല്ലേ. മറ്റുള്ളവരുടെ ഫോയ്സുകളും നിബന്ധനകളും നിർബന്ധനകളും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കതൊക്കെ ഒരു പ്രയാസമായിട്ട് തോന്നുക. അതുകൊണ്ട് കുറ്റികൾ നമ്മൾ സ്വയം ഇടാൻ പഠിക്കുക എന്നുള്ളതാണ്.
0: നമ്മൾ
1: സെൽഫ് ഹൈറ്റ് നമ്മൾ എല്ലാ കുറ്റികളും
0: എല്ലാത്തിനും ലോക്കാകുന്നുള്ളതല്ല, ലോക്കാകേണ്ടടുത്ത് ഈ ലോക്കാകേണ്ടടുത്ത് പോലും ലോക്കാകാതിരിക്കുന്നതാണ് ആളുകളുടെ പ്രശ്നം. അവർക്ക് എന്താ വെച്ചാൽ എല്ലാ ലോക്കും ഭേദിക്കണം.
1: അതെ,
0: ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്
1: അതാണ് സത്യം.
0: എല്ലാ ലോക്കും ഭേദിക്കണം എന്ന് വെച്ചാല് ഞാൻ എനിക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ പറന്ന് നടക്കണം, എന്നെ ആരും നിയന്ത്രിക്കരുത്. എന്നെ നിയന്ത്രിക്കുന്നവരാരായിരുന്നാലും അവരെ ശത്രുക്കളാണ്. അത് ഉമ്മയായാലും ശരി, ഉപ്പയായാലും ശരി. ഇപ്പോൾ പിന്നെ ഉമ്മാക്കെതിരെയും ഉപ്പാക്കെതിരെയൊക്കെ പിന്നെ എന്താണ് പോലീസിൽ വിളിച്ചിട്ട്
1: കംപ്ലൈൻറ്റ്
0: പറയണ മക്കള്, ഇപ്പോൾ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങൾക്കും പിന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന നിങ്ങൾക്കൊക്കെ പിന്നെ മനസ്സിലാവും ഈ കുട്ടികളെ ഇപ്പോൾ എന്തു ചെയ്യാൻ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരോട് ചില ഗുണദോഷങ്ങൾ ഉപദേശങ്ങൾ പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ചില കുട്ടികളൊക്കെ അവരത്ര ധാർമ്മിക പ്രവർത്തനങ്ങൾ ചെയ്ത് തിരുത്താൻ പോയാലേ സാറിൻ്റെ തന്തയാകണ്ടെന്നാണ് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാതന്ത്ര്യമാണ്. അയ്യമ്പൽ എന്ത് ചെയ്യണ്ട, നിങ്ങളാരും എന്നെ തടയാൻ വരണ്ട എന്നുള്ളതാണ് അവരുടെ ചിന്ത.
1: നമ്മൾ കുട്ടികളോട് പറയാറില്ല എന്താ വെച്ചാലേ, നമുക്കൊരു പ്രായത്തിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവില്ല, നമ്മളെടുക്കുന്ന തീരുമാനം ശരിയായിരുന്നോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിപ്പോൾ ഒരു 16 വയസ്സുകാരൻ എടുക്കുന്ന ഒരു തീരുമാനം 18 വയസ്സ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാൾ ഇങ്ങനെ അതിനെ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സ്വാഭാവികമായിട്ട്, ആ എന്ത് ചങ്ങായി ഇപ്പോൾ എന്ത് കാര്യപ്പം ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കും. പക്ഷെ അത് ഈ 16-കാരൻ ആ സമയത്ത് അത് മനസ്സിലാവില്ലല്ലോ. അതെ, അപ്പോൾ നമ്മൾ ചില തിരുത്തലുകളൊക്കെ സ്നേഹപൂർവ്വം ചെയ്യുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും.
0: അതെ, തീർച്ചയായും. അത് നമ്മളത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. എന്തിനാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് ഉണ്ടാകേണ്ടത്.

0: നമുക്കേ ഈ ഒരു സമയത്ത് ഒരു ഫത്വ കേൾക്കാൻ സമയം കണ്ടെത്തിയാലോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ പിസഡിയിൽ അല്ലിജാബ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 വൈകുന്നേരം 7:15 ലൈവായി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് അല്ലിജാബ ലൈവ് അഥവാ ഫോണിൽ വിളിച്ച് ലൈവായിട്ട് എന്ത് ചെയ്യാം, പണ്ഡിതന്മാരോട് ഉസ്താദന്മാരോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി അതല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഏത് സമയത്തും ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോകാം, പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുക, പ്രോഗ്രാമിൽ അല്ലിജാബ സെലക്ട് ചെയ്യുക, നിങ്ങൾക്കുള്ള സംശയം വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അവിടെ ചോദിച്ചിട്ടാൽ എപ്പോഴാണോ നിങ്ങളുടെ ഉത്തരം പ്രക്ഷേപണം ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇന്ന സമയത്ത് പ്രോഗ്രാം ഉണ്ട്, നിങ്ങളുടെ ഉത്തരം എന്ന് പറയും, നിങ്ങൾക്ക് മറക്കാതെ കേട്ടോളി എന്ന് പറയും. അപ്പൊ അതിലൊക്കെ നമ്മുടെ പിന്നെ അൽഹംദുലില്ലാ സിസ്റ്റം അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ കേൾക്കുകയാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹയ്ക്ക് ശേഷം ഉയർന്ന സൂറത്ത് പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഓതേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ബഹുമാനായ ഉസ്താദ് ഹംസ മദീനിയാണ് നൽകുന്നത്.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്ത് നാം ഓതേണ്ടതുണ്ടോ എന്നാണ്.
2: വേണ്ട എന്ന് തന്നെയാണ്, വേണ്ട എന്ന് മാത്രമല്ല ഓതാൻ പാടില്ല. ഇമാമ് ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രമേ നമ്മൾ പാരായണം ചെയ്യാൻ പാടുള്ളൂ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷമുള്ളത് ഇമാം ഓതുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്നതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. വല്ലാഹു ആലം.
0: വളരെ കുറഞ്ഞ സമയത്താണ് പിന്നെ ഉത്തരം നൽകിയിട്ടുള്ളത്. ഏതായാലും അല്ലിജാബ എന്നത് ഒരുപാട് നമ്മളുടെ അറിയാത്ത കാര്യങ്ങൾക്കുള്ള മറുപടികൾ അല്ലിജാബയിലുണ്ട്. ശ്രോതാക്കൾ അത് പഠിക്കാൻ തയ്യാറാവുക. നമ്മുടെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ പി സൈഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരാൾക്ക് എന്തിനാണോ സംശയം ആ സംശയം തീർക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. മതപരമായ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലിജാബയിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് പിന്നെ കരിയർ സംബന്ധമായ, നിങ്ങളുടെ ജോലി സംബന്ധമായ പിന്നെ സംശയങ്ങളാണെങ്കിൽ പിന്നെ അതിനുള്ള സർവീസ് സഹായി പ്രോഗ്രാം നമുക്കുണ്ട്, അതിൽ ചോദിക്കാം, അതിനുള്ള ഉത്തരം അവിടെ കിട്ടും. പിന്നെ
2: ജനക്ഷേമത്തിലൂടെ
0: നമുക്കത് കിട്ടും. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാനസിക പ്രയാസങ്ങൾ, കുടുംബ വിഷയങ്ങൾ, അതാണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹക്കൂടുണ്ട്. ഇനി അതിനപ്പുറത്ത് നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ള നേരിട്ട് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ലൈവ് കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് ആവശ്യമുള്ളത് എന്തും ഇവിടെ ഉണ്ട്. ഇനി ഇതിനപ്പുറത്തൊരു പുതിയ പ്രോഗ്രാം പേഴ്സണലിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഫീഡ്ബാക്കിൽ പോവുക, നിങ്ങളുടെ സംശയങ്ങൾ പൊതുവായിട്ട്
2: അഭിപ്രായങ്ങൾ
0: ചെയ്യാം. ഇന്ന ഒരു പ്രോഗ്രാം നടത്തിയാൽ അല്ലെങ്കിൽ അത് വളരെ സംഗതി നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കാം. പിസോഡി എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി കൂടി, ശ്രോതാക്കളുമായി കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് പിസോഡിയുടെ പ്രത്യേകത. ഈ മറ്റു സാധാരണ റേഡിയോകളും അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ അവർക്കൊരു അജണ്ട ഉണ്ടാവും, ആ അജണ്ട നടപ്പിലാക്കുക എന്നത് മാത്രമാണ്. അതിന് ഈ ശ്രോതാക്കളുടെ ചിലപ്പോൾ കൂടെ കൂട്ടുന്നത് അവർക്ക് മൈലേജ് ഉണ്ടാക്കാനും മാർക്കറ്റ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ്. പക്ഷേ പിസയുടെ ശ്രോതാക്കൾക്ക് അറിയാം അവരെന്ത് പറഞ്ഞാലും പിന്നെ അത് കേൾക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുമുള്ള ഒരവസ്ഥ പിസയുടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക.
2: ഓക്കെ, കുറച്ച് ഫീഡ്ബാക്കിലേക്ക് പോയാലോ.
0: പോകുന്നുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ അയച്ചിട്ട് എന്താ വിളിക്കാത്ത എന്നിങ്ങനെയൊക്കെ ഉണ്ടോ.
2: റുക്സാനയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്വയം നമ്മൾ സ്വയം കുറ്റിയിടുന്നത് പോലെയല്ല, അള്ളാഹു പറഞ്ഞു തന്ന പറഞ്ഞു തന്നെ ഹദീസിലൂടെ ഉള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ വലിയൊരു പൂട്ട് നമുക്ക് നാളെ വരും.
0: നമുക്ക് നേരെ വരുന്നില്ലേ, അതായത് അള്ളാഹു ജീവിക്കുമ്പോൾ പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്തുണ്ടാകുന്ന പൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്.
2: അതെ അതെ അതെ,
0: അതിൽ വല്ലാത്ത പൂട്ടനായിരിക്കും, ആ പൂട്ടിനെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല,
2: അൺലോക്ക് ചെയ്യാൻ കഴിയില്ലേ.
0: അതെ, തീർച്ചയായും അത് വല്ലാത്തൊരു ലോക്ക് ആയിരിക്കും. ജമീല വി കെ പൂനൂര്, കറക്കി കുത്തിയതാണെങ്കിലും ഉത്തരം ശരിയായി. അത് കുറെ ആളുകളുടെ പിന്നെ സാധാരണ
2: നിഷ്കളങ്കമായ ഒരു പ്രതികരണമാണ് അല്ലേ.
0: അതെ, തീർച്ചയായും. ജാസ്മിന്റെ ഉത്തരം, പുള്ളിപ്പടം, അവരുടെ ഉത്തരം ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: മുംബൈയുടെ വായിച്ചൊരു പരിചയമുണ്ട്, കറക്കി കുത്തിയതാണെങ്കിലും ശരിയായി എന്നാണ് നാദിറ ഇടുമേക്കൽ പറയുന്നത്.
0: ജസീര തൈലക്കണ്ടി പറഞ്ഞത് ക്വിസ് പിന്നെ ഇന്ന് പുതിയൊരു അറിവ് കിട്ടി എന്നുള്ളതാണ്. നാവിക പിന്നെ സേന ഉണ്ടാക്കുന്നത് ഒരു പിന്നെ വല്ലാത്തൊരു പ്രത്യേകതയാണ്. കാരണം ഈ നാവികസേന ഉണ്ടാക്കലുമായി ബന്ധപ്പെട്ട് റസൂലിന് മോചനത്തുകൂടിയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സ്വഹാബികൾ നിൽക്കുന്ന സദസ്സിലാണ് പിന്നെ ഭാവിയിൽ മുസ്ലിം സമൂഹം ഒരു കപ്പലിൽ ഒരു സേന പുറപ്പെടുമെന്ന് പ്രവാചകൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറയുന്ന സമയത്ത് എന്തില്ല, അങ്ങനെ ഒരു കപ്പലിൽ പിന്നെ സേന ഉണ്ടാക്കാൻ മാത്രമുള്ള സൗകര്യം ആ കാലഘട്ടത്തിലില്ല. അപ്പോൾ സഹാബാനത് ചോദിക്കുന്നുണ്ട് ഞാൻ അതിലുണ്ടാകുമോ എന്ന്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളതിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് 2.5 വർഷം കഴിഞ്ഞ് 10 വർഷം ഉമർ റളിയല്ലാഹു ഖിലാഫത്തും കഴിഞ്ഞിട്ട് പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടക്കാനുള്ള ഒരു കാര്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കുകയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ക്വിസിന്റെ ചോദ്യം. പിന്നെ അപ്പോൾ അത് കുറേ ആള് അറിയാത്തവരുണ്ടാവും, കറക്കി കുത്തിയപ്പോൾ ശരിയായി. പിന്നെ സഫിയാത്ത തെറ്റിപ്പോയി എന്നാണ്
2: പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അബ്ദുൽ ഹമീദ് ഖാന്റെ ഒരു മെസ്സേജ് ഉണ്ടോ, മാഷാല്ലാ താങ്കൾ പറഞ്ഞ കാര്യം വളരെ ഗുണപാഠം തന്നെ. ഇന്ന് മക്കളോട് പോലും ഒന്നും പറയാൻ വയ്യാത്ത സ്ഥിതിയാണ്. കുറച്ചെങ്കിലും താങ്കളെ പോലുള്ള അധ്യാപകർ കുട്ടികളെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. എന്തെങ്കിലും ഒരു ഒരു കുട്ടിക്ക് ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്.
0: ഈ റുഖ്സാന എമ്മ ചോദിച്ചൊരു ചോദ്യം എല്ലാവർക്കും വേണ്ടി ഞാൻ ആവർത്തിക്കുകയും ഉത്തരം പറയാം. അറബി ഭാഷാ പഠനത്തിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കേൾക്കാൻ സൗകര്യമുണ്ടോ എന്നാണ്. പീസ് റേഡിയോ ആപ്പ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പീസ് റേഡിയോ ആപ്പ്
2: തുറന്നുണ്ടാവും.
0: ഏറ്റവും താഴെ ഇടതു ഭാഗത്ത് രണ്ടാമതായി കോഴ്സ് ഓപ്ഷൻ ഉണ്ട്. ആ കോഴ്സ് ഓപ്ഷൻ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പേരും ഫോൺ നമ്പറും വെച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് അവിടെയുണ്ട്. ഇനി നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ പീസിലൂടെ മുഴുവൻ കോഴ്സും അവിടെ കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും തുറന്നു നോക്കുകയാണെങ്കിൽ നമുക്കതിൽ കാണാൻ പറ്റുന്ന കോഴ്സിനെ വൃദ്ധന് വായിച്ചു പോകാം. ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അത് ഇനി വരാനിരിക്കുന്ന ലൈവ് നടന്ന് പിന്നെ ടാലൻറ്റ് ലീഗ് അറബി ഭാഷാ പഠന മുടിയുന്നത് കഴിഞ്ഞാണ്. പിന്നെ 500 സൂറത്തുന്നൂറ് സൂറത്തുൽ ബഖറയുടെ 500 കോഴ്സ് പിന്നെ അതിൻ്റെ 16 മൊഡ്യൂൾ ഇപ്പോൾ അവസാനിച്ചു, ഒരു എക്സാം നടക്കാനിരിക്കുകയാണ്. അറബി ഭാഷ പഠനം വരാനിരിക്കുന്നതുണ്ട്. ഈ മദ്രസ ജൂനിയർ സീനിയർ പിന്നെ ലൈഫ് കോഴ്സുകൾ ശുദ്ധി പോലെയുള്ള കുറേ പിന്നെ കോഴ്സുകൾ എന്നിങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഇതൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള മുഴുവൻ ക്ലാസ്സും കേൾക്കാം. അപ്പോൾ നിങ്ങൾ പീസ് റേഡിയോ ആപ്പ് തുറന്ന് കോഴ്സ് ഓപ്ഷനിലേക്ക് പോയി കോഴ്സസ് എന്നതിൽ 500 അല്ല സോറി പിന്നെ അറബി ഭാഷ പഠനം അത് നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സ് 1 നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ ആ കോഴ്സ് 1 ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കഴിഞ്ഞ മുഴുവൻ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും
2: കിട്ടും.
0: നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ തുറന്നു നോക്കുമ്പോൾ കുറച്ചൊരു 5-6 എണ്ണം അവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സി ഓൾ അടിച്ചാൽ എല്ലാ കോഴ്സും നിങ്ങൾക്ക് അവിടെ കാണാം. 500 അവിടെ ഉണ്ട്. ലൈഫ് ഈ മദ്രസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ അറബി ഭാഷാ പഠനം സെലക്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മുതൽ അവിടെയുള്ള 44 ക്ലാസ്സാണ് നടന്നിട്ടുള്ളത്. ആ 44 ക്ലാസ്സും നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. 500 പിന്നെ അറബി കോഴ്സ് മാത്രമല്ല ഏതൊക്കെ കോഴ്സ് റേഡിയോ പുറത്തിറക്കിയിട്ടുണ്ടോ ആ കോഴ്സുകളെല്ലാം ഏത് ശ്രോതാവിനും ഏത് സമയത്തും കേൾക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ അതിൻ്റെ 2 മൊഡ്യൂളാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇന്ന് മുതൽ ലൈവാണ്. ഇന്ന് മുതൽ നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന ക്ലാസ്
2: ലൈവാണ്.
0: ഉത്തരം അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പോകാം. സമ്മാനം നേടാൻ വേണ്ടി പറ്റും ഇൻഷാല്ലാ.
2: അമീറിട്ടി അടുത്തനാട്ടുകാരുടെ ഒരു പ്രതികരണം വായിക്കാം. എൻ്റെ സ്പോൺസറുമായി ഈ അടുത്ത് ഒരു സംവാദം വരെ നടത്തുകയുണ്ടായി. ഇപ്പോൾ ചിന്തയിൽ പറഞ്ഞ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്നോട് അവർ പറഞ്ഞ് നിനക്ക് ഞാൻ വലിപ്പമുള്ളൊരു പാൻറ് വാങ്ങിത്തരാം, നീ നിൻ്റെ വലിപ്പമില്ലാത്ത പാൻസ് ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, എൻ്റെ ജോലിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ജോലി ഒന്ന് പിരിച്ചുവിട്ടാലും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മാത്രമാണ് ഞാൻ കൊടുത്തത്. പിന്നീട് ഒരിക്കലും ഇത്തരം ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു തിരിച്ചറിവ് നൽകുമാറാകട്ടെ. വസ്ത്രധാരണത്തിലെ പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിൽ നിര്യാണിക്ക് മുകളിലുള്ള ആ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആളുകളിൽ ഇതൊരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ, നിര്യാണിക്ക് മേലെ കുട്ടികളൊക്കെ മുറിച്ച്, അത് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, അതാണ് വ്യത്യാസം. ആണും പെണ്ണും ഇത് ഇങ്ങോട്ട് മുറിച്ചിട്ട് മുട്ടിന്റെ താഴേക്ക് ഇടുക, മുട്ടിന്റെ താഴെ
0: സുന്നത്ത്, നല്ല സുന്നത്ത്. പിന്നെ കണങ്കാല് വരെയാണല്ലോ മുട്ടിന്റെ പിന്നെ നടുവിലാണ്. ആ സുന്നത്തായ കോലത്തിലൊക്കെയാണ് കറക്റ്റ് ഒരു ട്രെൻഡായി മാറിയപ്പോൾ ആൾക്കാർ. അതുപോലെ താടി
2: ട്രെൻഡ്
0: ആയപ്പോഴും എന്തായി, താടി നീട്ടി കിട്ടാൻ വേണ്ടി ബിയർഡ് ഓയിൽ എത്ര പൈസ കൊടുത്തു അങ്ങനെ ചെക്കന്മാർ റെഡിയാണ്. കാരണം വെച്ചാൽ അത് ട്രെൻഡാണ്. നേരം പറച്ച സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്ത് ബിയർഡ് ഓയിൽ തേച്ചിട്ട് താടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചാണൊക്കെ എല്ലാ ആൾക്കാർ, അങ്ങനെ ചോദിക്കാൻ വരാറുമില്ല.
2: അപ്പൊ നമ്മളേ ആ ഒരു വിഷയത്തിൽ ചെറിയൊരു ക്ലാരിറ്റി നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതായത് ഇപ്പൊ ഈ കുട്ടികളുടെ ഫാൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ നല്ല വീതിയുള്ള ഫാൻ്റാണ്, അതിൽ തെറ്റില്ല. വീതി എന്നുള്ളത് ടൈറ്റ് നമ്മൾക്ക് എന്തായാലും ഇത്ര നല്ലതല്ലല്ലോ ശാരീരികമായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു വലിയ ഫാൾട്ട് എന്താ വെച്ചാൽ, ഈ വീതി കൂടിയ ഫാൻ്റ് നെര്യാണിക്ക് താഴെ എന്നാൽ ഇത്തരം ഫാനുകൾ ഒരിക്കലും വലിപ്പം കുറഞ്ഞതല്ല, കൂടിയതാണ്. അപ്പം ശരിക്കും നമ്മൾ ആലോചിച്ചാൽ ഈ നിര്യാണിക്ക് താഴെ ഈ ഫാൻ്റ് വലിച്ചു നടക്കുമ്പോൾ ആളുകൾ പിന്നെ തുപ്പിയതും അതുപോലെ മറ്റു നജസ്സുകളും ഒക്കെ വലിച്ച് ഫാൻ്റിലാക്കി ആ ഒരു ഡ്രസ്സ് കൊണ്ടാണല്ലോ പള്ളിക്ക് വരുന്നത്. പിന്നെ അങ്ങനത്തെ വീതിയുള്ള ഫാൻ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് വലിപ്പം കുറച്ചിട്ട് തന്നെ ഫസ്റ്റ് ചെയ്താൽ അല്ലേ ഒരു പ്രശ്നമില്ലല്ലോ.
0: ഏറ്റവും പ്രധാന നേരത്തെ നമ്മൾ കുറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ പോലെ നമ്മളത് പിന്നെ സ്വയം ഉൾക്കൊള്ളുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ നിര്യാണിക്ക് മുകളിൽ പാൻറ്റ് ധരിച്ച് പോയ ഒരാളെ കാണുമ്പോൾ ചില ആൾക്കാർ ചുരം തട വെള്ളപ്പൊക്കം ഉണ്ടോന്ന് ചോദിക്കും.
2: പരിഹാസങ്ങളാണ്.
0: നേരത്തെ പറഞ്ഞത് ഉൾക്കൊണ്ട പ്രശ്നമല്ല. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എനിക്ക് ഈ എല്ലാ രക്ഷിതാക്കളോടും പൊതുവെ പറയണത്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾ, ഈ ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല, വലിയ കുട്ടികളാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്നൊരു ധാരണ പല രക്ഷിതാക്കൾക്കുമുണ്ട്. ചെറിയ കുട്ടികൾ അവർ നെര്യാണിക്ക് താഴെ പേന്റ് ധരിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ അവർ മുട്ടിന് മുകളിൽ കണ്ടത് കൊണ്ടോന്നും അവർക്ക് കുറ്റം കിട്ടൂല, ഉറപ്പാണ്. കാരണം അവരെന്തല്ല പിന്നെ പ്രായപൂർത്തിയെത്തിയ മുക്കല്ലിഫായ വിധി നിയമങ്ങൾ ബാധക മാസത്തിലേക്ക് എത്തിയിട്ടില്ല.
2: നമ്മളെ ഭാഷ പറഞ്ഞാൽ സ്വയം കുറ്റിയിടാൻ എത്താത്തവരാണ്.
0: യെസ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പം മുതലേ അവർക്ക് ദീനി ചുറ്റുപാട് അതേപോലെ തന്നെ മതപരമായ രീതി അത് ശീലിപ്പിച്ച് വളർത്തി കൊണ്ടുവരാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ ചെറിയ പ്രായത്തിൽ 7-ാമത്തെ വയസ്സ് മുതൽ തന്നെ എന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച് ഉളവ് ചെയ്യിപ്പിച്ച് ഡ്രസ്സ് മാറ്റി എന്നെ പള്ളിയിലേക്ക് ഉമ്മ കൊണ്ടുപോകുമായിരുന്നു. ഉമ്മാക്ക് നമസ്കരിക്കേണ്ടതില്ലാത്ത ഹൈദുള്ള സമയത്ത് പോലും ഉമ്മ എന്നെ കൊണ്ടുപോയി എന്നെ പള്ളിക്കകത്താക്കി ഉമ്മ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നെ നല്ല മതബോധമുള്ള ആളാക്കി വളർത്തുന്നതിൽ എൻ്റെ ഉമ്മയുടെ പങ്കാണ് എന്നെ ഈ നില എത്തിച്ച് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ അത് ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുപ്പം മുതലേ അവർക്ക് ഇസ്ലാമിക വസ്ത്രം ധരിപ്പിച്ചാൽ ഒരുക്ക ഒരതിൽ റെഡിയായി ഓരെന്നെ സ്വയം എന്താവും ഞെരിയാണിക്ക് താഴെ പോകുമ്പോൾ ഉമ്മ എൻ്റെ പേൻ്റെ ജെരാണിക്ക് താഴെയാണ് എന്ന് കേച്ചിട്ട് അവർക്ക് തന്നെ പറഞ്ഞു തുടങ്ങുന്ന അവസ്ഥയൊക്കെ, അവർക്ക് വലുതാകുമ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ് അവർക്ക് തോന്നും. നേരെ മറിച്ച് അതേപോലെ പെൺകുട്ടികൾ, പെൺകുട്ടികളൊക്കെ പിന്നെ വളരെ മോഡേണായ ഡ്രസ്സുകളും അവരുടെ ശരീരാവയങ്ങളൊക്കെ പുറത്തു കാണുന്ന രൂപത്തിലെ വസ്ത്രങ്ങളൊക്കെ പിന്നെ 8-ഉം 10-ഉം 12-ഉം വയസ്സ് വരെ കെടിയിപ്പിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിന്നെ മൊത്തം മറക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ള ഇന്നലെവരെ എനിക്ക് കുഴപ്പമില്ലല്ലോ ഇന്നിപ്പോൾ എന്താ ഒരു പ്രശ്നം എന്നതാണ് കുട്ടിക്ക് തോന്നലുണ്ടാകുക. അതില്ലാതിരിക്കണമെങ്കിൽ ചെറുപ്പം മുതലേ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, വസ്ത്രധാരണ രീതിയിൽ നല്ല ശ്രദ്ധ കൊടുക്കണം,
2: അവർ സ്വയം ശ്രദ്ധിക്കണം. അതെ, ഉമ്മ ഉമ്മച്ച അങ്ങനെയെന്നല്ലോ, പിന്നെന്താ എനിക്ക് അങ്ങനെ ആയാലും അങ്ങനെ പറയുന്ന കുട്ടികൾ.
0: ഈ മക്കളെ ശ്രദ്ധിക്കാത്ത ഉമ്മമാരുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് സാധാരണ റോഡിലേക്ക് ഇറങ്ങി സ്ഥിരം കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, അത് ഉമ്മ പർദ്ദ കെട്ട് ചിലപ്പോൾ മുഖം മറച്ച് നിഖാബ് കെട്ടിച്ചിട്ടുണ്ടാവും, കൂടെ മുകളുണ്ടാവും, മുകളിൽ ജീൻസ് പാൻറ്റും ടീഷർട്ടായിരിക്കും, തല മറച്ചിട്ടും കൂടി ഉണ്ടല്ലോ. പക്ഷേ അത് ഈ പ്രായത്തിൽ കുട്ടികൾ അങ്ങനെ നടന്നോട്ടെ അത് കുഴപ്പമില്ല എന്ന ചിന്തയാണോ അവർക്കുള്ളത്, അള്ളാഹു അലം. അത് വളരെ ഗുരുതരമാണ്. അങ്ങനെ പിന്നെ ഉമ്മാക്കൊരു വേഷവും മകൾക്കൊരു വേഷവും ഒന്നുമില്ലല്ലോ, എല്ലാവരും പെണ്ണാണോ.
2: അതിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം തോന്നിയെന്താ അറിയോ, ഇപ്പൊ ഈ ഉമ്മ ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ കെട്ട് നടക്കേണ്ടി വന്നു, ഓളേലും കുറച്ചു കാലം ഇങ്ങനെ. അപ്പൊ ഈ നിക്കാ വിട്ട ആൾക്ക് തന്നെ ചിലപ്പോ എല്ലാരും അല്ലേ നമ്മള് പറയുന്നത്, ചിലപ്പോ ഭർത്താവിന്റെ നിർബന്ധം കൊണ്ട് ഇടുന്ന ആളുകൾ ഉണ്ടാവാം. ഏതായിരുന്നാലും തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം.
0: നമുക്ക് ഈ ഒരു സമയത്ത് പിന്നെ 7:49 നമ്മുടെ
2: വിജയികളെ
0: പറയാം അല്ലേ, ആളുകൾ ഇങ്ങനെ കാത്തൊക്കെ ഉണ്ടാവും.
2: ഇപ്പൊ നല്ല സമയമാണ് പറയാൻ പറ്റിയ സമയമാണ് നമുക്ക് പറയാം.
0: ഒന്ന് ചിലപ്പോ ഫീഡ്ബാക്കിൽ ഞാൻ പുറത്തുനിന്ന് പോയി നോക്കട്ടെ, ഫീഡ്ബാക്കിലൊക്കെ സമയമായി കഴിഞ്ഞിട്ട് പേര് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ശരി, ഏതായാലും നമുക്ക് ഉത്തരത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ നാവികസേന രൂപീകരിച്ച ഭരണാധികാരി ആര് എന്നാണ്. 4 ഓപ്ഷൻ നൽകിയിരുന്നു, അതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇന്നത്തെ നമ്മുടെ വിജയികൾ, ഒന്ന്, ഹലാമറിയം കെ പി
2: കളിയാട്ടുമുക്ക്. രണ്ടാമത്തെ പേ സ്ഥലം എഴുതാത്ത ആളാണ് ആയിഷ.
0: ആയിഷ എന്ന് ഒരിക്കലും പേര് എഴുതരുത്, കാരണം ലോകത്ത് എത്ര ആയിഷ ഉണ്ട്. അതുകൊണ്ട് വിജയായ ആയിഷത്ത നിങ്ങൾ പേര് എഴുതണം. പേര് എഴുതാതെ ഏത്
2: ആയിഷ്യാണ്?
0: ഇപ്പൊ സന്തോഷം എന്താച്ചാലേ, ഇന്നിപ്പോ ഏതൊക്കെ ആയിഷ ഉത്തരം എഴുതിയിട്ടുണ്ടോ ആ ആയിഷൊക്കെ ഹാപ്പിയായി. ഞാനാണെന്ന് വിചാരിക്കാനായിരിക്കും. മൂന്നാമത്തെ ആള് ഷെരീഫ ക്ലാരി മുച്ചിക്കലാണ്.
2: ജാസ്മിൻ സാലിം തൊടുപുഴ.
0: അമീർ ടി എടത്തനാട്ടുകര.
2: കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ.
0: ഹൈറുണ്ണീസ അലുവ.
2: മിസാബ് എന്നായിരിക്കും അല്ലേ, മിസാബ് ടി എസ്.
0: സുലേഖ അയനിക്കോട്.
2: അസ്ന കടമ്പഴിപ്പുറം.
0: സുഹറ വി പി നിലമ്പൂർ.
2: ഇസ
0: മുറിവഴിക്കൽ. ഉസൻ എൻ കെ വടക്കുംപാട്. ഹുസൈൻ എൻ കെ വടക്കുംപാട്. ആ ഹുസൈൻക്ക്, ഞാൻ ഹുസൈൻക്ക് എന്താണ് ഫീഡ്ബാക്കിൽ വരത്തി നോക്കിയൊക്കെയായിരുന്നു. സാധാരണ ഞാൻ വന്നാൽ ഒരു ഫീഡ്ബാക്ക് ഹുസൈൻക്ക് എന്തായാലും എഴുതലുണ്ട്. അപ്പൊ ഹുസൈൻക്ക് ലൈഫിലുണ്ട്, അല്ല നാട്ടുകാരല്ല. പിന്നെ ഞാൻ ഖുർആൻ ക്ലാസ് എടുത്തിരുന്ന സ്ഥലത്ത് ഒരു പ്രായമുള്ള നമ്മുടെ വിദ്യാർത്ഥിയാണ്,
2: അൽഹംദുലില്ലാഹ്.
0: അപ്പൊ വിജയകളുടെ പേര്
2: ഒന്നുകൂടെ വായിക്കാം. ഹാല മറിയം കെ പി കളിയാട്ടുമുക്ക്.
0: ആയിഷ.
2: ഷെരീഫ ക്ലാരി മുച്ചിക്കൽ.
0: ജാസ്മിൻ സാലിം തൊടുപുഴ.
2: ഓക്കെ. അമീർട്ടി അടുത്തനാട്ടുകാരെ അറിയാതെ.
0: ടി അഹമ്മദ് പേരശ്.
2: ഹൈറുനീസ അലുവ.
0: മിസ് എബ് ടി എസ്.
2: സുലേഹ അയനിക്കോട്.
0: അസ്ന കടമ്പഴിപ്പുറം.
2: സുഹറ വി പി നിലമ്പൂർ.
0: ഇസ മുറിവഴിക്കൽ.
2: ഹുസൈൻ എൻ കെ വടക്കുംപാട് തലശ്ശേരി.
0: വടക്കുംപാട് തലശ്ശേരി. ഇത്രയും ആളുകളാണ് ഇന്നത്തെ വിജയികളായിട്ടുള്ളത്. മാഷാല്ലാ. പിന്നെ വിജയായതിൽ കുറേ ആളുകൾക്ക് സന്തോഷമുണ്ടാകും. വിജയിയാകാത്തവർക്ക് എന്റെ പേര്
2: വന്നില്ലല്ലോ,
0: നിരാശപ്പെടുന്നു. നാളെ നിങ്ങൾ ഉത്തരം വെക്കും, ഒരുപക്ഷെ നിങ്ങളായിരിക്കാം നാളത്തെ വിജയി. ഏതായിരുന്നാലും പിന്നെ കുറേ ആളുകള്
2: വിജയികൾക്ക് അഭിനന്ദനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
0: സീനത്ത് പാലക്കാട്, അനുവർ ടി മുട്ടില്, സഫിയ അടുത്തനാട്ടുകര തുടങ്ങിയ കുറേ ആളുകള് വിജയികൾക്ക് ഇപ്പോൾ പിന്നെ ആശംസകളും പിന്നെ അഭിവാദ്യങ്ങളും ഭാവുകങ്ങളും ഒക്കെ നേർന്നുകൊണ്ട് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.
2: കോഴ്സുകളെ പറ്റി വിശദമായി പറഞ്ഞു തന്നത് വളരെ ഉപകരിച്ചു. ഓരോന്നും അറിയാഞ്ഞിട്ട് നട്ടം തിരികെയായിരുന്നു. ഇങ്ങനെ നോക്കണമെന്ന് അറിയില്ലായിരുന്നു. അൽഹംദുലില്ലാ എന്ന് ജമീല വി കെ പുനൂര്.
0: ഉമ്മുക്കുൽസോ അതായി. കോഴ്സ് ഓപ്ഷനിൽ പോയി നോക്കിയിട്ട് പാരന്റിങ് കോഴ്സ് കാണുന്നില്ല, വേറെ എല്ലാം കാണുന്നുണ്ട്. ആ കോഴ്സിൽ റിസർച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പാരന്റിങ് കോഴ്സ് ഇൻഷാല്ലാ ഇവിടെ ഓരോ കോഴ്സും ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് എല്ലാ കോഴ്സിനും റിസർച്ച് ചെയ്യാനുള്ള സൗകര്യം പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിലവിൽ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ അവിടെ നിങ്ങൾക്ക് ലൈവ് എന്ന രൂപത്തിൽ തന്നെ കാണാൻ പറ്റും. ചില കോഴ്സുകൾ പിന്നെ ആരംഭിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് 14 ക്ലാസ്സസ് ടു ഗോ എന്ന് കാണാത്തവർക്ക് അവിടെ അങ്ങനെ മൊത്തം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ, ഏത് കോഴ്സും തുറന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ മൊഡ്യൂളും ക്ലാസ്സുകളും ഒക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. 16 ദിവസത്തിനപ്പുറത്ത് ഇൻഷാല്ലാ അവിടെ നിങ്ങൾക്ക് എപ്പോഴും കൃത്യമായ സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇന്ന് തുറന്നാൽ കാണാം, 16 ദിവസങ്ങൾ കഴിഞ്ഞാലാണ് ക്ലാസ് ആരംഭിക്കുക. മൊത്തം 14 ക്ലാസ്സാണ് അതിലുള്ളത്. ഇനി ഇൻഷാല്ലാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ് ആരംഭിക്കും. നാളെ നോക്കിയാൽ 5 ദിവസം കാണും, കൗണ്ട് ഡൗൺ ഇങ്ങനെ കാണും. അപ്പോൾ പിന്നെ ജമീല പിന്നെ അല്ല ചോദിച്ചാരായിരുന്നു, അവരോട് പറയാനുള്ളത് ആ കോഴ്സ് ക്ലാസ് ആരംഭിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കയറിയിട്ട് ആ കോഴ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾ ആ കോഴ്സിന് പഠിതാവാകുന്നത്.
2: മാത്രമല്ല തുടങ്ങുമ്പോൾ നമുക്കൊരു
0: നോട്ടിഫിക്കേഷൻ ഒക്കെ വരും ഇൻഷാല്ലാ. അത് ഓരോ കോഴ്സ് ഇപ്പോൾ എൻറോൾ ചെയ്തിടാം, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇൻഷാല്ലാ.
2: 1990 അഫ്സൽ ഉലമ കഴിഞ്ഞത്. സോ ആ ഓർമ്മയിൽ നിന്നും ഓപ്ഷൻ സൂട്ട് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കും, ബട്ട് ആൻസർ കിട്ടിയില്ല.
0: 13 ഒരാളായി ജാസ്മിൻ സാലിം. നേരത്തെ നമ്മൾ വിജയികളായി വായിച്ച ആള് ലൈവില് ഫീഡ്ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. റീഹാന ബാനത്തോട്ട വിജയിയായ ആകാൻ പറ്റിയിട്ടില്ല എന്ന സങ്കടം.
2: ഓക്കെ. നിങ്ങളെ ഉംറയിൽ ഉണ്ടായിരുന്ന ഒരാള് പ്രതികരിക്കുന്നുണ്ട്, സഫീർ അൽക്കിമി ആണല്ലേ ഇന്ന് ആങ്കർ, നമ്മുടെ ഉംറ അമീറാണ് എന്ന് പറഞ്ഞ ജംഷീർ മാങ്കാവാണ്.
0: ആ ജംഷീർക്ക് മാഷാല്ലാ, നമ്മുടെ പിന്നെ അവിടെ മാങ്കാവമ്മയുടെ യൂത്തിന്റെ ഭാരവാഹിയാണ് അദ്ദേഹം. മാത്രം അദ്ദേഹത്തിന്റെ ഭാര്യ സാബിക്ക ടീച്ചർ, നല്ല ഓർമ്മയുടെ രണ്ടുപേരും പിന്നെ കഴിഞ്ഞ തവണ ഉംറ പോയപ്പോൾ ഇവരുള്ളവരുടെ കൂടെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ അള്ളാഹു ഈമാനിൽ സ്നേഹത്തിൽ എന്നും നിലത്തും മറക്കട്ടെ. മുംതാസ് ബീഗം എം സി സി ഒരു ബീഗ് കഴിഞ്ഞ ഒരു സ്പേസാണ് കിട്ടാൻ എമ്മുള്ളത്. എൻ്റെ ഉത്തരം തെറ്റി, പുതിയ അറിവ് കിട്ടി. വിജയകൾക്ക് അഭിനന്ദനങ്ങൾ. അമീർട്ടി എപ്പോഴും വിജയകൾ നിശ്ചയിച്ചു വിടുന്നുണ്ടോ സിസ്റ്റവുമായി വല്ല രാശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
2: അതെ,
0: സിസ്റ്റത്തിനോട് നമ്മൾ പരാതിപ്പെടേണ്ട കാര്യമാണ്. അമീർട്ടി അടുത്തനാട്ടുകാരെ എപ്പോഴും വരുന്നുണ്ടെന്നത്.
2: അപ്പൊ വളരെ
0: ഭാഗ്യവാനാണെന്ന് പറയാം,
2: അത്രേ ഉള്ളൂ.
0: തൗഫീഖാണ്.
2: അപ്പൊ
0: ഏതായാലും അത് പിന്നെ സിസ്റ്റത്തോട് പ്രത്യേകം പറയാം നമ്മള്. പിന്നെ എന്താണ്, ഡെസ്കിലേക്ക്, ടെക്നിക്കൽ ഡെസ്കിലേക്ക് കൈമാറാണ് അദ്ദേഹത്തിന്റെ. അവരുടെ പരാതി നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ഇനി കുറച്ചതിന്റെ അമീർ വരും ഫീഡ്ബാക്കിൽ. ഇപ്പൊ എന്റെ പേര് വിജയയുടെ കൂട്ടത്തില് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്
2: അങ്ങനെ വരൂല്ലേ.
0: കുറച്ച് കഴിഞ്ഞാൽ അതും വരും.
2: നമുക്കൊരു ലോകയുക്തം വേണം അവിടെ.
0: തീർച്ചയായും.
2: അൽഹംദുലില്ലാ, ഇന്നും മനോഹരമായൊരു പ്രഭാതം പീസ് റേഡിയോ ലൈവിൽ തുടരാൻ കഴിഞ്ഞു. അറിവിനൊപ്പം തിരിച്ചറിവ് നൽകിയ പീസ് റേഡിയോ എന്ന് അൻവർ മുട്ടിൽ വയനാട് പ്രതികരിക്കുന്നു.
0: ഒരുപാട് ആളുകൾ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം വായിക്കാനുള്ള ഒരു പരിമിതി നമുക്കുണ്ട്. നേരത്തെ പിന്നെ നിങ്ങൾ ഒരാൾ പറഞ്ഞല്ലോ അഫ്സലമ്മ പഠിച്ച കൊല്ലത്തിന്റെ കണക്ക് വെച്ച് പറഞ്ഞല്ലോ. മറ്റൊരാൾ അതേപോലെ തന്നെ അഫ്സലമ്മ കഴിഞ്ഞിട്ട് ഓർമ്മയിൽ വെച്ച് എഴുതിയെന്ന് വേറൊരാൾ കൂടി സമീർ
2: പിന്നെ
0: താനൂർ, അദ്ദേഹം കൂടി അതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
2: താടിയെ കുറിച്ച് ഒരാൾ പറയുകയാണെ, ഇപ്പോൾ താടി തിരിച്ചറിയാൻ പറ്റാത്ത കാലം, സുന്നത്തായ താടിയുടെ രൂപം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജസീല തൈലക്കടവ്.
0: നമ്മുടെ താടി ഇപ്പോ പിന്നെ ഒരാൾ ഉദ്ദേശം അനുസരിച്ചാണ്, സുന്നത്താണോ ട്രെൻഡാണോ മനസ്സിലാക്കുക.
2: തീർച്ചയായും അതായത്
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയെ നീട്ടി വളർത്താൻ, സമൃദ്ധമായി വിട്ടേച്ച് കളയാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു പിടിയെങ്കിലും താടി ഉണ്ടാകണം. ഇനി താടി വെട്ടുകയാണെങ്കിൽ തന്നെ ഒരു പിടിക്ക് അപ്പുറത്തുള്ളതാണ് വെട്ടേണ്ടതെന്ന് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
2: ഈ പിടിയുടെ താഴെ വരണം. ഈ
0: പണ്ട് പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു, ഒരു പിടിയാണ്ട് പിടിച്ചിട്ട് മുകളിലാണ്ട് വെട്ടുക. ആ മുകളിൽ നല്ല വെട്ടേണ്ടത് പിടിയുടെ താഴെയാണ് വെട്ടേണ്ടത്. അപ്പോൾ ആ പിടിയാണ് സുന്നത്ത്. ചില ആളുകൾക്ക് താടി വളരും, ആ പിടിക്കാൻ ഉണ്ടാവൂല. അപ്പൊ ഉള്ള പോലെ വെക്കുക. പിന്നെ എന്നാൽ ആ വളരുന്ന താടി ചീകി ഒതുക്കി മനോഹരമാക്കി വെക്കലും സുന്നത്താണ്. അതല്ലാതെ ഒരു കാട് കയറിയതുപോലെ വിട്ടേച്ച് കളയുക എന്നത് ശരിയായ രീതിയല്ല.
2: ഭംഗിയെ ഇസ്ലാം
0: ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ സുന്നത്ത് ഉദ്ദേശം അനുസരിച്ചാണ്. അത് പിന്നെ ട്രെൻഡാണോ അതല്ല, ചില ട്രെൻഡ് കണ്ടാൽ നമുക്ക് സുന്നത്താണെന്ന് തോന്നും, ചില സുന്നത്ത് കണ്ടാൽ ട്രെൻഡാണ് നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ തോന്നലല്ല വിഷയം, വെക്കുന്ന ആളുടെ ഉദ്ദേശമാണ് അവിടെ ഏറ്റവും വിഷയം. ഒരുപാട് ആളുകൾ പിന്നെ ഇപ്പോഴും ഫീഡ്ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ ഫീഡ്ബാക്കുകളും വായിക്കാൻ മാത്രമുള്ള സമയം നമുക്കില്ല. ഏതായാലും നമ്മുടെ പിന്നെ അവസാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതോ ഹുസൈൻ എൻ കെ വടക്കുംപടി ഇപ്പം മെസ്സേജ് ഉണ്ട്, അന്നൊരു വായിച്ചിട്ട് നമുക്ക് അവസാനത്തിലേക്ക് പോകാം. എന്നെ നമ്മളെ ഒഴിവാക്കിയതുപോലെ തോന്നി, അതുകൊണ്ട് പ്രതികരിക്കാതിരുന്നത്. കഴിഞ്ഞ ദിവസം 13 സ്ഥാനം, ഇന്നും 13 സ്ഥാനം, സിസ്റ്റം എന്നെ സ്വീകരിച്ചു. അന്നല്ല ഹുസൈൻ കാക്കങ്ങളെ തോന്നലാണ്. 2 വട്ടങ്ങൾ പിന്നെ സമ്മാനത്തിലേക്ക് എത്താന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈവിലിരിക്കുന്നവര് പിന്നെ അശ്രദ്ധമാക്കിയാലും സിസ്റ്റം നിങ്ങളെ വിടൂല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അൽഹംദുലില്ല, ഒരു ദിവസം കൂടി പീസ് റേഡിയോ മോർണിംഗ് ലൈവിലൂടെ അവസാനിക്കുമ്പോൾ മനോഹരമായ ഒരു ദിവസമാണ് നമ്മൾക്ക് കിട്ടുന്നത്. പീസ് റേഡിയോയുടെ ഏറ്റവും നല്ല ശ്രോതാക്കൾ, അവരുമായി നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള 100 കണക്കിന് ശ്രോതാക്കൾ ഒരേ സമയം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം പറഞ്ഞും ചിരിച്ചും ആസ്വദിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെയും പീസ് റേഡിയോ എന്ന സംരംഭത്തിൻ്റെയും ഏറ്റവും വലിയ വിജയം. ശ്രോതാക്കളാണ് പീസ് റേഡിയോയുടെ ഏറ്റവും മഹത്തായ വിജയം. നിങ്ങളില്ല എങ്കിൽ പീസ് റേഡിയോ ഇല്ല. കാരണം ഇതിനെ തിരുത്തുന്നതും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിനെ മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നത്, ആശീർവാദം നൽകുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുക. പീസ് റേഡിയോക്ക് എന്ത് പോരായ്മകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും സ്നേഹബുദ്ധിയ നിസ്സിഹത്തോടുകൂടി ഉണർത്താൻ നിങ്ങൾ സന്നദ്ധമാവുക.
2: മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ കൂടെ സഫീർ അലി കമേ, കൂടെ ഞാൻ മുസ്തഫ മാസർ എപ്പിക്കാട്. ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ഇനി റേഡിയോ വൈബ്സിൽ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: കേൾക്കാം ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ലഹരി വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് റഫീഖ് ഇരുവേറ്റി നമ്മോട് സംവദിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആശങ്കയിലും പേടിയിലും ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നാം പ്രിന്റ് മീഡിയയിൽ വായിച്ചെടുത്ത, വിഷ്വൽ മീഡിയയിലൂടെ കണ്ട, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വാർത്തകൾ ഇന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിമാനവും മാനവും നഷ്ടമാകുന്ന സാഹചര്യം. നേടിയെടുത്ത സൽപ്പേര് കുടുംബത്തിലെ ഒരാൾ കാരണം നഷ്ടപ്പെടുകയാണ്. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബം മകന്റെ ഭീഷണി മൂലം അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗത്തെ പറ്റിയാണ്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങൾ ഒട്ടനവധിയാണ്. പേടിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. ലഹരി ഉപയോഗം അവയവങ്ങളെ ബാധിക്കുന്നു. എല്ലാത്തിനും ഉപരി പരലോകം നഷ്ടപ്പെടുകയാണ്. ലഹരിയുമായുള്ള ബന്ധം ഒഴിവാക്കിയാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. തുമ്മ തുവഫ കുല്ലു നഫ്സിം മാ കസബത് വഹും ലാ യുദ്ലമൂൻ, പിന്നെ എല്ലാ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത്, അതായത് അതിൻ്റെ പ്രതിഫലം നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ലതാനും. ശാസ്ത്ര സാങ്കേതിക മികവിലും പുരോഗതിയിലും തിളങ്ങുമ്പോഴും ആധുനിക മനുഷ്യന് മയക്കുമരുന്ന് പേടി സ്വപ്നമാണ്. ഞെട്ടിക്കുന്ന ചില വാർത്തകളിലേക്ക്. ആലുവയിൽ 5 വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. 110-ാം ദിവസം കൊലയാളിയെ തൂക്കുകയറിൽ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നു. ശിശുദിനത്തിലായിരുന്നു ആ വിധി. അന്താരാഷ്ട്ര വിപണിയിൽ 25,000 കോടിയെങ്കിലും വില വരുന്ന ലഹരിയുമായി വന്ന ബോട്ട് കേരള തീരത്ത് പിടികൂടി. ആഗോള ലഹരി മാഫിയയുമായി കേരളം എത്രമാത്രം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. അച്ഛൻ സ്വന്തം മകളെ കഴുത്തറുത്ത് കൊന്നു. സ്കൂൾ കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ ഹോട്ടലുടമ അറസ്റ്റിൽ. 1 കോടി വില വരുന്ന, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വില വരുന്ന, 30 ലക്ഷം രൂപ വില വരുന്ന, 50 ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ദിനേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി മൊറയൂരിൽ MDMA വിൽപ്പന നടത്തിയ 52-കാര് പിടിയിൽ. മോഹിപ്പിക്കുന്ന വർണ്ണക്കടലാസിൽ മിഠായി രൂപത്തിൽ പൊതിഞ്ഞും സ്റ്റിക്കർ രൂപത്തിലും ചുയിങ്കമായും പൊടിയായും അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ, വീടകങ്ങളിൽ പോലും ലഭ്യമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? കൂട്ടുകെട്ട്, വിവിധതരം ആഘോഷങ്ങൾ, DJ പാർട്ടികൾ, താരാരാധന, മാനസിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം, ബോറടി മാറ്റാൻ, ക്ഷീണമകറ്റാൻ, പ്രണയനൈരാശ്യത്തിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, രസത്തിൽ തുടങ്ങി ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് ലഹരി ഉപയോഗം എത്തിക്കുന്നു. മകൻ അമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. തലശ്ശേരി ഇരട്ടക്കൊല, ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത അങ്ങാടികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അയൽവാസിയിൽ നിന്ന്, എന്തിനധികം സ്വന്തം വീട്ടിൽ നിന്ന് പോലും വരികയാണ്. ലഹരി നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് ലഹരി ഉപയോഗം. അച്ഛൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, സ്വന്തം ഭർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന ഭാര്യ, സ്വന്തം മകൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം മകനെ കൊല്ലാൻ പോലും

0: കൊട്ടേഷൻ കൊടുക്കുന്ന മാതാപിതാക്കൾ. രക്തബന്ധങ്ങളിൽ വലിയ തോതിൽ തിരുത്താൻ പോലും സാധിക്കാത്ത വിള്ളലുകൾ സംഭവിക്കുന്നു. അച്ഛനാൽ ഗർഭിണിയാകുന്ന മകളുടെ അവസ്ഥ ദയനീയമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചു, ഇജ്തനിബുൽ ഹംറ ഫഇന്നഹ മിഫ്താഹു കുല്ലു ശർ, നിങ്ങൾ മദ്യപാനം ഒഴിവാക്കണം, തീർച്ചയായും അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയുണ്ടായി, കുടിക്കുന്നവൻ കുടിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ വാങ്ങുന്നവൻ, എത്തിക്കുന്നവനെയും ആരിലേക്കാണോ എത്തിക്കുന്നത് അവനെയും അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നുവോ അതെല്ലാം നിഷിദ്ധമാണെന്ന് വ്യക്തമായി ഈ ഹദീസിൽ നിന്നും ആയത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലഹരി ഉപയോഗം ഒരു തിന്മയായി തുടങ്ങി വിവിധ തിന്മകളിലേക്ക് എത്തിക്കുന്നു. അൽ ഹംറു ഉമ്മുൽ ഖബാഇസ്, മദ്യം വൃത്തികേടുകളുടെ മാതാവാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മദ്യം വയറ്റിലായിരിക്കെ ആരെങ്കിലും മരിച്ചാൽ അവൻ ജാഹിലിയത്തിലെ മരണമാണ് വരിച്ചത്. അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് മാത്രമല്ല, രാസലഹരിയും അത് പൊടിയായി ചുയിങ്കമായി സിറിഞ്ചായി പല രൂപത്തിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ലഹരി ഉപയോഗം ആരോഗ്യത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഓർമ്മക്കുറവിലേക്ക്, ധൈര്യക്കുറവ്, അക്രമവാസന, വിഷാദം, ക്യാൻസർ, കരൾ രോഗം, പ്രതിരോധക്കുറവ്, വിറയൽ, അൾസർ, ഞരമ്പ് കടച്ചിൽ, ഹൃദയാഘാതം, അനീമിയ, സ്തനാർബുദം, ലൈംഗിക ശേഷിക്കുറവ്, ഉന്മാദരോഗം, ആത്മഹത്യാ പ്രവണത, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ പോലെ വിവിധങ്ങളായ രോഗങ്ങളിലേക്കാണ് ലഹരി ഉപയോഗം എത്തിക്കുന്നത്. ഒരിക്കൽ ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു മദ്യത്തെക്കുറിച്ച് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി, എന്നിട്ട് വെറുപ്പ് പ്രകടിപ്പിച്ചു. ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരുന്നിന് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹ ദാഉൻ, അതൊരു രോഗമാണ്. വലൈസത് ബിദവാ, അതിൽ നിന്ന് യാതൊരു മരുന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻസ്റ്റഗ്രാം വഴി കഞ്ചാവ് വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. ഈ സമയത്ത് കഞ്ചാവിനെ പറ്റി ചില ആളുകൾ പറയുന്നത് കഞ്ചാവ് ഒരു ചെടിയാണെന്നാണ്. ചീരയില ഒരു ചെടിയാണ്, പച്ചക്കറികൾ ചെടികളാണ്. എങ്കിൽ അതെല്ലാം നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ മാത്രമേ കഞ്ചാവ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നുള്ളൂ എന്നാണ്. നാസ്തികർ ഒരിക്കലും ലഹരിക്കെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും അവർ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില രൂപത്തിലേക്ക് അവർ മാറുകയാണ്. നന്നായി ഉറങ്ങിയിരുന്ന മകൻ അല്ലെങ്കിൽ നന്നായി ഉറങ്ങിയിരുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗത്തിലൂടെ ഉറക്കക്കുറവിലേക്ക് വരുന്നു. ഉറക്കം കുറവാണ്. രാത്രി 2 മണിക്ക് പോലും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവേണ്ടി വരുന്ന അവസ്ഥ. കണ്ണ് നന്നായി ചുവപ്പനുഭവപ്പെടുന്നു. കണ്ണുകൾക്ക് താഴെ ഇരുണ്ട നിറം കാണപ്പെടുന്നു. അവ്യക്തമായ സംസാരങ്ങൾ ഉണ്ടാകുന്നു. വൃത്തിയില്ലായ്മ, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ, ഏകാന്തത, ആളുകളുമായി കൂടുതൽ സംസാരിച്ചിരുന്ന വ്യക്തി ഏകാന്തതയിലേക്ക് മാറി, മാനസികാവസ്ഥ ആകെ മാറിയിരിക്കുന്നു, ഓർമ്മക്കുറവ് സംഭവിച്ചിരിക്കുന്നു, ലജ്ജയുടെ അഭാവം, എന്താണ് സംസാരിക്കുന്നത് എന്ന് ബോധമില്ലാതെ അശ്ലീലതകൾ പറയാൻ, സ്ഥലകാല ബോധമില്ലാത്ത സംസാരങ്ങൾ വരുന്നു, സൗഹൃദമാറ്റം, പഠനത്തിൽ താൽപ്പര്യമില്ലായ്മ, കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല. പതിവായി നേരത്തെ എത്തിയിരുന്ന മകൻ വൈകി വീട്ടിലേക്കെത്തുകയാണ്. അസമയത്ത് പുറത്തേക്ക് പോവുകയാണ്. പണത്തിന് കൂടുതൽ ആവശ്യം വരുന്നു. കയ്യിൽ കറയുണ്ടാകുന്നു. സിറിഞ്ച് ഉപയോഗിച്ച പാട് കാണുന്നു. ഇവയുടെ മണം, അതുപോലെ തന്നെ പുക തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന് മുച്ചൂടും മാറ്റും അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ പറ്റി നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. മദ്യപാനം വാസനയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാസലഹരി വാസനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പറഞ്ഞു വന്നത് സമൂഹവും നാടും ആശങ്കയിലാണ്. കുടുംബങ്ങളിൽ കണ്ണുനീരിൻ്റെ നോവുകളുമായി മാതാപിതാക്കൾ കഴിഞ്ഞുകൂടുന്നു. അവർക്ക് ഒരു സമാധാനം വേണം. ലഹരിയിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. ബോധവൽക്കരണം അനിവാര്യമാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾക്ക് സുഹൃത്തുക്കൾക്ക് സൽബുദ്ധി തോന്നിപ്പിക്കുമാറാവട്ടെ. വാഹിർ ദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംസാരിച്ചത് റഫീഖ് ഇരുവേറ്റ്. ലഹരി വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം.
2: വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ലഹരി.
1: തീർച്ചയായും
2: അതിനെതിരെ സർക്കാർ പ്രഖ്യാപിച്ച തൂഫാൻ അതിൻ്റെ വാരിയേഴ്സായി ഒരുപാട് ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുകയും
1: തീർച്ചയായും
2: അത് വൃത്തിയായി നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേവലം പുറംതോടുകളെ പിടിക്കുന്നതിനു പകരം ശക്തമായി അതിൻ്റെ അണിയറയിലുള്ള വേരുകൾ അറുക്കാൻ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു സ്വരം കേൾക്കാം.
1: അതെ.

0: മാഷാ നമ്മളിതുവരെ കേട്ടത് സ്വരം. നമുക്കറിയാം വരികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള, ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പീസ് റേഡിയോ ഗാനങ്ങളുടെ സമാഹാരമാണ് സ്വരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ മനോഹരമായൊരു ഗാനമാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കേട്ടത്.
1: നമുക്കല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ കണ്ണും കണ്ണിൻ്റെ കാഴ്ചയും ഒക്കെ.
0: അതെ.
1: അപ്പോൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാം എന്ന ഒരു വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെയും നമ്മോടൊപ്പം ചേരുകയാണ്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച ഗ്ലോക്കോമ അഥവാ കണ്ണിലെ പ്രഷർ എന്ന വിഷയമാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫഹീം തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെയും ശ്രോതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മേഖലയിലേക്ക് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. അതിന് ചികിത്സ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: ഒന്ന് ഈ കണ്ണിൻ്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അത് പ്രഷർ കൂടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല ഞരമ്പുകൾക്ക് ഒരു തവണ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അസുഖവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോക്കോമ എന്ന അസുഖമുള്ള ആളുകൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല അത്തരം ആളുകൾക്ക് ഒരു റെഗുലർ ഫോളോ അപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നത് ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഗ്ലോക്കോമ അസുഖം കണ്ടെത്തുമ്പോൾ അവർക്ക് കാഴ്ച ഞരമ്പിൽ ഒരു ചെറിയ അളവിലുള്ള ഡാമേജ്, ഒരാളുകൾക്ക് വ്യത്യസ്തമായിരിക്കും, ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ആളുകൾ വരെ ഉണ്ട്. പ്രായമായ ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാം, തിമിരമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ പോയി അവസാനം കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല സ്റ്റേജിൽ വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നിലവിലുള്ള കാഴ്ച ഞരമ്പ്, നഷ്ടപ്പെട്ട ഞരമ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇനി പുതിയ ഡാമേജുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് യഥാർത്ഥത്തിൽ നമ്മളിതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് തുള്ളിമരുന്നുകളാണ്, കണ്ണിൻ്റെ പ്രഷർ കുറച്ച് വെക്കുന്ന തുള്ളിമരുന്നുകളാണ്. അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രഷർ ഒരു നോർമൽ റേഞ്ചിൽ, കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. എന്നിട്ടൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരാളുടെ പ്രഷർ കണ്ട്രോൾ അനുസരിച്ചുകൊണ്ട് അവരെ ഒരു ഫോളോ അപ്പിന് വിളിക്കും. അവരുടെ കാഴ്ച ഈ ഒരു പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും. ഒരു ഒരു തുടക്കത്തിലുണ്ടായിരുന്ന പ്രഷർ ആയിരിക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ, അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മരുന്നുകൾ കൂട്ടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചില ടെസ്റ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഫീൽഡ്, വിഷ്വൽ ഫീൽഡ്, കാഴ്ച എവിടെയൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പരിധിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്കാൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റെഗുലർ ഇൻ്റർവെൽ ഒരു 6 മാസം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടോ, കാഴ്ചക്കുറവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉള്ള കാഴ്ചക്കുറവ് അത് കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഒരു ഡോസ് കൂട്ടി പിന്നെ ഈ ഒരു കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നിലനിർത്തും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഓപ്പറേഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ വരും. പക്ഷേ ഇതിലൊരു മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്ന ട്രീറ്റ്മെൻറ്റാണ്.
2: സർജറി ഇതിൽ അത്ര കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല.
3: അങ്ങനെയല്ല, പിന്നെ ഇതാണ് ഒരു ഒരു നല്ലൊരു 10% ആളുകൾക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഓപ്പറേഷൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ചില ലേസർ ചികിത്സകളും, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ചികിത്സകളായിട്ട് വരാനുള്ളത്. ഈ ലേസർ ചികിത്സ ചെയ്യുന്നത് കണ്ണിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദ്രാവകമുണ്ട്, അത് പുറത്തു പോകാൻ തടസ്സം വരുമ്പോൾ അത് ഒരു ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, ഒരു കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ, ജനിതകമായ കാരണങ്ങൾ കൊണ്ട് കുറയുമ്പോൾ അതിലൂടെ ആ ഒരു വെള്ളം പുറത്തേക്ക് പോകുന്ന തോത് കുറയും. അതാണ് ഒരു ഒരു കാരണം. മറ്റൊന്ന്, കണ്ണിനകത്ത് തന്നെ ഉള്ള ചില ഭാഗങ്ങളുടെ ഐറിസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തെ കൊണ്ട് അടക്കും, അതൊരു അടവുണ്ടാക്കും. അത് വന്ന് അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ലേസർ അടിച്ചുകൊണ്ട് അടവ് തുറക്കുന്ന ചികിത്സയുണ്ട്. അത് ആംഗിൾ ക്ലോഷർ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഈ പ്രഷർ കൂടുന്ന അവസ്ഥ, അത്തരം ആളുകൾക്ക് ലേസർ ചികിത്സകൾ ഒരു പിന്നെ ട്രീറ്റ്മെൻറ് മോഡാലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ലേസർ ചികിത്സ തുടക്കത്തിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ നിയന്ത്രണത്തിൽ വരുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഉണ്ട്. സാധാരണ രീതിയിൽ പിന്നെ ഒരു ട്രബിക്കുലക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ പ്രഷർ കുറക്കാൻ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷറും കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആജീവനാന്ത മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്നൊഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിമിരം ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് അവരുടെ ആ ഒരു കണ്ണിൻ്റെ പ്രഷർ കുറേയും കൂടി കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്.
2: ഈ ഓപ്പറേഷൻ പലപ്പോഴും പല അസുഖങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് കാർഡിയാക്ക്, ന്യൂറോ, ജനറൽ മെഡിസിൻ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അങ്ങനെ ചില കേസിലൊക്കെ ഏജ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ
3: ഒന്ന്, എല്ലാ ഓപ്പറേഷനും പോലെ ഒരാളുടെ എല്ലാ സിസ്റ്റമിക് പാരാമീറ്റേഴ്സും, അത് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, വേറെ ഭാഗത്തൊന്നും ഇൻഫെക്ഷനൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ബാക്കി ഓപ്പറേഷൻ പോലെയുള്ള ഒരുപാട് ബ്ലഡ് ലോസുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ളൊരു ഓപ്പറേഷനല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്നെ ബാക്കി ഒരു മേജർ സർജറി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന, ഹോസ്പിറ്റലിൽ ക്ലോപ്രിഡോഗിൽ
2: കഴിക്കുന്ന ആളുകളുണ്ട്.
3: അപ്പോൾ അത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ച് അവർ നിർത്തുന്നത് കൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ ഫിറ്റ്നസ് തരണം. അല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് നിർത്താൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സും ഒരു ജനറൽ ഫിസിഷ്യൻ, ഇപ്പോൾ ഷുഗർ കൺട്രോളായിരിക്കണം, കാരണം ഓപ്പറേഷന് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബി പി നോർമലായിരിക്കണം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. എന്നാലൊരു മേജർ ഒരു സർജറിക്കുള്ള ഒരു വർക്കപ്പ് പോലെയുള്ള ഒരു ഫിറ്റ്നസ് ഇവിടെ ഈ പ്രഷറിൻ്റെ ഓപ്പറേഷനും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ചില ആളുകൾക്ക് തിമിരം മാത്രം ചെയ്യും, തിമിരം കുറേയും കൂടി എളുപ്പമാണ്, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ചാൻസും ഒക്കെ. ഇപ്പോൾ ഈവൺ നമുക്ക് ഈ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമൊന്നും പല കണ്ടീഷനിലും വരാറില്ല. എന്നാൽ പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയും കുറച്ചും കൂടി ഒരു വലിയ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ ഒരു അല്പം കൂടിയും നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്.
2: ഈ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, പിന്നെ ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു 70-80 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ അതിലും വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ
3: അത്? ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രഷറാണ്, വേറൊന്നുള്ളത് ഈ പ്രായമുള്ള ആളുകൾക്ക് കാണുന്നതാണ് തിമിരം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ കൺട്രോളിലേക്ക് വരാത്ത ആളുകൾക്ക് നമ്മളത് ആ ഒരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കൂടി കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം ഉള്ളതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഇപ്പോൾ മരുന്നിലൊക്കെ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണമെന്നില്ല. കാരണം അവരുടെ ആ മരുന്നൊഴിച്ച് പ്രഷർ കൺട്രോൾഡാണ്, ഞരമ്പിൻ്റെ ആരോഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ തിമിരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മരുന്നൊഴിച്ച് പിന്നെ സാധാരണ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റെഗുലർ ആയിക്കൊണ്ട് തുള്ളി മരുന്നൊഴിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവർക്ക് ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പ് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്പറേഷനിലേക്ക് പോകലാണ്. അതിപ്പോൾ പ്രായമായ ആളുകളും അവർക്ക് ഒരു ഫിസിഷ്യൻ ഫിറ്റ്നസ് തന്ന് ആ ഒരു സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. മറ്റൊന്നാണ് തിമിരം. തിമിരം നല്ല ഒരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പ്രായ ആളുകൾക്ക് തന്നെ രണ്ട് കണ്ണിലും ഒക്കെ തിമിരം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ തിമിരം കൂടി ഉള്ള ആളുകൾക്ക് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ച ഞരമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാഴ്ച ഞരമ്പിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്, ഷുഗർ ബാധിക്കുന്നത് വളരെ കോമൺ ആണ്. കാഴ്ച ഞരമ്പിൽ ഷുഗർ ബാധിക്കുക, ഞരമ്പിൽ നീര് വരികയും ബ്ലീഡിങ് വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ കാഴ്ച ഞരമ്പിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല, അത് ഒരുവിധം ചെറിയ ഒരുവിധ അളവിലുള്ള തിമിരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന്. അപ്പോൾ കാഴ്ച ഞരമ്പിന് നല്ല ആരോഗ്യമുണ്ട്, തിമിരത്തിൻ്റെ മൂടൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രഷറുമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ മുഖം തെളിഞ്ഞ് കാണാതിരിക്കലും അവർ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ പ്രായമായ ആളുകൾക്ക് അവർക്ക് ഗുണകരമായിട്ടൊരു കാര്യമാണ്. അവർ കാഴ്ച പിന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ
2: പ്രാഥമിക കാര്യങ്ങൾ
3: ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ അവരുടെ നീഡാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയൊരു തിമിരവും അല്ലെങ്കിൽ ചെറിയ ഒരു കാഴ്ചക്കുറവ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് വരും. എന്നാൽ കുറച്ച് പ്രായ ആളുകൾക്ക് അവരുടെ ഒരു ഫംഗ്ഷനൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതിന് പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തിമിരം കൂടെയുള്ള ആളുകൾക്ക് അത് ചെയ്താൽ അത് ഗുണകരമാണ്. എന്നാൽ തീരെ പിന്നെ കാഴ്ച ഇപ്പോൾ ഈ ഒരു പ്രഷറൊക്കെ ബാധിച്ച് കാഴ്ച ഞരമ്പൊക്കെ പൂർണ്ണമായി ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു പ്രഷർ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാഴ്ച ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പം അത്തരം സാധ്യതകളെ നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറില്ല. അവർക്കൊരു ഗുണം കിട്ടും എന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്.
2: സംസാരത്തിനിടെ ഇത് ആജീവനാന്തം കണ്ണിൽ മരുന്നൊഴിക്കേണ്ട ഒരു സൂചന ഒന്നു, അങ്ങനെയാണോ ഈ ഗ്ലോക്കോമക്ക് മരുന്ന് വയ്ക്കുമ്പോൾ?
3: അതെ, ഇതിപ്പോൾ കണ്ണിനകത്തുള്ള ആ ഒരു അക്യസ്യൂമർ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് പോകുന്നതിന് ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം അവിടെ ഉള്ളിടത്തോളം കാലം കണ്ണിൻ്റെ പ്രഷർ കൂടിയേ ഇരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ ആജീവനാന്തം അത് കുറച്ച് വെക്കലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശരിയായ ചികിത്സാ രീതി. അല്ലാത്ത പക്ഷം കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തിമിരവും പ്രഷറും ഒക്കെ ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഓപ്പറേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഓപ്പറേഷന് ശേഷം മരുന്ന് നിർത്താം. അതും തന്നെ ഒരു 80% ആളുകൾക്കാണ് ആ ഒരു ഫുൾ കൺട്രോളൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ആളുകൾക്കൊക്കെ പിന്നീടും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ടൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയാണ്. അപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് മരുന്ന് നിർത്താം. അല്ലാത്ത ആളുകൾക്ക് വേറെ പ്രഷറോ വേറെ ഓപ്പറേഷനോ മറ്റോ ചെയ്യാത്ത ആളുകൾക്ക് എന്തായാലും മരുന്നൊഴിക്കൽ തന്നെയാണ് അവരുടെ ഒരു മാർഗമായിട്ടുള്ളത്.
2: ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സുഖമായി മരുന്ന് നിർത്തിയ ആളുകൾ പോലും ഒരു റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ് ഡോക്ടർ
3: അവിടെ പറഞ്ഞത്. കാരണം ഒരു കാലയളവിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു ദ്രാവകത്തിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ചാനൽ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. ആ ചാനൽ ചിലപ്പോൾ ചെറുതായിട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യത. അപ്പോൾ റെഗുലർ ഫോളോ അപ്പ് ഇതിൽ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് ഒരു സ്റ്റേജിലുള്ള ഒരവസ്ഥയായിരിക്കണം എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മരുന്നുകൾ ആഡ് ചെയ്യേണ്ട സ്റ്റേജുകളിലും നമ്മളെന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ഇടപെടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം.
2: ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാരമ്പര്യം ജീവിതശൈലിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗ്ലോക്കോമ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് നിർദ്ദേശം നൽകാനുണ്ടോ?
3: ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമോ, അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അസുഖം ആ ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അശ്രദ്ധകളും അത്തരം അലംഭാവങ്ങളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം, അതിലൊരു ശ്രദ്ധ കൊടുക്കാം. അതല്ലാത്ത രീതിയിലുള്ള ഒരു നമുക്കിത് വരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ മറ്റു ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റു മാർഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ലഭ്യമല്ല.
2: ഉറക്കത്തിന് ഈ അസുഖമായി വല്ല ബന്ധമുണ്ടോ? പലപ്പോഴും ഉറക്കം, മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾ, അതിനെന്തെങ്കിലും ഇതിൽ റോള്?
3: ഉറക്കം കുറഞ്ഞ ആളുകൾ പുതു കണ്ണിന് സ്ട്രെയിന് വരും, കണ്ണിന് കടച്ചിൽ വരും, ക്ഷീണം വരും എന്നല്ലാതെ ഈ ഒരു അസുഖത്തിനെ നേരിട്ട് അത് ഒരു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രവണത സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല.
2: പലപ്പോഴും പിന്നെ കണ്ണു ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മോണിറ്ററിലേക്ക് കൂടുതൽ നോക്കിയിരിക്കുന്ന ജോലിയിലുള്ളവരോടൊക്കെ ഒരു ഇടയ്ക്കൊരു ഇൻ്റർവെൽ നിർദ്ദേശിക്കാറുണ്ട്. കുറച്ച് സമയം മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾ ഒന്ന് മാറിയിരിക്കാൻ, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിരിക്കുമോ?
3: അതെ, സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളതാണ് 20-20 റൂൾ. 20 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് 20 ഫീറ്റ് ദൂരത്തിലുള്ള എന്തെങ്കിലും, കുറച്ച് ദൂരമുള്ളൊരു ഒരു കാര്യത്തിൽ 20 സെക്കൻഡ് ചെറിയ സമയമുള്ളൂ, നോട്ടൊന്ന് മാറ്റണം. അപ്പം അങ്ങനെയാകുമ്പോൾ കണ്ണിനെ അടുത്തേക്കുള്ള ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് പൊതുവേ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെയിന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഗ്ലോക്കോമയുമായി നേരിട്ട് അതിന് ബന്ധമില്ല. കണ്ണിൻ്റെ സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഒരുപാട് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈനസ് ഉണ്ടാവും, അതിൻ്റെ ടയർഡ്നസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഫലപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്.
2: വ്യായാമത്തിന് ഇതിന് വല്ല റോളുണ്ടോ? ശാരീരിക വ്യായാമം നടത്തം അല്ലെങ്കിൽ നീന്തൽ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും?
3: ഒന്ന്, ഒരു പൊതുവേ നമ്മുടെ ഒരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ്, അതിപ്പോൾ ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രഷർ ഇല്ലാത്ത അവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കണ്ണിലേക്കുള്ള രക്തോട്ടവും അതിൻ്റെ ഒരു ആരോഗ്യവും എപ്പോഴും കുറച്ചും കൂടി നല്ല ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അപ്പോൾ അതൊക്കെ അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിലുണ്ട്. പിന്നെ എന്നാൽ ഷുഗറും പ്രഷറും മറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാൽസ്യം ഞരമ്പിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കും. അപ്പോൾ പൊതുവെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നത് മൊത്തത്തിൽ കണ്ണിൻ്റെ ഞരമ്പിനും ഒക്കെ ഗുണകരമാണ്.
2: ഏതായാലും നമ്മുടെ അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാറായി. ഈ ഇത്രയും നേരത്തെ താങ്കളുടെ സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വളരെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ കണ്ടെത്തിയാൽ അത് ആ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ രണ്ട് മൂന്ന് പോയിൻ്റുകളിൽ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മൂന്ന് പോയിൻ്റുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അവസാനിപ്പിക്കാം. ഏതായാലും വളരെ ഉപകാരപ്രദമായ അറിവുകൾ നന്ന് വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ ഇവയിലൊക്കെ നമുക്ക് അവസരം കണ്ടെത്താം. ജസാക്കുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്തത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ ആയിരുന്നു നമ്മോട് സംവദിച്ചത്. കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാമെന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഹൃദ്യമായ സംസാരമാണ് ഇതുവരെ നമ്മൾ കാതോർത്തത്.
1: ശരി, നമുക്കിനിയൊരു പ്രാർത്ഥന പഠിക്കാം. അമീൻ പാദാരി, സ്വർഗത്തിൽ ദീനിനെ നന്നാക്കുവാൻ എന്ന ഒരു വിഷയത്തിലുള്ള പ്രാർത്ഥന പഠനവുമായി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസരുടെ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുവാൻ വേണ്ടി നമ്മുടെ ചിന്തകളെയും അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതായ നല്ലതായ കാര്യങ്ങളെ അതിനേറ്റവും പ്രതിഫലമാർന്ന രൂപത്തിൽ മാറ്റുവാൻ വേണ്ടി നാം ഏറെ പരിശ്രമിക്കുന്നവരാണ്, അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ അത്തരത്തിൽ നമ്മുടെ അടുക്കൽ നിന്ന് തിന്മകൾ വരാതിരിക്കുവാനും നമ്മുടെ കർമ്മങ്ങളെ നല്ലതാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ. ഒരിക്കൽ കൂടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുവേ, ഞാൻ ചെയ്തതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കയറി വന്നിട്ടുള്ള തിന്മകളുണ്ടെങ്കിലും ഇനി അറിയാതെ ചെയ്തു പോയ തെറ്റുകളാണെങ്കിൽ പോലും അതിൽ നിന്നുള്ള രക്ഷ തേടലാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഉള്ളടങ്ങിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ചേർന്നത് അമീൻ പാദാരിയായിരുന്നു. സ്വർഗത്തിൽ ദീനിനെ നന്നാക്കുവാൻ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്.
1: മനോഹരമായൊരു പ്രാർത്ഥന തന്നെയാണത്. നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതും തന്നെയാണ്. നമുക്കിനി നമ്മുടെ കുട്ടികളിലേക്ക് ഒരല്പ സമയം നീങ്ങേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് പൂമരത്തണലിലാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്ന സ്ലോട്ട്. സുബൈർ സലഫി എന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നന്മ ചെയ്യാം, കാതുർക്കാം, പൂമരത്തണലിൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം. പീസ് റേഡിയോയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറെ ആസ്വാദ്യകരമായതും വിഭവസമൃദ്ധവുമായ നിരവധി അനവധി പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ പരസ്പരം പല കാര്യങ്ങൾ പഠിക്കുകയും പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പൂമരത്തണലിൽ ഇന്ന് മദീനയിലുണ്ടായ ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെല്ലാവരും ഈ സംഭവം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സായാലും ഉസ്താദുമാരായാലും ചിലപ്പോൾ ചോദിക്കും, ഇന്ന് ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്തത്, ഇന്ന് ആരൊക്കെ നിസ്കരിച്ചവരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെ കുറഞ്ഞ കുട്ടികളാണ് ചിലപ്പോൾ കൈ പൊന്തിക്കാറുള്ളത്. പിന്നെ കൈ പൊന്തിക്കുന്ന പല ആളുകളാണെങ്കിൽ തന്നെയും ചിലർ കളവ് പറഞ്ഞിട്ടായിരിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ ക്ലാസ്സിലൊന്ന് മോശാവണ്ടാന്ന് വിചാരിച്ചിട്ട് കൈയുയർത്തുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിൽ എല്ലാ ദിവസവും പ്രവാചകന് വഹി കിട്ടുന്നതനുസരിച്ചും വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം സദസ്സിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുക. അപ്പം നബി അവരോട് ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്, ഇന്ന് ആർക്കൊക്കെയാണ് സുന്നത്ത് നോമ്പുള്ളത്? ഇപ്പം നോമ്പ് നോൽക്കേണ്ടുന്ന, സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റുന്ന ഒരവസരത്തിൽ ഇന്ന് ആർക്കാണ് നോമ്പുള്ളത് എന്ന് ചോദിക്കാം. അപ്പോൾ സദസ്സിൽ അധികം ആൾക്കാരൊന്നും കൈയർത്താനില്ല. ഒരാൾ കൈവന്തിച്ചിട്ട് പറഞ്ഞു, ഞാനുണ്ട് റസൂലേ. പിന്നെ പ്രവാചകർ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഒരാൾ പറഞ്ഞു, അതേ ആൾ തന്നെ കേട്ടോ, ഞാനുണ്ട് നബിയെ. മൂന്നാമത് നബി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ജനാസയെ മയ്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് മറവ് ചെയ്യുന്നത് വരെ കൂടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു എണീറ്റിട്ട്, നബിയെ ഞാനുണ്ട്. അത്ഭുതമായി. പിന്നെയും നബി നാലാമത് ഒന്നുകൂടി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ഒരു സാധുവായ മനുഷ്യന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ, ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനുണ്ട്. മാഷാല്ലാ, നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, ഞാൻ സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ജനാസയുടെ പിന്നാലെ പോയിട്ടുണ്ട്, രോഗിനെ സന്ദർശിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ നോക്കിയപ്പോൾ ആരാ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, പ്രവാചകന്റെ കൂടെ ഹിജ്റയിൽ പങ്കെടുത്തയാള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. പ്രവാചകന്റെ ഖബറിന്റെ ചാരത്താണല്ലോ അദ്ദേഹത്തെ മറവ് ചെയ്ത് മരണപ്പെട്ടപ്പോ. രണ്ടു വർഷത്തിലേറെ ഖലീഫയായിരുന്നു, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്നല്ലോ അദ്ദേഹം. ഈ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ നന്മകളൊക്കെയും ആവർത്തിക്കുന്നയാൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നാല് കാര്യങ്ങളും ഒരടിമയിൽ സമ്മേളിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കില്ല. നമ്മളൊന്ന് പ്രതീക്ഷിച്ച് നോക്കി, ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്വർഗം ലഭിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് ഒരു ദിവസം ഇത്രയൊക്കെ നന്മ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പറ്റുമെന്നാണ്. നമ്മളും വിചാരിച്ചാൽ ധാരാളം നന്മകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ തെളിവാണിതൊക്കെ. ഇതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരുന്ന് ജനങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുക. അപ്പോൾ അവരോട് വീണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഇന്ന് 1000 നന്മ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചോദ്യം ശ്രദ്ധിക്കണേ, നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം 1000 നന്മ ഒരു ദിവസം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മുമ്പിലുണ്ടായിരുന്ന ആളുകൾ എന്നെ തിരിച്ച് നബിനോട് അങ്ങോട്ട് ചോദിച്ചു, നബിയെ, ആകെയുള്ള 24 മണിക്കൂർ, അതിൻ്റെ കുറഞ്ഞ സമയം മാത്രം പകല്, ബാക്കി വരുന്ന വിശ്രമം, പിന്നെ ജോലി, ഇതിൻ്റെ കീഴിൽ 1000 നന്മ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ പ്രവാചകർ പഠിപ്പിച്ചു കൊടുത്തു, പറ്റും, സാധിക്കും. അതെങ്ങനെയാണെന്നറിയോ? യുസബ്ബിഹു മിഅത്ത തസ്ബീഹ്, ഒരാള് ഒരു ദിവസം 100 തവണ തസ്ബീഹ് നടത്തുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതങ്ങ് ചൊല്ലുകയാണെങ്കിൽ നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. നമ്മൾ യാത്രയിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ, ഒഴിവുള്ള സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നങ്ങനെ 100 തവണ ഒരു ദിവസത്തിനുള്ളിൽ പറഞ്ഞാൽ അവൻ്റെ പേരിൽ 100 നന്മയല്ല, 1000 നന്മ രേഖപ്പെടുത്തപ്പെടുന്നതാണ്, അല്ലെങ്കിൽ 1000 തിന്മകൾ മായ്ക്കപ്പെടുമെന്നാണ്. അപ്പോൾ കൂട്ടുകാരെ, ഒരാൾക്കൊരു ദിവസം 1000 നന്മ ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപക്ഷെ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് വെക്കാനോ എപ്പോഴും രോഗികളെ കാണുവാനോ ഒന്നും സാധിച്ചോളന്നില്ല ജനാസയെ പിൻപറ്റാൻ. പക്ഷേ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഉമ്മാനോട് ഒരു അല്പം കൂടെ ഒരു പാക്ക് കൂടെ തന്ന് അത് വേറൊരാൾക്ക്, നമ്മുടെ സ്കൂളിന് മുൻപിലുള്ള ഒരു പാവപ്പെട്ട ആൾക്കോ, അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഒരു യാചിക്കുന്ന മനുഷ്യനോ, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു കുട്ടിക്കോ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂലേ? സാധ്യമാകും. നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ദിവസങ്ങളിൽ ഓരോ സമയത്തും നമ്മൾ വിചാരിച്ചാൽ ഓരോ നന്മ ചെയ്യാൻ പറ്റും. ഫജർ നമസ്കരിക്കുന്നത് തുടങ്ങുകയാണ് നമ്മൾ. രാവിലെ എഴുന്നേറ്റ് വുദു ഉണ്ടാക്കുന്നതോടുകൂടെ നന്മകൾ നമ്മുടെ റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ്. നമ്മൾ നിയ്യത്ത് വെക്കണം, ഇതൊക്കെ എനിക്കൊരു നന്മയായിട്ട്, പുണ്യമായി, സുന്നത്തായി എനിക്കിത് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് വുദു ഉണ്ടാക്കി 2 റക്അത്ത് ഫജർ നമസ്കരിക്കുന്നവരായിരിക്കണം നമ്മൾ. ഫജർ നമസ്കാരം ഉപേക്ഷിക്കുന്ന കുട്ടിയാകാൻ പാടില്ല. പല മദ്രസയിലും കയറി ചെന്നിട്ട് 100 കുട്ടികളുണ്ടെങ്കിൽ ഇന്ന് ആരൊക്കെ സുബ്ഹ് നിസ്കരിച്ചു എന്നൊന്ന് ചോദിച്ചാൽ കൈപൊക്കുന്നവർ വളരെ കുറവാണ്. കൈയില്ലാഞ്ഞിട്ടല്ല, ഫജർ നമസ്കരിക്കാൻ അവർ പലരും സന്നദ്ധരാകണില്ല. അപ്പം നമുക്കൊക്കെ ചെയ്യാൻ കഴിയണ്ടേ? നമുക്ക് ആ ഒരു കുറഞ്ഞ ആളുകളാണെങ്കിലും അവരിൽ നമ്മൾ പെടാൻ ശ്രമിക്കണ്ടേ? അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലുന്നവരാണോ? അതും പ്രതിഫലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? പ്രതിഫലായി. നമുക്കെത്ര നന്മ ചെയ്യാൻ കഴിയും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പോവാണ്, ഉമ്മാനോട്, ഉപ്പാനോട്, വീട്ടിലുള്ള താത്താനോട് അസ്സലാമു അലൈക്കും എന്നൊന്ന് പറഞ്ഞാൽ എന്താ 10 പ്രതിഫലമായി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ 20 പ്രതിഫലമായി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു 30 പ്രതിഫലമായി? പിന്നെ ഉമ്മയോട് കൈകൊടുത്തതിനും ഉമ്മയെ ഒന്ന് ചുംബിക്കുന്നതിനും ഒക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ലേ? അത് കഴിഞ്ഞ് സ്കൂൾ ബസ് ഇങ്ങനെ വന്നു, സമയമുണ്ട്, 9 മണിക്കാണ് വരുന്നത്. വരുന്നു കാണുന്നില്ല, നമ്മളിങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നു, യാതൊന്നും പറയുന്നില്ല, ഡ്രൈവറെ ചീത്ത പറയുന്നില്ല, ആരെയും ഒന്നും പറയാതെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നു. 9:30 ബസ് വന്നത്. അൽഹംദുലില്ലാ, നമ്മളതിൽ കയറുന്നു. നമ്മൾ കയറിയിട്ട് ബിസ്മി ചൊല്ലുന്നു, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ 3 പ്രാവശ്യം പറയുന്നു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഏതെങ്കിലും കുട്ടികൾ ഇനി അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ പഠിക്കാം. എന്ന് നമ്മുടെ ഫീഡ്ബാക്കിലൂടെ ഞാൻ ഈ പ്രാർത്ഥന ഈ ക്ലാസ്സിൽ നിന്നും പഠിച്ചു എന്ന് പറഞ്ഞ അൽഹംദുലില്ലാ സന്തോഷത്തോടെ നിങ്ങളത് നമ്മളെ അറിയിക്കുക. ബിസ്മില്ലാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, വമാ കുന്നാ ലഹു മുഖ്റിനീന, വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പ്രാർത്ഥനയുടെ പുസ്തകത്തിലുണ്ട്, നമ്മുടെ മദ്രസയിലെ പുസ്തകത്തിലുണ്ട്. ഇനി അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് നിങ്ങൾ പഠിക്കണം. എന്താണ് യാത്രയിൽ എന്തൊക്കെ അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, എന്തെല്ലാം സംഭവങ്ങൾ റോഡിലൂടെ നമ്മൾ വരുമ്പോൾ കാണാറുണ്ട്. വാഹനങ്ങൾ ഇടിച്ചു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, രക്തത്തിൽ വീണ് കിടക്കുന്ന ഡ്രൈവർമാരെ കാണുന്നു, വേറെ റോട്ടിൽ വഴി ബസ് കാത്തു നിൽക്കുന്ന ആളുടെ മേലെ വാഹനമിടിച്ച് അയാൾ മറിഞ്ഞു കിടക്കുന്നൊക്കെ കാണില്ലേ. അപ്പോൾ നമ്മൾ യാത്രയിലൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ബിസ്മില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എന്നെ ക്ലാസ്സിലൊക്കെ ചെന്ന് ഇറങ്ങിയ സമയത്ത് ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് രണ്ട് മിഠായി നമുക്ക് തന്നു, വലത് കൈ കൊണ്ടത് മേടിച്ചു. എന്നിട്ട് നമ്മൾ അവനക്ക് വേണ്ടി എന്താ പറഞ്ഞത്, ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറയുമ്പോൾ അതിനും നമുക്കൊരു പുണ്യമാണ്, നമുക്കൊരു മിഠായി മാത്രമല്ല കിട്ടുന്നത്. ജസാക്കല്ലാഹു ഖൈറാ, താങ്ക്സ് പറയുന്നത് ഒരു രീതിയാണെങ്കിലും ഇസ്ലാമിൻ്റെ ഒരു പുണ്യം കൂടെ നമുക്ക് ഞാൻ ജസാക്കല്ലാഹു ഖൈറാ എന്ന് നമുക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഓരോ നിലക്ക് നമുക്ക് എത്ര നന്മ ഒരു ദിവസം ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലിങ്ങനെ കയറിയിരുന്നപ്പോൾ ഒരു കുട്ടി പേനയില്ലാതെ ഇരിക്കുക, നമ്മളിത് രണ്ടും മൂന്നൊക്കെ പേനയുണ്ട്, പക്ഷെ നമ്മുടെ പുതിയ പേന കയ്യിലിരിക്കുക, കൊടുക്കാനായിട്ട് തോന്നില്ല, അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വിഷമത്തിനപ്പുറത്ത് നമ്മൾ പുതിയ പേന ഒന്നുമല്ല വലുത്, അവൻ്റെ വിഷമം പരിഹരിക്കലല്ലേ. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നമ്മൾ ഒരാളുടെ വിഷമം പരിഹരിച്ചു കൊടുത്താൽ അള്ളാഹു നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും മാറ്റിത്തരുന്നല്ലേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ നോക്കിയാൽ ഒരു പേനയെടുത്തവന് കൊടുക്കുന്നത് നല്ലൊരു മര്യാദയാണ്, വലിയൊരു പുണ്യകർമ്മമാണ്. ഇനി അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്രയെത്ര പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ വലോ അൻ തൽഖാ ഖാക ബിവജ്ഹിൻ തലിഖിൻ. കൂട്ടുകാരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല, വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അള്ളാഹു ജിബ്രീലിലൂടെ കൊടുത്ത സന്ദേശം നമുക്ക് പറഞ്ഞുതരാണ്, നബി സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ, ലാ

0: കാണരുത്, ഒരു നന്മയും ചെറുതായി നിസ്സാരമായി കാണണ്ട. സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ആഹ്ലാദത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളോടെ തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്തു നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നത് പോലും. നമ്മുടെ ക്ലാസ്സിലെ ടീച്ചറോട്, ബെഞ്ചിലിരിക്കുന്ന സുഹൃത്തുക്കളോട്, സ്കൂളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കൂട്ടുകാരനോടൊന്ന് ചിരിക്കുന്നത് പോലും പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെങ്ങനെയാ പതുക്കെ പതുക്കെ അങ്ങനെ ഓരോ നന്മകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത അക്കൗണ്ടുകളിലേക്ക് വർദ്ധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രമിക്കുന്ന, ചെയ്യാൻ നോക്കുന്ന ഒരു കുട്ടിയായി നന്മകൾ നിറഞ്ഞ ഒരു ദിവസം ആയി മാറേണ്ടതുണ്ട്. പകരം തിന്മകൾ വളരെ കുറക്കാൻ ശ്രമിക്കണം. നന്മകൾ എത്രമാത്രം നമുക്ക് കൂട്ടാൻ പറ്റുമോ അത്രയും നമ്മൾ കൂട്ടാൻ നോക്കുക. തിന്മകൾ എത്ര തെറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ഒഴിവാക്കുക. ചില ആൾക്കാർക്ക് പറയാറുണ്ട്, ഞാൻ വലിയ പ്രശ്നമൊന്നും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യമെല്ലാം ചെയ്യുന്നുള്ളൂ. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളി അതെടുത്ത് കത്തിച്ച് ഒരു ഫോറസ്റ്റ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അത് പതുക്കെ അങ്ങനെ കത്തിത്തുടങ്ങും, പിന്നെ ആ ഫോറസ്റ്റ് മുഴുവനായി നശിപ്പിക്കാൻ ആ ഒരു ചെറിയ തീ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു തിന്മ, ഒരു തെറ്റ് ചെറുതായിരിക്കും, പക്ഷെ അതിൻ്റെ അപകടം കുറേ വലുതായിരിക്കും. നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, കളിക്കുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും ബസ് കയറുമ്പോഴാണെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഏറ്റവും കൂടുതൽ ആളുകളുടെ തിന്മ വരുന്നത് നാവുകൊണ്ടാണ് എന്ന് നമ്മുടെ നാവിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ പടച്ചവനോട് അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം, ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു എന്നുള്ള വിഷമം വേണം. ടീച്ചറോട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പോയിട്ട് ടീച്ചറോട് ഞാൻ അങ്ങനെ ചെയ്തു ടീച്ചറെ, അറിയാതെ സംഭവിച്ചതു, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ കളവ് പറയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളൊരിക്കൽ ഉമ്മാനോട് ഒരു കളവ് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ലാഭം കിട്ടാൻ, ചീത്ത കേൾക്കാതിരിക്കാൻ, അടി കിട്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനോട് പോയിട്ട് പറയണം, ഉമ്മ ഞാൻ ഇന്നലെ പറഞ്ഞത് നുണയായിരുന്നു എന്ന് പറഞ്ഞ് അത് തെറ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ നന്നായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനത്തെ ഓരോ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ഖുർആനിലൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചതോ അല്ലാത്തതോ ആയ നല്ല ആയത്തുകൾ, സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഈണത്തിൽ, ടൂണിൽ നിങ്ങൾ ഓതിയിട്ട് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളത് അയക്കുക. അതേപോലെ നിങ്ങൾക്ക് നല്ല ഗാനങ്ങൾ പാടാൻ കഴിയുമെങ്കിൽ, നല്ല പാട്ടുകൾ നന്നായി പ്രസംഗിക്കാൻ, നല്ല കഥകൾ പറയാൻ കഴിയുമെങ്കിൽ, നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് എന്ന പ്രോഗ്രാം നിങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ, കുട്ടികളുടെ കലകളും കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമല്ലേ, അതിൽ നമ്മൾ പാടുക. എത്ര എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ പാട്ടുകൾ മൊബൈലിലൂടെ, റേഡിയോയിലൂടെ അവർ കേൾക്കുകയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യാവസരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ഉപയോഗപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാനുണ്ട് നബിയെ, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, ഞാൻ പോയിട്ടുണ്ട് നബിയെ എന്ന് പറയുന്നത് പോലെ നമ്മൾ രാത്രി നമ്മുടെ മനസ്സിനോട് നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഇന്ന് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇന്ന് കുറേ നല്ല കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ, ഞാൻ ഇന്ന് വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആലോചിച്ച് ഓരോ ദിവസവും വരുന്ന ഫോൾട്ടുകൾ തിരുത്തി അടുത്ത ദിവസം കൂടുതൽ നന്നാവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സൽസ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ, നല്ലൊരു വിദ്യാർത്ഥിയായി മാറാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും, ഓരോ വയസ്സ് കഴിയും തോറും നമ്മളൊരു ക്വാളിറ്റിയുള്ള, നല്ല ഗ്രേഡുള്ള, നല്ലൊരു കുട്ടിയായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ, നമ്മുടെ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിലെയും നമ്മുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ പൂമരത്തണൽ പോലെയുള്ള കുട്ടികളുടെ പ്രോഗ്രാമിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിൻ്റെ സമയം അറിയിച്ചു കൊടുക്കുക, അവരോടൊക്കെ കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അള്ളാഹു നമ്മെ എല്ലാ നിലക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയെല്ലാം അള്ളാഹു നമുക്കെല്ലാ വിജയങ്ങളും സന്തോഷങ്ങളും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് വളരെ ഹൃദ്യമായൊരു സ്ലോട്ടായിരുന്നു. പൂമരത്തണലിൽ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫി ആയിരുന്നു. നന്മ ചെയ്യാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ഹൃദ്യമായ ഒരു കേൾവിയാണ് നമുക്ക് പ്രദാനം ചെയ്തത്.
2: ശരി, നമ്മളിനി പ്രവേശിക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ രചിച്ച പ്രവാസ ജീവിതം നമ്മളിലേക്ക് ശബ്ദാവിഷ്കാരം നടത്തുന്നു മൻസൂർ മണ്ണർക്കാട്.
3: ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റും അടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനുശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്ക് കണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെ ഇല്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ ഉമ്മാ, ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിലറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിൻ്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തൻ്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിൻ്റെ ഇടവഴിയുമായി പിന്നീടവൻ്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ: പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരും ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെ തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു. എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട് ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണു നനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
1: ഇതുവരെ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച പ്രവാസ ജീവിതം എന്ന ആ ഒരു ഖണ്ണികയെ ആസ്പദമാക്കിയിട്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിൻ്റെ നാമഗുണങ്ങളുടെ വിശേഷണങ്ങൾ വളരെ സവിസ്തരമായി മനോഹരമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരു സ്ലോട്ട് തന്നെയാണ് അസ്മാഉൽ ഹസ്ന. അസ്മാഉൽ ഹസ്നയിലെ ഇന്നത്തെ എപ്പിസോഡിൽ അന്നസീർ എന്ന ഒരു ടൈറ്റിലിൽ നിന്ന് ഷമീർ മദീനി നമ്മോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ

യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും. അതിലൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. ഓരോ നാമവും നമ്മൾ അറിയുമ്പോൾ പടച്ചറബിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും കടപ്പാടുകളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും നമ്മുടെ മനസ്സിൽ ശക്തമായ ഈമാനിക കരുത്ത് ആർജിക്കുകയും ചെയ്യുമെന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഗൗരവത്തിലും പ്രാധാന്യത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ചർച്ച ചെയ്യുന്ന ഈ ഒരു സദസ്സ്, ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ ഹദീസുകളിൽ വന്ന ഒരു നാമമാണ് അന്നസീർ. ഏറെ സഹായിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും പല വിധേന സഹായിക്കുന്നുണ്ട്. വഹുവ ഖൈറുൻ നാസിരീൻ, മറ്റാര് സഹായിച്ചാലും ആ സഹായിക്കുന്നവരെക്കാളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന സഹായിയാണ് അള്ളാഹു. വഖഫ ബി റബ്ബിക ഹാദിയം വനസീറ. സൂറത്തുൽ ഫുർഖാനിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വഖഫ ബി റബ്ബിക ഹാദിയം വനസീറ, നിനക്ക് വഴികാട്ടിയും സഹായിയുമായി നിന്റെ രക്ഷിതാവ് പടച്ചറബ് തന്നെ മതി. നിഅമൽ മൗല വനിഅമൻ നസീർ. സൂറത്ത് അൻഫാലിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവനെത്രയോ നല്ല യജമാനനാണ്, അവനെത്രയോ നല്ല സഹായിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നമുക്ക് കിട്ടുന്ന ആശ്വാസം, നമുക്ക് കിട്ടുന്ന നിർഭയത്വം, സമാധാനം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്കാരുമില്ല നമ്മെ സഹായിക്കാൻ, നമ്മളെ പിന്തുണക്കാൻ, നമുക്ക് സംരക്ഷണം നൽകാൻ എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു ഘട്ടത്തിൽ, അല്ല ലോകം മുഴുക്കെ എന്നെ കൈയൊഴിച്ചാലും ലോകത്തിൻ്റെ അധിപനായ യജമാനനായ ഉടമസ്ഥനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ് അവനെന്നെ സഹായിക്കാനുണ്ടെങ്കിൽ, അവനെന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന നിർഭയത്വവും സമാധാനവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. വലസ്തു അഅസീഹി, ഞാൻ അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുകയില്ല, അള്ളാഹു പറഞ്ഞതിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. വഹുവ നാസിരി, അവനെൻ്റെ സഹായിയാണ്. എനിക്ക് ഒരു കാര്യത്തിനും വാസ്തവത്തിൽ ഒരു കഴിവും ശക്തിയുമില്ല. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ. കഴിവും ശക്തിയുമെല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. നമ്മുടെ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ, ഒരു ഗുണം വരുത്താൻ, ഒരു ദോഷം തട്ടിമാറ്റാൻ എല്ലാം അള്ളാഹുവിനെ കൊണ്ടേ കഴിയൂ. നമ്മളെത്രമാത്രം ദുർബലരും നിസ്സഹായരുമാണ്. അതുകൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചില നിമിത്തങ്ങളായി മാറിയേക്കും. നമ്മുടെ അസുഖം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, കുടുംബത്തിൻ്റെ, ആരുടെയെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടൊരാളുടെ രോഗം, അത് കണ്ടെത്തി ചികിത്സ നടത്തി രോഗം ഭേദമാകുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ചിലപ്പോൾ വിദഗ്ധരായ ഡോക്ടർമാരായിരിക്കും, അതല്ലെങ്കിൽ ഫലപ്രദമായ ഔഷധങ്ങളായിരിക്കും. അവയെല്ലാം ചില നിമിത്തങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സഹായം, അതിൻ്റെ ഫലം കിട്ടിയത് അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗി സന്ദർശന വേളയിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ ആശയം നമുക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ്, ഈ ദുരിതവും പ്രയാസവും നീക്കിക്കളയണമേ.

0: ഷാഫി അൻത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ, അതിനാൽ നീ ഇദ്ദേഹത്തിന് ശമനം നൽകണമേ. ഷിഫാ അൻ ലാ യുഗാദിറു സഖമ, ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നീ നൽകുന്ന ശിഫയല്ലാതെ, നീ നൽകുന്ന ശമനമല്ലാതെ വാസ്തവത്തിൽ ഒരു ശമനവും ഒരാൾക്കും നൽകാൻ ഒരാളെക്കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരു രോഗവും വേദനയും പ്രയാസവും അവശേഷിക്കാത്ത വിധം പരിപൂർണമായ ശിഫയും ആഫിയത്തും നീ ഇദ്ദേഹത്തിന് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ യഥാർത്ഥ സഹായം പടച്ചറബിൽ നിന്നാണ് എന്നറിയുമ്പോൾ ആ പടച്ചറബിലേക്കായിരിക്കും നമ്മുടെ മനസ്സും കൈകളും നീളുന്നത്. അവനോടായിരിക്കും നമ്മുടെ തേട്ടങ്ങളും അവനോടായിരിക്കും നമ്മുടെ സങ്കടം പറച്ചിലുകളും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം നമ്മൾ ചോദിക്കുന്നതും. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സൂറത്ത് അൻഫാലിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ശരിയായ സഹായം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് മാത്രമാണ്. വിശ്വാസികളെ തീർച്ചയായും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു ഏറ്റവും വലിയ സഹായിയാണ്, ഏറെ സഹായിക്കാൻ സന്നദ്ധനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവൻ്റെ സഹായം കിട്ടാൻ അതിന് നമ്മെ അർഹമാക്കുന്ന കുറേ വഴികൾ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വഴിയിലൂടെ അവൻ്റെ സഹായത്തിന് നമ്മൾ അർഹരാകണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അഥവാ അള്ളാഹുവിൻ്റെ ആശയത്തെ, ആദർശത്തെ, ദീനിനെ, അവൻ ആദരിച്ചവയെ നിങ്ങൾ അംഗീകരിക്കുകയും സഹായിക്കുകയും പിന്തുണക്കുകയും ഒക്കെ ചെയ്താൽ, യൻസുറുക്കും, അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ പതറാതെ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന്, അള്ളാഹുവിൻ്റെ ആദർശത്തിന് സഹായം ആവശ്യമാകുന്ന ഘട്ടങ്ങളുണ്ടാകും. അതിൻ്റെ വക്താക്കൾ പ്രയാസപ്പെടുമ്പോൾ, അതിൻ്റെ എതിരാളികൾ ശക്തമായ ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ശരിയായ ആശയം, അള്ളാഹു പഠിപ്പിച്ച നന്മകൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൽ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തെ, അള്ളാഹുവിനെ സഹായിക്കലാണ്. അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മളെയും സഹായിക്കും. അള്ളാഹുവിൻ്റെ ദീനിന് നമ്മുടെ ഒരു സേവനം വേണം എന്ന് നമുക്ക് അറിയുന്ന ഒരു ഘട്ടത്തിൽ നമ്മളവിടെ നിന്ന് പിന്മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്, സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ കാലഘട്ടത്തിൽ ഇസ്ലാമിക ദഅവത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുവാനും സഹായിക്കുവാനും തീരെ ആളുകളില്ല എന്ന് തന്നെ പറയാവുന്ന അങ്കുലി പരിമിതമായ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഇസ്ലാമിൻ്റെ സംരക്ഷകരും സഹായികളുമായിട്ടുണ്ടായ, വക്താക്കളായിട്ടുണ്ടായ, മഹാഭൂരിപക്ഷവും എതിരാളികളും ശത്രുക്കളുമായി മാറി നിന്ന ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്നിട്ട് മക്കാ നിവാസികളായ പരിചയക്കാരായ ആളുകളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അത്രേ, എന്ത്? മൻ യൻസുറുനി വമൻ യുഉവീനി ഹത്ത ഉബല്ലിഗ റിസാലത റബ്ബി ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി, ഈ ഖുറൈശികൾ എന്നെ തടയുകയാണ്, ആരുണ്ട് എന്നെ സഹായിക്കാൻ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ, എനിക്ക് അഭയം നൽകാൻ, എന്നെ പിന്തുണക്കാൻ ആരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നടക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് സുഹാബികളിൽ പലരെയും പ്രവാചക തിരുമേനിക്ക് അള്ളാഹു കൂട്ടാളികളാക്കി കൊടുത്തത്. ഔസ് ഖസ്റജ് ഗോത്രക്കാരായ അൻസാറുകളെ, മദീന നിവാസികളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനുചരന്മാരായി കിട്ടിയത്. സൂറത്ത് സ്വഫിലെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസ്വാറല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകണം. കമാ ഖാല ഈസബ്നു മറിയമ ലിൽ ഹവാരിയീൻ മൻ അൻസ്വാരി ഇലല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് അനുചരന്മാരോട് ഹവാരിയങ്ങളോട് പറഞ്ഞതുപോലെ, ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ സഹായിക്കണം, പ്രവാചകൻ പഠിപ്പിച്ച ഈ സത്യദീനിനെ സഹായിക്കണം എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും രീതി, സത്യദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ, സത്യദീനിൻ്റെ മാർഗത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ സഹായികളായാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കും കിട്ടും. അത് വലിയ ഒരു നിമിത്തമാണ്, അള്ളാഹുവിൻ്റെ സഹായത്തിന് നമ്മെ അർഹമാക്കുന്ന വലിയൊരു മാർഗമാണ് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ അള്ളാഹു പറഞ്ഞു, വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നാം സ്വയം ഏറ്റെടുത്ത നമ്മുടെ ബാധ്യതയാണ് എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സത്യവിശ്വാസത്തിലാണ് എങ്കിൽ, അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ഹക്കിൻ്റെ കൂടെയാണ് നമ്മളുള്ളതെങ്കിൽ, തീർച്ചയായും അള്ളാഹു നമ്മെ സഹായിക്കും. ഇൻ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബലക്കും, അങ്ങനെ അള്ളാഹു നമ്മെ സഹായിക്കാനുണ്ടെങ്കിൽ വേറെ ഒരാളും നമ്മെ അതിജയിക്കുകയില്ല, കീഴ്പ്പെടുത്തുകയില്ല. അള്ളാഹു നമ്മെ കൈയൊഴിച്ചാലോ, വേറൊരാളെക്കൊണ്ടും നമ്മെ രക്ഷപ്പെടുത്തുവാനോ കരകയറ്റുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് പടച്ചറബിൻ്റെ സഹായം അള്ളാഹു നാസിറാണ്, നസീറാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, സർവശക്തനായ പടച്ചറബിൻ്റെ സഹായം, അതീവ കാരുണ്യവനും കാരുണ്യവാനും ദയാലുവുമായ പടച്ചറബിൻ്റെ സഹായം നമുക്കുണ്ടാവുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അത് നമുക്ക് അനിവാര്യമാക്കി തരുന്ന മറ്റൊരു മേഖലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വഴി, സഹായം ആവശ്യമുള്ളവരെ നമ്മൾ സഹായിക്കുക എങ്കിൽ അള്ളാഹു നമ്മെയും സഹായിക്കും. മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തി, അള്ളാഹു നമ്മെ സഹായിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാൻ സന്നദ്ധനാകും. നമ്മൾ വേറൊരാളുടെ ആവശ്യ പൂർത്തീകരണത്തിന് സഹായിച്ചാൽ, അതിൻ്റെ കൂടെ നമ്മളുണ്ടായാൽ, അപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ, സഹായത്തിൻ്റെ വലിയൊരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചത്. പരമകാരുണ്യകനും സർവശക്തനുമായ അള്ളാഹു, സർവലോകങ്ങളുടെയും ഉടമസ്ഥനും രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു, അവൻ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ സഹായിയായി നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകളുടെ കൂടെ നമ്മളുണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനിനെയും ദഅവത്തിനെയും സഹായിക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ നമ്മുടെ സഹജീവികളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. അത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അഹബ്ബുൽ അഅ്മാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞതും ഹദീസുകളിലൂടെ കാണാൻ കഴിയും. അവ പടച്ചറബ് സഹായിക്കുന്നവനാണ്, അവൻ്റെ സഹായം കൊണ്ടാണ് നമുക്ക് വിജയം നേടുവാൻ സാധിക്കുന്നത്. പടച്ചറബ് സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ശത്രുക്കളുടെ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കങ്ങളും ഒന്നും നമുക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഉഹദിലും ബദറിലും ഇസ്ലാമിക ചരിത്രത്തിലെമ്പാടും നമ്മൾ കണ്ടതുപോലെ, ബദറിൻ്റെ രണാങ്കണത്തിൽ വളരെ തുച്ഛം വരുന്ന സഹാബത്തിനെ അവരുടെ മൂന്നും നാലും ഇരട്ടിയുള്ള ശത്രു സൈന്യം എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി കടന്നു വന്നിട്ടും അള്ളാഹുവിൻ്റെ സഹായത്താൽ വിശ്വാസികൾ നിഷ്പ്രയാസം അവിടെ വിജയം കൈവരിച്ചു. വക്കം മിം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തം ബിഇദ്നില്ല, എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി. അതുകൊണ്ട് പടച്ചറബിൻ്റെ സഹായം കിട്ടാൻ ഉറച്ച വിശ്വാസം, കറകളഞ്ഞ ഏകദൈവ വിശ്വാസികളായി പടച്ചറബിനോട് മാത്രം തേടി, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവനിൽ ബലമേൽപ്പിച്ച്, അവൻ്റെ ആശയത്തിൽ, ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നമുക്ക് ആധിപത്യവും അധികാരവും നിർഭയത്വവും സംരക്ഷണവും ഒക്കെ നൽകുമെന്നത് ഏറെ സഹായിക്കാൻ കഴിവുള്ള, സഹായിക്കാൻ സന്നദ്ധനായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സഹായങ്ങളും നൽകി ദുനിയാവിലും നാളെ ആഖിറത്തിലും നാം ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അൻ നസീർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണത്തെക്കുറിച്ച് ഇതുവരെ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനി അവർകളായിരുന്നു. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും.
2: കഥകളിൽ മനോഹരമായ കഥകൾ പ്രവാചക പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തത സഹചാരികളുടേതു തന്നെയാണ്. അവരിൽ തന്നെ ഏറ്റവും പ്രഥമസ്ഥാനയായി നിലകൊള്ളുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ചരിത്രങ്ങൾ ഇന്നത്തെ കഥ പറയാം സ്ലോട്ടിൽ നമ്മോടൊപ്പം ചേർന്ന് അബ്ദുസ്സലാം വീട്ടി പങ്കുവെക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ചരിത്രത്തിലെ ഖുലഫാ ഉറാഷിദീങ്ങളുടെ ചരിത്രകഥയാണ് കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് കൂട്ടുകാർ കേട്ടില്ലേ? ശേഷം അദ്ദേഹത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സുദ്ദീഖ്, അബൂബക്കർ റളിയല്ലാഹുവിന് സുദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇസ്ലാമിലെ ഒരു കാര്യം ആരോട് പറഞ്ഞാലും ആദ്യഘട്ടത്തിൽ അവർ സംശയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഒട്ടും സംശയം കാണിക്കാതെ അത് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ സമീപം എന്തോ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട അബൂജഹൽ നബിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നെന്താ പുതിയ വല്ല വാർത്തയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ജിബ്രീലിന്റെ സഹായത്തോടെ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ ആ യാത്രയുണ്ടല്ലോ, എന്തായിരുന്നു ആ യാത്രയുടെ പേര്? ഈ പറഞ്ഞ യാത്ര ഓർമ്മയുണ്ടോ? ആ, ഇസ്റാ അല്ലേ, പിന്നെ മിഅ്റാജ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തിലേക്ക് നടത്തിയ യാത്ര, അതാണ് ഇസ്റാ. മറ്റേതോ മിഅ്റാജ്. ഈ യാത്രയെക്കുറിച്ചാണ് നബി പറഞ്ഞത്. ഇത് കേട്ട അബൂജഹല് പരിഹാസത്തോടെ ചോദിക്കണേ എന്താന്നോ, എന്നിട്ട് നേരം പുലരുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതെ, അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. നബിയെ കളിയാക്കാൻ പുതിയൊരവസരം കിട്ടിയ സന്തോഷത്തോടെ അബൂജഹൽ കൂട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് സഹോദരങ്ങളെ, വരുവീൻ, ഇതാ മുഹമ്മദിന്റെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. ആളുകളൊക്കെ ചുറ്റും തടിച്ചുകൂടി. അക്കാര്യം നബിയുടെ അനുയായികൾ വിശ്വസിക്കില്ല എന്ന് അബൂജഹൽ പോലും കണക്കുകൂട്ടി. കാരണം എന്താ, ഇത് നബിയുടെ കൂടെയുള്ള ആരും വിശ്വസിക്കാൻ ചാൻസില്ല. അത്രയും അവിശ്വസനീയമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളെ തെറ്റിക്കാൻ അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് മുസ്ലിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് കണ്ടു. എന്നിട്ട് അവരൊരു സംഘം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയാണ്, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് നീ കേട്ടോ? അവൻ ബൈത്തുൽ മുഖദ്ദസിലേക്കും ആകാശലോകത്തേക്കും പോയത്രേ, പുലരുന്നതിന് മുമ്പ് ഇങ്ങനെ മടങ്ങി വരികയും ചെയ്തു പോലും. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല എന്ന ധാരണയോടുകൂടി തന്നെ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹുവിനോടാണ് അവരിത് പറയുന്നത്. ഇത് കേട്ടുകഴിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹുവിനു ഒട്ടും സംശയമില്ലാതെ മറുപടി നൽകി, എന്താ പറഞ്ഞെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, എനിക്കൊരു സംശയവുമില്ല. അതിനേക്കാൾ വലിയ എത്രയോ കാര്യങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആകാശലോകത്തുനിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വാർത്തകളിൽ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങൾ. അതിനേക്കാൾ വലുതാണോ ഇത്? അബൂബക്കർ റളിയല്ലാഹു നബിയുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നബിയോട് പോയിട്ട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് സത്യസന്ധനാണ്, അല്ലാഹുവാണ് സാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും ഒരിക്കലും സംശയിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അതുപോലെ വിശ്വസിച്ചു. അത് അദ്ദേഹം ജീവിതത്തിൽ പുലർത്താൻ അതുപോലെ ശ്രമിക്കുകയും ചെയ്തു. അക്കാരണത്താലാണ് അദ്ദേഹത്തിന് സിദ്ദീഖ്, സത്യം അംഗീകരിക്കുന്നവൻ എന്ന ബഹുമതി നാമം പ്രവാചകൻ നൽകിയത്. അങ്ങനെ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നായി മാറി. കഥ കേട്ടല്ലോ, അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം കേട്ടോ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇനിയുണ്ട്. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് കേട്ട ചരിത്രവും അതിലുള്ള പാഠങ്ങളും ഒക്കെ എഴുതി വെക്കണം കേട്ടോ കുഞ്ഞുമക്കളെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കണം കേട്ടോ. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് അബ്ദുസ്സലാം വീട്ടിയുടെ കഥ പറയാം സ്ലോട്ടാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള രണ്ടാം ഭാഗത്തിലാണ് നമ്മളിതുവരെ ആ കഥയിൽ നമ്മൾ കേട്ടത്. മാഷാ അല്ലാ, വളരെ മനോഹരമായ ഒരു കഥക്കാണ് നമ്മൾ കേൾവിക്കാരായത്.

0: നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ജനക്ഷേമം പരിപാടിയിലേക്കാണ്. ജനക്ഷേമത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽസലാം സുർമയും അബ്ദുൽ ജലീൽ വളാഞ്ചേരിയുമാണ്. 18 കഴിഞ്ഞാൽ പുതുതായി വോട്ടർ ഐ ഡി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ അവർ പ്രതിപാദിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ, വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ്. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളും ഹൃദ്യമായ സ്വാഗതം. വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുന്ന ലക്ഷ്യത്തോടെ 2002 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ അക്ഷയമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നീണ്ട 20 വർഷക്കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ കേന്ദ്രം നടത്തിവരുന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം ജനക്ഷേമ പരിപാടിയിലേക്ക്. നമുക്കറിയാം ലോകത്തൊരുപാട് ഭരണ സംവിധാനങ്ങളുണ്ട്. ജനാധിപത്യം, പട്ടാള ഭരണം, രാജവാഴ്ച എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ജനാധിപത്യം ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ സംവിധാനമാണ് വോട്ടെടുപ്പും വോട്ടർ പട്ടികയും ഐ ഡി കാർഡുമെല്ലാം. അതുമായി ബന്ധപ്പെട്ട വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ജനക്ഷേമ പരിപാടി നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. ജലീൽക്ക, എന്താണ് ശരിക്കും ഈ വോട്ടർ ഐ ഡി കാർഡ്?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, വസ്സലാത്തു വസ്സലാം വറഹ്മത്തുള്ള. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെ ഈ ഒരു സമയത്ത് ചർച്ചയായതാണ് ഈ വോട്ടർ ഐ ഡി കാർഡ്. ഈ വോട്ടർ ഐ ഡി കാർഡ് ചർച്ചയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറും മറ്റും കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു, ഒരുപാട് പേര് വോട്ടർ ഐ ഡിന്ന് പോയി,
1: ഇഷ്യൂസ്
2: വന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോട്ടർ ഐ ഡി കാർഡ് ഒരു ഇന്ത്യൻ പൗരൻ്റെ നമ്മളുടെ ഒരു അവകാശമാണ്, നമ്മളുടെ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇത് ഇതുവരെ അത്ര കാര്യമായിട്ട് കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതെ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗരത്വം വരെ അപകടത്തിലാകുമോ എന്നുള്ളൊരു ചെയ്യപ്പെടുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. അതിപ്പോൾ നമുക്ക് അറിയുന്നുണ്ട്, കാരണം നമ്മളോട് നമ്മുടെ രക്ഷിതാക്കളുടെ വോട്ടർ ഐ ഡി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിതിനെക്കുറിച്ചൊരു ബോധവാന്മാരായില്ലെങ്കിൽ നാളെ കഷ്ടപ്പെടുന്ന നമ്മളെ മക്കളാണ്,
1: വരും തലമുറ
2: നമ്മളുടെ മക്കളാണ് ഇതിന് പ്രയാസം. അപ്പോൾ ഇന്ന് ഇനിയെങ്കിലും നമ്മൾ അതിൻ്റെ വോട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അത് വരും തലമുറയാണ് എന്നെ കഷ്ടപ്പെടുക. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വോട്ടർ ഐ ഡി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടർ ഐ ഡി കാർഡ്
1: എന്ന് പറഞ്ഞാൽ വോട്ടർ ഐ ഡി,
2: അതാണ് വോട്ടർ ഐ ഡി.
1: ഓക്കെ, നമുക്കറിയാം ഒരു വോട്ടർ ഐ ഡി ലഭിക്കാൻ 18 വയസ്സാവണം. ആ ഒരു കാലയളവ് ശരിക്കും ഏത് വെച്ചാണ് നോക്കാറുള്ളത്?
2: നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞത് അത് ഓരോ വർഷങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ജനുവരിയിലേക്ക് 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടർ ഐ ഡി കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും.
1: ജനുവരി ഒന്നിന്
2: 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വോട്ടർ കാർഡിന് വേണ്ടി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ വോട്ടർ ഐ കാർഡ് ഇല്ലാത്തവരും ഇപ്പോൾ വോട്ട് സ്ഥിരമായിട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് പുതുതായിട്ട് വോട്ടിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രായം എന്ന് പറഞ്ഞതാണ് ഈ ജനുവരി 2026 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് നമുക്ക് വോട്ടറിന് അവിടെ അപേക്ഷിക്കാം.
1: അപ്പോൾ മറ്റേത് മാസങ്ങളും മറ്റേ 18 വയസ്സായാലും നമ്മൾ ജനുവരി 1 വെയിറ്റ് ചെയ്യണം.
2: അതിനുശേഷം
1: അപേക്ഷ കൊടുക്കാം. 6-7 മാസത്തെ വ്യത്യാസം
2: വന്നേക്കാം. മന്ദിന ജനിക്കുന്ന മാസങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വന്നേക്കാം.
1: അപ്പോൾ ജനുവരി 1 മാനദണ്ഡം, അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. അതായാൽ നമുക്ക് 18 വയസ്സായാലും നമുക്ക് എന്തെങ്കിലും അപേക്ഷ
2: കൊടുക്കാം.
1: ഓക്കെ, ഈ അപേക്ഷ കൊടുക്കുമ്പോഴേ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അപേക്ഷ കൊടുക്കേണ്ട സമയത്ത്?
2: നമുക്ക് നിലവിൽ പ്രധാനമായിട്ടും ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേരാൻ വേണ്ടിയിട്ട് ഓൺലൈനാണ് സംവിധാനം. ഏകദേശം ഒരു 95% ഓൺലൈനാണ്. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഓഫ്ലൈൻ സംവിധാനം ഉണ്ട്.
1: അത് ഓഫീസ് ഏത് ഓഫീസിൽ?
2: ഓഫ്ലൈൻ സംവിധാനം എന്ന് പറയുന്നത് ഫോം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോം ഇപ്പോൾ പുതുതായിട്ട് ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാറ് ഫോം 6 എന്നാണ് പറയുക. അപ്പോൾ ഈ ഫോം 6 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നമ്മൾ BLO കയ്യിലാണ് കൊടുത്ത് നമുക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. ഓൺലൈനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകളുമായിട്ട് രേഖകളും ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അതിന് തൊട്ട ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പറായിട്ടുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ BLOമാർക്ക് കൊടുത്ത പോലെ തന്നെ ഓരോന്നിനും ഒരു മാസങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ കറക്റ്റ് പരിശീലനം. അപ്പൊ അവർക്ക് അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയണ്ടാവും,
1: അപ്ഡേറ്റ്
2: ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അതിനുള്ള ഗ്രൂപ്പും സംവിധാനങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓൺലൈൻ സെന്ററിൽ പോകുമ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്താൽ ചിലപ്പോൾ ലിസ്റ്റിൽ വരാത്ത പ്രശ്നങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള അക്ഷയകേന്ദ്രം തന്നെ ഈ സേവനത്തിന് സമീപിക്കണമാണ് ഏറ്റവും
1: നല്ലത്. ഈ അക്ഷയകേന്ദ്രം വഴി അല്ലാണ്ട് റവന്യൂ തലത്തിൽ നമുക്ക് അപേക്ഷ കൊടുക്കും, മീൻസ് വില്ലേജ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് വഴിയോ സംവിധാനം ഉണ്ടോ?
2: അതാണ് ഈ ഓൺലൈൻ അല്ലാത്ത സംവിധാനം, മാനുവൽ ആയിട്ടുള്ളത് നമുക്ക് ബി എൽ ഒ മുഖേന വില്ലേജ് ഓഫീസ് മുഖേനൊക്കെ ആയിട്ട്
1: ചെയ്യാം,
2: ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്.
1: പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല,
2: അധികം തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഓൺലൈൻ
1: അക്ഷയ വഴിയാണ് ചെയ്തു
2: വരുന്നത്, കേരളത്തിൽ അക്ഷയ വഴിയാണ് ചെയ്തു വരുന്നത്.
1: ഈ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം?
2: നമുക്കിപ്പോൾ പുതുതായിട്ട് ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാളെ പേര് ചേർക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ട അവരുടെ ആധാർ കാർഡ്. ഇപ്പോൾ ഉള്ള നിയമങ്ങൾ കുറച്ച് മാറി, ഇപ്പോൾ കാര്യം എസ് ഐ ആർ ഒക്കെ വന്ന കാരണം ഇപ്പോൾ ഞാൻ ഈ സമയത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധാർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആധാറിലെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആധാറിലെ പേര് വെച്ചാണ് നമുക്ക് വോട്ടർ ഐ ഡിയിൽ പേര് കൊടുക്കാൻ പറ്റുക. അപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ എന്തുണ്ടാവും, എസ് എസ് എൽ സി ബുക്കിൽ വേറെ പേര്, ആധാറിലെ പേര്, അങ്ങനെയൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്യണം.
1: ഞാൻ സ്കൂൾ സ്കാൻ ഉപയോഗിക്കുന്നതാണ്, ആധാറിലൊന്ന്, പാരന്റ് റേഷൻ കാർഡിൽ വേറൊന്ന്, റേഷൻ കാർഡിൽ വേറൊന്ന്, ജനറൽ സർട്ടിഫിക്കറ്റിൽ വേറൊന്ന്, പലതും പലതായിരിക്കും.
2: പക്ഷെ അപ്പോൾ അങ്ങനെ അക്ഷയയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വോട്ടറിന് അപേക്ഷിക്കാം.
1: എല്ലാം ഒരുപോലെ ആക്കും,
2: ഒരുപോലെ
1: അതിനുശേഷമാണ് മറ്റു കടലിൽ കിടക്കുക
2: ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാറിലെ പേര് പോലെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈ കെ വൈ സി ഉണ്ട്. അതായത് ഈ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഫയലിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആധാർ ബേസിൽ മൊബൈൽ നമ്പർ, ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും. ഒ ടി പി അടിച്ചിട്ടാണ് ഇതിൻ്റെ സബ്മിഷൻ നടക്കുന്നത്, ഈ കെ വൈ സി ഇതിൻ്റെ സൈൻ നടക്കുന്നത്, ഡിജിറ്റൽ സൈൻ നടക്കുന്നത്.
1: അപ്പോൾ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം,
2: ലിങ്ക്ഡ് ആയിരിക്കണം. ആധാറിലുള്ള അതേ പേരനായിരിക്കണം നമ്മൾ അപേക്ഷ, വോട്ടിന് അപേക്ഷ കൊടുക്കുന്നത്.
1: ഓക്കെ,
2: അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആധാറാണ് ഒരു രേഖ വേണ്ടത്. ഇപ്പോൾ പിന്നെ അവരെ പാരൻറ്റിൻ്റെ, ഇപ്പോൾ 20 വയസ്സായ ഒരാൾ അല്ല 18 വയസ്സായ ഒരാൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ, അവരെ അച്ഛൻ്റെ അമ്മൻ്റെ ഒരാളുടെ ലിസ്റ്റ്, 2002 എസ് ഐ ആർ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം.
1: സഹോദരങ്ങൾ പറ്റില്ല,
2: അവർ ജീവിച്ചിരിക്കാത്ത ഒരാളാണെങ്കിൽ, അവർ പട്ടികയിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഇപ്പോൾ കൊടുക്കുന്ന ആളുടെ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് വോട്ടർ പട്ടികയിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലത്തെ വില്ലേജ് സംവിധാനം അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും,
1: അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ അപേക്ഷ കൊടുത്തു, അവർ അപേക്ഷ കൊടുത്ത് എത്ര കാലം കൊണ്ട് നമുക്ക് ഈ വോട്ടർ ഐ ഡി കാർഡ് കിട്ടും?
2: സാധാരണയായിട്ട് അതിനൊരു സമയപരിധി ഇല്ല. ശരിക്കും സമയപരിധി പറഞ്ഞാൽ ഒരു മാസം, നമ്മുടെ തിരക്കിനനുസരിച്ചൊക്കെ വേഗം വരാറ്. ഗവൺമെൻറ്റ് സമയപരിധി ഒരു മാസം 30 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്കൊരു വ്യക്തമായിട്ട് തിരക്കിനനുസരിച്ചാണ് സാധാരണ, നമ്മൾ ബി എൽ ഒക്കെ പാസ്സാക്കി വിടുന്നതിനനുസരിച്ചാണ് സാധാരണ ഇത് വരാറ്.
1: ഇത്ര ദിവസം നൽകിയിരിക്കണമെന്ന് വ്യവസ്ഥയില്ല,
2: ഇത്ര കറക്റ്റ്. ഇപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത് തിരക്കിൻ്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവെ എന്തായിരിക്കും, ബി എൽ ഒ ഒക്കെ ഇഷ്ടംപോലെ ജോലിഭാരമുള്ളൊരു സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കൊടുത്താലും അതൊരു ഫെബ്രുവരി ലാസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് സമയത്തേക്ക് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക.
1: തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിൽ പിന്നെ നീളും,
2: നീളാം സാധാരണ.
1: തീർച്ചയായിട്ടും
2: അതെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വോട്ടർ ഐ ഡി വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബൈ പോസ്റ്റിൽ വോട്ടർ ഐ കാർഡ് വരും. കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൾക്ക് മെസ്സേജ് വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അതിൻ്റെ കോപ്പി കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ പ്രിന്റ് രൂപത്തിലോ എടുക്കാനുള്ള സൗകര്യവും നിലവിലുണ്ട്.
1: റവന്യൂ വഴിയല്ല, തപാലാണ് സാധനം വരുന്നത്.
2: തപാൽ വരും, നമുക്ക് വേണമെങ്കിൽ അക്ഷയയിൽ വന്നിട്ട് കോപ്പി എടുക്കുകയും ചെയ്യാം.
1: ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലെന്ന് നോക്കുന്നൊരു സമയക്രമമാണ് ആ കാലം. അതിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ?
2: അതാണ് ഇപ്പോൾ ഒരു വലിയൊരു ഇതാണ്. എല്ലാവരും എന്താ പറയുക, വോട്ടർ ഐ ഡി ഫോം ബില്ലോ കൊണ്ടുവന്നു, ഇത് പൂരിപ്പിച്ച് കൊടുത്തു, അപ്പോൾ ഒരു കരട് പട്ടിക വന്നു. അപ്പോൾ ഇനി ഒന്നും ഇല്ല എന്നുള്ളതല്ല. കുറച്ച് ആൾക്കാരെ അതിൽ മാപ്പിംഗ് നടക്കാത്ത രണ്ട് കേസുണ്ട് അതിൽ. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കുറേ ആൾക്ക് ഇപ്പോൾ കരട് ലിസ്റ്റ് വന്നല്ലോ, കരട് ലിസ്റ്റ് വന്നപ്പോൾ കുറേ ആളുകളുടെ പേര് അതിനകത്തില്ല, അതായത് മാപ്പിംഗ് നടന്നിട്ടില്ല. അവരുടെ കേസിൽ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇനി ഹാജരാക്കാനുണ്ടാവും, എന്താണ് ആ മാപ്പിംഗ് നടക്കാത്തതെന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മാപ്പിംഗ് നടന്നിട്ട് കരട് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്, ഉൾപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്.
1: പക്ഷെ
2: ആ ലിസ്റ്റ് സൈറ്റിൽ അവൈലബിൾ അല്ല, അത് ബി എൽ ഒൻ്റെ കയ്യിലുണ്ട്, ബൂത്ത് ലെവൽ ഓഫീസറുടെ കയ്യിലുണ്ട്. നിരവധി ഓരോ ബൂത്തിലും ഒരു 50-100 ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ, നമ്മൾ വിചാരിക്കുന്ന കാർഡ് ലിസ്റ്റിൽ പേരുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ പാരൻറ്റിൻ്റെ, നമ്മളെ അച്ഛൻ്റെ അമ്മൻ്റെ പേര് അന്നത്തെ 2002 ലിസ്റ്റിലുള്ള പ്രകാരമായിരിക്കില്ല. അപ്പോൾ ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ അക്ഷരമാണെങ്കിൽ ഇപ്പോൾ ചെറിയ അക്ഷരമായിരിക്കും. അത് വരെ ലിസ്റ്റിലുണ്ട്. അതിന് നമ്മൾ ക്ലാരിറ്റി അങ്ങനെയുള്ളവർ നമ്മൾ എസ് എൽ സി ബുക്കും രണ്ട് പ്രൂഫ് നമ്മൾ ഹാജരാക്കണം. രണ്ട് ഒന്നുകിൽ എസ് എൽ സി ബുക്ക്, ജനറൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും രണ്ട് പ്രൂഫ് ഹാജരാക്കിയിട്ട് ക്ലിയർ ചെയ്യണം.
1: സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല കുത്തും കോമയും
2: അതുവരെ ഇപ്പോൾ ലിസ്റ്റ്, അത് ലിസ്റ്റ് ബി എൽഒക്കെ കൊടുത്തിട്ടുണ്ട്. ബി എൽഒന്റെ കയ്യിൽ ഇപ്പോൾ പബ്ലിക്കിൽ വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ പബ്ലിക്കിൽ വിട്ടിട്ടില്ല, സൈറ്റിലൊന്നും അവൈലബിൾ അല്ല. അപ്പം അങ്ങനെ അത് ബി എൽഒമാർ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അടുത്ത ഘട്ടമാണത്, ഇത് ക്ലിയർ ചെയ്യല്ലേ. അവരിപ്പോൾ ഒന്നാം ഘട്ടം മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പിംഗ് ക്ലിയർ ആയി
1: കഴിഞ്ഞാൽ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ പേഴ്സണലായിട്ട് ഇവരെ അറിയിക്കും.
2: അറിയിക്കും,
1: അറിയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം.
2: ശ്രദ്ധിക്കണം,
1: അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല.
2: അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നമ്മൾ കരുതിയിരിക്കുന്നില്ല. നമ്മൾ ഇതിന്റെ ഒരു ഇത് എന്താ പറയുക, നമ്മൾ ജാഗ്രതയിൽ വേണം. നമ്മൾ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 മുമ്പ് ജനിച്ച ആളുകൾ,
1: 87
2: മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പാരൻസിന്റെ എന്തെങ്കിലും ഒരു രേഖ 2002 ലിസ്റ്റിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ, അതുപോലെ നമ്മളുടെ എന്തെങ്കിലും രേഖ, നമ്മളുടെ രേഖ പറഞ്ഞാൽ 1987 ശേഷം ജനിച്ച ആളാണെങ്കിൽ നമ്മളെ ഒന്നുകിൽ നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ച് അങ്ങനത്തെ രേഖകളാണ് നമുക്ക് വേണ്ടി വരിക. ഇതിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടായിരിക്കാം.
1: കറക്റ്റായിട്ട്
2: ഏതെങ്കിലും ഈ പറഞ്ഞ രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളതിലോ ഒക്കെ, അല്ലാതെ ആ സമയത്ത് ചിലപ്പോൾ ഒരു 5 ദിവസമോ 10 ദിവസമോ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കളക്ട് ചെയ്തുണ്ടാക്കാൻ കഴിയില്ല.
1: ഇതല്ലാത്ത മറ്റേ
2: അല്ലാത്ത 87 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് രണ്ട് രേഖ ഹാജരാക്കണം. അവർക്ക് അവരുടെ പാരൻറ്റിൻ്റെ, അച്ഛൻ്റെ അമ്മയുടെയോ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് പറഞ്ഞ രേഖ ഹാജരാക്കണം. അത് അവരുടെ ഈ കാൻഡിഡേറ്റ് വോട്ടറുടെ എസ് എസ് എൽ സി ബുക്ക്, സ്കൂൾ രേഖ നിർബന്ധമായിട്ടോ, ജനറൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 1987 ശേഷമാണെങ്കിൽ എന്താ വെച്ചാൽ ഓൺലൈൻ ആയതാണ്, ഈ ബർത്ത് ആൻഡ് രജിസ്റ്റർ ഒക്കെ ഓൺലൈനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും.
1: ഓക്കെ,
2: അപ്പോൾ അതവരെ അത് കാണും. ഇനി 2004 ശേഷം, ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, 2004 ശേഷം ജനിച്ചവരാണെങ്കിൽ അവരുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
1: പാസ്പോർട്ട് പോലത്തെ രേഖകൾ തന്നെ
2: അനുവദിക്കും. അല്ല, ബർത്ത് സർട്ടിഫിക്കറ്റാണ്
1: പറയുന്നത്.
2: പാസ്പോർട്ട് ആണെങ്കിൽ ഓരോ ഓപ്ഷൻ കൂടി വേറെ കൊടുക്കണം. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ്. അതെന്താ വെച്ചാൽ അത് 2004 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2004 ഒരാളുടെ അവരുടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവും. സ്കൂൾ എക്സ്ട്രാക്ട് എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്കൂൾ എക്സ്ട്രാക്ട് ഇല്ലായിരിക്കും. സ്കൂൾ പോകാത്ത
1: അബ്സ്ട്രാക്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും.
2: അല്ലെങ്കിൽ അത് ആണ് റെഡിയാക്കി വെക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ.
1: ഇപ്പം എൻ്റെ ഒരു ബന്ധുവിനെ, അവർക്ക് പണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു, പക്ഷെ ആൾ ഫിസിക്കലി ചലഞ്ചഡ് ആളാണ്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോയിരുന്നില്ല. അപ്പം അന്ന് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ എസ് ആർ വന്നപ്പോൾ ആ ലിസ്റ്റിൽ അവരില്ല. ഇനി അവർ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം?
2: രണ്ട് മാർഗങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ, 2002 രക്ഷിതാക്കളുടെ എസ് ഐ ആറിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് വേണം. ഇയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഏകദേശം 60 വയസ്സായ ഒരാളാണെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു രേഖ, അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇത് രണ്ടും ഇല്ലെങ്കിൽ അവരുടെ ഒരു വില്ലേജിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്
1: അത് വാങ്ങി വയ്ക്കാം.
2: അത് വാങ്ങി
1: പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്.
2: അല്ല, ആധാർ കാർഡും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡൊക്കെ. പക്ഷെ അവരുടെ പ്രൈമറി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ പേരിൽ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ,
1: ആ സ്ഥലം നികുതി അടക്കണം
2: ഉണ്ടെങ്കിൽ, അവരെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
1: റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തരും
2: വരും. അതും പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, ലഭ്യമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിട്ട് അവർക്ക് വോട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റും.
1: 2002 പാരൻസ് ലിസ്റ്റിൽ ഇല്ല.
2: ഇല്ല, ഇല്ല. അതുകൊണ്ട് അപ്പോൾ ഡെത്ത് ആണെങ്കിൽ അന്നത്തെ ലിസ്റ്റ് വരാണെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ വില്ലേജിൽ കൊടുത്തിട്ട് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും.
1: അത് ചെയ്യാൻ പറ്റും,
2: ചെയ്യാൻ പറ്റും. ഇവരുടെ രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പിന്നെ ആധാറും.
1: പിന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും രണ്ടുതരം തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് നിയമസഭയിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക്, അതല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക്. അപ്പോൾ ജനങ്ങളുടെ ധാരണ ഏതെങ്കിലും ഒരു പട്ടികണ്ണി രണ്ടിലും വോട്ട് ചെയ്യാന്നാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രേക്ഷകർ പറയുന്നത്?
2: രണ്ട് കാറ്റഗറി. അതായത് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളീ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്തല്ലോ, അപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് അക്ഷയിലൊക്കെ കൂടുതൽ ആളുകളൊക്കെ സമ്മാനിച്ചിരിക്കുന്ന ആളുകൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോട്ടർ നമ്മളെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലത്തെ ഇലക്ഷനിലേക്ക് സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറാണ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുക.
1: സംസ്ഥാന
2: തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതൊക്കെ പട്ടിക തയ്യാറാക്കുക. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ ലോക്സഭയിലേക്കുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പട്ടിക തയ്യാറാക്കുക.
1: ഡൽഹി ആസ്ഥാനം,
2: ഡൽഹി ആസ്ഥാനം. അപ്പോൾ ഈ ഡൽഹി ആസ്ഥാനത്ത് നിന്ന്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ വരുന്ന ആ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നിയമസഭ ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ വോട്ട് ഉണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആ ലിസ്റ്റിൽ വോട്ട് ഉണ്ടാവണമെന്നില്ല. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അത് വേറെ തന്നെയാണ്, അത് നമ്മൾ വേറെ രണ്ട് രണ്ടായിട്ട് കാണും വേണം, അങ്ങനെ ഉണ്ടാക്കും വേണം,
1: തിരിച്ചറിയണം,
2: ഉറപ്പുവരുത്തണം, ഉണ്ടോ എന്ന് തന്നെ ഉറപ്പുവരുത്തണം.
1: ഒരു ഉപചോദ്യം, എന്തുകൊണ്ടാണ് ഇതിന് രണ്ട് ഒന്ന് പോരെ? എൻ്റെ ഒരു പേഴ്സണൽ സംശയമാണ്, കാരണം രണ്ട് പട്ടികയും രണ്ട് സംവിധാനം എന്തിനാണ് ഒറ്റൊന്ന് പോരെ? എന്താ കാരണം, എന്താണ്
2: അത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടുതൽ എൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷേ പൊതുവേ അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടിക ഈ വാർഡുകൾ വിഭജനങ്ങൾ വരുമല്ലോ, വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാസ് റൂട്ടിലുണ്ട് വരുമ്പോഴേ ഈ വീടുകളും ഇതൊക്കെ നമ്മൾ വർഷം വർഷം മാറ്റങ്ങൾ വരും, വോട്ടർ പട്ടികയുടെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്വം ഓൾ ഇന്ത്യയിൽ വരുമ്പോൾ, ഗ്രാസ് റൂട്ടിൽ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു 11-ാം വാർഡിലാണെങ്കിൽ അടുത്ത ഇലക്ഷനും അതിന് ഞാൻ വാർഡ് മാറി, ഗവൺമെൻറ്റിനെ മാറ്റിയിട്ടോ വാർഡ്, ഈ വീടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി മാറി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാറ ഒരു വലിയ പ്രോസസ്സായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെ ഒരു സാങ്കേതിക കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് വെച്ചാൽ പോരേ, ഈ രണ്ടും വേണോ? മൈ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്.
2: അതെ അതെ,
1: എങ്കിലും ഒന്ന് മതിയല്ലോ, വ്യക്തി ഒന്ന് തന്നെയാണല്ലോ ശരിക്കും.
2: വ്യക്തി ഒന്നാണ്, പക്ഷേ
1: രണ്ട് പട്ടിക എന്തിനാണ് എൻ്റെ ചോദ്യം?
2: അതാണ് അതാണ് മറ്റേ ഈ പട്ടിക നമ്മൾ ഈ നിയമസഭയിലും അല്ലാതെ വരുന്ന പട്ടിക ഉണ്ടല്ലോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ വരുന്ന പട്ടിക എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് മാറുന്ന ഒരിതാണ്. ഈ ഇടക്കിടക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും കോടിക്കണക്കിന് ആളുകളുടെ പ്രോസസ്സിങ് ആര് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ
1: ചെയ്യണം,
2: ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വലിയ ഭാരിച്ച ഒരു റീസെൻ്റ്ലി മാറിക്കൊണ്ടിരിക്കും, മറ്റത് അങ്ങനെ അങ്ങനെ മാറില്ല. ലോക്സഭ നിയമസഭ മാറിനാലും വലിയ മാറ്റം വരും, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമേ ആ മാറ്റങ്ങൾ വരുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഇതില്ല അതിനകത്ത്.
1: ഇതുപോലെ എപ്പോഴും ഒരു ആശങ്കയാണ്, വോട്ടർ പട്ടിക വോട്ടർ ഐ ഡി കാർഡ് നഷ്ടപ്പെടും, പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മുടെ ഫയൽ മൊത്തം മിസ്സാവുക. അങ്ങനെ സംഭവിച്ചാൽ പുതുതായിട്ട് ലഭിക്കാൻ എന്ത് ചെയ്യണം?
2: നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ വോട്ടർ ഐ കാർഡ് നഷ്ടപ്പെട്ടു, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താലൂക്കിൽ പോയിട്ട് നമ്മൾ ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപേക്ഷിച്ച് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള മാർഗം, ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാണ്ട് ഓൺലൈൻ ഈ വോട്ടർ ഐ ഡി കാർഡിനില്ല, അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ കോപ്പി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പോൾ ഫോട്ടോസോ വോട്ടർ ഐ ഡിയിൽ നിലവിൽ നമ്മൾ നിലവിൽ ചെയ്തിരുന്ന കാര്യം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് പുതിയ കാർഡ് വരും.
1: ഫോൺ നമ്പറോ
2: എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാർഡ് വരും. അപ്പോൾ നമുക്ക് ആ കാർഡ്
1: ഒഫീഷ്യലായിട്ട്
2: ഉപയോഗിക്കാം എന്നുള്ളതാണ്.
1: അങ്ങനെ ആ സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത്.
2: അത് നിലവിലുള്ളത്. ഇനിയിപ്പോൾ എസ് ഐ ആർ വന്ന് പുതിയ അപ്ഡേഷൻ വന്ന നീ എങ്ങോട്ടാണ് പോകാന്നൊന്നും അറിയാൻ പറ്റില്ല.
1: അപ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, മാറ്റം വരുത്തി പുതിയ എടുക്കാം.
2: ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ നമുക്ക് താലൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കലാണ്.
1: ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടുണ്ടാവും.
2: ആ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവരൊരു അന്വേഷണം നടത്തിയിട്ടാണ് അത് നമുക്ക് ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്.
1: സാധാരണ ഉപയോഗിക്കാം. ഓക്കെ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നമുക്കറിയാം വോട്ടിങ്ങിനോട് പല ന്യൂജൻ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല, ചില അവർ രാഷ്ട്രീയവാദവും ബാക്കിയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അത്രയും സംബന്ധം എന്താണ് അവരോട് പറയാനുള്ള സംഗതികൾ? മീൻസ് മൊത്തത്തിൽ
2: നമുക്ക് ഇത് എന്താ പറയുക, നമ്മൾ കുട്ടികളിപ്പോൾ ന്യൂജൻ കുട്ടികളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നമുക്കെന്താ വെച്ചാൽ, എന്നാലും നമുക്കൊരു ഒരു രാഷ്ട്രീയ ബോധം വേണം. ആ രാഷ്ട്രീയ മൂല്യം, ആ ബോധമൊക്കെ അത്യാവശ്യമാണ്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അതിനുള്ള സംഗതിയാണ് നമ്മളിപ്പോൾ ഇതാക്കി കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അതിൻ്റെ കുട്ടികളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 18 വയസ്സായാൽ ഓരോ കുട്ടികളും, ആ കുട്ടികളാണ് എനിക്ക് വോട്ടർ ഐ ഡി കാർഡ് വേണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഒരു ബോധ്യത്തിൽ അവർ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാവണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്.
1: ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ എല്ലാവരും ഈ പദത്തിലേക്ക് വരണം,
2: എല്ലാവരും പദത്തിലേക്ക് വരണം, അപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. മാത്രമല്ല ഇനി വരാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിലൊക്കെ പെടാതെ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ വിദേശത്ത് ജോലി, നല്ല ശമ്പളം, അപ്പോൾ ഈ കാണുന്ന ഈ പുകമറയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാതെ പോയാൽ നമുക്ക് വരും തലമുറയ്ക്ക് ചിലപ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും.
1: അതെ,
2: അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും.
1: മനസ്സിലാക്കണത്
2: കാരണം ഇപ്പം തന്നെ ഫിൽട്രേഷൻ വന്ന് ഒരുപാട് ടൈറ്റായി.
1: അതെ,
2: ഇപ്പോഴുള്ള ജനങ്ങൾ തന്നെ പ്രയാസപ്പെടും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ആധാരോ എന്തെങ്കിലും മതി എന്നുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ പാരൻസിന് വോട്ടർ ഐ ഡി ഉണ്ടോ, മക്കൾക്ക് വോട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരാം.
1: വന്നേക്കാം,
2: ശ്രദ്ധിക്കണം അന്ന്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ല, അന്ന് എന്ത് ചെയ്യും, വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലാത്ത കുറേ ഇന്ത്യൻ പൗരന്മാരുണ്ടോ അവിടെ,
1: രണ്ടാംകിട
2: പൗരന്മാരായി മാറും. അപ്പോൾ ആ അപകടം നമ്മൾ ശരിക്കും തിരിച്ചറിയണം എന്നാണ് അവരോട് പറയുന്നത്.
1: അതിലേക്ക് നമ്മൾ പോകരുത്.
2: യെസ്, തീർച്ചയായിട്ടും.
1: ഓക്കെ, ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർ പട്ടികയ്ക്ക് ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച വളാഞ്ചേരിയിൽ 2 പതിറ്റാണ്ട് കാലമായി അക്ഷയ നടത്തിവരുന്ന ശ്രീ അബ്ദുൽ അലീഫ് സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ള.
3: മാഷാല്ലാ, പുതുതായി വോട്ടർ ഐ ഡി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം സുർമയും അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും നടത്തിയ ഹൃദ്യമായ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
4: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത്, പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ഷൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
0: അന്ന് ആ കാലഘട്ടത്തിൽ.
6: അതായത്, ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ, അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു ഒരു മാതൃക നമുക്കതിലുണ്ട്.
0: ശരിയാണ്. ഇപ്പോൾ ഈ ഒരു കൂടിയാലോചന,
6: അതെ,
0: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
6: അതെ
0: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
6: അതെ
0: അനുയായികളോടൊപ്പം. ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
6: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
0: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂൽ,
6: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളതൊരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
0: ചെറിയൊരു കുട്ടിയായിരിക്കാം ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം,
6: ആശയങ്ങൾ പറയാം തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ, അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
0: അറിയിപ്പ്
6: ആ സമയമായി എന്നുള്ള ഒരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പം അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പല തരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്ത് ചെയ്തു, ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെയെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
0: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
6: പിരിഞ്ഞത്.
0: ശരിക്കും നോക്ക്, നിങ്ങൾ ആ ഒരു ഒരു മനോഹരമായ ആ രംഗം,
6: അതെ,
0: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
6: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ഒരു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ, ഇദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
0: പദങ്ങൾ
6: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യും, അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജറാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പുറുതി കിട്ടുന്നു.
0: ഇനി ഉറങ്ങിയത് മറന്നുപോയാലോ,
6: മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകണം. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു? ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
0: സർട്ടിഫൈ ചെയ്യാൻ
6: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ദുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു ഒരു ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ദ് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
0: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
6: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അതായത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദീനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, മറ്റുള്ള മുഅദ്ദീന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
0: ബിലാൽ.
6: മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
0: എന്തൊരു മഹത്തായ ആദർശമാണ് സുലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേര് നടക്കുന്ന ഒരുപാട് ആളുകൾ ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്ന കൂടി ചെയ്യുന്നുണ്ട്.
6: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരാനുള്ള ഒരു ആശയം.
0: ഇനി നമ്മൾ കുടുംബകങ്ങളിലെ നന്മയും സമാധാനവും മുൻനിർത്തി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന സ്നേഹക്കൂടിന് കാതൂർക്കം. അഷ്റഫ് എഗരുളാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൗമാരം, കയറ്റവും ഇറക്കവും എന്ന വിഷയമാണ് അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മലയാളത്തിൻ്റെ കുടുംബ വീടുകളിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന പീസ് റേഡിയോ സ്നേഹക്കുടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോതുന്നു. വളരെ ഗൗരവമുള്ള ചർച്ചകളും ചിന്തകളും മനോഹരമായ പരിഹാര നിർദ്ദേശങ്ങളുമായി സ്നേഹക്കൂട് രാഷ്ട്രീയ, സാമൂഹിക, മതസംഘടന വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഉറ്റമിത്രമാവുകയും പരിഹർത്താവായി മാറുകയും ചെയ്തതിൻ്റെ

0: വാക്കുകൾ രക്ഷിതാക്കൾ അവരുടെ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട് കൗമാരക്കാരുടെ രക്ഷിതാക്കൾക്കായി ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നു. കൗമാരം, കരുതലും കൗശലങ്ങളും. ഈ എപ്പിസോഡിൽ തീർച്ചയായും കൗമാരത്തെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നതിൻ്റെ കരുതലിൻ്റെ അവസ്ഥകളെക്കുറിച്ചും കരുതലിന് വേണ്ടിയുള്ള കൗശലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സമഗ്രമായ ചർച്ചയ്ക്കിവിടെ ആരംഭമാവുകയാണ്. ഹരസ്മൗലവിയോട് ഇപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, കുട്ടികൾ അനുസരിക്കുന്നില്ലെന്നും അവർ പറഞ്ഞത് കേൾക്കുന്നില്ലെന്നുമുള്ള പരാതി പൊതുവെ എല്ലാ തരത്തിലും എല്ലാ തട്ടിലും പെട്ട രക്ഷിതാക്കൾക്കിടയിൽ വ്യാപകമാണ്. എന്താണ് ഇവിടെ ഈയൊരു പരാതിയെ ഏത് രീതിയിലാണ് കാണേണ്ടത്? രക്ഷിതാക്കളെടുത്ത് വീഴ്ചയുണ്ടോ, അതല്ല കുട്ടികളെടുത്താണോ വീഴ്ച എന്ന് ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചർച്ചയ്ക്ക് ഒരു മനോഹരമായ സമാരംഭം ഉണ്ടാവുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ചെറിയൊരു മുഖപുര പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം, അവരുടെ കാഴ്ചപ്പാട് ഇതൊക്കെ നിർണയിക്കാൻ പല കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവനവൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ ആ സുഹൃത്തുക്കൾ അവൻ്റെ സന്തോഷം എന്താവണം, അവനെങ്ങനെ കളിക്കണം, എന്തു ചെയ്യണം, അവൻ്റെ മതപരമായ കാഴ്ചപ്പാട് എന്താവണം, അത് ഓരോരുത്തരും അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്ന് ഓരോ വിവരങ്ങൾ അവനക്ക് ലഭിക്കുന്നുണ്ട്, അതിന്നൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ മറ്റുള്ളവരെ കാണുമ്പോൾ, നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള മറ്റു വീടുകളിൽ അവൻ താമസിക്കുമ്പോൾ അവിടെ പോകുന്ന സമയത്തൊക്കെ അവിടുത്തെ കുട്ടികളുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളോടുള്ള മാതാപിതാക്കളുടെ സമീപനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയല്ലേ ആവേണ്ടത് എന്നൊരു ചിന്ത അവന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് അവന് കിട്ടുന്ന സ്കൂളിലുള്ള ബന്ധം, ക്ലാസ്സിലുള്ള ബന്ധം, അധ്യാപകന്മാർ കൊടുക്കുന്ന വിവരങ്ങൾ, അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പൊതുവേ നമ്മുടെ കുട്ടി മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ഭാവി, അവൻ്റെ എല്ലാ നിലക്കും അവൻ്റെ പഠനം, അവൻ്റെ മതപരമായ കാര്യം, ഇതിലൊക്കെ നമ്മൾ സ്വീകരിച്ചൊരു കാഴ്ചപ്പാട് അതാണ് ശരിയായ കാഴ്ചപ്പാടെന്നും അതവൻ്റെ ഭാവിക്ക് ഏറ്റവും നല്ല ഒരു അവസ്ഥയാണെന്നും അതിലവൻ്റെ സന്തോഷങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ അഭിലാഷങ്ങളും എല്ലാം അവന് ലഭിക്കുന്ന സന്തോഷകരമായൊരു ഭാവിയും ജീവിതവും അവനുണ്ട് എന്ന നിലക്ക് നമ്മളുടെ വിശ്വാസവും ദീനും അനുസരിച്ചുള്ള അടിസ്ഥറകളിൽ നിന്നുകൊണ്ട് ഒരു കാഴ്ചപ്പാട്, എവിടെ നിന്ന് എന്ത് കാഴ്ചപ്പാടുകൾ വന്നാലും എനിക്കൊരു ശരിയായ ഒരു കാഴ്ചപ്പാടും ഒരു ലക്ഷ്യവുമുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ചില അടിത്തറകൾ അവനുണ്ടാവണം. അതാണ് ഇപ്പോൾ നമ്മൾ ഈ മദ്രസ കൊണ്ടും നമ്മുടെ പൊതുവെയുള്ള ക്ലാസ്സുകളെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. പക്ഷെ അത് മാതാപിതാക്കൾ കൂടെ അതിലൊരു പങ്ക് ചേർന്ന് അത്തരം കാര്യങ്ങൾ പല സന്ദർഭങ്ങളായി ചർച്ച ചെയ്ത് അവനോടൊപ്പം ചേർന്ന് അവൻ്റെ ഒരു താല്പര്യത്തെയും അവൻ്റെ ഒരു വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും നിർണയിച്ചു കൊടുക്കുന്നിടത്ത് എവിടെ വന്നാലും എന്ത് സ്വാധീനങ്ങൾ വന്നാലും ഇളകിപ്പോവാത്ത ഒരടിത്തറയിൽ അവനെ നിർത്താനും അതവനെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമം മാതാപിതാക്കൾ ഭാഗത്ത് നിന്ന് വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകൾ കുട്ടികൾക്ക് രൂപപ്പെട്ടു വരികയും പിന്നെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുകയും അവർ നമ്മുടെ ശത്രുക്കളായി തീരുകയും ചെയ്യുന്നത്. അതാണ് പലപ്പോഴും ഈ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടിത്തറ. ഇതാണ് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് പറയുന്നത് അവന് താല്പര്യമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. നമ്മൾ അവനോട് പറയുന്നത് അവന് താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്കൊന്ന് പുറത്തു പോകാം, ഒന്ന് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാക്കാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടി അനുസരിക്കാക്കും. ഞാൻ പറഞ്ഞത് അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കാതിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും അത് അനുസരിക്കത്തക്ക വിധത്തിൽ അവനത് ബോധ്യപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ദീനി കാര്യം പറയുമ്പോൾ ആ ദീന് അവന് താല്പര്യമുള്ളതും അവനതിൻ്റെ ഒരു സന്തോഷം ലഭിക്കുന്നതുമാകുന്ന രൂപത്തിൽ അവനത് ബോധ്യപ്പെടുത്തിയിരിക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളുടെ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും വാപ്പ പറഞ്ഞില്ലേ, ഉമ്മ പറഞ്ഞില്ലേ എന്ന നിലക്ക് അത് വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ അതെത്തണം. നാം പറയുന്നത് എന്തും അവർക്ക് താല്പര്യമുണ്ടാകുന്ന, ഇഷ്ടമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിടുമ്പോൾ മാത്രമേ എന്തു ചെയ്യുള്ളൂ, നമ്മൾ നയിക്കുന്ന, നമ്മൾ വിളിക്കുന്ന, നമ്മൾ താല്പര്യപ്പെടുന്നൊരു വഴിയിലൂടെ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുക എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇത് ബോധപൂർവം ശ്രമിച്ചാലേ ഉണ്ടാവുള്ളൂ. നമ്മളാരും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ബോധപൂർവമുള്ള ശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായും

0: നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങളായിത്തീരും, നമ്മൾ പറയുന്ന അവർക്ക് താല്പര്യമുള്ളതായിത്തീരുകയും നമ്മൾ നയിക്കുന്ന വഴികളിലൂടെ വരാൻ അവർ തയ്യാറാവുകയും ചെയ്യും.
1: തീർച്ചയായും ഒരു 11 മുതൽ ഒരു 21 വരെ അല്ലെങ്കിൽ 25 വരെ വയസ്സുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഏറ്റവും പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും അവസാനം മാരിസ് മൗലവി പറഞ്ഞ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മൾ കാണിക്കുന്ന വഴിയുമല്ലാത്ത വഴി കാണിക്കാൻ അവന് ചുറ്റും ആളുണ്ട്. ഒരു പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേർഡ് പാരൻ്റുണ്ട്. വാപ്പ ഉമ്മ എന്ന രണ്ട് രക്ഷിതാക്കൾക്കു ശേഷം ഒരു മൂന്നാമത്തെ പാരൻ്റ് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ചിലപ്പോൾ അവൻ്റെ അധ്യാപകനാകാം, അവൻ്റെ കളിക്കൂട്ടുകാരാകാം, അവൻ കാണുന്ന ടി വി ചാനലുകളാകാം, സിനിമകളാകാം, യൂട്യൂബ് ചാനലുകളാകാം, വാട്സാപ്പാകാം, ഫേസ്ബുക്കാകാം, അവൻ കളിക്കുന്ന ഗെയിമാകാം. ഇതിൽ നിന്നൊക്കെ അവൻ്റെ തലച്ചോറ് ചില നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ നിലപാടുകൾക്കൊരിക്കലും നമ്മൾ കൊടുക്കുന്ന പരിരക്ഷകളോ അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രാമാണികതകളോ നമ്മൾ കൊടുക്കുന്ന വെളിച്ചമോ ഇല്ല. നമ്മളാണെങ്കിൽ അവനോട് വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സ്കൂളിലോ കോളേജിലോ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ വന്ന് വസ്ത്രം മാറ്റി കളിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയം, പിന്നെ രാത്രി വായനയിലേക്ക് പോയി, പിന്നെ അവൻ ഉറങ്ങി. അവനുമായി നമ്മുടെ സമ്പർക്കത്തെക്കാൾ ചുറ്റുമുള്ളവരുടെ വളരെ സ്ട്രോങ് ആയ സമ്പർക്കം, വിശേഷിച്ച് മീഡിയയുടെ മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യനെ മനുഷ്യനെതിരാക്കി മാറ്റുന്നു എന്ന് മാധ്യമ നിരീക്ഷകരൊക്കെ ശക്തമായി പറഞ്ഞ മീഡിയയുടെ ഏറ്റവും ശക്തമായ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മാരിസ് മൗലവിയുടെ ഉത്തരത്തിൻ്റെ അവസാന ഭാഗത്തെ നമ്മളൊന്നുകൂടി ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. നമ്മളൊന്നും ബോധപൂർവമായ ഒരിടപെടൽ നടത്തുന്നില്ല എന്ന വാചകം വിശദീകരണത്തിന് അർഹമാണ്. അതിൽ നിന്ന് ചില വെളിച്ചങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. എന്താണ് ബോധപൂർവമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇടപെടലുകളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ ഒരു ബോധപൂർവമായ ഇടപെടലാക്കി മാറ്റാം എന്ന ചോദ്യത്തോടാണ് ഇനി ഈ നമ്മൾ പ്രതികരിക്കുന്നത്.
0: ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അവരുടെ ഒരു മകനെക്കുറിച്ച് ഒരു പരാതി ഇങ്ങനെ അവനൊരു ക്ലാസ്സിന് വേണ്ടി കൊണ്ടുവന്ന സന്ദർഭത്തിൽ പറഞ്ഞൊരു വളരെ കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ അവർ പറയണം എന്താ വെച്ചാൽ, ഇവൻ 8-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ ആകെ ഒരു പരിപാടി എന്താ വെച്ചാൽ കോഴികളെ പരിചരിക്കാനാണ്. വീട്ടിൽ കുറച്ച് കോഴികളുണ്ട്, സദാസമയം അതിൻ്റെ കൂടെയാണെന്നാണ്. അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അവയെ മടിയിലെത്തി തലോടുക, അവർക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ഇത് മാത്രമാണ് അവൻ്റെ ചിന്ത എന്നാണ്. എപ്പോഴും അതിൻ്റെ കൂട്ടിൻ്റെ അടുക്കൽ ചെല്ലും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പോൾ എന്താണ് ഞാൻ അവനൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുക എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്തായാലും ഒരു കുട്ടി താല്പര്യപ്പെടുന്ന ഒരു കാര്യമുണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെന്തായിരിക്കും, വളരെ താല്പര്യരായിരിക്കും. ആ എവിടെ നിന്ന് എന്ത് കാര്യത്തിൽ നിന്ന് ഒരു ഒഴിവ് കിട്ടിയാലും ആ താല്പര്യത്തിലേക്ക് അവൻ വരും. അത് മൊബൈലാണെങ്കിൽ ആ മൊബൈലിലേക്ക് വരും, അത് കളിയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കളിയിലേക്ക്, ഫുട്ബോൾ ആണെങ്കിൽ ആ ഫുട്ബോളിൻ്റെ അവൻ്റെ കയ്യിലെടുക്കലാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവുക. എന്താണോ അവൻ്റെ താല്പര്യം, ചിത്രം വരക്കുന്ന ആളാണെങ്കിൽ ചിത്രം വരക്കാനായിരിക്കും അവൻ വരുന്നുണ്ടായിരിക്കുക, വായിക്കുന്ന ഒരാളാണെങ്കിൽ വായിക്കാനായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഏതോ ഒന്നിലേക്ക് അവൻ്റെ മനസ്സ് എപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവൻ്റെ താല്പര്യം. ഒരു പക്ഷെ ഒരു അതായിരിക്കും അവൻ്റെ സ്കില്ല്. അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു, ഈ ഒരു മുഴുവൻ സമയവും എന്താണ് ഈ കോഴിൻ്റെ പിന്നാലെ നടക്കുക എന്നുള്ളത് ഒരു ശരിയായ നിലപാടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതൊരു ഫാമിംഗ്, ഒരു ഒരു ക്രിയാത്മകമായ ഒരു പ്രവർത്തനമാണത്. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ നടത്തുന്ന ഒരു വർക്കാണത്. സാധാരണ ഒരു കുട്ടിനെ ഒരു കോഴിക്കൂട് തുറക്കാനോ ഭക്ഷണം വെച്ച് കൊടുക്കാനോ വിളിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു കുട്ടി ഇതിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൃഷിയോടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായ ഒരു പ്രവർത്തനത്തോടുള്ള ഒരു സമീപനം. അതിലവനെ സംസ്കരിക്കുക, അതാ ചെയ്യേണ്ടത്. അതിലവനെ സംസ്കരിക്കുക. അവന് അപ്പോൾ അവനാണ് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കാര്യമാകുന്നത് കൊണ്ട് അവനതിൻ്റെ സമയം ചിന്തിക്കാനോ ഒരു പക്ഷേ അതിന് ഉപകരിക്കുന്ന കാര്യം തന്നെയാണോ ചെയ്യുന്നത്, അതിനെ പരിചരിക്കേണ്ട രൂപത്തിനാണോ പരിചരിക്കണോ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അവൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ ശരിയായ രൂപം എങ്ങനെയാണ്, അതിൻ്റെ സംരക്ഷണം വേണ്ടതെന്നും അത് എല്ലാ സമയത്തോടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതും, എന്നാൽ അതിൻ്റെ ശ്രദ്ധ അവന് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്ത് ആ ഒരു പാർട്ട് അവൻ്റെ ഒരു താല്പര്യ വിഷയമായി എടുക്കുകയും അവൻ്റെ ഒഴിവ് സമയങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുകയും എന്നാൽ അതോടൊപ്പം അവൻ്റെ മറ്റു കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുവാൻ, അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവന് ഇഷ്ടമുണ്ടാവും നമ്മളോട്. ഇതിന് എൻ്റെ താല്പര്യത്തിന് എൻ്റെ ഉമ്മ അനുകൂലമാണെന്ന് വരുമ്പോൾ എന്തു ചെയ്യും, ഉമ്മയോട് താല്പര്യം ഉണ്ടാവും. പിന്നെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് ചെയ്യാനും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും അവൻ തയ്യാറാവും. ഞാനിത് പറയാൻ കാരണം, സ്വാഭാവികമായും ബോധപൂർവ്വം ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കുട്ടികളും ഓരോ പ്രകൃതിയാണ്, ഓരോ സ്വഭാവമാണ്. അപ്പോൾ അവരെ നമ്മൾ എന്തു ചെയ്യണം, അവരെ പരിഗണിക്കുമ്പോഴും അവരിലേക്ക് ബന്ധപ്പെടുമ്പോഴും ചില ഇടപെടലുകൾ ബോധപൂർവ്വമാകണം പറഞ്ഞു ഒന്ന് അവനെ ബോധ്യപ്പെടുത്താനാണ്. ദീനിയായ കാര്യങ്ങൾ അവൻ മദ്രസയിൽ നിന്നും അവൻ്റെ മറ്ററിവുകളിൽ നിന്നും കിട്ടിയതിലേറെ നമ്മളുമായിട്ടുള്ള ചർച്ചയിലൂടെ ചില സന്ദർഭങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഒക്കെ ഉള്ള സന്തോഷകരമായ ആശയവിനിമയങ്ങളുടെ ചർച്ചകളിൽ നല്ല മൂല്യങ്ങളെ നമ്മുടെ വിശ്വാസപരമാവും. അപ്പോൾ എവിടെയാണ് പ്രധാനം പറയാം, എവിടെയാണ് പിന്നെ നരകം, നരകം തന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ എവിടെയാണത്, പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധി വളർച്ചെത്തിയ ഒരു കുട്ടിയോട് നമുക്ക് എന്ത് ചെയ്യാം, അവൻ്റെ ചോദ്യങ്ങളാണ് മനസ്സിൽ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് വിവരമുള്ള കാര്യങ്ങൾ, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അല്ലെങ്കിൽ ഒരു നമസ്കാരം ഒരു വ്യക്തിയിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ നിസ്കാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതൊക്കെ ഒരു പൊതുവെ കേട്ടുപോയി എന്നല്ലാതെ അതൊന്നും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ വരുന്നു ഒരു ദിക്ർ. നമ്മൾക്ക് ജീവിതത്തിൽ വളരെയധികം ഫലം ചെയ്തൊരു ദിക്ർ, ഇപ്പോൾ മനോവിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഒരു നല്ല 7 പ്രാവശ്യം രാവിലെ ചെല്ലുകയാണെങ്കിൽ, വൈകുന്നേരം ചെല്ലുകയാണെങ്കിൽ എല്ലാ മനോവിഷമങ്ങളും മാറുന്നതാണ്. അപ്പോൾ മോനെ, എനിക്കിങ്ങനെ ടെൻഷൻ ഉണ്ടായ സമയത്ത് ഞാനിതിങ്ങനെ ചെല്ലിയിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കതിന് വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മുടെ ചില അനുഭവങ്ങളുമായി ചേർത്ത് നമ്മുടെ ദീനിയായ ചില പരിചയങ്ങളെ എക്സ്പീരിയൻസുകളെ നമ്മുടെ കുട്ടികളുമായി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ചില കാഴ്ചപ്പാട് കിട്ടും, യാതൊരു സംശയ കാര്യത്തിലില്ല. ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ഒരു ആൾ പറഞ്ഞത്, അതായത് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ പറയും നീ ഒരു പേജ് ഖുർആൻ ഓത്, എന്നിട്ടിടക്ക് മാറണില്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് ഖുർആൻ ഓതിയപ്പോണ്ടായ സമാധാനവും സന്തോഷവുമാണ് വിശുദ്ധ ഖുർആൻ സമാധാനം കിട്ടാനുള്ളൊരു പരിഹാരമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നത് ഉമ്മയാണെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില ബോധങ്ങൾ അവരിലുണ്ടാക്കുമ്പോൾ നിസ്കാരം അവരുടെ സ്വന്തം ഇഷ്ടവിഷയമാകും, ഖുർആൻ പാരായണം അവരുടെ ഇഷ്ടവിഷയമാകും, വീട്ടിലെ ജോലികൾ അവരുടെ ഇഷ്ടവിഷയമാകും. അപ്പോൾ എല്ലാ വിഷയങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും സഹവാസങ്ങളും ചർച്ചകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരിലേക്ക് കൊടുക്കേണ്ട ആശയവിനിമയങ്ങൾ, സുഹൃത്തുക്കൾ കൊടുക്കുന്ന പോലെ, അധ്യാപകർ കൊടുക്കുന്ന പോലെ, മറ്റ് കുടുംബങ്ങളും വീടുകളും അവർക്ക് കിട്ടുന്ന പോലെ തന്നെ സ്വാഭാവികമായ ചില ബോധങ്ങൾ നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ അവസരങ്ങളുണ്ടാക്കണം. ആ ബോധം എന്നും അവരെ നയിച്ചുകൊണ്ടിരിക്കും, അതവർക്ക് ജീവിതത്തിൽ എന്നും വെളിച്ചമാകും എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല.
1: തീർച്ചയായും നമ്മൾ വളരെ കൃത്യമായ ചില ഉത്തരങ്ങളിലേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്തിയിട്ടുള്ളത്. ആ ഉത്തരത്തെ ഞാനിങ്ങനെ ഒന്നുകൂടി ചുരുക്കി വായിക്കുന്നു, മറ്റൊന്നുമല്ല. കുട്ടിക്ക് അവന് താല്പര്യമുള്ള, അവന് ഇഷ്ടമുള്ള ചില മേഖലകളുണ്ട്. ആ ഇഷ്ടമുള്ള മേഖലകൾ നിരന്തരം നമ്മൾ വേണ്ടെന്ന് പറയുന്നുണ്ടോ? അവനിഷ്ടമുള്ള മേഖലകൾ അനുവദിച്ചു കൊടുക്കാവുന്നതാണോ? അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് ചില എഡിറ്റിങ്ങുകൾക്ക്, ഇവിടെ കോഴി വളർത്തൽ ഉദാഹരണം പറഞ്ഞതുപോലെ, അതിൽ ചില എഡിറ്റിങ്ങുകൾ, ചില മാറ്റങ്ങളൊക്കെ വരുത്തി അത് അവൻ അംഗീകരിച്ചു കൊടുക്കാവുന്നതാണോ പോലെയുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചില ചൂണ്ടിക്കാണിക്കലുകൾ ആവശ്യമാണ്, ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ചില ചൂണ്ടിക്കാണിക്കലുകൾ ആവശ്യമാണ് എന്നിവിടെ ആരുസ് മൗലവി വളരെ കൃത്യമായി പറഞ്ഞു. മുമ്പേ ഏതോ ഒരു സ്നേഹക്കൂടിൽ ഞാൻ അനുസ്മരിച്ചത് ഓർക്കുകയാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, വാശിക്കാരനായ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ അവിടുത്തെ ഈ അവിടെ അന്തിയുറങ്ങുന്ന ആൾക്കാർക്കിടയിലൂടെ, നാടോടികൾക്കിടയിലൂടെ, അവരുടെ കുട്ടികൾക്കിടയിലൂടെ ഇങ്ങനെ നടത്തി അവരുടെ ബെഡും അവരുടെ വിരിയും അവരുടെ കിടത്തവും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് എന്ന കുട്ടിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ, പിന്നീട് കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള അവൻ്റെ വാശിയും കരച്ചിലും ഒക്കെ അദ്ദേഹത്തിന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇതേപോലെ രോഗസന്ദർശനങ്ങളിൽ, ആശുപത്രി സന്ദർശനങ്ങളിൽ, നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളിൽ ഒക്കെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടും ചില മേഖലകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബോധപൂർവമായ ഇടപെടൽ എന്നതിനെ ആ നിലക്കു തന്നെ നമുക്ക് സ്വീകരിക്കാമെന്ന് തോന്നുന്നു. മറ്റൊരു വശം ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്, രക്ഷിതാക്കളുടെ ഈ ഇടപെടലുകൾ, ബോധപൂർവമായ ഇടപെടലുകൾ എന്ന് പറയുന്ന മേഖല ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് അമിത ഭാരങ്ങളും സമ്മർദ്ദങ്ങളും ടെൻഷനുകളുമായി മാറുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്ക് വിശേഷിച്ചും പഠനകാര്യത്തിലായിരിക്കും ഇങ്ങനത്തെ ഒരു നിർബന്ധിക്കലുകൾ ഉണ്ടാവുക. ആദരണീയ ആരിസ്മോലിയുടെ കൂടെ തന്നെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ കേരളത്തിൻ്റെ എക്സൈസ് കമ്മീഷണർ സിരാജ് സിംഗ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഓർക്കുകയാണ്. കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന ടെൻഷനുകൾ, ഈ ഒരു മേഖലയെക്കുറിച്ച് എന്താണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്?
0: നമ്മൾ യഥാർത്ഥത്തിൽ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികാരം, അതേപോലെ തന്നെ പ്രതിഷേധം, ഇതൊക്കെ സത്യത്തിൽ ഇതന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞൊരു ഏരിയ എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ ബോധപൂർവം രക്ഷിതാക്കൾ ഇടപെടുന്നുണ്ട്. അത് ഏത് മേഖലയിൽ ഇടപെടുന്നത്? അവർക്ക് നല്ല ഫുൾ എ പ്ലസ് കിട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവർ ലാംഗ്വേജിൽ നല്ല സ്കില്ലുണ്ടാവണം, അതേപോലെ തന്നെ അവർ നമുക്ക് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ നമ്മുടെ കുട്ടികളെക്കുറിച്ചൊരു നല്ല മതിപ്പുണ്ടാകാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്ന കാര്യത്തിൽ രക്ഷിതാക്കന്മാർക്ക് ആഗ്രഹമുണ്ട്. അതിനാണ് അവർ അധ്വാനിക്കുന്നത്, അതിനാണ് അവർ പണം ചെലവഴിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവൻ ടെൻഷൻ അടിക്കുന്നത്. ഇനി നമുക്ക് സംശയമല്ല. പക്ഷേ സത്യത്തിൽ എന്താ വെച്ചാൽ ഇത്തരം ചില സംഗതികളെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ ഭാരങ്ങളൊക്കെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കെന്നെ ഒരു അനുഭവം പറയാൻ പറ്റും. ഈ എൻട്രൻസ് കോച്ചിങ്ങും അതേപോലെ തന്നെ പ്ലസ് ടുവും ഒന്നിച്ചുള്ള ചില വളരെ കാലപ്പഴക്കമുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രത്തിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എത്രമാത്രം മാനസികമായ തകർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. ഒരു പക്ഷേ ഇപ്പോൾ അടുത്തൊരു ദിവസം ഒരു കുട്ടി പിന്നെ മെഡിസിന് വലിയ റാങ്കിൽ അഡ്മിഷൻ കിട്ടി, എന്തു ചെയ്യാണ്, അവൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡിപ്രഷൻ വന്നിട്ട് അവൻ വന്നു. അപ്പോൾ എന്താണ് ഇവൻ്റെ ഒരു ഡിപ്രഷൻ്റെ കാരണം എന്നത് അന്വേഷിച്ചു. ആ ഒരു ഉയർന്ന കലാലയത്തിൽ അവന് പഠിക്കാൻ എന്തെങ്കിലും അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത പ്രശ്നങ്ങളുണ്ടോ, അവിടുത്തെ എന്തെങ്കിലും ഹോസ്റ്റലിലെ ബുദ്ധിമുട്ടുകളുണ്ടോ ഒക്കെ പരിശോധിച്ചു. പക്ഷേ എത്തിച്ചേർന്ന് എന്താ അറിയോ, അവൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോണ്ടായ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒക്കെയുള്ള ക്ലാസ്സുകളിൽ അവന് വന്ന മാനസിക ഭാരത്തിൻ്റെ ആഘാതം, അവന് ഉയർന്ന റാങ്ക് എന്ന സന്തോഷം കിട്ടിയിട്ട് പോലും പരിഹരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു റാങ്ക് കിട്ടി അവൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ പൊതുവെ അതിനുവേണ്ടി ചിലവഴിച്ച പഴയ അധ്വാനത്തിൻ്റെയും പരിക്കുകളൊക്കെ മാറിപ്പോണ്ടേ. പക്ഷെ അന്നത്തെ ടെൻഷനും അന്നത്തെ മാനസികമായ പ്രശ്നങ്ങളും ഇന്നും അവൻ എന്ത് ചെയ്യാണ്, ഒരു ഡിപ്രഷനിൽ, ഒരു വിഷാദ രോഗത്തിൽ അവനെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വളരെ സങ്കടകരമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ലക്ഷ്യം എത്തിക്കാൻ വേണ്ടി ഒരു കുട്ടിക്ക് കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ പറയണത് ഞാൻ അങ്ങനെ ഒരു പ്രയാസം അവനുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അവനെ പറഞ്ഞേക്കുമായിരുന്നില്ല, അവിടെ എത്തിക്കുമായിരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി ഒരു പക്ഷേ ആ ടെൻഷൻ പറയുന്നില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഭയങ്കരമായ ഭാരങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ കുട്ടീനെ നമ്മളൊരു പഠിക്കാൻ താല്പര്യപ്പെടുത്തേണ്ടെന്നോ SSLCക്ക് മാർക്ക് വേണ്ടാന്നോ ഒന്നും അർത്ഥമല്ല. പക്ഷെ അതൊക്കെ എന്താ അറിയോ, അവരിൽ തന്നെ ആഗ്രഹം ജനിപ്പിച്ച് ഞാനൊരു വലിയ A+കാരനായാൽ, അല്ലെങ്കിൽ ഞാനൊരു ഉയർന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ, ഞാനൊരു ഡോക്ടറായാൽ, എൻജിനീയർ ആയാൽ എന്നൊക്കെയുള്ള അവൻ്റെ മോഹ സ്വപ്നങ്ങൾ, എൻ്റെ മകനൊരു ഡോക്ടറായാൽ എന്ന നമ്മുടെ ആഗ്രഹത്തിലേറെ ഞാനൊരു ഡോക്ടറായാൽ എന്ന അവൻ്റെ ഒരാഗ്രഹമായി ഇതൊക്കെ മാറിയിട്ട് വേണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവനെ പ്രേരിപ്പിക്കണം. അങ്ങനെ ആക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾ അവരുടേതാക്കി മാറ്റാനുള്ള ബോധവൽക്കരണങ്ങളും ബോധപൂർവമായ ഇടപെടലുമാണ് അവിടെ ആവശ്യം. നമ്മൾ പറയുന്നത് അവൻ്റെ ഒരു ധാർമ്മികവും സ്വഭാവപരവും സാംസ്കാരികവുമായ ഏരിയയാണ്. അവിടെയും എന്ത് ചെയ്യണം, അതൊരു മതം എന്ന നിലക്ക് നിർബന്ധിതമായിട്ടോ ഒരു സാമൂഹികപരമായ ചുറ്റുപാടോ ഉമ്മയുടെ നിർബന്ധമോ എന്നതിലുപരി അവൻ്റെ ഒരു താല്പര്യ വിഷയമാക്കി തീർക്കാൻ അവൻ്റെ മനസ്സിലേക്ക് ശരിയായ ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാവുക എന്നതാണ് ആ ഒരു വശം. രണ്ടായിരുന്നാലും കുട്ടിയുടെ താല്പര്യമാക്കി മാറ്റിയെടുക്കുന്നിടത്താണ് ഏതൊരു കാര്യവും കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരാതെ, ടെൻഷൻ ആവാതെ, നമ്മളോടൊരു പ്രതികാര ബുദ്ധി ഉണ്ടാവാതെ, അവൻ്റെ ഒരു വാശിയിലേക്കും അതേപോലെ തന്നെ ഒരു വ്യതിയാനങ്ങളിലേക്കും എത്താതിരിക്കാൻ അവൻ്റെ ഒരു താല്പര്യമാക്കി മാറ്റുന്ന രൂപത്തിലായിരിക്കണം കാര്യങ്ങളെ അവനിലേക്ക് എത്തിക്കേണ്ടത്.
1: നമുക്ക് അഭിപ്രായമുള്ളതുപോലെ മക്കൾക്കും അഭിപ്രായമുണ്ടെന്നും നമുക്ക് സ്വപ്നങ്ങളുള്ളതുപോലെ മക്കൾക്കും സ്വപ്നങ്ങളുണ്ടെന്നും അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതാണ്. ആ അഭിപ്രായങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങളാക്കി മാറ്റുകയും പൂർണ്ണ സമ്മതത്തോടെ അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുക എന്ന ഒരു പദ്ധതിയാണ് നാം ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചുരുക്കി വായിക്കാം. ചില ഏകഛത്രാധിപതികളായ ആളുകളൊക്കെ അവരുടെ സൈനികന്മാരെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടി പല മരുന്നുകളും കുത്തിവെച്ച് ലക്ഷ്യം നേടി, അതോടുകൂടെ ആ സൈനികന്മാർ അവസാനിച്ചതിൻ്റെ കുറേ കഥകളൊക്കെ ഒരുപക്ഷെ പലർക്കും അറിയണ്ടാകും. ഇതുപോലെ ചില ട്രെയിനിങ് സെൻ്ററുകളും ചില കേന്ദ്രങ്ങളൊക്കെ അവരുടെ മാർക്കും അവരുടെ വിജയവും അവരുടെ ഫുൾ എ പ്ലസും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടികളെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയും അവനൊരിക്കലും കയറാൻ കഴിയാത്ത മലകൾ അവനെ ഉന്തിത്തള്ളി കയറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ പരിക്കുകൾ അവൻ്റെ മനസ്സിനുണ്ടാകുന്നു. അത് പലപ്പോഴും ലഹരിയിലേക്കും പ്രണയത്തിലേക്കും ഒളിച്ചോട്ടങ്ങളിലേക്കും ഒക്കെ എത്തുന്നു എന്നത് രക്ഷിതാക്കൾ ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കാണാതായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രണയങ്ങളുടെ എണ്ണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർദ്ധിച്ചു വരുന്ന ലഹരി, ഇതിലൊക്കെ ഇത്തരം ചില തെറ്റായ രക്ഷാകർത്തൃത്വത്തിൻ്റെ കാരണങ്ങളുണ്ട് എന്നത് നമ്മൾ ബോധപൂർവ്വം ഓർക്കേണ്ടതാണ്. ഇവിടെ ഒന്നുകൂടി ഈ വിഷയത്തെ ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ച ഒരുപാട് മേഖലകളിൽ നിന്ന് പോയിന്റിനെ ഒരു ചർച്ച ഈ പോയിന്റിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ എത്തിപ്പെട്ടത് ബോധപൂർവമായ ഇടപെടലുകൾ ആവശ്യമാണ് എന്നിടത്തേക്കാണ്. ആ ബോധപൂർവമായ ഇടപെടൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവേ രക്ഷിതാക്കൾ നടത്തുന്നുണ്ട്. അതൊന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നടത്തുന്നിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരിസ്മോലിയുടെ സൂചിപ്പിച്ചിട്ടുള്ളത് സ്വഭാവ സംസ്കരണ മേഖലകളിൽ, ധാർമ്മിക മേഖലകളിൽ കുട്ടിയുടെ കാര്യത്തിൽ ബോധപൂർവമായി ഇടപെടണം എന്നതാണ്. ഇവിടെ ഈ ബോധപൂർവമായ ഇടപെടൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും എന്നത് ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ്. ഉദാഹരണം നമസ്കാരം. പൊതുവേ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതും നമസ്കരിച്ചിട്ടില്ല എന്നൊരു 15 തവണ ചോദിച്ചതിൻ്റെ ശേഷമായിരിക്കും അവസാനം കുട്ടി വന്നിട്ട് 2.5 നിസ്കരിച്ച് തലകുത്തി മറിഞ്ഞ് പോയിട്ടുണ്ടാകുക. അതിലും ഈ രക്ഷിതാവ് സംതൃപ്തനല്ല, കാരണം ആ നിസ്കാരം കറക്റ്റല്ല എന്നുള്ള ബോധ്യം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കളവ് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളിലൊന്നും ഇടപെട്ടു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ താഴെയുള്ള കുട്ടിയെ ദ്രോഹിക്കുന്നു. ഇതൊക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിരന്തരമുള്ള പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ പോകുന്നതും വരുന്നതും പറയുന്നില്ല, പറഞ്ഞ സമയത്ത് എത്തുന്നില്ല, സ്കൂളിലേക്ക് സമയത്ത് പുറപ്പെടുന്നില്ല. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായി ബോധപൂർവം അത്തരം കാര്യങ്ങളിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? ഒരു ഉദാഹരണം വെച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഉപകാരപ്പെട്ടേക്കാം.
0: ഇപ്പം എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾ നമസ്കരിക്കുന്നത് ഒരു നിർബന്ധിതാവസ്ഥ കൊണ്ടാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, നിസ്കാരം എന്നത് നിർബന്ധമായ കാര്യമാണ്. നിസ്കരിക്കാത്ത ഒരാൾക്ക് സമൂഹത്തിലുള്ളൊരവസ്ഥ എന്തായിരിക്കും, ഞാനൊക്കെ നിസ്കരിക്കാതിരുന്നാലോ എന്നൊക്കെയുള്ള ചില നിർബന്ധിതാവസ്ഥകളാണ് പലരെയും നമസ്കാരത്തിന് പ്രേരിപ്പിക്കുന്നത്. ഒരു കുട്ടിയും അതുപോലെ തന്നെ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബോധം നമ്മുടെ കുട്ടിക്ക് സമയോചിതമായി നൽകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നിസ്കാരമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു റിലാക്സേഷൻ, ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പള്ളികളിൽ കാണാറുണ്ട് ചില കുട്ടികളൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ, സാധാരണ ഇതിൽ കുട്ടി എഴുന്നേറ്റ് ഓടല്ലേ ചെയ്യുക, ചില കുട്ടികളൊക്കെ ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും കുട്ടി. അവൻ പള്ളിയിലിരുന്ന് നമസ്കാരം കഴിഞ്ഞ് ആ സുന്നത്തൊക്കെ കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഒരു മുതിർന്ന ഒരു ആള് പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാധാരണ ഇതൊരു ഒരു കടമ നിർവഹണത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ആ കുട്ടി എന്താ ചെയ്യേണ്ടത്, ഓന് ഉടനെ എഴുന്നേറ്റ് ഓടുക വേണ്ടത്. വീട്ടിൽ നിന്നാണെങ്കിൽ ഈ കാട്ടിക്കൂട്ടലുകളല്ലേ ചെയ്യണത്. അപ്പോൾ അവനിലൊരു ബോധമുണ്ട്, എന്ത് ഇത് ഞാൻ എൻ്റെ ഒരു പടച്ചവന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് സിൻസിയറായിട്ട് ചെയ്താൽ അതുകൊണ്ട് എനിക്കൊരു ഉപകാരങ്ങളുണ്ടാകും, ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി എൻ്റെ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി എൻ്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു എനിക്കത് തരും, അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ എനിക്ക് നമസ്കാരങ്ങളെ കൊണ്ട് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവനെ ബോധ്യപ്പെടുത്തണം. അത് എല്ലാവർക്കും വേണ്ടിയുള്ള തന്നെയാണ്. നിസ്കരിക്കുന്നവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ളത് തന്നെയാണ്. നമസ്കാരം എന്നുള്ളത് നമുക്കൊരു ആത്മനിർവൃതി പകരുന്ന ഒന്നാണ്, നമസ്കാരം നമ്മുടെ പാപങ്ങളെ പുറത്തു തരുന്ന ഒന്നാണ്, നമസ്കാരം നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യും, ശക്തി പകരുന്ന ഒന്നാണ്, നമസ്കാരത്തിലൂടെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹുവോട് ചോദിച്ചാൽ അത് ലഭിക്കാൻ കാരണമാകും, നമസ്കാരം ആത്മ മനസ്സിന് സ്ഥൈര്യം നൽകുന്ന ഒന്നാണ്, പല ഘടകങ്ങളുണ്ട്. അതൊക്കെ കുട്ടികളുടെ ഭാഷയിൽ എന്ത് ചെയ്യണം, ഒന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ ആ കുട്ടി അത് താല്പര്യപൂർവ്വം ചെയ്യും. അങ്ങനത്തെ ധാരാളം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ അവർ പഠിക്കുന്ന പ്രാർത്ഥനകളാകട്ടെ ദിക്റുകളാകട്ടെ, ആ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കഴിയുമ്പോൾ അവർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ഗുണങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പറ്റും. ഇന്ന് നിങ്ങൾ നോക്കുന്ന പഠന വിഷയമാവട്ടെ, പഠന വിഷയമാവട്ടെ, അപ്പോൾ ഒരു പഠന വിഷയമാണെങ്കിലും അവൻ എന്തിനു പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവന് ഇംഗ്ലീഷ് വായിക്കുന്നു ഇല്ലെങ്കിൽ മാത്സ് വായിക്കുന്നു, ഇതെന്തിനാണ്? എന്തിനാണ് ഇപ്പോൾ ഈ ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ച് തുടങ്ങണത് എന്തിനാണ്? അവന് ഭാവിയിൽ അവൻ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകുമ്പോൾ ഡോക്ടറാകുമ്പോൾ, അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഭാഷ വേണം. അതിനാണ് ഭാഷ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവൻ്റെ ഭാവിയിലെ ചില രംഗങ്ങൾ വരുമ്പോൾ അവൻ ആവശ്യമാണ് ഇതെന്നുള്ള ബോധ്യം അവനിലുണ്ടാകുമ്പോൾ അവനത് താല്പര്യപൂർവ്വം പഠിക്കും. അവൻ ഇംഗ്ലീഷ് പഠിച്ചാൽ പോലെ കാണും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അതിനെന്താ വഴി എന്ന് അവൻ ഇങ്ങോട്ട് ചോദിക്കും. അവന് കേവലം ഒരു അധ്യാപകന് കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷ് കൊണ്ട് അവൻ സംതൃപ്തനല്ല, മാത്സ് കൊണ്ട് അവൻ സംതൃപ്തനല്ല. എനിക്കെന്ത് ചെയ്യണം? നല്ലൊരു ശാസ്ത്രജ്ഞനാകണം, ഗവേഷകനാകണം, എനിക്ക് ഫിസിക്സിലൊന്ന് നന്നായിട്ട് എനിക്കൊന്ന് പഠിക്കണം, ഇപ്പം ക്ലാസ്സൊന്നും അത്ര പോരാ, എനിക്കതിനൊരു സഹായം എന്താ ചെയ്യാൻ പറ്റുക? അതൊക്കെ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതിലേറെ അവൻ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടാൻ തുടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ എന്തിന് പഠിക്കുന്നു, എന്തിന് ഞാൻ ഭാഷ പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ഞാൻ മാത്സ് പഠിക്കുന്നു, എന്തിന് ഞാൻ സ്കൂളിൽ പോകുന്നു എന്നതിനൊന്നും ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ പരിചയസമ്പന്നനായ കുട്ടികൾക്കൊക്കെ കോച്ചിങ് കൊടുക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അയാൾ പണ്ടത് ഒരു 10 കൊല്ലം കൊണ്ട് നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന കാര്യം ഒരാവശ്യബോധത്തോടുകൂടി അവന് നൽകുകയാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം കൊണ്ട് പറ്റുമെന്നാണ്. അതായത് ഒരു 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഒരാൾക്ക് വേണ്ട ലാംഗ്വേജ് സ്കില്ല് അല്ലെങ്കിൽ മറ്റ് സയൻസിലുള്ള ബോധം ഇതൊക്കെ എന്താ വെച്ചാൽ ആവശ്യബോധത്തോടെ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ അവൻ 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ ഈ 10 കൊല്ലത്തെ വിജ്ഞാനങ്ങൾ അവന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതുവരെയും ഇംഗ്ലീഷ് എന്തിന് പഠിക്കുന്നു എന്നറിയാതെ അവൻ പഠിച്ചു, മാത്സ് എന്തിന് പഠിക്കുന്നു എന്നറിയാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ദീനി കാര്യങ്ങളാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും ഇത് എൻ്റെ ഭാവിയിലെ എൻ്റെ ചില പിന്നെ പുരോഗതികൾക്ക് വേണ്ടിയാണ്, ചില കാര്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ചില സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയാണ് എന്ന ഒരു ബോധത്തിലേക്ക് ഒരു കുട്ടി എത്തി അവൻ താല്പര്യത്തോടെ ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ഒന്നുകൂടെ മനസ്സിലാകാൻ ഒരു തലം കൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മളൊക്കെ മുതിർന്ന ആളുകളാണല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? കച്ചവടം എത്ര പ്രയാസകരം, പക്ഷെ നമ്മൾ താല്പര്യപൂർവ്വം രാവിലെ എഴുന്നേറ്റ് പോകണില്ലേ? നമ്മുടെ ജോലിക്ക് നമ്മൾ പോകുന്നില്ലേ? രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടുന്നില്ലേ? നമ്മുടെ ഒരു ഉമ്മ എത്ര താല്പര്യത്തോടു കൂടെയാണ് ഒരു ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിലേക്ക് എത്തുന്നത്? എന്നാൽ ഒരു 16 വയസ്സായ പെൺകുട്ടി അപ്പുറത്ത് മൊബൈലിൽ കളിച്ചിരിക്കാൻ അവൾക്ക് എന്താ അടുക്കളയിലേക്ക് വരാൻ തോന്നാത്തത്? ഞാൻ പറഞ്ഞ എന്തൊരു കാര്യത്തിലും നമ്മൾ തൽപരരായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്, ചില ആസ്വാദനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കും വേണം, അവരുടെ ആരാധനയിൽ വേണം, അവരുടെ എല്ലാ കാര്യങ്ങളിലും വേണം. ഇന്ന് പ്രായപൂർത്തിയായ നാം ഒരാവശ്യബോധത്തോടുകൂടെയും അതേപോലെ തന്നെ താല്പര്യത്തോടെയും സന്തോഷത്തോടെയും കാര്യങ്ങൾ ഇടപെടുന്നുവെങ്കിൽ, അതെത്ര പ്രയാസകരമായ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, പ്രായത്തിനനുസരിച്ച ഒരാഗ്രഹവും സ്വപ്നവും ആവശ്യബോധവും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമ്പോൾ തന്നെയാണ് കുട്ടികളും താല്പര്യപൂർവ്വം അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് മനസ്സിലാവുന്നത്.
1: നടക്കേണ്ട, ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ഓരോ കാര്യങ്ങളും അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നിടത്ത് വളരെ കൃത്യമായ ശ്രദ്ധ വേണം എന്ന ഒരു ബോധ്യമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ലക്ഷ്യബോധങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം എന്നത് തന്നെയാണ്. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ സ്പൂണിൽ കുട്ടിയുടെ വായിലേക്ക് ഭക്ഷണം കോരിക്കൊടുക്കുന്നു. പിന്നീട് കുറച്ചും കൂടി എത്തുമ്പോൾ നന്നായി അത് ചതച്ച അമർത്തി കയ്യിലുകൊണ്ട് കോരിക്കൊടുക്കുന്നു. പിന്നീട് ചിലപ്പോഴൊക്കെ അത് കാലിൽ കിടത്തി കൊടുക്കുന്നു, പിന്നീട് മുറ്റത്തുകൂടെ നടത്തി കൊടുക്കുന്നു. ഇതൊക്കെ ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ ആരുസ്മോലി പറഞ്ഞതിൻ്റെ ഒരു പൾസും അത് തന്നെയാണ്. ഈ പോയിൻ്റ് കുട്ടിക്ക്, നമസ്കാരത്തെക്കുറിച്ചുള്ള പോയിൻ്റ് കുട്ടിക്ക് കിട്ടാൻ എന്നിങ്ങനെ ഒരു 8 അടി ദൂരെ നിന്ന് ഉള്ള ആക്രോശത്തിന് പകരം പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും അവന് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നതിന് പകരം ഒന്നുകൂടി ക്രമീകരിച്ച് ഉപ്പയും ഉമ്മയും ഒക്കെ വളരെ സ്നേഹപൂർവ്വം ഉള്ള സംഭാഷണങ്ങളിലൂടെ ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പരിഹാരം എന്ന തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടി ചർച്ച ചെയ്യാനുള്ള സമയമായിരിക്കും ഒരുപക്ഷെ ഈ എപ്പിസോഡിൽ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടാവുക. അത് മറ്റൊന്നല്ല, ഈ കുട്ടികളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നിടത്ത് പലപ്പോഴും വീടകങ്ങളിൽ അവരെ വിമർശിച്ചുകൊണ്ട് മാത്രം തിരുത്തുക എന്നൊരു സിസ്റ്റമാണ് മിക്കവാറും എല്ലാ വീടുകളിലുള്ളത്. എന്നാൽ പ്രോത്സാഹനമാണ് അതിൻ്റെ വഴി എന്നത് വ്യക്തവുമാണ്. ഈ പ്രോത്സാഹനം ഏതുവരെ ആകാം? ഇപ്പം ചില വീടുകളിലൊക്കെ ചെറിയ കുട്ടികളെ നിയന്ത്രിക്കുന്നിടത്ത് സ്റ്റാർ ബോർഡുണ്ട്. കുട്ടി നല്ലൊരു കാര്യം ചെയ്ത് ഒരു സ്റ്റാർ അവിടെ ഇടും. ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാമോ? പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കാമോ? അല്ലെങ്കിൽ പ്രോത്സാഹനം ഏത് അർത്ഥത്തിൽ വരെ ആകാം എന്നത് കൂടി നമുക്ക് ക്ലിയർ ചെയ്യണമെന്ന് തോന്നുന്നു.
0: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മളെന്ന് വെച്ചാൽ സ്വാഭാവികമായും വീട്ടിൽ നടക്കണമൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ വെക്കേഷൻ്റെ ഒക്കെ എടുത്തു നോക്കിയാൽ എന്താ വെച്ചാൽ കുട്ടി എന്ത് ചെയ്താലും അത് പാടില്ലെന്നാ പറയാം. ഇപ്പോൾ ഭയങ്കര ചൂടാവണോണ്ട് പുറത്തിറങ്ങിയാൽ ഏതൊരു മനുഷ്യനാകും പുറത്തിറങ്ങണ്ട, എന്ത് ചെയ്യും, ഭയങ്കര ചൂടാണ് എന്ന് പറയും. നമ്മൾ എന്തിലും നോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യണത്. എന്നാൽ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ഒരു മറുവശം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, പ്രോത്സാഹനത്തിലൂടെ പറ്റും. എല്ലാ കാര്യങ്ങളും പ്രോത്സാഹനത്തിലൂടെ പറ്റും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ കുട്ടിക്ക് പുറത്തിറങ്ങാനൊരു ടൈം, നമ്മൾ എന്ത് ചെയ്യാം, ഒരു കളിക്കാനൊരു ടൈം, രാവിലത്തെ സമയത്ത്, പിന്നെ വല്ലാതെ സൂര്യൻ വരുന്നതിന് മുമ്പ് വൈകുന്നേരം സമയം. അപ്പോൾ അവൻ്റെ കളിയെ നമ്മൾ ഇടപെട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കളിയിൽ ഇടപെടാൻ പറ്റും. ഇന്ന സമയത്തെ കളിക്കാവൂ, ഇത്രേ കളിക്കാവൂ എന്നൊക്കെ നമുക്ക് അഭിപ്രായം പറയണമെങ്കിൽ എന്ത് വേണം, ആ കളിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ആ കളിയിൽ ഇറങ്ങി നിന്ന് പ്രോത്സാഹിപ്പിക്കണം. കളിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, ആവും അവരാട്ടെ എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, പിന്നെ കളിയിൽ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കളിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ എന്താ വെച്ചാൽ കളിക്കുമ്പോൾ വരുന്ന ചില ഡാമേജുകൾ ജീവിതകാലം മുഴുവൻ ഡാമേജാണ്. ഒരുത്തിനൊന്ന് കാല് തട്ടി വീണാൽ ഒരു പക്ഷേ അതിൻ്റെ പരിക്കുകൾ നമുക്ക് അനുഭവങ്ങളുള്ള സംഭവമാണ്. അപ്പോൾ അവിടെയൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സമയത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആ കളിയിൽ ഇൻവോൾവ് ചെയ്യുന്ന രക്ഷിതാവിനെ അതിലിടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പ്രോത്സാഹനങ്ങൾ വേണം. അപ്പോൾ നമ്മളൊരു ദിവസം അവൻ്റെ കളി കണ്ടു, എല്ലാവരും കളിക്കുമ്പോൾ നമ്മൾ പരസ്യമായിട്ടല്ലേ നമ്മൾ കണ്ടു, കണ്ടപ്പോൾ അവൻ കളിച്ചതും ആ കളിയിലെ ചില രംഗങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അതിന് വലിയൊരു പ്രോത്സാഹനമായി മാറും. അപ്പോൾ നമ്മൾ എന്തിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ, ഇപ്പോൾ അവൻ്റെ സ്കൂളിലെ അധ്യാപകന്മാരുടെ അവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ച് അവർ നല്ല പിന്നെ ഫീഡ്ബാക്കുകൾ കിട്ടും. ആ ഫീഡ്ബാക്ക് നമ്മൾ വെറുതെ പ്രോത്സാഹിപ്പിക്കില്ല. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഇന്ന ടീച്ചർ ഇന്ന് നിങ്ങളെ പറഞ്ഞു, ഞാൻ മാത്സിൻ്റെ പേപ്പർ കൊടുത്തപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി, ഇത് ഫുൾ മാർക്കാണ്, ഒരു മാർക്കിന് കയ്യിൽ കുറക്കാനില്ല എന്ന് ആ ടീച്ചർ സ്റ്റാഫ് റൂമിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, കുട്ടിക്ക് കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ അത് പറയും. അപ്പോൾ പഠന രംഗത്ത് നമ്മൾ അവനെ നിരീക്ഷിക്കുകയും അവൻ്റെ പഠന ലോകത്തേക്ക് കടന്നു ചെല്ലുകയും അതറിഞ്ഞുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രോത്സാഹനങ്ങൾ എന്തായാലും അവൻ സ്വീകരിക്കും, അത് സത്യസന്ധമാണെന്ന് മനസ്സിലാവും, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, അവൻ നിൽക്കും. അത് ഏത് വിഷയമാണെങ്കിലും, വീട്ടിലുള്ള അവൻ്റെ ഉറക്കമാണെങ്കിലും അവൻ്റെ ഭക്ഷണക്രമമാണെങ്കിലും അവൻ്റെ വൃത്തിയാണെങ്കിലും എന്തിലാണെങ്കിലും എന്താണ് അവന് ഉൾക്കൊണ്ട ചില കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, നമ്മൾ അവനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ പ്രോത്സാഹനം എന്തായാലും ഏറ്റവും വലിയ ഒരു സംഗതിയിലേക്ക് എത്തും. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ വീട്ടിലും ഓരോ മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ സ്റ്റാർ ഇടുക എന്നുള്ള സംഗതി. അതാണ് ഓരോ സംഗതികൾ വരുമ്പോൾ അവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. എന്ത് ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ അഞ്ച് നിസ്കാരം പൂർണ്ണമായി നിസ്കരിച്ചാൽ ഒരു സ്റ്റാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്റ്റാറിന് വേണ്ടിയാണ് ഒരു കുട്ടി ആദ്യം നിസ്കരിക്കുക. പക്ഷേ സ്വാഭാവികമായും അത് ആ പ്രോത്സാഹനങ്ങൾ എന്ത് ചെയ്യുക, ദീനിയായ ഒരു താല്പര്യത്തെ മാറിപ്പോവാത്ത രൂപത്തിൽ പ്രോത്സാഹനങ്ങളാകുന്നതിന് ഒരു വിരോധവുമില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ചില സമ്മാനങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ തമാശയായിട്ട് പറയാം, നമ്മൾ ജൂൺ മാസത്തിൽ നിനക്ക് 4 ജോഡി നിനക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ എടുത്തുതരും എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മളെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവനിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ ഒരവസരം കൊടുക്കുമെന്ന് പറയുമ്പോൾ അതവൻ്റെ ഒരു സ്വപ്നമാണ്. സാധാരണ കിട്ടുന്ന 2 ജോഡിയാണെങ്കിൽ 3 ജോഡി അവൻ ഇഷ്ടമുള്ള പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ കിട്ടും. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ചെയ്യേണ്ടത്, വെക്കേഷൻ ഒരു ഹിഫിൾ ഒരു 2.5 ജൂസ് എന്ത് ചെയ്യുക, ഈ ഏപ്രിൽ മെയ് മാസം കൊണ്ട് നീ എന്ത് ചെയ്യുക, ഹിഫിളാക്കുക. അതിന് പറ്റുന്ന ഒരു MP3 ഒക്കെ വാങ്ങിക്കൊടുത്ത് അതിന് അവന് കേൾക്കേണ്ട സുഹൃത്തുക്കളൊക്കെ അതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാൽ അവൻ ഈ വെക്കേഷൻ സമയം മുഴുവനും ഹിഫിള് താല്പര്യപ്പെട്ട് നിൽക്കും, ആ സമ്മാന സ്വപ്നം കണ്ട് ജീവിക്കും, അതിനുള്ള അവസരങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രോത്സാഹനങ്ങൾ നൽകുന്നതോടൊപ്പം അവരെ എൻഗേജ്ഡ് ആക്കാനും കൂടെ നമുക്ക് കഴിയുമെങ്കിൽ അതൊക്കെ നല്ല ഇടപെടലുകളാണ്. ഒരു പക്ഷേ വാപ്പയും ഉമ്മയൊക്കെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്ലാൻ ചെയ്താൽ, സാധാരണ അധ്യാപകന്മാരൊക്കെ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കുന്ന പോലെ ഈ വെക്കേഷൻ പ്ലാന് നമ്മുടെ വീട്ടിലൊരു ചെറിയ കുടുംബയോഗം മുതിർന്ന ആളുകളും ഒക്കെ പാടെ കൂടി ചേർന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും ഒരു പ്രായോഗികമായും ബോധപൂർവമായും ഇടപെടുമ്പോൾ തീർച്ചയായും വലിയ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും. ചില കുട്ടികളൊക്കെ ചില ഉന്നത ലക്ഷ്യങ്ങളിലെത്തിയപ്പോൾ ചില സിവിൽ സർവീസ് പരീക്ഷകളിലൊക്കെ വിജയം നേടിയ ചില കുട്ടികളുടെയൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ചെറുപ്പം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാരൻസ് അവരെ കൂടെ നിന്ന് അതിലെ പ്രോത്സാഹനങ്ങളുമായി കൂടെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സ്വപ്നങ്ങൾ വെറുതെ ഉണ്ടായതല്ല, അതൊക്കെ ആ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നതിലും പാരൻസ് പങ്കുണ്ട്, അത് സാക്ഷാത്കരിക്കുന്നതിലും പാരൻസിന് പങ്കുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ആവശ്യമായ പത്രങ്ങളും അവന് വായിക്കാനുള്ള പീരിയഡിക്കൽസും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവൻ്റെ കൂടെ നിന്ന് വായിപ്പിച്ച് അതിൽ ചോദ്യങ്ങൾ ചോദിച്ച് കൂടെ നിന്ന് രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാന ഘട്ടം തന്നെയാണ്. നമ്മൾ എന്തിലേക്ക് എത്തണമെന്ന് നമ്മുടെ കുട്ടിയെ കൂടി ബോധ്യപ്പെടുത്തി കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ അവൻ എത്തിയിരിക്കും. അവനൊരു പണ്ഡിതനാവണമെന്ന ലക്ഷ്യമെങ്കിൽ അവനൊരു പണ്ഡിതനായിരിക്കും. അവനൊരു സിവിൽ സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് ആയിരിക്കും. ഒരു നല്ല പിതാവാകണമെങ്കിൽ അവനായിരിക്കും. ഒരു എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ബോധപൂർവമായി പ്ലാനുകൾ ഉണ്ടാക്കി കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തൗഫീഖും ഉണ്ടെങ്കിൽ എന്നാണ് മനസ്സിലാവുന്നത്.
1: തീർച്ചയായും ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട ആ ഒരു കുടുംബയോഗം, ഭർത്താവും ഭാര്യയും മുതിർന്ന അംഗങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്ന് നടത്തുന്ന ആ യോഗത്തിലേക്ക് സ്നേഹക്കോടൊരു മൊഡ്യൂൾ പറയുന്നു. ഒന്ന്, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബന ഹബ്ലന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയടക്കമുള്ള പ്രാർത്ഥനകളുണ്ടാവുക. രണ്ട്, ആ കുട്ടിയുടെ താല്പര്യമുള്ള മേഖലകൾ ഏതാണ് എന്ന് ലിസ്റ്റ് ചെയ്യുകയും അതിൽ അനുവദിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അവധിക്കാലമാകുമ്പോൾ നേരെ പട്ടകെട്ടി ഉമ്മയൊപ്പിയും എല്ലാം കൂടി മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ചെറിയ കുടിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു 10 ദിവസമൊക്കെ ആയിരിക്കും അവരതിലുണ്ടാവുക. പക്ഷേ ആ 10 ദിവസം അവരതിൽ മണ്ണ് കഴിച്ച് അവിടെ അടുപ്പുണ്ടാക്കി അപ്പുറത്ത് കടയുണ്ടാക്കി ഇങ്ങനെ അതിൽ എൻഗേജ്ഡ് ആവുകയാണ്, അവരുടെ ഒരു ടേസ്റ്റുള്ള മേഖലയിലേക്ക് പോവുകയാണ്. രണ്ട്, ഇപ്പോൾ അവധിക്കാല പ്രവർത്തനങ്ങൾ എന്ന നിലക്ക് അധ്യാപകർ നിർദ്ദേശിച്ച കുറേ പ്രവർത്തനങ്ങളുണ്ടാകും, അത് കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. 3, ഇപ്പോൾ ചിത്രം വര പോലെ അതുപോലെ ഉള്ള ചില വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പോലെ ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ, തെർമോക്കോൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ, ഇതൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ, കുട്ടിയൊരു ചിത്രം വരച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അത് കൊണ്ടുപോയി ഇടുക, അതിൻ്റെ ഇസ്ലാമിക മാനങ്ങൾ കുട്ടിക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുത്താകുമ്പോൾ അത് വീഴ്ചകളാകാതെ തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്നുകൂടി ചേർത്ത് വെക്കുന്നു. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായ ചർച്ചകളിലേക്ക് പോകാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ അഷ്റഫ് ഏകരൂൽ ആണ് നമ്മുടെ കൂടെ ചേർന്നത്. കൗമാരം, കയറ്റവും ഇറക്കവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ അവതരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പീസ് റേഡിയോ അതിൻ്റെ സുന്ദരമായ വൈബ്സിലെ എപ്പിസോഡുകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ വൈബ്സിലെ ഏറ്റവും അവസാനത്തെ സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. നിർമ്മിത ഹദീസും ഇബ്നു ജൗസിയുടെ വാക്യവും എന്ന വിഷയത്തിലുള്ള അൽ ഉസൂൽ കാതൂർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് മഹാനായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ആ വാചകത്തെ ഹദീസിനെ നിരാകരിക്കുന്നവരും ബുദ്ധിയെ അവലംബിച്ച് ഹദീസുകൾ നിരൂപിക്കുന്നവരും സ്വന്തം ദേഹേച്ഛകൾക്കനുസരിച്ച് ഹദീസുകളെ തള്ളിക്കളയുന്നവരും വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ആ വാക്യം ഇതാണ്. അദ്ദേഹം പറയുന്നു, മാ അഹ്സന ഖൗലൽ ഖായിൽ, ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ വാക്ക് എത്ര നല്ല വാക്കാണ്. എന്താണ് അയാൾ പറയുന്നത്? ഇദാ റഅയ്തൽ ഹദീസ യുബായിനുൽ മഅഖൂൽ ഔ യുഖാലിഫുൽ മൻഖൂൽ ഔ യുനാഖിദുൽ ഉസൂൽ ഫഅലം അന്നഹു മൗളൂ. എത്ര നല്ല വാക്കാണ് അയാൾ പറയുന്നത്. എന്താണ് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഇദാ റഅയ്തൽ ഹദീസ യുബായിനുൽ മഅഖൂൽ, മഅഖൂലായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ഹദീസ് എതിരാകുന്നു എന്ന് നീ കണ്ടാൽ, ഔ യുഖാലിഫുൽ മൻഖൂൽ, അതല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റു പ്രമാണങ്ങൾക്ക് അത് എതിരാകുന്നു എന്ന് നീ കണ്ടുകഴിഞ്ഞാൽ, ഔ യുനാഖിദുൽ ഉസൂല, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന അസുലുകളുണ്ട്, ആ അസുലുകൾക്ക് എതിരാകുന്നു എന്ന് നീ കണ്ടുകഴിഞ്ഞാൽ, ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു മൗളോ, അത് പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ്, മൗളുവായ ഹദീസാണ് എന്ന് ഇമാം ഇബ്നുൽ ജൗസി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം സുയൂത്തി അദ്ദേഹത്തിന് തദ്രീബുറാവിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. മറ്റു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ, ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. ഈ ഒരു വാചകത്തെ വളരെ ശരിയായിട്ടുള്ള, 100% സത്യസന്ധമായിട്ടുള്ള ഒരു വാചകത്തെ പൂർണ്ണമായും അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി ഉപയോഗിച്ച് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും ഇച്ഛകൾക്കും തങ്ങളുടെ ചില ഹവകൾക്കും അനുയോജ്യമല്ലാത്ത ചില ഹദീസുകളെ തള്ളാനുള്ള മറയായി ഈ ഇബ്നുൽ ജൗസിയുടെ വാചകത്തെ പല ആളുകളും സ്വീകരിക്കാറുണ്ട്. എവിടെയാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ, അതിൻ്റെ അലാമാത്തുകൾ, അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാകുമ്പോൾ അത് മിക്കവാറും മനുഷ്യൻ്റെ ബുദ്ധിക്ക് എതിരായിരിക്കും. കാരണം ഒരു മനുഷ്യൻ്റെ കരങ്ങളാണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും കുബുദ്ധിയായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രവാചകൻ പറയാത്തൊരു കാര്യം, ആ പ്രവാചകൻ പറയാത്തൊരു കാര്യം ആരെങ്കിലും എവിടെ നിന്നെങ്കിലും റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കി പറയുമ്പോഴേക്കും അതങ്ങ് സ്വീകരിക്കേണ്ടവരല്ലോ മുസ്ലിമീങ്ങൾ. അങ്ങനെ പ്രവാചകൻ്റെ ഹദീസുകൾക്ക് നിരക്കാത്ത പല സംഭവങ്ങളും ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഒരാൾ കണ്ദാൽ അതവൻ മനസ്സിലാക്കണം അത് മൗളു ആണെന്ന്. ഇവിടെ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മൗളു ആയ ഹദീസുകൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ വാചകം പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരിയോ സ്വഹീഹു മുസ്ലിമോ അതിന് ശർഹ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ വിശദീകരണങ്ങൾ പറയുമ്പോഴോ അല്ല ഇമാമിങ്ങൾ ഈ വാചകം പറഞ്ഞിട്ടുള്ളത്. അഥവാ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മൗളുആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിട്ടില്ലാത്ത ഒരു ഹദീസിലും, ഒറ്റ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹുൽ അഖ്ലാണ് എന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള എല്ലാം അത് വഹിയാണ്, അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതുമാണ്. ഇന്ന് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും വന്നിട്ടുള്ള പല ഹദീസുകളെയും നിരൂപിക്കുവാനും നിഷേധിക്കുവാനും തള്ളിക്കളയാനും വേണ്ടി ചില ആളുകൾ ഇബ്നു ജൗസിയുടെ ഈ ഒരു ഉദ്ധരണിയെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഇദാ റഅയ്ത അൽ ഹദീസ യുബായുൻ മഅഖൂൽ, മഅഖൂലിനെതിരാകണം. ആരാണ് ഇവിടെ അഖൽ തീരുമാനിക്കേണ്ടത്? മഅഖൂലിൻ്റെ ഖദർ എത്രയാണ്? എത്ര ആളുകളുണ്ടായാലാണ് മഅഖൂലാവുക? അപ്പോൾ അതൊന്നും നിബന്ധന വെക്കുവാനോ നിഷേധിക്കുവാനോ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഈ ദുർബലമായിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിലേക്ക് പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് വലിയ അപരാധമാണ്, വലിയ കുറ്റകരമായ അനാസ്ഥയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇങ്ങനെ പറഞ്ഞ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് വിമർശകന്മാർ ഉന്നയിക്കുന്നത് പോലെയുള്ള സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ വിമർശിക്കുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുകൾ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാപണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ മൗളുആയ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ ഉദാഹരണമായി എന്ന് പറഞ്ഞ് സ്വഹീഹുൽ ബുഖാരിയിലെ ഒറ്റ ഹദീസും കൊടുക്കുന്നില്ല, സ്വഹീഹു മുസ്ലിമിലെ ഹദീസുകളും അദ്ദേഹത്തിൻ്റെ അൽമൗളുആത്തിൽ അദ്ദേഹം കൊണ്ടുവരത്തില്ല. അപ്പോൾ സ്വഹീഹായ ഹദീസുകൾ കൊടുക്കാതെ ദുർബലങ്ങളായിട്ടുള്ള സരീഹുൽ അഖലിൻ്റെ ബുദ്ധിക്ക് എതിരാവുക എന്ന കാരണമില്ലെങ്കിൽ കൂടിയും ശരീഅത്തിനെതിരാവുക എന്ന കാരണമുണ്ടായിക്കൊണ്ട് തന്നെ ബാത്തിലായി പോകുന്ന, കച്ചവടം ബാത്തിലായി പോകുന്ന ആളുകളുണ്ട്. ഇനി ഇമാം ഇബിൾ ജോസി അടക്കമുള്ള പണ്ഡിതന്മാർ കൃത്യമായിക്കൊണ്ട് അതിന് ഉദാഹരണങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇവർ പറയുന്ന, ഈ ഇബിൾ ജോസിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്ന അസുലുകൾ വച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ അവർ നിരത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഒരു കാര്യം പറയാം. ഒരു മനുഷ്യന് കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് ബുദ്ധിപരമല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ പറഞ്ഞതായിക്കൊണ്ട് ഹദീസ് കൊടുക്കൺ, ഇന്നല്ലാഹ ഖലഖൽ ഫറസ ഫഅജ്റാഹ ഫഅരഖത ഫഖലഖ നഫ്സഹു മിൻഹ. ബുദ്ധിക്കെതിരാണ് എന്നു പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഹദീസുകൾ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഉദാഹരണമാണ് ഈ പറയുന്നത്. എന്താണ് ഹദീസിൽ പറഞ്ഞത്? കുതിരയെ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് ആ കുതിരയെ ഓടാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ അതിൽ ആ കുതിര വിയർത്തു. അപ്പോൾ ആ കുതിരയുടെ ആത്മാവിനെ, നഫ്സിനെ ആ ഒരു വിയർപ്പിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത്. കുതിരയുടെ വിയർപ്പിൽ നിന്ന് കുതിരയുടെ ആത്മാവിനുണ്ടാക്കി. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒന്നതിൻ്റെ സനദ് ദുർബലമാണ്. അതിൽ മുഹമ്മദ് ബിൻ ശുജാ എന്നു പറയുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തി ദുർബലമായ റാവിയാണ്. അദ്ദേഹമാണ് ഈ ഹദീസ് എന്ന് പറയപ്പെടുന്ന വാക്യമുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് കൊടുത്തിട്ടുള്ള ഒരു പണ്ഡിതനും മനുഷ്യൻ്റെ പ്രാഥമികമായ ബുദ്ധിക്കെതിരാണ്, വിശുദ്ധ ഖുറാനെതിരാണ് എന്നൊക്കെയുള്ള വിമർശന രൂപേണ അല്ലെങ്കിൽ കൂടി ഉന്നയിക്കുന്ന ആളുകൾ, അവർ തെളിവായി ഉദ്ധരിക്കുന്ന ഇബിൻ ജോസി അടക്കമുള്ള ആളുകൾ പോലും, ഈ ഉദ്ധരണി പറഞ്ഞിട്ടുള്ള ഇബിൻ ജോസി അടക്കമുള്ള ആളുകൾ പോലും സഹീഹുൽ ബുഖാരിയിൽ ഇന്ന ഇന്ന ഹദീസുകളൊക്കെ ഈ വാക്കിൻ്റെ പരിധിയിൽ പെടുന്നതാണ്, സഹീഹ് മുസ്ലിമിലെ ഇന്ന ഇന്ന ഹദീസുകളൊക്കെ ഈ വാക്യത്തിൻ്റെ പരിധിയിൽ പെടുന്നവരാണ് എന്ന ഒരു വാചകം എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിച്ച് ബഹുമാനിച്ച് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള പുതിയ പുതിയ ട്രെൻഡുകൾ, പ്രവണതകൾ നമ്മുടെ നാടുകളിലേക്ക്, ഹദീസ് നിഷേധത്തെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഒരു രീതിയിലേക്ക് നമ്മുടെ നാടുകൾ വളരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോട് ഇതുവരെ ക്ലാസ് എടുത്തത്. വിഷയം നിർമ്മിത ഹദീസും ഇബിൻ ജൗസിയുടെ വാക്യവും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് വളരെ ഹൃദ്യമായ അവതരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിൽ ഒരുപാട് ആളുകൾ മെസ്സേജുമായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ മോർണിംഗ് വൈബ്സിന് തൽക്കാലം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. വീണ്ടും ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും.

0: അവരുടേത് ആദ്യ വിവാഹമാണ്. പക്ഷെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ ഭർത്താവിൽ അവർക്കൊരു 4 വയസ്സായ ഒരു പെൺകുട്ടി അതിലുണ്ട്, ആദ്യ ഭാര്യയിൽ. വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പതിയെ ആ പെൺകുട്ടി, ആദ്യ ഭാര്യയിലുള്ള പെൺകുട്ടി പതിയെ വളർന്നു വലുതാവുന്നു. അവരുടെ മുഖഛായ പലരും പറഞ്ഞു ആദ്യ ഭാര്യയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുടേത് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യ ഭാര്യയെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ ഭർത്താവിനെ. അത് കാണുമ്പോൾ ഇടയ്ക്ക് ഭർത്താവ് മോളെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സംസാരിക്കും. പക്ഷെ പതിയെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. അവരിങ്ങനെ വെറുപ്പ് തോന്നാൻ തുടങ്ങി കുട്ടിയോട്. അപ്പം ആ വെറുപ്പ് പതിയെ കാലം കഴിയുന്തോറും ആ വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേ വന്നു. അതിനിടക്കാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായി, അപ്പോൾ മോനാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് വഴി ആ വെറുപ്പൊക്കെ ആ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ആ മോളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആ ഉള്ളിലുള്ള എന്തിനൊന്നില്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തൻ്റെ കുഞ്ഞിനോടുള്ള കൂടുതലുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ വെറുപ്പും അവഗണനയൊക്കെ മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പിതാവ് ഒറ്റക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഈ കുട്ടി ഒറ്റയായി. കുട്ടിക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുട്ടി ഈ അവഗണനയും വെറുപ്പുമൊക്കെ സഹിച്ച് കുട്ടി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം ഈ മോനും അതുപോലെ തന്നെ ഈ മോളും തമ്മിൽ എന്തോ ചെറിയ ഒരു കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ചില വഴക്കുകളുണ്ടായി. അപ്പം മോനെന്തോ അങ്ങോട്ട് തിരിച്ച് എന്തോ ഉപദ്രവിച്ചു. അപ്പം തിരിച്ച് മോളും ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പം ആ ഉപദ്രവം പിന്നെ പരാതിയായി വന്നപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആ ദേഷ്യം മുഴുവനും ആ കുട്ടിയോട് വീണ്ടും പ്രകടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു.
1: മൂത്ത കുട്ടിയെ
0: പുറത്താക്കി, പെൺകുട്ടിയെ പുറത്താക്കി വാതിലടച്ചു. കുറേ സമയം കഴിഞ്ഞ് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് രാത്രിയായിരുന്നു, പുറത്ത് കുട്ടിയെ കാണാനില്ല. പിന്നെ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവരവൻ്റെ മകനെ അങ്ങേയറ്റം പരിചരിച്ചും മകനെക്കുറിച്ച് ഓർത്തും മറ്റ് നഷ്ടപ്പെട്ട പോയ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എന്തോ ആവട്ടെ, എവിടെയും പോട്ടെ, അത്രയും സമാധാനം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി, തൻ്റെ മോന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര ജീവിത പരിശ്രമത്തിനിടയിൽ മകൻ വളർന്നു, പഠനമൊക്കെ കഴിഞ്ഞു, വിദേശത്ത് ജോലിയായി. ഇടയ്ക്ക് ഈ സ്ത്രീക്ക് പ്രായമായി. അവർക്ക് ഇടയ്ക്കൊരു തലവേദന, തലകറക്കം വന്ന്, അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചില ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലായി. അപ്പോൾ അവരെ നോക്കാനും പരിചരിക്കാനൊന്നും മോന് വരാൻ സമയമില്ല. മോന് വിദേശത്താണ്, തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. പല ആളുകളും, കുടുംബക്കാരൊക്കെ പലരും വന്നു, ചിലവരൊക്കെ മാറി വന്ന് നിൽക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോൾ അത് താൻ അന്ന് നാട്ടിപ്പുറത്താക്കിയ ആ മോളാണ്,
1: പെൺകുട്ടിയാണ്.
0: അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കൈ അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം മോളോട് ഞാൻ ഒരിക്കലും അന്നത്തെ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം ഉമ്മ അന്ന് എന്നോട് ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല, എന്നെ അവഗണിച്ചതും എൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അന്ന് എന്നെ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. എനിക്ക് എന്നെ പുറത്താക്കുന്നത് വരെയും എനിക്ക് പട്ടിണിയില്ലാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചതിന് ശേഷവും. പിന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയുടെ മറ്റു ബന്ധുക്കളുടെ ഇടകളിലേക്ക് ഞാൻ പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ ജീവിച്ചു വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇന്ന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വളരെയാണ്. ഞാൻ ഈ വിവരം കേട്ടു, നിങ്ങളിവിടെ സുഖമില്ലാതെ കിടക്കാന്ന്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുമില്ല. നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു വന്നതാണ്. എൻ്റെ മോന് വളർന്ന് വലുതാകുമ്പോൾ മോനൊരു വല്യമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ഉമ്മ ഒരുപാട് സമയം കരഞ്ഞ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിലപിച്ചു എന്നതാണ് കഥ. എന്താണ് സുലൈക്ക് പറയാനുള്ളത്?
1: കഥയാണോ അതോ അനുഭവമാണോ എന്നതിലൂടെ കുറേയൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ എന്തായാലും അത് അവർ അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് ട്വിസ്റ്റ് ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞത്, അത് ശരിക്കും ഒരു നടുക്കം, ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകുന്ന രൂപത്തിൽ. കഥയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഭാവനയാണെങ്കിൽ പോലും വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും പലർക്കും അനുഭവപ്പെട്ടതോ അതല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലപ്പോൾ അലതല്ലെന്നുണ്ടാവാം.
0: അല്ല, ഞാൻ അതിൽ അവസാനം ഏറ്റവും അടിവരയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അത് കഥ നമ്മൾ വായിച്ചപ്പോഴും പലപ്പോഴൊക്കെ ഇതുപോലെ പല സമാനമായ പല സംഭവങ്ങളും ലോകത്ത് അല്ലേ പല ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈക്വലായിട്ടുള്ള അല്ല എങ്കിലും, പക്ഷെ അടിവരയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിക്കുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോഴും പുറത്ത് കൊടുക്കുമ്പോഴും അപ്പോഴേക്ക് നമ്മുടെ ലൈഫിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോയത്. ഏത് നമ്മൾ ആരൊക്കെ എന്താ ചെയ്തു അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു വശം.
1: അതെ,
0: അങ്ങനെ
1: റസൂലിന്റെ ഒരു ഉപദേശം തന്നെ നമുക്കത് കാണാൻ പറ്റുമല്ലോ. ക്ഷമയോളം ജയിക്കുന്ന ഒരു ആയുധവുമില്ല എന്നുള്ളത്. കാരണം നമ്മളായിട്ട് ചൂടായിട്ട് ദേഷ്യം പിടിച്ച് വരുന്ന ഒരാളോട് നമ്മൾ ന്യായമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അമ്പെ പരാജയപ്പെടുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന ഏത് ഒരു കാണിയാണെങ്കിലും അവിടെ കൈയടി കൊടുക്കുന്നത് ദേഷ്യം പിടിച്ച് വന്ന ആൾക്കല്ല, അവൻ ആവേശത്തിൽ കയറ്റിവിട്ട ആളുകളുണ്ടാവാം, പക്ഷെ അവർക്കല്ല സപ്പോർട്ടുണ്ടാകുക പിന്നീട്. മറിച്ച് അവനത് ആ കഴിവുണ്ടായിട്ടും ന്യായം അവൻ്റെ ഭാഗത്തുണ്ടായിട്ടും അവൻ ക്ഷമിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ക്ഷമയും വിട്ടുവീഴ്ചയും കുറച്ച് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ വിജയം തന്നെയാണ് എന്നുള്ളത്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 126-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജഅഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹൽ, അതിൻ്റെ അവസാനത്തെ ആയത്തുകളിലേക്ക്, അതിൻ്റെ മനഃപ്പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് 126-ാമത്തെ ഒരായത്താണ് ഇൻഷാല്ലാ നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: وَإِنْ عَاقَبْتُمْ فَعَاقِبُوا.
1: وَإِنْ عَاقَبْتُمْ

0: ولئن صبرتم لهو خير للصابرين.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 126-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 34 തസ്തികകളിൽ PSC വിജ്ഞാപനം. 34 തസ്തികയിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 August 5 12 മണി വരെ. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് PSC വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി 5 August.
2: يا دعاة رب السماء.
1: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 July 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൌകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 July 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിന്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും. നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി ഭാഗം 2. മൂസ സലാഹി കാരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി ഭാഗം 2. എഴുത്ത് മൂസ സലാഹി കാര. അമീർ വീണ്ടും എഴുതുന്നു: ജമാഅത്തിന്റെ ആശയ ലോകത്തു നിന്ന് തങ്ങൾക്കാവശ്യമുള്ളതൊന്നും കിട്ടാതെ വന്നപ്പോൾ സന്ദർഭത്തിൽ നിന്ന് പലതും അടർത്തിയെടുത്ത് പുകമറ സൃഷ്ടിക്കുകയാണ് ജമാഅത്ത് വിമർശകർ ചെയ്തത്. അതുകൊണ്ടുതന്നെ തറയും താരാപഥവും തമ്മിലുള്ള അന്തരം പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന ആദർശാത്മക ലോകവും വിമർശകർ പടച്ചുവിട്ട ഭാവനാലോകവും രണ്ടറ്റത്ത് നിൽക്കുന്നു. പേജ് 7. മൗദൂദിയൻ ആശയത്തിന്റെ അപകടത്തെ മറച്ചുവെക്കാൻ അമീർ വാചക കസർത്ത് നടത്തുകയാണവിടെ. ആർക്കും പരിചയമില്ലാത്തതും പുതിയതുമായ ദർശനമാണ് മൗദൂദി അവതരിപ്പിച്ചതെന്ന് ആദ്യത്തിൽ പറഞ്ഞത് ഇടയിൽ വെച്ച് വിഴുങ്ങിക്കളയുകയാണോ? ആരാധനയെ അനുസരണം അടിമത്തം എന്നീ അർത്ഥങ്ങളിലേക്ക് ഒതുക്കാൻ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹയെ ദുരുപയോഗം ചെയ്ത ജമാഅത്തുകാരുടെ ആശയ അടിത്തറ തന്നെ തകരാറ് പറ്റിയതാകയാൽ അതിൽ നിന്നെന്തെങ്കിലും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുതന്നെ മതരാഷ്ട്രവാദികൾ, മതേതര വിരുദ്ധർ, ജനാധിപത്യ വിരോധികൾ, തീവ്രവാദാശയങ്ങളുടെ പ്രചാരകർ എന്നിങ്ങനെ മുദ്രചാർത്തി ജമാഅത്തെ ഇസ്ലാമിയെ ദൂരെ മാറ്റി നിർത്താനാണ് പലരും ശ്രമിച്ചത്. മേൽപ്പറഞ്ഞ നിഷേധാത്മക പ്രവണതകളുടെ നേരിയൊരംശം പോലും ആശയപരമായോ പ്രയോഗതലത്തിലോ ഈ പ്രസ്ഥാനത്തിൽ കണ്ടെത്തുക സാധ്യമല്ല. പേജ് 5. മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെ ഒരു വാക്കും ഉരിയാടാത്ത പാവങ്ങളാണ് തങ്ങളെന്ന് പറയുന്നത് കേട്ട് ഐ പി എച്ച് ഇറക്കിയ ചില പുസ്തകങ്ങൾ അമ്പരക്കുന്നുണ്ടാകും. ഒരേ പാതയിലൂടെ നടന്നു നീങ്ങിയിരുന്ന മൗദൂദി, ഹസനുൽ ബന്ന, ഖുമൈനി, അലി ശരിയത്തി, സയ്യിദ് ഖുതുബ് തുടങ്ങിയവരിൽ ആരുടെയെങ്കിലും നിലപാടിനോട് എതിരാകാൻ ജമാഅത്തെ ഇസ്ലാമി ഇതിനകം തയ്യാറായിട്ടുണ്ടോ? ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളെ വിപ്ലവ ശൈലിയിൽ ഇവർ എഴുതിവിട്ടതുമൂലം മുസ്ലിം സമൂഹത്തിനേറ്റ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. തങ്ങളുടെ പുസ്തകങ്ങളിൽ പതിയിരിക്കുന്ന പിഴവുകളെ പൊന്നുപോലെ ജമാഅത്തുകാർ സംരക്ഷിച്ചു പോരുന്നു. ഭരണകൂടത്തിന് തലവേദന മാത്രമായിരുന്ന സിമിയും NDFഉം കാലത്തിനുമേൽ യുവതയുടെ വിപ്ലവമുദ്ര എന്ന തലക്കെട്ടോടുകൂടിയുള്ള സോളിഡാരിറ്റിയും SDPIയുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ തട്ടകത്തിൽ തന്നെയാണല്ലോ തടിച്ചു തുടിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരും അനുയായികളും നിലനിർത്തിയ ആദർശാധിഷ്ഠിത ജീവിതത്തെ അമീർ അയവിറക്കുന്നത് കൂടി വായിക്കാം. ജീവിതവും ജീവനും അപകടപ്പെടുത്തി വിമോചന പോരാട്ടങ്ങൾ നയിച്ച പ്രവാചകന്മാരുടെയും അനുയായികളുടെയും കഥ പറയുന്നുണ്ട് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അത്തരമൊരു ദീനിനെയാണ് പ്രതിനിധാനം ചെയ്തത്. പേജ് 6. വാളുകൊണ്ട് രണ്ടായി പിളർത്തപ്പെട്ടവരും രക്തമൊലിക്കുമാറ് ശാരീരിക മർദ്ദനങ്ങളേറ്റവരും അന്യായമായി കൊല്ലപ്പെട്ടവരും പ്രവാചകന്മാരിലുണ്ട്. ഏറ്റവും വലിയ അക്രമമായ ഷിർക്കിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും ഏക ആരാധ്യനല്ലാഹു മാത്രമെന്ന സന്ദേശം അവരിലൂട്ടിയുറപ്പിക്കാനുമാണ് അഹോരാത്രം പ്രയത്നിച്ചത് അവർ. ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോകേണ്ടി വന്നാലും അത്തരമൊരു പ്രബോധനത്തിന് വേദിയൊരുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ധൈര്യപ്പെടുമോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥത്തെ അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രം എന്നാക്കി മാറ്റിയവർക്ക് പ്രവാചകന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടാൻ എന്തർഹതയാണുള്ളത്? പുതിയ കാൽവെപ്പിന്റെ ലക്ഷ്യം കൂടി അമീർ പറയുന്നു: കേരളം പോലെ മഴവിൽ ചാരുതയുള്ള ജനാധിപത്യ സമൂഹത്തിൽ സമൂഹത്തെ തിരുത്തി കൂടുതൽ വർണ്ണാഭമാക്കാനും സ്വയം നവീകരിക്കാനും ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ കേൾക്കുന്ന പ്രസ്ഥാനമാണിത്. പേജ് 7. അഹ്ലുസുന്നയുടെ ശരിയായ പ്രബോധനത്തെയും പ്രാമാണിക തീരുമാനങ്ങളെയും സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തിരുന്ന ജമാഅത്തുകാർക്കിപ്പോൾ വെളിച്ചം വെച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അടയാളമായി ഇതിനെ കണക്കാക്കാം. ഇലക്ഷനിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും കോടതിയെ സമീപിക്കലുമൊന്നും അവർക്കിപ്പോൾ ശിർക്കല്ലാതായി മാറി. ഇനി സ്വയം നവീകരണം എന്നത് എല്ലാ അർത്ഥത്തിലും തെളിഞ്ഞു കാണേണ്ടത് പരലോകം ഭാസ്വരമായിത്തീരാനുള്ള മതനിലപാടുകളിലാണ്. അതിലൊരിക്കലും അമാന്തിച്ചുകൂടാ. എങ്കിൽ മാത്രമേ സത്യസന്ധമായി ജനങ്ങളെ കേൾക്കുന്ന പ്രബോധന പ്രസ്ഥാനമായി മാറുകയുള്ളൂ. അല്ലാഹു പറയുന്നു: നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ അവരത്ര വിജയികൾ. അധ്യായം 3, വചനം 104.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
7: പീസ് റേഡിയോ അടുത്ത പരിപാടി സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ ഭാഗം 158 ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ ഭാഗം 10 ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
8: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സലഫി ദുറൂസിൽ നമ്മളിനി ഇന്ന് സംസാരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു, അത് ഫിത്റത്തുമായി യോജിച്ചു വരുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ആ ഭാഗം തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇനി മറ്റൊരു അടിത്തറ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു അടിത്തറ, അതിതാണ്: ലാ യഹുദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. അവർ അവരുടെ വിശ്വാസം കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരടിത്തറയാണ് ഈ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ ഒരു നിബന്ധന വെച്ച് പറയും. അതെന്താണ്? അഹ്ലു സുന്നാവൽ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ സലഫീയത്തിൻ്റെ, സലഫികളുടെ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നാവൽ ജമാഅ അവരുടെ വിശ്വാസം ലാ യഹുദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസുന്ന, അതവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അലാ ഫഹ്മി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫിൻ്റെ ഫഹം അനുസരിച്ചിട്ട്. അപ്പോൾ അവരുടെ വിശ്വാസം, അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇന്ന ആയത്താണ് തെളിവ്, അല്ല ഇന്ന ആയത്തുകളാണ് അതിൻ്റെ രേഖ, അതില്ലെങ്കിൽ ഇന്ന ഹദീസുകളാണ് അതിനുള്ള തെളിവ്, അതിൻ്റെ രേഖ എന്ന് പറയും. അവിടെ മാത്രം നിർത്താതെ അതാണ് രേഖ എന്ന് ചിലർ പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹം അത് തെറ്റായി മനസ്സിലാക്കിയതാവും, അല്ലെങ്കിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി അദ്ദേഹം തെളിവ് ഉണ്ടാക്കിയതായിരിക്കും. തെളിവുണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ വാദത്തിനനുസരിച്ച് അയാൾ ദുർവ്യാഖ്യാനം നടത്തി അങ്ങനെ പ്രമാണങ്ങൾ ഉണ്ട് എന്ന് വരുത്തുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം തെറ്റായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ദുരുപയോഗം ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരെ പിടികൂടുന്നതാണ് ഈ ഫഹ്മു സലഫിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ പൂർവികരുടെ ഫഹ്മു കൂടി നമ്മൾ അവിടെ നിർബന്ധമായി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ പൂർവികർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണോ ഈ നസ്സുകളെ കണ്ടത്? നസ്സുകൾ എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും. അപ്പോൾ അവർ നിങ്ങളീ ആയത്തോതി, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണോ അവർ മനസ്സിലാക്കിയത്? നിങ്ങൾ പറഞ്ഞ ഈ ആദർശത്തിന് നിങ്ങൾ ഇന്ന ഹദീസ് ഉദ്ധരിച്ചു, പക്ഷെ ആ ഹദീസിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ പൂർവികർ മനസ്സിലാക്കിയത്? അപ്പോൾ അതുകൂടെ ഉറപ്പ് വരുത്തണം, അപ്പോഴേ ശുദ്ധമായ ആദർശം കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവിധ കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇതല്ല എങ്കിൽ പല രൂപത്തിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ പേരിൽ വരും എന്നതിലൊരു സംശയമില്ല. കിതാബും സുന്നത്തും അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിശ്വാസം തീരുമാനിക്കാൻ മനുഷ്യരെ അങ്ങോട്ട് ഏർപ്പാടാക്കിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് അതിരുകളില്ലാത്ത ശിർക്കൻ മേഖലകളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, കുഫറുകളിലൂടെ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഒട്ടേറെ വിഷയങ്ങളിൽ മനുഷ്യർ വളരെ വളരെ ദുർബലങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാവിഷയങ്ങൾ അവരുടെ ബുദ്ധിക്ക് മാത്രം വിട്ടുകൊടുത്താൽ അവരത് എവിടെയും എത്തിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ മനുഷ്യരെ ബുദ്ധി വിശ്വാസം തീരുമാനിക്കാൻ വിട്ടാൽ എന്തൊക്കെ സംഭവിക്കും? പലതും സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ചിലർ മനുഷ്യനേക്കാൾ സ്ഥാനം കുറഞ്ഞ സൃഷ്ടികളെ അവൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. അവർക്ക് ദിവ്യത്വം ആരോപിക്കും, അവരുടെ മുമ്പിൽ നമിക്കും ആരാധനകൾ അർപ്പിക്കും. വളരെ നിസ്സാരമായ ജീവികളെപ്പോലും, മനുഷ്യൻ്റെ സേവനത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒട്ടേറെ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്. ഇനി വലിയ സൃഷ്ടിജാലങ്ങൾ പോലും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ഗുണത്തിനു വേണ്ടി, അവരുടെ സേവനത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് മനുഷ്യൻ, അതിനേക്കാളൊക്കെ റബ്ബ് ഉയർത്തിയ മനുഷ്യർ, അവരെക്കാൾ താഴെയുള്ളവരിൽ അഭയം തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പോരായ്മ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ അവർ പിശാചിൻ്റെ ദുർബോധനങ്ങൾ, മനുഷ്യരെ ബുദ്ധി അങ്ങനെ തുറന്നുവിട്ടാൽ ആ ബുദ്ധിയിൽ പിശാജ് എന്തു ചെയ്യും? പിശാജ് ദുർബോധനം നടത്തും, എന്നിട്ടവനെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും, ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉദാഹരണത്തിന്, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലൊരു സാമിരി, ആ സാമിരി എന്ത് ചെയ്തൊരു പശുക്കുട്ടിയെ നിർമ്മിച്ചു. അതിന് എന്തോ ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ടാക്കുന്നു. ഏതൊരു കാര്യവും ആ രൂപത്തിൽ സംവിധാനിച്ചാൽ അത് നടക്കും, നമുക്കറിയാം. അതിനേക്കാളൊക്കെ എത്രയോ നല്ല നല്ല കാര്യങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യരുണ്ടാക്കി. അന്ന് സാമിരി നിർമ്മിച്ച പശുക്കുട്ടിയേക്കാൾ ഇന്ന് എത്രയോ നിലവാരമുള്ളത് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ സാമിരി നിർമ്മിച്ച ആ പശുക്കുട്ടിൻ്റെ പ്രത്യേകത എന്തോന്ന് ചെയ്യുമ്പോൾ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളൊന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ സാമിരി സംവിധാനിച്ചത്. പക്ഷെ അതിൽ പുതുമ കാണുകയും അതിനാരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ, അപ്പോൾ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശം വിട്ടുകഴിഞ്ഞാൽ അവരുടെ ബുദ്ധി എത്രയേറെ തരം താഴും എന്നതിൻ്റെ തെളിവാണിതൊക്കെ. അങ്ങനെ അനേകമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനെയൊക്കെ ആരാധ്യരാക്കുന്ന പക്ഷികളെ, മൃഗങ്ങളെ, ഇഴജന്തുക്കളെയൊക്കെ അവരുടെ മുമ്പിൽ ബുദ്ധിയുള്ള മനുഷ്യൻ സുജൂത് ചെയ്ത് വീഴുന്ന ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ മനുഷ്യരെ, അവരുടെ വിശ്വാസം തീരുമാനിക്കാൻ അവരുടെ ബുദ്ധിയെ വിട്ടാൽ അവർ പിന്നെ തഖ്ലീർ ചെയ്യും. എന്ത് തഖ്ലീർ? അവരുടെ പൂർവികർ എങ്ങനെയാ വിശ്വസിച്ചത്, ആ വിശ്വാസം അതനുസരിച്ച് അങ്ങനെ പോവുകയാണ് എന്ന നിലക്ക് നിൽക്കും. ആ പൂർവികരുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവരാലോചിക്കുകയില്ല. ഞങ്ങളെ പൂർവികർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ എന്നൊക്കെ പറയാന്നല്ലാതെ വ്യക്തമായ ഒരു രേഖയും അവർക്കുണ്ടാവില്ല. വാസ്തവത്തിൽ ലോകത്ത് മനുഷ്യർക്ക് അന്ധവിശ്വാസത്തിനും ചെറുക്കൻ വിശ്വാസത്തിനും അള്ളാഹ് ഒരു രേഖയും അറിയിട്ടില്ല. അവർക്കൊരു സുൽത്താനും ഇല്ല എന്ന് കുറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിധ തെളിവുമില്ല. പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ എത്തുന്നു? അത് അവരുടെ ബുദ്ധിയുടെ കുറവ് കൊണ്ട്, പിന്നെ പിശാജ് ഇടപെടുന്നത് കൊണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യർ വ്യതിചലിക്കും എന്നതിലൊരു സംശയമില്ല. പഴയ കാലം മുതൽ ഇന്നത്തെ വർത്തമാനകാലം എടുത്താൽ, ഇനി വരാനിരിക്കുന്ന കാലമൊക്കെ നോക്കിയാലും, മനുഷ്യർ ഇങ്ങനെ അബദ്ധ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരുടെ വിശ്വാസം എടുക്കുമ്പോൾ അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കാവൂ എന്ന് കർശനമായി പറയുന്നുണ്ട്. ഇപ്പോൾ ചില വചനങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം മാത്രമല്ല ഏതൊരു കർമ്മവും, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എടുക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതായിരിക്കണം, സഹീഹായ ഹദീസിൽ നിന്നുള്ളതായിരിക്കണം. അല്ലാത്തതെല്ലാം റബ്ബിൻ്റെ അടുത്ത് അസാധുവാണ്. മാത്രവുമല്ല, ഈ കിതാബിനും സുന്നത്തിനും എതിരെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ അതൊക്കെ ഇസ്ലാമിൻ്റെ എതിരാണ്, ഇസ്ലാമിനെ തകർക്കാനുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാക്കുമുർ റസൂലു ഫഹദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു. എന്താണ് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുതന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണ് നബി തിരുമേനി വിലക്കിയത്, അതൊഴിവാക്കുക. അപ്പോൾ മതത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കുക എന്നത് നമുക്ക് പറ്റില്ല, അത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഈ മതത്തിൻ്റെ കർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എന്താണോ റസൂൽ തിരുമേനിയിലൂടെ നമുക്ക് കിട്ടിയത്, അത് തന്നെ നമ്മൾ എടുക്കണം. അല്ലാത്തതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത് അബദ്ധമായതുകൊണ്ട്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരായതുകൊണ്ട്, ഇസ്ലാം ശക്തമായി വിലക്കിയ തിന്മകളായതുകൊണ്ട് അതിന് വലിയ ശിക്ഷകൾ ഇത്തരം ആൾക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ സൂറത്ത് അഹ്സാബ് 36-ാമത്തെ വചനം, വമാ ഖാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലുഹു ഫഖദ് ദല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹുവോ അവൻ്റെ ദൂതനോ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അവർക്കത് ഒഴിവാക്കാനുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. പിന്നെ അവർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതെടുക്കാം. ഖുർആനിലെ കാര്യം അതാണെങ്കിലും നമുക്കതിൽ മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന് വിപരീതമായി സ്വീകരിക്കാം, അല്ലെ അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ഖിയറത്തും ഒരു സ്വാതന്ത്ര്യവും അല്ല നൽകിയിട്ടില്ല. മറിച്ച് മുഅ്മിനാണോ അതുപോലെ മുഅ്മിനത്താണോ അവർ യഥാർത്ഥത്തിൽ മുഅ്മിനുകളാകണമെങ്കിൽ മുഅ്മിനത്തുകളാകണമെങ്കിൽ അള്ളാഹും അവൻ്റെ ദൂതനും പറഞ്ഞത് അപ്പടി അംഗീകരിക്കണം, അത് തന്നെ ആദർശമായി സ്വീകരിക്കണം. അതിന് തയ്യാറില്ലെങ്കിൽ വമൻ യഅസില്ലാഹ് ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ വ റസൂലു അവൻ്റെ ദൂതനെ അപ്പം അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ അള്ളാഹു റസൂലു പറഞ്ഞത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന അവൻ വ്യക്തമായ വഴികളിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി അത് മാത്രമേ സ്വീകരിക്കാവൂ, അതാണ് ശുദ്ധമായ വിശ്വാസം. അതല്ലാതെ മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കുന്ന അവർ ചമച്ചുണ്ടാക്കുന്ന പടച്ചുണ്ടാക്കുന്ന അനേകം വിശ്വാസ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും വഴികേടിൻ്റെ ഇതെല്ലാം വഴികേടിൻ്റെ വഴികളാണ്. ഫഖദ് ളല്ല ളലാല മുബീന വ്യക്തമായ വഴികേടിലാണ് ഇത്തരക്കാർ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മറ്റൊരു വചനം, ഫൽ യഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ നബി തിരുമേനിയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ അവർ ഭയപ്പെടട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ അവർക്ക് ഫിത്ന ബാധിക്കുന്നത്, ഔ യുസീബഹും അദാബുൻ അലീം അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും, അവർ ഭയപ്പെടട്ടെ. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യമാണെങ്കിലും വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും അത് നബി തിരുമേനിയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് അതിന് തയ്യാറില്ല, അതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നു, എനിക്കത് ബാധകമല്ല, അല്ലെ അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞ് ആദർശവുമായി നടക്കുന്നു, അല്ലെ സ്വന്തമായി ആദർശങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നു, എന്താണെങ്കിലും ചിലരൊക്കെ അവനവരുടെ ബുദ്ധി വളരെ ഉന്നതമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതൊക്കെ എത്ര വലിയ വിവരക്കേടാണ്! മനുഷ്യൻ്റെ ഈ ദുർബലമായ കഴിവുകളിൽ അഭിമാനിക്കുന്ന ദുരഭിമാനം നടിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു സൃഷ്ടികളുടെ കൂട്ടത്തിൽ വല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ ഉറപ്പാണ്, പക്ഷേ ആ കഴിവിന് ഒരുപാട് പരിധികളുണ്ട്. പ്രത്യേകിച്ച് വൈബിയായ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നമ്മുടെ ബുദ്ധി എവിടെയും എത്തുകയില്ല. മറിച്ച് സകലമാന വൈബുകളും അറിയുന്ന റബ്ബ് തന്നെ പറഞ്ഞു തരണം. അപ്പം ആ റബ്ബ് പറഞ്ഞു തരുന്നത് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുന്നത് കടുത്ത ഭീഷണികളും ശിക്ഷകളുമാണ്. ഇവിടെ ഫിത്നത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരുപക്ഷെ ഭൗതിക ശിക്ഷ തന്നെയായിരിക്കും. അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും. അപ്പോൾ ഭൗതികമായി അവരെ ശിക്ഷ പിടികൂടും. അപ്പോൾ ചിലപ്പോൾ ഈ ലോകത്തുനിന്ന് തന്നെ ശിക്ഷ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അത് നിർബന്ധമായി എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലരെ ലോകത്തിനൊരു പാഠമായി റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി വിശ്വാസങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങൾക്ക് വിരുദ്ധമായി അന്ധവിശ്വാസങ്ങളും ചെറുക്കൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഒരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ ശിക്ഷകൾ ലഭിക്കും. അതുപോലെ റസൂൽ തിരുമേനി പറഞ്ഞ കുറേ കർമ്മങ്ങളുണ്ട്, അതിനെതിരെ മത്സര്യം കാണിച്ച് അഹങ്കരിച്ച് ഞാൻ അതിനെതിരെ ചെയ്യും, വരുന്നത് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തു ഒന്ന് കാണട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ചില ശിക്ഷകൾ റബ്ബ് കൊടുത്തു വരും. അങ്ങനെ കൊടുത്ത ഒട്ടേറെ അനുഭവങ്ങൾ, ചരിത്രങ്ങളൊക്കെ മുമ്പുണ്ട്. അതിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. അപ്പം ഇവിടെ റസൂൽ തിരുമേനി പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഭൗതികമായ ശിക്ഷ വരും. അതാണ് ആ ഫിത്തന കൊണ്ടൊന്ന് ഉദ്ദേശിക്കണേ. അതല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെടും എന്ന് അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് എടുത്തു കഴിഞ്ഞാൽ ശിർക്കിനൊരു തെളിവും കാണൂല. അവിടെ റബ്ബിന് മാത്രം ആരാധന കൊടുക്കണമെന്നേ കാണുള്ളൂ. ഒരു സൃഷ്ടിക്കും ആരാധന കൊടുക്കുകയില്ല അത്തരക്കാർ. കാരണം ഈ സൃഷ്ടികൾക്ക് അഭൗതികമായ രൂപത്തിൽ ഉപകാരം ഉപദ്രവം ചെയ്യാനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷേ ചിലർ പ്രമാണങ്ങൾ ഒഴിവാക്കി അവരുടെ പൂർവികർ ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അവരോട് പറയുന്നതോ പിശാചിൻ്റെ ദുർബോധനം വഴിയൊക്കെ കിട്ടുന്ന ആദർശങ്ങളുടെ പിന്നാലെ പോയാൽ അവൻ ശിർക്കിലകപ്പെടും, അതിലൊരു സംശയമില്ല. അതാണ് അത്തരം ആൾക്കാർ ഫിത്നയിലകപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുപോലെ കുഫറിലകപ്പെടും, അങ്ങനെയൊക്കെ റബ്ബിനെ പറ്റി റബ്ബ് പരിചയപ്പെടുത്തിയതിന് വിരുദ്ധമായി പലതും പറഞ്ഞിട്ട് കുഫറിലകപ്പെട്ട ഒട്ടേറെ കക്ഷികൾ ലോകത്തുണ്ട്. അതിൽപ്പെട്ടതാണ് ജഹ്മികൾ, അതുപോലെ റാഫിളകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബിദ്അത്തിൻ്റെ കക്ഷികൾ. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ പിന്നെ ശിർക്കിലകപ്പെട്ടു. അവരാണ് ഈ ഉമ്മത്തിൽ ഖബറാരാധന തുടക്കം കുറിച്ചത്. അവരാണ് ഖബറിന് കെട്ടിപ്പൊക്കാൻ തുടങ്ങിയത്. അവരാണ് മനുഷ്യരെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അവർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ പറയാം. അത് റബ്ബിൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആരോപണം നടത്തി സൃഷ്ടികൾക്ക് ആരാധനകൾ കൊടുക്കുന്ന ഒട്ടേറെ ആൾക്കാരെ കാണും. അപ്പം ഇവിടെ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്, അവരുടെ വിശ്വാസം രൂപപ്പെടുത്തുമ്പോൾ, കർമ്മങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് അള്ളാഹു പറഞ്ഞയച്ച ദൂതനിലൂടെ എന്താണ് കിട്ടിയത് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ നിന്നാൽ കിട്ടുന്ന ആദർശമുണ്ടല്ലോ ശുദ്ധമായ ഇസ്ലാമിൻ്റെ അഖീദ, അതാണ് യഥാർത്ഥത്തിലുള്ള അഖീദ. അത് മനുഷ്യർ അതങ്ങ് പുലുകിക്കഴിഞ്ഞാൽ രണ്ട് ലോകത്തും അവർക്ക് സമാധാനമുണ്ടാകും, രക്ഷയുണ്ടാകും എന്നതിലൊരു സംശയവുമില്ല. അല്ലാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
7: ബാറകല്ലാഹു ഫീക്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാനിയനായ അബൂബക്കർ സലഫി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ക്ലാസ് എടുക്കുന്നു സമീർ മുണ്ടേരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം തേടിയ നാല് കാര്യങ്ങളെക്കുറിച്ചാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, കാന മിൻ ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഅ സഖതിക. ഈ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് എണ്ണിയാൽ ഒടുങ്ങുകയില്ല എന്നും, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണമെന്നും, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ശിക്ഷയായി ഭവിക്കാമെന്നുമൊക്കെ പ്രമാണങ്ങൾ പറഞ്ഞതും പണ്ഡിതന്മാർ പഠിപ്പിച്ചതും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആയിലെ രണ്ടാമത്തെ ഭാഗമാണ്. എന്താണതിൽ പ്രവാചകൻ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചത്? വതഹവ്വുലി ആഫിയതി, അല്ലാഹുവേ, ആരോഗ്യം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ആ നിഅമത്ത് ഇസ്ലാമാണ്, ഹിദായത്താണ് എന്ന് യാതൊരു സംശയമല്ല. അതൊരു വലിയ സൗഭാഗ്യമാണ് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് തൻ്റെ ബാപ്പ വിശ്വാസിയാകണമെന്ന്, ആസർ ഇസ്ലാം സ്വീകരിക്കണമെന്ന്. പക്ഷെ ആസർ സ്വീകരിച്ചിട്ടില്ല. ആസർ മുസ്ലിം ആയിക്കൊണ്ടല്ല, ആ പ്രവാചകൻ അംഗീകരിച്ചുകൊണ്ടല്ല മരണപ്പെടുന്നത്. ഒരു പ്രവാചകൻ ആഗ്രഹിച്ചിട്ട് ഒരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ മക്കളും ഭാര്യയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. നബിക്ക് എന്തിഷ്ടമായിരുന്നു അദ്ദേഹത്തെ.
3: നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ നബിയെയും ഇഷ്ടമായിരുന്നു. പക്ഷെ ഹിദായത്തിലാക്കാൻ അല്ല വിചാരിക്കണം. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലക്കിൻ അല്ലാഹു യഹ്ദി മൻ യശാ. നമ്മൾ ഉദ്ദേശിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അവന് ഹിദായത്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും വലിയ നിഅമത്താണ് ഹിദായത്ത്. ആ ഹിദായത്തിന് ശേഷം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അത് ആരോഗ്യമാണ്, സിഹത്താണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഖാമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലൽ മിംബരി ഥുമ്മ ബഖ. അദ്ദേഹം മിമ്പറിൽ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. ഫഖാല, എന്നിട്ട് അബൂബക്കർ തന്നെ പറയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഔവലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ ഒന്നാമത്തെ വർഷം മിമ്പറിൽ കയറി. എന്നിട്ടോ ഥുമ്മ ബക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് അഫുവും ആഫിയത്തും നിങ്ങൾ ചോദിക്കുക, അല്ലാഹുവിനോട് ആരോഗ്യവും വിട്ടുവീഴ്ചയും നിങ്ങൾ ചോദിക്കുക. ഫഇന്ന അഹദൻ ലം യുഅതാ ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ അനുഗ്രഹം അത് ആരോഗ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാണ് നമുക്ക്. അപ്പം ഏറ്റവും വലിയ നിഅമത്താണ് ഇസ്ലാം കഴിഞ്ഞാൽ ആരോഗ്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫജമഅ ബൈന ആഫിയത്തി ദീനി വദ്ദുനിയ, ഈ ലോകത്തെയും പരലോകത്തെയും ആഫിയത്ത് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ലോകത്തെയും പരലോകത്തെയും ആഫിയത്ത് വിശ്വാസവും ആരോഗ്യവും കൊണ്ടല്ലാതെ ഒരു അടിമയുടെ ഇരു ലോകത്തെയും നന്മ പൂർത്തിയാവൂല. രണ്ട് ലോകത്തും നന്മ ലഭിക്കണമെങ്കിൽ ആരോഗ്യം വേണം, വിശ്വാസം വേണം, ഹിദായത്തും വേണം, ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ആളുകൾക്കാണ് പ്രവർത്തിക്കാൻ കഴിയുക. വിശ്വാസം പരലോകത്തെ ശിക്ഷയെ തടയുന്നു, ആരോഗ്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗങ്ങളെ തടയുന്നു എന്നുകൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. മഹാപണ്ഡിതനായ ബക്കറുൽ മുസ്നി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, യബ്ന ആദം, ആദമിൻ്റെ മക്കളെ, ആദമിൻ്റെ സന്തതികളെ, ഇദ അറത്ത അൻ തഅലമ ഖദറ മാ അൻ അമല്ലാഹു അലൈക ഫഗമ്മിൽ ഐനൈക. മനുഷ്യ, അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചറിയാൻ നിന്റെ കണ്ണൊന്ന് അടച്ചു നോക്കി. നിന്റെ കണ്ണടച്ചാൽ നിനക്കറിയാൻ പറ്റും പടച്ചോൻ ചെയ്തു തന്ന അനുഗ്രഹം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, കണ്ണ് എന്ന് പറഞ്ഞ അനുഗ്രഹം അത് നീങ്ങുമ്പോഴാണ് നമുക്കെന്ത് മനസ്സിലാകുക, കണ്ണിൻ്റെ വില അറിയുക. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടണം, അപ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വില നമുക്കറിയുക. നമ്മുടെ ചുറ്റുപാടിൽ ക്യാൻസർ ബാധിച്ച് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അസഹനീയമായ വേദന അനുഭവിക്കുന്ന ആളുകൾ, അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുകൾ, ആഴ്ചയിൽ ഒന്നോ രണ്ടോ അതിലധികമോ തവണ ഡയാലിസിസിന് വിധേയമാകുന്ന കിഡ്നി രോഗികളുണ്ട്, ആഴ്ചയിൽ രണ്ടും മൂന്നും തവണയൊക്കെ ശരീരം പൂർണ്ണമായി തളർന്ന് ഒന്ന് അനങ്ങാൻ പറ്റാതെ ദിവസങ്ങൾ എണ്ണി നീക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഈ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ, നിങ്ങളോട് ഈ സംസാരം നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മുന്നിലൊരു മുഖം തെളിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ സന്ദർശിച്ച ഒരു വ്യക്തിയുടെ മുഖം, ഏഴ് നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് താഴേക്ക് അദ്ദേഹം വീഴുന്നത്. സംസാരിക്കാൻ കഴിയാതെ നമ്മളെ നോക്കി അദ്ദേഹം കിടക്കാൻ, വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കാൻ. സഹോദരങ്ങളെ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നമുക്കറിയാം. ബന്ധുക്കൾക്ക് കാണാനോ പരിചരിക്കാനോ കഴിയാതെ വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകളുണ്ട്. മൂക്കിലൂടെയും കഴുത്തിലൂടെയുമൊക്കെ പൈപ്പിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ശരീരം മുഴുവൻ ചൊറി ബാധിച്ച് ഒരേ സമയം ശാരീരികമായും മാനസികമായും തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വേദന അനുഭവിക്കുന്ന, ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക ആളുകളും അവർക്ക് ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അശ്രദ്ധരാണ്. ഒന്നെന്താ? അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയുണ്ടായി. എന്താ കത്തിലുണ്ടായിരുന്നത്? അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ രോഗം വരുന്നതിൻ്റെ മുൻപ് താങ്കളുടെ ആരോഗ്യാവസ്ഥയെ താങ്കൾ ഉപയോഗപ്പെടുത്തണം. രോഗം വന്നിട്ടല്ല, രോഗം വരുന്നതിൻ്റെ മുൻപ് ആരോഗ്യാവസ്ഥയെ ഉപയോഗപ്പെടുത്തണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖുദു മിൻ സിഹതിക ഖബ്ല സഖമിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനായി ജീവിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണ്, നിങ്ങൾ രാവിലെയായാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്, വൈകുന്നേരമായാൽ രാവിലെയെ പ്രതീക്ഷിക്കരുത്, നിങ്ങൾ ആരോഗ്യാവസ്ഥ ഉപയോഗപ്പെടുത്തണം രോഗം വരുന്നതിൻ്റെ മുൻപ്. അതുകൊണ്ട് അല്ലാഹ് തന്ന ആരോഗ്യമെന്ന് പറയുന്ന അനുഗ്രഹം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ നിരന്തരം കാവൽ ചോദിക്കുകയും വേണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച, കാവൽ ചോദിച്ച മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് വരുന്ന ദുരന്തമാണ്, പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ. നമ്മുടെ പ്രവൃത്തി കാരണം ഈ രോഗത്ത് വെച്ച് തന്നെ ചിലപ്പോൾ അല്ലാഹുവിൻ്റെ കോപമുണ്ടാകും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക എന്ന പ്രാർത്ഥനയിൽ നമ്മളത് ഗൗരവമായി കാണണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ പ്രവൃത്തികൾ കാരണം മാറും. നമ്മുടെ പ്രവൃത്തി കാരണം ഇത്തരത്തിൽ എത്രയോ സമൂഹങ്ങളെ പടച്ചോ നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. ചില ആളുകൾ തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ആരോഗ്യവും അതേപോലെ തന്നെ സമയവും എല്ലാം അല്ല കൊടുത്തു, എന്നിട്ട് അവർ തോന്നിവാസം പ്രവർത്തിച്ചു. അപ്പം എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ കോപം അവർക്ക് ഇറങ്ങി, പെട്ടെന്നുള്ള ദുരിതങ്ങൾ അവർക്കുണ്ടായി, പ്രയാസങ്ങൾ അവർക്കുണ്ടായി, പരീക്ഷണങ്ങൾ ഉണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അഫ അമീന അഹ്ലുൽ ഖുറ അൻ യാതിയഹും ബഅസുന ബയാതൻ വഹും നായിമൂൻ. എന്നാൽ ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? എവിടുന്നാ ശിക്ഷ? പരലോകത്ത് മാത്രമല്ല, ദുനിയാവൊന്നും ശിക്ഷ കിട്ടുകയാണ്. അള്ളാഹുവിൻ്റെ കോപറങ്ങാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചില സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഷൗഖാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിൻ്റെ ശാപം പെട്ടെന്നിറങ്ങുന്നതിനെ സംബന്ധിച്ച് രക്ഷ ചോദിക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന അദ്ദേഹം മുന്നിൽ വെച്ചിട്ട് പറയാണ്, നമ്മൾ ചെയ്യേണ്ടെന്താ? അള്ളാഹുവിൻ്റെ ശാപം പെട്ടെന്നിറങ്ങുന്നതിനെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം എന്താ? ഒരടിമ, അള്ളാഹു ഒരു അടിമയോട് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അവന് അഥവാ അടിമക്കത് തടുക്കാൻ കഴിയാത്ത പരീക്ഷണമായിരിക്കും. മറ്റു സൃഷ്ടികൾക്കും അത് തടുക്കാൻ കഴിയില്ല, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും അത് തടുക്കാൻ കഴിയില്ല എന്ന് മഹാനായ ഇമാം ഷൗഖാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നാലാമതായി റസൂലുള്ളാഹി പറഞ്ഞത്, വജമി അസഖ്തിക, അള്ളാഹുവിനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ അവസാനിപ്പിക്കുന്നത് എല്ലാ തരത്തിലുള്ള കോപത്തിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ടാണ്. ബുദ്ധിയുള്ള മനുഷ്യർ മറ്റുള്ളവരോട് തൻ്റെ വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയാണ് പറയുന്നത് എന്ന് തൂക്കി നോക്കും. ഈ വാക്ക് പറഞ്ഞാലേ അവൻ കോപിക്കോ, അവനിഷ്ടാകോ, അവന് ദേഷ്യമാണോ? എന്നാൽ അധികം ആളുകളും അള്ളാഹുവോടുള്ള വാക്കുകളും പ്രവൃത്തികളും തൂക്കി നോക്കാറില്ല. അള്ളാഹിനോടുള്ള വാക്കും പ്രവൃത്തിയും നമ്മൾ തൂക്കൂല. മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെന്തേക്കാരെ നമ്മളെപ്പറ്റി വിചാരിക്കുക? അപ്പം നമ്മുടെ വാക്കുകൾ നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിർദുവാനില്ല. അള്ളാഹിൻ്റെ ഒരു അടിമ ഒരു വാക്ക് പറയണം, അവനത് വെറുതെ പറഞ്ഞൊരു വാക്കാണ്, പക്ഷേ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള വാക്കാണ്, അതുകൊണ്ട് അവൻ്റെ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കും. വേറൊരടിമ ഒരു വാക്ക് പറഞ്ഞു, അതവൻ നിസാരമായി ആ വാക്കിനെ ഗൗരവമായി പരിഗണിച്ചിട്ടില്ല, പക്ഷേ ആ വാചകം അള്ളാഹ്ക്ക് കോപമുള്ള വാക്കാണ്, അതുകൊണ്ടവൻ എന്ത് ചെയ്യും? ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും കോപവുമാണ് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. പരലോകത്ത് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും കോപവുമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണം. ജനങ്ങളുടെ കോപം പരിഗണിക്കാതെ ഒരാൾ അള്ളാഹുവിൻ്റെ തൃപ്തി തേടിയാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സന്തോഷമല്ല അള്ളാഹിൻ്റെ സന്തോഷം. ഞാനീ ചെയ്യുന്ന അള്ളാഹുക്ക് ഇഷ്ടമാണോ, ഞാനീ ചെയ്യുന്ന ഇന്ന ആളുകൾ എന്ത് അതല്ല, എൻ്റെ ഈ പ്രവൃത്തി എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ. ആരൊക്കെ എതിർത്താലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിലകൊള്ളണം. സ്ത്രീധനം വാങ്ങാൻ കുടുംബത്തിലെ കുറേ ആളുകൾ പറഞ്ഞു, അമ്മാവന്മാർ പറഞ്ഞു, പെങ്ങന്മാർ ഉപദേശിച്ചു. പക്ഷെ സ്ത്രീധനം വാങ്ങുന്നത് കുറ്റമാണ്, അത് പാടില്ലാത്തതാണ്, അള്ളാഹു നിരോധിച്ച കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദി മിൻകും വലാ തഖ്തുലു അൻഫുസകും. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തു, ഉറച്ചൊരു നിലപാടെടുത്തു, ആർക്കിഷ്ടല്ലെങ്കിലും ഞാൻ സ്ത്രീധനം വാങ്ങൂല, ആരൊക്കെ എന്നെ നിർബന്ധിച്ചാലും ഞാൻ സ്ത്രീധനം വാങ്ങില്ല. ഗവൺമെൻറ് ജോലിയുണ്ട്, ഒരാളൊരു ഒപ്പ് ലഭിക്കാൻ വേണ്ടിയാണ് പോക്കറ്റിൽ പണം തിരുകി നമ്മുടെ കയ്യിൽ കൈക്കൂലിയായി കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മളെന്താ ചെയ്യുക, അത് പടച്ചവൻ ഇഷ്ടമല്ലാത്ത പണിയാണ്, കൈക്കൂലി വാങ്ങാൻ പാടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പണിയാണ്. അവിടെ ഉറച്ച തീരുമാനം എടുക്കാൻ പറഞ്ഞു, എനിക്ക് അള്ളാഹിൻ്റെ തൃപ്തിയാണ് വേണ്ടത്, ആളുകളുടെ തൃപ്തിയല്ല. ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തരുത്. അള്ളാഹുവിൻ്റെ കോപം, അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ, അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നടത്തിയ ഈ നാല് കാവൽ തേടിയ വാചകങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുക. അള്ളാഹുവേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവേ, ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അള്ളാഹുവെ, പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ നിന്റെ എല്ലാവിധത്തിലുള്ള കോപത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചുവെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നിരന്തരം നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: സ്കൂൾ അവധിക്കാലം വിരുന്നുകളുടേതാണ്. ഉമ്മയുടെ വീടാണ് പ്രധാന വിരുന്നിടം. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞെത്തുമ്പോൾ ഉമ്മയുണ്ടാകും വീട്ടിൽ. ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമ്മാൻ്റെ കൂടെ പോകും. പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ്. പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും. കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം. കാരണം ഇത്രയുള്ളൂ, അവധിക്കാലം ചെലവിട്ട വീടല്ല ശരിക്കുള്ള വീട്. ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ. വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട്. തിരികെ കൊണ്ടുപോകാൻ ആള് വരുന്നൊരു ദിവസമുണ്ട്. നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും. ഉപ്പ വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കള് പൂമുഖത്തിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ, വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും. ഇതൊന്നും മോൻ അറിയില്ല. നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ്. ഉറക്കം പോലെയാണ് മരണം. പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവുമുള്ളൊരു ദിവസവും സ്നേഹമുള്ളൊരു പടച്ചവനും മോനെപ്പോലുള്ള നല്ല കുട്ടികളെയും ഒക്കെ അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കുകയാണ്. മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച്. പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരിയെടുക്കൽ. സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത്. ഇതൊരു കുറച്ച് ചിന്തകളാണ്, നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം. ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ, നമ്മളത് കേൾക്കും സാധാരണ, നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവുമല്ലോ. സംസാരിക്കാൻ എന്താ തോന്നിയാ
5: ഇതിൽ? പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നത്. അതിൻ്റെ ആശയതലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പം നമുക്ക് ലഭ്യമായത്. അതായത് നമ്മൾ പിന്നെ സ്കൂൾ അടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ട്. അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനി എന്ന ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി ആ പിന്നെ വിനോദങ്ങളിൽ നിന്ന് വീർപ്പിട്ട് പോരുക എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കടം, അന്നൊരു മൂഡും ഉണ്ടാവില്ല, അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വരിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പോരുക. അപ്പോൾ അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അതല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹൃദ്യമായിട്ട് തോന്നി. അതാണ്
4: അല്ലേ? അതെ. അത് മാത്രമല്ല, അപ്പൊ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ്.
5: അതെ.
4: ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മൾ പടച്ചം വേട ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ
5: അല്ലേ,
4: അപ്പൊ നമ്മൾ തിരികെ പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അവിടെ ഇല്ല എന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല. മറ്റൊന്ന് ഉപ്പാനെ കാത്തിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് മോനോട്. അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പ എന്നെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി. നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പം കുട്ടികൾ
5: ആലോചിക്കാറുണ്ട്.
4: അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റലാണ് മരണം. മോനെ പേടിക്കാനൊന്നുമില്ല, പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിക്കലാണ്. നമ്മളെ ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത്
5: വെക്കുകയാണ്. നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. അതൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുപോലെയാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിട്ടുള്ളത്.
6: ഭയകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അതെ.
1: അബൂബക്കർ ശാത്തരി ഹാഫിള്ളാഹുള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളാഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല

0: പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നതും അല്ലാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അല്ലാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ, പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡയലോഗ് അപരിഷ്കൃത ആധുനികത, അവതരിപ്പിക്കുന്നത് ഹിലാൽ സലീം സിപി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മാഈൻ, അമ്മാ ബാദ്. കാലത്തിനനുസരിച്ച് വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു മതത്തിന് ഇസ്ലാം, വിശിഷ്യായി ഇസ്ലാമിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കൂ. അതല്ല എങ്കിൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ആ കാലത്തിനനുസരിച്ച് സംവദിക്കാൻ സാധിക്കാതെ അത് തകർന്നു പോകും എന്നുള്ളതാണ് പല ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ ശരീഅത്ത്, ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ കാലത്തിനനുസരിച്ച് പുരോഗമിക്കണം, അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടണം. അതല്ല എങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഈ ആളുകൾ നമ്മളോട് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലം എന്നുള്ളതിനനുസരിച്ച് ധാർമ്മികത, അല്ലെങ്കിൽ നിങ്ങളുടെ നിയമങ്ങൾ, നിങ്ങളുടെ മതം, അത് പരിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ്. ഇതിനേറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് പ്രസന്റിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. എന്താണ് പ്രസന്റിസം? പ്രസന്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലത്തിനനുസരിച്ചാണ് ധാർമ്മികതയും അതേപോലെ തന്നെ റാഷണാലിറ്റി, ബുദ്ധിയും ബൗദ്ധികമായിട്ട് ധാർമ്മികമായിട്ട് മനുഷ്യർ കാലത്തിനനുസരിച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ആറാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ, ഏഴാം നൂറ്റാണ്ട് എന്ന് പറയുമ്പം അവർ ഒരു ബൗദ്ധിക ധാർമ്മിക നിലവാരത്തിലുള്ള ആളുകളാണെങ്കിൽ, അതിൽ നിന്ന് കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരു 10-18 നൂറ്റാണ്ടെത്തുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ആ ധാർമ്മികത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, റിനൈസൻസ് അല്ലേ. അങ്ങനെ എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലെത്തുമ്പം ധാർമ്മികതയും ബൗദ്ധികമായിട്ടുള്ള വളർച്ചയും മനുഷ്യരുണ്ടാവുകയാണ്. അവിടെ നിന്ന് വീണ്ടും കാലത്തിനനുസരിച്ച് ഈ ധാർമ്മികത പുരോഗമിച്ച് പുരോഗമിച്ച് ഏറ്റവും ധാർമ്മികനായിട്ടുള്ള മനുഷ്യൻ അത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 18-18 നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞാൽ ധാർമ്മികമായി ചെറിയ ഏതോ അല്ലേ ധാർമ്മികമായി അധാർമ്മികമായി ജീവിക്കുന്ന ചില മനുഷ്യന്മാരിൽ നിന്നാണ് ഈ ഒരു ആശയപ്രകാരം നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഈ ഒരു ആശയത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ചില ആളുകൾ അല്ലേ 18 ഈ കാലത്തും ഇതൊക്കെ പറഞ്ഞ് നടക്കുകയാണോ, 2024 നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണോ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത്. കാലത്തിനനുസരിച്ചാണ് ധാർമ്മികത മുന്നോട്ട് ഗമിക്കുക എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിൻ്റെ അടിത്തറ വെച്ചിട്ടാണ്. അപ്പോൾ ഇവർ പറയുന്നത് പുരോഗമിക്കണം പുരോഗമിക്കണം, പുരോഗമിച്ചിട്ടില്ലേ ഒന്നും ശരിയാവില്ല എന്നാണ്. അങ്ങനെ പിന്നെ പല ഉദാഹരണങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി

0: ഇക്വാലിറ്റി, സവർഗ ലൈംഗികത. സ്വന്തം ലിംഗത്തിലുള്ള ആളുകളോട് അവരോട് ലൈംഗികമായിട്ടുള്ള അഭിനിവേശം തോന്നുക എന്നുള്ളത്, നമ്മൾ കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ ഒരു 10 വർഷം മുമ്പ് സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഗേയിസം അല്ലെങ്കിൽ ലെസ്ബിയനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ വൃത്തികെട്ട ചില ആളുകൾ മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ടായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ പതിയെ സമൂഹം മാറുകയാണ്. സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള നറേറ്റീവ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞു ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ധാർമ്മികത എന്നുള്ളത് അതിനൊരു മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ധാർമ്മികതയെ നമ്മൾ സംസാരിക്കേണ്ടത്, ധാർമ്മികതയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത്. അതല്ലാതെ കാലത്തിനനുസരിച്ച് സ്വവർഗ ലൈംഗികത എന്നുള്ളത് പിന്നെ പണ്ട് കാലത്ത് തെറ്റായിരുന്നു, ഇന്ന് നമുക്കത് ശരിയായി തോന്നുന്നു. കാരണം എന്താ, അത് ചില ആളുകളുടെ ലൈംഗിക അഭിനിവേശമല്ലേ, അത് ചില ആളുടെ സെക്ഷുവാലിറ്റി അല്ലേ, ലൈംഗികപരമായിട്ടുള്ള ചായ്വല്ലേ, അതിനെ നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ പോരെ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയാവില്ല, നിങ്ങളിത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഒന്നും നിൽക്കൂല. ഈ ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ ലൈംഗികത എന്നുള്ളത് അത് നമ്മൾക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് കാലത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഒന്നും നിൽക്കൂല, ഇത് എങ്ങോട്ടെത്തും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് നമ്മൾ അവരോട് അന്നേ പറഞ്ഞു. പക്ഷെ പിന്നീട് കാണുന്ന എന്താണ്, സ്വവർഗ ലൈംഗികത വിട്ട് മൃഗത്തെ ഭോഗിക്കുക, അതേപോലെ തന്നെ പിന്നെ ശവത്തെ ഭോഗിക്കുക എന്നുള്ള തരത്തിൽ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് അവർ വന്നു. ഇനി അവിടെ നിന്നില്ല, അമേരിക്കയിലുള്ള അമേരിക്കയിലും അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിലും, അവിടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ, അവർ പിന്നീട് കടന്നു വരുന്നത് നമ്മുടെ കുട്ടികളെ തേടിയാണ്. വേറെ ചില ആളുകൾക്ക് കുട്ടികളോടാണ് ലൈംഗികപരമായിട്ടുള്ള അഭിനിവേശം, കുട്ടികളോട് ലൈംഗികപരമായിട്ടുള്ള അഭിനിവേശം ഉണ്ടാകണം കുറേ ആളുകൾക്ക്. അപ്പോൾ അവരതിനു വേണ്ടി തിയറികൾ മെനയാണ്. ഈ ക്വീർ തിയറി, LGBT കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ക്വീർ തിയറിയുടെ ഭാഗമാണ്. ഈ ക്വീർ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടിങ് ഡോക്യുമെൻ്റ് ഓഫ് ക്വീർ തിയറി, അത് രചിച്ചിട്ടുള്ള ഗെയിൽ റൂബിൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുകയാണ് 1950കളിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകളോടും അതേപോലെ തന്നെ സ്വവർഗ ലൈംഗികതയുടെ ആളുകളോടും നമ്മൾക്കുണ്ടായിരുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു, അതൊന്നും ശരിയല്ല, ആ ആളുകളൊന്നും ശരിയല്ല. അതേ ഒരു സ്റ്റിഗ്മയാണ് ഇന്ന് പീഡോഫൈലുകളായിട്ടുള്ള, ബോയ് ലവേഴ്സ് ആയിട്ടുള്ള, പീഡോഫൈൽ എന്നവർ പറയില്ല, ബോയ് ലവേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഇന്ന് സമൂഹത്തിന് അങ്ങനെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല, അത് ശരിയല്ല. പീഡോഫീലിയ എന്ന് പറയുന്നത് കുട്ടികളുമായി ലൈംഗികപരമായിട്ടുള്ള അഭിനിവേശം തോന്നുക എന്നുള്ളത്, അത് അങ്ങനെ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുന്നെ, നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ പൂട്ടിക്കെട്ടിയത് പാടില്ല. പിന്നെ അതിനെതിരെ പോലീസും FBIയും ഒക്കെ കൂടി അതിനെതിരെ ആക്ഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിനെയും നമ്മൾ അംഗീകരിക്കണം എന്ന് അദ്ദേഹം പറയണം. ഇദ്ദേഹം മാത്രമല്ല, ഫൂക്കോൾട്ടിനെ പോലെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ക്വീർ തിയറിയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ഫൂക്കോൾട്ടിനെ പോലെയുള്ള ആളുകൾ, അവർ പറയുന്നത് പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓഫ് കൺസെൻറ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് മുന്നിൽ വെച്ചുകൊണ്ട്, അഥവാ സമ്മതം അല്ലെ, സമ്മതം കൊടുക്കാൻ ഇത്ര വയസ്സാണ്, അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 18 വയസ്സാണ് ഏജ് ഓഫ് കൺസെൻറ്. അപ്പോൾ ഒരു 18 വയസ്സ്, 16 വയസ്സ് എന്നിങ്ങനെയുള്ള ഏജ് ഓഫ് കൺസെൻറ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ കുട്ടികളുടെ ലൈംഗികതയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, തടഞ്ഞു വെക്കുകയാണ്. അത് ശരിയുള്ളവരോടെയല്ല, കുട്ടികളുടെ ലൈംഗികതയെ നമ്മൾ തടഞ്ഞു വെക്കണം. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, കുട്ടികളോട് ലൈംഗികപരമായി ബന്ധപ്പെടുക എന്ന് പറയുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായി നമ്മൾക്ക് ഇന്നും എന്നും കരുതുന്ന കാര്യം, അത് അങ്ങനെ നമ്മൾ പിന്നെ മാറ്റിവെക്കേണ്ട ഒരു പരിപാടിയൊന്നുമല്ല. അതൊക്കെ നമ്മൾ അംഗീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊന്നും ശരിയുള്ള പരിപാടിയല്ല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അമേരിക്കയിൽ, യൂറോപ്പിൽ എവിടെയോ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് ചിലപ്പോൾ നമുക്കിതൊക്കെ തോന്നുക. പക്ഷേ കേരളത്തിലടക്കം ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, അവർ കേരളത്തിലടക്കം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ തുടങ്ങി. ഇത് പൊതുസമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓടിച്ചിട്ട് തല്ലും. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ പറയില്ല, മറിച്ച് അവരുടെ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ പീഡോഫിലിയെക്കുറിച്ചും കുട്ടി ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ചും അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ സ്വവർഗ ലൈംഗികത ശരിയാണ്, അതവർക്ക് തോന്നുന്നതല്ലേ, തോന്നുന്നൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അങ്ങനെ ഓരോന്നും തോന്നും. ഇപ്പോൾ കുട്ടികളോട് തോന്നുന്ന ആൾക്കാർ, ശവത്തോട് തോന്നുന്ന ആൾക്കാർ, മൃഗത്തോട് തോന്നുന്ന ആൾക്കാർ എല്ലാവരും വരും. അതുകൊണ്ട് അത് ശരിയുള്ള പരിപാടിയെല്ലാം നമ്മൾ അന്നേ പറഞ്ഞതാണ്. പക്ഷേ അത് കേൾക്കാതെ അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന അവരുടെ ഇടയിലുള്ള ചില ആളുകൾ പീഡോഫീലിയെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാണ്, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ രംഗത്ത് വരികയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ അമേരിക്കൻ പുരോഗമനം അല്ലെ, അമേരിക്കയിലുള്ള ഈ ഒരു APL പുരോഗമനം, അത് അത്ര ദഹിച്ചിട്ടില്ലാത്ത കേരളത്തിലെ ഈർക്കിൽ BPL നിരീശ്വരവാദികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു, അവരിതിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ്, ഈ കേരളത്തിൽ പിന്നെ ചില ഗ്രൂപ്പുകളിൽ നടക്കുന്ന പീഡോഫീലിയയെക്കുറിച്ചുള്ള പിന്നെ വിശദീകരണങ്ങൾ, അവിടെയുള്ള വാഗ്വാദങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇനി ഒന്ന് കണ്ടുവെക്കാം.
1: കമന്റ് ആണ്, വിവാദമായിരിക്കുന്ന ഒരു കമന്റ് ആണ്. അതിൽ പറയുന്നുണ്ട്, എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ തരം ലൈംഗികതയും സ്വാഭാവികമാണ്. എന്താണ്, എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ തരം ലൈംഗികതയും സ്വാഭാവികമാണ്.
0: ഇപ്പൊ കേരളത്തിലെ ഒരു ഈർക്കൽ നിരീശ്വരവാദി, അയാൾ കുറച്ചുകൂടി പുരോഗമിച്ചിട്ട് കേരളത്തിൽ പീഡോഫീലിയ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചിട്ട് ഈ ആക്ടിവിസ്റ്റ്, ഈ പ്രമുഖയായിട്ടുള്ള ആക്ടിവിസ്റ്റ് പറയാണ്, പിന്നെ ഒരാൾക്ക് ഫീല് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാണ്, അതായത് എനിക്കിപ്പം ഒരു കുട്ടിയുടെ അഭിനിവേശം തോന്നുകയാണ്, എനിക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ കാര്യം ശരിയാണ് എന്നാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ പിന്നെ ഊറ്റം കൊള്ളുകയാണ്. അപ്പം അവർ ആകെ ദേഷ്യത്തിനാണുള്ളത്. അപ്പോ തുടർന്ന് അവര് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ബാക്കി വായിക്കുന്നുണ്ട്, ഒന്ന് കേട്ടു.
1: സി, എനിക്കിപ്പോ ഞാൻ നിത്യം കാണുന്ന ഒരു അഞ്ചാം ക്ലാസ്സുകാരിയോട് നല്ല കാമം തോന്നുന്നുണ്ട്. പറഞ്ഞറിയിക്കാനാകാത്ത സ്നേഹവും, ഞാൻ എല്ലാ ദിവസവും അവൾക്ക് മഞ്ചു വാങ്ങി കൊടുക്കുന്നു, അവൾക്ക് എന്നോടുള്ള പ്രേമവും ഞാൻ അനുഭവിക്കുന്നു, ഇതൊക്കെ വളരെ സ്വാഭാവികമായതാണ് എന്നാണ് ഫർഹാദിനെ പോലുള്ള എക്സ്ട്രീം പുരോഗമനവാദികളുടെ കമന്റ്.
0: അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയോട് എനിക്ക് കാമം തോന്നുകയാണെങ്കിൽ, ഞാൻ ആ കുട്ടിക്ക് മഞ്ചു വാങ്ങിക്കൊടുക്കുന്നതിലൂടെ എനിക്ക് ലൈംഗികപരമായിട്ട് ഒരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരി തന്നെയാണ്. ഇത് പറയുന്നത് കേരളത്തിൽ മലയാളത്തിലാണ്, ഇത് പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് കേരളത്തിൽ മലയാളത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ വേറെ ചില ആളുകൾ, അല്ലേ, അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത, പരിഷ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ അതിനെതിരെ രംഗത്ത് വരികയാണ്. എന്നിട്ട് അവർ പറയാണ്, ഇതൊന്നും ഇത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, പീഡോഫീലിയ എന്ന് പറയുന്നൊരു ക്രൈമിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല, നിങ്ങളൊന്നുമല്ല യുക്തിവാദത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ, നാസ്തികതയുടെ മുഖങ്ങളായിട്ട് നിങ്ങളൊന്നും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്നൊരു ഭാഗം കൂടി നമുക്ക് കേട്ടോ.
1: എന്റെ ഇതൊക്കെ ഏത് തരം പുരോഗമനവാദമാണ്? നിങ്ങൾ ഏത് തരം ലൈംഗികതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ സെൻസ് ഏത് സെൻസാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന പുരോഗമനം എന്ന് പറയുന്നത്, പുരോഗമനവാദം എന്ന് പറയുന്നത്? നിങ്ങളാണോ പുരോഗമനവാദത്തിന്റെ മുഖചിത്രമായിട്ട് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നിൽക്കുന്നത്? വളരെ പ്രയാസമുണ്ട് അംഗീകരിക്കാൻ. മേലാൽ നിങ്ങളാണെന്ന് പറഞ്ഞു പോകരുത്.
0: നിങ്ങളെയൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്, ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പീഡോഫിലൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു ഹോമോസെക്ഷുവാലിറ്റിയിൽ ഇത് നിൽക്കില്ല, സ്വവർഗ ലൈംഗികത എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഇത് നിൽക്കില്ല. ഇവർ പോയി പീഡോഫീലി എത്തിയപ്പോൾ അതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും, ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് നടക്കുന്നത് ഏതൊക്കെയോ ചില നിരീശ്വരവാദികളുടെ ചില ഗ്രൂപ്പുകളിലാണ്. അവിടുന്ന് കേരളത്തിലെ നവനാസ്തികതയുടെ വലിയ വേദികളിൽ പ്രസംഗിച്ച ഒരാൾ, അങ്ങനെയുള്ള ചില ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നമ്മളിങ്ങനെ ഇര പിന്നെ രണ്ട് തരത്തിലുള്ള ഒരു പരിപാടി കാണിക്കാൻ പാടില്ല. നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, സ്വവർഗ ലൈംഗികതയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അതെങ്ങനെയാണ് അംഗീകരിക്കുന്നത്? അത് അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, അവർക്ക് അവരുടെ സെക്ഷുവാലിറ്റി അങ്ങനെയാണെങ്കിൽ, അവരുടെ ലൈംഗികപരമായിട്ടുള്ള ചായ്വ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അങ്ങനെ പീഡോഫീലിയക്കാർക്കും അങ്ങനെ ചായ്വ് ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ അതും അംഗീകരിച്ചു കൊടുക്കണ്ടേ എന്ന് പറയുന്നത്, അങ്ങനെ അവിടെ നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കാൻ പാടില്ല, നമ്മൾ രണ്ടിനെയും അംഗീകരിക്കണം എന്ന് അവരുടെ വേദികളിൽ പ്രസംഗിച്ച ആളുകൾ അവർ സംസാരിച്ചപ്പോൾ ഈ കൂട്ടത്തിലുള്ള കേരളത്തിലെ ഈർക്കിൽ നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പന് എന്ത് ചെയ്യേണ്ടി വന്നു? ഫത്വ ഇറക്കേണ്ടി വന്നു, പീഡോഫീലിയ ശരിയല്ല. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്ക്.
2: ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പീഡോഫീലിയ തന്നെ ഒരാൾക്ക് ഒരു കുട്ടിയോട് താല്പര്യം തോന്നുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാര്യം ബിക്കോസ് അയാൾ അങ്ങനെ തീരുമാനമെടുക്കില്ല, ഞാൻ കുട്ടികളോടൊക്കെ താല്പര്യം തോന്നി ജീവിക്കാനാണ് തീരുമാനം. അങ്ങനെ ഇറ്റ്സ് നോട്ട് എ ഡിസിഷൻ ഓൺ ഹിസ് പാർട്ട്, ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഈസ് അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ അത് ഒക്കെയാണ് ഒക്കെയും പാലിച്ച് ചെയ്യേണ്ടതാണ്. നിയമബോധമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇത് സമൂഹം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. സോ ഇത് ലീഗലി ശരിയല്ല, മോറലി ശരിയല്ല. ലീഗലി ശരിയല്ല,
3: മോറലി ശരിയല്ല,
2: ബയോളജിക്കലി ശരിയായിരിക്കും. അപ്പം ലീഗാലിറ്റിയും അതിന്റെ ബയോളജിയും അതിന്റെ മൊറാലിറ്റിയും മൂന്നായിട്ട് വേർതിരിച്ച് വകതിരിവോടെ കാണാൻ ഒരു ആധുനിക മനുഷ്യന് കഴിയണം.
0: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പീഡോഫീലിയ കുട്ടികളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തരുതേ എന്ന്, ഉപയോഗപ്പെടുത്തല്ല മക്കളെ എന്ന് ഫത്വ ഇറക്കേണ്ട അവസ്ഥയിലേക്ക് നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പന് കേരളത്തിലെ പിന്നെ അപ്പോസ്തലിന് എത്തേണ്ടി വരുന്നു എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവർ ഈ പറയുന്ന ആശയം എവിടെയാണ് ഇവരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്? അവരുടെ നേതാക്കൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തത്ര പിന്നെ അത്രയും അപരിഷ്കൃതമായിട്ടുള്ള വൃത്തികേടിലേക്ക് അവരുടെ അനുയായികൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പം പല ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊരു വൃത്തികേടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾക്ക് തന്നെ ഇത് സംസാരിക്കാൻ ഒരു ലജ്ജ ഉണ്ട് അല്ലേ, നമ്മൾക്ക് തന്നെ പീഡോഫീലിയയെക്കുറിച്ച്, ഇൻസെസ്റ്റിനെ കുറിച്ച് സ്വന്തം അമ്മയെയും പെങ്ങളെയും ഭോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്തൊരു ലജ്ജ ഉണ്ട്. അപ്പോൾ ആ ലജ്ജ നമ്മളിൽ നിന്ന് പതിയെ ഊരിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇവരി പറയുന്ന സോ കോൾഡ് ആധുനികത ഈ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹയാഇനെ, ലജ്ജയെ ഊരിയെടുക്കുക, ലജ്ജയെ ഊരിയെടുക്കുക. ആ ലജ്ജയെ ഊരിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖമായി എന്ത് വൃത്തികളും ഏത് രീതിയിലും ചെയ്യാം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ പറഞ്ഞെന്താണ്, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മൊറാലിറ്റി എന്നുള്ളത്, ധാർമ്മികത എന്നുള്ളത്, അത് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ്. അതായത് പുതിയ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെ, പുതിയതായിട്ടൊരു കാര്യം വന്നാൽ അത് ശരിയാണ്, പഴയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഇപ്പം ഇവിടെ സംഭവിച്ചെന്താ, പീഡോഫീലിയ എന്ന് പറഞ്ഞൊരു പുതിയ പുരോഗമനമായിട്ട് ചില ആൾക്കാർ വന്നു. എന്ത് സംഭവിച്ചു? ഇവർക്ക് തന്നെ എതിർക്കേണ്ടി വന്നു. അപ്പം ഇവർ തന്നെ തെളിയിക്കുന്നത് എന്താണ്, പുതിയതായതുകൊണ്ട് ഒരു കാര്യം ശരിയാവണം എന്ന് നിർബന്ധമില്ല. പുതിയതായതുകൊണ്ട് ഒരു കാര്യം ശരിയാവണം നിർബന്ധമില്ല, പഴയതായതുകൊണ്ട് ഒരു കാര്യം തെറ്റാവണം എന്നും നിർബന്ധമില്ല. ഇവർ പറഞ്ഞിട്ടുള്ള അതേ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അഥവാ കാലം എന്നുള്ളതല്ല ഒരിക്കലും നമ്മളുടെ പോയിന്റ് എന്നുള്ളത്, റെഫറൻസ് പോയിന്റ് എന്നുള്ളത് കാലമല്ല. കാലത്തിനനുസരിച്ച് പുരോഗമിക്കുക, കാലത്തിനനുസരിച്ച് നന്മയും തിന്മയും മാറുക, അത് യഥാർത്ഥത്തിൽ ഇവരാണത് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് തന്നെ അത് മാറ്റി തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ധാർമ്മികത വരുന്നത്? ധാർമ്മികത എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ദൈവിക ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ധാർമ്മികത വരുന്നത്. ധാർമ്മികതയെ പിന്നെ നിർവചിക്കാൻ ഇവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്, അതിലും ഇവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഇസ്ലാമിനെ പരിഷ്കരിക്കണം, ഇസ്ലാമിനെ അങ്ങനെ ആക്കണം, ഇസ്ലാം പുതിയതാക്കണം, എന്നാൽ ഇതിന് നിലനിൽക്കൂ എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വന്തം പിന്നെ കടപ്പറയിലേക്ക്, അവിടെയുള്ള അശ്ലീലതയിലേക്ക് അവർ ആദ്യം ഒന്ന് പിന്നെ സ്വന്തം ശ്രദ്ധ കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തരത്തിൽ ഹയാഇനെ, ലജ്ജയെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ആധുനികത, നമ്മളീ പറയുന്ന സോ കോൾഡ് ആധുനികതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു മാതാവും മകനും, അല്ലെങ്കിൽ ഒരു പിതാവും മകളും അവർ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ സിനിമകൾ, സീരിയലുകൾ, അതിൽ കടപ്പറ രംഗങ്ങൾ കടന്നു വരികയാണ്. അതുമാത്രമാണോ ഇവിടെയുള്ള പിന്നെ റാപ്പ് സോങ്ങുകൾ, ആ റാപ്പ് സോങ്ങുകളിൽ, കേരളത്തിലടക്കം മലയാളത്തിലടക്കം വന്നിട്ടുള്ള റാപ്പ് മ്യൂസിക്കുകളിൽ പലതിൻ്റെയും ലിറിക്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വരികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അത് ഓവർ സെക്ഷുവലൈസ്ഡ് ആണ്. ഓവർ സെക്ഷുവലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സെക്ഷുവാലിറ്റിയെ അടിച്ചടിച്ച് കയറ്റാണ്. ഇതാണ് ഇവർ കാണിക്കുന്ന ഹയാഇനെ മാറ്റി നിർത്തിയാൽ. അതിൻ്റെ ഒരു പഠനമുണ്ട്, പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ ടി വി ബ്രോഡ്കാസ്റ്റിൻ്റെ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് പിന്നെ 80%, 90%, 70% ഒക്കെയാണ് ഓരോ പാട്ടിലെയും വരികളിലുള്ള സെക്ഷുവാലിറ്റി, ലൈംഗികപരമായിട്ടുള്ള വരികൾ ഇത്രത്തോളം കൂടുതലാണ്. അങ്ങനെ ഒരു സമൂഹത്തെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ സ്വയം നമ്മുടെ ഒരു നിലവാരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പല സമയത്തും നമ്മളൊന്നും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ, അശ്ലീല പ്രയോഗങ്ങൾ ഇന്ന് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ അശ്ലീല പ്രയോഗങ്ങൾ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെയും പിന്നെ ചോയ്സിൻ്റെയും ഒക്കെ പേരിൽ ഈ നിലയ്ക്ക് എന്ത് വൃത്തികേടിനെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു വശത്ത് നടക്കുകയാണെങ്കിൽ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കുടുംബ സംവിധാനം എന്നുള്ളത്, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന സംവിധാനം, അതൊക്കെ തകർന്ന് തരിപ്പണാവേണ്ടതാണ്. പകരം വേണ്ടത് നമുക്ക് ഡേറ്റിംഗ് കൾച്ചറാണ് വേണ്ടത്, അല്ലെങ്കിൽ പകരം നമുക്ക് ഹൂക്കപ്പ് കൾച്ചറാണ് വേണ്ടത്. ഇതിങ്ങനെ പുതുതലമുറയെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ശരീരം ശമ്പളാടിസ്ഥാനത്തിൽ വിൽക്കുന്ന, ഓൺലൈനായി വിൽക്കുന്ന ആളുകൾ വരെ ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾ വരെ ഉണ്ട്. അപ്പം ആ നിലക്കേക്ക് സമൂഹം, നമ്മൾ വിചാരിക്കും പിന്നെ പണ്ട് കാലം എന്നുള്ളത് മാറി പുതിയ കാലത്തേക്ക് വരുമ്പോൾ നമ്മളെന്തോ പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുരോഗമനം. ഇനി ഇത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയോ നടക്കുന്ന ആളെന്ന് നമ്മൾ സംബന്ധിച്ചാൽ തന്നെ, കേരളത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഓർമ്മ ഉണ്ടാവും, കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ കിസ് ഓഫ് ലവ് എന്നുള്ള പേരിൽ യാതൊരു തരത്തിലുള്ള ലജ്ജയുമില്ലാതെ ചുംബിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ഇങ്ങനെയുള്ള ചില ആളുകൾ മുന്നോട്ട് വന്ന് നമുക്ക് കാണാൻ കഴിയും. അവരന്ന് അതിന് ദാർശനികമായിട്ട് പറഞ്ഞൊരു ഒരു റിപ്ലൈ ഉണ്ടായിരുന്നു. അതിനെതിരെ ഇങ്ങനെ വിമർശനം വന്ന സമയത്ത്, ചുംബന സമരത്തിനെതിരെ കുറേ വിമർശനം വന്ന സമയത്ത് അവർ ദാർശനികമായിട്ട് അവർ അതിന് റിപ്ലൈ ചെയ്യുകയാണ്, ചുംബിക്കാൻ മുട്ടി നിൽക്കുന്നവരല്ല ചുംബന സമരക്കാർ. ചുംബിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകളൊന്നല്ല ചുംബന സമരക്കാർ. അത് വെച്ചിട്ട് അവർ പറയുന്ന എന്താണ്, ഇതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ചുംബിക്കാൻ മുട്ടി നിൽക്കുന്നുണ്ടെന്നല്ല ഞങ്ങൾ ചുംബന സമരം നടത്തിയിട്ടുള്ളത്. ഇത് മാത്രമാണോ കേരളത്തിൽ ഈ അടുത്ത് പിന്നെ ആർത്തവം എന്ന പേരിൽ ഒരു ഇടത് പിന്നെ സാംസ്കാരിക ഇടത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ പിന്നെ കവാടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു കവാടം നിർമ്മിച്ച് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ അന്നത്തെ ഇടതു മുഖ്യമന്ത്രി വരാൻ അദ്ദേഹം തീരുമാനിച്ചതായിരുന്നു, പക്ഷേ അദ്ദേഹം പിന്തിരിയാണ് ചെയ്തത്. അത്രത്തോളം സെക്ഷുവാലിറ്റി എന്നുള്ളത്, ലൈംഗികത എന്നുള്ളത് സമൂഹത്തിലേക്ക് അടിച്ചടിച്ച് കയറ്റാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെയൊന്നും നിൽക്കില്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ, ഇതൊക്കെ നടക്കുമ്പം ആധുനിക മനുഷ്യൻ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ, ആധുനിക മനുഷ്യൻ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണോ അല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 29-ാമത്തെ വയസ്സിൽ ദയാവധത്തിന് പിന്നെ സുപ്രീം കോടതിയിലേക്ക് ലെറ്റർ കൊടുത്ത് കാത്തു നിൽക്കുന്ന ആളുകൾ ഈ ആധുനികതയുടെ, ഈ സോ കോൾഡ് ആധുനികതയുടെ അതിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പം ആധുനികത യഥാർത്ഥത്തിൽ മനുഷ്യന് സന്തോഷമാണോ കൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെയുള്ള ജെൻഡർ റോളുകളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ആണും ആണിന് മെനിനിസവും പെണ്ണിന് ഫെമിനിസവും മതി എന്ന് പറഞ്ഞ് ഇവിടെ പുരുഷന്മാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ടോക്സിക് ഫെമിനിസം കൊണ്ടുവരുന്ന ആളുകൾ, കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കി കുടുംബ സംവിധാനത്തെ തകർത്ത ആളുകൾ, കരിയറിൻ്റെയും സ്വന്തം ശരീരത്തിൻ്റെയും കാര്യം മാത്രം പരിശോധിച്ചുകൊണ്ട് കുട്ടികൾ ഉണ്ടാവേണ്ടതില്ല, പട്ടിക്കുട്ടികൾ മതി എന്ന് പറഞ്ഞ് യൂറോപ്പിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ യഥാർത്ഥത്തിൽ അവർ പിന്നെ സന്തോഷത്തിലാണ് എന്ന് ഏത് തെളിവ് വെച്ച് നമ്മൾ സംസാരിക്കും? ഏത് തെളിവ് വെച്ച് നമ്മൾ സംസാരിക്കും? അപ്പോൾ യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ അവൻ അസ്വസ്ഥനാണ്, അവൻ വിഷമത്തിലാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത് ഈ ഏതോ 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന കുറേ ആശയങ്ങൾ അത് ഇന്നത്തെ സമൂഹത്തോട് ആശയപരമായി സംവദിക്കാനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമൂഹത്തിൻ്റെ ആ ആശയങ്ങൾ കടമെടുക്കുന്ന യൂറോപ്പിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാഡ് വൈ ഫിനോമിനൻ, അതായത് ഇവിടെ ഫെമിനിസം കൊണ്ടുവന്നിട്ടുള്ള, ഫെമിനിസം അടിച്ചു കയറ്റിട്ടുള്ള സ്ത്രീയാണെങ്കിൽ നീ ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് പുരുഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതില്ല, പുരുഷൻ്റെ പിന്നെ പുരുഷൻ ചെയ്യാൻ കഴിയുന്നൊക്കെ നിനക്കും ചെയ്യാൻ കഴിയുന്നൊക്കെ പറഞ്ഞ് ടോക്സിക് ഫെമിനിസം കൊണ്ടുവന്നിട്ട് അവസാനം അതൊക്കെ പൊട്ടിപ്പാളീസായപ്പം അവസാനം അവരിൽ നിന്ന് തന്നെ ട്രാഡ് വൈഫ് പോലെയുള്ള ഫിനോമിനം വരികയാണ്. അതായത് പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന പിന്നെ സ്ത്രീകളെ പോലെ അല്ലെ മോഡസ്റ്റായി വസ്ത്രം ധരിച്ച്, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് പിന്നെ ഫെമിനിസം പറയാത്ത ട്രാഡ് വൈഫ് ഫിനോമിനൻ, അതാണ് ഇന്ന് നമ്മൾ യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇവർ എന്തിനെയാണോ പഴഞ്ചൻ എന്ന് പറഞ്ഞത് അത് ഇവർക്ക് തന്നെ അഡോപ്റ്റ് ചെയ്യേണ്ട നിലക്കേക്ക് ഇവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു മതം മാത്രമല്ല, അതൊരു വിമോചനത്തിൻ്റെ മാർഗം കൂടിയാണ്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ആധുനിക ജാഹിലിയത്തിനെയും 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിനെയും ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിൽ നിന്ന് ആധുനിക ജാഹിലിയത്തിലേക്ക് എത്തുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഭ്രൂണഹത്യ എൻ്റെ അവകാശമാണ്, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ആളുകളാണ്. അവിടെ ഇസ്ലാം അന്ന് പറഞ്ഞ അതേ ഉത്തരം ഇന്നും പ്രസക്തമാണ്. എന്താണത്? പെൺകുട്ടികൾ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്, പെൺകുട്ടികളെ അങ്ങനെ കൊല്ലാൻ പാടില്ല, ഭ്രൂണഹത്യ പാടില്ല ഇസ്ലാം പറഞ്ഞു. മദ്യവും ലഹരിയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ, അവിടെ നിന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളെയാണ് ആധുനിക ജാഹിലിയത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും ഇസ്ലാം പറഞ്ഞു ഈ ലഹരി എത്ര ചെറിയ അളവിലാണെങ്കിലും അത് നിഷിദ്ധമാണ്. ഇനി പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പരിതാപകരമായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിൽ. ആധുനിക ജാഹിലിയത്തിലേക്ക് എത്തുമ്പോൾ ഓരോ സെക്കൻഡിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇസ്ലാം എന്താണോ പരിഹാരം പറഞ്ഞത് അതേ പരിഹാരം ഇന്നും ആപ്റ്റാണ്, ഇന്നും അതേ പരിഹാരം തന്നെ മതി. ഇനി വിവാഹേതര ബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹുദ്ന സമ്പ്രദായം അന്ന് 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക, ഇതേ സമ്പ്രദായമാണ് നമ്മളിന്ന് ലിവിങ് റിലേഷൻഷിപ്പ്, ലിവിങ് ടുഗദർ എന്നുള്ള പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കി. അതേപോലെ തന്നെ നിക്കാഹുൽ ബദൽ, ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി അന്ന് പിന്നെ 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഇന്ന് ആധുനിക ജാഹിലിയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? വൈഫ് സ്വാപ്പ് പോലെയുള്ള, വൈഫ് എക്സ്ചേഞ്ച് പോലെയുള്ള കമ്മ്യൂണിറ്റീസ് ഇന്ന് ആധുനിക ജാഹിലിയത്തിലുണ്ട്. സ്വന്തം ഭാര്യയെ മാറി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കി. വ്യഭിചാരത്തിന് കൊടിനാട്ടിയിരുന്ന സ്ത്രീകളെ 6-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സെക്സ് വർക്കിനെ, പ്രോസ്റ്റിറ്റ്യൂഷനെ, അതിനെ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെ ഇന്ന് നമ്മൾ ആധുനിക ജാഹിലിയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇസ്ലാം അതിനെ വ്യഭിചാരത്തിലേക്കുള്ള വാതിൽ പോലും അടച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്നുള്ളത് ആ 6-ാം നൂറ്റാണ്ടിലുള്ള പ്രാകൃതത്തോട് മാത്രമല്ല ആശയപരമായി സംബന്ധിച്ചത്, ഇന്നത്തെ ഈ പറയുന്ന സോ കോൾഡ് ആധുനികതയോടും അതിനോട് കൃത്യമായി സംബന്ധിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവൻ കാർണാലിറ്റിയുള്ള ആളാണ്, മൃഗീയതയാണ് അടിസ്ഥാനം. ആ മൃഗീയതയെ മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അത് ഏത് അത് പ്രാകൃതത്വത്തിലാണെങ്കിലും ഈ സോക്കോൾഡ് ആധുനികതയിലാണെങ്കിലും അത് തന്നെയാണ് പരിഹാരം എന്നുള്ളതാണ്. അതല്ലാതെ ആ ഇസ്ലാമിനെ പിന്നെ നമ്മൾ ഈ പിന്നെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്ന പോലെ ഇസ്ലാമിനെ വെട്ടിയും മുറിച്ചും അല്ലെ കൂട്ടിച്ചേർത്തും ഒക്കെ ഇസ്ലാമിനെ വികലമാക്കുകയല്ല വേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പിന്നെ മനുഷ്യത്വം പഠിപ്പിക്കാൻ അല്ലെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റാൻ നോക്കുന്ന ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണ് എന്ന് പഠിക്കുക, ഇസ്ലാം കൊണ്ടുവന്ന വിമോചനം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളീ കാണിക്കുന്ന അപരിഷ്കൃതത്വം, അതെ നിങ്ങൾ മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മെറ്റാ മോഡേണിറ്റി ആയിക്കഴിഞ്ഞാലും അതിനോട് സംവദിക്കാൻ ഇസ്ലാമിന് കൃത്യമായി സാധിക്കും എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇസ്ലാം എന്നുള്ളത് ഈ സാർവകാലികമാണ്, ദൈവികമായിട്ടുള്ള മതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഡയലോഗ് അപരിഷ്കൃത ആധുനികത എന്ന വിഷയത്തിൽ ഹിലാൽ സലീം സിപിയുടെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്.
4: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: يا دعاة رب السماء
7: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.
8: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: أعوذ بالله من الشيطان الرجيم
10: فلا تحسبن الله مخلف وعده رسل

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ശുചീകരണ തൊഴിൽ ഏർപ്പെടുന്നവരുടെ മക്കൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 15 ആഗസ്റ്റിനകം അപേക്ഷിക്കണം. പദ്ധതിക്ക് ജാതിമത വരുമാന പരിഗണനകൾ ഇല്ല. അപേക്ഷകർ സ്കൂളിൽ നിന്നും ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഓൺലൈനായി നൽകണം. കൂടുതൽ വിവരങ്ങൾ അതത് ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളും ലഭിക്കുന്നതാണ്. പ്രീമെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471-27-37-251.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിൻ്റെ സമഗ്രമായ പഠനത്തിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തു ഫത്തഹിലെ 5-ാം വചനം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിക്കാനായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 5-ാം വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തു മുതൽ നമുക്കെല്ലാവർക്കും പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

ليدخل المؤمنين والمؤمنات

0: 5-ാമത്തായത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ഫതഹിലെ 5-ാം വചനം. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പ്രതീക്ഷകൾ കൈവിടരുത്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൻ്റെ 87-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ചില ജീവിത മാതൃകകളാണ്. വർഷങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ കൈവിടാതെ അവിടെ നമുക്ക് മാതൃകയായൊരു സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യാ ബനിയ്യ اذهبوا فتحسسوا من يوسف واخيه ولا تيأسوا من روح الله انه لا ييأس من روح الله الا القوم الكافرون. അതവ ഈ ഒരു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതാണ്. അഥവാ തന്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ തന്റെ മുമ്പിൽ നിന്ന് കാണാതായിട്ടും ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലുള്ള പ്രതീക്ഷകൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ മക്കളോട് യൂസുഫിനെ തിരയാൻ വേണ്ടിയിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ടും കൽപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഈ ആയത്ത് അവസാനിക്കുമ്പോൾ ലാ യയ്അസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശനാകുന്നത് യഥാർത്ഥത്തിൽ കാഫിരീങ്ങളാണ് എന്നാണ്. അല്ലാത്തവർക്കൊന്നും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ യാതൊരു ബേജാറുമില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് യാതൊരു ബേജാറുമില്ല. കാരണം ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുന്നവനാണ്, അത് വേണ്ട രൂപത്തിൽ നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്കൊരിക്കലും നഷ്ടപ്പെടേണ്ടതില്ല എന്നതാണ്. മാത്രമല്ല മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, لا تقطعوا رجاءكم من الله في التفريج والفرج. ദവ അല്ലാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത് എന്നതാണ് നമ്മോട് കൽപ്പിക്കുന്നത്. അഥവാ അല്ലാഹു നമുക്ക് പല കാര്യങ്ങളിലും ചിലതെല്ലാം വെച്ചിട്ടുണ്ടാകും. അഥവാ നമുക്ക് ആശ്വാസവും പരിഹാരങ്ങളും അല്ലാഹു നമുക്ക് നൽകുന്നത് നാം വിചാരിക്കുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന ആ എളുപ്പവഴികളെ മുറിച്ചു കളയുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല നമുക്ക് കാണാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വടിയൂന്നി എഴുന്നേറ്റ ചരിത്രം നമുക്കറിയാം. വർഷങ്ങളോളം രോഗബാധിതനായി കിടന്നിട്ടും മക്കളും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ കൈവിടാതെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്ക് ചരിത്രമാണ്. മാത്രമല്ല അത്തരം സമയത്ത് പോലും അദ്ദേഹം, നമുക്കറിയാം 18 വർഷം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ കഠിനമായ രോഗത്താൽ പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി, അദ്ദേഹത്തെ എല്ലാവരും കൈവിട്ടു. പക്ഷേ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് ഒരൊറ്റ ഒരൊറ്റ പരാതിയും പറഞ്ഞില്ല. ഒടുവിൽ, "നാഥ, എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ" എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ജീവിതത്തിൻ്റെ 18 കൊല്ലം പോയിട്ട് ഒരു സെക്കൻഡ് പോയിട്ട് ഒരു മിനിറ്റ് പോയിട്ട് ഒരു ദിവസം നമുക്ക് വേദന സഹിക്കാൻ കഴിയുമോ? നമ്മൾ ആകെ പ്രശ്നമാക്കൂലേ. നമ്മൾ ഹോസ്പിറ്റലിനെ കുറ്റം പറയും, കൂടെയുള്ളവരെ കുറ്റം പറയും, ഡോക്ടർമാരെ കുറ്റം പറയും, അല്ലേ? എന്തൊക്കെ രൂപത്തിൽ നമ്മൾ വഴിക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ കുടുംബങ്ങളെ കുറ്റം പറയും, നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റൽ കൊണ്ടാവാൻ പണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലും ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം 18 വർഷത്തെ ശരീരമാകെ വ്രണം വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലായ ഒരു കാലഘട്ടം, അല്ലേ, ആ ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്താണ്? വഅൻത അർഹമുറഹിമീൻ, അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുറഹിമീൻ. ഈ വാചകങ്ങൾ നമ്മുടെ ചെവികളിൽ വന്ന് അലക്കേണ്ടതുണ്ട്, അല്ലേ? കാരണം അത്രയൊക്കെ ബാധിച്ചിട്ടും റബ്ബേ നീ അർഹമുറഹിമാണ് റബ്ബേ എന്ന് ഉറക്കെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒന്നും പറഞ്ഞില്ല, വെറുപ്പിക്കുന്ന ഒന്നും പറഞ്ഞില്ല, അല്ലേ? രോഗങ്ങൾ അദ്ദേഹത്തെ വെറുപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നോ ഒന്നും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതിന് വലിയ സാക്ഷിയായൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മഹാനായ അയ്യൂബ് നബി. എന്നിട്ടും അവിടെ പ്രതീക്ഷകൾ കൈവിടാതെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നത് ചരിത്രമാണ്. മറ്റൊന്ന് നമുക്ക് കാണാം. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം പറയുകയാണ്, ലൗ കശഫല്ലാഹുൽ ഇതാ അലി അബ്ദിഹി വഅറാഹു കൈഫ യുദബ്ബിറു ലഹു ഉമൂറഹു ലദാബ ഖൽബുഹുൽ അബ്ദി ഹുബ്ബൻ ലില്ലാഹി വശുക്റൻ ലഹു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ ദാസന് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക്, ഓരോ ജന്തുജാലങ്ങൾക്ക്, അല്ലേ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ദാസന് എന്നാണ്. അഥവാ മനുഷ്യന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന ആ രഹസ്യം, ഹിക്മത്ത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ ദാസൻ്റെ ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. എത്ര വിശാലമായ അർത്ഥതലങ്ങളൊരു വാക്കാണ്, ഹദീസാണിത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അഥവാ നമ്മൾക്കിടയിൽ ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്ന ചില പിന്നെ ആ രൂപത്തിലുള്ള എളുപ്പവഴികളാണ്, അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ആ ഒരു നിയന്ത്രണം നമുക്കില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ജീവിതശൈലിയിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അള്ളാഹു നൽകുന്നത് അത് അള്ളാഹു എങ്ങാനും വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അള്ളാഹു ഒരിക്കലും അവൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തൂല എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ മനുഷ്യന് ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അള്ളാഹുവോടുള്ള താഴ്മഴും അള്ളാഹുവോടുള്ള ആ ഒരു അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും എല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ആ ഒരു നിഅമത്ത് നമുക്ക് സദാസമയം വർഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിരാശരാകാതെ അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ മാറ്റിമറിക്കുക. അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രതീക്ഷകൾ കൈവിടരുത്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സാരോപദേശ കഥകളുമായി ഇനി കഥ പറയാമെന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് അറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. കഥ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. അറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് കേട്ടോ. ത്വായിഫിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. നമുക്കറിയാലോ, സമ്പന്ന കുടുംബത്തിൽപ്പെട്ട അഫ്ഫാനും അർവയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. സമ്പന്നതയുടെ മണിമാളികകളിൽ വിരിച്ച പട്ടുമെത്തയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. പ്രതാപവും പ്രസിദ്ധിയുമുള്ള കുടുംബം. മക്കയിൽ എഴുത്തും വായനയും അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വലിയ കച്ചവടക്കാരനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അഫ്ഫാൻ. അദ്ദേഹം മരണമടഞ്ഞ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 20 വയസ്സായിരുന്നു പ്രായം. പിതാവിൻ്റെ മരണശേഷം കച്ചവടവും പിതാവിൻ്റെ പാരമ്പര്യ സ്വത്തും അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മകൻ്റെ ഉടമസ്ഥതയിലായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികളിൽ ധനികരിൽ ഒരാളായി മാറി അല്ലേ? സ്വാഭാവികമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നിവർ ചെറുപ്പം മുതലേ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം സുഹൃത്തിനെയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സത്യം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പുറപ്പെട്ടു. ആദ്യം ഇസ്ലാം സ്വീകരിച്ച 5 പേരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മക്കയിലെ ഖുറൈശികൾ മുസ്ലിങ്ങളെ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ പിതൃവ്യനായിരുന്ന ഹക്കമ ബിനു അബിൽ ആസ് എന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിനെ കൂടുതൽ ഉപദ്രവിച്ചത്. അവർ അദ്ദേഹത്തെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു. മുഹമ്മദിനെയും അവൻ്റെ മതത്തെയും കൈവെടിയണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അത്രയും കാലം കെട്ടഴിച്ച് വിടില്ല എന്നും പറഞ്ഞു. ശാരീരികമായും മാനസികമായും അവർ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവർക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ സാധിച്ചില്ല. എല്ലാം സഹിച്ചു നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കൈകാലുകൾ കെട്ടിയിട്ട ചെങ്ങല തുരുമ്പിച്ചാലും എൻ്റെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. നോക്കണേ, എത്ര വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റേത് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു

പീസ് റേഡിയോയിൽ സ്വരം കാതടപ്പിക്കുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ ശാന്തശബ്ദമായി നമുക്കും ആസ്വദിക്കാം. പീസ് റേഡിയോ സ്വരത്തിൽ വളരെ മധുരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ, പ്രാമാണികമായ സംസാരങ്ങളുമായി നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ 30 അധ്യായം സൂറത്തുർ റൂമിലെ 55-56 വചനങ്ങൾ നാം ഗൗരവപൂർവം ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഈ വചനങ്ങളിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയൗമ തഖൂമുസ്സാഅഹ്, അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം. വയൗമ തഖൂമുസ്സാഅഹ്, ഖിയാമത്ത് നാൾ നിലവിൽ വരുന്ന ദിവസം. യുഖസിമുൽ മുജ്രിമൂൻ, അക്രമികൾ അവർ ആണയിട്ട് സത്യം ചെയ്തു പറയും. എന്താണവർ പറയുന്നത്? മാ ലബിസു ഗൈറ സാഅതിൻ, അവർ ഒരു നാഴികയല്ലാതെ അല്ലെങ്കിൽ വളരെ അല്പം സമയമല്ലാതെ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയിട്ടില്ല എന്ന്. കദാലിക കാനു യുഫകൂൻ, അപ്രകാരം തന്നെയായിരുന്നു അവർ മുമ്പും വഴിതെറ്റിക്കപ്പെട്ടത്. അപ്പോൾ അക്രമികളായ ആളുകൾ ഖിയാമത്ത് നാളിൽ പറയുന്നത്, അവർ ഈ ഭൂമിയിൽ വളരെ കുറഞ്ഞ ഒരു നാഴിക മാത്രം, ഒരു വളരെ കുറഞ്ഞ ഒരു സമയം മാത്രം, ഒരു മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു പകലിൻ്റെ അല്പം ഭാഗം, അതല്ലെങ്കിൽ ഒരു പ്രഭാതം, ഒരു പ്രദോഷം, ഇങ്ങനെ തുടങ്ങി വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ എന്ന് അവർ ആണയിട്ട് പറയുന്നതാണ്. ആ സന്ദർഭത്തിൽ വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാന, അറിവും ഈമാനും നൽകപ്പെട്ടവർ പറയും, അഥവാ വിശ്വാസികൾ പറയും, ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, യൗമുൽ ബഅസ് വരെ, അഥവാ പുനരുദ്ധാന നാൾ വരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിർണിതമായ അവധി, അത് ഭൂമിയിൽ പൂർത്തീകരിക്കുവോളം നിങ്ങൾ ഭൂമിയിൽ താമസിക്കുകയും അതേപോലെ തന്നെ പിന്നീട് ഖബറിൽ നിങ്ങൾ താമസിക്കുകയും അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഒരു കാലഘട്ടം തന്നെ നിങ്ങൾ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഫഹാദ യൗമുൽ ബഅസ്, ഇതാകുന്നു പുനരുദ്ധാന നാൾ. വലാക്കിന്നക്കും കൂന്തും ലാ തഅലമുൻ, എന്നാൽ നിങ്ങൾ അതിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളുകളായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് സംസാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മുജ്രിമീങ്ങളായ അക്രമികളായ ആളുകൾ, അവർ ആണയിട്ട് പറയുന്നതെന്താണ്? മാ ലബിസു ഗൈറ സാഅ, ഞങ്ങൾ ഭൂമിയിൽ വളരെ കുറച്ചു മാത്രമേ, ഒരു കുറഞ്ഞ സമയം മാത്രമേ താമസിച്ചിട്ടുള്ളൂ, ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു പ്രഭാതം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുക. ഇങ്ങനെ അവർ പറയാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയും അതിൻ്റെ ദൈർഘ്യവും അവർ ഭൂമിയിൽ ജീവിച്ച ആ ഒരു കാലഘട്ടത്തെ അവർക്ക് വളരെ നിസ്സാരമാക്കി തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിൽ, ഖബറിൽ, അതേപോലെ തന്നെ മഹ്ഷറിലെല്ലാമുള്ള അവസ്ഥകളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഭൂമിയിൽ തങ്ങൾ താമസിച്ചിട്ടേയില്ല അല്ലെങ്കിൽ ഒരല്പസമയമല്ലാതെ താമസിച്ചിട്ടില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ അവർക്കത് വളരെ നിസ്സാരമായി തോന്നും എന്നാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പാഠമുണ്ട്. ഈ ലോകജീവിതം എന്നത് ഏറെ ക്ഷണികമാണ്. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് അത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ ഇവിടെ വെച്ച് നമുക്ക് സുദീർഘമായ ഒരു കാലഘട്ടമാണ് നാം ഇവിടെ താമസിക്കുന്നത് എന്ന് തോന്നിയേക്കാം. എന്നാൽ മരണാനന്തര ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എന്നത് വളരെ ക്ഷണികമാണ്, വളരെ ചുരുങ്ങിയതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരത്തെ തന്നെ അറിയിച്ചു തരുന്നത്. ക്ഷണികമായ ഈ ഭൗതിക ജീവിതം, ഇന്നലെ കഴിഞ്ഞതുപോലെ നമുക്ക് തോന്നുന്ന ഈ ഒരു ഭൗതികമായ ജീവിതം, ഇത് സുദീർഘമായ ഒരു കാലഘട്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പണിയെടുത്താൽ, ഇവിടെ നമ്മൾ ക്ഷമയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സൗഖ്യമുണ്ടാകും. അതുകൊണ്ട് ക്ഷണികമായ ഈ ഒരു ലോക ജീവിതത്തെ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയും തിന്മകൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തരുത്. നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോഴാണ് സമയം വളരെ തുച്ഛമായിരുന്നു, ആയുസ് വളരെ ചെറുതായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നന്മകൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വിജയിക്കാമായിരുന്നു എന്ന ആശയും ഒരു വേള അവിടെ വെച്ചുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്നാൽ അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നന്മയിൽ മുന്നേറുവാനും മാത്രം സമയം കിട്ടിയിട്ടില്ലായിരുന്നോ? തീർച്ചയായുമുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികൾ പറയുന്നത്, വഖാല ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാന, അറിവും ഈമാനും നൽകപ്പെട്ടവർ, ശരിയായ അറിവ് ലഭിച്ച ആളുകൾ അവർക്ക് പറഞ്ഞുകൊടുക്കും, ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബാസ്, അല്ലാഹുവിൻ്റെ കിതാബിൽ തീർച്ചയായും ഒരു നിശ്ചിത കാലം നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, നിശ്ചിതമായ ഒരു അവധി നിങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് കേവലം ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു പകലോ ഒന്നുമായിരുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വർഷങ്ങളോളം തന്നെ നിങ്ങൾക്ക് ആയുസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ നിങ്ങൾ ജീവിതത്തെ ആഘോഷിക്കുകയായിരുന്നു, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല. എന്നാൽ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാനും ചെയ്തുപോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുവാനും നിലപാടുകൾ നന്നാക്കി തീർക്കുവാനും പിന്നീട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും ആവശ്യമായിട്ടുള്ള ധാരാളം സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താഞ്ഞിട്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഈ ഒരു ആയുസ്, ഈ ഒരു ആയുസ്സിനെ നാം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ 112-113 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര വർഷമാണ് താമസിച്ചത് എന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദ്ദീൻ, ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ വളരെ കുറഞ്ഞ സമയമോ മാത്രമേ ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുള്ളൂ, എണ്ണി കണക്കാക്കിയവരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ ഭൂമിയിൽ അവർ വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കത് ഒരു ദിവസമോ അതിൻ്റെ അല്പം ഭാഗമോ മാത്രമായിട്ടേ അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ ക്ഷണികമായ ഈ ലോക ജീവിതം അത് വളരെ തുച്ഛമാണ് മരണാനന്തര ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഈ ലോക ജീവിതത്തെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ക്ഷണികമായ ഈ ജീവിതത്തെ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിൻ്റെ മായാ കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح.
3: കണ്ണാടിച്ചില്ലിലെ കാഴ്ചയിൽ നിന്ന്
2: ജനൽച്ചില്ലിലെ കാഴ്ചയിലേക്കുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള ദൂരം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കഥ പറയാം. പിന്നെ ഒരു വലിയ ധനികൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എനിക്ക് ഇത്രയും സമ്പത്തുണ്ടായിട്ടും എൻ്റെ മനസ്സിൽ ഒരു സമാധാനവുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗുരു അദ്ദേഹത്തെ ഒരു ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്തേക്ക് നോക്കൂ, താങ്കൾ എന്താണ് കാണുന്നത്? അയാൾ മറുപടി പറഞ്ഞു, കുട്ടികൾ നടന്നു പോകുന്നു, മനുഷ്യർ കടന്നു പോകുന്നു, കുട്ടികൾ കളിക്കുന്നു. അപ്പുറത്ത് ജനലിലൂടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഗുരു അദ്ദേഹത്തെ ഒരു വലിയ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എന്ത് കാണുന്നു? അയാൾ പ്രതിവചിച്ചു, ഞാൻ എന്നെ തന്നെ കാണുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, ആ ജനലും അതുപോലെ തന്നെ ഈ കണ്ണാടിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ചില്ലുകൊണ്ടാണ്. പക്ഷേ കണ്ണാടിയുടെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. കണ്ണാടി ചില്ലിൻ്റെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. പിന്നെ അത് മറ്റുള്ളവരെ കാണിക്കില്ല, നമുക്ക് നമ്മളെ മാത്രം കാണിക്കും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും പണവും സ്വാർത്ഥതയും കടന്നു വന്ന് പുറം കാഴ്ചകൾക്ക് തടയിടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ മറന്ന് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത്. ഇതാണ് കഥയുടെ ഗുണപാഠം. നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ണാടിച്ചില്ലും അതുപോലെ തന്നെ ജനൽച്ചില്ലും തമ്മിലുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള അകലം.
3: ബാക്കിയുള്ളവരെ കാണണമെങ്കിൽ, മറ്റുള്ളവർ പ്രയാസം അറിയണമെങ്കിൽ, നമ്മൾ പുറത്തെ കാഴ്ചകൾ അറിയണമെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആ സ്വാർത്ഥത എന്നുള്ള ആ ഒരു മോശ സ്വഭാവം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ.
2: അതെ.
3: അപ്പം എന്തായാലും നമ്മൾ സ്വാർത്ഥരായി മാറാതിരിക്കുക. നമ്മൾ അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള, സഹവർത്തിത്വമുള്ള, നല്ല മനസ്സിൻ്റെ ഉടമകളായി
2: ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഒരാളെ സഹായിക്കുക, ഒരാൾക്ക് സഹായത്തിന് കാരണമാകുക. നമ്മൾ കൊടുക്കുന്നൊരു ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊണ്ട് അയാളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ല, സ്വാർത്ഥതയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താം. മറ്റുള്ളവർക്ക് ഒരു സൗകര്യം വരിക, ഒരു അനുഗ്രഹം ഉണ്ടാവുക, അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ദുർഗുണങ്ങൾ നമ്മളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
3: അപ്പോൾ എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആളുകൾ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല അവനത് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു ജീവിതം ഹയാത്തും തയ്യബത്താകണം, നല്ലൊരു ജീവിതമാകണം എന്നാഗ്രഹിക്കുന്നതിന് അപ്പുറത്ത് പരലോകത്ത് എനിക്കിതുകൊണ്ടൊരു ഗുണമുണ്ടാകണം, എനിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാവണം, ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും നല്ല ഗുണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ്. അപ്പോൾ മോശം സ്വഭാവങ്ങളില്ലാതായി സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനം കൂടി എളുപ്പമാകും. ഇപ്പോൾ ഞാനൊരു സ്വാർത്ഥനായാൽ എന്താണ് കുഴപ്പം, ഞാൻ അഹങ്കാരിയായാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുക മാത്രമല്ല അങ്ങനെയാകണം എന്ന് പറയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പിന്നെ എന്താ പറയുക, തോന്നിയാസിയാകണം, നമ്മൾ അഹങ്കാരിയാകണം എന്ന് പറയുന്ന ആളുകൾ അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് ആധുനിക മനുഷ്യനാണെന്നാണ്, ഏറ്റവും പുരോഗമനമുള്ളയാളാണെന്നാണ്. അഥവാ ഈ സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും ഒന്നും മനുഷ്യന് ആവശ്യമില്ല, അതൊക്കെ നമ്മളെ എന്താണ് നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന്, നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മുടെ തടയുന്ന ചിന്തകളാണ്. ഇതൊക്കെ വ്യർത്ഥമാണ്, ഇതൊക്കെ മോശമാണെന്ന് പറയുന്ന അത് പ്രചരിപ്പിക്കുന്ന പുരോഗമനവാദികൾ നമുക്കിടയിലുണ്ട്. അവർ ഒരു മനുഷ്യനെ സഹായിക്കണം എന്നില്ല.
2: നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം. ഇപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമുള്ളൂ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധ ചിന്തകൾ ഒരിക്കലും തന്നെ നമുക്ക് സന്തോഷമല്ല, അസമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്.
3: അത് ഉറപ്പാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ഉപദ്രവമായി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈത്രയൻ എന്ന് പറയുന്ന പുരോഗമനവാദിയാണ്, ഏറ്റവും ആധുനിക മനുഷ്യനാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ, ഇവിടെ സിസ്റ്റങ്ങൾ മതി, ഇവിടെ എന്ത് ചെയ്യണ്ട, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു വേണ്ട, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു വേണ്ട, അയൽവാസിക്ക് തിന്നാൻ കൊടുക്കലൊന്നും നമ്മളെ കടമയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, സിസ്റ്റങ്ങൾ ശരിയാക്കിയാൽ മതി, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിൻ്റെ ആവശ്യമില്ല.
2: ആധുനിക ലോകത്തിന് ഒരിക്കലും തന്നെ യോജിച്ച് പോകാൻ കഴിയാത്തൊരു ചിന്തയാണ് ഈ ആധുനിക മനുഷ്യർ എന്നുള്ള ആളുകൾ വെച്ച്.
3: അവർ ഇയാൾ അമേരിക്കയിലേക്ക് പോയി, അവിടെ ഒരു ആറുമാസത്തോളം അവിടെ താമസിച്ചു. ആ താമസിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് പറയണമെന്ന് പിന്നെ മൂപ്പർക്കില്ല കേട്ടോ, ആഗ്രഹമില്ല. കാരണം അങ്ങനെ ബഹുമാനമൊന്നും ആവശ്യമില്ല എന്നാണ് അവൻ എന്ന് പറഞ്ഞാൽ മതി. വയസ്സും പ്രായമൊക്കെ കൂടുതലുണ്ടാവും,
2: നമ്മളൊരു സംസ്കാരത്തിനനുസരിച്ചുള്ള നമുക്ക് സംസാരിക്കാൻ പറ്റും.
3: അപ്പം മൂപ്പർ പറയണത് എന്താന്ന് ചോദിച്ചാൽ, ഈ പിന്നെ അവിടെ എന്ത് നാടാണിത്, ഭയങ്കര കഷ്ടമാണ്, നമുക്കൊരു വെള്ളം ചോദിച്ചൊരു വീട്ടിലേക്ക് കയറാൻ പറ്റൂല, നമ്മൾ വണ്ടി കിടന്നാൽ
2: നമ്മൾ അവിടെ സഹായിക്കൂല,
3: ഇല്ല അവിടെ കാത്തു നിൽക്കണം, സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ അയാൾ പറയാ, ഇനിയൊരു വീട്ടിലേക്ക് നമ്മൾ വെള്ളം ചോദിച്ച് ചെന്നാൽ അവിടെ വേണമെങ്കിൽ വിളിക്കുക, നമ്മളെ വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ സ്വതന്ത്ര ചിന്തയും പിന്നെ എന്താ പറയുക, ഇൻഡിവിജ്വലിസവും ഒക്കെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ ജീവിതത്തിൽ അനുഭവിക്കും.
2: അയാൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്നൊരു ആശയം പ്രാവർത്തികമായൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹം തന്നെ അനുഭവിച്ചു എന്നാണ് ആ ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലാവുക.
3: എന്താ സംശയം, അത് ഇതൊക്കെ അനുഭവിച്ചിട്ടും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്യുക, അതിന് ശേഷം നമ്മൾ ചിന്ത മാറ്റുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിയാം, എങ്ങനെയൊക്കെയാണിത് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചും കൂടിയും പ്രായോഗികമായി നമ്മൾ തീരുമാനമെടുക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മളായിട്ട് ഒരു ജീവിത രീതിയും ശൈലിയും ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ട, പിന്നെ അതൊക്കെ പടച്ചോൻ നമുക്ക് പറഞ്ഞെന്ന് സ്വീകരിച്ചാൽ തന്നെ ധാരാളം അത് മതിയാവുന്നതാണ് ഇൻഷാ അള്ളാ.

0: പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമാനി അൽഅക്മലാനി അലൽ മബ്ഊഥി റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി സുഫിയാന സുഖ്ർ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ഫി ഹദീസിഹി അത്ത്വീലി ഫി ഖിസ്വതിഹി റഖല. ഇറക്കൽ ചക്രവർത്തിയുമായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള ദീർഘമായ ഒരു സംഭാഷണവുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് റിയാദുസ് സ്വാലിഹീനിലെ ഹദീസുകളുടെ ഓരോ റാവിമാരും അഥവാ സ്വഹാബികളെ നമ്മൾ പരിചയപ്പെടുന്നു. ഇതിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ആദ്യമായി ഈ ഗ്രന്ഥത്തിൽ വരുന്ന ഹദീസാണിത്. അതുകൊണ്ട് നമ്മളത് ഒന്ന് ചെറുതായ നിലക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് സ്വഹർ ബിൻ ഹർബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുന്യത്തായി അബൂ ഹംദല എന്നും പറയപ്പെടാറുണ്ട്. ഹംദല എന്നൊരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ മുശ്രിക്കായി അയാൾ വധിക്കപ്പെട്ടു. അയാളിലേക്ക് ചേർത്തിട്ട് അയാളുടെ പിതാവ് എന്നർത്ഥത്തിൽ അബൂ ഹംദല എന്ന് പറയപ്പെടാറുണ്ടെങ്കിലും പ്രസിദ്ധമായത് അബൂ സുഫിയാൻ എന്ന കുന്യത്ത് തന്നെയാണ്. ഗജവർഷം ആമുൽ ഫീൽ, ആമുൽ ഫീലിൻ്റെ 10 കൊല്ലം മുമ്പാണ് ആ സംഭവം നടക്കുന്നതിൻ്റെ 10 വർഷം മുമ്പാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ എന്ന് പറയുന്ന ഉമ്മുഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട അവർ ഇദ്ദേഹത്തിൻ്റെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയാണ്. അവർ നേരത്തെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. പിതാവ് മുസ്ലിമാകുന്നതിന് മുമ്പേ ഇവർ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവും അബിഷീനയിലേക്ക് ഇജറ പോയവരുടെ കൂട്ടത്തിൽ ഉണ്ട്. അബിഷീനയിൽ വെച്ച് ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, അബിഷീനയിലെത്തിയപ്പോൾ ഉബൈദത്ത് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. അത് ചരിത്രവിരുദ്ധമാണ്, ഒരിക്കലും ശരിയല്ല. അതിൻ്റെ പരമ്പരയിൽ ഷിയാക്കൾ ഉണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഈ ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്തബി അറലിൻ ഹബഷ എന്നേ ഉള്ളൂ. അബിഷേനയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തുമതം സ്വീകരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ്, തെറ്റാണ് എന്നുള്ളത് അതിൻ്റെ ന്യായം പറയുന്നത് നമ്മളിവിടെ പറയാൻ പോകുന്ന ഹദീസിൻ്റെ ദീർഘഭാഗം. അതിവിടെ മുഴുവൻ പറയുന്നില്ല. അത് ഇമാം ബുഖാരി റഹിമഹുല്ലയൊക്കെ സ്വഹീഹിൽ 7-ാമത്തെ ഹദീസായി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഹദീസിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് മുശ്രിക്കായിരുന്ന അക്കാലത്ത് ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്ത്, ഈ മുഹമ്മദിൻ്റെ പക്ഷത്തുള്ള ആരെങ്കിലും മുഹമ്മദിനോടുള്ള വെറുപ്പ് കാരണം, ആ മതത്തോടുള്ള അതൃപ്തി കാരണം ആ മതം ഒഴിവാക്കി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുകയോ അല്ലെങ്കിൽ ഇസ്ലാം ഒഴിവാക്കി വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകുകയോ ഒക്കെ ചെയ്ത സംഭവമുണ്ടോ എന്നർത്ഥത്തിൽ ചോദിക്കുന്നു. അപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു സത്യസന്ധമായി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. ആ മതം സ്വീകരിച്ച ഒരാളും അതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് അത് ഒഴിവാക്കി വരുന്നില്ല, വന്നിട്ടില്ല എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അനു പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ ആ ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതാക്കി പറയാനോ എന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയിൽ പറയാനോ ഒരു ചാൻസ് കിട്ടിയിരുന്നുവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അക്കാലത്ത്. അപ്പോൾ ആരെങ്കിലും ആ മതം ഒഴിവാക്കി പോന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ തൻ്റെ മരുമകനാകുന്ന ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഇസ്ലാം ഒഴിവാക്കി ക്രിസ്തു മതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു എന്താ പറയേണ്ടത്? എൻ്റെ മരുമകൻ വരെ അത് ഒഴിവാക്കിയിട്ട് ക്രിസ്തു മതത്തിലേക്ക് പോയില്ലേ എന്നല്ലേ പറയേണ്ടത്? അത് അബൂ സുഫിയാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാൻ ഒരു ന്യായമില്ല, സ്വന്തം മരുമകനാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവം സഹിയല്ല എന്ന് പണ്ഡിതന്മാർ ഇതുപോലുള്ള പല കാരണങ്ങൾ പറഞ്ഞ് ന്യായങ്ങൾ, കൃത്യമായ ന്യായങ്ങൾ പറഞ്ഞ് ഈ ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുന്ന ഈ വിശ്വാസം ഒരിക്കലും ശരിയല്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അബിസീനയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ പിന്നീട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്യുന്നു എന്ന വിവരം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കദനകഹ ഇബ്നതക് എന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ذاك الفحل لا يقرع انفه എന്നാണ്. എന്നുവെച്ചാൽ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാന്യനാണ്, ആ മാന്യനെ തിരസ്കരിക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന് കാണാം. ഖുറൈശികളിലെ പ്രമുഖനാണ്, ഖുറൈശി നേതാവാണ്, വർത്തക പ്രമാണിയാണ്, ധീരനാണ്. നീണ്ട 20 വർഷക്കാലത്തിലേറെ ഇസ്ലാമിനെതിരെയുള്ള സകലമാന പടയോട്ടത്തിനും നേതൃത്വം നൽകിയ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് എപ്പോഴാണ് ഹിദായത്ത് നൽകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ സമയം നിശ്ചയിക്കുന്നവൻ അല്ലയാണ്. എന്നാക്ക് ഹിദായത്ത് കിട്ടില്ല, അവനൊന്നും നന്നാവില്ല എന്നൊന്നും വിധി പറയാൻ നമ്മളെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് അദ്ദേഹം വന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം പിന്നീട് ദീനിന് വേണ്ടി നിസ്തുലമായ ത്യാഗം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ത്വായിഫിൽ നടന്നൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്, യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് മറ്റേ കണ്ണും നഷ്ടപ്പെട്ട സംഭവമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായ മതപരിത്യാഗികളോടുള്ള യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കുകയും ധീരമായ നടപടികൾ സ്വീകരിക്കുകയുമൊക്കെ ചെയ്തതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ളൊരു മഹാനാണ് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് എന്നും, അതല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് ബക്കയിലാണ്, മദീനയിലെ ബക്കയിൽ ഖർഖദിലാണ് അദ്ദേഹത്തെ മറമാടിയിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മക്കാവിജയ നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അദ്ദേഹത്തെ പരിഗണിച്ചതായി മാ മുസ്ലിം റഹിമഹുള്ളയുടെ ഹദീത്തിൽ വന്നിട്ടുണ്ട്. മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹു ആമിൻ. ആ അബു സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവനും നിർഭയനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. ഈ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്, റിവായത്ത് ചെയ്യുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ദീർഘമായി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മുഴുവൻ ഭാഗങ്ങളും ഇവിടെ പരാമർശിക്കുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഹദീസിൽ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ചു ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സ്വാലിഹീൻ.

വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: يسرفوا ولم يقتروا وكان بين ذلك قواما.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-67 വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫുള്ളഹുള്ളയുടെ ശബ്ദത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടിമകൾ ഇബാദുറഹ്മാനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഇബാദുറഹ്മാൻ്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകളാണ് എന്നാണ്. ആരെങ്കിലുമൊക്കെ അറിവില്ലാത്ത ആളുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ, ഇടപഴകാൻ വന്നാൽ അവർ സമാധാനത്തോടുകൂടിയാണ്, സമാധാനപരമായ കാര്യങ്ങളാണ് അവരുടെ മറുപടിയായി ഉണ്ടാവുക എന്ന. അവർ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, നിന്ന് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. രാത്രിയുടെ സമയം അവർ ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നൊരു കാര്യം, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. കാരണം ഇന്ന അദാബഹ കാന ഗറാമ, അതിൻ്റെ ശിക്ഷ എന്നത് അതൊരു തീരാനഷ്ടമാണ് എന്ന്, അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. നരകമോ, അത് ഏറ്റവും മോശപ്പെട്ട ഒരു താവളമാണ്, വളരെ മോശപ്പെട്ട ഒരു പാർപ്പിടമാണ് എന്ന് അവർക്ക് ഉറപ്പാണ്. അവർ ചിലവഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അള്ളാഹു ഇതിലുണർത്തുന്നുണ്ട്. വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അമിതവ്യയം ചെയ്യൂല, അധികമായി ചിലവഴിക്കൂല, ധൂർത്ത് കാണിക്കൂല. എന്നാൽ ധൂർത്തിന് നേരെ എതിരായ പിശുക്ക് അവർ കാണിക്കോ? അതുമില്ല. പിശുക്ക് കാണിക്കാത്തവരുമാണ് അവർ. അവർ അതിനിടയിലുള്ള ഒരു മിതമായ രൂപത്തിൽ ചിലവ് ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 67 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
2: മാഷാല്ലാ, 12 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ കൊച്ചു വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈയൊരു കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടെ അയാളുടെ വ്യക്തിപരവും പരസ്യവും സ്വകാര്യവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതങ്ങളെ അത് വലിയ തോതിൽ സ്വാധീനിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിനയത്തോടെ നടക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലെ വിവേകികളല്ലാത്തവരോടും അറിവില്ലാത്തവരോടുമൊക്കെ മാന്യത പുലർത്തുന്നവരായിരിക്കും. രാത്രിയിൽ അള്ളാഹുവിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരായിരിക്കും. നരകശിക്ഷയെക്കുറിച്ച് നിരന്തരം ജീവിതത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാവുകയില്ല. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. സംഭവിച്ചു പോകുന്ന പാപങ്ങളിൽ നിന്ന് അവർ തോബയെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കലും അവർ കള്ള സത്യങ്ങൾ ചെയ്യുന്നവരല്ല. വല്ലാഹി അസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരായിരിക്കുകയില്ല. ഖുർആൻ കേൾക്കുമ്പോൾ ബോധ്യമുണ്ടാകും. സുജൂദ് ചെയ്യേണ്ടിടത്ത് സുജൂദ് ചെയ്യും. കുടുംബത്തെ നിരന്തരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം സമൂഹത്തെ നയിക്കുന്ന നേതൃ മനോഭാവം അവരുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യും. അപ്പോൾ ഇബാദുറഹ്മാൻ അത് ഹിഫുള്ളവരുണ്ടാകും, അത് കേട്ടവരുണ്ടാകും. പക്ഷേ അത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുകൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. പ്രകൃതി ദുരന്തങ്ങൾ, രക്ഷാപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വിവിധ തരം പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കാൻ പോകുക എന്നുള്ളത് മലയാളിയുടെ ഒരു നല്ല മനസ്സാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ആ പോകുന്ന ആളുകൾക്ക് വലിയ ആപത്ത് പിന്നീട് വരാതിരിക്കാൻ നമുക്ക് കഴിയും. ഒന്ന്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹെൽമെറ്റ് ആയിക്കോട്ടെ, നല്ല കട്ടിലെ ഗ്ലൗസ് ആയിക്കോട്ടെ, ഗംബൂട്ടായിക്കോട്ടെ, മാസ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ കയ്യിലുണ്ടാവുക. മറ്റൊന്ന് മരുന്നുകളാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പോകുന്ന ആളുകൾ കൃത്യമായി എലിപ്പനിക്കെതിരെയുള്ള ഡോക്സിസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അവിടെ ഡോക്ടറെ കാണിച്ച് ആ മെഡിസിൻ 200 mg വീതം ആഴ്ചയിലൊന്ന് എന്നുള്ള ഡോസിൽ ആ ഒരു ദുരന്ത സ്ഥലത്ത് ഉള്ള കാലത്തോളം നാം കഴിക്കുക. അതുപോലെ തന്നെ TT ഇഞ്ചക്ഷൻ ചെറുപ്പത്തിൽ വെക്കാത്ത ആളുകൾ അത് കൃത്യമായ ഡോസേജിൽ വെക്കുക, അഥവാ 0-1-6 എന്നുള്ള അതിൻ്റെ ഡോസേജ്. ഇന്നൊരു ഇഞ്ചക്ഷൻ വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ട് 1, 6 മാസം കഴിഞ്ഞിട്ട് അടുത്തൊന്ന്, പിന്നെ 5 വർഷം ബോസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് എന്ന വലിയൊരു അണുബാധയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കയ്യിൽ വെക്കുക. വെള്ളം, മലിനമായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സമയമാണ്. മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്, കോളറ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ടൈഫോയിഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ആ രീതിയിൽ നല്ലൊരു മുന്നൊരുക്കത്തോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സന്നദ്ധ സേവനം ഫലവത്താക്കി മാറ്റാം. നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ.
0: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പ്രകൃതി ദുരന്തങ്ങൾ, രക്ഷാപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം. ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ അബ്ദുൽ മാലിക്.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ?

0: ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരുപാട് റേഡിയോകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ പീസ് റേഡിയോ നൽകിയ ആത്മീയ അനുഭൂതി മറ്റെവിടെയും ലഭിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കേൾക്കുന്ന ഒരു കുടുംബ റേഡിയോ, ആ കുടുംബ റേഡിയോ ആയി ഇത് മാറിയിരിക്കുന്നു. പിന്നിലുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. ഓരോ ദിവസവും പുതിയ അറിവുകളും നല്ല ഓർമ്മപ്പെടുത്തലുകളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ കേൾക്കാത്ത ദിവസം എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പീസ് റേഡിയോ കേൾക്കാറുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഖുർആനും ഹദീസും ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറച്ച് മനോഹരമായ ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്ന ഒരു ശ്രോതാവ് പീസ് റേഡിയോയിലൂടെ കിട്ടിയ ഒരു ആത്മീയ അനുഭൂതിയാണ് ഇവിടെ പീസ് ടൈമിലൂടെ പങ്കുവച്ചത്. അല്ലേ സലാംക?
3: യെസ്, അതിമനോഹരമായി പങ്കുവച്ചു. ഈ അനുഭവം പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അതിമനോഹരമായി നിലനിൽക്കുന്നു. അവരെഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പം, അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നു, നിങ്ങൾ എഴുതണം. പീസ് ടൈമിലേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കോറിയിടാൻ നിങ്ങൾക്കുള്ളൊരു സ്പേസാണ്, ഒരു ക്യാൻവാസാണ് പീസ് ടൈം.
2: ഒരു പക്ഷേ നാളെ പ്രഭാതം പൊട്ടിവിടർന്ന് പീസ് റേഡിയോ രാവിലത്തെ പ്രഭാത പ്രക്ഷേപണം തുടങ്ങുമ്പോൾ നാളത്തെ പീസ് ടൈമിൽ നമ്മളുടെയൊക്കെ സന്ദേശമായിരിക്കണം അവിടെ വരേണ്ടത് എന്ന ചിന്തയോടുകൂടി, അല്ലേ? ചില ഇപ്പം മരവും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവിടെ ഓൾറെഡി ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇതുപോലെ ഓരോരുത്തരിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ എന്താ പറയുക, പീസ് ടൈം അവിടെ മനോഹരമാകും.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇദ്ദയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ്.
2: ഇദ്ദ എന്ന് പറഞ്ഞെങ്കിൽ ദീക്ഷാകാലമാണ്, അഥവാ വിവാഹമോചനത്തിലൂടെയോ ഭർത്താവിൻ്റെ മരണത്തിലൂടെയോ വിധവയാകുന്ന ഒരു സ്ത്രീ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് ഒരു കാലപരിധിയുണ്ട്. ആ കാലപരിധി അവർ വിവാഹം നടത്താതെ, വിവാഹം കാംക്ഷിക്കാതെ കാത്തിരിക്കണം. അതിനാണ് ദീക്ഷാകാലം ഇദ്ദ എന്ന് പറയുക. ഈ ഇദ്ദ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയല്ല. സ്ത്രീകളിൽ ഗർഭിണികൾ, അവർ ഒന്നുകിൽ ഭർത്താവിനാൽ വിവാഹമോചിതയാകുന്നു, തലാക്ക് ചൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് വിധവയാകുന്നു. ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വ ഉലാത്തിൽ അഹ്മാലി അജലുഹുൻ യദഉന ഹംലഹുൻ. ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇദ്ദയുടെ കാലം. ഗർഭിണിയല്ലാത്ത ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളുടെ ദീക്ഷാകാലം 4 മാസവും 10 ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന തവഫൗന മിൻകും വയദറൂന അസ്വാജൻ ഫലിയത്രബ്ബസ് നബി അൻഫുസീന 4 അശ്ഹുരിൻ വ 10. ഭർത്താക്കന്മാർ മരണപ്പെടുന്ന സ്ത്രീകൾ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഗർഭിണികളല്ലാത്ത സ്ത്രീകൾ ഭർത്താക്കന്മാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ അവരുടെ പ്രസവത്തോടു കൂടിയാണ് അവരുടെ ദീക്ഷാകാലം തീരുക. ഇതേപോലെ ആർത്തവകാരികളായ സ്ത്രീകൾ, അവർ വിവാഹമോചിതരായി, ഭർത്താവ് അവരെ തലാക്ക് ചൊല്ലി എങ്കിൽ, വൽ മുത്തല്ലഖാത്തു യതറബ്ബസ് നബി അൻഫുസിഹിന്ന 3 ഖുറു. വിവാഹമോചിതരായ സ്ത്രീകൾ അവർ 3 ഖുർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആർത്തവകാലം അല്ലെങ്കിൽ ശുദ്ധികാലം. പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. വിവാഹമോചിതയായ ഒരു സ്ത്രീ അവർ എത്ര കാലമാണ് ഇദ്ദേഹിക്കേണ്ടത്? അത് 3 ശുദ്ധികാലമാണോ 3 ആർത്തവകാലമാണോ? ഏതായാലും അവർ 3 ഖുർ ശുദ്ധികാലം അല്ലെങ്കിൽ ആർത്തവകാലം ഇദ്ദേഹിക്കണം വിവാഹമോചിതരായ സ്ത്രീകൾ. മറ്റൊരു കൂട്ടർ ആർത്തവകാരികളല്ലാത്ത, ഒന്നുകിൽ ചെറുപ്പ കാരണത്താൽ അവർക്കെന്തില്ല, ആർത്തവമായിട്ടില്ല, അല്ലെങ്കിൽ വാർദ്ധക്യം കാരണത്താൽ അവർക്ക് ആർത്തവം ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീക്ഷാകാലം 3 മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലായി ഇസ്ന മിനൽ മഹീദ് മിൻ നിസായിക്കും ഇനി ഇർതബ്തും ഫഇദ്ദതുഹുന്ന 3 അശ്ഹുർ വല്ലായി ലം യഹിദ്ന. ആർത്തവം ഉണ്ടായി നിലച്ച സ്ത്രീകൾ, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അവരാണ് വിവാഹമോചിതരാകുന്നത് എങ്കിൽ അവർ 3 മാസക്കാലം ഇദ്ദയിരിക്കട്ടെ, ദീക്ഷാകാലം ആചരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ അവരുമായിട്ട് വിവാഹ ഉടമ്പടി നടന്നു, നിക്കാഹ് നടന്നു, പക്ഷേ ആ സ്ത്രീയെ ഭർത്താവ് നവവരൻ വീട് കൂടിയിട്ടില്ല. വിവാഹ ഉടമ്പടി നടന്നു, ആ ഉടമ്പടിയിൽ വിവാഹമോചനം നടത്തി വീട് കൂടുന്നതിന് മുമ്പ് എങ്കിൽ അത്തരം സ്ത്രീകളെ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅ്തദൂനഹ എന്നാണ്. അഥവാ വിശ്വാസിനികളെ കല്യാണം കഴിച്ചു, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, അവരുമായി വീട് കൂടുന്നതിന് മുമ്പ് അവരെ വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിലാണ്. അസമയം ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹ ഉടമ്പടി നടന്ന് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ 4 മാസവും 10 ദിവസവും അത്തരം സ്ത്രീകളും ഇദ്ദയിരിക്കണം. ഇവിടെ വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ വീട് കൂടുന്നതിന് മുമ്പ്, വിവാഹ ഉടമ്പടി നിക്കാഹ് നടന്നതിന് ശേഷം എങ്കിൽ അത്തരം സ്ത്രീകൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അതാണ് അത്തരം സ്ത്രീകളുടെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഖുൽഉ ചെയ്യപ്പെട്ട സ്ത്രീകൾ, എന്താ ഖുൽഉ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് തലാക്ക് ഭാര്യ ചോദിച്ചു വാങ്ങാണ്, ഭർത്താവിന് മഹർ തിരിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ മഹറോ തനിക്ക് തലാക്ക് കിട്ടാൻ എന്താണ് ഭർത്താവ് ആവശ്യപ്പെടുന്നത് അത് ന്യായപ്രകാരമാണെങ്കിൽ അത് നൽകി തലാക്ക് വാങ്ങിക്കുക, ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരമല്ല. പിന്നെയോ സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്, സ്ത്രീ പറയാണ് എനിക്ക് ഭർത്താവിനോടൊത്ത് ജീവിതം കഴിയില്ല, എനിക്ക് ഭർത്താവിനെ വേണ്ട എന്ന നിലക്ക് അവരാവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അത് അന്യായമാണ് എങ്കിൽ അത് കുറ്റാർഹമാണ്. ഒരു സ്ത്രീ അന്യായമായി ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെടുക എന്നുള്ളത് പാടുള്ളതല്ല. എന്നാൽ ന്യായപ്രകാരം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് തലാക്ക് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീക്ക് അതിനവകാശമുണ്ട്. ഭർത്താവ് നൽകിയ മഹർ നൽകി അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം നൽകി തൻ്റെ തലാക്കിനെ ആവശ്യപ്പെടുക, അങ്ങനെ ഭർത്താവ് തലാക്ക് ചെല്ലുന്ന രീതിയാണ് ഖുൽഉ. ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഭർത്താവ് തലാക്ക് ചെല്ലുകയാണെങ്കിൽ അതാണ് തലാക്ക്. ഏതായാലും ഖുൽഉ ചെയ്യപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയുടെ യുദ്ധകാലം എത്രയാണ്? അതൊരു ആർത്തവകാലമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസിൻ്റെ ഭാര്യ ജമീല ബിൻത് അബ്ദുള്ള ഇബ്നു ഉബയ്യ ഇബ്നു സുലൂൽ, കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുള്ള ഇബ്നു ഉബയ്യ ഇബ്നു സുലൂലിൻ്റെ മകൾ ജമീലയായിരുന്നു സാബിത്ത് ബിനു ഖൈസ് ഇബ്നു ഷമ്മാസ് കല്യാണം കഴിച്ചിരുന്നത്. ഒരിക്കൽ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു രോഷപ്രകടനത്തിൽ ജമീലയുടെ കൈ പൊട്ടി. തിരുസവിധത്തിൽ ആ വിഷയം അവതരിപ്പിക്കപ്പെട്ടു. അവർക്ക് തൻ്റെ തലാക്ക് ചോദിച്ചു വാങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവസരം നൽകി. അങ്ങനെ തലാക്ക് ലഭിച്ചാൽ ഒരു ആർത്തവകാലം ഇദ്ദേഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടു, ഒരു ആർത്തവകാലം. അപ്പോൾ ഭർത്താവിൽ നിന്ന് ഖുൽഉ നടത്തപ്പെട്ട ഒരു സ്ത്രീ, അവർ ഒരു ആർത്തവകാലമാണ് ഇദ്ദ ഇരിക്കേണ്ടത്. ഇനി ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ് എങ്കിൽ, ഭർത്താവ് നഷ്ടപ്പെട്ടു, ഇപ്പോൾ എവിടെ പോയി കാണുന്നില്ല വരുന്നില്ല എങ്കിൽ ആ ഭർത്താവിനെ ചുരുങ്ങിയ 4 വർഷം വെയിറ്റ് ചെയ്യണം. 4 വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് വരുന്നില്ല എങ്കിൽ വിവാഹ ഉടമ്പടി ഫസ്ഖായി ഗണിച്ച്, ദുർബലമായി ഗണിച്ച് 4 മാസവും 10 ദിവസവും ദീക്ഷാകാലം ആചരിക്കണം. എന്നിട്ട് മറ്റൊരു വിവാഹം ഈ സ്ത്രീക്ക് അനുവദനീയമാണ്, ആകാവുന്നതാണ്. അപ്പോൾ ഇദ്ദ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവ് മരണപ്പെട്ട വിധവകളായിട്ടുള്ള സ്ത്രീകൾ, അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആചരിക്കേണ്ട കാത്തിരിക്കേണ്ട ഒരു നിർണിത കാലമാണ്. അത് ജാഹിലിയത്തിലെ ഉണ്ടായിരുന്ന, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന ഒരു നടപടിയായിരുന്നു. ഇസ്ലാം ആ നടപടിയെ സ്ഥിരപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്തു. അത് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കുറേ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇദ്ദയിരിക്കുമ്പോൾ അവരുടെ ഇദ്ദ ആചരണ കാലഘട്ടത്തിൽ അവർ ചമയങ്ങൾ സ്വീകരിക്കുവാനോ ആഭരണങ്ങൾ ധരിക്കാനോ അലങ്കൃതരായി അണിഞ്ഞൊരുങ്ങാനോ പാടില്ല. അവർ ഇദ്ദയും ഇഹ്ദാദും ആചരിക്കണം. ഇദ്ദ എന്ന് പറഞ്ഞാൽ ദീക്ഷാകാലം ആചരിക്കുക. അത് ഇഹ്ദാദോടുകൂടി, ഇഹ്ദാദ് എന്ന് പറഞ്ഞെങ്കിൽ ഭർത്താവ് മരിച്ച ആ ദുഃഖത്തിൽ വ്യസനത്തിൽ അലങ്കാരങ്ങളില്ലാതെ ചമയങ്ങളില്ലാതെ വർണ്ണങ്ങൾ പൂശാതെ ഉള്ള ആ നിർണിത കാലം കഴിച്ചുകൂട്ടുക എന്നുള്ളത്. ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരേക്കും, അതല്ലാത്ത സ്ത്രീകളാണെങ്കിൽ 4 മാസവും 10 ദിവസവും ആചരിക്കുക എന്നുള്ളത്, ഇഹ്ദാദായി ആചരിക്കുക എന്നുള്ളത്. ഇതാണ് ഇദ്ദയുടെ വിഷയത്തിൽ അതിൻ്റെ രീതിയും അതിൻ്റെ ആ കാലവും ഉദ്ദേശിച്ച് കാലത്തിൻ്റെയും വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു ആലം.
1: പുരുഷന്മാർക്ക് തലമറക്കൽ സുന്നത്തുണ്ടോ?
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമറക്കുക എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിൻ്റെ ഷിആറായിട്ട്, മുസ്ലിങ്ങളുടെ ഒരു അടയാളമായിട്ട്, പുരുഷന്മാരുടെ ഒരു അടയാളമായിട്ട് പൊതുവിൽ ലോകത്ത് എല്ലാവരും സ്വീകരിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തലമറക്കൽ അനുവദനീയമാണ്, അത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല എങ്കിലും അതൊരു ഇസ്ലാമിൻ്റെ ഒരു ഷിആറായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള, പ്രത്യേകിച്ച് ഈ ഒരു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, തലമറക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെയാണ്. ജനങ്ങളെ ശിർക്കിലും ബിദ്അത്തിലും തളച്ചിടുകയും അതേപോലെ തന്നെ ബിദ്അത്തുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇബാദത്തുകളിലും വരെ ശിർക്കും ബിദ്അത്തുകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരുടെ ഒരു ചിഹ്നമായിട്ട് ഇത് സ്വീകരിച്ചു എന്നതുകൊണ്ട് ആ ബിദ്അത്തിൻ്റെ കക്ഷി സ്വീകരിച്ച ഒരു ചിഹ്നം എന്ന നിലക്ക് തൽക്കാലം അത് മാറ്റി എന്നത് മാത്രമേ മുജാഹിദ് പ്രവർത്തകർ ചെയ്തിട്ടുള്ളൂ. ഈ മുജാഹിദുകൾ തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സമയത്തൊക്കെ തലമറക്കുകയും ആ ഇസ്ലാമിൻ്റെ ഷിആറ് എന്ന നിലക്ക് അത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല തലമറക്കുന്നതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ് എന്നത് നോക്കുമ്പോൾ അത് പ്രത്യേകമായി ഒരു പുണ്യമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ്റെ വസ്ത്രധാരണ രീതിയിൽ തലമറക്കലുണ്ടായിരുന്നു. അത് ഒരു ഇസ്ലാമിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പുണ്യം എന്ന നിലക്കല്ല പ്രവാചകൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഉടുക്കുക എന്നത് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമസ്കരിക്കുന്ന സമയത്ത് തൻ്റെ ചുമലിൽ വല്ലതും ഉണ്ടാവുക എന്നത് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്ത് പോലും തലയിൽ എന്തെങ്കിലും ഉണ്ടാവുക എന്നത് ഒരു പുണ്യമാക്കുകയോ നിർബന്ധമാക്കുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുകയും മൊത്തത്തിൽ മുസ്ലീങ്ങൾ അവരുടെ ഒരു അടയാളമായിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഒരു അടയാളം പോലെ കാണുന്ന കാര്യം എന്ന നിലക്ക് ഒരാൾ അത് നിർവഹിക്കുകയാണ് എങ്കിൽ അതിന് യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, പ്രവാചകനോടുള്ള ആ മഹബ്ബത്തിൻ്റെ പേരിലാണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ ആ മഹബ്ബത്തിന് പുണ്യവും ലഭിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം അഥവാ പ്രത്യേകമായ ഒരു സുന്നത്തായി പഠിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം മുജാഹിദ് പണ്ഡിതന്മാരാകട്ടെ പ്രവർത്തകരാകട്ടെ ചെയ്യുന്നില്ല എന്നതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം കുറ്റകരമാണ്. ഒരു സുന്നത്താണെങ്കിൽ പോലും അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഒരു സുന്നത്തായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പണ്ഡിതൻ പറയുന്ന വാക്ക് കേൾക്കാതിരിക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ആ കാര്യം ചെയ്യാത്തവനല്ലേ പിന്നെ എന്ത് നന്മ പറഞ്ഞിട്ടെന്താ അത് ഞങ്ങൾ കേൾക്കൂല എന്ന് പറയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ധാർഷ്ട്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളുടെയും നിജസ്ഥിതി എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊരു കാര്യത്തിൻ്റെ മേലാണോ ഒരാളെ ആക്ഷേപിക്കുന്നത് അതിൻ്റെ വിധി മനസ്സിലാക്കിയിട്ട് വേണം ആക്ഷേപിക്കാൻ. നിർബന്ധമായ ഒരു കാര്യമാണോ ഒരാൾ ഒഴിവാക്കുന്നത് തീർച്ചയായും അയാൾ ആക്ഷേപിക്കപ്പെടും, പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പുണ്യമായ സുന്നത്തായ ഒരു കാര്യമാണോ ആ കാര്യം ഒഴിവാക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരാൾ എന്ന നിലക്ക് പണ്ഡിതന്മാർ അതേപോലെ തന്നെ പ്രബോധകന്മാർ ദീനി വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തായാലും ആ നന്മകൾ ഉണ്ടാകണമല്ലോ. അവരോട് സ്വാഭാവികമായി നമുക്ക് ചോദിക്കാം എന്താ ഈ നല്ല കാര്യമായിട്ടത് ചെയ്യാത്തത്. ഇപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരാൾ ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടൂല. എന്നാൽ ഒരു മതവിദ്യാർത്ഥി ഒരു പണ്ഡിതൻ നമസ്കാരത്തിന് ശേഷം ളുഹർ നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കരിക്കുന്നില്ല സ്ഥിരമായിട്ട്, സ്വാഭാവികമായും അത് ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ രൂപത്തിലൊക്കെയുള്ള കാര്യമാണ് ആക്ഷേപിക്കപ്പെടാവുന്നതും ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടേണ്ടതും. എന്നാൽ ആ രൂപത്തിലൊരു പുണ്യമായിട്ട് പഠിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരാൾ പറയുന്ന നന്മകൾ പോലും കേൾക്കില്ല എന്നും അതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ തന്നെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നതും എന്ത് ന്യായമാണ് ഇസ്ലാമികമായി അതിനുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയത്തിനും അതിന് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കാണുക, അതിലേറെ നമ്മൾ കൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. വല്ലാഹു അഅലം.
1: ബാങ്ക് വഴി ലഭിക്കുന്ന പലിശ എന്തു ചെയ്യണം? ആ പലിശ പണം എന്തെങ്കിലും ദാനമായി നൽകാൻ സാധിക്കുമോ എന്നാണ്.
4: ഇസ്ലാമിൽ പലിശക്ക് പറയുന്ന പരിഹാരം ഒന്ന് മാത്രമാണുള്ളത്. പലിശ ഇടപാടുകളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക, പലിശയുള്ള ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കുക എന്ന ഒരൊറ്റ പരിഹാരം. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലുമൊക്കെ പലിശയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് അതിൻ്റെ ഗൗരവം ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് പലിശയുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിയില്ല. ഇന്ന് കാലത്ത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്കാകട്ടെ, പലിശയില്ലാത്ത രൂപത്തിൽ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട് താനും. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ലാഘവത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കും. ഇനി ആർക്കെങ്കിലും അങ്ങനെ പലിശയായി സ്വന്തം അക്കൗണ്ടുകളിൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം എന്നതാണല്ലോ ചോദ്യം. ഈ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ ചില പണ്ഡിതന്മാർ ഒരു പ്രതിഫലം എന്നുള്ള രൂപത്തിൽ തനിക്കത് ലഭിക്കും എന്ന് വിശ്വസിക്കാതെ ജനങ്ങൾക്ക് പൊതുവായി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന പബ്ലിക് ബാത്റൂമുകൾ, പബ്ലിക് റോഡുകൾ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ കയ്യിൽ പലിശ മുതലുണ്ട് എങ്കിൽ കയ്യിൽ ഒരു തീക്കട്ട വീണാൽ എന്ത് ചെയ്യും, അതുപോലെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷ നേടുക, വലിച്ചെറിയുക എന്ന കാര്യമാണ്. പ്രതിഫലം കിട്ടും എന്ന ഒരു ലക്ഷ്യമില്ലാതെ, ഒരു നിയത്തില്ലാതെ മറ്റെന്തെങ്കിലും വഴികളിലേക്ക്, ഉപദ്രവകരമല്ലാത്ത വഴികളിലേക്ക് അത് തിരിച്ചുവിട്ടാൽ ഇൻഷാല്ലാ ഒരു പക്ഷെ അതായിരിക്കും നല്ലത്. ഏതായിരുന്നാലും പലിശ മുതൽ കൊണ്ട് തനിക്ക് ഒരു ഉപകാരം വരുന്ന രൂപത്തിൽ നീങ്ങുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ദാനമായി കൊടുക്കുന്ന രോഗികൾക്കും മറ്റുമൊക്കെ സദഖയായി കൊടുക്കുന്നത് അത് നല്ല സമ്പാദ്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അള്ളാഹു സ്വീകരിക്കുന്ന ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാണ് ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു തയ്യിബാണ്, അള്ളാഹു നല്ലതല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല.
1: വസ്ത്രങ്ങൾ മടക്കി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടു, അത് ശരിയാണോ? ഉദാഹരണത്തിന് ഫുൾ കൈ ഷർട്ട്, അതുപോലെ നീളമുള്ള പാൻറ് എന്നൊക്കെ.
2: ചോദ്യത്തിൽ നിസ്കാരത്തിൽ വസ്ത്രം മടക്കി വെച്ച് നിസ്കരിക്കുന്നത് കറാഹത്താണെന്ന് കേട്ടിട്ടുണ്ട്. ടൈറ്റായ പാൻസ് ഉണ്ട്, ഇപ്പോൾ അത് ധരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന രീതിയിലാണ് ചോദ്യം. ഇവിടെ നമസ്കാരത്തിൽ വസ്ത്രവും മുടിയും ചുരുട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ മടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നബിസ്ലാസ്ലം തങ്ങൾ പറഞ്ഞു, വല അക്കു ഫുസൗബൻ വല അഷാറ, ഞാൻ മുടിയോ വസ്ത്രമോ ചുരുട്ടുകയില്ല, മടക്കുകയില്ല. ചില റിപ്പോർട്ടുകളിൽ വല നഖ്ഫുതു സിയാബ വഷാർ. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ ഉമിർത്തൻ അസ്തുദാല സബഅത്തി അളുമിൻ, ഏഴ് അവയവങ്ങളിൽ അസ്ഥികളിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു, അലൽ ജബ്ഹത്തി നെറ്റിയിൽ. അപ്പൻ സഹസ്രമോ തങ്ങൾ മൂക്കിലേക്കും വിരൽ ചൂണ്ടി, വലിയ അതൈനി വർ റുക്കുബത്തൈനി വാത്രാഫിൽ ഖദബൈ, കൈകൾ കാൽമുട്ടുകൾ കാൽപാദങ്ങളുടെ അറ്റഭാഗം ഇവയിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു. വല നഖ്ഫുതു സിയാബ വഷാർ, മുടിയോ വസ്ത്രമോ മടക്കാതിരിക്കാനും കൽപ്പിക്കപ്പെട്ടു എന്നാണ്. നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് തന്നെ ഇങ്ങനെ വരരുത് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായാലും നമസ്കാരത്തിൽ ഒരാൾ തൻ്റെ വസ്ത്രം ചുരുട്ടി അല്ലെങ്കിൽ മുടി ചുരുട്ടി വ്യാപൃതമാകുക എന്നുള്ളത് പാടുള്ളതല്ല. ഒരാൾ മടക്കി വെച്ച പാൻസ് അല്ലെങ്കിൽ കൈയിൻ്റെ ഈ കഫ് ഭാഗം മടക്കി വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നതിനർത്ഥമല്ല. ഒരു നാട്ടിലെ ഡ്രസ് കോഡ് ആ രീതിയിലാണ് എങ്കിൽ, അത്തരമൊരു ഡ്രസ് കോഡിൽ വന്നൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഈ ഹദീസ് പ്രകാരം തെറ്റാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറ്റൊരു വിഷയം ഇവിടെ ടൈറ്റുള്ള പാൻസ് ഇട്ട് നമസ്കരിച്ചുകൂടെ എന്നാണ്. ടൈറ്റുള്ള പാൻസ് ഇട്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം ശരീരാവയവങ്ങളെ മുഴച്ചു കാണിക്കും വിധം മറ്റുള്ളവരെ നമസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ വരെ തെറ്റിക്കും വിധമാണ് ചില ആളുകളുടെ ഇത്തരം വസ്ത്രങ്ങളാണ് ഇങ്ങനെയുള്ള നിസ്കാരം. പറ്റ ടൈറ്റുള്ള വസ്ത്രങ്ങളാണ് എങ്കിൽ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ റുക്കുവിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരെ വെളിപ്പെടുന്ന രീതിയിലാണ് ഈ ടൈറ്റുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോകുന്നത്. പണ്ഡിതന്മാരത് ശക്തമായി വിലക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
1: 7 വർഷം മുമ്പ് ഒരാൾ എന്നോട് വലിയ സംഖ്യ കടം വാങ്ങിയിരുന്നു. ഇതുവരെ ആ പൈസ മുഴുവനും തന്ന് അവസാനിപ്പിച്ചിട്ടില്ല. വർഷത്തിൽ 1-2 പ്രാവശ്യം കുറച്ച് തരും. അങ്ങനെ ഇപ്പോൾ 7 വർഷമായി. അയാൾ പൈസ മുഴുവനും തിരിച്ചു തരുമ്പോൾ ഇനിയും എത്ര വർഷം എടുക്കുമെന്ന് അറിയില്ല. മുഴുവൻ പൈസയും തന്ന് കടം വീട്ടി കഴിയുമ്പോൾ പൈസയുടെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ എനിക്കൊരുപാട് നഷ്ടമുണ്ടാവും. അതുകൊണ്ട് കൊടുത്ത സംഖ്യയെക്കാളും കുറച്ച് പൈസ കൂടുതൽ വാങ്ങിയാൽ അത് പലിശയാകുമോ എന്നാണ്.
5: പണം കടം കൊടുക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. പണം കടം കൊടുക്കുന്നയാൾക്ക് ഒരിക്കലും തന്നെ നഷ്ടം സംഭവിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും വലിയ പ്രതിഫലം അത്തരത്തിൽ കടം കൊടുക്കുന്നയാളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും കടം കൊടുക്കുന്നതിൻ്റെ മഹത്വം അറിയാത്ത ആളുകളാണ് നമ്മിൽ പല ആളുകളും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സഹായിക്കുവാൻ കഴിയുന്ന ഘട്ടങ്ങളിലും പല ആളുകളും സഹായിക്കാതിരിക്കുന്നത് കാണാൻ സാധിക്കും. വലിയ പ്രതിഫലമാണ് കടം കൊടുക്കുന്നയാളുകൾക്ക് ലഭിക്കാനുള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. ഇനി പലപ്പോഴും കടം കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുവാൻ വൈകുകയും മറ്റുമെല്ലാം ചെയ്യുമ്പോൾ വലിയ രൂപത്തിൽ മൂല്യത്തിൽ മാറ്റം വന്നുകൊണ്ട് തിരിച്ചു കിട്ടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് 3-1 കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി നിശ്ചയിക്കുന്ന രൂപത്തിലൊരു വർധനവ് സ്വീകരിക്കാമെന്നതുമാണ്. രണ്ടാമത്തേത്, സ്വർണത്തിൻ്റെ മൂല്യത്തിലേക്ക് പണം കണക്കാക്കുകയും ആ മൂല്യം തിരിച്ചു തരുന്ന സാഹചര്യത്തിൽ തരണമെന്ന് ഇടപാട് നടത്തുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ നിബന്ധന വെക്കുകയും ചെയ്യുക എന്നത് അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായമാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തിരിച്ചു തരുന്ന സാഹചര്യത്തിൽ അഥവാ സ്വർണത്തിന് മൂല്യം കുറഞ്ഞ സാഹചര്യവും അതോടൊപ്പം തന്നെ പണം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വാങ്ങിയതിനേക്കാൾ കുറച്ച് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ആ മൂല്യം തന്നെയായിരിക്കണം അവിടെ പരിഗണിക്കേണ്ടത്. മൂല്യം സ്വർണത്തിന് വർദ്ധിക്കുകയും പണത്തിന് കുറയുകയും ചെയ്യുന്ന സമയത്ത് അവിടെ സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുകയും സ്വർണത്തിന് മൂല്യം കുറയുകയും പണത്തിന് മൂല്യം കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പണം കണക്കാക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഏത് കറൻസിയിലേക്കാണോ അതല്ലെങ്കിൽ ഏത് നാണയത്തിലേക്കാണോ മൂല്യം കണക്കാക്കിക്കൊണ്ട് നമ്മൾ നൽകിയത് ആ മൂല്യം കണക്കാക്കിയ ആ മൂല്യം തന്നെയായിരിക്കണം തിരിച്ച് വാങ്ങുന്ന സാഹചര്യത്തിലും ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
7: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം ആലാപനം മുബീൻ പട്ടാണി.

0: നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. പെരുന്നാൾ സുദിനത്തിൽ കൂട്ടുകാരിലേക്ക് പോസ്റ്റർ വഴി നമ്മൾ ഒരു ചെറിയ അറിയിപ്പ് കൊടുത്തപ്പോൾ അത് നെഞ്ചേറ്റിയ ഒട്ടനേകം വിദ്യാർത്ഥികൾ നമ്മൾക്ക് അയച്ചു തന്നിട്ടുള്ള ഒട്ടധികം പ്രോഗ്രാമുകൾ കോർത്തിണക്കിയപ്പോൾ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾക്കത് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഏറ്റവും മനോഹരങ്ങളായ കുറച്ച് പ്രോഗ്രാമുകൾ കോർത്തിണക്കിയാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത്. ഞാൻ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും ജൗഹർ ഒഴുകൂർ, എൻ്റെ കൂടെ
1: ഞാൻ മുഹമ്മദ് ഷാമിൽ ചുങ്കത്തറ.
0: കൊച്ചുകൂട്ടുകാരുടെ ഒട്ടനേകം പ്രോഗ്രാമുകൾ കോർത്തിണക്കി ഒരു മാലയിൽ കോർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് ആരാണ് നമ്മോടൊപ്പം ചേരുന്നത്?
1: നമ്മോടൊപ്പം ആദ്യമായിട്ട് ഒരു എപ്പിസോഡിൽ ആറാം ക്ലാസ്സു കാരനാൻ അല്യസ ബി യൂണസ് ദാറുൽ ഫുർഖാൻ ഹിഫ്ദ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. പട്ടാമ്പിയാണ് നമ്മുടെ അല്യസ മോൻ്റെ വീട്. അവിടെ നിന്ന് നമ്മോടൊപ്പമുള്ളത്
0: ഒരു മലയാള ഗാനവുമായിട്ടാണല്ലേ.
1: യെസ്,
0: കേൾക്കാം നമുക്ക് അല്യസ മോൻ്റെ മനോഹരമായ മലയാള ഗാനം.
2: അസ്സലാമു അലൈക്കും.

0: മാസം.
1: ഏതാണ് മാസം?
2: ഏതാണ് മാസം?
1: ദുൽഹിജ്ജ മാസം.
2: ദുൽഹിജ്ജ. ഇപ്പൊ ഏതാണ് മാസം?
1: അത് ചോദിക്കരുത്, കാരണം അത്രയും അധികം പ്രോഗ്രാമുകൾ നമുക്ക് അന്ന് വന്നിരുന്നു, നമുക്ക് അന്ന് എത്തിക്കാൻ പറ്റാത്തതാണ്.
2: പക്ഷേ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അന്നത്തെ ദിവസം പീസ് റോഡ് ഇങ്ങനെ തുടർന്ന് വെക്കാറുണ്ട്. ഒരു ഏകദേശം രാവിലെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പും, അല്ലെങ്കിൽ തലയിൽ നിന്ന് തന്നെ ചില ടൈമിലൊക്കെ നേരത്തമ്മാരൊക്കെ നീക്കും, അടുക്കളയിൽ നിന്ന് ആ ശബ്ദം ഇങ്ങനെ കേൾക്കും. അതിലൊക്കെ അതിന് ശേഷമല്ല, ഇപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷമൊക്കെ അങ്ങനെ പീസ് റോഡ് തുടങ്ങുമ്പോൾ സ്റ്റാർ ക്വസ്റ്റ്യൻ്റെ പ്രോഗ്രാം ധാരാളം കേട്ടിട്ട് നിന്നത്തെ ദിവസം. അത്രത്തോളം പ്രോഗ്രാമുകൾ നമ്മുടെ പീസ് റോഡേക്ക് വന്നിരുന്നു എന്നാണ്. കുറേ ശ്രോതാക്കളുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദിവസത്തിലേക്ക് ഈ ഒരു കുട്ടിയുടെ പാട്ടും ആ വിഷയവും കാര്യങ്ങളൊക്കെ എന്താക്കണ്ട് കണക്ട് ചെയ്യാൻ നമുക്ക് എന്താക്കണത് പറ്റുന്നുണ്ട്, ശ്രോതാക്കൾക്കൊക്കെ പറ്റുന്നുണ്ട്. മനസ്സിലാക്കണത്.
1: അതെ അതെ.
2: ഓക്കെ.
1: അപ്പോ അല്യസ പി യൂനുസിന്റെ മനോഹരമായ ദുൽഹിജ്ജ മാസത്തെ വർണ്ണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും സന്നിവേശിപ്പിക്കുന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് ചേരുന്നു ആരാണ്?
2: സ്വാലിഹ ബിൻത് അൻവർ.
1: മൂന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് സ്വാലിഹ ബിൻത് അൻവർ, ജി എൽ പി സ്കൂൾ വലിയ പാറയിൽ നിന്ന്, അല്ലേ?
2: വയനാട് നിന്ന്.
1: യെസ്.
2: അപ്പോൾ ആ കൊച്ചു മിടുക്കിയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, നമ്മളെ ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, റസൂലുള്ളാഹിന്റെ ഹദീസ് വായിക്കുമ്പോൾ, അതുപോലെ തന്നെ ഖുർആനിലെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, മക്കയിൽ പോകാത്ത ഒരാൾക്ക്, മദീനയിലേക്ക് യാത്ര ചെയ്യാത്ത ഒരാൾക്ക്, ആ ഒരു രാജ്യം സൗദി അറേബ്യ എന്നുള്ള ആ ഒരു പ്രദേശത്തേക്ക് തന്നെ പോകാത്ത ഒരാൾക്ക് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഹിജ്റ, അതുപോലെ തന്നെ അവിടെ യാത്രകൾ, അവിടെ നടന്ന ധർമ്മ സമരങ്ങൾ, അവിടെ ഇസ്ലാമിൻ്റെ പ്രബോധന ശൈലികൾ എല്ലാം ഇങ്ങനെ വരച്ച് മുന്നിൽ ഇമാജിനേഷൻ തരും. എന്ത് അന്നത്തെ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തി ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ അതിങ്ങനെ കിട്ടും.
1: അതിലേറ്റവും വേറൊരു കാരണം കൂടെ ഉണ്ട്, ഒരു ശബ്ദം അതിൽ വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളൊക്കെയാണ് പാട്ടാണ് പാടിയ ഇമാജിനേഷൻ ആർക്കാ കിട്ടുക? അവരൊരു കാര്യം,
0: അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മൾ നമ്മളെ തന്നെ തളർത്താൻ പാടില്ല.
1: അല്ല ഞാൻ പറയാം, പക്ഷേ ആ കുട്ടിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ അതിൽ വന്നപ്പോഴാണ് ഒരു ഇമാജിനേഷൻ എന്താക്കിയത്,
0: കറക്റ്റായത്.
1: സോലിഹ ബിൻ തൻവർ, മാഷാല്ലാ, നല്ലൊരു പാട്ടായിരുന്നു.
0: യെസ്, മക്കത്ത് പോയിട്ടില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നാണ് ഈ പാട്ടിൽ
1: മനസ്സിലാക്കുന്നത്. അപ്പൊ അടുത്തതായി നമ്മോടൊപ്പമുള്ളത്
0: ഒരു അറബി ഗാനവുമായിട്ട് ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ് ഫലാഹ് അബ്ദുള്ള സി പി, ജി എം യു പി എസ് പൂനൂരിൽ നിന്നും,
1: കണ്ണൂരാണ് തോന്നുന്നു.
0: യെസ്,
1: പൂനൂർ,
0: കണ്ണൂരിൽ നിന്നും അല്ലേ. ജി എം യു പി എസ് പൂനൂരിൽ നിന്നും അറബി ഗാനവുമായിട്ട് ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരൻ ഫലാഹ് അബ്ദുള്ള സി പി, കേൾക്കാം നമുക്ക് അറബി ഗാനം.
2: അസ്സലാമു അലൈക്കും. على الفرح رجاؤنا تجنب من فجري

0: على الفخر فناؤنا تجمل بالخير.
1: ما شاء الله. شكرا.
2: മത്സരവേദികളിൽ ഒരുപാട് ഒരുപാട് കേട്ട് പരിചയിച്ച ഒരു ഗാനമാണ് ശരിക്കും നമ്മുടെ ഫലാഹ് അബ്ദുള്ളയുടെ മനോഹരമായ അവതരണത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാൽ, ഈ സബ് ജില്ലാ കലോത്സവം, അതുപോലെ തന്നെ സ്കൂൾ കലാമേള, ജില്ലാ കലോത്സവം, ഇതിലൊക്കെ അറബി ഗാന രംഗത്ത് ഒരുപാട് ഒരുപാട്
1: ഗാനരംഗത്തോ പദ്യരംഗത്തോ,
2: അറബി ഗാനരംഗത്ത്, അറബി ഗാനരംഗത്ത് ഒരുപാട് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേട്ട മനോഹരമായ ഗാനമാണ് ഫലാഹ് അബ്ദുള്ളയുടെ. ശബ്ദത്തിലൂടെ അതിൻ്റെ മനോഹാരിത ഒട്ടും തന്നെ കുറയാതെ നമ്മുടെ ശ്രോതാക്കൾ ശ്രവിച്ചു കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ ഗാനങ്ങൾ അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റ് പ്രോഗ്രാമുകൾ പീസ് റേഡിയോയുമായി പങ്കുവെക്കുവാനും തൗഫീഖ് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്തതാരാണ്?
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് അഫീഫ് പി യൂനുസ്.
2: അഫീഫ് പി യൂനുസിന്റെ ഒരു മനോഹരമായ മലയാള
1: അൽമനാർ ഖുർആനിക് സ്കൂൾ തിരൂര്, തിരൂരാണ് ആ കുട്ടി പഠിക്കുന്നത്. നമ്മളെ പട്ടാമ്പിക്കാരനാണ്.
2: അതെ,
1: മുകളില് നമ്മുടെ അല്ലിസ ബി യൂനുസ്, അടിയില് അഫീഫ് പി യൂനുസ്.
2: യെസ്,
1: എന്തോ ഒരു കണക്റ്റുണ്ട്. ഓക്കെ,
2: നോക്കാം.
1: അപ്പൊ നമുക്കൊന്ന് നോക്കാം.
2: ഓക്കെ.
3: അസ്സലാമലൈക്കും. എമ്മോകം കാണുന്നതിന്റെ സമുഞ്ഞ മനസ്സിന്റെ

0: മാഷാല്ലാ മാഷാല്ലാ. ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു ദുനിയാവിൽ ആരോട്?
1: ഉമ്മാനോട്,
0: ഉപ്പാനോട്,
1: ഉപ്പാനോട്,
0: രണ്ടാളോടും,
1: രണ്ടാളോടും.
0: ആ ഒരു മെസ്സേജാണ് നമ്മുടെ അഫീഫ് പി യൂനിസിൻ്റെ മനോഹരമായ മലയാള ഗാനത്തിലൂടെ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞത്, അല്ലേ? ഒരു ഒരു ഒരു കുട്ടിക്ക് അവൻ്റെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജീവനാണ്. ആ കുട്ടി റോൾ മോഡലായി സ്വീകരിക്കുന്നത്, ആദ്യാക്ഷരം പഠിച്ചു തുടങ്ങുന്നത്, അവൻ്റെ ചുണ്ടിലേക്ക്
1: ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും,
0: യെസ്, ഓരോ എ ടു സെഡ് കാര്യങ്ങൾ തുടങ്ങുന്നത് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നാണ്. അപ്പോൾ അവരെ ഏത് രൂപത്തിൽ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഗാനത്തിലൂടെ.
1: ഇത് കേൾക്കുന്ന നമ്മുടെ കൂട്ടുകാർ,
0: അതെ,
1: നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ?
0: യെസ്,
1: റബ്ബ് പ്രവാചകൻ എന്താക്കിയിട്ട് പ്രത്യേകമായ ഒരു പ്രാർത്ഥന അല്ലേ? എന്താണ് പ്രാർത്ഥന?
0: റബ്ബി റഹംഹുമാ
1: മഖമാ റബ്ബി യാനി സഖർ. വലിയ അർത്ഥമുള്ള ഒരു പ്രാർത്ഥന അല്ലേ? സൂറത്തു ഇസ്രായിലിലെ അല്ലേ? സൂറത്തു ഇസ്രായിൽ ആയത്താണ്.
0: അതിലെന്താ വെച്ചാൽ, ചെറുപ്പത്തിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്.
1: നമുക്കിപ്പോ തന്നെ അറിയാം, നമ്മളെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ, നമ്മളെ ഇത്താത്തമാരാകട്ടെ അല്ലെങ്കിൽ ഇക്കാക്കമാരെ അല്ലെങ്കിൽ നമ്മളെ കൊച്ചഞ്ചന്മാരെ അനിയത്തിമാരൊക്കെ ഉണ്ടാവും, അമ്മ ഇങ്ങനെ സഹിക്കണ ആ സാധനം അമ്മക്കിനെ കാണും. ഉറക്കില്ല, ഊണില്ല, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പോയാലോ കുട്ടി അവിടെ കരയും. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
0: അതെ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു റിലീഫ് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്, നമ്മുടെ സഹകരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് ഡാനിയൽ.
0: യെസ്, സെന്റ് ജോസഫ് സ്കൂൾ പുത്ത എന്നാണ്, പുത്തനങ്ങാടിയിൽ നിന്നും ഒരു മലയാള ഗാനവുമായിട്ട് ആറാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഡാനിയൽ,
1: കൊളത്തൂരുകാരനാണ് കേട്ടോ നമ്മുടെ ഡാനിയൽ,
0: നമ്മോടൊപ്പം ചേരുന്നു.
1: ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊരാൾ പാടുന്ന

0: മുഹമ്മദ് ഡാനിയലും അഫീഫ് പി യൂനുസും ഒരേ മെസ്സേജാണ് നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുത്തത്.
1: ഈ ഒരു എപ്പിസോഡിൽ വലിയൊരു ഭാഗ്യമാണ് അത്.
0: യെസ്, രണ്ട് വിദ്യാർത്ഥികൾ ഒരേ സമയം,
1: കാരണം ആ ഒരു സുദിനത്തിനും ബാക്കിയിലെ വിദ്യാർത്ഥികളൊക്കെ മറ്റു വിഷയങ്ങളിൽ പറയുമ്പോൾ അവർ ഈ ഒരു വിഷയം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
0: അതെ, പ്രത്യേകിച്ച് പെരുന്നാൾ സുദിനത്തിലൊക്കെ സന്തോഷത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത മുസ്ലിം ജനതയുണ്ട് നമ്മുടെ ലോകത്ത് അല്ലേ. അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അല്ലേ
1: ശിക്ഷിക്കപ്പെടും.
0: ആ മറ്റു ആളുകളുടെ എന്താ പറയുക, കിരാതമായ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ എല്ലാ സ്വപ്നങ്ങളും അറ്റുപോയി സ്വന്തം കുട്ടികൾക്ക് ഒരു കൃത്യമായ ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ഒരുപാട് പെരുന്നാളുകൾ കഴിച്ചു കൂട്ടുന്ന ഹതഭാഗ്യരായ മുസ്ലിം സമൂഹമുണ്ട് അല്ലെ. അവിടുത്തെ മാതാപിതാക്കളുടെ വേദന എല്ലാം ഈ ഒരു പാട്ടിൽ.
1: അവർക്ക് വേണ്ടി നമ്മൾ എന്താക്കണം, പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു പെരുന്നാള സുദിനത്തിലാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ പ്രാർത്ഥന എന്നുള്ളത്, ഇപ്പം നമ്മളൊക്കെ പ്രാർത്ഥന എന്നുള്ളതൊരു സർക്കിളാണ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവിടെ കഴിഞ്ഞു. നമ്മളൊരു പ്രാർത്ഥന സർക്കിളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ധാരാളം മാതൃക നമുക്കുണ്ട്. അതിലൊരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു പ്രാർത്ഥന ഉണ്ട്, തനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇന്ന് ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടി, ലോക

0: അവസാനത്തിൻ്റെ അവസാനം ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ ഒരു കാര്യം പറയാൻ കാരണം, നമ്മുടെ ധാരാളം ഇങ്ങനെ പ്രയാസം സഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ വീഡിയോകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുന്നുള്ളൂ. അവർക്കു വേണ്ടിയും നമ്മൾ എന്താക്കണം? പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്താക്കണം? പ്രാർത്ഥിക്കണം. ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ.
1: അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്ന സമയത്ത് ഇന്നത്തെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അവശർക്ക് വേണ്ടിയാവട്ടെ, അശരണർക്ക് വേണ്ടിയാവട്ടെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയാവട്ടെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള സാധുക്കൾക്ക് വേണ്ടിയാവട്ടെ എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ട് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിമ്പർ പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ്. അൽമിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ബഹുമാന്യ ടി കെ അഷ്റഫ് സാഹിബാണ് നമുക്കൊപ്പം അൽമിമ്പറിൽ ചേരുന്നത്. യൂട്യൂബ് ചാനലുകൾക്ക് പൂട്ടുവീഴുമ്പോൾ മക്കളുടെ സമാന്തര ലോകവും ഇസ്ലാമിക തർബിയത്തും.
1: ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മകനോ അല്ലെങ്കിൽ മകളോ എല്ലാ ദിവസവും രാത്രി നമ്മളെല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവരും കിടന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നമ്മളെല്ലാവരും ഉറക്കം പിടിച്ചതിന് ശേഷം ആ കുട്ടികൾ ആരുമറിയാത്തൊരു രഹസ്യവാതിലിലൂടെ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഒരു അങ്ങാടിയിലെത്തി അവിടെയുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ഗ്യാങ്ങുമായി കൂട്ടുകൂടി രാത്രി മുഴുവൻ അവരവരോടൊപ്പം അഭിരമിക്കുകയും മദ്യവും അതുപോലെയുള്ള ലഹരി സാധനങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അങ്ങനെയുള്ള എല്ലാ അനാശ്വാസങ്ങളിലും പുലർച്ചെ വരെ മുഖരിതരാവുകയും പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുകയും പരസ്പരം തീമായി അടികൂടുകയും ഒക്കെ ചെയ്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പേ അവരതേപോലെ തന്നെ ആ രഹസ്യവാതിലിലൂടെ തിരിച്ചു വന്ന് ആ കിടക്കയിൽ കിടക്കുകയും രാവിലെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിതൊന്നും അറിയുന്നില്ല. എന്നാൽ രാത്രി ഇവർ പുറത്തു പോയിട്ടുണ്ട്. പുറത്തു പോയിട്ട് അവർ പുലർച്ചെ വരിക, ഇതൊരു ദിവസമല്ല, എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിലും. അഥവാ അവർ അവരുടെ ഒരു ലോകത്തും നമ്മൾ നമ്മുടെ ഒരു ലോകത്തും. ഇതിനാണ് സമാന്തര ലോകം എന്ന് പറയാം, പാരലൽ വേൾഡ് എന്ന് പറയാം. അതായത് ഇവിടെ വീട്ടിൽ രക്ഷിതാക്കൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അവരറിയുന്നില്ല. അവരെന്തിലാണ് മുഖരിതമായി കൊണ്ടിരിക്കുന്നത് എന്ന് രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ അവർ ഇവിടെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അവരുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ അവരുടെ അവസ്ഥ അറിയാതെ അവരോട് പെരുമാറുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയും. ഒരുപക്ഷെ രഹസ്യവാതിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ അതിലും മാരകമായ പ്രഹരശേഷിയുള്ള ഒരു വസ്തുവായി ഇന്ന് ഇൻ്റർനെറ്റും ആ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോണും മാറിയിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ രാത്രി എല്ലാവരും ഉറങ്ങിയാലും പുതപ്പിനുള്ളിൽ നിന്ന് ലൈറ്റുകൾ പലപ്പോഴും ഓഫാകാറില്ല. ആ പുതപ്പിനുള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് അവർ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 ഇന്ന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ലോകത്താഗോള കണക്ക്. അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ദിവസം ശരാശരി 4 മുതൽ 6 മണിക്കൂർ വരെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇന്ന് സ്ക്രീൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കണക്ക്. അത് കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളിൽ 90%ത്തിലധികവും ഇന്ന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള കുട്ടികളാണ്, അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. 8-ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ, അഥവാ UP ക്ലാസ് ഒന്നുകൂടി ഇങ്ങോട്ട് വന്നാൽ LP ക്ലാസ് വരെ, ആ ക്ലാസ് ആ പ്രായത്തിലുള്ള കുട്ടികളിൽ 30% മുതൽ 40% വരെ ഈ പറഞ്ഞ സൈബർ അശ്ലീലത്തിന് അടിമകളാകുന്നുവെന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു കണക്ക്. അഥവാ ആഗോള കണക്ക് തലത്തിൽ വെച്ച് നോക്കുമ്പോൾ കേരളം ഇൻ്റർനെറ്റിൻ്റെ യൂസേജിൽ മുന്നിലാണ്. കഴിഞ്ഞ കോവിഡിന് ശേഷം അത് ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട്, ത്വരിതഗതിയിൽ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത വിധം കുട്ടികൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചർച്ചയാണ്, ഒരു പോലീസ് ഇതുപോലെയുള്ള യൂട്യൂബിൽ ഇത്തരം പ്രായക്കാരെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. അദ്ദേഹത്തെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി തൊപ്പി എന്ന പേരിലാണ് പലപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആളുകൾ പതിച്ചു കൊടുത്ത ഒരു ഒരു പേരാണത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഈ നിയമ നടപടിക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാർ പറയുന്നത് 12.9 മില്യൺ ആണ് അദ്ദേഹത്തിന്റെ ഒരു ചാനലിന്റെ പ്രേക്ഷകരെന്നാണ്. ഈ ചാനലിൽ ഇത്രയും ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആരാണത്? ആ ലോകത്താരാണ് വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്? അഥവാ കേരളത്തിലെ ഒട്ടുമിക്ക ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് അദ്ദേഹത്തിന്റെ ശ്രോതാക്കളായി പ്രേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായിരുന്നാലും വൈകിയാണെങ്കിലും അത് പൂട്ടിക്കെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ അധികാരികൾ കടന്നു വന്നു എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ആ പ്രശ്നം അവസാനിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഈ വാർത്തകൾ നമ്മൾ വായിച്ചു തള്ളിയാൽ മാത്രം പോരാ. ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരാത്മവിചിന്തനത്തിന് വിധേയരാവുകയും ഇതുപോലെയുള്ള സമാന്തര ലോകത്തെ പാരലൽ വേൾഡിന് എതിരെ നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ സന്ദർഭം. അതിലെല്ലാവർക്കും ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനമായി രക്ഷിതാക്കൾ തന്നെയാണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. രക്ഷിതാക്കൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ശ്രോതാക്കളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടോ എന്ന ഒരു പരിശോധന നമ്മൾ നടത്തുക എന്നത് പ്രധാനമാണ്. നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വിളിച്ചു കൂട്ടിയിരുത്തിയിട്ട് ഈ കുട്ടിയുടെ ഈ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ നിങ്ങൾ കാണിച്ചു കൊടുത്തു. ഇവനെ പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അറിയും നിങ്ങളെ കുട്ടികൾ എത്രത്തോളം അത് കാണുന്നുണ്ട്. അധ്യാപകർക്കും അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം അറിയാം ഇതെത്ര ഗ്രാവിറ്റിയോടുകൂടി നമ്മുടെ കുട്ടികളിൽ ഇത്തരം ആളുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരം വിഷയം ആദ്യം രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കി, എൻ്റെ ഉപ്പ ഇതറിഞ്ഞു, ഉമ്മ ഇതറിഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ തന്നെ അതൊരു വലിയ പരിഹാരമാണ്. ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതാർക്കും അറിയില്ല. ഞാനിത് കാണുന്നത് എൻ്റെ രക്ഷിതാവിനറിയില്ല, ഉമ്മാക്കറിയില്ല, അങ്ങനെ വ്യക്തിയുള്ളത് അറിയില്ല. കാരണം ഇവൻ വളാഞ്ചേരിയിൽ വന്നുകൊണ്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വരുമ്പോഴാണ് സമൂഹം, പൊതുസമൂഹം ഇത് ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു വലിയ നോട്ടീസുകളും ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ അതാ 6, 5, 7, 8, 9 ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ അവരുടെ മൊബൈൽ ഫോണുകളുമായി ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നുകൊണ്ട് നിലയുറപ്പിക്കണം, സ്കൂളും ക്ലാസ്സും ഒക്കെ കട്ട് ചെയ്ത്. അപ്പോഴാണ് ഇത്രയും കുട്ടികൾ എന്തുകൊണ്ട് ഇവൻ വരുന്നിടത്ത് വരുന്നു. ഈ പച്ചത്തെറി മാത്രം വിളിച്ചു പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫാനാകാൻ ഇത്രമാത്രം കുട്ടികൾ എന്തുകൊണ്ട് വരുന്നു എന്ന് പൊതുസമൂഹം ശ്രദ്ധിച്ചത് അപ്പോഴാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവൻ അവന്റെ ചാനലിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു അനുയായി വൃന്ദമാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് അന്ന് മുതൽ പൊതുസമൂഹം ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ അധികാരികൾക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നത് വേറെ നമ്മൾ അവലോകനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതായിരുന്നാലും ഇപ്പോൾ അതിലേക്ക് കടന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന ഒരു പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകണം. രാത്രി കാലങ്ങളിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥ തെളിവുകൾ കാണിച്ചുകൊണ്ട് തന്നെ അവരെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി ഡിജിറ്റൽ ലോകത്തെ ഇത്തരം ഒരു പാരാസോഷ്യൽ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ കുട്ടികളാണ് എങ്കിൽ അവരോട് ശാഠ്യം പിടിക്കാതെ കൃത്യമായ കൗൺസിലിങ്ങിലൂടെ, ചികിത്സയിലൂടെ അവരെ ആ ഒരു ഡിജിറ്റൽ പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള വിവേകപൂർണമായ ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാതെ ഇന്ന് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായി ബഹളമായി ഫോൺ എടുത്ത് എറിഞ്ഞ് അങ്ങനെ രണ്ടും രണ്ട് വഴിക്ക് പോവുക എന്നുള്ളതല്ല. കുട്ടി എവിടെ നിൽക്കുന്നു, ഇത് എത്രത്തോളം കുട്ടിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത് വളരെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രദ്ധയിലേക്ക് രക്ഷിതാക്കൾ വരേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതിനാദ്യം വേണ്ടത് രക്ഷിതാക്കളുടെ മനോഭാവത്തിൽ മാറ്റം വരിക എന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഉള്ളിൽ നിന്നൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംസാരം? ഓലോ നിങ്ങൾ പറയണമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാറ്റില്ല. ഇത് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കാണലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കാലല്ലോ, നമ്മൾ ജീവിച്ച കാലല്ലല്ലോ അത്. കുട്ടികളുടെ കാലമാണ്, പുതിയ കാലമാണ്, ഇന്റർനെറ്റിന്റെ കാലമാണ്. അത് ഒഴിവാക്കാനും നിരോധിക്കാനും ഇപ്പൊ നമുക്ക് കഴിയില്ല. അവർ പഠിക്കുന്ന ഭാഗമായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളോട് പറയുന്നത്. ഈ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്കും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ഒരു തീർപ്പിൽ ചില രക്ഷിതാക്കളെങ്കിലും എത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. ഈ മനോഭാവമാണ് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്. ഒരു വിശ്വാസിയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മക്കൾ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കാൻ ഒരു രക്ഷിതാവിന്റെ ആവശ്യമില്ല. ഒരു വാപ്പയും രക്ഷിതാവും തമ്മിൽ വ്യത്യാസമുണ്ട്. വാപ്പയാകണമെങ്കിൽ ഒരു കുട്ടി ഉണ്ടായാൽ മതി, ആ കുട്ടിന്റെ വാപ്പയാവും. പക്ഷേ രക്ഷിതാവാകണമെങ്കിൽ ആ കുട്ടിയെ നേർവഴിക്ക് നയിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിതാക്കളാകുന്നത്, നമ്മൾ പാരന്റ് ആകുന്നത്. അല്ലെങ്കിൽ വാപ്പ മാത്രമാണ്, നമ്മൾ പാരന്റ് ആകുന്നു, നമ്മൾ രക്ഷിതാവായി മാറണം. രക്ഷിതാവാണെങ്കിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന എന്താ? നിങ്ങൾ അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കണം, നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾക്ക് അവർ അസുഖം വന്നാൽ അവരെ ചികിത്സിക്കണം, നിങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം, അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കണം. അതൊക്കെ ഒരു രക്ഷിതാവ് നിർവഹിക്കേണ്ടതാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഗൗരവമുള്ള കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് അസുഖം വരുമ്പോൾ നമ്മൾ അവരെ ചികിത്സിക്കുന്നത്? എന്റെ കുട്ടിക്ക് ഈ അസുഖം വർദ്ധിച്ചുകൂടാ, അവരെന്റെ മുമ്പിൽ കിടന്ന് പടയുന്നത് എനിക്ക് കണ്ടുകൂടാ. അതുകൊണ്ടാണ് എത്രയും വേഗം ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അവനൊരു നേരം പോലും വിശക്കാൻ കഴിയില്ല, അവന്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ണിൽ ഉണ്ടില്ലെങ്കിലും ആ കുട്ടിക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ അറിയിക്കാതെ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് നമ്മൾ ഉടുത്തില്ലെങ്കിലും എന്റെ മകൻ പെരുന്നാളിന് ഒരു ഡ്രസ്സ് ഇല്ലാതെ കരയാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ വാപ്പമാര് അവരുടെ പ്രയാസങ്ങൾ കടിച്ചമർത്തി കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത്. കുട്ടി കരയരുത്, കുട്ടി വിഷമിക്കരുത്, അവൻ പ്രയാസപ്പെടരുത്. ചില രക്ഷിതാക്കൾ പറയും, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അടങ്ങാറായതാണ്, അധ്വാനിച്ചതാണ്, ബുദ്ധിമുട്ടിയതാണ്, എന്റെ മകനത് വിഷമം വരാൻ പാടില്ല. ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിലും എന്റെ കുട്ടികൾക്ക് വിഷമം വരാൻ പാടില്ല. ഈ തീരുമാനമെടുത്ത രക്ഷിതാക്കളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, അത് ദുനിയാവിലും മതിയോ? ദുനിയാവിലും മതിയോ? ഈ കുട്ടി മരണപ്പെട്ടു പോയ ശേഷം നാളെ പരലോകത്ത് ആ ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് നമ്മുടെ കുടുംബവും മക്കളും പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് വേദന വേണ്ടേ? എന്താ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഹുവംഫുസകും വാഹിലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തിന്റെ നഫ്സിനെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാക്കണം. കാരണം വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് കല്ലിനെയാണ്. വഅലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ കാവൽക്കാരാരാ? ആ മലക്കുകൾ ഗിലാദും ശിദാദുമാണ്, കഠിനന്മാരാണ്, അവർ പരുക്കന്മാരാണ്. ലായസൂന അല്ലാഹു മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹ് എന്താണ് അവരോട് പറഞ്ഞത് അതവർ കേൾക്കും, അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര കാലം കഴിഞ്ഞാലും ഒരു ദയ ഉണ്ടാവില്ല. ജയിലിലൊക്കെ ആൾക്കാരിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജയിൽ വാർഡന്മാരും പുള്ളികളും തമ്മിൽ എന്ത് ചെയ്യും? ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റും. മനുഷ്യന്മാരാണ്, ദിവസം കാണുമ്പോൾ എന്ത് ചെയ്യും? അതങ്ങനെയാണ്. പക്ഷേ നരകത്തിൽ പോകുന്ന ആളുകൾക്ക് കാവൽ നിൽക്കുന്ന മലക്കുകളുടെ സ്വഭാവം എന്താ പറയുക? ഇല്ലാതും ശിതാതുമാണ്. ഒരു ആ കഠിനന്മാരായിരിക്കും, ഒരു ദയ ഉണ്ടാവില്ല. ഈ നരകത്തിൽ നിങ്ങളെ മക്കൾ പോണത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ചെറുപ്പത്തിൽ ശീലിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം. അതെന്താ? അത് ഓരോ ഘട്ടത്തിലും കുട്ടികൾക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശം ഇസ്ലാം പറയുന്നുണ്ട്. മുറൂ ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇ സിനീൻ, 7 വയസ്സായാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടൊന്ന് നമസ്കരിച്ചില്ലെങ്കിൽ അവരല്പം വേദനിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അടിക്കാം. എന്തിനാ അർത്ഥം? ഓരോ വയസ്സ് പറയാനുള്ള കാരണം എന്താ? ഓരോ വയസ്സിൽ കൊടുക്കേണ്ട ചില ഡോസ് നമ്മൾ പോളിയോ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, അല്ലെ? പോളിയോ മരുന്ന് കൊടുക്കാറുണ്ട്, തുള്ളി മരുന്ന് കൊടുക്കാറുണ്ട്, കുത്തിവെപ്പ് നടത്താറുണ്ട്. അതിന്റെ സമയം നമ്മൾ ഒരിക്കലും മറക്കാതെ ചെയ്യാറുണ്ട്. എന്തേ കാരണം? എന്റെ കുട്ടിക്ക് പോളിയോ വന്നുകൂടാ, വസൂരി വന്നുകൂടാ, കോളറ വന്നുകൂടാ, അല്ലേ? എന്നാൽ അതിലേറെ ഗുരുതരമാണെന്ത്? ഈ കുട്ടിക്ക് ശരിയായ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അതിന് ചെറുപ്രായത്തിൽ അവനൊരു ഡോസ് കൊടുക്കേണ്ടതുണ്ട്, അവന് ശരിക്കുള്ള മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, അവന്റെ മനസ്സിന് അള്ളാനെ പറ്റിയുള്ള ബോധം നൽകേണ്ടതുണ്ട്. അതിന് ഓരോ സമയമുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഇവിടെ ജനിക്കുന്നത്. പിന്നെ ആരാ അവരെ കേടുവരുത്തുന്നത്? ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവരെ പിന്നീട് യഹൂദിയാക്കുന്നതും നസറാണിയാക്കുന്നതും മജൂസിയാക്കുന്നതും ഒക്കെ അവരുടെ മാതാപിതാക്കളാകുന്നുവെന്നാണ്. ശുദ്ധ പ്രകൃതിയിലാണ് എന്ത് ഓരോ കുട്ടി ഇവിടെ ജനിക്കുന്നത്. പിന്നെ മാതാപിതാക്കളും കുടുംബവും അവരുടെ സാഹചര്യങ്ങളും അവരുടെ നിർഭീയത്വമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ പല വിശ്വാസക്കാരും ആക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തമായിരിക്കാം രക്ഷിതാക്കൾക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും ഒരു വിശ്വാസികളാണെങ്കിൽ നമ്മൾ കുട്ടികളെ ശരിയായ മതബോധം അനുസരിച്ച് ചെറുപ്രായത്തിൽ പഠിപ്പിക്കണം. നിങ്ങൾ ഓരോ സമയത്തുള്ള നിർദ്ദേശം അവർക്ക് കൊടുക്കണം. ഞാൻ ഓതി വെച്ച ആയത്തിൽ പറയുന്ന തത്വം നോക്കി, അതിൽ ഭയങ്കരമായ ഒരാശയാണ്. യാ അയ്യുഹല്ല ദീനാമൻ, ഏ വിശ്വാസികളെ, ലിയസ്തഇദിൻകും ലദീന മലകത്ത് അയ്മാനുകും, ലിയസ്തഇദിൻകും, അനുവാദം ചോദിക്കട്ടെ അവർ, ആര്? അല്ലദീന മലകത്ത് അയ്മാനുകും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ ആളുകൾ. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പക്വതയെത്താത്ത നിങ്ങളുടെ കുട്ടികളും, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. എന്ത്, ഏത് സമയത്തൊക്കെ? സലാത്തു മറ, മൂന്ന് പ്രാവശ്യം, മൂന്ന് സന്ദർഭങ്ങളിൽ അവർ അനുവാദം ചോദിക്കട്ടെ. ശരിക്കും രക്ഷിതാക്കൾ നോട്ട് ചെയ്ത് വെക്കേണ്ട മൂന്ന് സന്ദർഭമാണ്. ഒന്ന്, മിൻ ഖബ്ലി സ്വലാത്തുൽ ഫജ്ർ, ഒന്ന്, നിങ്ങൾ സുബൈക്ക് എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയത്തുള്ള പ്രത്യേകത എന്താ, ആ സമയത്ത് ഒരു ഉറക്കത്തിന്റെ അവസാന സന്ദർഭമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഡ്രസ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ബെഡ്റൂമിലേക്ക് ഒരു കുട്ടി വരാൻ പാടില്ല ആ സമയത്ത്, അത് കുട്ടി കാണാൻ പാടില്ല, അതാണ് ഒന്നു കാര്യം. രണ്ടാമത്തെ സമയത, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ അല്പം അയച്ചിട്ട് ഉച്ചക്ക് ആ ചൂടുള്ള സമയത്ത് നിങ്ങളൊന്ന് മയങ്ങാൻ കിടക്കുമല്ലോ, ബെഡ്റൂമിൽ മയങ്ങാൻ കിടക്കുന്ന സമയം, ആ സമയത്തും കുട്ടികൾ റൂമിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. മൂന്നാമത്തതോ, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയവും. ഈ മൂന്ന് സന്ദർഭങ്ങൾ, സലാത്തു ഔറാത്തിൻ ലക്കും, മൂന്ന് ഗോപ്യ സമയങ്ങളാകുന്നു, സ്വകാര്യ സമയങ്ങളാകുന്നു. ഈ സമയത്ത് റൂമിലേക്ക് കുട്ടികൾ വരണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. അതെന്താണെന്നറിയോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്, അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ആ സമയത്ത് അവർ കാണാൻ പാടില്ല. അതിന് ടൈം ആവുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, അതല്ലെങ്കിൽ തെറ്റായൊരവസ്ഥയിലേക്ക് പോകും. ഇന്ന് സംഭവിക്കും, നേരത്തെ പറഞ്ഞ ഈ സമാന്തര ലോകത്ത് നടക്കുന്ന പരിപാടി എന്താ, ഈ പറഞ്ഞ അതിരുകളൊക്കെ ഭേദിച്ചുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊക്കെ കാണുകയാണ്, കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേൾക്കുകയാണ്, പറയാൻ പാടില്ലാത്തതൊക്കെ പറയാണ്, വേറെ ലോകത്ത് അഭിരമിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ യൂട്യൂബിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന വ്യക്തികള്, അവർക്ക് ഏറ്റവും വലിയ ശത്രു അവരുടെ രക്ഷിതാക്കളാണ്, അവരുടെ വാപ്പയാണ്, അവരുടെ ഉമ്മയാണ്, അവരുടെ കുടുംബമാണ്, അവരുടെ മതമാണ്, അവർക്ക് സമൂഹത്തോടാണ് കരിപ്പ്. സ്വാഭാവികമായും ഇവരുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നമ്മുടെ മക്കളുടെ പളുങ്കു വസ്ത്രങ്ങളെ പോലെയുള്ള ആ ഹൃദയങ്ങളിലേക്ക്, ആ മനസ്സുകളിലേക്ക് ചൊരിയുന്ന വിഷത്തിന്റെ അംശം എത്രയാണ്, ഗാലൺ കണക്കിന് വിഷമാണ് നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾ എങ്ങനെ വാപ്പാനനുസരിക്കും, എങ്ങനെ ഉമ്മാനനുസരിക്കും, എങ്ങനെ അവർ നേരം മര്യാദക്ക് പെരുമാറും? അവർ രക്ഷിതാക്കളുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കാൻ അവർക്ക് പ്രശ്നമുണ്ടാവില്ല, അധ്യാപകരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രശ്നമുണ്ടാവില്ല, പ്രിൻസിപ്പലുടെ റൂമിൽ വന്ന് നിന്നെ ഞാൻ കൊല്ലമെന്ന് പറയാൻ അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, ഈ ജാതി ആളുകളുടെ പ്രേക്ഷകരായിട്ടാണ് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം അറിയാം. അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം വിഷയം എടുക്കണം. ഇന്ന മിൻ അസ്വാജിക്കും വാ ഉലാദിക്കും അധുവല്ലക്കും, നിശ്ചയമായി നിങ്ങളെ രക്ഷിത നിങ്ങളെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. ഫഹദറൂഹും, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചതുകൊണ്ട് എന്നാണ്. ഇത് ശത്രുവാകാൻ വളരെ എളുപ്പമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കെ പ്രവാചകൻ കൊടുത്തൊരു ഉപദേശം, യാവുലാം, പൊന്നുമോനെ, ഇനി ഉഅല്ലിമുക കലിമാത്ത്, ദാ ഞാൻ ഏതാനും വാചകങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹ് നിന്നെയും സൂക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജ്ദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ നിന്റെ മുമ്പിൽ കണ്ടെത്താൻ നിനക്ക് കഴിയും. ഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹനോട് ചോദിക്ക്. വൈദൻ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ, നീ സഹായം ചോദിക്കുന്നത് അല്ലാഹുവിനോട് ചോദിക്ക്. അടിസ്ഥാന വിശ്വാസമാണ് ശരിക്ക് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ വിശ്വാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പറയണത് എന്താ അറിയോ, നമ്മളെ മദ്രസ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്, എന്ത് തിരക്കുണ്ടെങ്കിലും മദ്രസ വിദ്യാഭ്യാസം ആ പ്രായത്തിൽ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ, അതെന്താ, എട്ടാം ക്ലാസ്സിൽ മുതലുള്ള കുട്ടികൾക്ക്, ഡിഗ്രി വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണത്, നമ്മൾ നടത്തുന്ന ക്ലാസ്സാണ്, അഥവാ തുടർ മത പഠന പദ്ധതി ആ പ്രായത്തിലുള്ള കുട്ടികൾ, അതാണ് CRE എന്നുള്ള പേര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കണം. അത് കഴിഞ്ഞ കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്കുള്ളതാണ് നമ്മൾ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, QHLS എന്ന് പറയുന്നത്. അത് ആഴ്ചയിൽ നമ്മൾ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ദാറുഖുർആനിൽ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്തുണ്ട്. നമ്മൾ എത്ര ആളുകൾ വരാറുണ്ട്, കുടുംബസമേതം പങ്കെടുക്കാറുണ്ട്, ചിന്തിക്കണം. ഇതുപോലെ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക്, അറബി കോളേജ് വിദ്യാർത്ഥികൾക്ക്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രത്യേകം പ്രോഗ്രാം ഉണ്ട്. പക്ഷെ നമ്മളെ മക്കൾ അവിടെ എത്താറുണ്ടോ? നമ്മളെ കുട്ടികൾ അവൻ പഠിക്കുകയാണ്, അവൻ ട്യൂഷന് പോവുകയാണ്, അവൻ ഇതൊന്നും വേണ്ട. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ അതിന് പോകും, ഈ സമാന്തര ലോകത്ത് വിഹരിക്കും. അവസാനം പഠനം കഴിഞ്ഞ് വരുമ്പോൾ അവന് വാപ്പിയും വേണ്ടിയില്ല, അമ്മയും വേണ്ടിയില്ല, നാടും വേണ്ടിയില്ല. അതുകൊണ്ട് നല്ലോണം കരുതണം. ഈ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾ മാത്രമല്ല അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചില കാര്യങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെയുള്ള ഒരു സമാന്തര ലോകമുണ്ട് എന്ന ഒരു ബോധം അധ്യാപകർക്കുണ്ടാവുക എന്നതാണ്. അതറിഞ്ഞുകൊണ്ട് കുട്ടികളോട് ഇടപെടാൻ കഴിയുക എന്നതാണ്. മറ്റൊന്ന്, ഒരു ഡിജിറ്റൽ സാക്ഷരത ശരിയായ രീതിയിൽ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല, ക്ലാസ് റൂമിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കണം. ആ ഭാഷയിൽ നിന്ന് തന്നെ അവരെവിടെ എത്തിയെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് രക്ഷിതാക്കളോട് നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ പല, കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നുമൊക്കെ വളരെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കണ്ട് സ്കൂളിൻ്റെ പരിസരത്തേക്ക് ഗിഫ്റ്റുമായി ആൾക്കാർ വരിക, ചെറുപ്പക്കാർ വരിക, ഗിഫ്റ്റുമായിട്ട് വരിക. എങ്ങനെ ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പരിചയപ്പെട്ട് ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ തിരഞ്ഞ് പിന്നെ ചെന്നൈയിൽ നിന്ന് വരിക, തിരുവനന്തപുരത്ത് നിന്ന് വരിക, പാലക്കാട്ട് നിന്ന് വരിക, എന്നിട്ട് നാട്ടിൽ വന്ന് അത് ഗിഫ്റ്റ് കൊടുത്തു പോകും. പരിപാടിയാണ്, പുതിയ പരിപാടിയുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ബന്ധങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ അധ്യാപകർക്ക് ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം അത്രമേൽ കളവ് പറഞ്ഞുകൊണ്ട് കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിറഞ്ഞു പോകുന്നുണ്ട്, പറ്റിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമാന്തര ലോകത്തെപ്പറ്റി അധ്യാപകർ ബോധവാന്മാരാകുന്നത്. അതേപോലെ തന്നെ ഭരണകൂടത്തിന് ഇത് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കമുള്ള പാറ്റേണുകൾ മുൻകൂട്ടി വിശകലനം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. പ്രശ്നം സംഭവിക്കേണ്ടവർക്ക് സംഭവിച്ച് 8-10 കൊല്ലം കാണേണ്ടവരൊക്കെ കണ്ട് അവരെത്രയോ വർഷം പ്രായമായി സംഭവിക്കേണ്ടത് സംഭവിച്ചിട്ടല്ല അതിൻ്റെ പിന്നാലെ വരേണ്ടത്. അതിന് മുമ്പ് തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനം വേണം. മീഡിയ ബ്ലോഗിങ്ങിനും അതുപോലെ തന്നെ സ്ട്രീമിങ്ങിനുമൊക്കെ UAE പോലുള്ള രാജ്യങ്ങൾ വരുത്തിയ ലൈസൻസിങ് സമ്പ്രദായം നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അൽഗോരിതം കമ്പനികൾക്ക് മേൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ വിഷയത്തിൽ ഇതുപോലെയുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്നാൽ കനത്ത പിഴ ഈടാക്കുന്ന അവസ്ഥയിലേക്ക് അധികാരികൾക്ക് വരാൻ സാധിക്കേണ്ടതുണ്ട്. നടപടികളിൽ ഒരിക്കലും താമസമില്ലാതെ വേഗത്തിൽ ഇത്തരം വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഒരു യൂട്യൂബ് ചാനൽ കൂട്ടിയാൽ അതേ ആൾക്കാർക്ക് തന്നെ വേറൊരു ഐഡിയ വന്നു കണ്ട് വേറൊന്നും തുടങ്ങാൻ പറ്റും. പക്ഷെ അത് ഒരിക്കൽ ഒരു പ്രശ്നത്തിൽ പെട്ട ആൾക്ക് പിന്നെ തുടങ്ങാൻ പറ്റരുത്. ഈ രീതിയിലേക്കുള്ള കൃത്യമായ പഴുതടച്ച രീതിയിലേക്ക് വരേണ്ടതുണ്ട്. മാധ്യമങ്ങളും തന്നെ ഇത്തരം വിഷയങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കണം. ഈ മാധ്യമങ്ങളാണ് എന്താ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് അവൻ്റെ ഇഷ്ടമല്ലേ, അയാൾ ചെയ്തോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതിരുന്നാൽ പോരെ. ഇത് കോട്ടിട്ട മനുഷ്യന്മാർ വന്നു കണ്ട് രാത്രി ഇതിനു വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവരും തന്നെ ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. റേറ്റിംഗിന് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് ചാനലുകൾ പുറകോട്ടു പോകേണ്ടതുണ്ട്. ഇതിൻ്റെ അപകടം തുറന്നു കാട്ടാൻ പത്രങ്ങളും മീഡിയകളും ചാനലുകളും മുന്നിൽ വരികയാണ് വേണ്ടത്. അല്ലാതെ ഇത് വിറ്റ് കാശാക്കുന്ന രീതിയല്ല ഒരിക്കലും അവർ വേണ്ടത്. അതുപോലെ തന്നെ പൊതുസമൂഹം ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. കച്ചവട താല്പര്യത്തിന് ധാർമ്മികതയെ കുരുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. പിന്നെ ചെറുപ്പക്കാരനെ ഇവിടെ വലിയ രീതിയിൽ സെലിബ്രേറ്റി ആയി കൊണ്ടുവന്നത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് എൻ്റെ മനഃശാസ്ത്രം? ഇവനെ കൊണ്ടുവന്നാൽ അതുപോലുള്ള കുട്ടികൾ ശ്രദ്ധിക്കും, കച്ചവടം കിട്ടും എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കണ്ടെന്നൊരു വലിയ പിന്നെ സംഭവമൊക്കെ അവതരിപ്പിക്കുന്നത്. ഞാൻ കച്ചവടക്കാരോടാ പറയുന്നത്, ഈമാനുള്ള കച്ചവടക്കാരോടാ പറയുന്നത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി എടുത്തു പറയുണ്ടായി, ഞാൻ ആദ്യം ഒരു അച്ഛനാണ്, രണ്ടാമതാണ് ഞാൻ ആഭ്യന്തരമന്ത്രി. അത് വലിയൊരു വാക്കാണ്. നമുക്ക് കാശെന്തിനാ, നമുക്ക് എന്തിനാ വരുമാനം? നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് എന്തിനാ? വൈകുന്നേരം ആ പിന്നെ ബാങ്ക് ബാലൻസ് നോക്കി വീട്ടിലേക്ക് പോകണത് എന്തിനാ? ഇതേ പ്രായത്തിലുള്ള കുട്ടിയുടെ അമ്മക്കും ഇല്ലേ വീട്ടിൽ? അവർക്ക് തിന്നാൻ കൊടുക്കാനല്ലേ, അവരെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ. ഞാൻ ഉറപ്പിച്ചോളി നാട്ടുകാരെ കുട്ടികൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചേച്ചുണ്ടാക്കണ കാശ് അവനാന്റെ കുട്ടികൾക്കും പ്രയോജനപ്പെടില്ല. ആദ്യം നമ്മളൊരു ബിസിനസ്സുകാരനല്ല ആകണ്ടത്, ആദ്യം ഒരു വാപ്പയാണ്, ആ ഒരു രക്ഷിതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റൂല, വേറെ എന്തും ഞാൻ ഒഴിവാക്കോളാം, വ്യഭിചാരം ഞാൻ ഒഴിവാക്കൂല. അപ്പൊ റസൂലുള്ളാഹി അവനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ നിനക്ക് ഉമ്മല്ലേ എന്ന് ചോദിച്ചു, ആ ഉമ്മുണ്ട്. നിനക്ക് പെങ്ങളില്ലേ എന്ന് ചോദിച്ചു, ആ പെങ്ങളുണ്ട്. എന്നാൽ നീ വ്യഭിചരിക്കുന്ന ആളുണ്ടല്ലോ, അത് മറ്റൊരുത്തൻ്റെ ഉമ്മയായിരിക്കാം, അത് വേറൊരാളുടെ പെങ്ങളായിരിക്കാം. ഇത് പറഞ്ഞപ്പോഴായിരിക്കും മനസ്സിൽ മാറ്റം വന്നത്. അതേപോലെ ഈ പൈസ കിട്ടാൻ വേണ്ടി എം ഡി എം എയും അതുപോലെ ലഹരി സാധനങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് സംവിധാനം, നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ വേറുള്ള കുട്ടികൾ കേടരുന്നു മാത്രമല്ല, അത് ആ സമൂഹത്തിലാണ് നമ്മളെ കുട്ടികളും വളരുന്നത് നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് പടച്ചോൻ്റെ ഒരു തോഫീക്കും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന പൈസ, എന്തിനതിൻ്റെ ആവശ്യം? അപ്പോൾ പൊതുസമൂഹവും ചെയ്യണം. ഒരിക്കലും കച്ചവട താല്പര്യത്തിന് ധാർമ്മികതയെ കുരുതി കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ കുട്ടികളിവിടെ ഉണ്ടാവും, പ്ലസ് ടുവിനും ഡിഗ്രി അതുപോലെ ഹൈസ്കൂളിലും ഒക്കെ പഠിക്കുന്ന യു പി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഹീറോകളെ നിശ്ചയിക്കുന്നത് ഒരിക്കലും അൽഗോരിതങ്ങളാകരുത്. ഈ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ അടുത്ത അയാളുടെ വേറൊരു വീഡിയോ വരും. അങ്ങനെ ഈ അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ പിന്നാലെ നമ്മൾ പോകുന്നൊരു സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്ന് എനിക്ക് പറയാം. നമ്മളെ മോഡൽ ആരാ? നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ നമ്മളെ മോഡൽ ആരാ? അത് റസൂലുള്ളാണ്. നമ്മളെ മോഡൽ റസൂലുള്ളാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹു വൽയൗമല്ലാഹ് വദകറല്ലാഹ കസീറ. നിശ്ചയമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ, മക്കളോടെ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അത് ഉണ്ടാവില്ല. നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഇതിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മോഡൽ തിരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആർക്കേ റസൂലുള്ളാഹിനെ മോഡലാക്കാൻ പറ്റുള്ളൂ? ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ, അല്ലാഹുവിനെ കണ്ടുമുട്ടും പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കേ ആരെ ഇമാമാക്കാൻ പറ്റുള്ളൂ? പ്രവാചകൻ ഇമാമാക്കാൻ പറ്റുള്ളൂ, മോഡലാക്കാൻ പറ്റുള്ളൂ. വദക്കർ അല്ലാഹ കസീറ, അവർ ധാരാളമായി അള്ളാഹുവിനെ എന്ത് ചെയ്യും, സ്മരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റും. അല്ലാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും അവരുടെ ആരാധകന്മാർ, ഏതെങ്കിലും സിനിമാ നടനായിരിക്കും, ഏതെങ്കിലും സെലിബ്രിറ്റി ആയിരിക്കും, ഏതെങ്കിലും ഇതുപോലെയുള്ള യൂട്യൂബർമാർ, തലതെറിച്ച യൂട്യൂബർമാരായിരിക്കും. അവരെങ്ങനെ മുടി വെട്ടി അങ്ങനെ വെട്ടുക, അവർ കയ്യുമ്പോൾ പച്ച കുത്തിക്കണമെങ്കിൽ പച്ച കുത്തുക, അവരാരെയാണോ പിന്നെ ഇമാമാക്കിക്കണോ അവരെ ഇമാമാക്കുക, അവരേത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സ് ഇടുക. എന്നിട്ട് അഷ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ പറയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ പറയാം. നിങ്ങളുടെ ജീവിതത്തിലൂടെ വേറെ കാണിക്കുകയും ചെയ്യും. അവരുടെ മക്കളെ എവിടെയോ എത്തിയിട്ടുണ്ട്, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. വേഗം മടങ്ങിക്കൂടി, വേഗം തിരിച്ചു മടങ്ങിക്കൂടി. കാരണം ദുനിയാവുന്ന തന്നെ ഇതൊക്കെ അനുഭവിക്കും. ഇങ്ങനെ പോയാൽ ദുനിയാവുന്ന തന്നെ അനുഭവിക്കും. നിങ്ങൾക്കും മക്കളുണ്ടാവില്ലേ, നിങ്ങൾക്കും കുട്ടികളുണ്ടാവും. അപ്പം അറിയാം അതിൻ്റെ വിഷമം എത്രയെന്ന്. മാത്രമല്ല പരലോകത്ത് പറയും വേണ്ടി. അതുകൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന് എതിരെ നിൽക്കരുത്. ഇത്തരം തലതെറിച്ച ആൾക്കാരെ അല്ല നമ്മൾ ഇമാമാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان عظاما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا ارحم الراحمين
0: ما شاء الله بارك الله فيكم നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ യൂട്യൂബ് ചാനലുകൾക്ക് പൂട്ട് വീഴുമ്പോൾ മക്കളുടെ സമാന്തര ലോകവും ഇസ്ലാമിക തർബിയത്തും അൽ മിംബറിൽ നമ്മോടൊപ്പം ഇന്നത്തെ ഖുതുബ നിർവഹിച്ചത് ടി കെ അഷ്റഫ്.
2: പീസ് റേഡിയോ. വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: 34 തസ്തികകളിൽ PSC വിജ്ഞാപനം. 34 തസ്തികയിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 August 5 12 മണി വരെ. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്. പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് PSC വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി 5 August.
4: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ. വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി. നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ. നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽഷിഫ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും തെറ്റിദ്ധാരണകളും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായ കാണുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. ശാസ്ത്രീയമായ കുറച്ചറിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി യഥാർത്ഥത്തിൽ ആ രോഗത്തെക്കുറിച്ചും ആ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചും അവരെ പരിചരിക്കുന്നവരെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഫവാസ് ആണ്. അദ്ദേഹം പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ലേക് ഷോർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അവിടെയും ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം കുറച്ചൊരു സമയം അദ്ദേഹം ആരോഗ്യവിചാര പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: ഡോക്ടർ, പൊതുവേ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകൾ അവസാനിക്കുന്നത് പോലെ ഒരു ഫീൽഡിലേക്ക് വരും. ഇനിയിപ്പോൾ രോഗികളെ പരിചരിക്കുന്നവരാവട്ടെ, അവർക്കും തന്നെ ഒരു അതുവരെ വീട്ടിലുള്ളൊരു അന്തരീക്ഷമാവില്ല ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഈ ഒരു രോഗമുള്ള ആളെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ അത് വലിയൊരു പുണ്യമായി കാണുന്ന ആളുകളാണ്. രോഗ സന്ദർശന സമയത്തൊക്കെ അവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആക്ച്വലി എന്താണ് സത്യത്തിൽ ഡോക്ടർക്ക് ഇപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് ഒരുപാട് കാലമായി പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എന്താണ് സത്യത്തിൽ ക്യാൻസർ എന്ന രോഗം എന്ന് ഒന്ന് പറയാമോ?
2: ക്യാൻസറിനെ കുറിച്ചുള്ള പേടി ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് മുതലേ അതൊരു ഭയം, അതായത് അതിനെ മരണത്തോട് തുല്യമായി കാണുന്നത് കൊണ്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ആ ഭയത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അത്ര മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നാമത് അതിൻ്റെ ചികിത്സയുടെ ചില സമയത്തുള്ള കാഠിന്യങ്ങളും ആളുടെ ജീവിതത്തിൻ്റെ അത് വരുത്താവുന്ന പരിവർത്തനങ്ങളും എല്ലാം തന്നെ ആയിരിക്കാം. പക്ഷേ അത് അതിജീവിച്ച് വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുത്തരമേ പറയാൻ പറ്റുള്ളൂ, ക്യാൻസർ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുത്തു, ഞാനൊരു വേറെ വ്യക്തിയായി, ഞാൻ എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായും ആനന്ദകരമായും അല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ള വർത്തമാനമാണ് നമ്മൾ അവരിൽ പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങുന്നത്. അതിനുള്ള കാരണം നമ്മളൊക്കെ ജീവിതത്തിന് കാരണ കോണുകളിലേക്കാളും വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടിയും ഒരു ബ്രോഡ് മൈൻഡായിട്ടുമാണ് അവരൊക്കെ ജീവിതത്തിനെ കാണുന്നത്. ജീവിതത്തിൻ്റെ ആ അറ്റം കാണുന്നത് വഴി തിരിച്ചു വരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ്
1: ബാക്ക് ടു ലൈഫ്.
2: അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ മകത്തുനിന്നാവുന്ന പല രീതിയിലുള്ള ആത്മവിചാരങ്ങളും എല്ലാം അവരുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കാണുന്ന ഒരാളും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വരുന്ന ഒരാളും എപ്പോഴും വ്യത്യസ്തമാണ്. അവർ എന്തെല്ലാമോ അതിൽ നിന്ന് ഉൾക്കൊണ്ടോ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോസിറ്റീവ് എനർജിയുടെ ഒരു കൂടാരമായിട്ടാണ് പലപ്പോഴും അവർ മാറാറ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലോ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ഒരു രോഗിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പല ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യപ്പെടണം എന്നും കൂടിയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്. 10 മാർക്ക് കുറഞ്ഞ പ്രശ്നം അവർക്ക് പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യകൾക്ക് പലതും പ്രേരകമാവുന്ന പല കാരണങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ജീവിതത്തെ നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളിലും ചെന്നെത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരൊക്കെ ഇവരോട് ഒരു 10 മിനിറ്റ് അവർ മുമ്പ് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അറ്റം കണ്ടവരാണ് അവർ. അവരെ നമ്മളെക്കാൾ മാനസികമായി നമ്മുടെ കൂടെയുള്ളവർ വളർന്ന ഒരവസ്ഥകളാണ് പലപ്പോഴും കാണാറ്. എന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അത് നമുക്കൊരിക്കലും ഒരു അളവ് കോല് വെച്ച് അളക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളും മാത്രമല്ല, ഈ എന്താ നമ്മളിപ്പോൾ പേടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പേടി ആർക്കും ഉണ്ടാവും? പേടി ഇല്ലയെന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാ. കാരണം ഭയം നമുക്ക് ജനിച്ചം ഇതിലുള്ള ഒരു വികാരവും അതൊരു ഉണ്ടാണ്. അപ്പം അത് ഇല്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരാളെ ബാക്കിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു പേടി, നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനുള്ള യാതനകൾ, ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. ഇപ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെങ്കിലും അതൊരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ബാക്ക് ടു നോർമലാണ്. ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഏർലി ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസറുകൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ ദൈർഘ്യവും മറ്റേതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏർലി കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ ഇപ്പോഴും കുറവാണ്. അതും തന്നെ ഈ പേടി കാരണം മാറി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പേടിയല്ല വേണ്ടത്, ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടും കൂടിയും ആളെ പരിചരിക്കുകയും മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു രോഗത്തെയും പോലെ ക്യാൻസറിനെ നമുക്ക് വളരെ നിഷ്പ്രഭമാക്കാൻ പറ്റും.
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിനെ, ഒരു ഒരാൾക്ക് നമ്മൾ അവരെ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരാഴ്ച, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് അത് മാറും. പക്ഷേ ക്യാൻസർ വന്നൊരു രോഗിനെ ചികിത്സിക്കുന്ന ആ രോഗിയാവട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാവട്ടെ, അവരെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു പിക്ചർ ഇതാണ്, ഇനിയിപ്പോൾ അല്ലേ,
2: ഇനി ബാക്ക് ടു ലൈഫ് ഉണ്ടോ, ബാക്ക് ടു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും, അതിന് സമയ ക്രമീകരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടും കൂടിയും ഈ ചികിത്സാ രീതികളെ പൂർണ്ണമായി ഫോളോ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ഏത് രോഗത്തെയും പോലെ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസറിനെയും തോൽപ്പിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി മുകളിലുള്ള ആളുടെ കൃപ എല്ലാ അസുഖത്തെയും പോലെ ഇതിലും ആവശ്യമുണ്ട്. എന്നാലും ഇത് ഒരു പരിധിക്കപ്പുറം നമുക്ക് അങ്ങനെ പേടിച്ച് മുന്നേറേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ ക്യാൻസറിൻ്റെ ചികിത്സകളിലും അതുപോലെ തന്നെ ഏതൊരു രോഗത്തെ പോലെ കുറച്ച് കാലത്തേക്ക് ചികിത്സ വേണ്ടതുകൊണ്ട് നമ്മുടെ ഒന്നാമത് നമ്മുടെ മാനസികമായും നമ്മുടെ ഫിനാൻഷ്യലിയും സാമ്പത്തികമായും നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മളൊക്കെ അതിന് സഹായിച്ച് അവരെ അതിനനുസരിച്ച് മുന്നേറാറുണ്ട്. എന്ന് പറഞ്ഞാലും ഒരാളെ കൊണ്ട് ഒരിക്കലും നമുക്കിത് കഴിയില്ല. സമൂഹമായ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ജോലിയാണ് ഈ ഒരു രോഗത്തിനെ നേരിടുക എന്നുള്ളത്. ഒരാൾക്ക് രോഗം വന്നത് അയാളുടെ രോഗമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ കണ്ട് വിസിറ്റുകൾ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മളെപ്പോഴും വിസിറ്റുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ അറിയണം, തുറന്ന് കാണണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണണം, കുറവുകൾ എന്ത് അറിയണം, ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല, പറയുന്നവർ അളവ് കുറവാണ്, പറയുന്നവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു വിഭാഗം ആൾക്കാരത് പറയാതെ എല്ലാം സഹിച്ച് ഇല്ലായ്മയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരൊരു കോണിൽ നിന്ന് കരയുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളോടൊരിക്കലും അവർ സഹായങ്ങൾ ചോദിക്കില്ല. അവരെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മളെ സന്ദർശനം പൂർത്തിയായി എന്ന് നമുക്ക്.
1: മഷാല്ലാ, നല്ലൊരു വിളിച്ചാണ് ഡോക്ടർ സംസാരത്തിന് വന്നത്. അതായത് ഒരു രോഗിയോടൊരു സഹതാപത്തിന്റെ മൂഡിലാണ് നമ്മള് രോഗ സന്ദർശനം.
2: സഹതാപം ആർക്കും ആവശ്യമില്ല. സഹതാപത്തില് കാരണം സഹതപിച്ചോണ്ട് സഹതാപം ഒരു വിധത്തിൽ അയാളുടെ ഒരു വിഷമത്തെ കൂട്ടുകയുള്ളൂ. ആർക്കും ഒരാളുടെ സഹതാപം കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളാണ് സ്ഥലത്ത് അവിടെ കിടക്കുന്നെങ്കിൽ ഇയാളുടെ സഹതാപം കാണാൻ ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള
1: ആദ്യം പറയാം. ഡോക്ടറെ സാരല്ല എന്നാ പറയാം. അതിപ്പോ എങ്ങനെയാ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാക്കല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്.
2: അല്ല, മാത്രല്ല സാരല്ല എന്നുണ്ടെങ്കില് വേദന ഇപ്പൊ എന്തായാലും സാരണ്ടല്ലോ. വേദന അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ കാലൊരു മുറിയാണെങ്കിൽ തന്നെ അത് സാരമായതുകൊണ്ടാണല്ലോ അവരവിടെ കിടക്കുന്നത്. അപ്പൊ സാരമില്ല എന്ന് പറയുന്നത് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കാൻ തന്നെയാണ് പറയുന്നത്. അതൊരു വലിയ വാക്ക് തന്നെയാണ്. കാരണം എന്താ സാരമില്ല, അത് ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അതെപ്പോഴും പ്രതീക്ഷയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും നാളെ ഇല്ല. അപ്പൊ പ്രതീക്ഷകൾ എപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷെ വെറും വാക്കുകളിൽ നമ്മൾ ഒതുങ്ങരുത്, ഉപദേശങ്ങളിൽ ഒതുങ്ങരുത്. ഉപദേശികൾ ഇന്ന് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, സഹായിക്കുന്നവർ കുറവാണ്. ബ്ലഡ് കൊടുക്കാനാണെങ്കിൽ പോലും സഹായിക്കാനുള്ളവരുടെ എണ്ണം ഇപ്പം കുറഞ്ഞു. തീരെ ആരും സഹായിക്കുന്നതെന്നല്ലാന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു കണക്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തെ പോലെ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും 100 പേരെടുത്താൽ 70 ആൾക്കാരും സഹായ മനസ്ഥിതി ഉള്ളവരാണ്. അത് നമുക്ക് പറഞ്ഞേ പതിയാവും. കാരണം വെച്ചാൽ അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരുമാണ്.
1: ജീവകാരുണ്യ പ്രവർത്തനത്തിൽ
2: നമ്മൾ വളരെയധികം മുന്നിലാണ്.
1: അപ്പം ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മനസ്സിലായത്, ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് ഒരു സംസാരത്തിൽ വന്നത്. ഇനി പിന്നെ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ആ ഒരു റിപ്പോർട്ട് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, സത്യത്തിൽ ആ രോഗി ആദ്യം തളരുകയാണ് ചെയ്യുന്നത്. അപ്പം
2: സ്വാഭാവികമാണ്.
1: അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരുപാട്, അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ മനസ്സിൽ കുറേ ആൾക്കാരെ പിക്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ്, എന്ത് വാക്കുകളിലൂടെയാണ് അവരെ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുക?
2: അതിലുള്ള ഫസ്റ്റ് കാര്യം, നമ്മുടെ എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ക്യാൻസർ എന്ന റിപ്പോർട്ട് ആദ്യം കാണുന്ന രോഗിയല്ല, കൂടെയുള്ളവരാ.
1: യെസ്,
2: ഇന്ന് നമ്മൾ 75 വയസ്സ് മേലെയുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതിൽ ഒരു ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 60% ആൾക്കാർക്കും അവരുടെ ഡയഗ്നോസിനെ കുറിച്ച് കുറച്ച് ജാസ്തി ആവുന്നതുവരെ വരില്ല. ചിലപ്പോൾ ധാരണകൾ വളരെ കുറവായിരിക്കാം. കാരണം അത് പറയാൻ പലർക്കും പേടിയാണ്, അവരെന്ത് ആ അതിനെങ്ങനെ കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അസുഖത്തെക്കുറിച്ച് നമുക്ക് സ്വയം അറിയാനുള്ള അവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ദ്വാരക്കുമ്പോൾ ആ അസുഖമൊന്ന് മാറ്റണേ എന്നുള്ളത് ദ്വാരക്കാനുള്ള അവസരം പോലും നമ്മൾ കളയുന്ന രീതിയിലേക്ക് നമ്മൾ പറയാതെ പോകരുത്. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുകയും വേണം. ലോകാവസാനമാണിത് എന്ന് പറഞ്ഞ രീതിയിൽ പറയരുത്. അവതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടിയേ പറ്റൂ. പക്ഷേ മറച്ചും മുറിച്ചും പറയാതിരിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പലർക്കും പലരുടെയും തെറ്റുകളും ശരികളും ഉണ്ടാവും. കാരണം ഒരു കാര്യം ചിലപ്പോൾ അവർ വിഷമിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ, നമുക്ക് ആരുടെയും വിഷമവും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വിഷമം കാണാൻ നമുക്കൊരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതായത് ഇയാൾക്ക് ഡോക്ടറെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രോഗിക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ അസുഖമാണെന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കും അസുഖമാണെന്ന് മനസ്സിലായും. പക്ഷെ അവർക്ക് തമ്മിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും വളരെ കൂടുതലായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് കൃത്യമായിട്ടൊന്നും രണ്ടുപേർക്കും അറിയുണ്ടാവില്ല. ആ രണ്ടുപേരും സംസാരിക്കാത്തത് വഴി അതിൻ്റെ തെറ്റിദ്ധാരണകളുടെ അളവ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അതൊരു കറക്റ്റ് ആ ഒരു ബ്രേക്കിംഗ് ദ ഐസ്, അത് കൃത്യമായിട്ട് നമുക്ക് സംവദിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതൊരു പോസിറ്റീവായി കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എനർജിയൊന്നും ഇത് മറച്ച് വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടില്ല. കാരണം എപ്പോഴും നമുക്കൊരു പേടിയാ, ഇതെവരറിയോ, എന്തായിരിക്കും, ഞാനിത് എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആകെ ചെയ്യേണ്ട കാര്യം നമ്മുടെ രോഗത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം ഇതെങ്ങനെ പറയാതിരിക്കണം, ഇതെന്ത് ചെയ്യണം, ആ കൺഫ്യൂഷൻ. അപ്പം അത് അല്ല, നമുക്ക് ഇതിനെ നേരിടണം. അത് ഈ എല്ലാ രോഗത്തിനും എല്ലാ പ്രായത്തിലും ഒരേ ചികിത്സയല്ല. പ്രായത്തെയും നമ്മുടെ ശാരീരികക്ഷമതയും എല്ലാം കണക്കിലെടുത്ത് വേണം ചികിത്സിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒരേ ചികിത്സയോ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആരും ചികിത്സിക്കില്ല. പക്ഷേ ചികിത്സ ഫലിക്കണമെങ്കിൽ രോഗിയുടെ സപ്പോർട്ടും രോഗിയുടെ അറിവും വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ അവർക്ക് ചിലപ്പോൾ പലരും വിചാരിക്കുന്നത്, നമ്മൾ പല ഉപ്പമാരെയും ഉമ്മമാരെയും കാണുന്നതാണ്, എൻ്റെ മകൻ്റെ സമ്പത്തിന് ഞാൻ കാരണം ഒരു കോട്ടം സംഭവിക്കരുത്. ഞാൻ എത്ര അവന് ഉണ്ടാക്കി കൊടുത്തു എന്ന് ആ സമയത്ത് ചിന്തയില്ല. ഞാൻ കാരണം അവൻ്റെ ഒരു 5 രൂപ കുറയുന്നതിനെ കുറിച്ച് പലരും ബോധേഡാണ്. അതിപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിൽ വരെ. കാരണം എനിക്കിപ്പോൾ എത്ര ആയുസല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തിനാണ് എന്നെ ചികിത്സിക്കുന്നത്. അത് പക്ഷെ നേരെ തിരിച്ചപ്പുറത്ത്, എനിക്കെല്ലാം തന്ന എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് ഈ അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്താൽ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. ഇപ്പം മക്കൾക്ക് ഉമ്മയ്ക്ക് വേണ്ടി, എനിക്കറിയാം

0: ഇനിയും ദൃഢവും ഊഷ്മളവുമാവും. അവർക്ക് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അവരുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തപ്പെടും. കാരണം ചിലപ്പോൾ ചികിത്സ വേണ്ടാതെ ഒരാൾ ചികിത്സിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ആ നിർബന്ധിച്ച് ചികിത്സിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ചികിത്സ വേണ്ട എന്ന് അയാൾ തീരുമാനം എടുക്കാനുള്ള കാരണം നമുക്കറിയണം. ചിലപ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള ആകുലത ആയിരിക്കും, ഇൻഷുറൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മനസ്സിന് പൈസ ചിലവാകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചികിത്സ വേണ്ടെന്ന് പറയുന്നത്. വേറെ ഒന്നും ആയിരിക്കില്ല, ചികിത്സേനെ പേടിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു കൃത്യമായിട്ടുള്ള അവബോധവും എന്താണ് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്, ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ പോലെയൊക്കെ വളരെ ചെറിയ ചികിത്സ കൊടുത്താൽ തന്നെ അവർക്ക് നല്ല മാറ്റങ്ങൾ നാലാമത്തെ സ്റ്റേജിൽ പോലും വരും. അപ്പോൾ അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ ടേമിൽ എല്ലാ അസുഖത്തിനെയും പെടുത്തിക്കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്നത് വഴി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി സത്യസന്ധമായുള്ള പേടിപ്പെടുത്താത്ത സംവാദങ്ങളും അവതരണങ്ങളും വളരെ ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ് ക്യാൻസർ ചികിത്സ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അധികം കൂടുതൽ ഞങ്ങളുടെ ഒപ്പിയൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി തന്നെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പോകും. പക്ഷെ ഒറ്റ അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, കാരണം അവർ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭയചിത്തരായിട്ടല്ല പോകേണ്ടത്, അവർ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാണാൻ അവർ പ്രാപ്തരാവണം എന്നുള്ള
1: ഉദ്ദേശത്തിനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് മുതൽ ഈ രോഗിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചക്രം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, രോഗിക്ക് ചുറ്റുമുള്ള ഈ ഒരു ബന്ധുക്കൾക്ക് അവരെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൊത്തത്തിൽ സമൂഹത്തിൽ മൊത്തം ആ രോഗ സന്ദർശന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നമുക്കിവിടെ ഡോക്ടർ വിശദീകരിച്ചത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും പെരിന്തൽമണ്ണ ആൽഷിഫ ഹോസ്പിറ്റലിലും കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടർ, താങ്ക് യു.
0: എറണാകുളത്തല്ല, കാലിക്കറ്റിൻ്റെ എറണാകുളം ഡിവിഷൻ്റെ കാലിക്കറ്റിലാണ്.
1: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽ ഷിഫ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അഴിമതിയിൽ മുങ്ങുന്ന രാമക്ഷേത്ര രാഷ്ട്രീയം. എഴുത്ത് സുഫിയാൻ അബ്ദുസ്സലാം. 34

0: വർഷങ്ങൾക്ക് മുമ്പാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. എന്തിനായിരുന്നു പള്ളി പൊളിച്ചത് എന്നതിന്റെ ഉത്തരമാണ് രാമക്ഷേത്രമറവിൽ പുറത്തുവരുന്ന അഴിമതിക്കഥകൾ പറയുന്നത്. സാധാരണക്കാരായ ശ്രീരാമഭക്തരുടെ വികാരത്തെ ഉദ്ദീപിപ്പിച്ച് പള്ളി പൊളിച്ചതിനു പിന്നിൽ രാമസ്നേഹമായിരുന്നില്ല, അധികാരവും സാമ്പത്തിക നേട്ടവും മാത്രമായിരുന്നു എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാറിനെ അന്ധമായി വിശ്വസിച്ച സാധാരണക്കാരായ രാമഭക്തർ ഇങ്ങനെയൊരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. 1528 നിർമ്മിക്കപ്പെട്ട ബാബറി മസ്ജിദ് ശ്രീരാമന്റെ ജന്മസ്ഥലത്താണ് സ്ഥാപിച്ചതെന്നും അതുകൊണ്ടുതന്നെ അത് പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയണമെന്നുമുള്ള വൈകാരിക വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തെ അക്കാലത്തെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രക്കാർ ഇളക്കിവിട്ടത്. എന്നാൽ 1528 മുതൽ 1885 വരെ അങ്ങനെയൊരു വാദം ഹൈന്ദവ പണ്ഡിതരിൽ ഒരാളും ഉന്നയിച്ചിരുന്നില്ല. 1885 മഹന്ത് രഘുബീർ ദാസ് എന്ന വ്യക്തി പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നമാരംഭിച്ചത്. കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന ആ വാദം പക്ഷെ കോടതി തള്ളിക്കളഞ്ഞു. ശ്രീരാമൻ ജനിച്ച ഭൂമി ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം തന്നെയാണെന്ന് അംഗീകരിച്ചില്ല. കോടതിക്ക് മുമ്പിലും ഹൈന്ദവ പണ്ഡിതർക്ക് മുമ്പിലും അവർ പരാജയപ്പെട്ടപ്പോൾ അവർ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടു. 1949 പള്ളിയിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നിട്ട് തെളിവുണ്ടാക്കാനായി ശ്രമിച്ചു. എന്നാൽ തങ്ങളുടെ വാദം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട അവർ രഥയാത്രകൾ നടത്തിയും കലാപങ്ങൾ സൃഷ്ടിച്ചും 1992 പള്ളി തകർത്തു. സംഘപരിവാറിന്റെ ഈ അഭ്യാസങ്ങൾ ഹിന്ദുമതത്തോടോ ഹൈന്ദവ സംസ്കാരത്തോടോ ഉള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. ഹിന്ദുമതത്തിൽ നിന്നും ഭിന്നമായി ഹിന്ദുത്വം എന്ന കള്ളനാണയം ഉപയോഗിച്ച് രാജ്യത്തെ വെട്ടിപ്പിടിക്കുകയും അതുവഴി കോടികളുടെ രാജാക്കളാവുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ഗൂഢോദ്ദേശ്യം മനസ്സിലാക്കിയിരുന്നു. അവരിൽ പലരും പുസ്തകങ്ങൾ രചിച്ചും പ്രസംഗങ്ങൾ നടത്തിയും രംഗത്തുവന്നു. കെ എൻ ബണിക്കർ, നിലഞ്ജൻ മുഖ്യോപാധ്യായ, രാമചന്ദ്രഗുഹ, ദേവനൂർ മഹാദേവ, പല്യാലങ്കേഷ്, ശാരദാ ദുബെ, ധീരേന്ദ്ര ഝാ, ബദ്രിനാരായൺ, ഗിരീഷ് കർണാട്, ബൻവർ മേഘവൻഷി, വലൈ സിംഗ് തുടങ്ങി നിരവധി ഹൈന്ദവ ഗ്രന്ഥകാരന്മാരും എഴുത്തുകാരും ബാബരി മസ്ജിദിനെതിരെയുള്ള സംഘപരിവാറിന്റെ ഗൂഢപദ്ധതികൾക്കെതിരെ രംഗത്തുവന്നിരുന്നു. ഇംഗ്ലീഷിലും മറ്റും നിരവധി ഗ്രന്ഥങ്ങളും പുറത്തിറങ്ങി. എം പി വീരേന്ദ്രകുമാർ രാമന്റെ ദുഃഖം എന്ന പേരിൽ രചിച്ച പുസ്തകം മതനിരപേക്ഷ മലയാളത്തിന് കരുത്തു പകർന്ന രചനയായിരുന്നു. 1992 കഴിഞ്ഞ് 22 വർഷത്തെ നിയമയുദ്ധങ്ങൾക്ക് ശേഷമാണ് 2019 നവംബർ 9 സുപ്രീംകോടതിയിൽ നിന്നും ബാബരി വിഷയത്തിൽ അന്തിമവിധിയുണ്ടായത്. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ബാബരി മസ്ജിദിന് പകരം മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 1900 കോടി രൂപ ചെലവഴിച്ച് 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായ ക്ഷേത്രം 2024 നവംബർ 22 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര എന്ന പേരിലുള്ള ട്രസ്റ്റാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നരേന്ദ്രമോദി നിർദ്ദേശിച്ച സ്വന്തക്കാർ തന്നെയായിരുന്നു ട്രസ്റ്റ് ഭാരവാഹികൾ. പിന്നീടിങ്ങോട്ട് ക്ഷേത്രകാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് മോദിയും BJP യുമായിരുന്നു. ഹിന്ദുമഹാസഭയെപ്പോലും അകറ്റിനിർത്തി പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരണം നടത്തിക്കൊണ്ടാണ് BJP അതുമായി മുമ്പോട്ടു പോയത്. അതുകൊണ്ടുതന്നെ അയോധ്യ ഫണ്ട് അഴിമതിക്ക് മറുപടി പറയാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും നരേന്ദ്രമോദിക്ക് തന്നെയാണ്. കഴിഞ്ഞ June 7 സമാജ്വാദി നേതാവ് പവൻ പാണ്ഡെയാണ് രാമക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ പുറം ലോകത്തെത്തിച്ചത്. ക്ഷേത്രത്തിൽ സംഭാവനയായിട്ടെത്തിയ 7.5 കോടി രൂപ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ അത് 200 കോടിയോളം വരുമെന്ന ആരോപണമുയർന്നു. ക്ഷേത്രഭാരവാഹികൾക്കോ BJPക്കോ യോഗിക്കോ മോദിക്കോ ആരോപണം നിഷേധിക്കാനായിട്ടില്ല. രാമഭക്തർക്കിടയിലുണ്ടായ അമർഷമാണ് പാണ്ഡെയിലൂടെ പുറത്തുവന്നത് എന്നവർ മനസ്സിലാക്കിയിരുന്നു. വിഷയത്തിൽ BJPയിൽ നിന്ന് തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം വന്നെങ്കിലും യോഗി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായും മെമ്പർ അനിൽ മിശ്രയും രാജിവെച്ചെങ്കിലും CBI അന്വേഷണം വേണമെന്ന പൊതുതാൽപ്പര്യ ഹർജി സുപ്രീംകോടതിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. SIT അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ മുദ്രവച്ച കവറിൽ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന് July 13 സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാമക്ഷേത്ര വിഷയത്തിലുള്ള അഴിമതിയിൽ പുതുമയൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. 1989 ശിലാന്യാസം നടന്നത് മുതൽ വിവിധ ഘട്ടങ്ങളിൽ ധാരാളം അഴിമതികളുണ്ടായിട്ടുണ്ട്. ശിലാന്യാസവും പള്ളിപൊളിക്കലും കഴിഞ്ഞതിനുശേഷം ഫണ്ട് സമാഹരണത്തിന്റെ ഘോഷയാത്രയായിരുന്നു. ഇതിന്റെ എല്ലാം പൂർണ്ണമായ കൈകാര്യകർത്തത്വം വിശ്വഹിന്ദു പരിഷത്തിനും ബി ജെ പിക്കും മാത്രമായിരുന്നു. 2015 ഇതുസംബന്ധമായി ഹിന്ദു മഹാസഭ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. രാമക്ഷേത്രത്തിന് വേണ്ടി പിരിച്ച 1400 കോടി രൂപ VHPയും BJPയും മുക്കി എന്നായിരുന്നു ആരോപണം. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി രാമജന്മഭൂമി ന്യാസ് തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് 4 കോടി രൂപയിൽ നിർമ്മാണം ഒതുങ്ങുമായിരുന്നു എന്നാണ് ഹിന്ദു മഹാസഭാ വക്താവ് ദേവേന്ദ്ര പാണ്ഡെ പറഞ്ഞത്. അഴിമതി 1400 കോടിയിൽ ഒതുങ്ങുന്നില്ലെന്നും കിൻഡൽ കണക്കിന് സ്വർണവും അവർ മുക്കിയിട്ടുണ്ടെന്ന് പാണ്ഡെ ആരോപിച്ചിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് 2015 ജൂലൈ 16. 2019 ജനുവരിയിൽ നിർമോഹി അഖാഡയും ഇതേ ആരോപണം ഉന്നയിക്കേണ്ടായി. രാമക്ഷേത്രത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അഴിമതി നടന്നിട്ടുണ്ട് എന്നവർ ആരോപിച്ചിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ശ്രീറാം മന്ദിർ നിധി സമർപ്പണ അഭിയാൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് രാജ്യത്തുടനീളം VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഫണ്ട് സമാഹരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചത് കേന്ദ്രമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ HD കുമാരസ്വാമിയായിരുന്നു. 1989-90 കാലഘട്ടത്തിൽ നടത്തിയ ശിലാപൂജൻ ക്യാമ്പയിനിലൂടെ ഇന്ത്യയിൽ ഉടനീളമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജയ് ശ്രീറാം എന്ന് ആലേഖനം ചെയ്ത ദശലക്ഷക്കണക്കിന് ഇഷ്ടികകളും വഴിപാടുകളും ശേഖരിച്ചിരുന്നു. അതും അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് ഹിന്ദുമഹാസഭയും നിർമോഹി അഖാഡയും ആരോപിക്കുന്നത്. സുപ്രീംകോടതി വിധിക്ക് മുമ്പ് സർക്കാർ നിയോഗിച്ച ട്രസ്റ്റിന് കീഴിൽ ഭൂമി കൈമാറിയിരുന്നു. കോടതി നിയോഗിച്ച റിസീവറായിരുന്നു പല ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യാൻ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഭൂമിക്കകത്ത് VHP പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ഒട്ടും സുതാര്യമല്ലാത്ത വ്യാപകമായ പിരിവുകൾ നടന്നിരുന്നു. ഈ ഫണ്ടെല്ലാം VHPയും BJPയും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ഭൂമി കൈമാറ്റത്തിലും വലിയ അഴിമതി നടന്നു. BJPയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ 2 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങുകയും അത് 18 കോടി രൂപയ്ക്ക് രാമക്ഷേത്ര ട്രസ്റ്റിന് വിൽക്കുകയും ചെയ്തതായും അയോധ്യയിലെ പുരാതന ക്ഷേത്രമായ നയ ആനന്ദ് ഭവൻ ക്ഷേത്രത്തിന്റെ സ്വത്ത് 6 കോടി രൂപയ്ക്ക് വഞ്ചനാപരമായി വിൽപ്പന നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അയോധ്യയിലെ ദളിത് പിന്നോക്ക വിഭാഗ കർഷകരുടെ ഭൂമി യോഗിയുടെ നിർദ്ദേശപ്രകാരം വൻകിട വ്യവസായികൾ ബലമായി കൈവശപ്പെടുത്തിയതായും ആരോപണമുണ്ട്. രാമക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അയോധ്യ ഇന്ന് രാമന്റെ പേരിലുള്ള അഴിമതി ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നതെന്നാണ് ഭൂമി നഷ്ടപ്പെട്ട പാവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവമായിരുന്നു 1992 ഡിസംബർ 6 നടന്നത്. രാമസ്നേഹമായിരുന്നില്ല പള്ളി പൊളിച്ചവരുടെ ലക്ഷ്യം. കലാപങ്ങ് സൃഷ്ടിച്ചും വർഗീയത പരത്തിയും വിവിധ മതങ്ങളിൽപ്പെട്ട മനുഷ്യർക്കിടയിൽ ശത്രുതയുടെ വൻമതിലുകൾ സൃഷ്ടിച്ചും രാജ്യത്തെയും ഭരണഘടനയെയും പൊളിച്ചെഴുതി രാമഭക്തരെ ചൂഷണം ചെയ്ത് സഹസ്രകോടികൾ സമ്പാദിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് രാജ്യം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ഈ പ്രളയകാലത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വീട്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ അങ്ങോട്ട് നിലം പൊത്തി. അവരൊരു വളരെ പ്രതിസന്ധിയുള്ള കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ടീമാണ്. ഒരു കൂട്ടുകുടുംബം ഇപ്പോൾ എന്തെല്ലാം എങ്ങനെയൊക്കെയാണെങ്കിലും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ അംഗസംഖ്യ കൂടിയ കുട്ടികളും മക്കളൊക്കെ ധാരാളമുള്ള ഒരു കൂട്ടുകുടുംബം എന്നുള്ളത് ഉണ്ടാകുന്ന കുറേയധികം സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളതിനെ എന്തെല്ലാം മനോഹാരിതത്തിലുണ്ടെങ്കിലും അവിടെ മിസ്സാകുന്ന കുറേ കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ, അതും ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ പ്രവർത്തകൻ, അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം വർഷത്തിൽ 2 വർഷത്തിലൊക്കെ ചെറിയ ദിവസങ്ങൾ മാത്രം വരുന്ന ഒരു പ്രവാസിയാണ്. അപ്പോൾ അയാൾ പോലും അയാളുടെ ദാമ്പത്യമൊക്കെ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, അതായിരിക്കും നല്ല വേട്, സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ ഓരോ ദിവസത്തെയും തോരാത്ത കണ്ണീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത് ഈ ബെഡ്റൂം എന്നിങ്ങനെ നോക്കിയാൽ ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ഒരു 4-5 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്, അതാണ് അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പെരുമഴയത്ത് അതിൽ നിന്ന് ഒരു റൂം പോലും എടുക്കാനില്ലാതെ ആ ടെറസ് അതേപോലെ അങ്ങോട്ട് നിലത്തോട്ട് ഇരുന്നിരിക്കുകയാണ്. ഇനിയൊന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് ഫ്ലാറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഇവരറിഞ്ഞപ്പം ഒരു നമ്മളൊരു സുഹൃത്ത് വിളിച്ചു, ആ പ്രദേശത്തെ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ നിങ്ങൾ മൂപ്പരൊന്ന് വിളിക്കണത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ മൂപ്പര് അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞു. ചെറിയൊരു ഇടർച്ചുണ്ട് മൂപ്പര ശബ്ദത്തിന്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറേയധികം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കണ 10 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ നീയത്ത് ശരിയായാൽ കിട്ടണം 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 10 പോയിൻറ്സ്. അത് നേരത്തെ അങ്ങനെ 10 പോയിൻ്റ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞൊന്നുമല്ല, അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മൂപ്പരെ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് മൂപ്പര് എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വൈഫിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, എനിക്ക് നല്ല പ്രശ്നം അവൾക്കായിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മൂപ്പര്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത അവസ്ഥയാണ് വീട്. അപ്പോൾ അതിലിങ്ങനെ അവൾ ഈ ഒരു ഇതിലിങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാണ് എന്ത് ചെയ്യണത്, ശരിക്കും അവിടെ ജീവിച്ച് പോകണത്. അവൾ അവളെ വീട്ടിൽ പോയി എന്നോ നിൽക്കേണ്ട, മതപരമായ ചിന്തിക്കുമ്പോൾ അവളെ ഞാൻ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് മാറുക, അങ്ങനെ മതി, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവരോട് ഞാൻ സലാം പറഞ്ഞു. ഞാൻ തമസിലായാണ് അങ്ങനെ മൂപ്പര വിളിച്ചിരുന്നു, അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അൽഹംദുലില്ലാ ഉസ്താദെ, അൽഹംദുലില്ലാ, ഒരു 3-4 വട്ടം ഈ സ്ത്രീ ആണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ എത്ര ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അൽഹംദുലില്ലാ പറയാൻ പറ്റണമെന്ന് ചോദിച്ചാണ്. കാരണം മൂപ്പര് ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞത്, അതുവരെ മൂപ്പര് അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ, നമ്മളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചാലും എത്ര കാലം താമസിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവരെ നിങ്ങൾ ആ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറയണ്ടായി. ആ അത് നല്ല വിഷമമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹയറാകാൻ ഉസ്താദ് പ്രാർത്ഥിച്ചാൽ മതി. വീടുണ്ടാകണേലേറെ വലിയ കാര്യം, ആ വീട് നഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്വബറോടെ നിൽക്കാനും എല്ലാവരെയും പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശരിയാവാനും പ്രായമായ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല, ഞാൻ പേഴ്സണലി ഞാൻ വളരെ ഇമോഷണലായി. അപ്പോൾ ഞാൻ അവരോട് സലാം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് 10 പോയിൻ്റ് ആവശ്യമില്ല, ഞാൻ മൂപ്പർക്ക് ഇതേപോലെ കാര്യം ഒരു വോയിസ് ഇട്ടു, ഞാൻ മൂപ്പർക്ക് ഒരു വോയിസ് ഇട്ടു വളരെ ഡീറ്റെയിലായിട്ട്. നിങ്ങൾ പഠിച്ചവനെ സ്തുതിക്കേണ്ട കാര്യമുണ്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഭാര്യയുണ്ട് എന്നുള്ളത് പഠിച്ചവൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ വീട് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീടുണ്ടാകണ അത്ര കാലം നിങ്ങൾ പ്രവാസിയാകേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു അവർക്ക് അവരുടെ ഒരു വീടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അവരൊരു വാടക വീടിൻ്റെ ഒരു കോണ്ടക്സ്റ്റിലേക്ക് അവർക്ക് മാറാവുന്നൊരു ചർച്ച കൊണ്ടുവന്ന് അവർ നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്ന് ഒപ്പരും കുടുംബം മാറി ഒരു ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേറൊരു ചർച്ച സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയേണ്ടതല്ല, പറഞ്ഞ ചിലതൊക്കെ അവർ പരിസരത്തൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ കിട്ടേണ്ട വിചാരിച്ചിട്ടാണ്. ചില കാര്യം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്, ആ വീടൻ പൊളിഞ്ഞു ചാടുമ്പോഴും ആ സ്ത്രീ അതിലേറെ നല്ലൊരു വീട് 3-5 വർഷങ്ങൾക്ക് ശേഷം അതിലേറെ റൂമുള്ള അതിലേറെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് കിട്ടാനായിരിക്കും എന്നല്ല, മറിച്ച് ഈ വീട് പൊളിഞ്ഞു വീണത് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നാണ് എന്ത് ചെയ്യണത് അവരവിടെ ആഗ്രഹിക്കുന്നത്. അതിലെനിക്ക് ഹയറുണ്ട്, കാരണം അത് ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു സ്വർഗം കിട്ടും, സ്വർഗത്തിലൊരു വീട് പഠിച്ചവനോട് ചോദിക്കാനുള്ളൊരു ചാൻസാണത്. ആ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: അയൽപക്ക ബന്ധം ഊഷ്മളമാക്കുക. എഴുത്ത് ഹന്ന മുഹമ്മദ്. ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ വിഷമത്തോടെ പങ്കുവച്ചത് അവരുടെ അയൽവാസി പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവളുടെ വീടിൻ്റെ ബാത്റൂമിൻ്റെ പുറകിൽ അയൽവാസിയുടെ സ്ഥലത്തിൻ്റെയും ഇവരുടെ സ്ഥലത്തിൻ്റെയും അതിരിലായി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഇതിൻ്റെ വേരുകൾ നാലുപാടും പടർന്ന് ഇവിടെ ബാത്റൂമിലെ ടൈലുകൾ വരെ ഇളകിപ്പോയി. അത് പുതുതായി വീണ്ടും പണിയേണ്ടിയും വന്നു. അവരോട് നേരിട്ട് പറഞ്ഞിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഉപദ്രവം നീക്കിക്കൊടുക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകിയിട്ടും അയൽവാസി വഴങ്ങുന്നില്ല. തെങ്ങ് മുറിക്കില്ല എന്ന വാശിയിലാണ്. ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇത് കേൾക്കുന്ന മിക്കവർക്കും പറയാനുണ്ടായിരിക്കും. സ്ഥലത്തിൻ്റെ അതിരിൻ്റെ പേരിൽ, വഴിയുടെ പേരിൽ, വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ പേരിൽ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ പരസ്പരം വഴക്കിടുന്ന പിണങ്ങിക്കഴിയുന്ന അയൽവാസികളുണ്ട്. ആരു തന്നെ പറഞ്ഞാലും ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്തവർ, പരമാവധി ഉപദ്രവിച്ച് സായൂജ്യമടയുന്നവർ. സ്വന്തം പുരയിടത്തിൽ നിന്നും മഴവെള്ളം, അഴുക്കുവെള്ളവും അയൽവാസികളുടെ വീടുകളിലേക്ക് തിരിച്ചുവിടുക. അതിരുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവ വലുതായി അതിനപ്പുറത്തേക്ക് അതിരിനപ്പുറത്തേക്ക് വളരുമ്പോൾ ആ സ്ഥലം വളച്ചുകെട്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുക പോലുള്ള അക്രമങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. ക്ഷണികമായ ഇഹലോക ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും അന്യരുടെ അവകാശങ്ങൾ അനുഹിക്കുന്നവരും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടുകാർ സ്വസ്ഥമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് അയൽവാസികളെ ദ്രോഹിക്കാൻ കഴിയുക? സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതോടൊപ്പം അയൽവാസികളോടുള്ള മര്യാദകളും കടപ്പാടുകളും പാലിക്കുകയും അവകാശങ്ങൾ വകവച്ച് നൽകുകയും ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അയൽവാസികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏതൊരുവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് തൻ്റെ അയൽവാസി നിർഭയനാകുന്നില്ലയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മുസ്ലിം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കരുത്. ബുഖാരി മുസ്ലിം. സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള നല്ല ബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടി വരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന അയൽക്കാരെ ഇണക്കിയെടുക്കാനും ശ്രമിക്കണം.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അയൽപക്ക ബന്ധം ഊഷ്മളമാക്കുക എന്ന വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്, ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഹൃദയ വസന്തം. സൂറത്ത് അന്നിസ 60, 61, 62 വചനങ്ങൾ. സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: وقد أمروا أن يكفروا به وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നിസായിലെ 60-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. അലം തറ, നീ കണ്ടുവോ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, യസ്ഉമൂന, അവർ ജൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു, അന്നഹും ആമനു, തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ബിമാ ഊസില, ഇറക്കപ്പെട്ടതിൽ, ഇലൈക്ക, നിന്നിലേക്ക്, വമാ ഊസില, ഇറക്കപ്പെട്ടതിലും, മിൻ ഖബ്ലിക, നിന്റെ മുമ്പ്, യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നു, ഐ യതഹാകമു, അവർ വിധി തേടിച്ചെല്ലുവാൻ, ഇല ത്വാഗൂത്തി, ദുർമൂർത്തിയിലേക്ക്, വഖദ് ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും, ഐ യക്ഫുറു, അവർ അവിശ്വസിക്കുവാൻ, ബിഹി, അതിൽ, വ യുരീദു, ഉദ്ദേശിക്കുകയും ചെയ്യുന്നു, അശ്ശൈത്വാനു, പിശാജ്, ഐ യുദില്ലഹും, അവരെ വഴിപിഴപ്പിക്കുവാൻ, ദലാലൻ, ഒരു പിഴവ്, ബഈദ, വിദൂരമായ. ഇതാണ് 60-ാമത്തെ വചനം. നബിയെ, നീ കണ്ടില്ലേ, നിനക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പ് ഇറക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ, അവർ ദുർമൂർത്തിയുടെ അടുക്കലേക്ക് വിധി തേടുവാൻ ഉദ്ദേശിക്കുന്നു, അതിൽ അവിശ്വസിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാനും, അവരെ വിദൂരമായ ഒരു വഴിപിഴവ് പിഴപ്പിക്കുവാൻ പിശാചും ഉദ്ദേശിക്കുന്നു. ഇതാണ് ഈ വചനം. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്ന ചില കപട വിശ്വാസികളുടെ കാര്യത്തിലാണ് ഈ വചനം അവതീർണമായതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ വേദക്കാരുടെ വേദത്തിലും പൂർവ്വകാലത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവർ. തങ്ങൾക്ക് അനുകൂലമായൊരു വിധി ലഭിക്കുമെന്ന് കണ്ടാൽ അവർ വേദക്കാരുടെ വിധി സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നു. തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് കണ്ടാൽ പ്രവാചകന്റെ വിധിയെ, ഇസ്ലാമികമായ വിധിയെ അവർ അവഗണിക്കാനും തയ്യാറാകുന്നു. യഥാർത്ഥത്തിൽ ഇതുവഴി അവരെ പിശാജ് വഴിപഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ വചനത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത്. അലം തറ അയ്യുഹർ റസൂൽ തനാഖുദ് അൽ മുനാഫിഖീന മിനൽ യഹൂദി, പ്രവാചകരെ, യഹൂദികൾപ്പെട്ട ആ കപടവിശ്വാസികളുടെ, അല്ലദീന യദ്ദഊന കദിബൻ അന്നഹും ആമനു ബിമാ ഉൻസില അലൈക വമാ ഉൻസില അല റസൂലി, ആ യഹൂദികളിൽപ്പെട്ട കപടവിശ്വാസികൾ താങ്കൾക്ക് ഇറക്കപ്പെട്ടതിലും അവർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു എന്നവർ ജൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ യുരീദൂന അൻ യതഹാകമു ഫീ നിസാഅതിഹിം ഇലാ ഗൈരി ശർഇല്ലാഹി മിമ്മാ വദഅഹു അൽ ബശർ, അത് പറയുന്നത് വഴി അള്ളാഹു അവതരിപ്പിക്കാത്ത മതത്തിൻ്റെ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമില്ലാത്ത മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ പിൻപറ്റാൻ, സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയാണ് ചെയ്യുന്നത്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിദാലിക്, ആ ദുർമൂർത്തികളുടെ, ആ ത്വാഗൂത്തിൻ്റെ വിധികൾ അത് വിശ്വസിക്കരുതെന്ന്, അത് സ്വീകരിക്കരുതെന്ന് അവർ കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. വ യുരീദു ശൈത്വാനു അൻ യുബഈദഹും അനിൽ ഹഖ്ഖി ഇബ്ആദൻ ശദീദൻ, ശൈത്താൻ അതിവിദൂരമായ മാർഗഭ്രംശത്തിലേക്ക്, വഴിപിഴവിലേക്ക് അവരെ പിഴപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശൈത്താൻ്റെ അനുയായികളായിട്ടാണ് അവർ മാറിയിരിക്കുന്നത് എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അല്ലദീന യസ്ഉമൂന അന്നഹും മുഅ്മിനൂന ബിമാ ജാഅ ബിഹിർ റസൂൽ വബിമാ ഖബ്ലഹു വമാ ഹാദാ യുരീദൂന അൻ യതഹാകമു ഇല ത്വാഗൂത്തി വഹുവ കുല്ലു മൻ ഹകമ ബിഗൈരി ശർഇല്ലാ ഫഹുവ ത്വാഗൂത്. അള്ളാഹുവല്ലാത്ത, അള്ളാഹുവിൻ്റെ നിയമമല്ലാത്ത, ശരീഅത്തനുസരിച്ചല്ലാത്ത വിധി നടത്തുന്ന എല്ലാം താഗൂത്താകുന്നു. ആ താഗൂത്തിൻ്റെ വിധിയാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്. വൽ ഹാൽ അന്നഹും ഖദ് ഉമിറു അൻ യക്ഫുറൂബി, എങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ ആ താഗൂത്തിൻ്റെ വിധി സ്വീകരിക്കുക? കാരണം അതിൽ അവിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണവർ. ഫകൈഫ യജ്തമിഉ ഹാദാ വൽ ഈമാൻ, അപ്പോൾ ഈ താഗൂത്തിൻ്റെ വിധി സ്വീകരിക്കലും മുഅ്മിനാകലും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ഫഇന്നൽ ഈമാന യഖ്തളി അൽ ഇൻഖിയാദ ശർഇല്ലാ വതഹ്കീമിഹി ഫീ കുല്ലി അംരിൻ മിനൽ ഉമൂരി. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനിവാര്യമായ തേട്ടമാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടൽ. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കൽ. ഫമൻ സഅമ അന്നഹു മുഅ്മിനുൻ, ഒരാൾ ഞാൻ മുഅ്മിനാണെന്ന് വാദിക്കുന്നു, വഖ്താറ ഹുക്മത്വാഗൂത്തി അലാ ഹുക്മില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ വിധിയേക്കാൾ ദുർമൂർത്തികളുടെ വിധിയെ അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു, ഫഹുവ കാദിബുൻ ഫീ ദാലിക്, അതിലയാൾ കള്ളനാണ് വ്യാജനാണ്. വഹാദാ മിൻ ഇദ്ലാലി ശൈത്താൻ ഇയാഹും, ഇതാണ് പിശാജ് അവരെ വിദൂരമായ വഴിപഴപ്പിക്കൽ പഴപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നും ഇത്തരം ആളുകളെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. തങ്ങൾക്ക് അനുകൂലമാണെന്ന് കാണുമ്പോൾ മതപരമായ വിധികൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും. എന്നാൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണുമ്പോൾ ഭൗതികമായ നിയമങ്ങളെ അവർ പല അർത്ഥത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയും ചെയ്യും. ആ വചനവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ ആ നിലയിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും آمنوا بما أنزل إليك بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به وَيُرِيدُ الشَّيْطَانُ أَن يُضِلَّهُمْ ضَلَالًا بَعِيدًا.
1: അവതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. ഹാദ ഇൻകാറു മിൻ അല്ലാഹി അസ്സ വജൽ അലാ മൻ യദ്ദഇൽ ഈമാന ബിമാ അൻസല അല്ലാഹു അലാ റസൂലിഹി വഅലൽ അംബിയാഇൽ അഖദമീൻ.
0: തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇറക്കിയതിലും പൂർവ്വ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിനും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അള്ളാഹു അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യസ്ഉമൂന എന്ന് പറയാൻ കാരണം. അവർ വാദിക്കുകയാണ് ചെയ്യുന്നത്. വഹുവ മഅ ദാലിക യുരീദു തഹാക്കുമ ഫീ ഫസ്ലിൽ ഖുസൂമാത്തി ഇലാ ഗൈരി കിതാബില്ലാ വസുന്നത്തി റസൂലിഹി. ഇങ്ങനെ പറയുന്ന ആളുകൾ റസൂലുള്ളാഹിക്ക് ഇറക്കിയതിലും മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞിരിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിൻ്റേതല്ലാത്ത വിധികളിലേക്കാണ് വിധി തേടിപ്പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിയല്ല അവർ ആഗ്രഹിക്കുന്നത്. കമാ ദുക്കിറ ഫീ സബബി നുസൂരി ഹാദിഹിൽ ആയ അന്നഹ ഫീ റജുലിൻ മിനൽ അൻസാരി വ റജുലിൻ മിനൽ യഹൂദ്. ചില തഫ്സീറിൽ കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ഉദ്ധരിക്കുകയാണ്, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി പറയപ്പെടുന്നു, ഒരു യഹൂദിയും ഒരു അൻസാരിയും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. ഫജഅല യഹൂദിയു യഖൂൽ ബൈനി വ ബൈനക മുഹമ്മദ്, അങ്ങനെ യഹൂദി പറഞ്ഞു നമുക്ക് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വിധി സ്വീകരിക്കാം, എൻ്റെയും നിൻ്റെ ഇടയിൽ മുഹമ്മദ് നബിയെ വിധികർത്താവായി സ്വീകരിക്കാം. വ ദാഖ യഖൂൽ ബൈനി വ ബൈനക കഅബ് ബിൻ അഷ്റഫ്, അപ്പോൾ അൻസാരിയായ മനുഷ്യൻ പറഞ്ഞു അല്ല, യഹൂദി നേതാവായ കഅബ് ബിൻ അഷ്റഫിൻ്റെ വിധി നമുക്ക് സ്വീകരിക്കാം. വഖീല ഫീ ജമാഅത്തി മിനൽ മുനാഫിഖീന, മറ്റൊരു അഭിപ്രായ പ്രകാരം ഇത് ഒരു കൂട്ടം കപടവിശ്വാസികളുടെ കാര്യത്തിൽ അവതീർണമായതാകുന്നു എന്നാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആരാണോ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വിധിക്കുന്നത് അവരുടെ വിധി സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും. അത് ഖുർആനിനും ഹദീസിനും വിരുദ്ധമായാൽ പോലും അത്തരം ത്വാഗൂത്തുകളുടെ വിധികൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായിരിക്കുമെന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്നുള്ള ആയത്തിലും അതിൻ്റെ തുടർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. 61-ാമത്തെ ആയത്തിൽ കാണാം. വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ. വഇദാ ഖീല, പറയപ്പെട്ടാൽ ലഹും അവരോട്, തആലൗ നിങ്ങൾ വരുവീൻ, ഇലാമാ അൻസലല്ലാ അല്ലാഹു ഇറക്കിയതിലേക്ക്, ഇലർ റസൂൽ റസൂലിലേക്കും, റഅയ്ത നിനക്ക് കാണാം, അൽ മുനാഫിഖീന കപടവിശ്വാസികളെ, യസുദ്ദൂന അവർ തിരിഞ്ഞു പോകുന്നതായി, അൻക നിന്നെ വിട്ട്, സുദൂദൻ ഒരു തിരിയൽ. ഇതാണ് 61-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ നിന്നെ വിട്ട് ആ കപടവിശ്വാസികൾ ഒരു തിരിഞ്ഞു പോക്ക് പോകുന്നതായി നിനക്ക് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിനോടും ഹദീസിനോടും അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമോ കൂറോ അല്ല അവരെ അത്തരം വിധി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, മറിച്ച് തങ്ങൾക്ക് അനുകൂലമാണ് തോന്നുമ്പോൾ അവർ സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കും, തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് തോന്നിയാൽ അവർ പുറങ്കാൽ കൊണ്ട് അത് ചവിട്ടിക്കളയും, തട്ടിമാറ്റിക്കളയുമെന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇദാ ഖീല ലിഹാ ഉലാ ഇൽ മുനാഫിഖീന, ഈ കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ തആലൗ ഇലാ മാ അൻസലല്ലാഹ് ഫീ കിതാബിഹി മിനൽ ഹുക്മി, അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ ഇറക്കിയിരിക്കുന്ന വിധി അത് സ്വീകരിക്കാൻ നിങ്ങൾ ഇല റസൂലി റസൂലിലേക്ക് വരുവീരെന്ന് പറയപ്പെട്ടാൽ ലിയഹ്കുമ ബൈനക്കും ഫീ ഖിസാമിക്കും, നിങ്ങൾക്കിടയിലുള്ള ഈ തർക്കത്തിൽ അല്ല പറഞ്ഞതും അല്ലാന്റെ റസൂല് പറഞ്ഞതും അവരുടെ വിധി നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ റഅയ്തഹും അവരെ നിനക്ക് കാണാം. അതാരുടെ അഭിസംബോധന? അയ്യുഹർ റസൂൽ, പ്രവാചകരെ ആ കപടവിശ്വാസികളെ താങ്കൾ കാണാം. യുഅരിദൂന അൻക, താങ്കളിൽ നിന്നവർ അകന്നു പോകും, അവഗണിച്ച് കളയും. ഇല തഹാക്കുമി ഇലാ ഗൈരിക, ഇഅറാദൻ, മറ്റുള്ളവരുടെ വിധി സ്വീകരിക്കാൻ വേണ്ടി താങ്കളെ അവർ അവഗണിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അതാണ് വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ. ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിച്ചതും അതേ കാര്യം തന്നെയാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, വഹാഉലൈ ബിഖിലാഫിൽ മുഅ്മിനീന അല്ലദീന ഖാലല്ലാഹു ഫീഹിം, സൂറത്തു നൂറിൽ അള്ളാഹു അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 51-ാമത്തെ ആയത്തിൽ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും ഐ യഖൂലു സമിഅ്നാ വഅതഅ്നാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ കപടന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി സത്യവിശ്വാസികളായ ആളുകൾ അവരെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അവരുടെ നിലപാടെന്തായിരിക്കുമെന്നാണ് 51-ാമത്തെ ആയത്തിൽ സൂറത്തു നൂറിൽ അല്ലാഹ് വ്യക്തമാക്കുന്നത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, തീർച്ചയായും മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കും. ഏത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ. എന്തിനു വേണ്ടി? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി, തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. കണ്ടോ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ സത്യവിശ്വാസികളുടെ നിലപാടെന്തായിരിക്കും? ലിയഹ്കുമ ബൈനഹും, ഐ യഖൂലു, അവർ പറയും, സമിഅ്നാ, ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, വഅതഅ്നാ, ആ വിധി, അള്ളാഹുവിൻ്റെ വിധിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ്, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അള്ളാഹു അത്തരം വിജയികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ വിദണ്ഡവാദങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വന്തം ചിന്താഗതികൾക്ക് വേണ്ടി ഖുർആനിന് വിരുദ്ധമായ ഹദീസുകൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ സ്വീകരിക്കുന്നവരെ, നിങ്ങൾ പ്രമാണത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രമാണം ഇതാണ് എന്ന് വാദിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എപ്രകാരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നൂറിലെ 51-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലപാട് സ്വീകരിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് 62-ാമത്തെ ആയത്ത്, ഫകൈഫ ഇദാ അസാബത്തുഹും മുസീബ മുസീബതും ബിമാ ഖദ്ദമത് ഐദീഹിം സുമ്മ ജാഊക യഹ്ലിഫൂന ബില്ലാ يحلفون بالله إن أردنا إن أردنا إلا إحسانا وتوفيقا فكيف എന്നാൽ എങ്ങനെയായിരിക്കും? ഇദാ അസ്വാബത്തുഹും, അവർക്ക് ബാധിച്ചാൽ, മുസീബത്തുൻ, വല്ല ബാധയും, ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതുകൊണ്ട്, സുമ്മ ജാഊക, പിന്നെ അവർ നിന്റെ അടുക്കൽ വരും, യഹ്ലിഫൂന, സത്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട്, ബില്ല അള്ളാഹുവിൻ്റെ പേരിൽ, ഇൻ അറദന ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഇല്ല ഇഹ്സാനൻ നന്മ ചെയ്യലല്ലാതെ, വ തൗഫീഖ യോജിപ്പിക്കലും അല്ലാതെ. ഇതാണ് 62-ാമത്തെ ആയത്ത്. എന്നാൽ അവരുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചത് നിമിത്തം അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ എങ്ങനെയായിരിക്കും? അതാണ് ഫക്കൈഫ എന്ന് ചോദിച്ചത്. പിന്നീട് ഞങ്ങൾ നന്മ വരുത്തലും യോജിപ്പിക്കലുമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വരികയും ചെയ്താൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കാൻ അവർ സന്നദ്ധരായിരിക്കും അല്ലേ. ഒരു പ്രാവശ്യം പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായിക്കൊണ്ട് അവർ സംസാരിക്കും, അതിനൊക്കെ അവർ ദുർന്യായങ്ങൾ നിരത്തുകയും ചെയ്യും. ആ വചനവുമായി ബന്ധപ്പെട്ട് തഫ്സീറിൽ കാണാം, ഫകൈഫ യകൂനു ഹാലൽ മുനാഫിഖീന ഇദാ ഹദസത് ലഹും മസ്വാഇബ് ബിസബബി മർതകബൂഹു മിനദ്ദുനൂബി. അവർ ചെയ്ത തെറ്റിന്റെ കാരണമായി വല്ല വിപത്തും അവരെ ബാധിച്ചാൽ, സുമ്മ ജാഊക, എന്നിട്ടവർ നിന്റെ അടുക്കൽ വരും, അയ്യുഹർ റസൂൽ പ്രവാചകരെ, മുഅ്തദിരീന ഇലൈക യഹ്ലിഫൂന ബില്ലാ, താങ്കളോട് അവർ ഒഴികഴിവ് പറഞ്ഞുകൊണ്ടാണ് വരിക, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് അല്ലേ. വിപത്ത് ബാധിച്ചാൽ അള്ളാഹു റസൂലിന്റെ അടുക്കിലേക്ക് അവർ മടങ്ങി വരും. എന്നിട്ട് അവരെന്താ പറയാം, മാ ഖസദന ബിതഹാകുമിന ഇലാ ഗൈരിക, നബിയെ നിങ്ങളല്ലാത്ത ഒരാളിൽ നിന്ന് ഞങ്ങൾ വിധി സ്വീകരിച്ചത് അത് ഞങ്ങൾ ദുരുദ്ദേശത്തോടു കൂടിയല്ല, ഇല്ല അൽ ഇഹ്സാന വത്തൗഫീഖ ബൈനൽ മുതനാസിഈൻ, പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, നന്മ വരുത്താൻ വേണ്ടി മാത്രമാണെന്നവർ പറയും. വഹും കാദിബൂന ഫീ ദാലിക്, യഥാർത്ഥത്തിൽ അവരാ പറയുന്നത് കളവാകുന്നു. ഫഇന്നൽ ഇഹ്സാന ഹുവ ഫീ തഹ്കീമി ശറഇല്ലാ അലാ ഇബാദിഹി, അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് നൽകിയ മതനിയമങ്ങൾ സ്വീകരിക്കലാണ്, ആ വിധി അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ. അതല്ലാതെ ഇവരുടെ ഈ നിലപാടല്ല ഇഹ്സാൻ എന്ന് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിങ്ങൾ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഇത്തരം നിലപാടുകൾ സത്യവിശ്വാസികൾക്ക് ഭൂഷണമേ അല്ല, സത്യസന്ധമായ നിലപാട് സ്വീകരിക്കലാണ്. ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസികളുടെ മാർഗം അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്കാണ് ഇഹലോകത്തും പരലോകത്തും വിജയം നേടാൻ സാധിക്കുക. അത്തരത്തിലുള്ള വിജയികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു നിസാ 60-62 വരെയുള്ള വചനങ്ങളെക്കുറിച്ചാണ് മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുത്തിട്ടുള്ളത്.

അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ല ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

ഭാവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരിൻ്റെ വരമൊഴി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എത്ര സ്തുതി ചെയ്താലും, അള്ളാഹുവിനെ എത്ര വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും മതിവരാത്ത നിമിഷങ്ങളിലൂടെയാണ് നമ്മളോട് ഓരോരുത്തരും സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അതുപോലെ
0: തന്നെ നമ്മുടെ കൂടെ ഇന്നൊരു അതിഥി കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവനെ പരിചയപ്പെടുത്തും.
2: ഞാൻ മിൻഹാജ് വെള്ളില.
0: എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ?
2: ഞാൻ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ്.
0: എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണം അല്ലേ? ഓക്കെ, മാഷാല്ലാ. അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത് മിൻഹാജ്? പാട്ട് അല്ലേ? പാട്ടുമായിട്ടാണ് മിൻഹാജ് നമ്മളൊപ്പം ചേർന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ വോയിസുകൾ പീസ് റേഡിയോ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അയക്കേണ്ടത് 9020840840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക. ഏതായാലും നമ്മളേ പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് കയറാറുണ്ട് അല്ലേ? അമ്മ അവർക്ക് എന്തു ചെയ്യാം? സലാം മടക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരൊക്കെയാണ് സലാം പറഞ്ഞ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അമീർ ടി എടത്തനാട്ടുകര, വഹീദ അറ്റിക്കോട്ട്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സമീജ പാറൽ, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ,

0: ഇൻഷാല്ലാ നമ്മൾ മടക്കി. അതായത് നമ്മുടെ തുടക്കത്തിലേ അമീറുട്ടി അടുത്ത നാട്ടുകാരൻ്റെ ഒരു എഴുത്ത് വരലുണ്ട്. മാഷാല്ലാ ഇന്ന് വലിയൊരു എഴുത്താണ്, കുറച്ച് വായിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വായിക്കാം. ഓക്കെ. സമൂഹത്തിൽ പലതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോടും തുറന്നു പറയാതെ ഉള്ളിലൊതുക്കി കഴിയുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇവരോട് ഓരോ വ്യക്തിക്കും വലിയ സാമൂഹികവും മതപരവുമായ ബാധ്യതകളുണ്ട്. അയൽവാസികൾ അവകാശങ്ങൾക്ക് അയൽവാസിയുടെ അവകാശങ്ങൾക്ക് ഇസ്ലാം മതത്തിൽ അതീവ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ചുറ്റുമുള്ള 40 വീടുകൾ വരെ അയൽപ്പക്കത്തിൻ്റെ പരിധിയിൽ വരുമെന്നും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവാസിയുടെ അവകാശങ്ങളെക്കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും ഒടുവിൽ അയൽവാസിയെ അനന്തരവകാശിയാക്കുമോ എന്ന് പോലും താൻ ആശങ്കപ്പെട്ടു പോയി, അനന്തരവകാശിയാക്കുമോ എന്ന് പോലും താൻ ആശങ്കപ്പെട്ടു പോയി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഗൗരവം വ്യക്തമാക്കുകയാണ്. പലരും അഭിമാനം കാരണം തങ്ങളുടെ ദാരിദ്ര്യമോ പ്രയാസമോ ആരോടും പറയില്ലെന്നിരിക്കെ അവരുടെ നിശബ്ദത തിരിച്ചറിഞ്ഞ് വിശപ്പും ദാരിദ്ര്യവും അന്വേഷിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച അയൽവാസിയുടെ കണ്ണീരൊപ്പാൻ കഴിയുക എന്നത് ഉത്തമ വിശ്വാസിയുടെ ലക്ഷണമാണ്. അയൽവാസികൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാകരുത് എന്ന് കർശനമായി കൽപ്പിച്ചിട്ടുള്ളതോടൊപ്പം അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനാകാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യരുടെ പ്രയാസങ്ങൾ ദൂരെയാക്കാൻ സഹായിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും പരലോകത്ത് മഹത്തായ പ്രതിഫലവും ലഭിക്കുമെന്നതിനാൽ അയൽപ്പക്കത്തിലെ പരസ്പര സ്നേഹവും കാരുണ്യവും വളർത്തിയെടുക്കേണ്ടത് ഒരു നല്ല സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമാണ്, വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാലും ഇതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പ്രധാനമായും പറഞ്ഞത് എന്താണ്, അയൽവാസിയുമായിട്ടുള്ള ബന്ധം.
1: യെസ്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻകാന മിനു ബില്ലാഹി വൽ യൗമിൽ ആഖർ ഫലിയുക്രിം ജാറഹു
0: ജാറഹു,
1: അതുപോലെ ഫയുക്രിം ലൈഫഹു ഔലിയസ്മൂത്ത്സ്, മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. അള്ളാഹുലും നാളെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ, അഥവാ നാളെ സ്വർഗവും നരകവും ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനാണ് എന്നുണ്ടെങ്കിൽ, അവനെന്തേട്ട് അവൻ്റെ അയൽവാസിയോട് നല്ല രൂപത്തിൽ പെരുമാറട്ടെ, അവൻ്റെ വരുന്ന അതിഥികളെ ആദരിക്കട്ടെ, അതുപോലെ തന്നെ അതുപോലെ മൻകാനു നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ മൂന്ന് ഹദീസിലെ ഒരു പ്രധാന വിഷയമാണ് അയൽവാസിയെക്കുറിച്ച് ഉള്ള വിഷയം. അതാണ് അദ്ദേഹം ഇവിടെ എഴുതി തന്നിട്ടുള്ളത്. വളരെ അർത്ഥവത്തായ വാക്കുകളാണ്.
0: അതുതന്നെ പിന്നെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ്, ആയിഷ കരുമ്പിൽ, മുംതാസ് ഇബ്രാഹിം കൊട്ടറ ഉള്ളാൽ മാംഗ്ലൂർ, സുബൈദ പുളിക്കൽ, റാബിയ മീത്തൽ മങ്ങാട് മാങ്ങാട്, സുമയ്യ ചെങ്ങര, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, എന്താണ് ഉമ്മുകുൽസു ചിറമംഗലം, അത് അസ്സലാം അങ്ങനെ സ്ഥലത്തിന് തോന്നണല്ലേ. ഓക്കെ, മുംതാസ് ഇബ്രാഹിം കൊട്ടറ ഉള്ളാൽ മംഗളൂരു, അസ്സലാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു. അൻവറിക്ക നല്ലൊരു
1: സി പി ബഷീർ എന്ന വ്യക്തി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അസ്സലാം വലൈക്കും, ഏകദേശം 350 നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് 10 വർഷത്തിൽ കൂടുതൽ നോമ്പ് പിടിക്കാതെ അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടി. അതിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു എന്താണ് മാർഗം.
0: അതെ, നമ്മുടെ

0: അൽജബ അത്
1: യെസ്
0: അതിലേക്ക് ചോദിച്ചതായിരിക്കും അല്ലേ?
1: ആ അൽ
0: ഓക്കെ.
1: ഇജാബയിലേക്ക് നിങ്ങൾ എഴുതി അയക്കട്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ.
0: ഓക്കെ.
1: അൽ ഇജാബ മറുപടി പറയുന്നുണ്ട് ഇൻഷാല്ലാ.
0: അത് തന്നെ എന്താണ് അൻവർക്ക് നല്ലൊരു സന്ദേശമാണ് തന്നത്. അഥവാ നമ്മളെ അമീറിട്ട് എടുത്ത നാട്ടുകാരെ പറഞ്ഞാൽ മാഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ അറബിലമീൻ. എന്നുവെച്ചാൽ ഇതിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അയൽവാസികളുമായി ബന്ധം പുലർത്തുക, അവരെ സ്നേഹിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന അഞ്ചോളം ഉപദേശങ്ങളുണ്ട്. ഈ വസിയത്തിൻ്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഭാഷാപരമായി സാങ്കേതികമായിട്ട് നമ്മൾ ഒരു അനന്തരാവകാശം മറ്റുള്ളവർക്ക്, ഇപ്പോൾ ഈ അവകാശമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുക, അതൊരാൾ വസിയത്ത് നൽകുമ്പോൾ കൊടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ഇതാണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ വസിയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായി നമ്മുടെ മാതാപിതാക്കൾ അതായത് പ്രിയപ്പെട്ടവർ നൽകിയ വസിയത്തുകൾ നമ്മൾ കൃത്യമായി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത് ഈ വസിയത്ത് നൽകിയത് ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ മാതാപിതാക്കളെ കാട്ടിലും സ്നേഹം കൊടുക്കേണ്ടത് നമ്മൾ ആർക്കാ?
1: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
0: ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വസിയത്തിനാണ് മാതാപിതാക്കൾ നൽകിയതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത നമ്മൾ കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്.
1: യെസ്.
0: അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്തുകളിൽ ഒരു വസിയത്താണ് എന്ത്? നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോടുള്ള ബന്ധം നിങ്ങൾ എന്ത് ചെയ്യണം?
1: നിലനിർത്തണം
0: എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കാണുന്നൊരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ, അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഒരു ചെറിയ തെങ്ങ് അല്ലെങ്കിൽ പോട്ടെ ഒരു ചെറിയ പ്ലാവ് നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തിങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. ആ അയൽവാസിയുടെ ആ തെങ്ങിൽ നിന്നും വീഴുന്ന തേങ്ങ അത് നമ്മുടെ മുറ്റത്തേക്കാണ് വന്ന് വീഴുന്നത്, അതിലെ പട്ട നമ്മുടെ വീട്ടിലേക്കാണ് വീഴുന്നത്, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇത് എൻ്റെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മളെ ഇതിലൊക്കെ നടക്കുന്ന പ്രശ്നം തന്നെയാണ്. നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല, അത് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതന്നെ വേണം ജനങ്ങളെ. എന്നിട്ട് ഇത് ചാടിയതിൻ്റെ പേരിൽ അവരോട് കർക്കശമായി പെരുമാറുക, അവരോട് ദേഷ്യത്തു, ഇതെന്തെങ്ങനെ എൻ്റെ മുറ്റത്തേക്ക് എനിക്കെപ്പോഴും ശല്യം, അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. ഈ ഒരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിലോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് നമ്മൾ ചിന്തിക്കണം. ഇത് ചിന്തിക്കണില്ല ജനങ്ങൾ.
1: ആ തെങ്ങ് വളർത്തുന്നത് അള്ളാഹു ആണ്.
0: അള്ളാഹു
1: ആ ഒരു വളഞ്ഞ തെങ്ങിനെ ആ രൂപത്തിലേക്ക് ചായുന്നതും അതുപോലെ ഒരു തേങ്ങ എവിടെ വീഴണം, ഒരു പട്ട എവിടെ വീഴണം എന്ന് തീരുമാനിക്കുന്ന റഹ്മാനായ റബ്ബാണ്. ആ തെങ്ങിലൂടെ മനുഷ്യനെ പരീക്ഷിക്കുകയാണ് എന്ന തിരിച്ചറിവ് വരുന്നില്ല
0: ആളുകൾ.
1: അഥവാ തൻ്റെ അയൽവാസിയുടെ പറമ്പിൽ നിന്നും ഒരു തെങ്ങ് തൻ്റെ മുറ്റത്തേക്ക് ചായുന്നു, അതിൽ നിന്നൊരു പട്ട വീഴുമ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് ആകുന്നത് എന്നുള്ളത്
0: മനുഷ്യന്റെ സ്വഭാവം പഠിച്ചും പരീക്ഷിക്കുകയാണ്.
1: അവിടെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച എന്നുള്ളത് എത്ര കണ്ട്.
0: അതാണ് ഇപ്പൊ നമ്മൾ പറയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വാഹനത്തിലൂടെ പോവാണ്, നമ്മടുത്ത് തെറ്റില്ല, ചിലപ്പോ അവരടുത്ത് നല്ല തെറ്റുണ്ടാവും, കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച. നമ്മൾ ഓലെ കൊണ്ട് ഇല്ല പൈസ മൊത്തം ചെലവാക്കിച്ചു, അവനക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും, അത് നമ്മൾ കണ്ടറിയണം. ഒരു പക്ഷേ നമ്മുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ
1: അതെ, അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇങ്ങനെ പട്ട ചായുന്ന വീടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വീട്ടിലേക്ക് നല്ല ശല്യമാകുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് വെട്ടി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ വെട്ടി ഒഴിവാക്കും.
0: പക്ഷെ എന്താ പറയുക, സ്വന്തം കാര്യം ചിന്തിക്കൂല.
1: അതെ അതെ,
0: അതാണ് പ്രശ്നം. ഇതല്ലേ നമുക്ക് നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്, പക്ഷേ നമുക്കതിലേക്ക് പോകാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ അലി സൈനുൽ ആബിദീൻ മക്കളോടൊപ്പം നടന്നു പോകുമ്പോൾ ഒരാൾ തടഞ്ഞു വെച്ച് അദ്ദേഹത്തെ അകാരണമായി ചീത്ത വിളിക്കുകയും ശകാരിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അത് വല്ലാതെ പ്രയാസമുണ്ടാക്കുകയും ആ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പിടിക്കാൻ വേണ്ടി മക്കൾ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അലി സൈനുൽ ആബിദീൻ അദ്ദേഹം മക്കളെ തടഞ്ഞുവെക്കുകയുണ്ടായി. എന്നിട്ട് ഈ ചീത്ത പിടിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതിൽ കൂടുതൽ എനിക്ക് ഇനിയും ധാരാളം കുറവുകളും ന്യൂനതകളും പോരായ്മകളുമുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കങ്ങ് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങളെന്നെ തെറിവിളിക്കുന്നതിൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് വിളിച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് മതിയാകുമല്ലോ എന്ന് നിനക്ക് സംസാരിച്ചപ്പോൾ ആ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വല്ലാത്ത വിഷമം തോന്നുകയുണ്ടായി. അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രമയച്ച് ഈ ചീത്ത വിളിച്ച വ്യക്തിക്ക് ദാനമായി കൊടുത്തു എന്ന് മാത്രമല്ല, 1000 ദിർഹം കൂടെ പണമായിട്ടും അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുകയാണ്. അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ ആ ഒരു പ്രവാചക പുത്രിയുടെ പേരമകൻ എന്ന ആ ഒരു മഹത്വം അത് വാഴ്ത്തിയും പുകഴ്ത്തിയുമാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് നമ്മോട് വളരെ മോശമായി മറ്റുള്ളവർ പ്രതികരിച്ചാലും പെരുമാറിയാലും നമ്മളെ ഇങ്ങോട്ട് തെറിവിളിച്ചാലും ചീത്ത പറഞ്ഞാലും അതേ നാണയത്തിൽ തിരിച്ചു പറയേണ്ടവരല്ല നമ്മൾ. നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന, പെരുമാറുന്ന, ഇടപെടുന്ന വ്യക്തികൾ അവരുടെ ശീലത്തിനും അവരുടെ കൾച്ചറിനും അവരുടെ സംസ്കാരത്തിനും അടിസ്ഥാനത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവർ വളരെ മോശമായി നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ അത് അവരുടെ ഒരു കുരുത്തക്കേടും അവരുടെ ഒരു മോശപ്പെട്ട ശീലവും അവരുടെ തെറ്റുമായിട്ട് കാണാൻ നമുക്ക് ആവണം. മറ്റൊരാളുടെ തെറ്റ് നമ്മളൊരിക്കലും നമുക്ക് അത് നമ്മളൊരിക്കലും ഇമിറ്റേറ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന അതേ ശൈലിയിൽ, അതേ ഭാഷയിൽ, അതേ തെറി വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരോട് അവരോട് പ്രതികരിക്കുക എന്നത് ഒരിക്കലും നമ്മുടെ ദീന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നതല്ല. ഖുർആൻ പറഞ്ഞത് ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ, തെറ്റുകളെ ഏറ്റവും നല്ലതിനോടാണ് നിങ്ങൾ എതിരിടേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിന്മകൾക്ക് നേരെ തിന്മയല്ല കൊടുക്കാനുള്ളത്. തീയിലേക്ക് തീ തന്നെ ആയിക്കഴിഞ്ഞാൽ എരുത്തിയിൽ എണ്ണൊഴിക്കുക എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അതിലേക്ക് എണ്ണൊഴിച്ചാൽ എന്താ സംഭവിക്കുക? ആടടി കത്തിക്കൊണ്ടിരിക്കുന്ന തീ വീണ്ടും ആളിക്കത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരാൾ കോപാകുലനാകുമ്പോൾ മറ്റേയാളും കൂടുതൽ കോപാകുലനായാൽ അവിടെ അക്രമവും കൊലപാതകവും സംഘട്ടനങ്ങളും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു സ്വഭാവവും നമുക്ക് ഒരു രീതിയും നമുക്ക് നല്ല ചിട്ടവട്ടങ്ങളുമൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കൾച്ചറില്ലായ്മയ്ക്ക്, അവരുടെ പിന്നെ ബോധക്കുറവിന്, അവരുടെ ആ ഒരു ദേഷ്യത്തിനും അവരുടെ എടുത്തുചാട്ടത്തിനും പകരമായിട്ട് നമ്മളും അവരുടെ അതേ ശൈലി അങ്ങോട്ടും കാണിക്കുക എന്നത് ഒരിക്കലും ഉചിതമായ കാര്യമല്ലെന്ന് മനസ്സിലാക്കുക. അതേ ശൈലി നമ്മളും എടുത്തു കഴിഞ്ഞാൽ രണ്ടാളും സെയിമായി, അതായത് അയാൾ തെറി വിളിച്ചു, നമ്മളും തെറി വിളിച്ചു, രണ്ടുപേരും തെറി വിളിച്ചവരായി മാറി, രണ്ടുപേരും ചീത്ത വിളിച്ചവരായി മാറി, രണ്ടുപേരും ആയുധ മോങ്ങിയവരായി മാറി. അതുകൊണ്ട് നമ്മൾ നന്മ കൊണ്ടാണ് ഏതൊരു തെറ്റിനെയും എതിരിടേണ്ടത് എന്നതാണ് നമ്മുടെ ദീന്, നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലായിടത്തും, വീട്ടിലും നാട്ടിലും സ്കൂളിലും എല്ലായിടത്തും അത് പാലിച്ചു കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാവരും നമ്മളോട് നല്ല നിലയിൽ വർത്തിച്ചു കൊള്ളണം, പ്രതികരിച്ചു കൊള്ളണം, സംസാരിച്ചു കൊള്ളണം എന്നില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിക്കാണ് ഇടപെടലുണ്ടാവുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു നല്ല വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങളെ ഡീല് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നല്ലൊരു ഉപദേശമായിരുന്നു അല്ലേ? ഇപ്പോൾ അയൽവാസിയുമായി ബന്ധപ്പെട്ട്, ഇതിപ്പോൾ അയൽവാസിയുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ അയൽവാസിയുടെ സംസ്കാരം വളരെ മോശമാണെങ്കിൽ നമ്മളതുപോലെ തിരിച്ച് പ്രതികരിക്കണം എന്നല്ല. നമ്മുടെ വീട്ടിലത്തെ ഒരു പട്ടവട വീണു, അതിൻ്റെ പേരിൽ അവർ വളരെ മോശമായ രൂപത്തിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ നമ്മളും അതിലേറെ മോശമായിട്ടല്ല പെരുമാറേണ്ടത്. മറിച്ച് ഇതിപ്പോൾ വില്ലെത്തി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണ് അങ്ങോട്ട് പെരുമാറേണ്ടത്. ഇവിടെ നമ്മളും ചിന്തിക്കണം, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ, അതല്ല അവർക്ക് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ശല്യമായിട്ട് നമ്മുടെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ആയിച്ച് കൊടുക്കാൻ നോക്കണം. അതേ സമയം ഇപ്പോൾ നല്ല കായ്ക്കണ തെങ്ങാണ്, ഒരുപാട് തേങ്ങ ഉണ്ടാകുന്ന തെങ്ങാണ്, ആ തെങ്ങ് വന്ന് ഒരു പട്ട വീണതിൻ്റെ പേരിൽ ആ തെങ്ങ് മുഴുവനും മുറിച്ച് മാറ്റണം എന്ന് പറയുമ്പോൾ വലിയ നഷ്ടമാണ്. അപ്പോൾ
0: ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പുറത്തേക്ക് അത് ഇനി വിട്ടിയില്ലെങ്കിലേ ഇവിടെ നിൽക്കൂല എന്നൊക്കെ വർത്തമാനം പറഞ്ഞാൽ കേൾക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം,
1: ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ഉപദേശം, അയൽവാസിയോടുള്ള ഒരു ഉപദേശം എന്നുള്ളത് വളരെ വിലപ്പെട്ട ഉപദേശമായി തോന്നി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അത് തന്നെയാണ്. കാരണം നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഓടി വരേണ്ടത് നമ്മുടെ അയൽവാസികളാണ് അല്ലേ. നമ്മുടെ കുടുംബക്കാരൊക്കെ കുറച്ച് വിട്ടായിരിക്കും ഒരു പക്ഷേ, അയൽപക്കത്ത് ആരാണോ അവരെ പിണക്കാതെ കൊണ്ടുപോകാനും പെരുന്നാൾ സന്തോഷവും മറ്റു ആഘോഷ സന്തോഷങ്ങളും പരസ്പരം പങ്കുവെച്ചും ഇസ്ലാമികമായ സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ചും ഒരു സൗഹൃദത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളാണ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൽവാസിയെ ബഹുമാനിക്കട്ടെ ആദരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ മതമോ ജാതിയോ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അല്ലേ. അവിടെ മതവും ജാതിയും ഒന്നും പറയാതെ അവരെ അയൽവാസിയാണോ അവരെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ വീട്ടിലേക്ക് അതിഥി വന്നിട്ടുണ്ടോ അത് മതം ജാതി ഒന്നും പറയാതെ നിങ്ങളവരെ ആദരിക്കണമെന്ന് പറയുമ്പോൾ അത് ഏത് വിഭാഗക്കാരായാലും അതിൻ്റേതായ ഇസ്ലാമിൻ്റെ സർക്കിളിൽ നിന്നുകൊണ്ടായിരിക്കണം അവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് എന്നുള്ളതാണ്.
0: ഇവിടെ

0: അപ്പോളേ ഇവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചു, ചെറുതല്ല കുറച്ച്, ആ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കുന്നത്. ഷുഐബ എം വളപട്ടണം ചോദിച്ച ചോദ്യമാണ്. നല്ലൊരു സാരോപദേശം, മാഷാ അല്ലാ. അല്ല, ഷുഐബ എം വളപട്ടണം ചോദിക്കുന്ന വേറെ ചോദ്യമുണ്ട്. 8-ാം ക്ലാസ്സിൽ മതപഠനം ആരംഭിക്കുകയും 46-ാം വയസ്സിൽ ഇഹലോകത്ത് നിന്നും വിട പറഞ്ഞു പോവുകയും ചെയ്ത ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശ്രോതാക്കള് ഉത്തരം പറയാനുള്ളതാണ്,
1: അവര്
0: പറയാനുള്ളതാണ്. നമുക്ക് നമ്മുടെ അതിഥി ഉണ്ട് ഇവിടെ, കുറെ നേരം ഇരിക്കണേ. പക്ഷെ നമുക്ക് അതിലേക്ക് പോയാലോ, നമുക്ക് അവന്റെ പാട്ട്
1: കേൾക്കാം. പേരും അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ
0: നമുക്ക് പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ഇൻഷാല്ലാ.
2: ഞാൻ മിൻഹാജ്, എൻ്റെ വീട് വെള്ളിയിലാണ്. എൻ്റെ വീട്ടിലെ ഉമ്മ, ഇപ്പ, ഞാൻ, പിന്നെ താത്ത, അനിയത്തി. അങ്ങനെ ഞാൻ പഠിക്കണ 8-ാം ക്ലാസ്സിൽ.
1: പാട്ടാണ് നമ്മളോട് പാടാൻ പോണു കേട്ടോ. ഇൻഷാല്ലാ മിൻഹാജ് നല്ലൊരു പാട്ട് നമുക്ക് പാടിത്തരും. ഇൻഷാല്ലാ. ബിസ്മില്ലാ.
2: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: അസ്സലാമു റഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു പാട്ടല്ലേ. മരണത്തെ ഓർപ്പിക്കുന്ന നല്ലൊരു പാട്ടാണ്. അപ്പോൾ മരണത്തിന് മുമ്പ് തിന്മയ്ക്ക് പരിചയമായി നന്മയിൽ മുന്നേറുന്ന ആളുകളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകി
0: അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോളേ, നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ കുറച്ച് ആളുകൾ മാത്രമേ അയച്ചിട്ടുള്ളൂ. നമുക്ക് രണ്ട് ഉത്തരങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ 8 വയസ്സിൽ മതപഠനം ആരംഭിക്കുകയും 46 വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്ത ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാല്ലാ അതിൻ്റെ ഉത്തരം ചോദിച്ചാൽ അതിനൊന്നൊരു അയച്ചാൽ നന്നായിരിക്കും അല്ലേ.
1: അതെ അതെ,
0: ഇൻഷാല്ലാ. അപ്പോൾ അതിന് ഉത്തരം പറയട്ടെ. ഏതായാലും നമ്മുടെ മോൻ്റെ ഇനി പാട്ടുണ്ടോ? ഒരു പാട്ട് കൂടി ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് ലാസ്റ്റ് പാടാം.
1: ഓക്കെ,
0: ഇൻഷാല്ലാ. അപ്പോൾ ഒരു നല്ലൊരു സാരോപദേശമായിരുന്നു നേരത്തെ കേട്ടത്. മാഷാല്ലാ, എരിത്തീയിൽ എണ്ണയൊഴിക്കുന്ന ആളുകളാവരുത് നമ്മളൊരിക്കലും. നമ്മൾ അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. അമീൻ അബ്രാമീൻ. അതുപോലെ തന്നെ
1: നല്ലൊരു പോയിന്റ് ആണ്. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നം കൂടുതൽ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അതിനെ ചുവട് വെച്ച് കൊടുക്കുക എന്നുള്ളത്.
0: പിന്നെ സെഫി അടപ്പള വരെ മാഷാല്ലാ സാരോപദേശം നല്ലൊരു ഉപദേശമായിരുന്നു. ബാറക്കല്ലാ ഫീക്കും. പിന്നെ മോൻ്റെ പാട്ടിനെ കുറിച്ചിട്ട് മുകുസു ചിറമംഗലം പറയാണ്, മരണത്തെ കുറിച്ചുള്ള പാട്ട് മാഷാല്ലാ. അല്ലാഹു മുബാരിക് ഫീക്, ബാറക്കല്ലാ ഫീക്ക്. ഷംനാദ് ഖാൻ മാഷാല്ലാ, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഫിയ ഇടപ്പാൾ മാഷാല്ലാ, മോൻ്റെ പാട്ട് സൂപ്പർ മനോഹരമായി പാടിയിട്ടുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, സൂപ്പർ പാട്ട്. ഷുഹൈബായ മുളപട്ടണം, മോന് നന്നായി പാടി മാഷാല്ലാ. മരണത്തിന് മുമ്പ് നാം എന്തൊക്കെ ചെയ്യണമെന്നുള്ള നല്ല അർത്ഥവത്തമായ ഗാനം നല്ല ഈണത്തിൽ പാടിയ മോനെ അള്ളാഹു ഉയരത്തിലെത്തിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. അമീർ ടീടത്തിനാട്ടുകാര, അമീർ ടീടത്തിനാട്ടുകാര, വളരെ അർത്ഥവത്തമായ അതിലുപരി ഹൃദയ സ്പർശികയായ വരികൾ മാഷാല്ലാ. ബറക്കല്ലാ ഫീക്.
1: മോനെ വേറെ എവിടെയൊക്കെ പാടിയിട്ടുണ്ട്?
2: മദ്രസില് സർഗോത്സവത്തിന് പോയിട്ട് സബ് ജില്ല
0: ജില്ല വരെ പോയിട്ടുണ്ട് മാഷാല്ലാ. പിന്നെ അബ്ദുൽ ഹമീദ് സി കഴു, ഇന്ന് കുറച്ച് ലേറ്റാണ്. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. പിന്നെ ഉത്തരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇൻഷാല്ലാ. അത് ചോദിച്ച ആളേ ഒന്നും ഉത്തരം പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം
1: അല്ലേ.
0: രണ്ടുപേരും വണ്ടിപോലെ നമുക്കറിയാം. അപ്പോൾ അത് ആരാണെന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ നിങ്ങൾ ഒന്ന് അയക്കണം, എന്നറിയിക്കാണ്. അതുപോലെ തന്നെ വേറെ ചോദ്യം കൂടി ഉണ്ട്. ചോദ്യം നമുക്ക് ചോദിക്കാം, ഖൈബർ യുദ്ധത്തിൽ മുസ്ലിം പതാക, മുസ്ലിങ്ങളുടെ പതാക ഏറ്റുവാങ്ങി വിജയം നേടിയ സ്വഹാബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതും എന്താണ് ചോദ്യം, ശ്രോതാക്കൾക്ക് അയക്കാനുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ഖൈർ, ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മോൻ്റെ പാട്ട് എല്ലാവർക്കും മാഷാല്ലാ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ സൗണ്ട് ഭയങ്കര അടിപൊളി സൗണ്ടാണ് അല്ലേ.
1: ഉണ്ട്
0: മാഷാല്ലാ പാടും. അവനെന്തറിയോ, അവനിങ്ങനെ എൻ്റെ സ്റ്റുഡൻ്റാണ്. അവന് നമ്മൾ പുറത്തേക്ക് ഞാൻ പാട്ടുകാരനാണെന്നോ ഞാൻ പാട്ടുകാരൻ ആളാണോ ഒന്നും അറിയിക്കൂല. പക്ഷെ അവൻ്റെ പാട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ത്രില്ല് ഒളിഞ്ഞിരിക്കുന്ന കഴിവും കൂടി വരിക
1: പുറത്ത്.
0: അപ്പോൾ ഏതായാലും മാഷാല്ലാ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തിട്ട് അതിൽ അതിലേറെ ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാനും മുന്നേറുവാണ്ട് തോഫീക്ക് അള്ളാഹു അവനക്ക് നൽകട്ടെ.
1: പീസ് റേഡിയോ സ്വരത്തിലൊക്കെ പാടിയിട്ടില്ലേ?
0: ഇല്ലല്ല, അവന് പാടിയിട്ടില്ല. അവന് ഇങ്ങനെ ലെവൽ ലെവല് പങ്കെടുക്കാറുണ്ട്.
1: അപ്പോൾ ഇനി സ്വരം ഉപയോഗപ്പെടുത്തണം, ഈണം ഉപയോഗപ്പെടുത്തണം അല്ലേ. നമ്മുടെ പാട്ടിൻ്റെ ചാനൽ ഇനിയോ ഈണം മ്യൂസിക്കില്ലാത്ത നല്ല നല്ല പാട്ടുകൾ ഇറങ്ങുന്ന ചാനലാണ്. അപ്പോൾ അതിലൊക്കെ ഇത്തരത്തിലുള്ള ഗായകന്മാരെ ആവശ്യമുണ്ട്. അർത്ഥവത്തായ വരികളാകുമ്പോൾ പെട്ടെന്ന് അത്തരം ചിന്തകളിലേക്ക് മനുഷ്യൻ പോകാനത് സഹായിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു ആലം. ഏതായാലും ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നല്ലൊരു ഉപദേശമാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടിയത്. നല്ലൊരു പാട്ട് കിട്ടി, രണ്ടും പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റിയ കാര്യമായിരുന്നു അല്ലേ. അയൽവാസിയോടുള്ള ആ ഒരു ബന്ധം പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരണത്തിന് ശേഷം ഒരു ആ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ പോലും വഴി കൊടുക്കാത്ത രൂപത്തിൽ മതിൽ കെട്ടി പ്രയാസപ്പെടുത്തിയ, അല്ലേ, നമ്മൾ ഒരുപാട്
0: കേട്ടിട്ടുണ്ട്.
1: അഥവാ ജീവിച്ചിരിക്കുന്ന കാലത്ത് മതിൽ കെട്ടിയിട്ട് അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എന്നിട്ട് മരിച്ച സമയത്ത് മയ്യത്ത് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത രൂപത്തിലായി എന്നൊക്കെ കേൾക്കുമ്പോൾ
0: എന്തൊരവസ്ഥ അല്ലേ. നമ്മൾ അതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പരലോകവും അന്ത്യനാളും അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അയൽവാസി ആദരിക്കട്ടെ എന്നാണല്ലോ. പിന്നെ അവര് നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല, മറിച്ച് നമ്മുടെ പെരുമാറ്റം അവരോട് നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇപ്പൊ ഈ കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ തന്നെ ഇപ്പൊ അയൽവാസിനെ കുറിച്ച് പറയുമ്പോ കുടുംബബന്ധം നമ്മൾ നോക്കണല്ലോ. ചില ആളുകളൊക്കെ പറയാ ഈ കുടുംബബന്ധം അതൊക്കെ സാമ്പത്തികമായിട്ട് ഭയങ്കര ചിലവാണ്, അവരൊക്കെ കൂട്ടു പിടിച്ച് കൊണ്ടെടുക്കുമ്പോൾ ഭയങ്കര ചിലവാണ്. ചില ആളുകൾ പറയുന്ന അവസ്ഥയാണ് ഇതൊക്കെ. എന്താ വെച്ചാല് ഈ അയൽവാസികളോട് ബന്ധം ചേർക്കലും കുടുംബബന്ധം ചേർക്കലും അള്ളാഹുവിനോടുള്ള ഇബാദത്താണ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഇബാദത്തിന്റെ കണത്തിൽ വരുന്നൊരു കാര്യമാണ്
1: കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ
0: പ്രവേശിക്കുല, വിച്ഛേദിച്ചവന്. അതല്ല ഖുർആനിലൂടെ പറയുന്നുണ്ട് കുടുംബബന്ധമുള്ളവർക്ക്, കുടുംബബന്ധമുള്ള ആളുകളെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് ആയത്തിലൂടെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലേ അമ്റു ബിൻ അംബസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രവാചകന്റെ അടുക്കിലേക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ദഹൽതു അലൈഹി മക്ക, ഞാൻ പ്രവാചകത്വത്തിന്റെ ആരംഭത്തിലുള്ള ഒരു മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ചോദിച്ചു, മാ അൻത, താങ്കൾ ആരാണ്? ഹദീസിൽ പറയുന്ന കാര്യമാണ്. അപ്പോ പ്രവാചകൻ ദിവസം പറഞ്ഞു, അന നബിയോ, ഞാൻ നബിയാണ്. അപ്പോ ഇദ്ദേഹം ചോദിക്കുക, ഇയാൾക്കറിയില്ല നബിനെ കുറിച്ച്, ഇയാൾക്കറിയില്ല അമ്റു ബിൻ അംബസ റളിയല്ലാഹു അൻഹു അറിയില്ല. അങ്ങനെ ഇയാൾ ചോദിക്കുന്നുണ്ട് അമ്റു ബിൻ അംബസ റളിയല്ലാഹുവിനോട്, ആ പ്രവാചകൻ ചോദിക്കുകയാണ്, അർസലക്ക, ഈ നബി അറിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർസലനി അല്ലാ, എന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചതാണ്, നിയോഗിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു ചോദിക്കുകയാണ്, വബി അയ്യി ഷൈഇൻ അർസലക്ക, എന്തുമായിട്ടാണ് താങ്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചതെന്ന്, എന്തിനു വേണ്ടിയാണ് അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, അർസലനീ ബിസിലത്തിൽ അർഹാം, കുടുംബം ചേർക്കുവാൻ വേണ്ടിയിട്ടും, വക്കസിനിൽ ഔസാൻ, വിഗ്രഹങ്ങളെ തട്ടി നീക്കുവാനും, പിന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുവാനുമാണ് കുടുംബം എന്നെ അള്ളാഹു സുബ്ഹാനഹു നിയോഗിച്ചത്. അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കുടുംബം ചേർക്കുന്നതിലൂടെ എത്ര കുടുംബം ചേർക്കുന്ന വിഷയത്തിൽ എത്ര പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അല്ലേ. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഇസ്ലാമിന്റെ അങ്ങനെയുള്ള അടിസ്ഥാനപരമായ എന്തൊരു കാര്യം, അതിനോടൊക്കെ അതിൻ്റെ ഒക്കെ തുല്യമായ പരിഗണനയാണ്, പ്രതിഫലമാണ് ഖുർആന്. അല്ല, ഈ കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലേ നമ്മുടെ പാഠക്കുറിപ്പിലേക്ക് പോകാം ഇൻഷാല്ലാ.
3: السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. സ്നേഹ നിറഞ്ഞ കൂട്ടുകാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും ഇഷ്ടമില്ലാത്തതുമായ സ്ഥലങ്ങളും നമ്മെ പഠിപ്പിച്ചു. അതൊരു വിശ്വാസിയുടെ മാനസികമായ തലങ്ങളെ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉദ്ദേശിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് നമുക്ക് പറയാനുള്ളത്. നബി പറയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പള്ളികളാണ്. വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, നാടുകളിൽ ഏറ്റവും അള്ളാഹുവിന് ദേഷ്യമുള്ളത്, വെറുപ്പുള്ളത് അവിടെയുള്ള അങ്ങാടികളാണ്. നമുക്ക് ഒരു പിന്നെ പ്രാഥമിക ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് പള്ളി അള്ളാഹ്ക്ക് ഇഷ്ടമാകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങാടി അള്ളാഹ്ക്ക് ദേഷ്യമുള്ള വെറുപ്പുള്ള സ്ഥലമായി മാറുന്നത് എന്നുള്ളത്. പള്ളിയിലാകുമ്പോൾ ഒരുപാട് നന്മകൾക്ക് അവിടെ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങാടിയിലാകുമ്പോൾ ആളുകളൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന, കച്ചവടം നടക്കുന്ന, ആളുകളൊക്കെ കൂടിക്കളരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പല ഹറാമുകൾക്കും ചാൻസുള്ള ഒരു സ്ഥലമാണ് എന്നതുകൊണ്ടുമാണ് അത് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക. ഇത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശരിക്ക് അങ്ങാടിയിൽ അള്ളാഹ്ക്ക് വെറുപ്പുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അങ്ങാടിക്ക് പോകാൻ പാടില്ല എന്നല്ലല്ലോ. പള്ളി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം പറയുമ്പോൾ ഫുൾ ടൈം പള്ളിയിൽ തന്നെ പോയി ഇരിക്കണം, കൂട്ടിലേക്ക് പോകരുത്, വേറൊന്നും ചെയ്യരുത് എന്നല്ലല്ലോ പറയണത്. ഇവിടെയൊക്കെ സ്വീകരിക്കേണ്ട മര്യാദകൾ നമ്മൾ കൃത്യമായി സ്വീകരിച്ച് ഒരു ഒരു നല്ലൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ജീവിതത്തിൽ, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്താക്കുക, നല്ല നീയത്തോടുകൂടെ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്താകേണ്ടത് അങ്ങാടിയിലേക്കൊക്കെ പോകേണ്ടത്. അതല്ലാതെ അവിടെ പോയിരുന്ന് ഹറാമുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ഈ ഹദീസിൽ പറഞ്ഞ ആ ഒരു ആക്ഷേപം നേരിട്ട് നമ്മിൽ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം. അപ്പം അങ്ങാടിയിൽ പോയാലും മോശപ്പെട്ട കാഴ്ചകൾ കാണുമ്പോൾ, മോശപ്പെട്ട് സംസാരിക്കുന്ന കൂട്ടം ജനങ്ങളെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർത്ത് മാറി നിൽക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അതുപോലെ തന്നെ വഴി സലാം പറയുക, ആളുകളെ കാണുമ്പോൾ സലാം പറയാൻ ശ്രമിക്കണം. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അങ്ങാടിയിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന, മോശത്തരങ്ങളൊക്കെ നോക്കുന്ന, കാണുന്ന, സംസാരിക്കുന്ന ആളായി മാറുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സലാം വ്യാപിപ്പിക്കുക, അറിയുന്ന അറിയാത്ത ആളുകൾ മുസ്ലിമാണെന്ന് മനസ്സിലായാൽ നമ്മൾ സലാം പറയുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വഴിയിലെ ഹക്കുകൾ നിറവേറ്റുക, കണ്ണ് താഴ്ത്തണം, അതുപോലെ തന്നെ വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കി കൊടുക്കണം ആളുകൾക്ക്, ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. മറ്റൊന്ന്, നല്ല സ്വഭാവവും നല്ല പെരുമാറ്റം ഉണ്ടാകുന്നു. അങ്ങാടി പോയാണ് നല്ല ശബ്ദം ഉണ്ടാക്കി ആകെ അലമ്പാക്കുന്നത്. റസൂൽ സമ മാ കാന ഫഹിഷൻ വലാ സഹാബൻ ഫില്ലാസുവാക്കുന്നതാണ്. അങ്ങാടി പോയാണ് ഉറക്കം ഒച്ചട്ടാണ്ട് വിളിച്ച് ആൾക്കാരൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒച്ചുണ്ടാക്കി വിളിച്ച് ഒരു ഒരു ഒരു രംഗപ്രവേശനം നടത്തി എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പലതും പറയുന്ന കാട്ടിക്കൂട്ടുന്ന സ്വഭാവം പാടില്ല എന്നാണ്. അതുപോലെ തന്നെ സത്യം മാത്രം സംസാരത്തിൽ പറയുക, ആളുകളോടൊക്കെ ഗുണകാംക്ഷാപരമായി പെരുമാറുക, നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യമായ ശബ്ദകോലാഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം. ഇതൊക്കെ അങ്ങാടി പോകുമ്പോൾ ശ്രദ്ധിക്കുക. പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയുന്നതാണ്. സുന്നത്ത് നിസ്കാരം, അതുപോലെ തന്നെ പള്ളിയിൽ കയറിയുള്ള തഹിയത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, സൊഫിൽ പോയി ശാന്തനായിരുന്ന് കൈകൾ ഉയർത്തി മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ഉരുവിടുന്ന വിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന് കണക്കെയുള്ള പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ, അസ്തഗ്ഫിറുള്ളകൾ ഒക്കെ നമ്മൾ ഉരുവിടാൻ ശ്രമിക്കുക. അതൊക്കെയാണ് പള്ളി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാന തആല ഈ രണ്ട് സ്ഥലങ്ങളെ അതിൻ്റെ മര്യാദകൾ സ്വീകരിച്ച് തന്നെ അതിനെ അവിടെ പ്രവേശിക്കുന്ന, അവിടെ സാക്ഷിയാകുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നല്ലൊരു പാഠക്കുറിപ്പാണ് നമുക്ക് ലഭിച്ചത് അല്ലേ, പള്ളിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും അങ്ങാടികളിരിക്കുന്നതിനെ കുറിച്ചും. പക്ഷേ ഇത് എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് മനസ്സിലാകാത്തൊരു സംഗതിയാണ് അങ്ങാടികളിൽ. ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ അവസ്ഥ പറയാലോ, കുറേ മുമ്പ് ഞാൻ ഇങ്ങനെ ഈ സുബഹിസ്കാരം കഴിഞ്ഞാൽ ചായടിക്കാൻ പോകും, അതിൽ ഒരു മൂലക്ക് നോക്കുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും ആളുകളെ. അപ്പോൾ ഈ ബഹളം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വെറുതെ വടായി അറിഞ്ഞു തീർക്കുക. വടായി അറിയാന്ന് പറയുമ്പോൾ തമാശ പറയാം, ഒരുവൻ്റെ പച്ചരിച്ച് എന്നറിയില്ലേ, ഓൻ്റെ ഓനെ കുറിച്ച് ഈപത്തും ഈപത്തും പറഞ്ഞാൽക്ക് പറയാം, ദൂഷണം പറയാം. എന്നാൽ കഥ ഉള്ളതാണോ ചോദിച്ചാൽ ഏയ് അതില്ല, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി നോണ അറിയാം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും അങ്ങാടികളെ വിലക്കാനുള്ള കാരണം. ഓക്കെ, നമ്മുടെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിലിപ്പോഴും ഉത്തരം ലഭിച്ചില്ല എനിക്ക്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആണോ അതോ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആണോ, രണ്ടും സംശയം ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം നമ്മളെ ഷുഹൈബായും വളപട്ടണത്തിനോട് അയക്കാൻ പറഞ്ഞത്. ഇൻഷാല്ലാ നിങ്ങൾ അയച്ചാൽ വളരെ ഖൈറായിരുന്നു ഇൻഷാല്ലാ. അതിൻ്റെ മുമ്പ് ചോദിച്ചൊരു ചോദ്യം, ഖൈബർ യുദ്ധം അല്ലേ, ഖൈബർ യുദ്ധത്തിൽ എന്തായിരുന്നു ചോദ്യം? ഖൈബർ യുദ്ധത്തിൽ മുസ്ലിം പതാക ഏറ്റുവാങ്ങി വിജയം നേടിയ സ്വഹാബി ആരാണ് എന്ന് അമീറുട്ടി എടത്തനാട്ടുകാരെ ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുള്ളത്, എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുള്ളത് അലി റളിയല്ലാഹു അൻഹു എന്നതാണ്. അത് ശരിയാണ്. ആദ്യമായി ഉത്തരം പറഞ്ഞത് മുഹമ്മദ് റഫീഖ് ഡൈലർ മംഗളൂർ, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സഫിയ എടപ്പാൾ, സുമയ്യ ചെങ്ങര, അങ്ങനെയുള്ള ആളുകളാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതാ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ ചോദിക്കാൻ, മുആദ് സാറാണോ അമീൻ സാറെ കൂടെ? ഹവ്വ ബിൻത് ഫൈസിൻ്റെ മേമ്മയാണ്. അദ്ദേഹം തന്നെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മാഷല്ലാ. ഏതായാലും ഇനിയൊരു കുസൂദ് ചോദ്യം ആക്കാം നമുക്ക് അല്ലേ. ശരീരത്തിൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ശ്രോതാക്കളിൽ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫീഡ്ബാക്കിൽ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷല്ലാ ഇന്ന് ഒരു യാത്രയിലാണ്, വയനാടിലൂടെ ഒരു യാത്ര, പീസ് റേഡിയോയും കൂടെയുണ്ട്. അദ്ദേഹം വയനാടിലൂടെ ആ തണുപ്പിലൂടെയും ആ തേയിലത്തോട്ടങ്ങളിലെ പച്ചയാർന്ന ആ ഒരു പ്രദേശത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുകാരനായി പീസ് റേഡിയോയും ഉണ്ട് എന്നാണ് അദ്ദേഹം നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്. നല്ല കാഴ്ച കണ്ടുകൊണ്ട് തിരുനെല്ലിയിൽ എത്തിയിരിക്കുന്നു. നല്ല കടും കാഴ്ചകളും കണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ തോഫിക്കിനെ ഓർത്തുകൊണ്ട് നീങ്ങുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ. നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിനോദങ്ങൾ, ഇങ്ങനെയുള്ള യാത്രകൾ പോകണം. നമ്മുടെ നാട്ടുകൂടി മാത്രം കറങ്ങിയാൽ നമുക്ക് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിനെ മനസ്സിലാവില്ല. അത് വെച്ചിട്ട് നമ്മൾ ഡി ജെ പാർട്ടി ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് മദ്രസ്സന്നല്ല സ്കൂളിൽ നിന്ന് പോണ പോലെ, അതുപോലെ അല്ലെങ്കിൽ നാട്ടിലത്തെ ആളുകൾ പോണ പോലെ ഡി ജെ ഡാൻസും കളിച്ച് ഡാൻസ് പാർട്ടിനൊത്ത് ഡാൻസ് കളിച്ച് പോകണം എന്നല്ലതല്ല. അത് ഹറാം, അത് ഹറാമാണ്, പാടില്ല. മറിച്ച് ഇസ്ലാമിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ദീനീ ചിട്ടയിൽ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു തോഫീക്കായിരിക്കും, അത് വല്ലാത്തൊരു കുളിർമയായിരിക്കും നമുക്ക് ലഭിക്കുക. ഏതായാലും നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വരുന്നുണ്ട്. വേറൊരു കുസൃത് ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ചോദിക്കാം. പക്ഷേ അതിന് ഉത്തരം പറയുന്ന മുന്നേ നമ്മൾ അതിഥി കുറേ നേരം ഇവിടെ, എന്താണ് ഇയാൾ എന്നെ പാട്ടുപാടാൻ വിളിക്കാത്തത്? ഇൻഷാല്ലാ അദ്ദേഹം അവൻ ഇൻഷാല്ലാ നമുക്ക് ഒരു പാട്ട് കൂടി പാടിത്തരും. കുറച്ച് കഴിഞ്ഞാ ഇൻഷാല്ലാ അവന് നമുക്ക് ഇൻഷാല്ലാ ഒന്ന് ഒരുങ്ങാണ്ട് ഇൻഷാല്ലാ. ഞാനേ അവനെ നോക്കിയപ്പോൾ ഞാൻ കരുതി അവനക്ക് പാടണം എന്ന് തോന്നി. ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി പാട്ടും കൂടിയും അവരിൽ നിന്ന് വരുന്നുണ്ട്, ഇൻഷാല്ലാ വരും. ഏതായാലും ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ നേരത്തെ ഷുഹൈബ എം വളപട്ടണം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി ആണ്. ടാലൻ്റ് കിസ്സിലുണ്ടായ ചോദ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി, ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി ആണ് എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം ശരിയാക്കിയത് ആരാണ് നമുക്ക് നോക്കാം. അമീർട്ടി എടത്തനാട്ടുകരയാണ് ആ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. അബു സക്കരിയ മുഹിയുദ്ദീൻ യഹിയ ഇബ്നു ഷറഫ് അൽ നവവി, അദ്ദേഹത്തിൻ്റെ ഫുൾ പേരാണ് അദ്ദേഹം പറഞ്ഞു. മാഷാല്ലാ നല്ലൊരു അറിവ് ഇപ്പോൾ നമുക്ക് കിട്ടി. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അദ്ദേഹം യാത്രക്കിടയിലും നമ്മോടൊപ്പം ചേരുന്നുണ്ട് വീണ്ടും. മാഷാല്ലാ പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. താങ്കൾ പറഞ്ഞ പ്രകാരം സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകളെ കാണാം, പക്ഷേ അവർ പള്ളിയിൽ കയറിയാൽ മത്സ്യത്തിനെ പിടിച്ച് കരക്കിട്ട പോലെയാണ് ചിന്തിക്കുന്നവർക്ക് ഗുണകാംക്ഷയുണ്ട്. യെസ്, പള്ളിയിൽ അല്ലേ, പിന്നെ പള്ളിയിൽ കയറി സ്വറ പറയുന്ന ഒരാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പള്ളി എന്നുള്ളത് നാട്ടുവർത്താനം പറയുന്ന ശരല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. റബ്ബിനോട് റബ്ബിനോട് ഇബാദത്ത് ചെയ്യാനൊരിടമാണ് പള്ളി. അതുപോലെ തന്നെ അവിടെ ദീനിൻ്റെ ക്ലാസ്സുകൾ നടത്തിയാൽ, ഒരാൾ മതം പഠിക്കാൻ പള്ളിയിലേക്ക് നടന്നു പോന്നാൽ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാ. ഇൻഷാല്ലാ മിനാജ് ആര് റെഡി?
2: ഓക്കെ
0: ഇൻഷാല്ലാ ഒക്കെ തുടങ്ങിക്കോ.
2: അസ്സലാമു അലൈക്കും.

മഷല്ലാ, നല്ലൊരു പാട്ട്. മഷല്ലാ മഷല്ലാ പാട്ട്, ഉഷാറാ പാട്ടുകൾ ഉഷാറായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആളുകൾ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ പറഞ്ഞു. സഫി എടപ്പാൾ, മഷല്ലാ മോന്, മോൻ്റെ ഈ പാട്ടും അതിമനോഹരം, നല്ല ഈണത്തോടെ പാടി. ബാറക്കല്ലാഹു ഫീക്കും. മഷല്ലാ, അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടുണ്ട് വിനാജെ. മഷല്ലാ മോൻ്റെ സ്വരം സൂപ്പർ, കൂടുതൽ നന്നായി പാടാനും പഠിക്കാനും സർവനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അദ്ദേഹം പറഞ്ഞതാണ്. ഓക്കെ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, തുടയൽ എന്നാണ് ഉത്തരം. അതിൻ്റെ ആദ്യമായി ഉത്തരം പറഞ്ഞത് ആരാണ്? ഷംനാദ് ഖാൻ, അമീർട്ടി എടത്തനാട്ടുകാര, മുഹമ്മദ് റഫീഖ് ടൈലർ മംഗ്ലൂർ. കുസുദ്ധി ചോദ്യമല്ല, ജനറൽ നോളജാണ്. ഓക്കെ ഓക്കെ. ഉമ്മു കുൽസു ചിറമംഗലം, സമീജ പാറൽ, ഫാത്തിമ നസീർ ഈസ്റ്റ് കൂടൂർ. മാറിപ്പോയതാണ് കേട്ടോ, കുസു ചോദ്യം എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അത് ആദ്യ ആയിപ്പോയതാണ്, ക്ഷമിക്കണം. ഓക്കെ ഓക്കെ, ഇത്ര ആളുകളാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. മഷല്ലാ, ഇനി ഒരു ചോദ്യത്തിനുള്ള സമയം ഉണ്ടോ വെച്ചാൽ ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം. മഷല്ലാ, ഒരു കുസു ചോദ്യം, എപ്പോഴും തണുത്തുറങ്ങുന്ന അക്ഷരം ഏതാണ്? അക്ഷരങ്ങൾ ഏതാണ്? എപ്പോഴും തണുത്തുറങ്ങുന്ന അക്ഷരങ്ങൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് ശ്രോതാക്കൾ എന്തു ചെയ്യുക, അയക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലാസ്റ്റ് ജമീല വി പി കാളികാവ് ഇപ്പോൾ നമ്മുടെ ലൈവിൽ കയറി വന്നു, അപ്പോൾ സലാം പറഞ്ഞു. മാഷാല്ലാ, ഇത് തന്നെയാണ്. ഞാനേ ഇപ്പോൾ ഒരു സംഗതി വായിക്കാനിടണ്ടായി. വായിച്ചത് എന്താ വെച്ചാൽ, നമ്മളേ നിങ്ങളുടെ പെൺമക്കളെ ആളുകൾ അവരുടെ സൗന്ദര്യത്തെ മാത്രം പ്രശംസിക്കുന്നവരായി വളർത്തരുത്. പകരം നമ്മൾ ഈമാനും അറിവും വിവേകവും ഉത്തമ സ്വഭാവമുള്ള സ്ത്രീകളായി അവരെ വളർത്തുക. അഥവാ പെൺമക്കൾ അള്ളാഹു സുബ്ഹാനഹു വതാല വലിയൊരു പരീക്ഷണമായിട്ട് തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച എന്താ വെച്ചാൽ, അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം അത് രക്ഷിതാക്കൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നത് വളരെ ഒരു അപകടകരമായ കാര്യമാണ്. ജീൻസ് പാൻ്റ് അല്ലെങ്കിൽ പാൻ്റ് അതുപോലെ തന്നെ ഷർട്ട്, ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ, നമ്മുടെ മക്കൾ അങ്ങനെ നടക്കുന്നിടത്തോളം കാലം നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ശിക്ഷ കടന്നു വരികയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അത് സമൂഹത്തിലൊരു ഫിത്തിന വരാൻ അതൊരു കാരണമാകും. ഫിത്തിന ഇടണ്ടാക്കാൻ നമ്മളാരും വകവെക്കരുത് എന്ന് നമ്മളോരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പോൾ സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുന്ന സമയമാണ്, അതിന് തടയിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മ കാണുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തടക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനും സാധിച്ചിട്ടില്ല എങ്കിൽ നാവ് കൊണ്ട് തടുക്കുക, അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നല്ല അടിപൊളി അടിപൊളി ഉത്തരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അടിപൊളി ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അതിൻ്റെ ഉത്തരം വായിക്കാം. സമയം അതിൻ്റെ അവസാനത്തിലേക്ക് എത്താനായിട്ടുണ്ട്. എ സി എന്നുള്ളതാണ് ഉത്തരം. എ സി, പക്ഷേ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല. അധിക ആളുകളും ഐ സി ഇ, എ ബി സി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലക്കെ ബി, ഇതൊക്കെ ഇങ്ങനെ തണുത്തിറക്കുന്ന അക്ഷരങ്ങൾ. എ സി ഐ സി ഇ, ആ ഐസ്, ഐസ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ ശരിയാ ശരിയാ ശരിയാ, ഐസ് ഐസ്. പക്ഷേ എ സി എന്ന് പറയുമ്പോൾ ആ രണ്ടും കുഴപ്പമില്ല. പക്ഷേ മറ്റേത് ആ ഓക്കെ. പക്ഷെ ഐസ് എന്നാണ്, എ സി എന്നാണ് യഥാർത്ഥ ഉത്തരം നമ്മുടെ ചോദ്യകർത്താവ് അയച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഈവണിംഗ് ലൈവിൽ നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ നേടി. ഈ അറിവുകൾ നമ്മൾ എന്തിനാണ് നേടുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ കേട്ട് പോവുക എന്നുള്ളതല്ല. ഇത് നാളെ പരലോകത്തിലേക്ക് ഉള്ള ഒരു മുതൽക്കൂട്ടായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ഓരോ അറിവുകൾ നേടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്യുക,
അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ നമ്മളോരോരുത്തരും ശ്രമിക്കുക, ശ്രദ്ധ കാണിക്കുക. നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും ഇൽമ് നേടുന്ന ആളുകളാണ്. മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ഉസൂലു സലാസ എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇൽമ് നേടണം. ഈ ഇൽമ് നേടുന്നത് എന്തിനാ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. ഈ പ്രാവർത്തികമാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ നാലാമത്തൊരു കാര്യം, ഇത് എത്തിച്ചു കൊടുക്കുന്നതിനിടയിൽ വരുന്ന പ്രയാസങ്ങളിൽ നമ്മളോരോരുത്തരും ക്ഷമ കാണിക്കണം. അതിലൊക്കെ പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്താണ് തുടക്കത്തിൽ പറഞ്ഞ അയൽവാസികളോടുള്ള സ്നേഹം പുലർത്തലും അവരോട് കരുണ കാണിക്കലും ഇതൊക്കെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ചിലവഴിക്കുക. ഇത് മാത്രമല്ല, ഒരുപാട് വസീയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നുണ്ട്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഖേന നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു മുഖേന നമുക്ക് എത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖേന നമുക്ക് എത്തിയിട്ടുണ്ട്. മറ്റുള്ള സ്വഹാബത്ത് മുഖേന നമുക്ക് എത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി പാലിക്കുക, അനുസരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് വസീയത്ത് കൊടുത്തത് നമ്മളും ആ വസീയത്തിനെ സ്വീകരിക്കണം എന്നത് എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് സ്വഹാബത്തൊക്കെ നമ്മളിലേക്ക് വസീയത്തുകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പുള്ള വസീയത്തുകളെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈവണിംഗ് ലൈവ് അതിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഇന്ന് ഈ ഈവണിംഗ് ലൈവിൽ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് അമീൻ അഹമ്മദ് മങ്കട എന്നോടൊപ്പം. ഇൻഷാ അള്ളാഹ് അടുത്തൊരു ഈവണിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. ജമാലുൽ വജൂദി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആലപിച്ചത് മുഹമ്മദ് ഫാരിസ്.
1: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ് നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
5: മദ്രസയുടെ കർമ്മപ്രബുദ്ധമായ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും സന്തുഷ്ടനായിത്തീർന്ന മാനേജർ ഒരു ദിവസം പ്രിൻസിപ്പാളുമായുള്ള അഭിമുഖ സംഭാഷണത്തിൽ നാട്ടിലെ സാധാരണക്കാരായ ബാലികാ ബാലന്മാർക്ക് കൂടുതൽ ഫലവത്തായ

0: പഠനം തുടങ്ങി. ഇതിനാവശ്യമായ പുസ്തകങ്ങളും രചിച്ചു തുടങ്ങി. വിശ്വാസപരമായ അത്യാവശ്യ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു പുസ്തകം, ഖുർആൻ എളുപ്പത്തിൽ പഠിക്കാൻ ഉതകുന്ന ഒരു കൃതി, അറബി ഭാഷാ പഠനത്തിന് മൂന്ന് പുസ്തകം, കർമ്മശാസ്ത്രത്തിൽ ഒന്ന്, നഹവിൽ വ്യാകരണം രണ്ട്, ഇത്രയും എഴുതി. പലതും വേഗം പ്രസിദ്ധീകരിച്ചു. ഇവയെല്ലാം കെ എം മൗലവി സാഹിബിൻ്റെ കയ്യാൽ എഴുതിയുണ്ടാക്കിയതായിരുന്നു. തന്നിമിത്തം അദ്ദേഹത്തിന് കാത്തിബ് എഴുത്തുകാരൻ എന്നുകൂടി ഒരു പേര് പ്രചരിച്ചിരുന്നു. മിക്ക രാത്രികളിലും മറ്റുള്ളവർ സുഖനിദ്ര കൊള്ളുമ്പോൾ മൗലാനയും കെ എം മൗലവിയും ഉറക്കമൊഴിച്ച് ഗ്രന്ഥരചനയിൽ വ്യാപൃതരായിക്കൊണ്ടിരുന്ന കാഴ്ച വിസ്മരിക്കാവതല്ല. വാഴക്കാട് മദ്രസയിലെ വിദ്യാർത്ഥികളെ നാലു തരക്കാരായി തിരിച്ച് പഠനം ഊർജിതമായി നടത്തിവന്നു. ഈ പരിഷ്കരണ വൃത്താന്തം നാടെങ്ങും പരന്നു. അത്തരം മദ്രസകൾ തങ്ങൾക്കും വേണമെന്ന് പല നാട്ടുകാരും വന്ന് ആവശ്യപ്പെട്ടു. ഈ അഭ്യർത്ഥന വടക്കേ മലബാറുകാരിൽ നിന്നും ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ പരിശീലനം സിദ്ധിച്ച അധ്യാപകർ തുലവും കുറവായിരുന്നു. അതിനുള്ള പരിഹാരമാർഗങ്ങളും മൗലാന ആരാഞ്ഞുകൊണ്ടിരുന്നു. വാഴക്കാട് മദ്രസയിൽ അന്നത്തെ പ്രധാന അധ്യാപകർ കെ എം മൗലവി, പി കെ മൂസ മൗലവി, പി എൻ മുഹമ്മദ് മൗലവി, ഇ കെ മൗലവി, ഇ മൊയ്തു മൗലവി, സി എ അബ്ദുറഹ്മാൻ ഹാജി മുതലായവരായിരുന്നു.
1: താമസം വിന അയൽ പ്രദേശങ്ങളിലും ഓരോ മദ്രസകൾ സ്ഥാപിതമായി. ഈ പുതിയ പഠന സമ്പ്രദായത്തിൽ ജനങ്ങൾ ആകൃഷ്ടരായിത്തീർന്നു. അപ്പോഴേക്ക് യാഥാസ്ഥിതികരായ മുസ്ലിയാക്കൾ ഇളകിയാട്ടമായി. പല കുസൃതികളും പറഞ്ഞു പരത്തി. മദ്രസ മാനേജറെ ദുർബോധനപ്പെടുത്തി. വഖഫിൻ്റെ സ്വത്ത് അതിന് ചെലവ് ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചു. ഒരു ദിവസം മാനേജർ മൗലാനയെ സമീപിച്ച് മുസ്ലിയാക്കളുടെ ആവലാതികൾ ഉണർത്തി. അതിന് മൗലാന പറഞ്ഞ മറുപടി, വളരെ നിലയും വിലയുമുള്ള ആലിമുകളെ വരുത്തി അവരെക്കൊണ്ട് പാഠപുസ്തകങ്ങൾ പരിശോധിപ്പിക്കുകയും പഠിക്കുന്ന കുട്ടികളെ പരീക്ഷിക്കുകയും ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഈ സംരംഭം നിർത്താം, ഇല്ലെങ്കിൽ തുടരാം. മാനേജർ സമ്മതിച്ചു. അടുത്ത മാസത്തിൽ മാനേജറുടെ വീട്ടിൽ പൊന്നാനി മഹദൂം ബാവ മുസ്ലിയാർ, കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ, രായംകുട്ടി മുസ്ലിയാർ തുടങ്ങി അനേകം ആലിമുകളെ വിളിച്ചുകൂട്ടി. അതൊരു വമ്പിച്ച സദസ്സായിരുന്നു. ആദ്യം കെ എം മൗലവി സാഹിബ് ഒരു പ്രസ്താവനയോടുകൂടി പാഠപുസ്തകങ്ങൾ ആലിമുകൾക്ക് സമർപ്പിച്ചു. അവരിൽ പലരും ഓരോന്നും പരിശോധിച്ചു. ഇതിൽ തെറ്റില്ലെന്ന് മുക്തഖണ്ഡം ഘോഷിച്ചു. അനന്തരം കുട്ടികളെ പരിശോധിക്കുവാൻ ഒരുങ്ങി. അന്ന് ഞാനും എം സി സി സഹോദരന്മാരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങളെ വിവിധ വിഷയങ്ങളിൽ പരീക്ഷിച്ച് അവർ സംതൃപ്തരായി. ഇത് വളരെ എളുപ്പമുള്ള രീതിയാണെന്നും അറബി വാചകങ്ങൾ നല്ല ഭാഷയിൽ പരിഭാഷപ്പെടുത്താനും മലയാള വാചകങ്ങളെ അറബിയിലാക്കാനും എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടെന്നും ഇത് പള്ളിദർസുകളിൽ നിന്നും ലഭിക്കുകയില്ലെന്നും മറ്റും അവർ ഉച്ചൈസ്തരം പ്രസ്താവിച്ചു. സന്തോഷത്തോടെ യോഗം പിരിഞ്ഞു. ഇതോടെ പുതിയ രീതിയുടെ ഖ്യാതി എങ്ങും പരന്നു. മൗലാനയെ വളപട്ടണത്ത് മദ്രസ സ്ഥാപനാർത്ഥം ക്ഷണിച്ചുകൊണ്ടുപോയി. കൂട്ടത്തിൽ കെ എം മൗലവിയും ഉണ്ടായിരുന്നു. കണ്ണൂരിലും ഒരു മദ്രസ തുടങ്ങാൻ ഏർപ്പാട് ചെയ്തു. വളപട്ടണത്ത് ക്ലാസുകൾ തുടങ്ങാൻ ആദ്യം കെ എം മൗലവി തന്നെ താമസിക്കേണ്ടി വന്നു. അക്കാലത്ത് ചില പ്രത്യേക കാരണങ്ങളാൽ മൗലാന വാഴക്കാട് ദർസ് വിട്ടു. പിന്നെ മണ്ണാർക്കാട്ടാണ് ദർസ് നടത്തിയത്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം. മദ്രസ എന്ന പേരിൽ അറിയപ്പെട്ട ഈ സ്ഥാപനം ഒരു സർവകലാശാലയുടെ വണ്ണവും വലിപ്പവും ഉള്ളതായിരുന്നു. അവിടെ നിന്നും പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ ഖൈറോ അൽഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഗവേഷണ പണ്ഡിതന്മാരെക്കാൾ മികച്ച പണ്ഡിതരും ദീർഘദൃക്കുകളും സമർത്ഥരായ സംഘാടകരുമായി വിവിധ മേഖലകളിൽ ശോഭിച്ചു. മൗലാന ചാലിലകത്തിൻ്റെ ദീർഘദൃഷ്ടിയിൽ നിന്നും മുളച്ചുപൊന്തിയ മതവിജ്ഞാന സംരംഭമാണ് ഇതിനടിസ്ഥാനം. മതവിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. എന്നാൽ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. മൗലാന ഒരിക്കലും തൗഹീദ് പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്നില്ല. 1921 മലബാർ കലാപത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കെ എം മൗലവി, ഇ മൊയ്തു മൗലവി, ഇ കെ മൗലവി തുടങ്ങിയ മഹാരഥന്മാരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും നക്ഷത്രങ്ങളായി നമുക്ക് കാണാം. പക്ഷേ അന്ന് തൗഹീദ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിരുന്നില്ല അവർ. മതവിശ്വാസത്തിൽ തൗഹീദിൻ്റെ പ്രസക്തിയും അനിവാര്യതയും അവരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ദൃശ്യമായിരുന്നില്ല. സമുദായത്തിൻ്റെ സാമൂഹികവും മതവിശ്വാസത്തിൽ തൗഹീദിൻ്റെ പ്രസക്തിയും അനിവാര്യതയും അവരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ദൃശ്യമായിരുന്നില്ല.
0: സമുദായത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഭദ്രതയെക്കുറിച്ചായിരുന്നു അവരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ ആ വഴിക്കായിരുന്നു മുഴുസമയ പ്രവർത്തനങ്ങളും.

0: വിദേശാധിപത്യത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാനുള്ള ജനകോടികളുടെ മുന്നേറ്റങ്ങളിൽ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് ആഗ്രഹിക്കുകയും വിവിധ മേഖലകളിലൂടെ അവർ അതിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തീർന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ഇതായിരുന്നു.
1: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ മൗലാന ചാലിലകത്തുമായി ബന്ധപ്പെട്ട ചരിത്രഭാഗം ഓർത്തെടുത്തുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
3: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ കഅബയിൽ ചെന്ന് ഉംറ നിർവഹിക്കാൻ തൗഫീഖ് ലഭിക്കപ്പെട്ട സമയത്ത് മക്കയിലെത്തി ഞങ്ങളുടെ ഗ്രൂപ്പ് ഉംറയൊക്കെ നിർവഹിച്ച് ഏകദേശം കുറച്ച് ദിവസങ്ങൾ രാവും പകലുകളും അവിടെ തങ്ങി ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ മദീനയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഉംറയുടെ കർമ്മങ്ങളൊന്നും മദീനയിലില്ല, ഹജ്ജിന്റെ കർമ്മങ്ങളും
1: മദീനയിലില്ല.
0: പക്ഷെ എന്നിരുന്നാലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണം എന്നറിയപ്പെടുന്ന മദീനത്തുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ നിന്ന് ഹിജ്റ പോയ സ്ഥലം എന്നറിയപ്പെടുന്ന മദീനത്തുർ റസൂൽ ഹിജ്റ വന്ന മുഹാജിറുകളെ സ്വന്തം വീട്ടുകാരേക്കാൾ സ്വന്തം സുഹൃത്തുക്കളേക്കാൾ സ്വന്തം കുടുംബങ്ങളെക്കാൾ ഹൃദ്യമായി വരവേൽക്കുകയും അവർക്ക് തങ്ങളിൽ നിന്നുള്ള ഒരു പങ്ക് അവർക്കായി പകുത്തു നൽകുകയും ചെയ്ത അൻസ്വാരികളുള്ള മദീനത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മദീന കാണാതെ മദീനയിൽ ചെല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീനയുടെ മണ്ണിൽ കാലെടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാതെ പോരാനൊരു വിശ്വാസിക്ക് കഴിയില്ല, അതവൻ്റെ മനസ്സനുവദിക്കില്ല. അതിന് അങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ മക്കയിൽ ഉംറ കഴിഞ്ഞതിനു ശേഷം മദീനയിൽ അല്ലെങ്കിൽ ആദ്യം മദീനയിൽ പോയി പിന്നെ മക്കയിലേക്ക് വരിക എന്ന ഒരു രീതി പലപ്പോഴും സ്വീകരിക്കുന്നത്. മദീനയിൽ പോയി മടങ്ങി വരുമ്പോൾ ഒരു ഉംറ കൂടി മുഅ്തമിരീങ്ങൾക്ക് അല്ലെങ്കിൽ ഹാജിമാർക്ക് ലഭിക്കും. ഹുലൈഫയിൽ വെച്ച് ഒരു ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം
1: മക്കയിലേക്ക് പിന്നീട് തിരിച്ചു വരികയാണെങ്കിൽ
0: അപ്പൊ ഒരു ഉംറ കൂടി അധികം അവർക്ക്
1: സാധാരണ ഇപ്പൊ മിക്കവാറും മദീനയിൽ നിന്ന് കയറി പോരുന്നവരുണ്ടാവാം.
0: കൂടുതലും മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിൽ വന്നിട്ട്
1: പോരുന്നു,
0: കാരണം ഒരു ഉംറ കൂടി അവർക്ക് കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് പല ഗ്രൂപ്പുകളും അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോ
1: അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടലേ?
0: ദുൽഹുലൈഫ. നമ്മളിവിടുന്ന് പോകുമ്പോ യലംലമാണല്ലോ. യലംലം എന്നത് നമ്മുടെ മീഖാത്ത് വരുന്നത് ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിൽ ആയിരിക്കുമ്പോഴാണ്. അപ്പൊ എയർപോർട്ടിൽ നിന്ന് തന്നെ വസ്ത്രം മാറി എലംലം എത്തുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ അനൗൺസ്മെന്റ് വരും. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു സ്ഥലത്ത് വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നമ്മൾ മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ മക്കയിൽ ഇബാദത്തുകളൊക്കെ നിർവഹിച്ച അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ മദീനയിലേക്കുള്ള ബസ് യാത്രയിലാണ്. അപ്പോൾ ദീർഘമായ ഒരു യാത്രയാണ് മദീനയിലേക്കുള്ള യാത്ര. അവിടെ പോയവർ ആ ഓർമ്മകൾ ഇങ്ങനെ അയവറക്കുന്നുണ്ടാകും. ഈ സന്ദർഭത്തിൽ പോകുന്ന വഴിക്ക് മരുഭൂമിയിൽ കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഒരല്പം പച്ചപ്പോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പും അതേപോലെ തന്നെ ഒരു ചെറിയ ചായമക്കാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയുണ്ടാവും. അവയെല്ലാം ഒരുമിച്ച് നടക്കാം. നിസ്കാരവും ഭക്ഷണവും പെട്രോളും വണ്ടിൻ്റെ ഡീസലും ഒക്കെ ഒരുമിച്ച് ചെയ്യാമെന്ന നിലക്കാണ് ബസ്സിൻ്റെ ഡ്രൈവർ അവിടെ നിർത്തുകയും നമ്മൾ ജമ്പും കസറും ഒക്കെയായി നമസ്കാരം നിർവഹിച്ച് മദീനയിലെത്തും. മദീനയിൽ ദീർഘദൂര യാത്ര കഴിഞ്ഞ് നമ്മളെത്തി. അവിടെ പിറ്റേ ദിവസം ഒരു സിയാറുണ്ട്, ഓരോ ഗ്രൂപ്പുകാരും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിയാറ സന്ദർശനം, മദീനയിലെ പ്രഗത്ഭമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ് ആ സിയാറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒട്ടേറെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ്.
0: അപ്പോൾ ആ സിയാറയിൽ ഏറ്റവും ഹൃദ്യമായി ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് എല്ലാ ശനിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാക്കിബൻ ഔ മാഷിയൻ നടന്നോ അതല്ലെങ്കിൽ വാഹനപ്പുറത്തോ പോയതായ ഒരു സ്ഥലം. എല്ലാ ശനിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു സ്മരണക്കും ആ ഒരു മാതൃക പിൻപറ്റുന്നതിനും ആ ഒരു സുന്നത്ത് കിട്ടുന്നതിനും ഒരു പ്രതിഫല ആഗ്രഹത്തിനും പൂർത്തീകരണത്തിനും വേണ്ടിയാണ് ഹാജിമാർ മദീനയിലെത്തുമ്പോൾ സിയാറയിൽ ആ ഒരു സ്ഥലം ഉൾക്കൊള്ളിക്കുന്നത്. അത് ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന തൂവെള്ള കൊട്ടാരം പോലെ നിൽക്കുന്ന ഖുബാ പള്ളിയാണ്. എന്ത് രസമാണെന്നോ ആ പള്ളി കാണാൻ. മസ്ജിദ് ഖുബ. മസ്ജിദ് ഖുബയുടെ ചരിത്രം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ താരിഖ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ഹൃദ്യമായ ചരിത്രമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിനിടക്കാണ് കുബയിൽ ഇറങ്ങുന്നത്. മദീനയിൽ തന്നെയാണ് കുബ, നടക്കാനുള്ള ദൂരമുള്ളത് 3-3.5 മാക്സിമം 4 കിലോമീറ്ററിനുള്ളിലുള്ളൂ മദീനത്തു റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിലേക്ക്. അപ്പം മദീനെത്തുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിലെത്തുകയും നബി കുബയിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ പല സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ വേണ്ടി മക്കയിലെത്തുകയും ചെയ്തു. അങ്ങനെ അംറു ബിനു ഔഫ് എന്ന ഒരു വ്യക്തിയുടെ ബനു അംറു ബിനു ഔഫ് എന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്നതും അവിടെ ഒരല്പ ദിവസങ്ങൾ താമസിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ അവിടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വർഷങ്ങളോളം ജീവിക്കുമ്പോൾ അവിടുത്തെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മുസ്ലിങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കിടത്തി സുജൂദ് ചെയ്യാനുള്ള ഒരിടം, സമാധാനത്തിൻ്റെ ഒരു ഗേഹം, ഒരു പള്ളി ഉണ്ടാവണം എന്നുള്ളത്. അപ്പം ആ പള്ളി, പള്ളി എല്ലാ നാട്ടുകാർക്കും അങ്ങനെയായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി വേണം, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ പിന്നീടുള്ള തലമുറക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളി ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എല്ലാ നാട്ടുകാർക്കും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം സ്വഹാബത്തോടൊപ്പം നെഞ്ചേറ്റി നടന്നു വർഷങ്ങളോളം. അങ്ങനെ കുബയിലെത്തിയപ്പോൾ, മദീനയിലെത്തിയിട്ടില്ല, മദീനെത്തിയിട്ടാണ് പിന്നീട് മദീനത്തെ പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത്. കുബയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ മീറ്റിങ്ങിൽ അത് ഒന്നാമത്തെ അജണ്ട, നമുക്കൊരു പള്ളി വേണം നിസ്കരിക്കാൻ, ഇസ്ലാമിക കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാൻ, ദഅവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്കൊരു കേന്ദ്രം വേണം. അങ്ങനെയാണ് കുബാ പള്ളിക്ക് തറക്കല്ലിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ തറക്കല്ലിടുന്ന രംഗൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുബാ പള്ളിക്ക് അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കല്ല് കാണുകയാണ്. ആ കല്ലെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്നിട്ട് ആ കല്ലെടുത്ത് പൊക്കുമ്പോൾ അത് പൊങ്ങുന്നില്ല, അത്ര കനുള്ള കല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ല്, ഭാരപ്പെട്ട കല്ലെടുത്ത് ഉയർത്തി തൻ്റെ നെഞ്ചിനോടും വയറിനോടും ചേർത്ത് പിടിച്ചു. നമ്മൾ കനുള്ള ഒരു വസ്തു പിടിക്കുമ്പോൾ നമുക്ക് താങ്ങുന്നതിനപ്പുറമാണെങ്കിൽ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചേർത്ത് പിടിച്ചു. നബി ഇത്രയും പ്രയാസത്തിൽ അത് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ കൈകളിലേക്ക് താ, ഞാനത് പിടിച്ചോളാം. അപ്പോൾ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കുള്ളതാണ്, നിനക്കുള്ള കല്ല് വേറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും, നബിയും സ്വഹാബത്തും ഓരോരുത്തരും ആ പള്ളി നിർമ്മാണത്തിൽ അവർ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സമയം നൽകുകയാണെങ്കിലും എങ്ങനെയാണോ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് അവരങ്ങനെ പങ്കെടുത്തു എന്നാണ്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ പള്ളി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഉണ്ടാക്കിയ പള്ളിയാണത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ ഫീഹി റിജാലുൻ യുഹിബ്ബുന അൻ യതതഹറു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പരാമർശിച്ച പള്ളിയാണത്. ഉസ്സിസ അല തഖ്വ എന്ന് പറഞ്ഞ പള്ളിയാണത്. അപ്പോൾ ആ പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെ ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. പിന്നെ മദീനയിൽ പള്ളി ഉണ്ടാക്കി അവിടെ താമസിച്ചെങ്കിലും കുബാ പള്ളിയോടുള്ള ഒരു ആ ഒരു ഇഷ്ടവും അഭിനിവേശവും താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും നബി വീട്ടിൽ നിന്ന്
1: നടന്നുകൊണ്ടോ
0: വാഹനം നിർവഹിച്ച് ശുദ്ധി വരുത്തി നടന്നോ വാഹനപ്പുറത്തോ കുബാ പള്ളിയിലെത്തി നിസ്കരിച്ചിട്ട് മടങ്ങിപ്പോരും. നബി അത് ചെയ്തു എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു, വുളു നിർവഹിച്ചാണ് പുറപ്പെടുന്നത്, എന്നിട്ട് കുബാ പള്ളിയിലെത്തി രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ കാന കഅദലി ഉംറ, അയാൾ ഒരു ഉംറ നിർവഹിച്ച പ്രതിഫലമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അവിടെ എത്തുമ്പോൾ ആ പള്ളി കാണുമ്പോൾ, ഇന്ന് ആ പള്ളി എന്ന് പറഞ്ഞാൽ തൂവുള്ള കൊട്ടാരം പോലെ ഉയർന്നു നിൽക്കുന്ന അത്രയും വലിയ ഒരു പള്ളിയാണ്, നമുക്ക് ഏറെ കണ്ണിന് ആസ്വാദ്യകരമായ ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ നിസ്കരിച്ചതും അവിടെ സിയാറയിൽ ആദ്യം ഞങ്ങൾ അവിടെ ചെന്നു. ആദ്യം അവിടെ പോകാൻ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വുളു നിർവഹിച്ച് വേഗം പോയാൽ ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിക്കേണ്ട പള്ളിയാണ്. പിന്നെയാണ് ബാക്കി സിയാറകളൊക്കെ പ്ലാൻ ചെയ്യാൻ വരും. അങ്ങനെ ഒരു ഓർമ്മയാണ് ഈ സന്ദർഭത്തിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗമൊന്ന്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം തലവേദനകളെ കുറിച്ചാണ്. പല രീതിയിൽ പല ആളുകൾക്ക് തലവേദന ഉണ്ടാവാറുണ്ട് അല്ലേ? സാധാരണ ചില ആളുകൾക്ക് മൈഗ്രെയിൻ്റെ തലവേദന, ചില ആൾക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന, അല്ലെങ്കിൽ ടെൻഷൻ തലവേദന എന്നൊക്കെ പറഞ്ഞ് വിവിധ പേരുകളിൽ നമ്മൾ പലപ്പോഴും തലവേദനകളൊക്കെ കേട്ടിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഓരോ തലവേദനക്കും എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ടെൻഷൻ തലവേദന എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ തലയിൽ ചരടിട്ട് വലിച്ചു മുറുക്കുന്നത് പോലെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന, അത് സാവധാനം ആരംഭിക്കുന്ന വേദന, തലയുടെ ഇരുവശങ്ങളിലേക്കും അത് ഉണ്ടാകാം, രണ്ട് വശങ്ങളിലും അത് വേദന ഉണ്ടാവാം. പിന്നീട് വിട്ടുവിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദനയോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. മൈഗ്രെയിൻ തലവേദനയിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഓക്കാനം, ഛർദി, ശബ്ദം, പ്രകാശം എന്നിവയോടുള്ള ഭയം, തല ചലിക്കുമ്പോൾ വേദന വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരം ടെൻഷൻ തലവേദനയിൽ കാണാറില്ല. സാധാരണ മൈഗ്രെയിൻ്റെ ഒരു തലവേദന എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈറ്റ് കാണാൻ കഴിയാതിരിക്കുക, സൗണ്ട് കേൾക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുക നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക, റൂമൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഇരിക്കുക, അതൊക്കെ സാധാരണ മൈഗ്രെയിൻ രോഗികൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ വിപരീതമായിട്ട് ഇതിൽ കാണാറ് ശക്തമായിട്ടുള്ളൊരു വേദന. പക്ഷേ ഇത്തരം ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെ ഉള്ള സംവേദനക്ഷമത ഒന്നും ഇതിൽ കാണാറില്ല എന്നുള്ളതും ഈ ടെൻഷൻ തലവേദന സാധാരണയുള്ളൊരു ലക്ഷണമാണ്. പിന്നീട് നമ്മൾ നേരത്തെ മൈഗ്രെയിൻ തലവേദന പറഞ്ഞത് തലവേദനയുടെ ഒരു വശത്ത് നിന്ന് ആരംഭിച്ച് ക്രമേണ മറുവശത്തേക്ക് വ്യാപിക്കുന്ന വിങ്ങലുള്ളൊരു വേദനയാണ് സാധാരണ ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഇടവിട്ട് തലവേദന ഉണ്ടാവും. ഒരു പ്രാവശ്യം വന്നെന്ന് വിചാരിച്ച് വീണ്ടും വരാതിരിക്കില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. വൊമിറ്റിംഗ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഛർദിച്ചാൽ അതൊരു ആശ്വാസമാവും, ചില ആൾക്ക് ഛർദിച്ചാൽ അത് ആശ്വാസമായിക്കൊള്ളണമെന്നില്ല. ഓക്കാനമുണ്ടാവാം, ഛർദി ഉണ്ടാവാം. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഒന്ന് റിഫ്രഷ് ആവാനും തലവേദന കുറയാനും സാഹചര്യം ഉണ്ടാവാറുണ്ട്. ലൈറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് കൂടുതലാവാറുണ്ട്. പിന്നീട് കണ്ണിൽ മുന്നിൽ തിളങ്ങുന്ന കമ്പികൾ പോലെയോ മിന്നൽ പോലെയോ അതുപോലെ തീപ്പൊരി ചിതറുന്ന പോലെയൊക്കെ അവർക്ക് അങ്ങനത്തെ സെൻസേഷൻസൊക്കെ തോന്നലുണ്ടാവാം. ഇതും മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ മുറിയിൽ കിടന്നുറങ്ങാൻ താല്പര്യപ്പെടുക, വിശന്നിരിക്കുക, അതുപോലെ വെയിൽ കൊള്ളുക, വാഹനയാത്ര ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടാറുണ്ട്. കിടന്നുറങ്ങാൻ താല്പര്യമായിരിക്കും അവർക്ക്, പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാവില്ല. ശക്തമായിട്ടുള്ള വേദനകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് ചില ആളുകൾക്ക് ഈ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുമ്പ് ഓറ എന്ന് പറയും, ചില ലക്ഷണങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പിക്കാം ഇന്ന് ഉറപ്പാണ് തലവേദന വരുന്നില്ല. പല രോഗികളും പറയാറുണ്ട് തലവേദന വരുന്നതിന് മുമ്പായിട്ട് ചില സൂചനകൾക്ക്, ചിലപ്പോൾ ചില ആളുകൾക്ക് കണ്ണിന് മുന്നിൽ തിളങ്ങുന്ന പോലെയുള്ള കമ്പികൾ പോലെയോ മിന്നൽ പോലെയൊക്കെയുള്ള ചെറിയ സിംപ്റ്റംസൊക്കെ അവർക്ക് കാണിക്കാറുണ്ട്. ഇതും മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. മെനിഞ്ചൈറ്റിസ് പോലെയുള്ള തലവേദന, നമ്മുടെ തലവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള പനി, ശരീരവേദന, അതുപോലെ കഴുത്തിലെ പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ കഴുത്ത് അനക്കാൻ പ്രയാസം, സ്റ്റിഫ് നെക്ക് എന്ന് പറയും, നമുക്ക് കഴുത്ത് തിരിക്കാൻ പോലുമുള്ള പ്രയാസം, ശക്തമായിട്ടുള്ള വേദന, അതുപോലെ ഛർദിൽ വെളിച്ചം കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ, നമ്മുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കൗണ്ടുകളൊക്കെ കൂടുന്ന അവസ്ഥ, ഇതുപോലെ ശക്തമായിട്ടുള്ള പനിയും തലവേദനയും നെക്ക് സ്റ്റിഫ്നെസ്സും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തലച്ചോട്ടിലുണ്ടാകുന്ന നമ്മുടെ മെനിഞ്ചസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മെനിഞ്ചൈറ്റിസ് ആയിട്ട് നമുക്ക് പലപ്പോഴും സസ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് പലപ്പോഴും ബ്രെയിൻ ട്യൂമറുകളിലും ഇതുപോലെ തലവേദന വരാറുണ്ട്. തലയിലുണ്ടാകുന്ന പല ക്യാൻസറുകളിലും മുഴകളിലും വിട്ടുമാറാത്ത ഇടവിട്ട് അനുഭവിക്കുന്ന വിങ്ങുന്ന പോലെയുള്ള തലവേദന, തലവേദനയോടൊപ്പം ചിലപ്പോൾ ഛർദി ഉണ്ടാകാം, ഛർദി ഇല്ലാതിരിക്കാം. പിന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാവുന്നതിന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പേ ഛർദി ഉണ്ടാകാം, ഇനീഷ്യലായിട്ട് ഛർദി വരാം. അതുപോലെ അധ്വാനിക്കുമ്പോഴ്, കുനിയുമ്പോഴൊക്കെ, ശരീരത്തിന്റെ നില മാറുമ്പോഴൊക്കെ തലവേദന വളരെയധികം കൂടുതലാവാം. ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന നമുക്ക് ഉറക്കത്തിന് തടസ്സമുണ്ടാകും, പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തലവേദന. മറ്റേ സാധാരണ മൈഗ്രെയിനൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ആശ്വാസമാവുകയോ ചെയ്യും, പക്ഷേ ബ്രെയിൻ ട്യൂമറിൻ്റെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. പലപ്പോഴും ഉറക്കത്തിന് തടസ്സമുണ്ടാക്കാം. എഴുന്നേൽക്കുമ്പോൾ അധികരിക്കുന്ന വേദന, നമ്മൾ രാവിലെയൊക്കെ ഉണർന്ന് എണീക്കുമ്പോഴും ശക്തമായിട്ടുള്ള വേദനയും പലപ്പോഴും തലച്ചോറിൻ്റെ മുഴകളെ സൂചിപ്പിക്കും. ഇനി അത് വിചാരിച്ച് എല്ലാം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും ബ്രെയിൻ ട്യൂമറാണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടതില്ല. അങ്ങനെ വിട്ടുമാറാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് വല്ല കാരണങ്ങളുമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗമൊന്ന്. അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുടുംബം തകർക്കേണ്ടതുണ്ടോ? ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ഷമീർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അല്ലാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരായി സ്വീകരിക്കുമാറാകട്ടെ. കുടുംബം എന്നത് മനുഷ്യരുടെ പൊതുവേയുള്ള ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടമാണ്. മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ചും കുടുംബ വ്യവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യവും ആദരവുമൊക്കെ നൽകിപ്പോന്ന പാരമ്പര്യമാണുള്ളത്. ഏത് മതത്തിൻ്റെയും ഏത് പ്രദേശത്തിൻ്റെയും വക്താക്കളായിരുന്നാലും കുടുംബത്തെ അംഗീകരിക്കുന്ന, മാതാപിതാക്കളെ ആദരിക്കുന്ന, കുടുംബ സംവിധാനത്തിന് മഹത്വവും മഹിമയും കൽപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്ന, കുടുംബം കലക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളും സംഘങ്ങളും ഇന്ന് കാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ബന്ധങ്ങളെ ബന്ധനങ്ങളായി കണ്ട് അവ വലിച്ചു പൊട്ടിച്ചെറിയാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തോട് വിരക്തിയുള്ള സമൂഹമായി നമ്മുടെ ആധുനിക തലമുറയിലെ യുവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും, വിവാഹവും കുടുംബവുമൊക്കെ ഒരു ഭാരമാണ് എന്ന് കണ്ട് അതിൽ നിന്ന് ഭയന്ന് അകന്നു മാറി നിൽക്കുന്ന ആളുകളും ഇന്ന് കുറവല്ല. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ സംവിധായകൻ്റെ അഭിമുഖങ്ങളും വിവാദങ്ങളും, അയാളെ ആ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായി ക്ഷണിക്കുകയും പിന്നീട് അത് വേണ്ട എന്ന് വെക്കുകയുമൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും. ആ സിനിമാ സംവിധായകൻ ഒരു സ്വതന്ത്ര ലൈംഗികതയുടെ വക്താവാണ് എന്നും, കുടുംബത്തെ തകർക്കാൻ, ഈ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതിൻ്റെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുമാണ് അയാൾക്കെതിരിൽ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഒരാൾക്ക് ഒരു ഇണ എന്നതേ തെറ്റാണ് എന്നതാണ് അയാളുടെ സങ്കല്പം. സോഷ്യൽ മീഡിയകളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വന്നത് ശരിയാണെങ്കിൽ അയാൾ പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരാൾക്ക് ഒരു ഇണ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു ഭർത്താവിനൊരു ഭാര്യ എന്നതിനപ്പുറം ഇഷ്ടമുള്ളവരുമായി കൂട്ടുകൂടാനും സംഗമിക്കുവാനും കിടപ്പറ പങ്കിടാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം വേണം എന്നിടത്താണ് അയാൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയക്കാർ ഇന്ന് വിഹരിക്കുന്നത്. വിവാഹമെന്നത് ദുഷിച്ച ഒരു വ്യവസ്ഥിതിയാണ് എന്നും, തൻ്റെ സിനിമകളിലൂടെ ഒരു 10 വിവാഹബന്ധങ്ങളിലെങ്കിലും തകർക്കാൻ സാധിച്ചാൽ, തകർന്നാൽ 10 കുടുംബങ്ങളെങ്കിലും ആ വ്യവസ്ഥിതിയെ ഒഴിവാക്കി മോചനം നേടിയാൽ താൻ കൃതാർത്ഥനായി എന്നുമൊക്കെ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പേരിൽ മൂല്യങ്ങളെ നിരാകരിക്കുന്ന, തിരസ്കരിക്കുന്ന, മതങ്ങളെയും ധർമ്മങ്ങളെയും അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് അത് തകർക്കേണ്ടതും കൈയൊഴിക്കേണ്ടതുമാണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക, കുടുംബം എന്നത് പടച്ചറബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെയാണ്. ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവും ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും, അതേപോലെ മക്കളും പേരക്കുട്ടികളും ഒക്കെയുള്ള ഒരു കുടുംബം. ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ കുടുംബമെന്ന ഒരു കൺസെപ്റ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിടുക്കവും ആഗ്രഹവുമായിരിക്കും. അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ നമ്മെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഇണ ഒരു തുണയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് എല്ലാം ചെയ്തു തന്ന്, നമ്മളോട് സഹകരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരാൾ. അതേപോലെ അച്ഛൻ എന്ന് അല്ലെങ്കിൽ വാപ്പ എന്ന്, വാപ്പിച്ചി ഉപ്പിച്ചി എന്നൊക്കെ വിളിച്ച് നമ്മെ കാണുമ്പോഴേക്കും ഓടി വരുന്ന നമ്മുടെ മക്കൾ, അവരുടെ ചുടുചുംബനങ്ങളും വാരിപ്പുണരലുകളുമൊക്കെ എന്തുമാത്രം സന്തോഷവും സംതൃപ്തിയുമായിരിക്കും നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ സമാധാനവും ആഹ്ലാദവുമൊക്കെ നൽകുന്ന അലങ്കാരങ്ങളാണ് ഭാര്യയും മക്കളും ഈ കുടുംബവും ഒക്കെ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് സൗരഭ്യമാണ്, സുഗന്ധമാണ് ഉണ്ടാവുക? ജീവിതം വരണ്ടുണങ്ങി വിണ്ടുകീറി നിൽക്കുന്ന ഊശര ഭൂമി പോലെയായിരിക്കും. മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭാര്യയ്ക്ക് ഭർത്താവില്ലാത്ത, കുടുംബമെന്ന ഒരു സങ്കല്പമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഒരു റഫായി അങ്ങങ്ങ് പോവുകയായിരിക്കും. ഖുർആൻ പറഞ്ഞത് സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖൻതറത്തി മിനൽ ദഹബി വൽ ഫിള്ള വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. സൂറത്ത് ആലിമ്രാൻ 3-ാം അധ്യായം അതിലെ 14-ാമത്തെ വചനത്തിൽ ഇപ്പറഞ്ഞ സംഗതികളെയൊക്കെ ഖുർആൻ ഭൗതികതയുടെ അലങ്കാരമായി, മനുഷ്യൻ്റെ അലങ്കാരമായി പരിചയപ്പെടുത്തുകയാണ്. അവയോടുള്ള സ്നേഹവും ഇഷ്ടവുമൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു അലങ്കാരം എന്ന് തന്നെയാണ്, ഭംഗി എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് അമിതമായി പടച്ചറബിനെയും പരലോകത്തെയും മറന്നുകൊണ്ടുള്ള ജീവിതമാകുമ്പോൾ പല അനർത്ഥങ്ങളും ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കുന്നു, അതിനെ വിമർശിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കളും ഭാര്യയും ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവുമൊക്കെ ഈ ലോകത്തും ഉപകരിക്കും, പരലോകത്തും ഉപകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബ സങ്കല്പം ഇസ്ലാം വളരെ പവിത്രത കൽപ്പിക്കുന്ന, വളരെ വാല്യൂ നൽകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കുടുംബ വ്യവസ്ഥതയെ തകർക്കുക എന്നത്. ഇസ്ലാമിൻ്റെ മാത്രമല്ല, മതത്തെയും ധർമ്മത്തെയും മൂല്യങ്ങളെയും സ്വീകരിക്കുന്ന, അതിന് വില കൽപ്പിക്കുന്ന ആളുകളെയൊക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കടന്നുകയറ്റമാണ് ഇത്തരം ആളുകളുടെ. സ്വതന്ത്ര ചിന്തകർ എന്ന പേരിലും മതനിരാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണത്തോടെ ഈ ലോകവുമായി മനുഷ്യർ ചെയ്തു വന്ന കർമ്മങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിശ്ചലമാകും, ഡിസ്കണക്റ്റാകും. എന്നാൽ 3 കാര്യങ്ങൾ അതിൽ നിന്നൊഴിവാണ്. ഇദാ മാത്ത ബ്നു ആദം ഇൻ ഖത്അ അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം നിശ്ചലമായി, ഇനി അയാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മരണത്തിന് മുമ്പേ നമ്മൾ നന്മകൾ അധികരിപ്പിച്ച് പുണ്യത്തിൻ്റെ ഭാഗം, അതിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. ആ 3 കാര്യങ്ങളിൽ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒന്ന് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. ഒരാളിവിടെ ഒരു മരം നട്ടു, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അങ്ങനെ തുടങ്ങി ആളുകൾക്ക് ഉപകാരപ്രദമായ നന്മ ഇവിടെ ബാക്കിയാക്കി അയാൾ പോയാൽ, അയാൾ ഇവിടെ നിന്ന് മരിച്ചു പോയാലും അയാളുടെ നന്മ ഈ ലോകത്ത് പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു നിൽക്കുമ്പോൾ ആ നന്മകൾ അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സദഖത്തുൻ ജാരിയ, നിലക്കാത്ത പുണ്യം. നിലക്കാത്ത ദാനധർമ്മം എന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പിന്നെ ഒന്ന് പറഞ്ഞത് ഇൽമുൻ യുൻതഫഉ ബിഹി, അയാൾ സമൂഹത്തിന് പകർന്നുകൊടുത്ത നന്മയുടെ വൈജ്ഞാനിക മുത്തുകൾ, അയാളിൽ നിന്ന് സമൂഹം ഗ്രഹിച്ച നന്മയുടെ പാഠങ്ങൾ, അത് പ്രചരിക്കുകയും ഗുണപരമായി ആളുകൾ അത് ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ നന്മയുടെ വക്താവ് എന്നുള്ള നിലയിൽ, അതിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയിൽ അയാൾക്ക് ആ നന്മ അയാളുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. അപ്പോൾ ഈ ലോകത്ത് മാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ അവശതയെ അനുഭവിക്കുമ്പോൾ, രോഗികളായി കിടക്കുമ്പോൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, കെൽപ്പും കരുത്തുമുള്ള നമുക്ക് മക്കളുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ, അവർ സഹായിക്കാനുണ്ടാകും. വലുതായി വരുമ്പോൾ മക്കൾ മാതാപിതാക്കളെ സഹായിക്കും, അവരുടെ പിന്തുടർച്ചക്കാരായി ഉണ്ടാകും. ആ മക്കൾ പരലോകത്തും ഉപകരിക്കും. ധർമ്മത്തിൻ്റെ നന്മയുടെ മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ പാരാത്രിക മോക്ഷത്തിന് വേണ്ടി, അവരുടെ ആശ്വാസത്തിനും നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഈ മൂന്നും വലിയ സമ്പാദ്യമായി, നന്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, വല്ലാഹു ജഅലലകും മിൻ അംഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കിത്തന്നു. വജഅലലകും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരക്കുട്ടികളെയും അള്ളാഹു നിങ്ങൾക്ക് സമ്മാനമായി നൽകി. വറസഖകും മിന ത്വയ്യിബാത്, വിശിഷ്ടമായ പലതും ഉപജീവന മാർഗമായി, നിങ്ങളുടെ ഉപജീവനമായി അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, ഇങ്ങനെയുള്ള പടച്ചറബിൽ അവിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ട്, നിരർത്ഥകമായ സത്യവിരുദ്ധമായ പലതിലുമാണോ അവർ വിശ്വസിക്കുന്നത് എന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 72-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ യുഖ്ബിറു തആല അൻ മിന്നതിഹിൽ അളീമ അലാ ഇബാദി, തൻ്റെ അടിയാറുകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ, അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പടച്ചറബ്ബ് ഉണർത്തുന്നത്. ഹൈസു ജഅല ലഹും അസ്വാജൻ ലിയസ്കുനു ഇലൈഹ, അവർക്ക് ഇണകളെ അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തു. ആ ഇണകളുടെ അടുക്കൽ അവർ സംഗമിക്കുമ്പോൾ അവർക്ക് മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഒക്കെ കിട്ടുന്ന രീതിയിൽ. വജഅല ലഹും മിൻ അസ്വാജിഹിം ഔലാദ, ആ ഇണകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇണകൾ മുഖേന അവർക്ക് സന്താനങ്ങളെ അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്തു. തഖിറു ബിഹിം അഅ്യുനുഹും, ആ മക്കളെ കൊണ്ട് അവരുടെ കണ്ണിന് കുളിർമ നൽകും. അപ്പോൾ കുടുംബം എന്ന വ്യവസ്ഥയിലൂടെ മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങൾ അനവധിയാണ്. സമാധാനവും സന്തോഷവും ആഹ്ലാദവും ആനന്ദവുമൊക്കെ അവർക്കവിടെ കിട്ടും. വയഹദിമൂനഹും, ആ മക്കൾ മാതാപിതാക്കളെ സേവിക്കാൻ, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ. വയഖുലൂന ഹവാഇജഹും, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒക്കെ കൂടെ ഉണ്ടാവുക എന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. വയൻതഫിഊന ബിഹിം മിൻ വജൂഹിൻ കസീറ, പല വഴിക്ക് വിവിധ രൂപങ്ങളിൽ ആ മക്കൾ മാതാപിതാക്കൾക്ക് ഉപകരിക്കും. അത് വലിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ, അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ, കുടുംബം എന്ന സംവിധാനത്തെ തന്നെ തകർക്കാൻ പിശാജ് കാത്തിരിക്കും, പിശാജിൻ്റെ കൂട്ടാളികൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതുകൊണ്ട് കുടുംബ വ്യവസ്ഥയെ തകർക്കുകയല്ല, തകർക്കുന്ന ആളുകളെയും സംവിധാനങ്ങളെയും കരുതി ഇരുന്നു കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ, കുടുംബം എന്ന സംവിധാനത്തെ നിലനിർത്താൻ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: നാം ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, കുടുംബം തകർക്കേണ്ടതുണ്ടോ? നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഷമീർ മദീനി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
7: നിയമവാഴ്ച യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഒരു സംവിധാനമാണ്. രാജ്യത്ത് കുറ്റം തെളിയിക്കുവാനും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ബുൾഡോസർ രാജ് പോലെയുള്ള, ബുൾഡോസർ ജസ്റ്റിസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരുമ്പോൾ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഒരു നോട്ടീസ് പോലും നൽകാതെ, നിയമ നടപടികൾ പൂർത്തീകരിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കുടിയിറക്കുകയും പള്ളികളടക്കം അതല്ലെങ്കിൽ വീടുകളടക്കം ബുൾഡോസറുകൾ ഉപയോഗിച്ച് നിരത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ആവർത്തിച്ച് രാജ്യം സാക്ഷിയാകുന്നു എന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ആവർത്തിച്ച് ഇത് സംഭവിക്കുന്നു, എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്?
8: അല്ലെ, ഏറ്റവും അടുത്ത അവസാനത്തെ എന്താ വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിക്കെതിരെ ഉള്ള മൂവ്മെൻറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് യു പി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനം യു പി ആണ്. അവിടെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് എസ് പി ആണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. കോൺഗ്രസ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഡേഴ്സിൽ ഇപ്പോൾ ഒരു ഇമ്രാൻ മസൂദിനെ പോലുള്ള ഒന്നോ രണ്ടോ ലീഡേഴ്സ് ഒഴിച്ചാൽ കോൺഗ്രസ്സിന് പോലും ശക്തരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സില്ല. അപ്പോൾ എസ് പിയിലാണ് പിന്നെ എന്താണ് ഇപ്പോൾ നസീമുദ്ദീൻ സിദ്ദീഖി, ഇക്ര ഹസന്, അതുപോലെ മൊഹിബുല്ല നദ്വി ഒക്കെ പോലുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് യു പി രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യങ്ങളിൽ ഒരാളാണ് ഈ അസം ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം 10 തവണ എം എൽ എ ആയിട്ടുണ്ട്, 4 തവണ മന്ത്രിയായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ അഖിലേഷ് യാദവിൻ്റെ മന്ത്രിസഭയിൽ 2-ാം സ്ഥാനക്കാരനായിരുന്നു അദ്ദേഹം എന്ന് വരെ പറയാം. ചില അത്രയും സ്വാധീനമുള്ള മുലായം സിംഗ് യാദവാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഒരു മറ്റേ ഉത്തർപ്രദേശിൽ മുഴുവനും ഒരു നേതാവാക്കി വളർത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തനായ ഒരു മുസ്ലിം നേതാവായിട്ട് അദ്ദേഹം അവിടെ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ആ ഭരണം പോയി. ഇപ്പോൾ 2017 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ബി ജെ പിയുടെ മറ്റേ യോഗിയുടെ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ 80-ലധികം കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ 40-ലധികം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 7 കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലം എന്ത് ചെയ്യുന്നു, തടവിൽ എന്ത് ചെയ്യുന്നു, കടന്നിരുന്നു. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ശക്തനായ മുസ്ലിം നേതാവിനെതിരെ വളരെ കൃത്യമായ ചില ടാർഗറ്റ് വെച്ചുകൊണ്ടതിനുള്ള ഒരു പിന്നെ കിണി ആണ് ചെയ്യുന്നത്. അപ്പോൾ 2006 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി എ സംബന്ധിച്ചോളം അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാലൊരു പക്ഷേ പിന്നെ മറ്റേ എന്തോ ഒരു ഖാജ മുഹിയുദ്ദീൻ എന്തോ ലാംഗ്വേജ് ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷേ പ്രശസ്തമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ മൗലാന ജൗഹറിൻ്റെ പേരിൽ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയാണ്. 250 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന, അതുപോലെ തന്നെ ഒരേ സമയം ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക്, അത് മെഡിക്കൽ ഇതടക്കമുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കലും ലോയും ഒക്കെ അടക്കമുള്ള എല്ലാ പ്രബലമായ ബ്രാഞ്ചുകളും ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. 3000-ലധികം കുട്ടികൾ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ ഇതുകൾക്കും ചില ഇതുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടോടെ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ കുട്ടികൾക്ക് ഫീ കൺസെഷൻ കൊടുക്കുന്നുണ്ട്, ഫീ റീഇംബേഴ്സ്മെൻറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊരു ചെറിയ വിപ്ലവം നടത്താൻ അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് ഒരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് 10-20 വർഷമായിട്ട് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ യു പിയിലെ രാഷ്ട്രീയക്കാർ പുണ്യാളന്മാരൊന്നുമല്ല അവിടെ. കാരണം അങ്ങനെ അതെ, അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അല്പം ഗുണ്ടായുസവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെയ്ക്കരുത്തും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മളൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ഒരു പരമപുണ്യ പുരുഷനാണെന്നും സ്ഥാപിക്കുന്നില്ല. പക്ഷേ പരിമിതമായ ഈ ഇതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ വ്യത്യസ്തതയിൽപ്പെട്ടതാണ് തൻ്റെ കയ്യിലുള്ള പണം മുടക്കിക്കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ രംഗത്തൊരു കാഴ്ചപ്പാടുണ്ടാക്കി അത്തരത്തിലുള്ള ഈ ഒരു സമൂഹത്തിന് ഉയർത്താനുള്ള ശ്രമം. നമുക്ക് കാണാൻ പറ്റും, ഇപ്പം ഈ ഇദ്ദേഹം അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത ആളാകുന്ന സമയത്ത് തന്നെ മുസഫർ നഗറിലെ കലാപം കൈകാര്യം ചെയ്തിടത്ത് എസ് പിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നിടത്ത് അയാളെ അടഞ്ഞു. ഇടഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് നമ്മൾ പത്രവാർത്തകളിലോ കണ്ടിട്ടുണ്ട് അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ച് സുല്ലാക്കിയിട്ടാണ് തീയുന്നത് അദ്ദേഹം പിന്നെ രണ്ടാമത് തീയുന്നത്. ചില ഒരു അങ്ങനത്തെ ഒരു സ്പിരിറ്റ് അദ്ദേഹം സൂക്ഷിക്കേണ്ട അർത്ഥം. പക്ഷേ ഇതൊരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ യു പിയിൽ നടക്കുന്നതാണ് നമുക്ക് കാണാം, ഒരു ഭാഗത്ത് പള്ളികൾ, വീടുകൾ, സ്ഥാപനങ്ങൾ ഇതൊക്കെ എന്താണ് എൻക്രോച്ച്മെൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുക. പിന്നെ ആരെങ്കിലും ഒരു ബലാത്സംഗം, മുസ്ലിം ആരെങ്കിലും ബലാത്സംഗം ചെയ്തു പറഞ്ഞാൽ അവൻ്റെ വീട് എന്തെയും പൊളിക്കും, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നീതഞ്ഞാൽ ഉടനെ എന്തെയും പൊളിക്കും. ഇത് നടക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ സ്ഥാപനങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചോന്നറിയില്ല, പിന്നെ ഈ ദിയോബന്ധിലെ ദാറുല്ലും അതിനെതിരെ ഒരു പരാതി പൂരിക്കുന്നു. എന്താച്ചാൽ അതിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നുള്ളതാണ്. അത് ഉടനെ മാന്തണം, 10-15 ദിവസത്തിൽ എന്ത് ചെയ്യണം, മാന്തിയേ മതിയാവും എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് ആസൂത്രിതമാണെന്നതിൽ സംശയമൊന്നുമില്ല. ഒരു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വേറൊരു ഭാഗത്ത് നാമമാത്രമായെങ്കിലും അവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളെ അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്ഥാപനങ്ങളെ കൂടെ തകർത്ത് കളയാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സംശയം വരാവുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒരു ഒരു പരാതിയല്ലാണ്, ഒരു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ചെയ്യുന്നതും. ഇവിടെ 40 കെട്ടിടങ്ങളുണ്ട്. ഈ 40 കെട്ടിടങ്ങളിൽ 38 നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പെർമിഷൻ എടുത്തുകൊണ്ടല്ലാതെ ഉണ്ടാക്കിയതാണെന്നുള്ളത്. പക്ഷേ ഒരു അത്ഭുതം ആലോചിക്കൂ, ഈ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡാണ്. പെങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്, പിന്നെ UGCയുടെ ഒരു അപ്രൂവൽ വേണമെങ്കിൽ എത്ര പേപ്പറുകൾ സമർപ്പിക്കണം. അപ്പോൾ അതിനകത്ത് വളരെ ബേസിക്കായൊരു സാധനമാണ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ UGC ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ UGC ആദ്യം എന്ത് ചെയ്യണം, ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ. ഇനി നോക്കൂ, ഈ പരാതിയുടെ അടിസ്ഥാനം സംഭവിക്കുന്നത് വെച്ചാൽ, അതായത് 82,309 സ്ക്വയർ മീറ്റർ വരുന്നതാണ് ഈ 38 ബിൽഡിങ്ങുകൾ. ഇത് 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കുന്നതാണ് ഓർഡർ. അപ്പോൾ നമ്മൾ ഇവർ പറയുന്നത് വെച്ചാൽ മതിയായ സമയം കൊടുത്തു എന്നാണ്. അതിലെ നുണ എന്താണ്, അതായത് ഈ പറയുന്ന ജൂണ് 28-29 തീയതികളിലാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. ജൂലൈ 8 10 ദിവസത്തിനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജില്ലാ പഞ്ചായത്തിലെ അഡീഷണൽ മറ്റേ സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇതിനൊന്നും പിന്നെ നിയമപരമായ പരിരക്ഷ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2-3 വാദങ്ങളാണുള്ളത്. ഒന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഈ RDA, അതായത് മറ്റേ ഇവിടുത്തെ ഈ രാംനഗർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇത് ഉണ്ടാകുന്നത് ഈ സ്ഥാപനം വന്നതിന് ശേഷമാണ്. അവരാണ് ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ മറ്റേ സാധാരണ കിട്ടുന്ന ഒരു അപ്രൂവൽ ഇത് എടുത്തിട്ടില്ല എന്ന് പറയുന്നു, ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും സത്യാവസ്ഥ അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഇത് വന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക, റെഗുലൈസേഷന് പോയി ചെയ്യാം
9: അല്ലേ.
8: ഇത്രയും മാസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നടന്നൊരു സ്ഥലം, ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ, ഈ കെട്ടിടം പൊളിച്ചു കളയുക എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഗുണപരമായതല്ലോ. എന്ത് പൊളിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നത്, അവരെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഇതല്ലേ. അപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ട റെഗുലറൈസേഷനിലേക്കോ ലീഗലൈസേഷനിലേക്കോ പോകുകയാണ് വേണ്ട. അതിനിപ്പോൾ എത്ര ഫൈനാച്ച് എന്താണ് ഇതോട്ടെ. പക്ഷേ ഇവിടെ അതല്ല മൂവ്മെൻറ്റ്. അപ്പോൾ തന്നെ എന്താണ്, അത് കൃത്യമാണ്, ഇതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത്. രണ്ടെന്താ വെച്ചാൽ ഇപ്പോൾ SPയുടെ ഈ നാഷണൽ മറ്റേ സ്പോക്സ് പേഴ്സൺ ഉണ്ട്, അവരുടെ പേരെന്താ വെച്ചാൽ എന്താണ് ഒരു ജുഹി സിംഗ് എന്ന് പറയുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഓക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതാണ്, ഇവിടെയുള്ള ബാക്കിയെല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തേടി തെളിവ് വേണേ നമ്മൾ തരാം. അവർ പറഞ്ഞതാണ് എന്താണ്, ആരൊക്കെ ഇത്തരത്തിലുള്ള മറ്റേ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ, ഞങ്ങൾ തരാം. അപ്പോൾ അതിലേക്ക് പോകാൻ റെഡിയല്ല. നമുക്കറിയാപ്പോൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റേ ചദ്ദ അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് എന്ത് ചെയ്തു പോയി. അതിൻ്റെ കാരണം എന്തായിരുന്നു, അദ്ദേഹം AIPയിലായിരുന്നു, ആം ആദ്മി പാർട്ടിയിലായിരുന്നു, ചില അന്വേഷണങ്ങൾ യൂണിവേഴ്സിറ്റിക്കെതിരെ വരുന്നു, അതോടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു മാറുന്നു, പിന്നെ അന്വേഷണം ഇല്ലാതെയാവുന്നു ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറഗുലാരിറ്റീസ് നടത്തിയിട്ടുള്ള 100 യൂണിവേഴ്സിറ്റീസ് എന്തായാലും ഇവിടേക്ക് ഉണ്ട്. അതിലൊന്നും തൊടാതെ മുസ്ലിങ്ങളുടെ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മാത്രം ബാധിക്കുന്നതിലേക്ക് പോകുന്നതിൻ്റെ പിറകിൽ ഉള്ള അജണ്ടയാണ് പ്രശ്നം. അതിൽ ഞാൻ കണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താ വെച്ചാൽ ഒരേ സമയം സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കാനുള്ളത്, രണ്ട് ലീഡർഷിപ്പിന്. നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിം ലീഡർഷിപ്പിനെ മെല്ലെ മെല്ലെ ഇല്ലാതെയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് പോലും ശക്തമായ മുസ്ലിം നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഇത് അടുത്തൊരു യു പി തെരഞ്ഞെടുപ്പ് കൂടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റാണ് എന്ന് നമ്മൾ കരുതണം. ദുർബലമാക്കി അവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന, എന്തായാലും ഇത് ഒരു കേവലം ഒരു യൂണിവേഴ്സിറ്റിയുടെ മാത്രം വിഷയമല്ല, ഇതിലൂടെ എന്തു ചെയ്യും പടർന്നു കയറാനിടയുള്ള വ്യാപകമാകാനിടയുള്ള ഒരു അപകടത്തിന്റെ സൂചനയാണിത്.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ

0: വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا دعاة رب السماء.
0: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

0: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം.

0: പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ധനം, സമ്പത്ത് എന്നത് ഒരനുഗ്രഹമാണ്. ആ അനുഗ്രഹം, അത് നമ്മൾ ചെലവഴിക്കുന്ന രീതിയും നമ്മൾ സമ്പാദിക്കുന്ന വഴിയും അത് നിക്ഷേപിക്കുന്ന രീതിയും അതിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ഇതെല്ലാം അള്ളാഹു നിഷ്കർഷിച്ച രീതിയിലാവുമ്പോഴാണ് അത് ഒരനുഗ്രഹമായി മാറുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന നിരവധിയായ സംശയങ്ങൾക്കുള്ള മറുപടികളാണ് പീസ് റേഡിയോ അൽ ഇജാബയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിക്കാം. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇത് നേരിട്ട് ഈ ഒരു പ്രോഗ്രാം കാണുന്നതിനായി പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലൂടെ, പീസ് റേഡിയോ ഫേസ്ബുക്ക് ചാനലിലൂടെ നേരിട്ട് വീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ ഇസ്ലാമിക് സ്കോളറായ പി എൻ അബ്ദുൽ ലത്തീഫ് ആണ്. പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് ആണ്. അദ്ദേഹം കുവൈത്തിൽ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമുക്ക് പ്രോഗ്രാമിലേക്ക് ഒരു കോളർ വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ തുടങ്ങാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പീസ് റേഡിയോ അലിജാബയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിട്ടുള്ളത്? ചോദിച്ചോളൂ. പി എൻ അബ്ദുറഹ്മാൻ ആണ് നമ്മളുടെ കൂടെ ഉള്ളത്, ചോദിച്ചോളൂ. ഓക്കെ, ചോദിച്ചോളൂ, കേൾക്കാം.
2: മറ്റുള്ള ആൾക്കാരെ ജവാബ് ചെല്ലുന്നത് അപ്പൊ അത് പറയാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. ഹലോ,
1: ബാങ്കുമായി ബന്ധപ്പെട്ട, അദാനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരാള് പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ പറയുന്നതോ പോലെ നമ്മൾ പറയുക. എന്നാൽ ഹയ്യഅലത്തൈനി, ഹയ്യഅലസ്സലാ അതുപോലെ ഹയ്യഅലൽ ഫലാഹ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ സന്ദർഭത്തിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുകയും ചെയ്യുക. ഇതിൽ സദഖ്ത ഓ ബരിർത്ത എന്നതുമായി ബന്ധപ്പെട്ട് ചില ഇമാമിങ്ങളിൽ നിന്ന് അത് ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുമുണ്ടെങ്കിലും ചില ഇമാമിങ്ങൾ അത് ഉദ്ധരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് ഹദീസുകളിലോ മറ്റോ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഇദ സമിഅതുമുൻ നിദാഅ ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, നിങ്ങൾ ബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുക എന്നുള്ളതാണ്. അതിൽ ഹയ്യഅലത്തൈനി അഥവാ ഹയ്യഅലസ്സലാ ഹയ്യഅലൽ ഫലാഹ് എന്നിവ പറയുന്നിടത്ത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പല ഫുഖഹാക്കളും രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രമാണബദ്ധമായി കൂടുതൽ അവലംബിക്കാവുന്നത് അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് പറയുന്ന വേളയിൽ അത് അതേ പ്രകാരം പറയുക എന്നുള്ളതാണ്. വല്ലാഹു തആല അഅലം. ആ പറയുന്ന വാക്കിൽ ആ വാക്ക് സത്യസന്ധം തന്നെയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് സത്യപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ഖുർആൻ ഓതിക്കഴിയുമ്പോഴെല്ലാം അങ്ങനെ ഒരു പ്രത്യേകമായ വാക്ക് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുമ്പോഴെല്ലാം പറയുന്നത് ആ സന്ദർഭത്തിൽ പറയേണ്ട ഒരു വാക്കാണ് എന്ന് ധരിച്ചുകൊണ്ട് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ചിട്ട് ഒരു മനുഷ്യൻ അയാൾ ആ അതുവരെ ഓതിയ വചനങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിൽ നിന്ന് അയാളൊരു സത്യപ്പെടുത്ത് ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും അതായത് അയിമ്മത്തുകളോ മറ്റോ ആ ഒരു അർത്ഥത്തിൽ സദഖല്ലാഹുൽ അദീം എന്ന് പറഞ്ഞതാകാം. പിന്നീട് എന്ത് ചെയ്തത്? പിന്നീട് ആളുകളെല്ലാം അത് ആ രൂപത്തിൽ പറയുന്ന രൂപത്തിൽ ഏറ്റെടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഹദീസുകളിലോ മറ്റോ അപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രത്യേകമായി പറയേണ്ട ഒന്നാണ് സദഖല്ലാഹുൽ അദീം എന്ന് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. ആ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും അർത്ഥപ്പിശകുകളോ മറ്റോ ഇല്ല. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ശേഷം സ്പെസിഫൈഡ് ആയിട്ട് അതായത് ഒരു സന്ദർഭത്തിൽ നിശ്ചിതമായ വാക്കുകൾ പ്രത്യേകതയുണ്ട് എന്ന അർത്ഥത്തിൽ പറയുന്നത് ബിദഅത്താകാൻ സാധ്യതയുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പല പണ്ഡിതന്മാരും അങ്ങനെ സദഖല്ലാഹുൽ അദീം എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആൻ ചൊല്ലിക്കഴിയുമ്പോഴൊക്കെ സ്ഥിരമായി അങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് പറയുന്ന ആൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ആ പറയുന്ന വാക്ക് അല്ലെങ്കിൽ അതിന്റെ അർത്ഥമായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നത്. ചില ആളുകളൊക്കെ ഇതെന്തോ ഒരു മഹത്വമുള്ള ഖുർആൻ ഓതി കഴിയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു മഹത്വമുള്ള കാര്യമാണ് എന്ന അർത്ഥത്തിൽ പറയുന്നവരും ഉണ്ടാകും അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ. ഏതായാലും പ്രമാണങ്ങളിൽ അങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അദീം എന്ന് പ്രത്യേകം എടുത്തു പറയുക എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അല്ലാഹു തആല അഅലം. അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കുന്നത് പ്രത്യേകിച്ചും ആളുകൾ അതൊരു ഒരു ഒരു എന്താ പറയുക അങ്ങനെ വിശുദ്ധ ഖുർആൻ ചൊല്ലിക്കഴിയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ധരിച്ചു ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതാണ് ഉചിതം. വല്ലാഹു തആല അഅലം.
2: കസമുൽ ഖുർആന്റെ പ്രാർത്ഥനയില് മക്കത്തെ ഇമാമ് അത് എഴുതാൻ വേണ്ടി പ്രത്യേക ബുക്ക് ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
1: അള്ളാഹു അലൈഹി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഖത്മുൽ ഖുർആന് എന്നുള്ള രൂപത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അവലംബവും നമ്മൾ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ആ പറയുന്ന ഇപ്പോൾ ഏത് ഇമാമാകട്ടെ ഏത് പണ്ഡിതനാകട്ടെ അയിമത്തുകൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ആ പറഞ്ഞ കാര്യത്തിന് തെളിവായി അവലംബമായി അവരെന്താണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായി ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ സുന്നത്തിൽ നിന്ന് അല്ലെങ്കിൽ സലഫുകളുടെ മാർഗത്തിൽ നിന്ന് അതിന് കൃത്യമായ തെളിവ് അവർ എടുത്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കൽ അനിവാര്യമാണ്. വല്ലാഹു അലം. ഖത്മുൽ ഖുർആൻ എന്ന പേരിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായി ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ദുആ എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ദുആ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വല്ലാഹു തആല അഅലം.
2: ഇമാം മസ്ജിദ് ഹറാം അയാളാണ് ഇറക്കിയത് കേട്ടോ ഈ ബുക്ക്.
1: ആയിരിക്കാം ആയിരിക്കാം അത്
2: ഇമാം
1: അദ്ദേഹവും അദ്ദേഹത്തിനാണ് അതിന്റെ മസ്ഊലിയത്ത് പടച്ചവന്റെ മുന്നില്. പക്ഷെ നമുക്ക് അതില് നിങ്ങൾ സഹീഹായ ഹദീസോ മറ്റോ അതിന് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാം. നമ്മൾ വ്യക്തികൾ എന്നതിനപ്പുറത്തേക്ക് പ്രമാണമാണ് അവിടെ പ്രസക്തമാകുന്നത്. വല്ലാഹു അഅലം.
2: അല്ല ഞാൻ ഇതിലോണ്ട് ചോദിക്കാൻ ഒരു സംശയം മറ്റേല് സർക്കത്ത് വരിയിട്ടാണ് പറയാൻ പാടില്ലെന്ന് ഇതില് സർക്കല്ലാവുൽ അറിയും തവാബുൽ ഓഫൂർ വഹാബ് അല്ലദി ഹസൻത് ലി അലമി വഹൂർ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഇതില്.
1: നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം ഇതാണ്. ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിലോ പ്രത്യേക സന്ദർഭങ്ങളിലോ പ്രത്യേകമായ കലിമാത്തുകൾ കൊണ്ട് പ്രത്യേക ദുആയോ അല്ലെങ്കിൽ പ്രത്യേകമായ പിന്നെ ദുആകൾ ഇന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ടതുണ്ട് എന്നോ ഒരാൾക്ക് പറയണമെങ്കിൽ അതിനെന്തു വേണം? അതിന് ദലീൽ ആവശ്യമാണ്, തെളിവ് ആവശ്യമാണ്. അത് ഞാൻ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞാലും ഏതെങ്കിലും ഒരു അയിമത്തിലോ ഇമാമിങ്ങളിലോ പെട്ട ആൾ പറഞ്ഞാലും തെളിവ് ഉദ്ധരിക്കൽ അനിവാര്യമാണ്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, തെളിവുകളിലൂടെയാണ് ദീന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിതൻ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും വീഴ്ചകൾ വന്നതാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതാണോ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി കൃത്യമായ തെളിവുകളോ പ്രമാണങ്ങളോ അതിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളത് സ്വീകരിക്കാനോ അതല്ലെങ്കിൽ അത് അവലംബമാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പാടില്ല. അതാണ് എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. ഇതാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് അസഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണെങ്കിൽ ഫഹുവ മദ്ഹബി, അതാണ് എൻ്റെ മദ്ഹബ്, അതാണ് അഹ്ലു സുന്നയുടെ മാർഗം. ആ മാർഗം സ്വീകരിക്കുന്നിടത്തോളം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലായിരിക്കും. ഒരു കർമ്മവും ഹദീസിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നാലല്ലാതെ അനുഷ്ഠിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നിർവഹിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. വല്ലാഹു തആല അഅലം.
0: بارك الله فيك.
2: عليكم السلام ورحمة الله.
0: وعليكم السلام ورحمة الله وبركاته. നമ്മുടെ മറ്റൊരു ശ്രോതാവ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ ചോദിച്ചൊരു ചോദ്യം. എൻ്റെ ഭാര്യ സഹോദരി ബാങ്ക് ഇൻഷുറൻസ് ജോലിയാണ് ചെയ്യുന്നത്. ഞാനും മക്കളും ഭാര്യ വീട്ടിലിടക്ക് പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അവരുടെ സഹോദരൻ ഗൾഫിലാണ്, അവനും ആ വീട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മക്കളോട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താ നമുക്ക് അവരോട് പറയാനുള്ളത്?
1: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വബഅദ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. നിഷിദ്ധമായ രൂപത്തിലുള്ള പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഷിദ്ധമായ വരുമാന സ്രോതസ്സുകൾ ഉള്ള ആളുകളുടെ വീട്ടിലോ മറ്റോ പോകുമ്പോൾ അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാനദണ്ഡം, അവർക്ക് വ്യത്യസ്തങ്ങളായ ദഖലുകൾ അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ വരുമാനങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഹലാലും ഹറാമുമായി വ്യത്യസ്തങ്ങളായ വരുമാനങ്ങൾ ഉള്ളവരാണെങ്കിൽ അവിടെ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ അവിടെ പോകുന്നതിനോ തെറ്റില്ല. ആ അയാൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ കൂട്ടുനിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. ഇനി നിഷിദ്ധമായ മാർഗേണ ലഭിച്ചതാണ് എന്ന് ഉറപ്പുള്ള ഒരു പണം, ആ പണമാണെങ്കിൽ അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വറഅ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വിട്ടുനിൽക്കുക, അത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈയിട്ട് ഛർദിച്ച സന്ദർഭം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ കൈയിട്ട് കാരക്ക അത് സ്വതക്കയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേരക്കുട്ടിയുടെ വായിൽ കൈയിട്ട് ആ കാരക്ക പുറത്തേക്ക് എടുത്ത സന്ദർഭം, ഒരു കാരക്കയല്ലേ മറ്റൊരു കാരക്ക തിരിച്ചു വച്ചാൽ മതിയല്ലോ, ആ കഴിച്ച കാരക്ക കുട്ടി തിന്നുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയില്ല. മറിച്ച് അത് സ്വതക്കയുടെ കാരക്കയായിരിക്കാം, കാരണം അവിടെ വീട്ടിൽ സ്വതക്കയുടെ കാരക്ക സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് അഹ്ലുബൈത്തിന് കഴിക്കാൻ അനുവാദമില്ല, അഹ്ലുബൈത്തിന് അതിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിൽ കൈയിട്ട് പുറത്തേക്ക് എടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സൂക്ഷ്മതയുടെ വറഅിന്റെ ഭാഗമാണ്. നിഷിദ്ധമാണ് എന്ന് നേർക്കുനേരെ ഉറപ്പുള്ള അത് നമ്മൾ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന് വലിയ സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം ആ വീട്ടിൽ അവർ മാത്രമല്ല വരുമാനമുള്ളവർ, വരുമാനമുള്ള മറ്റുള്ള തൊഴിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ വേറെയുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകുന്നതിനോ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ പ്രശ്നമില്ല എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു ഒരു വസ്വാസ് രൂപേണ അത് നമുക്ക് ഉണ്ടാകേണ്ട സാഹചര്യവുമില്ല. ആ വീട്ടിലേക്ക് അവിടെ പലരും അവിടെ ആ വീട്ടിലുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ വരുമാനത്തിൽ നിന്ന് പങ്കാ വീട്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബനു ഇസ്രായേലിയർ അല്ലെങ്കിൽ ജൂതന്മാർ അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പല രൂപത്തിലുള്ള നിഷിദ്ധമായ ഇടപാടുകളും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. പലിശയുമായി ബന്ധപ്പെടുന്നവരായിരുന്നു, മറ്റുള്ള ഇടപാടുകളുള്ള ആളുകളായിരുന്നു. എന്നാൽ അവരുമായിട്ട് ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ ഇതൊക്കെ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവര് ആ ചെയ്യുന്ന തെറ്റുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വവും അതിൻ്റെ ബാധ്യതയും പടച്ചുറപ്പിൻ്റെ മുന്നിൽ അവർക്കാണ് ഉള്ളത്. നേർക്ക് നേരെ ഇന്നത് ഹറാമിൻ്റെ മുതലാണ്, ഹറാമിലൂടെ നേടിയതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു മുതലാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. അല്ലാത്തതാണെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. പ്രത്യേകിച്ചും അൽ മാലുൽ മുഖ്തലത്ത്, ഹലാലും ഹറാമും കൂടി കലർന്നതാണ് എങ്കിൽ അവിടെ നമുക്ക് ആ വിലക്ക് ബാധകമാകുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വേർതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അവിടെ ഒരു അത്തരത്തിലുള്ള വേർതിരിക്കാനുള്ള സാധ്യത നമുക്ക് ഇല്ല. മറിച്ച് സാമൂഹികമായി ആളുകളുടെ ജീവിതത്തിൽ ധാരാളമായി വരുന്ന ഒരു സന്ദർഭവും കൂടിയാണ്, വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നേർക്ക് നേരെ നിഷിദ്ധമാണ് എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതല്ലാതെ അല്ലാത്ത രൂപത്തിൽ നമ്മൾ ആ വീട്ടിലോ മറ്റോ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുകയില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഇല്ല. വല്ലാഹു തആല അഅലം. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയുവാനുള്ളത്, ചില സന്ദർഭങ്ങളിൽ സജറിന്റെ ഭാഗമായോ, സജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇദ്ദേഹവുമായി ഇവരുമായി വളരെ വ്യക്തിബന്ധമുള്ള ആളുകളായിരിക്കും. അപ്പൊ ആ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനോ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും വേണ്ടി, ചിലപ്പം സഹോദരനും സഹോദരിയും ആയിരിക്കാം, അപ്പൊ സഹോദരിക്ക് ആ തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു സഹോദരൻ ഉദാഹരണത്തിന് അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാന് എനിക്ക് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു നിഷിദ്ധമായ മാർഗമാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നൊരു സഹോദരൻ പറഞ്ഞാൽ അത് ആ തെറ്റിൽ നിന്ന് മോചിക്കാൻ അവർക്ക് കാരണമാകുമെങ്കിൽ അത്തരത്തിലുള്ള ജജറിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അവർക്ക് ആ നിലപാട് സ്വീകരിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. അവിടെ മറ്റൊരു ഹൈറ് അതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഉദ്ദേശിക്കുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ കൂടുതൽ അവരെ ഹറാമിലേക്കും നിഷിദ്ധങ്ങളിലേക്കും തള്ളിവിടുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യമായി അത് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. വല്ലാഹു തആല അഅലം.
0: ബാറക്കല്ലാഹു ഫീക്ക്. കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഒരു കോളർ വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്കതിലേക്ക് പോയി തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അല്ലി ജാബിയിലേക്ക്. ഓക്കെ, ചോദിച്ചോളൂ, കേൾക്കാം.
3: ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ സംശയം എന്ന് പറയുന്നത്, പലിശ ഇനത്തിൽ ലഭിച്ച ഒരു ധനം അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി ഈ പണം നൽകാൻ അനുവദനീയമാണോ എന്നുള്ളതാണ്.
1: പലിശയുടെ ഇനത്തിൽ നമ്മളുടെ സമ്പത്തിലേക്ക് വന്ന ഒരു ധനം, ആ ധനം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് തഖല്ലുസ് ചെയ്യണം. പണമാണ്, നമുക്കത് നശിപ്പിക്കാൻ അനുവാദമില്ല. നമ്മൾ അത് കയ്യിൽ നിന്ന് തഖല്ലുസ് ചെയ്ത് അഥവാ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് പിന്നെ ആർക്കാണ് അനുവദിക്കപ്പെടുന്നത്? പാവപ്പെട്ടവരായ നിർധനരായ ആളുകൾക്ക് അത് നൽകാം എന്നുള്ളതാണ് തഖല്ലുസിന്റെ രീതി. കാരണം പണമാണ്, അത് ആർക്കെങ്കിലും ഉപയോഗപ്പെടണം. അപ്പൊ അവിടെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസം നീങ്ങാൻ വേണ്ടി കൊടുക്കാം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് തെളിവുമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ബെറ്റ് വെച്ച് ലഭിച്ച ഈ സൂറത്തുർ റൂമുമായി ബന്ധപ്പെട്ട് മുശ്രിക്കീങ്ങളുമായി ഉണ്ടായ ഒരു ഒരു തർക്കത്തിന്റെ ഭാഗമായി ബെറ്റ് വെച്ച് ലഭിച്ച ആ ഒരു സമ്മാനവുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന വേളയിൽ ഇത് സുഹ്ത്താണ് എന്നും അത്തരത്തിലുള്ള സമ്മാനങ്ങൾ നമുക്ക് അനുവദനീയമല്ല എന്നും, തസദ്ദഖ് അലൽ ഫുഖറ, അത് പാവങ്ങൾക്ക് ദാനമായി നൽകിക്കൊണ്ട് നീ കയ്യിൽ നിന്നും അത് ഒഴിവാക്കുക, അതായത് ഉപേക്ഷിക്കുക, നിനക്കത് എടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് തഹല്ലുസ് എന്ന് പറയുന്നത്. ആ പാവപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കുന്ന നിഷിദ്ധമായ മാർഗത്തിലൂടെയല്ല, അതുകൊണ്ട് അവർക്ക് അത് നിഷിദ്ധമാകുന്നില്ല. അപ്പോൾ ആ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തികമായ ഞെരുക്കവും ആ ഒരു അവസ്ഥയും ഇദ്ദേഹത്തിന് അത് തഹല്ലുസ് ചെയ്യണം എന്നുള്ളതും ഈ കാരണങ്ങൾ പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിഷിദ്ധമായ രൂപേണ പണം സമ്പാദിച്ച് ഉപയോഗിക്കുന്ന ഇനത്തിലല്ല അത് വരുന്നത് എന്നർത്ഥം. അപ്പോൾ ആ പാവപ്പെട്ട ആളുകൾക്ക് ആ പണം ഉപയോഗിക്കുന്നതിന് പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. വല്ലാഹു തആല അഅലം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായി പലിശക്ക് പണമെടുത്ത് ബുദ്ധിമുട്ടുന്ന ആളുകളെ പലിശ നമ്മ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ വരുന്ന പലിശ ഉപയോഗിച്ചിട്ട് സഹായിക്കുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിന്താഗതി വളരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല. കാരണം പലിശക്ക് പണം എടുക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പലിശക്ക് പണം എടുത്ത് കുടുങ്ങിയ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ആരും ഇതിനെ പരിചയപ്പെടുത്തരുത്. കാരണം അത് ആളുകൾക്ക് പിന്നെ പലിശക്ക് എടുക്കാനുള്ള ഒരു പ്രചോദനമായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഞാൻ പലിശക്ക് എടുത്ത് ഞാൻ അഥവാ ബുദ്ധിമുട്ടിയാലും മറ്റുള്ള ആരുടെയെങ്കിലുമൊക്കെ പലിശക്കുള്ള പലിശ പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടെങ്കിലും അത് നികത്താം എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ അത് പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ഉണ്ടാകും, അവർ പലിശക്ക് എടുത്തതായിരിക്കുകയില്ല, നിർബന്ധിത സാഹചര്യത്തിൽ ഒരുപക്ഷെ ആരും സഹായിക്കാനില്ലാതിരുന്ന അവസ്ഥയിൽ ഒരു ദറൂറത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു നിർവാഹവും ഇല്ലാതെ അതിൽ പെട്ടുപോയ രൂപത്തിലുള്ള ഒരിക്കലും അത് ഇഷ്ടപ്പെടാത്ത അതിൽ പെട്ടുപോയ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കേസുകളൊക്കെ നമ്മൾ സഹായിക്കുക. അതേപോലെ തന്നെ തൗബ ചെയ്ത് മടങ്ങിയ വ്യക്തിയാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരാൾ, നേരത്തെ അയാളുടെ ജാഹിലിയത്തിൽ അയാൾ അങ്ങനെ അത് ചെയ്തു പോയി, പക്ഷെ അയാൾ പിന്നെ വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും മറ്റും വളരെയധികം അയാൾ തൗബ ചെയ്ത് മടങ്ങി അയാൾ ഒരു ഒരു മുൽത്തസിമായി മാറി എന്ന് വിചാരിക്കും എങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതിൽ നിന്ന് ഒരുപക്ഷെ അവരുടെ ആ ഒരു പ്രയാസം നീങ്ങുവാൻ വേണ്ടി സഹായിക്കാമെന്നല്ലാതെ അല്ലാത്ത നിലക്ക് പലിശക്കെടുത്ത് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ വരുന്ന പലിശയുടെ പണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക. വല്ലാഹു തആല അഅലം. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
0: ആമീൻ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങി, രണ്ടാൾക്ക് അത് നടത്താൻ കൊടുത്തു. അവർക്ക് ശമ്പളമായി തീരുമാനിച്ചത് ഒരാൾക്ക് ലാഭത്തിൻ്റെ മൂന്നിലൊരു ഭാഗം എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും കൂടി ലാഭത്തിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ലാഭത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഒരാൾക്ക് തന്നെ കൊടുത്തു. ഇപ്പോൾ കച്ചവടം നഷ്ടത്തിലാണ്. ലാഭമായാലും നഷ്ടമായാലും എല്ലാവരും ഒരുപോലെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജോലിക്കാർ പറയുന്നു അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല എന്നും അങ്ങനെ എഴുതി വച്ചിട്ടില്ല. ഇപ്പോൾ നഷ്ടത്തിൻ്റെ വിഹിതം ഞാൻ തന്നെയാണ് വഹിക്കേണ്ടത് എന്നാണ് ജോലിക്കാർ പറയുന്നത്. ഇത് ശരിയാണോ? ബിസിനസ്സിൻ്റെ കേസും മറ്റുമായി അവർക്കൊരുപാട് കാലം ജോലിയില്ലാതായി, അതിന് ശമ്പളം ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
1: ഇതില് സഹോദരൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്ത വശങ്ങൾ അതിൽ വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഏതൊരാളുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാട് ഏത് രൂപത്തിലുള്ളതാണ് എന്നതിന് കൃത്യമായ ഒരു ധാരണ ആ സാമ്പത്തിക ഇടപാടിൽ ഉള്ള രണ്ടുപേർക്കും വേണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് പണം കൊടുത്ത് ഇപ്പൊ കടമായിട്ട് കൊടുത്താന്ന് വിചാരിക്കുക, ഒരാളത് ബിസിനസ്സിന് കൊടുത്താന്ന് ചിന്തിച്ച് വേറൊരാളത് എനിക്ക് കടമായിട്ട് തന്നാന്ന് ചിന്തിച്ച് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു സന്ദർഭം എത്തുമ്പം രണ്ടുപേരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവും. അത് ആ കൊടുക്കുന്ന സമയത്ത് എത്ര വ്യക്തിബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്തർത്ഥത്തിലുള്ളതാണ് എന്നുള്ള ധാരണ കൃത്യമായി ഉണ്ടാകണം. അത് എഴുതി വെക്കുകയും വേണം എന്നുള്ളതാണ്. കാരണം മനുഷ്യന്മാരാണ്, നാളെ ഓരോരുത്തർക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. പ്രത്യേകിച്ചും ഈ പരസ്പരമുള്ള ഈ ബന്ധങ്ങൾക്കും മറ്റൊക്കെ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ആദ്യം ഒരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം രണ്ടുപേർക്ക് നടത്താൻ കൊടുക്കുക. അവിടെ അവർക്ക് ശമ്പളമായി ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് ശമ്പളമായി നിശ്ചയിച്ചു എന്നാണ്. ശമ്പളം അതിന് പറയൂല, ശമ്പളം വേറെ. ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായ തുക അയാൾ ചെയ്യുന്ന തൊഴിലിന് വേതനമായി കൊടുക്കുന്നതിനാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പൊ അത് ശമ്പളമല്ല. ശമ്പളമാണെങ്കിൽ എത്രയാണോ നിശ്ചയിക്കപ്പെട്ട വേതനം, അത് കച്ചവട ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ നിശ്ചയിക്കപ്പെട്ട തൊഴിൽ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തുക കൊടുക്കാൻ ഇയാൾ ബാധ്യസ്ഥനാവും. അത് ഇനി സംരംഭ നഷ്ടത്തിലേക്ക് പോവാണെങ്കിൽ അത് ഇയാൾ ഒന്നുകിൽ നിർത്തണം, എന്നിട്ട് അയാളോട് വേറെ ജോലി നോക്കാൻ പറയണം, ഇല്ലെങ്കിൽ അയാൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ശമ്പളം കൊടുക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനായിരിക്കും. അപ്പൊ അവിടെ ശമ്പളമല്ല. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ കട നടത്തിക്കൊള്ളൂ, ഞാൻ ലാഭത്തിൽ നിന്നൊരു വിഹിതം തരാം എന്ന് പറഞ്ഞതാണ് എങ്കിൽ അതിന് മുദാറബ അല്ലെങ്കിൽ മുഖാറബ എന്നൊക്കെ പറയും. മുദാറബ എന്നൊക്കെ പറയും. അപ്പൊ മുദാറബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മുടക്കിയതും ബിസിനസ് തുടങ്ങിയതും പണം മുടക്കിയതൊക്കെ ഒരാളാണ്, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ പണം മുടക്കിയത് ഒരാളാണ്, ആ ബിസിനസ്സിൽ അതിന്റെ തൊഴിൽ ചെയ്യുന്നത് മറ്റൊരാളാണ്, ആ ബിസിനസ് കച്ചവടം ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങൾ നടത്തുന്നതും കച്ചവടം ചെയ്യുന്നതൊക്കെ മറ്റൊരാളാണ്. ഇവർക്കിടയിൽ ഇവർ പരസ്പരം ലാഭം ഇത്ര ഇന്ന രൂപത്തിൽ ഷെയർ ചെയ്യുക. അയാൾക്ക് സാലറി ഒന്നുമില്ല, ലാഭത്തിന്റെ ഇത്ര വിഹിതം അയാൾക്ക് ഉണ്ടാവും എന്നുള്ള നിലക്കാണ് അയാൾ വർക്ക് ചെയ്യുന്നത് എന്നാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ റാസുമാലിൽ അഥവാ ആ കച്ചവടത്തിൽ വരുന്ന അതിൻ്റെ അതിലേക്ക് നിക്ഷേപിച്ച തുകയിൽ വരുന്നതായ നഷ്ടം റബ്ബുൽ മാൽ അഥവാ പണം നിക്ഷേപിച്ച വ്യക്തിക്കായിരിക്കും. ആ ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലിയായിരിക്കും നഷ്ടം, കാരണം ലാഭം ഇല്ലെങ്കിൽ അയാൾക്ക് പണം കിട്ടൂലല്ലോ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൊഴിലാണ് അയാൾക്ക് നഷ്ടപ്പെടുക, ഈ പണം ഇറക്കിയ ആൾക്ക് അയാളുടെ പണവുമാണ് നഷ്ടപ്പെടുക. ഇമാം ഇബ്നു അബ്ദുൽ ബർറൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ കാണാൻ സാധിക്കും. വന്നൽ മുഖാരിദ ലാ ദമാന അലൈഹി, ഇത്രത്തോളം എന്നാൽ അദ്ദേഹം അതിൽ ഇജ്മാ ഉണ്ട്, ഇത്തഫഖൽ ഉലമ, ഉലമാക്കൾക്കിടയിൽ ഏകാഭിപ്രായമുണ്ട്. മുഖാരിദ് അതായത് നാം മറ്റൊരാളെ ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു, ലാഭത്തിൽ നിന്ന് ഇത്ര ഒരു വിഹിതം അയാൾക്കുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ പണം മുടക്കി, അയാൾ ജോലിയും ചെയ്യുന്നു, നമ്മൾ പണം മുടക്കിയ വ്യക്തി തൊഴിൽ അയാളും. അവിടെ ആ ധനനഷ്ടം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് ഈ പണം ഇറക്കിയ വ്യക്തിക്കും ആ തൊഴിൽ ചെയ്യുന്ന ആൾക്കുള്ള നഷ്ടം അയാളുടെ തൊഴിലുമായിരിക്കും. ലാഭമൊന്നും വന്നിട്ടില്ലെങ്കിൽ അയാളുടെ തൊഴിൽ വെറുതെ ആവുമല്ലോ. അപ്പോൾ അയാൾക്ക് ആ തൊഴിലായിരിക്കും നഷ്ടം വരുന്നത്. ഇനി ഏത് സന്ദർഭത്തിലാണെങ്കിലും അയാളുടെ ഈ നടത്താൻ വേണ്ടി ഏറ്റെടുത്ത ആളുടെ വീഴ്ച കൊണ്ടാണ് കച്ചവടം നഷ്ടത്തിലായതെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും. കാരണം അയാൾ ഇഫ്രാത്തോ തഫ്രീത്തോ അയാളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ചകൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല എന്നതുകൊണ്ടാണ് കച്ചവടം നഷ്ടത്തിലായത് എങ്കിൽ ആ നഷ്ടം നികത്താൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും. അയാളായിരിക്കും ആ തൊഴിൽ ചെയ്ത വ്യക്തിയായിരിക്കും അവിടെ ആ നഷ്ടം ഏറ്റെടുക്കേണ്ടി വരിക. അയാളുടെ വീഴ്ച കൊണ്ട് അയാൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തത് കൊണ്ട് ഉണ്ടായ നഷ്ടമാണ് എങ്കിൽ. ഇനി ഇവരിപ്പം ആദ്യം ഒരു ഇത്ര 50% 50%, പിന്നെ കഴിഞ്ഞിട്ട് മൂന്നിലൊന്ന്, അതായത് മൂന്ന് പേരാണല്ലോ, അപ്പോൾ ഓരോരുത്തർക്കും ലാഭത്തിന്റെ മൂന്നിലൊന്ന് ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന രൂപത്തിൽ ഇവിടെ ഈ സംരംഭത്തിന്റെ ഷെയർ അവർക്ക് കൊടുത്തിരുന്നോ? കൊടുത്തിട്ടില്ലേ? ഈ സംരംഭത്തിന്റെ ഷെയർ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലാഭം ഉണ്ടാവും. അതോടൊപ്പം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടവും സഹിക്കാൻ അവർ ബാധ്യസ്ഥരാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ഇദ്ദേഹത്തിനും അതേപോലെ തന്നെ അവർക്ക് അവരുടെ തൊഴിലും ആയിരിക്കും നഷ്ടം. അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ ഈ കച്ചവടം ഏതായാലും നഷ്ടത്തിലായി. ഇപ്പൊ മുമ്പ് അവർ ജോലി ചെയ്തതിന്റെ ശമ്പളം കൂടി ഇദ്ദേഹം കൊടുക്കണം എന്നാണ് അവർ പറയുന്നതെന്നാണ്. ലാഭത്തിൽ നിന്ന് ഒരു വിഹിതത്തിന് പകരമായി ഞങ്ങൾ ഈ ബിസിനസ് നടത്തിക്കൊള്ളാം, അതിന് പകരം ലാഭത്തിന്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന കരാറിൽ ഒരാൾ ഒരു ഒരു കച്ചവടമോ മറ്റോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ സാലറി ഉണ്ടാവില്ല. അവന് നല്ല സുഖമല്ലേ? അയാൾക്ക് സാലറി ഉണ്ട്, ലാഭത്തിന്റെ വിഹിതം കിട്ടും. പിന്നെ കച്ചവടം പൊട്ടുന്നുള്ള ഉറപ്പല്ലേ, മൂപ്പര് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മൂപ്പരെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ആ കച്ചവടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും സാലറിയും വരും. ഇനി അഥവാ വിജയിച്ച് ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം കിട്ടും. അപ്പോ അത് ഒരു ബിസിനസ് മുതലാളിക്ക് അയാളുടെ ഇഷ്ടപ്രകാരം തൊഴിലാളിക്ക് ലാഭത്തിന്റെ ഒരു വിഹിതം കൂടി അയാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ കൊടുക്കാമെന്നല്ലാതെ ഈ മുദാറബ എന്ന് പറയുന്ന കരാറിൽ, അതായത് ഒരാള് നടത്തിപ്പുകാരനും മറ്റൊരാള് അതിലേക്ക് പണം ഇറക്കിയ വ്യക്തിയും എന്ന രൂപത്തിലുള്ള കരാറാണെങ്കിൽ അവിടെ അയാൾക്ക് സാലറി ഉണ്ടാവില്ല. കാരണം ആ വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെന്റ് അയാളുടെ തൊഴിലാണ്, ഈ വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെന്റ് അയാളുടെ പണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരസ്പരമുള്ള കച്ചവട ഇടപാട് അതിന്റെ ബന്ധം എന്താണ് എന്ന് കൃത്യമായി അതിന്റെ വിവക്ഷ, അത് മതപരമായി അറിവുള്ള ആളുകളോട് എന്താണ് അതിന്റെ കരാർ എങ്ങനെയാണ് എഴുതേണ്ടത്, ആ കരാറ് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുക. അപ്പോ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ, ആളുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ കരാറ് കാര്യങ്ങൾ ഉണ്ടാക്കി ആ കരാറിൽ കൃത്യമായി ഒപ്പുവെച്ച്, ഒരു കരാറാണെങ്കിൽ പിന്നെ അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാലും അതിൽ പരിഹരിക്കാൻ എളുപ്പമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുമ്പ് പറഞ്ഞതൊക്കെ ആളുകൾ പിന്നീട് മറക്കുകയോ മനഃപൂർവ്വം മറന്നതായി നടിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത. ഞാൻ ഇതിൽ ആരെക്കുറിച്ചും ഒരു പക്ഷവും രണ്ടു വർഷവും നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ പറയുന്ന വെച്ചാൽ മനുഷ്യന്റെ സ്വാഭാവികതയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷെ മനുഷ്യൻ മറന്നു പോവാം, അല്ലെങ്കിൽ ഒരാള് മുൻകിർ, അയാൾക്ക് അറിയാം പക്ഷെ അയാള് ഞാൻ അത് കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകാം. ലിഖിതമായി എഴുതി ഒപ്പിട്ട പിന്നെ ആ അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായ വ്യവസ്ഥയിലാണ് കച്ചവടങ്ങളും സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ചെയ്യേണ്ടത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എഴുതി വെക്കുക, രേഖപ്പെടുത്തി വെക്കുക എന്നൊക്കെയുള്ളത്. അപ്പൊ അത് നമ്മൾ പാലിക്കണം. ഏതായാലും ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുള്ള സ്ഥിതിക്ക് ഇനി അതിൽ ഒരു മുസാലഹത്ത്, പരസ്പരം ഇടയിൽ ഒരു രണ്ടുപേർക്കും സ്വീകാര്യനായ ഒരു മധ്യസ്ഥൻ രണ്ടുപേരുടെയും ഭാഗം കേട്ട് അതിലൊരു സുൽഹ് പറയുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ളത്. വല്ലാഹു തആല അഅലം.
0: അള്ളാഹു അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. പീസ് റേഡിയോ അലിജാബയിലേക്ക് ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിക്കാനുള്ള നമ്പർ 90 20 840 840 എന്ന നമ്പറാണ്. ഒരു കോൾ വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്ക് ആ കോളിലേക്ക് പോയി തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
0: ചോദിച്ചോളൂ, പിന്നെ അബ്ദുറഹ്മാൻ ആണ് നമ്മുടെ കൂടെയുള്ളത്, ചോദിച്ചോളൂ.
4: ഞാൻ പിന്നെ കസാലയിൽ ഇരുന്നിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നൊക്കെ വിതോക്കവും കേട്ടിടാനൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. സുജൂദ് ചെയ്യുന്നത് കസാലയിൽ ഇരുന്നിട്ട്, അപ്പൊ ഞാൻ മുന്നിൽ സ്റ്റൂൾ വെച്ചിട്ട് അയിമ തലയാണ വെച്ചിടാണ്ട് പിന്നെ സുജൂദ് ചെയ്യണോ അതോ അങ്ങനെ ചെയ്യാതെ സാധാ പിന്നെ കയ്യിന്റെ കാലിന്റെ മുട്ടുമ്പോ കൈ വെച്ചിട്ട് സാധാ ചെയ്യും, അങ്ങനെ ചെയ്താൽ മതിയോ സ്റ്റൂൾ വെക്കാതെ?
1: പ്രമാണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രത്യേകമായി സുജൂദ് ചെയ്യാൻ എന്തെങ്കിലും ഇരുന്ന് നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നിലത്ത് സുജൂദ് ചെയ്യുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ, ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് ഉയർത്തി അതിൻ്റെ മേലെ സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഇതോ മുന്നിൽ വെച്ചിട്ട് അതിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രമാണത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് അതിന് വിരുദ്ധമായ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഹിനാ എന്നുള്ളത്, അതായത് ഒരാൾ റുക്കുവിന് വേണ്ടിയിട്ട് അല്പം കുനിയുന്നുവെങ്കിൽ സുജൂദിന് വേണ്ടി അല്പം കൂടി കുനിയുക എന്നുള്ളത്. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ കൈയൊന്നും ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വെക്കുന്നത് കാണാൻ പറ്റും. അതായത് സുജൂദ് ചെയ്യുന്ന സമയത്ത് മുട്ടിന്റെ മുകളിൽ നിന്ന് കൈയെടുത്തിട്ട് കുറച്ചിങ്ങനെ മുന്നിക്ക് ഇങ്ങനെ ആക്കി വെക്കുന്നത് കാണാൻ പറ്റും. ഒരു സുജൂദ് ചെയ്യുക എന്നുള്ള രൂപം വരാനായിരിക്കാം, വല്ലാഹു തആല അഅലം. അപ്പം അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. യഥാർത്ഥത്തിൽ അയാൾ ഇപ്പോ അവിടെ കൈകൾ കാൽമുട്ടിൽ വെച്ചിട്ടാണ് ഉള്ളത് എങ്കിൽ അവിടെ തന്നെ വെക്കുക, ഇൻഹിനാ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഹിനാ ചെയ്യുക അഥവാ അല്പം കുനിയുക, റുക്കുവിനാണെങ്കിൽ ഒരല്പം കുനിയുന്നു, സുജൂദിനാണെങ്കിൽ ഒരല്പം കൂടി കുനിയുന്നു. ഫർള് നിസ്കാരങ്ങളിലാണെങ്കിൽ നേർക്ക് നേരെ സാധാരണ സുജൂദ് ചെയ്യുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ മാത്രമാണ് അയാൾക്ക് അത്തരത്തിൽ ഇൻഹിനാഅ് അനുവദനീയമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്നുകൊണ്ട് നിസ്കരിക്കുക, ഫഇല്ലം തസ്തതിഅ് ഫഖാഇദൻ, ഇനി നിന്ന് നിസ്കരിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക, ഫഇല്ലം തസ്തതിഅ് ഫഅലാ ജം, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ കിടന്നുകൊണ്ടെങ്കിലും നിസ്കരിക്കുക. അപ്പൊ ഫർള് നിസ്കാരങ്ങൾക്ക് ഖിയാം അതിന്റെ റുക്നിൽ പെട്ടതാണ്. നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതിന് സാധിക്കാത്ത വ്യക്തിക്കാണ് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നിസ്കരിക്കാൻ അനുവാദമുള്ളത്. മാത്രമല്ല, ഇത് അമർത്തുക്കും ബിഷയിൻ ഫഅതു മിൻഹു മസ്തതഅതും, ഒരാൾക്ക് നിൽക്കുന്നതിനാണ് ബുദ്ധിമുട്ട്, സുജൂദിലേക്ക് പോകുന്നതിന് അയാൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ സുജൂദ് നിർവഹിക്കണം. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലെ ഏതെങ്കിലും ഒരു അവസ്ഥയാണ് അയാൾക്ക് സാധിക്കാത്തത് എങ്കിൽ ബാക്കിയുള്ള ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യണം. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നതിനും കുഴപ്പമില്ല, നിൽക്കുന്നതിനും ഇരിക്കുന്നതിനും കുഴപ്പമില്ല, എന്നാൽ റുക്കുവിലേക്കോ സുജൂദിലേക്കോ പോകാൻ അയാൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ അയാള് നിന്ന് നിസ്കരിക്കണം, എന്നിട്ട് പിന്നെ റുക്കുവിന്റെയോ സുജൂദിന്റെയോ സമയം എത്തുമ്പോൾ ഇരുന്നു കൊണ്ട് ഇൻഹിനാ, അത് ചിലപ്പോൾ അയാളുടെ ഈ ചുമലുൾപ്പെടെ അയാൾക്ക് ഇങ്ങനെ ഇൻഹിനാ, അതായത് കുനിയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കുനിഞ്ഞിട്ടും, ഇനി അതിന് സാധിക്കാത്ത ആളാണെങ്കിൽ ശിരസ് കൊണ്ട് കുനിയുന്നതായി ആംഗ്യം കാണിച്ചു അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അൽ വാജിബു യസ്ഖുതു ബിൽ അജിസ്, നിർബന്ധമായ ഒരു കാര്യം അയാൾക്ക് അത് ചെയ്യാൻ പറ്റൂല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അത് അയാൾക്ക് നിർബന്ധമല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ സാധിക്കുന്ന പോലെ അയാൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി അതിന് പ്രത്യേകമായ തലയണ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ വെച്ചുകൊണ്ടോ മറ്റെന്തെങ്കിലും ഇങ്ങനെ അല്പം ഉയർത്തി വെച്ചുകൊണ്ടോ അതിന് മേൽ സുജൂദ് ചെയ്യുന്ന രൂപം ആവശ്യമില്ല. വല്ലാഹു തആല അഅലം.
0: പീസ് റേഡിയോ അലി ജാബ സംശയ നിവാരണം പ്രോഗ്രാം ഇവിടെ തുടരുകയാണ്. നമ്മൾ മറ്റൊരു കോൾ വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്ക് കോളിലേക്ക്.
1: ഒരു ഒറ്റ മിനിറ്റ്, ആ കോൾ എടുക്കുന്നതിന് മുന്നേ
0: ഓക്കെ,
1: ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ മരീദൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിച്ചു. ഫറാഹു യുസല്ലി അലാ വിസാദത്തിൻ, അയാൾ ഒരു തലയണ വെച്ചിട്ട് ആ തലയണയിലേക്ക് ഇങ്ങനെ നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫഅഖദഹ, അല്ലാഹുവിന്റെ റസൂൽ അത് എടുത്തു. ഫറമാ ബിഹ, എന്നിട്ട് അതിങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി. ഫഅഖദ ഉദൻ ലി യുസല്ലി അലൈഹി, അങ്ങനെ പിന്നെ അയാൾ ഒരു വടി എടുത്തിട്ട് അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. ഫഅഖദഹു ഫറമാ ബിഹി, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തൊഴിവാക്കി. വഖാല, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. സല്ലി അലൽ അർദ്, നീ നിലത്തിരുന്ന് നിസ്കരിച്ചോ. ഇനി ഇസ്തതഅത, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ, നിനക്ക് സാധിക്കുമെങ്കിൽ, വഇല്ല ഫഔമി ഈമാൻ, അതായത് നിനക്ക് സാധിക്കുമെങ്കിൽ സുജൂദ് ചെയ്തു, ഇല്ലെങ്കിൽ ഔമി ഈമാൻ, നീ ആ സുജൂദ് ചെയ്യുന്നതായി ഇങ്ങനെ അല്പം കുനിഞ്ഞ് ആംഗ്യം കാണിക്കുന്നത് മാത്രം മതിയാകും എന്നിട്ട് പറയാണ്. വജ്അൽ സുജൂദക അഖ്ഫദ മിൻ റുകൂഇക, നീ റുകൂഉ ചെയ്യുമ്പോൾ ആ റുകൂഉ ചെയ്യുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ കുനിഞ്ഞാൽ അത് നിനക്ക് മതിയാകുന്നതാണ് സുജൂദ് എന്നുള്ളത്. അതായത് കൈകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സുജൂദ് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല, മറിച്ച് നീ റുക്കൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണോ അതിൽ നിന്നൊരല്പം കൂടി താഴോട്ട് കുനിഞ്ഞാൽ മതിയാകുന്നതാണ് എന്നുള്ളതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ന് മാത്രമല്ല, അയാൾ ഒരു വിസാദ, ഒരു തലയണ എടുത്ത് അതിനുമേൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ആ തലയണ എടുത്തൊഴിവാക്കി എന്നുള്ളതും നമുക്ക് ഈ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മൻ ഇസ്തതഅ മിൻകും അൻ യസ്ജുദ ഫലിയസ്ജുദ്, ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അയാൾ സുജൂദ് ചെയ്യട്ടെ. വമൻ ലം യസ്തതഇ ഫലാ യർഫഅ ഇലാ ജബ്ഹതിഹി ഷൈഅൻ ലിയസ്ജുദ അലൈ, അയാള് തന്റെ നെറ്റിയിലേക്ക് ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും ഒരു വസ്തുവിൽ, അതായത് നിലത്ത് സുജൂദ് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു ഉയർന്ന എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങോട്ട് മുഖത്തോട്ട് തലയിലേക്ക് ഇങ്ങോട്ട് അയാൾ ഉയർത്തി കൊണ്ടുവരേണ്ടതില്ല, തന്റെ നെറ്റിയിലേക്ക് മറ്റൊരു വസ്തു അയാൾ ഉയർത്താതിരിക്കട്ടെ സുജൂദ് ചെയ്യാൻ വേണ്ടി. വലാക്കിൻ റുകൂഉഹു വസുജൂദുഹു യൂമി ഉബിറാസിഹി, തൻ്റെ ശിരസ് കൊണ്ട് ഇങ്ങനെ കുനിയുന്നതായി ആംഗ്യം കാണിക്കുക എന്നുള്ളതാണ് അയാളുടെ റുക്കൂഉം അയാളുടെ സുജൂദും. അത് അയാൾ റുക്കൂഉന് വേണ്ടി കാണിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സുജൂദിന് കാണിക്കുക എന്നുള്ളതാണ് അവിടെ ബാധകമായി വരുന്നത്. അപ്പോൾ അവിടെ ഹദീസിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചൊരു വിഷയമാണ് അവിടെ നമ്മൾ ഈ തലയണയോ അല്ലെ എന്തെങ്കിലും ഒരു കേൾക്കാലോ. വ്യക്തല്ലേ ശബ്ദം കട്ടായോ?
0: ആ ശരിയായി, ഇപ്പൊ ശരിയായിട്ടുണ്ട്.
1: ഓക്കെ, ഞാൻ അതിൽ പറഞ്ഞത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലും വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ശിരസുകൊണ്ട് അല്പം കുനിയുക റുക്കുഉന് വേണ്ടി, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കുനിയുക സുജൂദിന് വേണ്ടി. എന്നാൽ തൻ്റെ ശിരസിലേക്ക് നെറ്റിത്തടത്തിലേക്ക് മറ്റൊരു വസ്തു തലയണയാവട്ടെ അല്ലെങ്കിൽ ഇനി കുറച്ച് ഉയർന്ന സ്റ്റൂളോ മറ്റോ എടുത്തു വെച്ചിട്ടാവട്ടെ അതിനുമേൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കുക. നിലത്ത് നേർക്കു നേരെ സുജൂദ് ചെയ്യാൻ പറ്റാത്ത ആൾ പിന്നെ ആംഗ്യം കാണിച്ചാൽ മതി. ആംഗ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്പം കുനിഞ്ഞുകൊണ്ട് ആ റുക്കുഉന് അല്പം കുനിയുക, സുജൂദിന് കുറച്ചുകൂടി അതിനേക്കാൾ കുനിയുക എന്നുള്ളത് മാത്രം അയാൾ ചെയ്താൽ മതി എന്നർത്ഥം. മറ്റൊന്നും അയാൾ ചെയ്യേണ്ടതില്ല. ആ സുന്നത്ത് നമ്മൾ പിൻപറ്റുക. വല്ലാഹു തആല അഅലം.
0: ജസാക്കല്ലാഹു ഖൈറാ. നമ്മൾ കോൾ വന്നിട്ടുണ്ട്. കോൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോ അലി ജാവിയിലേക്കാണല്ലോ വിളിച്ചിട്ടുള്ളത്, നിങ്ങൾ ചോദിച്ചോളൂ.
5: അതെ അതെ അതെ, ചോദിക്കണ്ട ഉസ്താദേ. ഹലോ,
1: പറഞ്ഞോളൂ. വഅലൈക്കും അസ്സലാം, ഹയ്യാക്കല്ലാ.
5: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
5: മഹശറയില് നമ്മളെ ഈ പൂച്ച പട്ടി അങ്ങനെ ഉള്ളതിനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരൂ. ഹലോ,
1: മഹ്ഷറില് നമുക്ക് മൃഗങ്ങൾക്കിടയിൽ എല്ലാത്തിനിടയിലും അള്ളാഹു സുബ്ഹാനഹു വതാല നീതി പുലർത്തുമെന്നും അവിടെ ഈ കൊമ്പില്ലാത്ത മൃഗം കൊമ്പുള്ള മൃഗത്തെ ഉപദ്രവിച്ചത് പോലും അവക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ വന്നത് കാണാൻ സാധിക്കും. അവർ മുക്കല്ലഫീങ്ങളല്ല, പക്ഷെ അവർക്കിടയിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു നീതി പുലർത്തും എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, വല്ലാഹു അഅലം. എന്നാൽ അവർക്ക് മറ്റു വിചാരണകളോ അതിൻ്റെ പേരിലുള്ള ശിക്ഷയും പ്രതിഫലവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്കില്ല.
5: ഹലോ,
0: ആ കേട്ടല്ലോ അല്ലേ.
5: അതുപോലെ ഖുർആൻ ഓതി ഒരാൾക്ക് ഹദിയ ചെയ്യാമോ മരണപ്പെട്ടു പോയവർ?
1: നമ്മൾ മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത് ശരിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യന് അവൻ പ്രവർത്തിച്ച അവൻ്റെ പ്രവർത്തനമാണ് അവന് ലഭിക്കുന്നത്, പിന്നെ അവൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അവൻ വിട്ടേച്ചു പോയ ഇൽമു യുൻതഫഉ ബിഹി, ഇവിടെ ഭൂമിയിൽ അയാൾ വിട്ടേച്ചു പോയ നല്ല അറിവുകൾ. ഇപ്പൊ മക്കൾക്കൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുകയോ ചെയ്തിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ മക്കൾ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രത്യേകമായി ഫാത്തിഹ ഓതിയോ അല്ലെങ്കിൽ ഇഖ്ലാസ് ഓതിയോ അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് ഇതിൻ്റെ സവാബ് ഞാൻ മരണപ്പെട്ടു പോയവർക്ക് ഹദീയ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്നൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത് ലൗ തകല്ലമത് ലതസദ്ദഖത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. ഉമ്മ ഇപ്പോൾ ഹയാത്തിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സംസാരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ധർമ്മിഷ്ഠയാണ്, അവർ ധാരാളം ധർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അഫ അതസദ്ദഖു അൻഹാ, ഉമ്മക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം തസദ്ദഖ് അൻഹാ, ഉമ്മക്ക് വേണ്ടി നീ ദാനധർമ്മം ചെയ്തുകൊള്ളൂ, ഉമ്മക്ക് വേണ്ടി നീ സദഖ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഗുരുനാഥന്മാർക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട്. മാത്രമല്ല അവരുടെ പേരിൽ സദഖ ജാരിയ ചെയ്യാം, അവരുടെ പേരിൽ വേണമെങ്കിൽ അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയുണ്ടാക്കുകയോ കിണർ കുഴിച്ച് നൽകുകയോ അല്ലെങ്കിൽ ജാരിയയായ രൂപത്തിലുള്ള ഏത് സദക്കകളും നമുക്ക് നൽകാവുന്നതാണ്. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ നമ്മളുടെ ബന്ധുമിത്രാദികളിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ വേണമെങ്കിൽ നമുക്കൊരു സദക്ക ജാരിയായി പാവപ്പെട്ടവർക്ക് ഒരു വീടോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളുകൾക്ക് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു കിണറോ ഒക്കെ കുഴിച്ച് നൽകുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കാം എന്നുള്ളത്. അതുപോലെ അവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം, അവർക്ക് വേണ്ടി നമുക്ക് ഉംറ ചെയ്യാം. ഇതും നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്ന പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ നിർവഹിക്കാം എന്ന് ഷറഅ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അവരുടെ ജീവിതകാലത്ത് ഹജ്ജോ ഉംറയോ നിർവഹിക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് അവർക്ക് വേണ്ടി ആ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള വിഹിതം മാറ്റി വെക്കണമെന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. കാരണം അത് കടത്തിന്റെ ഇനത്തിലാണ് വരിക. സാമ്പത്തികമായി കഴിവുള്ള ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുമായിരുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള അവരുടെ ബാധ്യതയിലും കടത്തിലുമാണ് വരിക. ആ കടം വീട്ടുന്നതിന്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടി മറ്റൊരാൾ ആ ഹജ്ജും ഉംറയും നിർവഹിക്കട്ടെ എന്നുവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ മൻ മാത്തവ അലൈഹി സൗമുൻ സാമ അൻഹു വലിയുഹു, ഒരാള് മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഫർളായ നോമ്പുകൾ ബാക്കിയുണ്ട്, അത് നോറ്റു വീട്ടാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു, പക്ഷെ നോൽക്കാമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പൊ ആ ബാക്കിയുള്ള ഫർള് നോമ്പുകൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുമിത്രാദികൾക്ക്.
6: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സ്ത്രീ പുരുഷന്മാരുടെ സ്വഫുകൾ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായം ബാബു ഫദ്ലി സ്വഫിൽ ഔവൽ, ഒന്നാമത്തെ സ്വഫിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന സ്വഫുകൾ പൂർത്തീകരിച്ച് നിൽക്കണമെന്നും ശരിപ്പെടുത്തണമെന്നും ചേർന്ന് നിൽക്കണമെന്നുമെല്ലാം ഉണർത്തുന്നതായ ഹദീസുകൾ കൊണ്ടുവന്നതായ അധ്യായത്തിൽ നിന്നുള്ള 1084-ാമത്തെ ഹദീസ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير صفوف الرجال أولها وشرها آخرها وخير صفوف النساء آخرها وشرها أولها رواه مسلم. أبو هريرة رضي الله عنه لن رواية جيدة حديثا الله عند دودر صلى الله عليه وسلم برنيو خير صفوف الرجال പുരുഷന്മാരുടെ ആണുങ്ങളുടെ സ്വഫുകൾ, നമസ്കാരത്തിലെ സ്വഫ് നിൽക്കുന്നത് അതിൽ ഖൈറായത്, നല്ലതായ, ഏറ്റവും നന്മയേറിയത് ഔവലുഹ, ആ സ്വഫുകളിൽ ഒന്നാമത്തെ സ്വഫിനാണ്. വഷർറുഹ, എന്നാൽ താരതമ്യേന പ്രതിഫലം കുറവാകുന്ന ആ ഒരു സ്വഫ്, അത് ആഖിറുഹ, അവസാനത്തെ സ്വഫാണ്. അപ്രകാരം തന്നെ വഖൈറു സുഫൂഫിൻ നിസാഇ, സ്ത്രീകൾ പെണ്ണുങ്ങൾ അവരുടെ നമസ്കാരത്തിന് വേണ്ടി സ്വഫ് നിൽക്കുന്നതിൽ പുരുഷന്മാർക്ക് പിന്നിലായിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ അവരിലെ ഖൈറായ സ്വഫ് അവസാനത്തെ സ്വഫാണ്. വഷർറുഹ, എന്നാൽ പുരുഷന്മാരോട് അടുത്തു നിൽക്കുന്നതായ ആദ്യത്തെ സ്വഫ് ആണ് താരതമ്യേന പ്രതിഫലം കുറവാകുന്നത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, വദാലിക അന്ന സുഫൂഫ നിസായി തകൂനു ഖൽഫ റിജാൽ, സ്ത്രീകളുടെ സൊഫുകൾ ജമാഅത്തായി സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഒന്നിച്ച് നമസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ സൊഫുകൾ അവരുടെ അണികൾ തക്കൂനു ഖൽഫ റിജാൽ പുരുഷന്മാരുടെ സൊഫുകൾക്ക് പിന്നിലായിരിക്കും, ബാക്കിലായിരിക്കും. അങ്ങനെയാണ് വേണ്ടത്. ഹാ വഹാദാഹുവ സുന്ന, ഇതാണ് സുന്നത്ത്. ഫൈദാക്കാന അവ്വലു ഹാ ഫഹുവ ഖരീബും മിന റിജാൽ, ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മാത്രമല്ല, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ നമസ്കരിച്ചിരുന്നത് പുരുഷന്മാർക്കു പിന്നിൽ സ്ത്രീകൾ സൊഫായി നിന്നുകൊണ്ട് ആ രൂപത്തിലായിരുന്നു. മൈക്കും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലാത്ത കാലഘട്ടം, ഇമാമിൻ്റെ ഖിറാഅത്ത് കേൾക്കേണ്ടതുണ്ട്, മറ്റു പല കാര്യങ്ങളും. ഏതായിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പുരുഷന്മാരോട് അടുത്തു നിൽക്കുന്നതായ സ്ത്രീകളുടെ ആദ്യത്തെ സൊഫാണ്. അതിൽ ഷർറഹ എന്ന് പറഞ്ഞാൽ മോശമായത് എന്നർത്ഥത്തിലല്ല, ഖൈറും ഷെറും താരതമ്യേനെ ഫദല് ശ്രേഷ്ഠത കൂടുതലുള്ളതും കുറവുള്ളതും. അപ്പോൾ ആഖിറുഹ ബഈദുന്നനി റിജാലി ഫയകൂനു ഖൈറഹ, പുരുഷന്മാരിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള സൊഫാണ് അതിൽ ഖൈറായത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും തഖദ്ദമു ഫഹു അഫ്ദൽ, ഏറ്റവും മുന്നിലുള്ള സൊഫാണ് അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാം ഫദായിലുകളിലേക്ക് ശ്രേഷ്ഠതകളിലേക്ക് ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ് അതിനെ പിന്തുടരാൻ. കുറവുകളുള്ളതിലേക്ക്, പ്രതിഫലം താരതമ്യേന കുറവ് ലഭിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന കാര്യത്തിൽ പരിശ്രമിക്കുവാനും മുന്നിട്ടിറങ്ങുവാനും അത് സ്വീകരിക്കുവാനും വിശ്വാസികൾ തയ്യാറാവേണ്ടതുണ്ട്. റിജാലം വനിസാ, പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിന് വഴിപ്പെടുവാനും ഷറഈയായ നിബന്ധനകളും കാരണങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ആ നന്മകളിൽ മുന്നേറാൻ ഓരോ വിശ്വാസികളും വിശ്വാസിനികളും താൽപ്പര്യം കാണിക്കുകയും ധൃതിപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഫമൻ അമിലൽ ഖൈറ വൽ അമല സ്വാലിഹ വൽ തസമ വവാബിതഹു, ഏതൊരാൾ ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി അവർക്ക് ലഭിക്കണമെങ്കിൽ അതിന് പറയപ്പെട്ടതായ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഫഇന്നഹു അഫ്ളു മിമ്മൻ അമിലഹു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യുന്ന അമലുകൾ. ആ വവാബിത്തുകൾ, ആ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എങ്കിൽ അത്ര പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല. സാധ്യമാകുന്ന ആളും അത് പാലിച്ചുകൊണ്ട് തന്നെയാണത് നിർവഹിക്കുവാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത് യുവദ്ദിഹു അന്ന നിസാഅ ലഹുന്ന അഹ്കാമുൻ ഖാസ, സ്ത്രീകൾക്ക് പ്രത്യേകമായ വിധികളുണ്ട്. മസ്ജിദുകളിൽ അവർ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അവർക്കായി പറയപ്പെട്ടതായ കാര്യങ്ങൾ അതിൽ പ്രത്യേകം അവർ ശ്രദ്ധിക്കണം. മിൻ ഹൈസു സുത്ര വൽ ബുഅദ് അൻ മവാതിനി ശുബഹാത്ത്, ആളുകളെ ശുബഹാത്തുകളിലേക്ക് കൊണ്ടുപോകുന്നതായ അവസരങ്ങളിൽ സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് ദൂരെയാകുവാനും മറ സ്വീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷന്മാരുടെ സൊഫുകൾക്കടുത്തായി അവർ നിൽക്കുമ്പോൾ അത് അതിലേറ്റവും ഖൈറായതും ഷെറായതിനെക്കുറിച്ചുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അന്നാഫുദല മവാഖിഫിർ റിജാൽ അയ്യക്കൂനു ഫിസ്സുഫൂഫിൽ ഊല, പുരുഷന്മാർ നിൽക്കേണ്ടത്, നിൽക്കുവാൻ ഏറ്റവും കൂടുതൽ അവർ ധൃതിപ്പെടേണ്ടത് ആദ്യ സൊഫുകളിലാണ്. വയുസാരിഊ ഇല സ്വദാറത്തി ഫി ത്വആത്ത്, അള്ളാഹുവിന് വഴിപ്പെടുന്നതായ ഇബാദത്തുകളിലും ആരാധനാക്രമങ്ങളിലും പുണ്യകർമ്മങ്ങളിലുമെല്ലാം അവർ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമസ്കാരത്തിലാണെങ്കിൽ ഇമാമിന്, പ്രത്യേകിച്ച് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സൊഫ് ഖൽഫൽ ഇമാം, ഇമാമിന് പുറകിലായിക്കൊണ്ട് നിൽക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഖൈറ്. വഹാദിഹിൽ ഹാലു ഫി കുല്ലിൽ ഉമുർ, ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വഫി കുല്ലി സ്വലവാത്ത്, എല്ലാ നമസ്കാരങ്ങളിലും. അപ്പോൾ അവിടെ ഖൈറിയത്ത് കൂടുതലായി കിട്ടുന്നത് സ്ത്രീകൾ ഹാജറാകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സൊഫ് തന്നെ സ്ത്രീകളിൽ നിന്ന് വിദൂരമായ ഇമാമിനോടടുത്ത് നിൽക്കുന്നതായ ആ ഒരു സൊഫ് അതിന് ഏറ്റവും ശ്രേഷ്ഠത. ആ നിലക്ക് നോക്കുമ്പോഴും അത് ഏറെയാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. വശറു സുഫു ഫിർ റിജാലി ആഖിറുഹ, പുരുഷന്മാരുടെ സൊഫുകളിൽ ഷറായിട്ടുള്ളത് അത് അവസാനത്തേതാണ്, അവസാനത്തെ സൊഫാണ്. കാരണം ലി തഅഖുരിഹിം അനിത്തഅത്ത്,

ولذلك أخبر النبي صلى الله عليه وسلم أذكرنا الله عند رسول صلى الله عليه وسلم أريتش أن خير صفوف النساء സ്ത്രീകളിൽ അവരുടെ സൊഫുകളിൽ ഖൈറായത്, വ ഔലാഹ ബിൽ അഫ്ളിയ, ശ്രേഷ്ഠമായതിൽ ഏറ്റവും ഉത്തമമായത്, വഹു ആഖിറു സുഫൂഫ്, സ്ത്രീകളുടെ സൊഫുകളിൽ അവസാന സൊഫുകളാണ്. കാരണം ലിബുഅദിഹാൻ സുഫൂഫി റിജാലി വൽ ഫിത്ന, ഫിത്നകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്നു, ദൂരെയായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവസാന സൊഫുകളാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്. ഷർറുഹ അവ്വലുഹ, പുരുഷന്മാരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതായ സൊഫുകൾ അത്. വതഅർറുദിഹ അക്സറ ലിൽ ഫിത്ന, ഫിത്നക്ക് കൂടുതലും കാരണമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപ്രകാരം ഖൈറിൻ്റെയും ഷർറിൻ്റെയും, നന്മകൾ കൂടുതൽ ലഭിക്കുന്നതിൻ്റെയും പുണ്യം കൂടുതൽ കിട്ടുന്നതിൻ്റെയും കുറവ് ലഭിക്കുന്നതിൻ്റെയൊക്കെ കാരണമായി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം മസ്ജിദിൽ ഹാദിറായി ജമാഅത്തായി നമസ്കാരം നിർവഹിച്ചിരുന്നു എന്നത് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സ്ത്രീകൾ മാത്രമായി കൊണ്ട് ജമാഅത്ത് നമസ്കരിക്കുകയാണ്, അപ്പോൾ എങ്ങനെയാണ് അവരുടെ അഫ്ളിയത്ത്? ഫഹുന്ന കരിജാലി ഫി അഫ്ളിയത്തി സുഫൂഫിൽ ഉല, സ്ത്രീകൾ മാത്രമായിട്ടുള്ളൊരു ജമാഅത്താണ് എങ്കിൽ അതിലേറ്റവും അവർക്ക് അഫ്ളായിട്ടുള്ള സൊഫ് ആദ്യ സൊഫുകൾ തന്നെയാണ്. ഇവിടെ അൽ മുറാദു ബിഷരി സുഫൂഫി ഫി റിജാലി വൻ നിസാ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൊഫുകളിൽ ഷർറായത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അഖല്ലുഹ സവാബൻ വഫദലൻ, പ്രതിഫലം കുറവും ശ്രേഷ്ഠത കുറവുമായത് എന്നതാണ്, അതല്ലാതെ തിന്മയായത് മോശമായത് എന്ന അർത്ഥത്തിലല്ല. വ അബഅദുഹ മിൻ മസ്ലൂബി ഷറഅ് തേടിക്കൊണ്ടിരിക്കുന്നത് അപ്രകാരമാണ്, അതിൻ്റെ ഖൈറും അതിന് വിപരീതമാണ്, കൂടുതൽ നന്മകൾ നേടിയെടുക്കുക, അതിന് ശ്രേഷ്ഠത ലഭിക്കുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ റബ്ബിന് വഴിപ്പെടുന്നതായ കാര്യങ്ങളൊക്കെ മുർത്തബിത്വൻ ബി അദാഇഹ ബി ദവാബിത്തി ഷറഇയ, ഷറഇയിൽ പഠിപ്പിക്കപ്പെട്ടതായ, ഷറഅ് നിർദ്ദേശിക്കുന്നതായ മതനിയമങ്ങളുടെ കൂടെ മതനിയമങ്ങളോടൊപ്പമുള്ളതായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ ഹദീസിൽ ഹസ്വുർ റിജാലി അലൽ മുസാറഅതി ഇല ത്വആത് വസ്സുഫൂഫിൽ ഊലാ ഫി സ്വലവാത്, നമസ്കാരങ്ങളിൽ ആദ്യ സഫുകളിലേക്ക് റബ്ബിന് വഴിപ്പെടുവാൻ വേണ്ടി ധൃതിപ്പെട്ടു പോകണം പുരുഷന്മാർ എന്നതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. വഹുവ മഹല്ലുൽ അഫ്ളിയത്തിലഹും, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ അവർ വന്നെത്തണം എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളോടും അവർ സൊഫുകളിൽ നിൽക്കേണ്ടത് ഏറെ പിന്നിലായിക്കൊണ്ടാണ്, പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നതായ സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ ആളുകളുടെ നോട്ടത്തിൽ നിന്നുള്ള മറ സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കണം. അതേപോലെ തന്നെ അവരുടെ അഫ്ളിയത്ത് അപ്രകാരമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ബയാനു തർത്തീബി സുഫൂഫി റിജാലി വന്നശാ ഫിൽ ഫളി വസ്സവാബ്, പ്രതിഫലത്തിലും ശ്രേഷ്ഠതയിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സഫുകളുടെ തർത്തീബ് ഓർഡർ എങ്ങനെയാണ് എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷറഅ് വളരെയധികം ശ്രദ്ധിക്കുന്ന, കെയർ ചെയ്യുന്നതായ, പരിഗണിക്കുന്നതായ ഒരു കാര്യം, ഫിത്നയുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ദൂരെയാവണം എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളോട് പുരുഷന്മാരുടെ നോട്ടത്തിൽ നിന്ന് ദൂരെയാകുന്ന നിലക്ക് അവരോട് നിൽക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. മാത്രമല്ല പുരുഷ സ്ത്രീകളെക്കാളേറെ പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠത അരിജാലു ഖവ്വാമൂന അല നിസ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്രകാരം തന്നെ പള്ളിയിൽ വെച്ച് നിർബന്ധമായി നിർവഹിക്കേണ്ടുന്നതായ ഇബാദത്തുകൾ പുരുഷന്മാർക്ക് അതവർ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം ആ സ്ഥലങ്ങൾക്ക് അവിടെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കണം. നമസ്കാരത്തിനുള്ള സൊഫുകൾ പോലെ യുദ്ധത്തിനുള്ള സൊഫുകളും ഒക്കെ അപ്രകാരം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നൽകിയതായ ശ്രേഷ്ഠത അത് നമ്മൾ പരിശ്രമിക്കാൻ, അതിൽ മുന്നേറാൻ, നമുക്കതിൽ താൽപ്പര്യമുണ്ടാകുവാൻ നമ്മൾ ആ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് ധാരാളം പാഠങ്ങൾ, പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നത് നാം മനസ്സിലാക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, അന്ന റിജാല മശ്റൂഉൻ ലഹും അൻ യുബാദിറു വ അൻ യുസാറഉ ഇല സ്വഫിൽ അവ്വൽ, ആദ്യത്തെ സ്വഫിലേക്ക് ധൃതിപ്പെട്ട് കൊണ്ട് മുന്നേറുക എന്നുള്ളത് ശറഅ് പുരുഷന്മാരോട് കൽപ്പിച്ചതാണ്. മടിയും അലസതയും കാരണത്താൽ വൈകിപ്പോകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ, അമ്മൻ നിസാഉ ഫമശ്റൂഉ ലഹുന്ന അൽ ബുഅദ് അനി റിജാലി വ അനിൽ ഫിത്ന, ഫിത്നയിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ദൂരെയാവണം എന്നതും പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് വിഷയകമായി ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. അന്നിസാഉ യത്രാസൂന കരിജാൽ, പുരുഷന്മാർ നിൽക്കുന്നത് പോലെ ഒട്ടി

0: ചേർന്ന് നിൽക്കുകയാണോ സ്ത്രീകൾ ചെയ്യേണ്ടത്? ഷേഖ് പറയുന്നത് നഅം കരിജാൽ യതറാസൂന ഫി സഫ്ഫി കരിജാൽ, ചേർന്ന് നിൽക്കുക തന്നെയാണ് വേണ്ടത് പുരുഷന്മാരെ പോലെ. അൽ മുസാല അൽ മുലാസക്ക, അതെ, ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ള രൂപത്തിലാണോ എന്ന് ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുമ്പോൾ ഷേഖ് പറയുന്നത് ബില്ല ഖദാം ലാക്കിൻ മിൻ ഗൈരി, അതാ, ഉപദ്രവം ഉണ്ടാകാതെ കാലുകൾ ചേർത്ത് വെക്കണം. ബഅദുന്നാസ് ഇദാ ലാസക യുദി ബിൽ ഹക്ക, ചില ആൾക്കാർ കാലുകൾ വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ കാല് വെക്കാൻ പാടില്ല. ചേർത്ത് വെക്കുക, കാല് ടച്ചായി നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹൽ വറദ അന്നൽ മുലാസഖ ബിമഅന മുവാസാത്ത്, ഒരേപോലെ വെക്കുക എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഷേഖ് പറയുന്നത് ഹാദ മിൻ ഫിഅലി സ്വഹാബ, ഇത് സ്വഹാബത്ത് പ്രവർത്തിച്ചത് ഇപ്രകാരമായിരുന്നു. കാന അഹദുന യൽസഖു ഖദമഹു ബിഖദമി സ്വാഹിബിഹി വകഅബാഹു ബിഖഅബി സ്വാഹിബിഹി തഹഖീഖൽ ലിസദ്ദിൽ ഖലൽ, ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, വിടവുകൾ നികത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങളിൽ ഒരാൾ ഒരാളുടെ കാല് കാലിനോട് ചേർത്ത് വെക്കും എന്ന്. സുദ്ദുൽ ഖലൽ സുദ്ദുൽ ഖലൽ സുദ്ദുൽ ഫുറജ്, ഗ്യാപ്പുകൾ വിടവുകൾ നികത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരു കാര്യമാണ്. സ്ത്രീ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും അപ്രകാരമാണ് ആ വിഷയം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി പരിഗണിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സ്ത്രീ പുരുഷന്മാരുടെ സ്വഫുകളുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഹദീസാണ് വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ കടം വീട്ടി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് കടം വീടാനുള്ള പ്രാർത്ഥനയാണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിച്ച, പ്രവാചകൻ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ കടം വീടാനുള്ള മറ്റു ചില പ്രാർത്ഥനകൾ കൂടി അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ والجبن والبخل وضلع الدين وغلبة الرجال. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവെ, മനോവിഷമം, ദുഃഖം, ദുർബലത, അലസത, പിശുക്ക്, ഭീരുത്വം, കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ, ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ധാരാളം കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ കൂടെ കടം പേറി പ്രയാസപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വളലഇ ദൈനി വഗലബതി റിജാൽ. അല്ലാഹുമ്മ ഇന്നി اللهم اني اعوذ بك اللهم اني اعوذ بك من الهم والحزن من الهم والحزن اللهم اني اعوذ بك من الهم والحزن والعجز والكسل والعجز والكسل والعجزي والكسل والجبن والبخل والجبن والبخل അല്ലാഹുമ്മ ഇന്നി അഊദു ബിക اللهم اني اعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وضلع الدين وضلع الدين وغلبة الرجال وغلبت الرجال ഇവിടെ പുള്ളിയുള്ള ഐനാണ്. വഗലബത്തിർറിജാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ وضلع الدين وغلبت الرجال وضلع الدين وغلبت الرجال اللهم اني اعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبت الرجال اللهم اني اعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال ഈ പ്രാർത്ഥന നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ലുഖ്മാൻ അലൈഹിസ്സലാമിയുടെ ഉപദേശങ്ങളുടെ ഭാഗം 3 ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് നൽകിയ രണ്ടുപദേശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കിയത്. മൂന്നാമത്തെ ഒരു ഉപദേശം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ലുഖ്മാൻ്റെ 17 ആയത്തിൽ പറയുന്നു, യാ ബുനയ്യ, ഓ പൊന്നുമോനെ, അഖിമിസ്സലാഹ്, നിസ്കാരം നീ മുറ പോലെ നിർവഹിക്കണേ, നിസ്കാരം മുറപ്രകാരം നിലനിർത്തണേ, വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കുകയും, വൻഹ അനിൽ മുങ്കർ, തിന്മ വിരോധിക്കുകയും ചെയ്യണേ, വസ്ബിർ അലാമാ അസാബക്, നിനക്ക് ബാധിക്കുന്നതിൽ അഥവാ ആപത്തുകളിൽ, നിനക്ക് ബാധിക്കുന്ന വിപത്തുകളിൽ നീ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണേ. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ആ കാര്യങ്ങളെല്ലാം ഗണ്ഡിതമായ അഥവാ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളിൽ പെട്ടതാകുന്നു. അപ്പം ഈ ആയത്തിലൂടെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് നൽകിയ 4 അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആദ്യം അദ്ദേഹം മകനോട് പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ്സലാഹ്, മോനെ നീ നിസ്കാരം മുറപോലെ നിലനിർത്തണേ എന്നാണ്. മുറപോലെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ബിഹുദൂദിഹാ വഫുറൂദിഹാ വഔഖാത്തിഹാ, നിസ്കാരത്തിൻ്റെ നിർബന്ധമായ കാര്യങ്ങളും അതിൻ്റെ സമയവും അതിൻ്റെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പല നിബന്ധനകളുമുണ്ട്, അതെല്ലാം പാലിച്ചുകൊണ്ട് നീ നിസ്കരിക്കണേ. അപ്പം നിസ്കാരത്തിന് 14 റുക്കിനുകളുണ്ട്, നിസ്കാരത്തിന് 9 ഷർത്തുകളുണ്ട്, നിസ്കാരത്തിന് 8 വാജിബാത്തുകളുണ്ട്, അതുപോലെ ധാരാളം സുന്നത്തുകളുമുണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ഹറാമായ കാര്യങ്ങളുണ്ട്, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഉപേക്ഷിച്ച് നിസ്കാരമെന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത കാനത്ത് അലിൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത, സമയബന്ധിതമായ ആരാധന കർമ്മമാണ്. അതുകൊണ്ട് ആ സമയം കൃത്യമായി പാലിച്ച് പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തോടുകൂടി നിസ്കരിക്കുക, ഇതാണ് നിസ്കാരം. മുറപോലെ നിർവഹിക്കുക, അക്കിമിസ്വലാ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പം അതുകൊണ്ട് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് ആ ഉപദേശം നൽകുന്നു. നിങ്ങൾ നോക്കൂ, ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് ആദ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിൻ്റെ തൗഹീദിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊടുത്തു. അവനെ ആരാധിച്ചിട്ടില്ല എങ്കിൽ ശിരിക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുക, ആ ഗൗരവം പറഞ്ഞുകൊടുത്തു. അഥവാ ഒരു മുഅ്മിൻ ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ബാലപാഠം തൗഹീദും ശിരിക്കും അത് മകന് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ആ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അവൻ്റെ മാഹാത്മ്യം, അള്ളാഹുവിനെ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഹൃദയത്തിലിട്ടുകൊടുത്തു. ഇനി ആ അള്ളാഹുവിന് നമ്മൾ നിർവഹിക്കേണ്ടുന്ന, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മേൽ ബാധ്യതയായ നിർബന്ധമായ ചില കാര്യങ്ങൾ, അത് അദ്ദേഹം മകന് പറഞ്ഞുകൊടുക്കുന്നു. അതിൽ ഏറ്റവും ഒന്നാമതായി നിസ്കാരമാണ്. ഒരു വിശ്വാസിയുടെ മേൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന മുസ്ലിമായ ഒരു വിശ്വാസിയുടെ മേൽ ഒന്നാമത് നിർബന്ധമായ കാര്യം ഈ നിസ്കാരം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു. പരലോകത്ത് ഒരടിമയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആദ്യം തീർച്ചയായും അല്ലാഹു വിചാരണ ചെയ്യുക നിസ്കാരമായിരിക്കും. എന്നൊരു പ്രവാചകം പറഞ്ഞു, ഫഇൻ സുലുഹത്, ആ നിസ്കാരം ശരിയായാൽ, അതിൻ്റെ വിഷയം ഓക്കെയായാൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. വഇൻ ഫസദത്, അതിൻ്റെ വിഷയം തന്നെ ഫസാദിലായാൽ, കുഴപ്പത്തിലായാൽ, ഫഖദ് ഖാബ വ ഖസിറ, അവൻ നശിച്ചിരിക്കുന്നു, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ഒരടിമയുടെ ആരാധനാ കർമ്മങ്ങളിൽ നിസ്കാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം നിലനിർത്തണേ എന്ന ഉപദേശം ലുക്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ മകൻ നൽകുന്നു. അദ്ദേഹം ഈ ആയത്തിൽ അദ്ദേഹം മകൻ നൽകിയ നാല് ഉപദേശങ്ങൾ ഒക്കെ കർമ്മപരമായി ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഉപദേശങ്ങളാണ്. അതിലാദ്യം അദ്ദേഹം നൽകിയത് നിസ്കാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് നിസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളായിരിക്കണം നമ്മുടെ കുട്ടിയുടെ ഒന്നാമത്തെ ഉസ്താദ്. നമ്മുടെ ഭവനമായിരിക്കണം നമ്മുടെ കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മുടെ കുട്ടി നിസ്കാരം പഠിക്കട്ടെ, നമ്മളിൽ നിന്ന് അവൻ ഫാത്തിഹ പഠിക്കട്ടെ, നമ്മളിൽ നിന്ന് നിസ്കാരത്തിലെ ദിക്റുകൾ അവൻ പഠിക്കട്ടെ. പിന്നീട് അവൻ അത് പ്രാവർത്തികമാക്കുമ്പോഴെല്ലാം അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്കല്ലേ എത്തുക. അതുകൊണ്ട് അവർക്ക് നിസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ലുഖ്മാൻ അലൈഹിസ്സലാമയുടെ ഉപദേശങ്ങൾ ഭാഗം 3. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: Peace Radio. Tune to reality.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പീസ് റേഡിയോ നേർരേഖ. കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം? അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. കുട്ടികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള കൗൺസിലർമാരെയും ഉപദേശകന്മാരെയും സമീപിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമീപനങ്ങളും ചില രീതികളും നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളെ നമുക്ക് സ്വയം തന്നെ പരിഹരിക്കാൻ പറ്റും. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് കുട്ടികളുമായി ഒരു സൗഹൃദം നിലനിർത്തുക എന്നുള്ളത്. സൗഹൃദം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇന്ന് പലപ്പോഴും വരുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും മരുന്നെടുത്ത് കഴിക്കുക, കയ്യിൻ്റെ നരമ്പ് മുറിക്കുക, ആത്മഹത്യക്ക് ശ്രമിക്കുക, ഇതാണല്ലോ ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാനസിക സംഘർഷങ്ങൾ അധികവും ഉണ്ടാകുന്നത് വിഷമങ്ങളെ ഷെയർ ചെയ്യാൻ പറയാൻ ആളില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടൊരു കുട്ടി എന്ത് വിഷമമുണ്ടെങ്കിലും പറയേണ്ടത് രക്ഷിതാവിനോടാണ്, ഭാര്യ വേണ്ടത് ഭർത്താവിനോടാണ്, ഭർത്താവ് വേണ്ടത് ഭാര്യയോടാണ്. അത് സാധിക്കാതെ വരുമ്പോഴും വലിയ ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് കുട്ടികളെ മാനസിക പ്രയാസങ്ങളുമായി കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ, രോഗപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത്തരം ഒരു മാനസിക സംഘർഷങ്ങളെ കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മാതാപിതാക്കൾ വളരെ സൗഹാർദ്ദപരമായി കുട്ടികളോട് അവരുടെ വേദനകളെ ഷെയർ ചെയ്യാനും കേൾക്കാനുമുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളിലുള്ള മാനസിക സംഘർഷങ്ങളെ കുറക്കുവാനും അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മറ്റൊരാളെ സമീപിക്കേണ്ടാത്ത അവസ്ഥ വരും. നിഗൂഢതകൾ ഇല്ലാതാക്കുക, കുട്ടികളുടെ ജീവിതത്തിലുള്ള നിഗൂഢത സുതാര്യമാവുക. അവരുടെ ഫോണ്, അവരുടെ സഞ്ചാരം, അവരുടെ താമസം, അവരുടെ ടൂറ്, അവരുടെ വിശ്രമം എല്ലാം വളരെ നിഗൂഢമല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഈ നിഗൂഢതകളാണ് പലപ്പോഴും ഓരോ മാനസിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് സംശയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും നമ്മളൊരു സുതാര്യമായ ജീവിതത്തിന് പ്രേരിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട്, ഫോണാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാം മാതാപിതാക്കൾക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ ഉള്ള ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ അവർക്ക് തെറ്റിലേക്ക് പോകുവാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും കുറയുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ സാന്ദർഭികമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക ഏറ്റവും നല്ലൊരു കാര്യമാണത്. ഒരു സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് സംഭവിക്കാവുന്ന അപകടം ലഹരിയെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി കൊടുക്കുക. എല്ലാ സന്ദർഭത്തിലും എന്തു ചെയ്യുക, സാന്ദർഭികമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിൽ അവൻ വ്യാപൃതമാകുന്ന സമയം അത്രയും തീർച്ചയായും ആ ഉമ്മയുടെ ഉപദേശം അല്ലെങ്കിൽ വാപ്പയുടെ ഉപദേശം അവരുടെ ജീവിതത്തിൽ വരും. ഇപ്പോൾ വിവാഹ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുന്നത് മാതാപിതാക്കൾ വിവാഹിതരാകുന്ന ദമ്പതികൾക്കൊരു നല്ല ഉപദേശവും മാർഗനിർദ്ദേശവും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തു ചെയ്യും, അത് അവരിൽ മാറ്റങ്ങളുണ്ടാകും. മറ്റൊരു കാര്യം, സാധാരണ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നം അവരും മക്കളും തമ്മിലുള്ള ഫൈറ്റാണ്, ഏറ്റുമുട്ടലുകളാണ്. ഇതിൻ്റെ ഇതൊഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഓരോ മാതാവും പിതാവും അവരുടെ ജീവിതകാലത്തെ പരിചയവും അറിവും വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്കുള്ള എക്സ്പീരിയൻസും അവരുടെ അറിവും കുട്ടികൾക്കില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് അനുസരിച്ചുകൊണ്ട് കുട്ടികൾ പ്രവർത്തിക്കണമെന്ന് മാതാപിതാക്കൾ വാശി പിടിക്കുമ്പോൾ അത് സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകും. ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് ഉമ്മയെ സഹായിക്കാൻ പറ്റും, പക്ഷെ ഉമ്മ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് വാശി പിടിക്കുമ്പോൾ അത് ഉമ്മയും മകളുമുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കും. ഉമ്മ പാത്രം കഴുകുന്ന പോലെ കഴുകണം, ഉമ്മ തുടക്കുന്ന പോലെ തുടക്കണം, ഉമ്മ ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. അതെല്ലാം അവൾ ചെയ്യട്ടെ, അവളുടെ ഒരു കഴിവും അവളുടെ ഒരു താല്പര്യവും അറിവും അനുസരിച്ച് ചെയ്യണം എന്നാണ്. നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ അറിവും അനുസരിച്ച് നമുക്കേ പ്രവർത്തിക്കാൻ പറ്റൂ. അത് മറ്റുള്ളൊരാളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്നാണ്. ചെറിയ ചില ട്രിക്കുകൾ, തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ശരിയായ വഴിയിൽ നിർത്താനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും പറ്റും. ഭാരമേറിയ പഠനങ്ങളും കാര്യങ്ങൾക്കും കുട്ടികൾ ഒരുങ്ങുമ്പോൾ അവർക്ക് നല്ല സമ്മാനങ്ങളോ അല്ലെങ്കിൽ നല്ല പ്രതീക്ഷകളോ അവർക്ക് നൽകി അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാം വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുട്ടികളുടെ മനസ്സിന് പരിക്കേൽപ്പിക്കാതെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒരു വീട്ടിൽ ഡയാലിസിസ് ചെയ്യപ്പെടുന്ന പിതാവ്, അതേപോലെ തന്നെ മറ്റ് പല ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളുമുള്ള തൻ്റെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ആ വീട്ടിലെ ചെറിയ കുട്ടി അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഉപ്പക്ക് പ്രശ്നം, ജ്യേഷ്ഠൻ്റെ പ്രശ്നം, ഉമ്മക്ക് പ്രശ്നം, ഈ ഇവരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കണ്ട് നീറിക്കഴിയുന്ന ഒരു കുഞ്ഞു മനസ്സ്. അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ അവന് കഴിയില്ല, പക്ഷെ ഉമ്മയുടെ വേദനയിൽ, വാപ്പയുടെ രോഗങ്ങളിൽ അവൻ അങ്ങേയറ്റം മാനസിക പ്രയാസം അനുഭവിക്കും. നമ്മൾ ഓർക്കുക, നമ്മൾ ഓരോരുത്തരെയും വീട്ടിലുള്ള കുട്ടികൾ, നമ്മുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ അവരുടെ കൂടെ പ്രശ്നങ്ങളാണ്. അവർ ചെറിയവരാണെങ്കിലും നമ്മളനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അവരുടെ കൂടെ പ്രശ്നങ്ങളായിട്ട് അവർ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളിൽ അവർക്ക് ഒരു മനോവേദനയോ മാനസിക സംഘർഷമോ ഇല്ലാതിരിക്കാൻ കഴിയുന്നതും പ്രശ്നങ്ങളെ നല്ല രൂപത്തിൽ, നല്ല ഒരു അവസ്ഥയെക്കുറിച്ച് കുട്ടിയോട് പറയുക, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിഹാരങ്ങളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അങ്ങനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യാൻ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മക്കളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൗരവപരമായി ശ്രദ്ധിക്കണം. ഇത്തരം ചില ശ്രദ്ധകളിലൂടെ നമ്മുടെ കുട്ടികളെ ഒരു പ്രത്യേകമായ ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ കൗൺസിലിംഗോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഒരു നല്ല മാനസിക സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده رسله

0: ഗുരുകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ഷാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഷാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഫിർഔനിന്റെ ജഡം, വസ്തുതയെന്ത്, ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്‌വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഫിർഔന്റെ ജഡം, വസ്തുതയെന്ത്, എഴുത്ത് ഡോക്ടർ യൂസുഫ് സാഹിബ് നദ്‌വി ഓച്ചിറ. മുഹറമാസത്തിന്റെ പുണ്യവും ചരിത്രവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒട്ടുമിക്ക പള്ളികളിലെയും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിലും മതപ്രസംഗവേദികളിലുമെല്ലാം നാം സ്ഥിരമായി കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിയുടെയും അനുയായികളെയും അള്ളാഹു ചെങ്കടലിൽ പിളർത്തി രക്ഷപ്പെടുത്തിയതും ഫിറൌൻ എന്ന അതിക്രമിയായ ഭരണാധികാരിയെ കടലിൽ മുക്കിക്കൊന്നതുമായ ചരിത്രം. സംശയമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര സത്യമാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് ഇന്ന് ഭൂരിഭാഗം പ്രസംഗകരും തറപ്പിച്ചു പറയുന്ന ഒരു ആധുനിക കണ്ടെത്തലുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഖനനത്തിനിടയിൽ കണ്ടെടുത്ത ഫിറൌന്റെ മമ്മിയാണ് ഖുർആൻ പറഞ്ഞ പ്രസ്തുത ദൃഷ്ടാന്തം. ലോകാവസാനം വരെയുള്ളവർക്ക് കാണാൻ വേണ്ടി അള്ളാഹു ആ മൃതശരീരം ചീഞ്ഞുപോകാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വളരെ വികാരഭരിതമായി മതപ്രഭാഷകർ വിളിച്ചു പറയുന്ന ഇക്കാര്യത്തിന് എന്തെങ്കിലും വസ്തുതാപരമായോ പ്രമാണപരമായോ വല്ല തെളിവുകളുമുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഖുറാനും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ പറയുന്നതെന്താണ്? എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 10 വചനം 92. ഈ വചനത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വിഖ്യാതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ ഇബ്നു കസീർ പരിശോധിച്ചാൽ മതിയാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉൾപ്പെടെയുള്ള മുൻഗാമികൾ പറയുന്നു, ഫിറൌന്റെ അധികാരവും ശൗര്യവും കാരണം അവൻ മരിക്കില്ലെന്ന് ബനു ഇസ്രായേലിൽ ചിലർ കരുതിയിരുന്നു. അതിനാൽ അവൻ മരിച്ചുവെന്നവർക്കുറപ്പു വരുത്താൻ വേണ്ടി ജീവനില്ലാത്ത അവൻ്റെ മൃതശരീരം അവൻ ധരിച്ചിരുന്ന പ്രശസ്തമായ പടച്ചട്ടയോടുകൂടി കരയിലെ ഉയർന്ന ഒരു പ്രദേശത്തേക്ക് തള്ളാൻ അള്ളാഹു കടലിനോട് കൽപ്പിച്ചു. അതായത് അന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോടൊപ്പം ഉണ്ടായിരുന്ന ജനതയെ ഫിറൌൻ ചത്തൊടുങ്ങിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കാണിച്ച ദൃഷ്ടാന്തമായിരുന്നു ആ മൃതശരീരം കരക്കടിഞ്ഞ സംഭവം. അല്ലാതെ അത് 3000 വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ മ്യൂസിയത്തിൽ വെക്കാനുള്ളതാണെന്ന് ഖുറാനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. മൃതശരീരം മമ്മിയാക്കൽ ഈജിപ്തിലെ ഒരു പൊതുരീതിയായിരുന്നു. ഫിറൌൻ മാത്രമല്ല, പുരാതന ഈജിപ്തിലെ രാജാക്കന്മാരെയും പ്രമുഖരെയുമെല്ലാം അവർ പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ച് മമ്മിയാക്കി സൂക്ഷിച്ചിരുന്നു. ഇന്ന് കെയ്റോ മ്യൂസിയത്തിലുള്ളത് ഒരു മമ്മി മാത്രമല്ല, ഡസൻ കണക്കിന് മമ്മികളാണ്. മൂസാ നബി അലൈഹിസ്സലാമിയുടെ കാലത്തെ ഫിറൌൻ രണ്ടാമത്തെ റാംസസാണോ അതോ മെർനത്ത എന്ന പേരിൽ എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ നിന്നും തർക്കമുണ്ട്. ആ സ്ഥിതിക്ക് ഇതാണ് ആ ഫിറൌൻ എന്ന് ഖണ്ഡിതമായി പറയാൻ നമുക്ക് ശാസ്ത്രീയ പ്രമാണ തെളിവുകളുമില്ല. ശാസ്ത്രജ്ഞരോ ചരിത്രകാരന്മാരോ നടത്തുന്ന ചില ഊഹങ്ങളെയും നിഗമനങ്ങളെയും വിശ്വാസവുമായി കൂട്ടിക്കുഴച്ച് അത് അലംഘനീയമായ ഇസ്ലാമിക സത്യമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് വലിയ അപകടമാണ്. നാളെ ആ ശാസ്ത്ര നിഗമനം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ഇസ്ലാമിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ഗൗരവബോധം ചിന്തയും പ്രഭാഷകർക്കുണ്ടാകണം. തീർച്ചയായും ഫിറൌന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി ചരിത്രത്തിലെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവൻ്റെ ശവം അള്ളാഹു അന്ന് കരക്കെത്തിച്ചു എന്നതും സത്യമാണ്. എന്നാൽ ഇന്ന് മ്യൂസിയത്തിലുള്ള മമ്മി തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിയെ പീഡിപ്പിച്ച ഫിറൌനിൻ്റേത് എന്നുറപ്പിച്ചു പറയാൻ യാതൊരു തെളിവുമില്ല. തെളിവില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. ദീൻ അതിൻ്റെ തനിമയോടെ പ്രമാണബദ്ധമായി പ്രബോധനം ചെയ്യപ്പെടേണ്ടതാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഫിർഔനിൻ്റെ ജഡം, വസ്തുതയെന്ത്? ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: ും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
5: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. ഇത് എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല
6: അല്ലേ?
5: ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
6: ഇല്ല,
5: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു
6: അല്ലെ, കോഴികളെയും
5: കോഴികളെയും ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
6: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല. കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടുകൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റിസർച്ചർ നല്ല സമയം ഹദീസിൽ പഠിപ്പിച്ചത്. നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്? താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
5: ഒരു
6: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
5: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദു ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
6: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
5: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
6: ശ്രോതാക്കളാണ്
5: കമന്റ് ചെയ്യേണ്ടത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ അസ്മാഉൽ ഹുസന, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ വിശാലമായി പഠിച്ചു വരികയാണ്. അതിൽ അഞ്ചാറ് നാമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പഠിച്ചത് അർറഹ്മാൻ അർറഹീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഉൾക്കൊള്ളുന്ന ആ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിശ്വാസികൾക്ക് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, അതുപോലെ തന്നെ ദുനിയാവിൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. ഇങ്ങനെ അർറഹ്മാൻ അർറഹീം എന്ന രണ്ട് നാമങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന രണ്ട് നാമങ്ങളുടെ ആശയ തലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അൽ ഹയ്യു അൽ ഖയ്യൂം ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയാൻ കാരണം പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിലും തിരുവചനത്തിലും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്തു പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിലൊരു വചനമുണ്ടല്ലേ, നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു ഒരു ആയത്ത് ഉണ്ടല്ലേ. ആ ആയത്ത് ഏതാ എല്ലാവർക്കും അറിയാലേ? ആ മാഷാ അല്ലാ, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എങ്ങനെയാ തുടങ്ങുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ, അവിടെ പറഞ്ഞപ്പോഴും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറഞ്ഞു. ഇനി സൂറത്തു ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? സൂറത്തു ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തന്നെയാണ്. അവിടെയും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞു. ഇനി മൂന്നാമത് സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ചേർത്തു പറഞ്ഞത്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് മൂന്ന് സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞു. മൂന്ന് പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നത്. ആ മൂന്നും ഹയ്യി എന്നതിനോട് ചേർത്താണ് വന്നിട്ടുള്ളത്. എന്നാൽ അൽ ഹയ്യി എന്ന് അഞ്ചു പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അൽ ഹയ്യി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ട്, ജിന്നുകളും ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഈ സൃഷ്ടികളുടെ വ്യത്യാസം എന്താ? സൃഷ്ടികൾ ഒരു സമയത്ത് ജനിച്ചതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ ഉണ്ടായതിന് മുമ്പൊരു കാലമുണ്ട്. അതിപ്പോൾ മുഹമ്മദ് എന്ന ഒരു കുട്ടി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ഇല്ല ഈ ലോകത്ത്. ഈ പറയുന്ന ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ലല്ലോ. 10-28 വർഷങ്ങൾക്ക് മുമ്പ് ഞാനില്ല. അപ്പോൾ എനിക്കൊരു ഇല്ലായ്മയുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇല്ലായ്മയില്ല. അതുപോലെ തന്നെ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. മരണമില്ല അവന്, മരണമില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും? മരിക്കും. എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കും അല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാം മരിക്കും, എല്ലാം മരിക്കും, എല്ലാം നശിക്കും. അപ്പോൾ നാശമില്ലാത്തവനാണ് അള്ളാഹു. ബാക്കി എല്ലാ സൃഷ്ടികളും പടപ്പുകളും എന്താണ്? നാശമുള്ളതാണ്. ഇതുപോലെ തന്നെ മനുഷ്യരൊക്കെ, നമ്മളൊക്കെ ഉറങ്ങും അല്ലേ? നമ്മൾ ഉറങ്ങും, നമ്മൾ ചെറുതായിട്ടൊന്നും മയങ്ങും, അല്ലെങ്കിൽ ചില അശ്രദ്ധകളുണ്ടാവും അല്ലേ? എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് പത്രം വായിക്കുമ്പോൾ നമ്മളറിയും അല്ലേ? ചില ടി വികളിലൂടെ പിന്നെ വാർത്തകൾ വായിക്കുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മളറിയല്ലേ, ഒന്ന് മയങ്ങിപ്പോയതാണ്, അപ്പോഴത്തേക്ക് ആക്സിഡൻ്റായി എന്നൊക്കെ പറയും. അല്ലാഹു നമ്മളെ അത്തരം ആക്സിഡൻറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മനുഷ്യനും മറ്റു സൃഷ്ടികളുമൊക്കെ ഉറങ്ങുകയും മയങ്ങുകയും ന്യൂനതകൾ വരികയും ഒക്കെ ചെയ്യുമെങ്കിൽ അസുഖം ബാധിക്കും, അങ്ങനെ മരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ന്യൂനതകളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ലാത്ത ഖുദുഹു സീനത്തും വലാനവും, ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, അതുപോലെ തന്നെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ, ഒരു ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുക്കാത്ത, ഒരു മരണമില്ലാത്ത, ആദ്യവും അന്ത്യവുമില്ലാത്ത, സർവ പൂർണമായ ജീവിതം ഉള്ള അൽ ഹയ്യ് അതാണ് അൽ ഹയ്യി എന്നതിൻ്റെ അർത്ഥം. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, തുടക്കമില്ല, ഒടുക്കമില്ല, അതുപോലെ തന്നെ ന്യൂനതകളില്ല. ഇങ്ങനെ തുടക്കമോ ഒടുക്കമോ ന്യൂനതയോ മരണമോ രോഗമോ ഒന്നുമില്ലാത്ത ജീവിതം, പൂർണ്ണമായ ജീവിതമുള്ളവൻ, അതാണ് അൽ ഹയ്യു എന്നതുകൊണ്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ നാമം പഠിക്കുമ്പോൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആളുകൾ എന്ത് ചെയ്യുന്നു, മരിച്ചുപോയവരെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊന്നും യഥാർത്ഥ ആരാധ്യനല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ തൗഹീദിനെ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അൽ ഹയ്യു എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, രോഗങ്ങളില്ലാത്തവൻ, ന്യൂനതകളില്ലാത്തവൻ. ഇങ്ങനെ അൽ ഹയ്യു എന്ന നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനെ മാത്രമാണ്, അങ്ങനെയുള്ളവനെ മാത്രമാണ് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതും നമ്മൾ മനസ്സിലാക്കുക. അൽ ഹയ്യു എന്ന നാമം ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒറ്റക്കായിക്കൊണ്ട് രണ്ടു പ്രാവശ്യമാണ് അൽ ഹയ്യു എന്ന നാമം വന്നത്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാഹുവിൻ്റെ അൽ ഹയ്യു എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് നിഷ്കളങ്കമായിക്കൊണ്ട് നിഷ്കപടമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ വത്തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്യൂ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചവരൊന്നും തവക്കുൽ ചെയ്യാൻ അർഹരല്ല എന്നതും ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതല്ല, മറിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ആദ്യമോ അന്ത്യമോ

0: പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്, അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാർ ഉണ്ടാക്കിയ. അപ്പോൾ അതിനൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതി ഉണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജി പി ടിയിലൊക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക. ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും എ ഐ യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം ഐ ടി ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളൊക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പറയാം. മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ, പക്ഷേ എനിക്ക് ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിന്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.
2: Peace Radio. Tune to reality.
3: سبيل الدموع سبيل مريح.
4: തന്നെ വിഴുങ്ങാൻ വന്ന പാമ്പിനെ കണ്ടപ്പോൾ മിന്നാ മെനിങ് പാമ്പിനോട് ചോദിച്ചു, പാമ്പെ ഞാനൊരു മൂന്ന് കാര്യം ചോദിച്ചോട്ടെ? ആ ഓക്കെ, ചോദിച്ചോ, എന്തൊക്കെയാ നിനക്ക് അറിയേണ്ടത്? ഒന്ന്, ഞാൻ നിന്റെ ഭക്ഷണ ശൃംഖലയിൽ പെട്ടതാണോ? അല്ലല്ലോ, പാമ്പ് മറുപടി പറഞ്ഞു. രണ്ട്, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? പാമ്പ് പറഞ്ഞു, ഇല്ലല്ലോ. അപ്പൊ തിരിച്ച് മിന്നാമിനിങ് ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത്? അപ്പൊ പാമ്പ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ ഈ ഇരുട്ടത്ത് പോലും തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല, അത് മാത്രമേ കാരണമുള്ളൂ.
5: ചിന്തയിൽ നമ്മളിപ്പോൾ കേട്ടത് കുറഞ്ഞൊരു ഒരു ക്ലിപ്പാണ്, പക്ഷെ അതിൽ നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇതൊരു പാമ്പിൻ്റെ ഒരു കഥയുടെ ഒരു ഭാഗം ശകലമായിട്ടുള്ളതാണ്. എന്താണ് നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയുന്നില്ല? ചുരുക്കി പറഞ്ഞാൽ അസൂയ. അതാണ് നമ്മൾ തുടക്കം മുതലേ നമ്മളിന്ന് കേട്ട് വരുന്ന ഒരു ഭാഗമാണ്. മനസ്സിൻ്റെ ഒരു മറ്റുള്ളവരുടെ ഒരു ചെറിയ ഗുണങ്ങളിൽ പോലും സംതൃപ്തിയില്ലാത്ത അസ്വസ്ഥമാകുന്ന മനസ്സ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമ്മൾ അന്ന് ആ ഒരു കഴിഞ്ഞ പുലരിവട്ടം മുതൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആളുകളുടെ അപ്പം അപ്പോഴേ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവർക്കുണ്ടാവുന്ന ഗുണങ്ങളിൽ അസ്വസ്ഥരാകുന്നത്? അതിൻ്റെ അസ്വസ്ഥമാവുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം?
6: ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവാചക വചനം ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ളവരിലേക്കാണ്, നമ്മൾ മുകളിലേക്കല്ല എന്നുള്ള ഒരു ആ ഒരു പ്രവാചക വചനത്തെ വിസ്മരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വല്ലാതെ കയറി വരാമെന്ന് എനിക്ക് തോന്നുന്നത്.
5: അല്ല, താഴെയുള്ളവരിലേക്ക് ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംതൃപ്തി അല്ലെ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. അപ്പം അവിടെയാണ് അതിൻ്റെ പ്രധാന പ്രശ്നം കിടക്കുന്നത്. അവനവൻ്റെ കാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടാത്ത ആളുകൾക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അസംതൃപ്തി ഉണ്ടാവും. അതാണ് ഹാരിസ് മൗലവി അവിടെ നിന്ന് തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം. നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി അല്ലേ ശ്രോതാക്കളോട്, നമുക്കതാണ് പറയാനുള്ളത്. പിന്നെ ഒരു അവനവൻ്റെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എല്ലാം, കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഒരു ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റേത് എപ്പോഴാണ് പൂർത്തിയാവുള്ളൂ, ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ലൈഫിൻ്റെ വിജയങ്ങൾ, ഗുണങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അത് എനിക്കൊരുപാട് ദൂരം ഇനിയും പോകണ്ട, അവിടെ എത്തിയിട്ടേ പൂർത്തിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അസ്വസ്ഥത. പിന്നെ ഇതൊരു ശൈത്താനീയത്താണ്, പിശാജ് മനസ്സിൽ തോന്നിപ്പിക്കുന്ന അസംതൃപ്തിയുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അത് മറ്റുള്ളവരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വേറെ തന്നെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായ ദാരിദ്ര്യം ഉണ്ടാവുക ചില ആളുകൾക്ക്. എന്താണ് നമ്മൾ പിന്നെ മറ്റുള്ള ഓരോ വിഷയങ്ങളിലും അത് അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു കാഴ്ചപ്പാട് കുറഞ്ഞു പോവുക. പിന്നെ അഹന്ത, അഹങ്കാരം, കിബറ്, കിബറുള്ള ഒരാൾക്ക് വേറെ ഉൾക്കൊള്ളാൻ, അൽ കിബറു ബത്തറുൽ ഹഖ് വഗം തുന്നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലും. വേറുള്ള പോലെ എന്തെങ്കിലും കാണുമ്പോൾ ആകപ്പം എന്താ, അതിലൊന്നും ഒരു മെച്ചല്ല കണ്ടോ, അത് അതിൽ അസംതൃപ്തിയാണ്, അത് പോരാ, ആരുടെ ഗുണവും കാണാൻ പറ്റുന്നില്ല, ദോഷം കാണാൻ ഭയങ്കര താല്പര്യം അല്ലേ, ഈ മനസ്ഥിതി ഉണ്ടാവുക.
6: ശരിക്കും മറിച്ചാണ് വേണ്ടത്,
5: ആ മറിച്ചാണ് വേണ്ടത്.
6: വേറൊരാള് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോ
5: അതെ
6: അദ്ദേഹത്തിന്റെ സങ്കടം കാണണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നല്ലേ നമ്മൾ
5: അങ്ങനെ ചിന്തിക്കേണ്ടത്. പിന്നെ ചില ആളുകൾക്ക് അവരുടെ മുൻകാല അനുഭവങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആ മുൻകാല അനുഭവങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത് അത് വേറൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. പിന്നെ അപ്പം ഈ സ്വാർത്ഥ ചിന്താഗതികൾ ഉണ്ടാവുക. ഇപ്പം ഇതിനൊക്കെ വേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിഹാരം ശരിക്കുള്ളൊരു വിശ്വാസിയാവുക എന്നുള്ളതിന്, അല്ലാത്തവൻ്റെ ഉള്ളിലിത് വരും. ഈമാ ശരിക്ക് കയറുമ്പോൾ ഇതെല്ലാം നിസ്സാരമാണെന്നും ഏറ്റവും നല്ല പ്യൂറായ മൈൻഡ് പടച്ചവനിലേക്ക് ഹൃദയത്തെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ, കൽബുൻ സലീം, ഇല്ലാമ നതല്ലാഹ ബിഖൽബിൻ സലീം, അതാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതുവഴി നന്ദിയുള്ള മനസ്സുണ്ടാകുക, മറ്റുള്ളവരോടുള്ള സിമ്പതിയും അതുപോലെ തന്നെ അനുകമ്പയൊക്കെ ഉണ്ടാവുക, സ്വയം പഠിക്കാൻ തയ്യാറാവുക, അവനവൻ്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും മറ്റുള്ളവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളിൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട്
6: നമ്മൾ ദുനിയാവിനോടുള്ളൊരു ഇഷ്ടമാണ് ഇത് അതിന് വരുന്നതാണ് ഇതെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരേയൊരു യാത്ര ചെയ്യുമ്പോൾ ഇടയിലുള്ളൊരു വിശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരവും മരത്തിൻ്റെ തണലും അതുപോലെയാണല്ലോ ഈ ദുനിയാവിൻ്റെ വിഷയം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു കുറഞ്ഞ സമയത്തിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളെപ്പോഴും പല വിഷയങ്ങളിലും അസൂയപ്പെടാറുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ. മറിച്ച് പരലോകത്തിന് വേണ്ടിയിട്ടും അസൂയപ്പെട്ടോട്ടെ, അപ്പം നല്ല കാര്യമല്ലേ. അടുത്ത പിന്നെ എൻ്റെ സുഹൃത്ത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നോമ്പെടുക്കണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ രണ്ട് നോമ്പെടുക്കും, അങ്ങനെ അസൂയപ്പെടാം. പക്ഷേ മറിച്ച് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അസൂയപ്പെട്ടുണ്ട് അല്ലേ, അങ്ങനെ ഒരു ചിന്ത കൂടി എന്നോട് ചേർത്ത് വെക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.
5: അപ്പം ഏതായിരുന്നാലും നമ്മൾ പാമ്പ് പറഞ്ഞ പോലുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി അല്ലേ, നമ്മളെല്ലാവരും
6: ആത്മവിമർശനം നടത്തുക.
5: നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ എനിക്കൊരു സുഖമല്ല, അവിടെ കിടക്കട്ടെ, പോണ്ട, വേണ്ട, അവൻ അങ്ങനെ നന്നാവണ്ട അല്ലേ, അവൻ അങ്ങനെ നന്നാവണ്ട എന്ന് പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ചിലവർ പുറത്തേക്ക് പറയും, ചിലരുടെ ഉള്ളിലുണ്ടോ, ഉള്ളിലുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കാം.
7: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 സഫർ 10 തീയതി 2026 ജൂലൈ 24 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നിലനിൽക്കണമെങ്കിൽ നാം അള്ളാഹുവിനെ സൂക്ഷിച്ചേ തീരൂ. ഈ ജീവിതത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് വിജയത്തിൻ്റെ മാർഗം എന്ന് നാം തിരിച്ചറിയണം. ഇസ്ലാം മനുഷ്യന് നൽകിയ വഴി കീഴ്പ്പെടലിൻ്റെയും വിധേയത്വത്തിൻ്റെയുമാണ്. അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും വിധേയവരായിക്കൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ് മനുഷ്യൻ്റെ മോചനമാർഗം. വിശ്വാസികളെ, കാലം കഴിയുന്തോറും സമൂഹത്തിൽ നാശങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയായികളാണ് ശരിയും തെറ്റും വേർതിരിച്ചറിയാത്ത അവസ്ഥയാണ് എല്ലായിടത്തുമുള്ളത്. ദേഹേച്ഛകൾക്കാണ് എല്ലാവരും മുൻഗണന നൽകുന്നത്. നേരായ മാർഗത്തിൽ നിന്ന്, സത്യപാതയിൽ നിന്ന് മനുഷ്യനെ അശ്രദ്ധരാക്കുന്ന കാര്യങ്ങളാണ് എവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം: ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദി ബഅദഹു ശർറു മിൻഹു അത്താ തൽഖൗ റബ്ബകും. ഓരോ കാലം കഴിയുന്തോറും മുൻകാലത്തേക്കാൾ പിൻകാലത്ത് നാശം മാത്രമാണ് വരിക നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച വചനമാണിത്. ഒരു വിശ്വാസിക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്തിലോ അതല്ലെങ്കിൽ ആഹാര സുഖ സൗകര്യങ്ങളിലോ അല്ല, നേരെ മറിച്ച് അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ മരനിഷ്ഠയിലുമുള്ള നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ശക്തിയില്ലായ്മയാണ് ഏറ്റവും വലിയ നഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: വലാ തജ്അൽ മുസീബതന ഫീ ദീനിന, അള്ളാഹുവേ ഞങ്ങളുടെ മുസീബത്ത്, ഞങ്ങളുടെ ആപത്ത് ഞങ്ങളുടെ മതകാര്യത്തിലാക്കരുത് എന്ന്. ആപത്ത് സ്വാഭാവികമാണ്. ഈ ലോക ജീവിതത്തിൽ പലതും, ചെറിയതും വലിയതും ആളുകൾക്കുണ്ടായേക്കാം. പക്ഷേ അവൻ്റെ മതം, അവൻ്റെ വിശ്വാസം, അവൻ്റെ അള്ളാഹുമായുള്ള ബന്ധത്തിലുള്ള നിഷ്ഠ, അതൊരിക്കലും ആപത്തിൽ പെട്ടു പോകരുത് എന്നാണ് ഇമാം തുർമുദി ഉദ്ധരിച്ച ഈ പ്രാർത്ഥനയുടെ സാരം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ഏതാണെന്ന് അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്: യാ മുഖല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ മതത്തിൽ, നിൻ്റെ ദീനിൽ നീ അടിയുറപ്പിച്ചു നിർത്തണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിച്ച ഉമ്മു സൽമ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്. ഉമ്മു സലമത്ത് ചോദിക്കുകയാണ്: നബി, എന്താണ് ഇത്രയധികം ആദർശത്തിലും ദീനിലും ഹൃദയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഉമ്മു സലമ, ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം അള്ളാഹുവിൻ്റെ കൈവിരലുകൾക്കിടയിലാണ്. അള്ളാഹു അതിനെ എപ്പോഴും മാറ്റിയും മറിച്ചും തിരിച്ചും കൊണ്ടിരിക്കും. അതിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിങ്കൽ നിന്നുള്ള നിഅമത്ത് വേണം. അതിന് നാം തയ്യാറാവണം എന്നാണ്. സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ആ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ തൻ്റെ വിശ്വാസത്തെ നിലനിർത്താൻ, ഏകദൈവ വിശ്വാസത്തിലുള്ള തൻ്റെ ഈമാനിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു നമ്മളെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തിയാലേ നമ്മൾ നന്മയിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തെറ്റാതെ ജീവിക്കാൻ നാം എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കണം. ഒലൂല അൻസബത്തിനാക്ക ലഖദ് കിത്ത തെർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു തആല പറഞ്ഞത് കാണാം. താങ്കളെ നാം വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യർ പറയുന്ന മാർഗത്തിലേക്ക് താങ്കൾ ചെരിഞ്ഞു പോകുമായിരുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഒരു മാനസികാവസ്ഥ വരും എന്ന് അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, തിന്മയിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞും പോകാതിരിക്കാൻ നാം ഉറച്ചു നിൽക്കുകയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. വിശ്വാസികളുടെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ സൂറത്തു അലു ഇമ്രാനിൽ പറഞ്ഞത് കാണാം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിന് സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ ശേഷം നീ വഴിതെറ്റിക്കരുതേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള കാരുണ്യം നൽകണമേ, നീയാണല്ലോ എല്ലാം നൽകുന്നവൻ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിലും അള്ളാഹു പഠിപ്പിച്ച മതകാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ നാം ഉറച്ചു നിൽക്കണം. നമ്മെ നാം തന്നെ ഉറപ്പിച്ചു നിർത്തണം. അതിനാവശ്യമായ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി ഖുർആനുമായുള്ള ബന്ധം തന്നെയാണ്. ഖുർആൻ അല്ലാഹുവിൻ്റെ വചനമാണ്. അത് നമുക്ക് വെളിച്ചമാണ്. അത് നമ്മുടെ മാർഗദർശനമാണ്. നാം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ നാം പഠിച്ചുകൊണ്ടിരിക്കണം. ആ ഖുർആനിൻ്റെ ഉപദേശങ്ങളെ നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. وقال الذين كفروا لولا نزل عليه القران جمله واحده അവിശ്വാസികൾ ചോദിച്ചിരുന്നു, എന്തേ ഈ ഖുർആൻ ഒരൊറ്റ തവണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടില്ല എന്ന്. അല്ലാഹു അതിനെ മറുപടി പറയുകയാണ്, കദാലിക ഇറക്കിയത് ഇങ്ങനെ തന്നെയാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക താങ്കളുടെ ഹൃദയം അതിൽ ഉറപ്പിക്കാൻ വേണ്ടി. അല്പാൽപമായി സാന്ദർഭികമായി ഒന്നോ രണ്ടോ അതിലധികമോ ആയത്തുകളായി ഗഡുക്കളായിക്കൊണ്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തത്, അവതരിപ്പിച്ചു കൊടുത്തത്. അത് മനസ്സിനെ ഉറപ്പിക്കാനാണ് എന്ന് ഖുർആൻ നബിയോട് പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഉറച്ചു നിൽക്കണം. നല്ലവരുമായി കൂട്ടുകൂടലാണ് മറ്റൊരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരിത്തന്നു, ഖുർആൻ ഓരിത്തന്നുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ കൂടി നമ്മളെ പഠിപ്പിച്ചു, വസ്ബിർ നഫ്സക مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا നിന്റെ മനസ്സിനെ ഉറപ്പിച്ച് പൊറുപ്പിച്ച് നിർത്തണം. അല്ലാഹുവിനെ രാവും വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യന്മാരോടൊപ്പം നിന്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണം. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ജീവിക്കുന്നത്. അവരിൽ നിന്നൊരിക്കലും കണ്ണ് തെറ്റിക്കാൻ പാടില്ല. ഭൗതികമായ ആർഭാടങ്ങൾ കണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവരിൽ നിന്ന് ഒരിക്കലും നീ തെറ്റിപ്പോകരുത്. അവരുടെ ആ കൂട്ടത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അശ്രദ്ധരായി ജീവിക്കുന്നവരെ അനുസരിച്ച് പോവുകയും ചെയ്യരുത്. ദേഹേച്ഛകളെ പിൻപറ്റുന്നവരെ പിന്തുടർന്നു പോകരുത്. അമിതമായ പരിധി വിട്ട് ജീവിക്കുന്നവരെ ഒരിക്കലും പിൻപറ്റി പോകരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, മഹാന്മാരായ ആളുകളുടെ ജീവനത്തെ നാം പഠിക്കണം. പ്രത്യേകിച്ച് പൂർവികന്മാരായ, നല്ലവരായ, സച്ചരിതരായ പൂർവികന്മാർ, അവരുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് മാതൃകയുണ്ട്, ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അവ നാം വായിച്ചു പഠിക്കുകയും അവരുടെ ജീവിത കഥനങ്ങൾ നാം മനസ്സിലാക്കുകയും ചെയ്യണം. വകുല്ലൻ നഖസ്സു അലൈക മിന അംബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖു വമൗഇലത്തു വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്തു ഹൂദിൽ അല്ലാഹു അക്കാര്യമാണ് പറഞ്ഞത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും കഥകളും നിനക്ക് വിവരിച്ചു തന്നത് നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനാണ്. ഈ സത്യം നിനക്ക് വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം, ഈ ഉത്ബോധനവും ഉപദേശവും വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം, ആ ഉത്ബോധനം ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ജീവിക്കാനാണ് അവരുടെ ചരിത്രം പഠിപ്പിച്ചു തന്നത് എന്നാണ്. പ്രവാചക ചരിത്രങ്ങൾ നാം വായിച്ച് പഠിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ വൃദ്ധിക്ഷയ ഘട്ടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, സന്തോഷങ്ങൾ, അപ്പോഴെല്ലാം അവർ സ്വീകരിച്ച നിലപാടുകൾ, ആ കാൽവെപ്പുകൾ, അതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കുക. സമൂഹം സത്യസന്ധമായി ജീവിച്ച, അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിച്ച സമൂഹം, അത് അവരെങ്ങനെയാണോ ജീവിച്ചത്, അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമുക്ക് മറ്റൊരു മാർഗമുള്ളത്, ആ ദീനിൽ ഉറച്ചു നിൽക്കാൻ. എപ്പോഴും ഭിന്നത നമുക്കുണ്ടായിക്കൂടാ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച ആ സംഘമുണ്ടല്ലോ, ആ സത്യസന്ധരായ സംഘം, അവരുടെ കൂടെയാണ് നാം ജീവിക്കേണ്ടത്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിക്കുക. വലാ തഫറഖു, ഭിന്നിച്ചു പോകരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇദ് കുൻതും അഇദാഅൻ, നിങ്ങളൊരു കാലത്ത് ശത്രുക്കളായിരുന്നുവല്ലോ പരസ്പരം. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകളെ അള്ളാഹു തആല ഒന്നിപ്പിച്ചു. ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നരകത്തിൻ്റെ, നരകക്കുണ്ടിൻ്റെ വക്കത്തായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. അത്രമാത്രം അപകടഘട്ടത്തിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ഫഅൻഖദക്കും മിൻഹ, അതിൽ നിന്നൊക്കെ അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് മാർഗദർശനം കിട്ടാൻ വേണ്ടി അല്ലാഹു വിവരിച്ചു തരുകയാണ് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ നാം മുറുകെ പിടിക്കേണ്ടത്, പൂർവികരായ സച്ചരിതരായ ജനങ്ങൾ, അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും ആ കൂട്ടത്തിൽ, അവരുടെ മാർഗം, ആ മാർഗമാണ് നമ്മൾ പിൻപറ്റി ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ അത് ജീവിതത്തിൻ്റെ ഒരു നിത്യചര്യയായി നാം സ്വീകരിക്കണം. എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യലല്ല, ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നല്ലതായി മാറ്റാൻ നാം ശ്രമിക്കണം. ഒലു അന്നഹും ഫഅലൂമായു അലൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്മീത, അവരോട് കൽപ്പിക്കപ്പെട്ട, ഉപദേശിക്കപ്പെട്ട കാര്യമനുസരിച്ചാണ് അവർ ചെയ്യുന്നതെങ്കിൽ, പ്രവർത്തിക്കുന്നതെങ്കിൽ, അതവർക്ക് നല്ലതായി മാറുമായിരുന്നു. അവർക്ക് ഉറപ്പിച്ചു നിൽക്കാൻ അത് ഏറ്റവും നല്ല കാര്യമായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിലും നാം ഉറച്ചു നിൽക്കണം. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാതി ദുനിയ വഫിൽ ആഖിറ, നല്ല സ്ഥിരമായ, സ്ഥിരതയുള്ള വാക്കുകൊണ്ട്, ഉറച്ച വാക്കുകൊണ്ട് അല്ലാഹു തആല വിശ്വാസികളെ പിടിച്ചു നിർത്തുന്നു സത്യമാർഗത്തിൽ, ഇഹലോകത്തും പരലോകത്തും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തിന്മയുടെ മാർഗത്തിൽ നിന്ന്, തോന്നിവാസത്തിൻ്റെ മാർഗത്തിൽ നിന്ന്, എല്ലാ ദുർവിചാരങ്ങളുടെയും അതിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുകയും അതിനെ വിലവെക്കാതെ അതിനെ നിസ്സാരമാക്കി തള്ളുകയും ചെയ്യുന്ന ആളുകളെ നീ കാണുമ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കണം. അവർ അതല്ലാത്ത മറ്റു പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ മാത്രമേ അവരോട് കൂട്ടുകൂടാവൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതിനാണ്. അഥവാ വല്ല അബദ്ധവശാലും തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടിയാൽ പോലും അവരുടെ കൂടെ ഓർമ്മയുള്ള ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കാൻ പാടില്ല, മാറി നിൽക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. വഇമ്മാ യുൻസിയന്നക ശൈത്വാൻ ഫലാ തഖ്ഉദ് ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളോടുള്ള സഹവാസം ഓർമ്മ വന്നാൽ നിങ്ങൾ നിലനിർത്തരുത്, തിരിച്ചു പോരണം, മാറി നിൽക്കണം എന്ന് കൽപ്പിച്ചത്. കൂട്ടു സഹവാസങ്ങളും കൂടിച്ചേരലുകളും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. നന്മയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നല്ലവരുമായി കൂടിച്ചേരാൻ ശ്രമിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ സഹോദരങ്ങളെ, നേരിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും നേരിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത് 50 സഹാബികളുടെ പ്രതിഫലമാണ്. സമൂഹത്തിൽ തിന്മ വ്യാപിക്കുകയും തിരിയുന്നയിടത്തും അറിയുന്നയിടത്തും തിന്മ പ്രചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത് അജ്റു ഖംസീന റജുല യഅമലൂന മിസ്ല അമലിഹിന, അദ്ദേഹത്തിൻ്റെ കർമ്മം അതുപോലെ ചെയ്യുന്ന 50 ആളുകളുടെ പ്രതിഫലം അവന് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ, അതായത് പ്രതികൂലമായ തിന്മകളുടെ സാഹചര്യത്തിൽ നന്മയിൽ ഉറച്ച് കാലുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് 50 ആളുകളുടെ പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 50 ആളുകളുടെ പ്രതിഫലം ഒരാൾക്ക് കിട്ടുമെന്നാണോ? അതല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാബിമാരിൽ 50 ആളുകളുടെ പ്രതിഫലം കിട്ടുമെന്നാണോ? റസൂലെ, എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്റു ഖംസീന മിൻകും, സഹാബികളെ, 50 സഹാബികൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള 50 സഹാബികളുടെ പ്രതിഫലം പ്രതികൂലമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നന്മയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു തആല നൽകും എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ഭാഗത്തും തിന്മയുടെ ഇരുട്ടുകൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ധൈര്യമായി, ശക്തമായി, ദൃഢമായ വിശ്വാസത്തോടുകൂടി ഏത് രംഗത്തും സത്യത്തിലും നന്മയിലും ഉറച്ചു നിൽക്കാൻ നാം ശ്രമിക്കുക, ആ മഹാന്മാരായ സഹാബത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നാം കാത്തിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
7: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും ഹിറാഗുഹ സന്ദർശിക്കൽ പുണ്യകരമാണോ എന്ന ഭാഗമാണ് ഇന്ന് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത്.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിറാഗുഹ സന്ദർശിക്കൽ പുണ്യകരമാണോ എന്നുള്ള പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരധ്യായമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. പലരും പുണ്യഭൂമി അഥവാ മക്ക സന്ദർശിക്കുമ്പോൾ പാടുപെട്ട് ഹിറാഗുഹ സന്ദർശിക്കുന്നതായി കാണാം. പലരും ആ സ്ഥലത്തിന് പ്രത്യേക പുണ്യം കണക്കാക്കുന്നവരുമാണ്. അത് സന്ദർശിക്കുന്നതിലോ അതിൽ വെച്ച് ആരാധനകൾ നിർവഹിക്കുന്നതിലോ പ്രത്യേകമായ യാതൊരു പുണ്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പ് 10 കൊല്ലങ്ങളിലേറെ മക്കയിലുണ്ടായിട്ടും ഹിറാഗുഹയിലേക്ക് ലക്ഷ്യം വെച്ച് അവിടുന്ന് പോയിട്ടില്ല. മക്കാ വിജയ ദിവസമോ ശേഷമോ അപ്രകാരം ചെയ്യുകയോ ഉമ്മത്തിന് നിർദ്ദേശം നൽകുകയോ ചെയ്യാത്തതിനാൽ ഹിറാഗുഹ സന്ദർശിക്കുന്നതിനോ അതിൽ ഇബാദത്ത് നിർവഹിക്കുന്നതിനോ പ്രത്യേകമായ യാതൊരു പുണ്യവുമില്ല എന്നതും, ഒരു ചരിത്ര സ്ഥലം എന്ന നിലക്ക് ആരെങ്കിലും സന്ദർശിക്കുന്നുവെങ്കിൽ അതിൽ വിരോധമില്ല എന്നതും ചേർത്തു വായിക്കേണ്ടുന്ന കാര്യമാണ്. അപരിചിതനായ ഒരാൾ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായുള്ള ആ സംഗമം പ്രവാചകനിൽ അങ്ങേയറ്റത്തെ ഭീതിയുണ്ടാക്കി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകത്വത്തെ പ്രതീക്ഷിച്ച് നടക്കുകയായിരുന്നില്ല എന്നത് വ്യക്തമാക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് മാറി ഹിറാഗുഹയിൽ ഏകാന്തവാസം സ്വീകരിച്ചത് സമൂഹത്തെ നേരിന്റെ വഴിയിൽ നടത്താൻ ഒരു വെളിച്ചം അന്വേഷിച്ചതായിരുന്നു എന്നും, അതിനായുള്ള ഒരു ആത്മീയ തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു അവിടുന്ന് ചെയ്തിരുന്നത് എന്നും, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നതുപോലെ നബി ആഗ്രഹിച്ചത് നടന്നു എന്നെല്ലാം ചിലർ പറയാറുണ്ട്. എന്നാൽ നബി തിരുമേനി ഒരിക്കലും ഒരു പ്രവാചകത്വത്തെയോ തനിക്ക് വേദഗ്രന്ഥം ഇറക്കപ്പെടുന്നതിനെപ്പറ്റിയോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഖുർആൻ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നത്. വമാ കുന്ത തർജു അയുൽഖ ഇലൈക്കൽ കിതാബു ഇല്ലാ റഹ്മത്തം മിർ റബ്ബിക്. നിനക്ക് വേദഗ്രന്ഥം നൽകപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യത്താൽ അത് ലഭിച്ചു. അപ്രകാരം തന്നെ നിനക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ചൈതന്യവത്തായ സന്ദേശം ബോധനം ചെയ്തിരിക്കുന്നു. വേദഗ്രന്ഥമോ സത്യവിശ്വാസമോ എന്തെന്ന് നിനക്കറിയുമായിരുന്നില്ല, പക്ഷേ നാം അതിന് ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. അത് മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം വഴി കാണിക്കുന്നു. തീർച്ചയായും നീ നേരായ പാതയിലേക്കാകുന്നു മാർഗദർശനം നൽകുന്നത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഏതൊരുവനുള്ളതാണോ ആ അള്ളാഹുവിന്റെ പാതയിലേക്ക് ശ്രദ്ധിക്കുക. അള്ളാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ ചെന്നെത്തുന്നത്. സൂറത്തു ശുആറ വചനം 52-53. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം നൽകപ്പെടുന്നത് അവർ ആഗ്രഹിച്ചതുകൊണ്ടോ അതിനുവേണ്ടി അധ്വാനിച്ചതിനാലോ അല്ല. ഇനി ആരെങ്കിലും അതിന് ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി അധ്വാനിക്കുകയോ ചെയ്താലും നുബുവത്ത് എന്ന ആ ഉന്നത പദവി ലഭിക്കുവാനും പോകുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന ആ പദവി അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുകയാണ് ചെയ്യാറ്. നുബുവത്ത്, റിസാലത്ത് തുടങ്ങിയ രണ്ട് സ്ഥാനവും വഹബിയാണ്, കസബി അല്ല, അഥവാ സ്വപ്രയത്നത്താൽ നൽകപ്പെടുന്നതല്ല. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. അതിനാൽ മുഹമ്മദ് നബി ഒരിക്കൽ പോലും പ്രവാചകത്വത്തെ കൊതിക്കുകയോ അതിനുവേണ്ടി സ്വയം തയ്യാറാവുകയോ ചെയ്തിരുന്നില്ല എന്നും, എല്ലാ നബിമാർക്കും അള്ളാഹു അനുഗ്രഹമായി നൽകിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രവാചകനും താൻ നബിയാകാൻ പോകുന്ന ആളാണെന്ന് നേരത്തെ അറിയാൻ സാധിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവാചകത്വത്തെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുന്നിൽ വന്നപ്പോൾ പേടിക്കേണ്ടിയിരുന്നില്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചത് നടക്കാൻ പോകുന്നു എന്ന് സന്തോഷിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? തന്റെ മോഹം പൂവണിയാൻ പോകുന്നു എന്നായിരുന്നില്ലേ വിചാരിക്കേണ്ടിയിരുന്നത്? പ്രവാചകത്വം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളായിരുന്നു മുഹമ്മദ് നബിയെങ്കിൽ എല്ലാം കൊണ്ടും കൂടുതലായി സന്തോഷിക്കുകയും ആനന്ദിക്കുകയുമാണ് അവിടുന്ന് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവിടുന്ന് ആ സമയത്ത് എത്ര പേടിച്ചു എന്നത് ബുഖാരിയിൽ വന്ന ഹദീസിൽ നാം മനസ്സിലാക്കിയല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നനച്ചിരിക്കാതെ തന്നെ ലഭിച്ച മഹത്തായ സൗഭാഗ്യമായിരുന്നു പ്രവാചകത്വം എന്നതിനാണ് പ്രമാണങ്ങൾ പിൻബലം നൽകുന്നത്. ഹിറ ഗുഹയിൽ വെച്ച് ലഭിച്ച ആദ്യ വഹയിന് അല്പകാലത്തേക്ക് തുടർച്ച ഉണ്ടായില്ല. വഹയി നിലച്ച ആ കാലം ഫത്രത്തുൽ വഹയ് എന്നാണ് അറിയപ്പെടുന്നത്. അത് എത്രകാലമായിരുന്നു എന്നതിന് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ച് അവഗാഹമുള്ള പണ്ഡിതന്മാർ ഇതു സംബന്ധമായി വന്ന റിപ്പോർട്ടുകളെ പരിശോധിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: എന്നാൽ വഹയി നിലച്ച ആ കാലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് അത് അഥവാ ആ കാലം ഏതാനും ദിവസങ്ങളായിരുന്നു എന്നതാണ്. അത് എത്ര ദിവസമാണെന്ന് ക്ലിപ്തമല്ല. 3 ദിവസങ്ങളായിരുന്നെന്നും 10 ദിവസങ്ങളായിരുന്നെന്നും 15 ദിവസങ്ങളായിരുന്നെന്നും 40 ദിവസങ്ങളായിരുന്നെന്നും 6 മാസമായിരുന്നെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. 2.5 കൊല്ലമെന്നും 3 കൊല്ലമെന്നും അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. ഇത് യാതൊരു നിലക്കും സ്വഹീഹായി വരാൻ സാധ്യതയില്ലാത്തതാകുന്നു. വഹയി ഇല്ലാതിരുന്ന ഈ കാലത്ത് നബിക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ആ ദുഃഖം മൂത്ത് അവിടുന്ന് ആത്മഹത്യക്ക് പോലും ചിന്തിച്ചെന്നും അതിനായി പലതവണ മലമുകളിൽ കയറി താഴേക്ക് ചാടാൻ ശ്രമിച്ചെന്നും ഓരോ തവണ പർവ്വതത്തിന്റെ ഉച്ചയിൽ നിന്ന് ചാടാനൊരുങ്ങുമ്പോഴെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുത്തു വരികയും ശേഷം യാ മുഹമ്മദ് ഇന്നക റസൂലുല്ലാഹി ഹഖൻ, ഓ മുഹമ്മദ്, തീർച്ചയായും താങ്കൾ അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണെന്ന് സത്യമാകുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാറാണ് പതിവെന്നും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും അംഗീകരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ആത്മഹത്യയെന്ന മഹാപാപം പ്രവാചകന്മാർ ചെയ്യാൻ ഉദ്ദേശിക്കില്ലല്ലോ. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബിയെ ആശ്വസിപ്പിക്കുമ്പോൾ അതിൽ വിശ്വാസം കൊള്ളുന്നതിന് പകരം വീണ്ടും ജീവൻ നശിപ്പിക്കാൻ ഒരു പ്രവാചകൻ ശ്രമിക്കുമോ? ഇല്ല. മാത്രവുമല്ല, ഈ സംഭവമൊന്നും പ്രവാചകനിലേക്ക് ചേർക്കപ്പെട്ട റിപ്പോർട്ടുകളുമല്ല. ആശയപരമായും നിവേദനത്തിന്റെ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലും ഇത് അസ്വീകാര്യമാണ്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1 എന്ന രചനയിൽ നിന്നും ഹിറാഗുഹ സന്ദർശിക്കൽ പുണ്യകരമാണോ എന്ന ഭാഗമാണ് ഇന്ന് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത്.
4: أعوذ بالله من الشيطان الرجيم
5: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطر

0: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ. പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എഴുത്ത നിലപാടിന്റെ നിജസ്ഥിതി ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി رب العالمين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد بهماني رايا شروداك لي بيس റേഡിയോയിലൂടെ ഈ ശബ്ദവീചികൾ ശ്രവിക്കുന്ന മാന്യരെ, ചുവരെഴുത്തെന്ന ഈ പംക്തിയിൽ പരിപാടിയിൽ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിനപ്പുറം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വീകരിച്ച ഒരു നിലപാട്. പ്രസ്തുത നിലപാടിൻ്റെ നിജസ്ഥിതി എന്ത്? അതിൽ തൽപരകക്ഷികളുടെ കോട്ടിമാട്ടലും വളച്ചൊടിക്കലും എങ്ങനെ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വവും പദവിയും ഇകഴ്ത്തി കാണിക്കുവാൻ ഷിയാ വിഭാഗത്തിലെ തീവ്രവാദികൾ പ്രത്യേകിച്ച് ഈ നിലപാട് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കുവാൻ ഒരു പംക്തി അതിന് പ്രത്യേകമാക്കുകയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹജ്ജ് നിർവഹിക്കുവാൻ മക്കയിലായിരിക്കെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുകയുണ്ടായത് വിശുദ്ധ മദീനയിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട തുടക്ക നാളുകളിൽ സ്ഥിതിഗതികൾ അദ്ദേഹത്തിന് നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകർ ആരെന്ന് നിർണയിക്കപ്പെടേണ്ടതുണ്ട്. അവരെയെല്ലാം തൻ്റെ വരിധിയിൽ കൊണ്ടുവരേണ്ടതുമുണ്ട്. അതുകൊണ്ട് തീവ്രവാദികളെ കൈകാര്യം ചെയ്യുവാൻ അല്പം സമയം അലിയിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു. അത് ന്യായവുമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടത്. യാതൊരു കുറ്റവും ചെയ്യാതെ ഒരു മഹൽ വ്യക്തിത്വം മാന്യദേഹം വധിക്കപ്പെട്ടതിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ബന്ധുക്കൾക്കും സഹാബികൾക്കും എല്ലാവർക്കും വലിയ വിഷമവും ഘാതകരോട് തികഞ്ഞ പകയുമുണ്ടായിരുന്നു. ചിലർ അതിനാൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കണമെന്നതിൽ, അത് പെട്ടെന്ന് തന്നെ വേണമെന്നതിൽ ഷഡിച്ചു നിൽക്കുകയുണ്ടായി, ഉറച്ചു നിൽക്കുകയുണ്ടായി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനോട് അവർ അത് ആവശ്യപ്പെടുകയുമുണ്ടായി. ജനങ്ങൾ ഇറാഖിൽ അതിനാൽ രണ്ട് കക്ഷികളായി തിരിഞ്ഞു. അമീർ മുഅ്മിനീൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ എന്നോണം ചിലർ നിലയുറപ്പിക്കുകയാണ്. ചില തൽപര കക്ഷികളും അവസരങ്ങളെ മുതലെടുക്കുവാൻ ചില കപടന്മാരും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാന്റെ ഘാതകർക്ക് അഭയം നൽകുകയാണെന്ന കുപ്രചരണവും നടത്തുകയുണ്ടായി. പ്രശ്നം വഷളാക്കാൻ ഉസ്മാന്റെ ഘാതകരായ തീവ്രവാദികൾ തന്നെ നന്നായി മെനക്കെടുകയുമുണ്ടായി. ജനങ്ങൾ രണ്ട് കക്ഷികളായി ഒരു സായുധ പോരാട്ടത്തിനെന്ന പോലെ ഇറാഖിൽ നിൽക്കുകയാണ് എന്നുള്ള വിവരം ഹിജാസിൽ വിശിഷ്യ മക്കയിൽ മദീനയിൽ അറിയുകയാണ്. ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിൽ രഞ്ഞിപ്പ് സന്മനസ്സുള്ളവരുടെ ആഗ്രഹമാണ്. ജനങ്ങൾ തമ്മിൽ ആയുധ പോരാട്ടം നടത്താതെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കപ്പെട്ട് അവർ ഐക്യത്തിലേർപ്പെടുക എന്നുള്ളത് സുമനസ്സുള്ള, സൽബുദ്ധിയും സൽമനസ്സുമുള്ള ഏവരുടെയും ആഗ്രഹമാണ്. ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് ഒരു സംഘം ഇറാഖിലേക്ക് പുറപ്പെടുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ആയുധമേന്തിക്കൊണ്ടുള്ള പുറപ്പാടല്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിൽ അമർഷമോ എതിർപ്പോ ഉള്ളതുകൊണ്ടല്ല. അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാന്റെ ഘാതകരെ സംരക്ഷിക്കുന്നു എന്ന ന്യായം പറഞ്ഞുമല്ല ഇവരുടെ പുറപ്പാട്. പിന്നെയോ, രണ്ട് കക്ഷികളായി മാറി നിൽക്കുന്ന മുസ്ലിമീങ്ങളെ ഒന്നിപ്പിക്കുവാനും ഐക്യപ്പെടുത്തുവാനുമാണ് ഇവരുടെ പുറപ്പാട്. ഈ പംക്തിയിൽ പരിപാടിയിൽ ജമല യുദ്ധം വിശദീകരിക്കുവാനല്ല ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ അത് വരും സന്ദർഭങ്ങളിലെ നമ്മുടെ വിഷയമാണ്. ഇവിടെ വിഷയം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്തുകൊണ്ട് തൻ്റെ വീട് വിട്ടിറങ്ങി അവർ ഇറാഖിലേക്ക് പുറപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചക പത്നിമാരെ അഭിസംബോധന ചെയ്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആഹ്വാനം ചെയ്ത ആഹ്വാനങ്ങൾക്കും അനുശാസനകൾക്കും എതിരാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെയ്തത്, പ്രവർത്തിച്ചത് എന്നാണ് തൽപരകക്ഷികൾ പറയുന്നത്. ആ ഒരു ഭാഗമാണ് ഈ ഒരു പരിപാടിയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജമൽ യുദ്ധത്തിൻ്റെ വിശദ ഭാഗങ്ങളും അതിൻ്റെ വിഷയങ്ങളും പിന്നീട് വരും പരിപാടികളിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിലെ 32-33 വചനങ്ങൾ, യാ നിസാ അന്നബി ലസ്തുന്നക അഹദി മിനൻ നിസാഇ നിതഖൈതു فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمن الصلاة وآتين الزكاة وأطيعن الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. آية ترتمى كنا دندا അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചക പത്നിമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിളിക്കുകയാണ്. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റ് ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാന കാലത്തെ സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആയത്തുകളുടെ ആശയാർത്ഥം ഇതാണ്. ഇവിടെ പ്രവാചക പത്നിമാരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. അതിൽ ഒരു ഭാഗം എന്താ നമ്മൾ കേട്ടത്? വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുക. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം, അങ്ങനെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് എന്നാണ്. വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയാനാണ് അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിച്ചത്. എന്നിട്ടും ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പുറപ്പെട്ടു. ഇതിൻ്റെ പേരിൽ ഈ കാര്യം പറഞ്ഞ് ഒരു വിഭാഗം പേനയുന്തികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്താനും മോശപ്പെടുത്താനും അവരുടെ സ്ഥാനം ഇടിച്ചു കാണിക്കുവാനും നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ഷിയാ തീവ്രവാദികളും ഇന്നും ചില ശ്രീ

വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി തൻ്റെ വിരിപ്പിൽ ഒരു പുതപ്പിനടിയിൽ കിടക്കവേ വരെ അള്ളാഹുവിൽ നിന്നുള്ള വഹയുമായി ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. സ്വർഗം കൊണ്ട് പലതവണ സുവിശേഷം അറിയിക്കപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഈ ഉമ്മത്തിൽ പണ്ഡിത ശ്രേഷ്ഠയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവർ ജീവിച്ചിരുന്ന നാളിൽ മതവിജ്ഞാനങ്ങളിൽ സഹാബികൾക്ക് അവലംബമായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവർക്കുള്ള സ്ഥാനം, അവർക്കുള്ള മഹത്വം ഏറെയാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു സംസാരം, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജക്കാണോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷക്കാണോ ഏറ്റവും മഹത്വം എന്നുള്ളതാണ്. എന്താ പ്രാമാണികർ പറഞ്ഞത്? ഇസ്ലാമിൻ്റെ തുടക്ക നാളുകൾ നോക്കുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലയേക്കാൾ ഖദീജക്കാണ് സ്ഥാനം. കാരണം ഖദീജ റളിയല്ലാഹു തആലയെ പ്രവാചകനെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അതിൻ്റെ അവസാന നാളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവും പിന്നീടുള്ള ആയിഷ റളിയല്ലാഹു തആലയെ ജീവിച്ച നാളുകളും അത് പരിഗണിച്ചാൽ ആയിഷ റളിയല്ലാഹു തആലയേക്കാണ് സ്ഥാനം. കാരണം ആയിഷ റളിയല്ലാഹു തആലയുടെ സേവനങ്ങളും അതേപോലെ വൈജ്ഞാനികമായി അവരുടെ സേവന പ്രവർത്തനങ്ങളും സംഭാവനകളും അത് നോക്കിയാൽ ആയിഷ റളിയല്ലാഹു തആലയേക്കാണ്, ഖദീജ റളിയല്ലാഹു തആലയേക്കാൾ ആ വിഷയത്തിൽ സ്ഥാനമുള്ളത് എന്നാണ് പണ്ഡിതർ പറഞ്ഞിട്ടുള്ളത്. മഹദിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവർക്കുള്ള മഹത്വം അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തു മിൻകും എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ അവതരിപ്പിച്ചത് ഇതൊക്കെ അവരുടെ മഹത്താണ് അറിയിക്കുന്നത്. ഖിയാമത്ത് നാൾ വരേക്കും മുസ്ലിം ലോകം വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം അവരുടെ വിഷയത്തിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. ഹാദിസത്തുൽ ഇഫ്ക്, അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകൾ, അതേപോലെ തയമ്മമിൻ്റെ വിഷയത്തിലെ ആയത്തുകൾ, അതേപോലെ ആയത്തു തഹീർ എന്ന വിഷയത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ, ഇതെല്ലാം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. ചരിത്രം ആ വിഷയത്തിൽ വിശദമാണ്. എന്താണ് തൈമമിൻ്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രസക്തി? അവരുള്ള യാത്രയിലാണ് യാത്രാസംഘം വൈകുന്നത്. വെള്ളം ലഭിക്കാതിരുവന്നപ്പോൾ തയമ്മം ചെയ്ത് ശുദ്ധിയാക്കാം എന്ന വിഷയത്തിൽ ആയത്തിറങ്ങി. അതേപോലെ തഹീറിൻ്റെ വിഷയത്തിൽ ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വിളിച്ച് അവർക്ക് ഭൗതിക ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർക്ക് മത്താഹ് നൽകിയിട്ട് അവരെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചയക്കാം, അതല്ല അള്ളാഹുവേയും അള്ളാഹു റസൂലിനെയും അന്ത്യനാളിനെയുമാണ് അവർ മുന്തിപ്പിക്കുന്നത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് ജീവിക്കാം. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ആ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ വിളിച്ചിട്ട് പറയാണ്, വീട്ടിൽ ചെന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോടും ഉമ്മ ഉമ്മുൽ റുമാനോടും കൂടിയാലോചന നടത്താൻ, ഇതിൽ രണ്ടിലേതാണ് വേണ്ടത്, ഭൗതിക ജീവിതവും അതിലെ അലങ്കാരമാണ് വേണ്ടതെങ്കിൽ അത് തിരഞ്ഞെടുക്കാം, അതല്ല അള്ളാഹുവേയും റസൂലിനെയും അന്ത്യനാളിനെയാണ് വേണ്ടത് എങ്കിൽ അത് തിരഞ്ഞെടുക്കാം. വാപ്പനോടും ഉമ്മനോടും കൂടിയാലോചിച്ച് തീരുമാനമെടുത്തിട്ട് വരാൻ പറയുമ്പോൾ ഈ വിഷയത്തിലാണോ റസൂലെ കൂടിയാലോചന നടത്തേണ്ടത്? ഞാൻ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു, അന്ത്യനാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിൽ കൂടിയാലോചനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഈ സംഭവങ്ങളൊക്കെ അവരുടെ മഹത്വത്തെ അറിയിക്കുകയാണ്. അതാണ് ആയത്തു തഹീർ, അതിൻ്റെ അവതീർണത. ഇവിടെ വിഷയം ഇങ്ങനെയുള്ള മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അവർ വിശുദ്ധ ഖുർആനിന് എതിരെ പ്രവർത്തിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം ആളുകൾ വസ്തുതയെന്തെന്നറിയുവാൻ താല്പര്യം കാണിക്കാതെ, അല്ലെങ്കിൽ വസ്തുതയെ അറിഞ്ഞിട്ടും കണ്ണുചിമ്മി പാല് കുടിക്കുക എന്ന് പറഞ്ഞതുപോലെ അന്ധമായ വിരോധം പറയുകയും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അവരുടെ സ്ഥാനത്തെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള വൃഥാശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തിനാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പുറപ്പെട്ടത്? എന്താണ് വഖർന ഫി ബുയൂതികുൻ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കഴിയുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം? ശറിയായ മതപരമായ ഒരാവശ്യങ്ങൾക്കും വീട് വിട്ട് ഇറങ്ങരുത് എന്നത് അതിന് അർത്ഥമുണ്ടോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഷിയാ വിഭാഗത്തിൽ തീവ്രവാദികൾക്ക് മറുപടി നൽകിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആലനെ ഒരിക്കലും ലം തതബറജ് തബറുജൽ ജാഹിലി

0: എത്തുള്ളൂല. ജാഹിലിയ കാലഘട്ടത്തിലെ സൗന്ദര്യ പ്രകടനം അത് നടത്തിയിട്ടില്ല. വൽ അംറു ബിൽ ഇസ്തിഖ്റാർ ഫിൽ ബുയൂത് ലാ യുനാഫിൽ ഖുറൂജ ലി മസ്ലഹത്തി മഅ്മൂരി ബിഹ. വീടിൽ ഒതുങ്ങിക്കൂടണം എന്ന കൽപ്പന ഒരിക്കലും തങ്ങൾ കൽപ്പിക്കപ്പെട്ട ഒരു നന്മക്ക് വേണ്ടിയിട്ട് വീട്ടിന് പുറത്തു പോകുക എന്നതിനെ നിരാകരിക്കുന്നുമില്ല. കമാല ഖറജത് ലിൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജിന് ആയുഷമ്മ പുറപ്പെട്ടിട്ടില്ലേ, ഉംറക്ക് പുറപ്പെട്ടിട്ടില്ലേ? അതൊക്കെ ഒരിക്കലും ഈ ആയത്തിൻ്റെ തേട്ടത്തിനെതിരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്താണല്ലോ ഈ ആയത്തിറങ്ങിയത്. വീടുകളിൽ നിങ്ങൾ അത് ഒതുങ്ങിക്കഴിഞ്ഞുകൂടുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ ഹജ്ജിന് പോയില്ല പിന്നീട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത വേളയിൽ, ആയിഷമ്മ ഹജ്ജ് ചെയ്ത വേളയിൽ അവർക്ക് ഹൃദരക്തമുണ്ടായി, ആർത്തവുണ്ടായി, അവർക്ക് ഉംറ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിനോടൊപ്പം തനൈമിലേക്ക് പറഞ്ഞയച്ചില്ലേ? അവിടെ ചെന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഹജ്ജത്തുൽ വദാഇൽ നടന്ന സംഭവമല്ലേ. അപ്പോൾ വീടിൽ ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ വീട് വിട്ടിറങ്ങരുത്, ഒരു കാര്യത്തിനും ഇറങ്ങരുത് എന്ന് അതിൽ അർത്ഥമല്ല. അങ്ങനെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, കാന അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ജുജുന ബഅദഹു കമാ കുന്ന യഹ്ജുജുന മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെ തിരുവിയോഗ ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഹജ്ജ് ചെയ്തിരുന്നു. അപ്പോൾ ഷറഈയായിട്ടൊരു നന്മക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി, മതപരമായിട്ടുള്ള ഒരു കാര്യം സിദ്ധിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞതിനെതിരാകുന്നില്ല. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവിടെ സമർത്ഥിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, ഫ ആയിഷത്തു ഇഅ്തഖദത് അന്ന ദാലിക സഫർ മസ്ലഹത്തുൽ ലിൽ മുസ്ലിമീൻ ഫതഅവ്വലത് ഫീ ദാലിക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ മുസ്ലിമീങ്ങൾ ഇരുചേരിയായി ആയുധധാരികളായി നിന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ചുകൊണ്ട് അവരെ രഞ്ജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ യാത്ര മുസ്ലിമീങ്ങൾക്ക് ഗുണമാണ്, ആ രീതിയിലാണ് അവർ അത് വ്യാഖ്യാനിച്ചത്. മിൻഹാജ് സുന്നയിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണത്, സ്ഥിരീകരിച്ചതാണത്. അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താ പറയുന്നത്? വ അമ്മ ഖുറൂജുഹ ഇലാ ഹർബിൽ ജമൽ, ജമൽ യുദ്ധത്തിലേക്കുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ പുറപ്പാട്. ഫമ ഖറജത്തിലെ ഹർബിൻ, ആയിഷമ്മ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടില്ല. വലാക്കിൻ തഅല്ലഖ അന്നാസു ബിഹ വശക്കൗ ഇലൈഹ മാസാറു ഇലൈഹി മിൻ അളീമിൽ ഫിത്നതി വതഹാരുജിന്നാസ്. ജനങ്ങൾ അവരെ വിടാതെ കൂടി, ജനങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയോട് ആവലാതിപ്പെട്ടു. എന്താ ആവലാതിപ്പെട്ടത്? മാസാറു ഇലൈഹി മിൻ അളീമിൽ ഫിത്നതി വതഹാരുജിന്നാസ്. ജനങ്ങളാകെ കുഴപ്പത്തിലായിട്ടുണ്ട്, ഫിത്ന കടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വറജവ് ബറക്കത്ത ഹാഫിൽ ഇസ്ലാഹ്, ആളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ബർക്കത്ത് അവരെ ആഗ്രഹിക്കുക ചെയ്തത് എന്ന് പറഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞാൽ അവരൈക്യപ്പെടും, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ടാൽ അവർ രഞ്ജിപ്പിലാകും. വതമിഉ ഫിൽ ഇസ്തിഹ്യാ മിൻഹ ഇദാ വഖഫത്തിൽ ഖൽഖ്, പടപ്പുകൾക്ക് മുമ്പിൽ അവർ നിന്നിട്ടുണ്ട് എങ്കിൽ ഉമ്മയുടെ മുമ്പിൽ പോരാടുന്നതിനെ തൊട്ട് അവർ ലജ്ജിക്കും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. വബന്നത് ഹിയ ദാലിക്, ആയിഷുമ്മയും അതാണ് വിചാരിച്ചത്. ഫഖറജത് മുഖ്തദിയത്തൻ ബില്ലാ ഫി ഖൗലിഹി, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വചനത്തെ അനുകരിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പുറപ്പെട്ടത്. എന്താ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? ലാ ഖൈറ ഫി കസീരിൻ മിൻ നജ്വാഹും, ആളുകളുടെ രഹസ്യാലോചനകളിൽ മിക്കതിലും യാതൊരു നന്മയും ഇല്ല. ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ദാനധർമ്മം ചെയ്യാനോ സദാചാരം കൈക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കിലൊഴികെ. ദാനധർമ്മം ചെയ്യാനും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നന്മ വരുത്താനും രഞ്ജിപ്പുണ്ടാക്കാനൊക്കെ ഉള്ള കൽപ്പനയാണ് എങ്കിൽ, അതിനുള്ള കൂടിയാലോചനയാണ് എങ്കിൽ അതിൽ ഖൈറുണ്ട്. അതല്ലാത്തത് രഹസ്യഭാഷണങ്ങളിലൊന്നും ഒരു ഖൈറും ഇല്ലയെന്ന് പറയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കാൻ നടത്തുന്നത് ഖൈറാണ്, പുറപ്പെടുന്നത് ഖൈറാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് പ്രതീക്ഷിച്ച് പുറപ്പെട്ടത്. ഇതാണ് ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വൽ അംറു ബിൽ ഇസ്ലാഹ് മുഖാതബ ബിഹി ജമീഉ അന്നാസ് മിൻ ദക്കരിൻ ഔ ഉൻസ ഹുറിൻ ഔ അബ്ദ്. ഇമാം ഇബ്നുൽ അറബി പറയാണ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് ജനങ്ങളിൽ എല്ലാവരും ആണും പെണ്ണും സ്വതന്ത്രനും അടിമയും ഒക്കെ കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് അത് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞതല്ല, പിന്നെയോ സ്ത്രീകളോടും പറഞ്ഞാണ് ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ ഉത്തമമാണെന്ന്. ഇമാം ഇബ്നുൽ അറബി അഹ്കാമുൽ ഖുർആനിലെ വിഷയത്തിൽ പറഞ്ഞ ഭാഗമാണത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പുറപ്പെട്ടത് എന്തിനാ? ജനങ്ങൾക്കിടയിൽ സുൽഹ ഉണ്ടാക്കാനാണ്, രഞ്ജിപ്പ് ഉണ്ടാക്കാനാണ്. അതിൽ അവരുടേത് തികഞ്ഞ ഗുണകാംക്ഷ മനസ്ഥിതിയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇത്തരം വിശദീകരണങ്ങളിലൂടെ. മാത്രവുമല്ല, ജമലിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബി താലിബും തൽഹയും സുബൈറും മറ്റുമൊക്കെ ഉദ്ദേശിച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ നടന്നത്. അവരൊന്നും പ്രതീക്ഷിക്കാത്ത, അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ലാത്ത വിധം ഒരു യുദ്ധത്തിൽ ജമൽ കലാശിക്കുകയുണ്ടായി. യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ആയിഷയുടെ അടുക്കൽ വരുന്നുണ്ട്. എന്നിട്ട് ആയിഷയോട് പറയാണ്, ഗഫറല്ലാഹു ലക്കി, ആയിഷ അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. അപ്പം ആയിഷമ്മ പറഞ്ഞ എന്താ? വലക്ക്, നിങ്ങൾക്കും അള്ളാഹു പൊറുക്കട്ടെ. മാ അറത്തു ഇല്ലൽ ഇസ്ലാഹ്, അലി ഞാൻ ഇസ്ലാഹ് മാത്രമാണ് ഉദ്ദേശിച്ചത്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അൽ ഖഅഅ ഇബ്നു അംറിനെ അലി റളിയല്ലാഹു അൻഹു ആയിഷയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ആയിഷയുടെ അടുക്കൽ അലിയാരുണ്ട്, തൽഹയുണ്ട്, സുബൈറുണ്ട്, റളിയല്ലാഹു അൻഹു ജമീഅ. അൽ ഖഅഅ ഇബ്നു അംറ് അലിയുടെ ദൂതനാണ്. അങ്ങനെ ഖഅഅ ഇബ്നു അംറ് വന്ന് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പ്രവേശിച്ചിട്ട് അവരോട് സലാം ഓതിയിട്ട് ഖഅഅ ഇബ്നു അംറ് ആയിഷയോട് ചോദിക്കുകയാണ്, ഐ ഉമ്മ മാ അഷ്ഹസക്കി വമാ അഖ്ദമക്കി ഹാദിഹിൽ ബൽദ, ഈ നാട്ടിലേക്ക്, ഇറാഖിലേക്ക് നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്തിനാണ് പുറപ്പെട്ടത്? അപ്പോൾ ആയിഷ ഉമ്മ ഖഅഅ ഇബ്നു അംറിനോട് പറയാണ്, ഐ ബുനൈ ഇസ്ലാഹും ബൈനന്നാസ്, മകനെ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. താരിഖു തബരിയിൽ ഈ റിവായത്ത് കാണാൻ സാധിക്കും, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. ഇമാം ഇബ്നു ഹിബ്ബാൻ കിതാബുൽ സിഖാത്തിൽ ആയിഷമ്മ അബു മുസല അശരിക്ക് എഴുതിയ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അബു മുസല അശരി കൂഫയിൽ അലിയാരുടെ ഗവർണറാണ്. അബു മുസല അശരി അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അദ്ദേഹത്തിനാണ് ആയിഷമ്മ കത്ത് എഴുതുന്നത്. എന്താ കത്തിലുള്ളത്? അതിലെ വരി, ഫൈന്നഹു ഖദ് കാന മിൻ ഖത്ല് ഉസ്മാൻ മാ ഖദ് അലിംത് വഖദ് ഖറജ്തു മസ്ലഹത ബൈനന്നാസ് ഫമുർ മൻ ഖിബലക ബിൽ ഖറാർ ഫി മനാസിലിഹിം വറിദ ബിൽ ആഫിയതി ഹത്താ യാതിയഹും മാ യുഹിബ്ബൂൻ മിൻ സലാഹി അംറിൽ മുസ്ലിമീൻ. ആയിഷമ്മ പറയാണ് അബു മുസല അശരിയോട് കത്തിലൂടെ, അബു മുസ നിങ്ങൾക്കറിയാം ഉസ്മാനെ വധിച്ചതിനെക്കുറിച്ച്, ഉസ്മാൻ വധിക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. വഖദ് ഖറജ്തു മസ്ലഹതം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫമുർ മൻ ഖിബലക് ബിൽ ഖറാർ ഫി മനാസിലിഹിം, അതുകൊണ്ട് നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളോട് അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടാൻ കൽപ്പിക്കണം. അതുപോലെ വറിദ ബിൽ ആഫിയ, ആഫിയത്തിൽ തൃപ്തിപ്പെടാനും അവരോട് കൽപ്പിക്കണം. ഹത്താ യാതിയഹും മാ യുഹിബ്ബൂന മിൻ സലാഹി അംറിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായി മാറുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത്, ആ വാർത്ത അവർക്ക് വരുന്നത് വരെ അവരാരും വീട് വിട്ടിറങ്ങണ്ട, അവരോട് ഒതുങ്ങിക്കൂടാൻ പറയണം. ഞാൻ വന്നിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാനാണ് എന്നാണ് അബു മുസല അശരി എന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ കൂഫയിലെ ഗവർണറോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ എഴുതി അറിയിക്കുന്നത്. ഇതൊക്കെ സഹോദരന്മാരെ എന്താ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? എന്തിനാണ് നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് ഇറാഖിലേക്ക്, കൂഫയിലേക്ക് പുറപ്പെട്ടത്? തൽഹയോടൊപ്പം, സുബൈറിനോടൊപ്പം അള്ളാഹൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ടുള്ളൊരു പുറപ്പാടല്ല പിന്നെയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു അനുശാസിച്ച ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, സുൽഹ ഉണ്ടാക്കുക എന്നുള്ള ആ ആവശ്യത്തിനാണ്. നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തൽഹയോടൊപ്പം, സുബൈറിനോടൊപ്പം, തങ്ങളുടെ പക്ഷത്തുള്ളവരോടൊപ്പം മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോവുകയാണ്. വഴിയെ ഹൗഅബ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി, അവിടെ ഒരു തടാകമുണ്ട്. ആ സ്ഥലത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നായ്ക്കൾ ഓരിയിടുന്നത് കേൾക്കുകയാണ്, നായ്ക്കൾ ഓരിയിടുന്നത് കേൾക്കുകയാണ്. അപ്പോൾ ആയിഷമ്മ ചോദിക്കുകയാണ്, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ പറയുകയാണ്, ഇത് മാ ഉ ഹൗഅബ് ആണ്. അപ്പോൾ ആയിഷമ്മ പറയുകയാണ്, മാ അദുന്നുനി ഇല്ലാ റാജിഅ, ഞാൻ മടങ്ങുകയാണ്, ഞാൻ മടങ്ങുകയാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലനാ, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട്. അയ്യത്തുകുന്ന തംബഹു അലൈഹ കിലാബുൽ ഹൗഅബ്, നിങ്ങളിൽ ആരുടെ നേരെയാണ് ഹൗഅബിലെ നായ്ക്കൾ ഓരിയിടുക? അതായത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ അവിടുത്തെ പത്നിമാരോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സംസാരങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരോട്, അത് മുഅ്ജിസത്താണ്, അള്ളാഹു അറിയിച്ചതാണ്. ഈ ഭാര്യമാരിൽ ഒരാളുടെ നേരെ ഹൗഅബിലെ നായ്ക്കൾ കുരക്കുന്ന ഓരിയിടുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കഷ്ടമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് പറയാണ്, നിങ്ങളിൽ ആരുടെ നേരെയാണ് ഹൗഅബിലെ നായ്ക്കൾ ഓരിയിടുക? ഈ നായ്ക്കളുടെ ഓരിയിടൽ കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്നെ ചോദിക്കാൻ, ഏതാ ഈ സ്ഥലം? അപ്പോൾ ഇത് ഹൗഅബാണ്, ഹൗഅബാണ്. അപ്പോൾ ആയിഷമ്മ പറയുകയാണ്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ നോക്കി പറഞ്ഞത് പുലർന്നിരിക്കുകയാണ്, അതെൻ്റെ വിഷയത്തിലായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി, ഞാൻ മടങ്ങുകയാണ് എന്നാണ് ആയിഷമ്മ പറയുന്നത്. അപ്പോൾ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആല ആയിഷയോട് പറയുന്നത്, ആരാണ് സുബൈർ ഇബ്നുൽ അവാം? സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പത്ത് പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരിയായ സുബൈർ ഇബ്നുൽ അവാം. എന്താ ആയിഷമ്മയോട് പറയുന്നത്? അതർജഈൻ, ആയിഷ നിങ്ങൾ മടങ്ങുകയോ? അസല്ലാഹു അൻ യുസ്രി ഹബിക്കി ബൈനന്നാസ്, അസല്ലാഹു അൻ യുസ്രി ഹബിക്കി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അള്ളാഹു നിങ്ങളിലൂടെ സുൽഹുണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കും. അതുകൊണ്ട് ആയിഷ നിങ്ങൾ മടങ്ങുകയാണോ എന്നാണ് സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവിടെ വെച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു. ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്ത ചരിത്ര സംഭവമാണ് സഹോദരന്മാരെ ആ വിഷയത്തിൽ നമ്മൾ കേൾക്കേണ്ടത്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്തിനാണ് മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര തിരിച്ചത്? അവർ ആ യാത്ര പോയതിലൂടെ അവരോട് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ച വഖർ നഫി ബുയൂതികുൻ, പ്രവാചക പത്നിമാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയണം എന്നതിന് അവർ എതിര് പ്രവർത്തിച്ചിട്ടുണ്ടോ? അവർ അതിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുകയാണോ ചെയ്തത്? അതല്ല അവർ അതിലൂടെ ഉദ്ദേശിച്ചത് ഒരു നന്മയായിരുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സുൽഹ എന്ന, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്ന സൽപ്രവൃത്തിയായിരുന്നു, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ള സൽപ്രവൃത്തി. അതിനുവേണ്ടിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറപ്പെടുകയുണ്ടായത് ഇറാഖിലേക്ക്, കൂഫയിലേക്ക്. അതിനപ്പുറം അവർക്കതിൽ ഒരു താല്പര്യമോ അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിനെതിരിൽ ഒരു ആയുധപ്രയോഗമോ യുദ്ധമോ അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ അതവർ മനസ്സിൽ കരുതിയിട്ടേ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുവാനാണ് ഈ ചരിത്ര സംഭവങ്ങളെല്ലാം, ചരിത്രത്തിലെ വാർത്തകളെല്ലാം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു വിഭാഗം ദുഷ്ടചിന്താഗതിക്കാർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശപ്പെടുത്താനും അദ്ദേഹത്തെ, അല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്തി അവതരിപ്പിക്കുവാനും പെടാപ്പാടുപെടുകയാണ്. വൃഥാ ശ്രമങ്ങൾ അവർ തുടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ ഇന്നും നമ്മൾ പലരിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു, വിശിഷ്യ ഷിയ തീവ്രവാദികളിൽ നിന്ന്. അവരുടെ ദുരാരോപണങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നറിയുവാൻ ആ ഒരു ഭാഗം ഇവിടെ വിശദീകരിച്ചു എന്ന് മാത്രം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെയെല്ലാം പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്കേവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. തുടർന്നുള്ള പരിപാടികളിൽ, പംക്തികളിൽ, ഇൻഷാ അല്ലാ ചരിത്രത്തിലെ ഇതുപോലുള്ള മറ്റു വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വസല്ലല്ലാഹു വസല്ലമ വബറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത നിലപാടിൻ്റെ നിജസ്ഥിതി ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലിസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് രക്ഷപ്പെടാനുള്ള വഴി. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പി കാർഡ് നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വചനമുണ്ട്, അൽ അജബു മിമ്മൻ യഹ്ലിക്കു വമഅഹു അന്നജാത്ത് ഖീല വമാ ഹിയ ഖാല അൽ ഇസ്തിഗ്ഫാർ. അഥവാ രക്ഷപ്പെടാനുള്ള വഴി ഒരാളുടെ കൂടെ ഉണ്ടായിട്ടും അയാൾ നശിച്ചു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെ ഓർത്തുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ ആ രക്ഷപ്പെടാനുള്ള വഴി മുമ്പിലുണ്ടായിട്ടും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഒമാഹിയ എന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖാല അൽ ഇസ്തിഗ്ഫാർ എന്നാണ്, പാപമോചനം എന്നതാണ് അദ്ദേഹം നൽകിയ, ഇസ്തിഗ്ഫാറിനെ തേടുക എന്നതാണ് അദ്ദേഹം നൽകിയ ഉത്തരം എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ജീവിതത്തിൽ അപാകതകളുണ്ടാവാം, തെറ്റുകുറ്റങ്ങളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നൽകിയ ആയുസ്സും ആരോഗ്യവുമെല്ലാം കൃത്യമായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സദാസമയങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലാം ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും ഉത്തരവാദിത്വം അള്ളാഹുവിനെയാണ്. അഥവാ മനുഷ്യൻ്റെ മനസ്സറിയുന്ന റബ്ബിനറിയാം നമ്മൾ ആലോചിക്കുന്നതും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പ്രതിഫലം അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് റബ്ബിനറിയാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തലുകൾ എന്നത് ഇന്നൊരു ബാധ്യതയായിരിക്കുകയാണ്. അത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പടപ്പുകളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് എല്ലാവർക്കും ഇന്ന് തിടുക്കം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ കളവുകളും കാട്ടിക്കൂട്ടലുകളും എല്ലാം നമ്മൾ ജീവിതത്തിൽ ഭാഗമാക്കി വെക്കും. യഥാർത്ഥത്തിൽ നാളെ റബ്ബിൻ്റെ അടുക്കലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നാം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഹിസാബ് കാണിച്ചു തരുമ്പോൾ അവിടെ നമുക്ക് നാം ചെയ്തു വെച്ച, നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത പല തിന്മകളുടെ കൂമ്പാരങ്ങളും കാണപ്പെടുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വചനം നമ്മൾ ആലോചിക്കേണ്ടത്. രക്ഷപ്പെടാനുള്ള വഴി കൂടെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ വേണ്ട രൂപത്തിൽ അത് ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാറിനുള്ള അവസരം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി ഇസ്തിഗ്ഫാറിനെ തേടാനും അതിൻ്റെ പുണ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേക സമയങ്ങളെക്കുറിച്ചുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ തീർച്ചയായും ഇസ്തിഗ്ഫാർ എന്ന ഈ വാക്ക് അതിൻ്റെ ആശയതലങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇസ്തിഗ്ഫാറിനെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാ എന്നത് ഒരു ദിവസം തന്നെ 100 തവണയെങ്ങാനും പറഞ്ഞിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും, 100-ൽ എന്നൊക്കെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്തിഗ്ഫാർ എന്ന ഒരു കേവലം നാം കേട്ടുപോയ ഒരു വാചികമായി കാണാതെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം, പാപത്തെ പൊറുക്കാൻ വേണ്ടി തേടുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഇസ്തിഗ്ഫാറിനെ ആത്മാർത്ഥമായി ചോദിക്കുവാനും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല അബദ്ധങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി കൂടിയാണ് എനിക്ക് ഇസ്തിഗ്ഫാർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കൽ സുഫിയാനു സൗരി റഹിമുള്ള അദ്ദേഹം തൻ്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, ലദംബുൻ വാഹിദുൻ തഖാഫു ആക്കിബത്തിഹി ഖൈറുല്ലക മിൻ തഅതിൻ തുഅജിബുക് എന്നാണ്. അഥവാ ഈ ആഹ്റത്തിനെ ഭയന്നുകൊണ്ട് നീ പശ്ചാത്തപിക്കുന്ന ഒരു പാപം നിനക്ക് അഹങ്കാരമുണ്ടാക്കുന്ന ഒരു നന്മയേക്കാൾ ഉത്തമമാണ് എന്നാണ്. അഥവാ ആക്കിബത്തിനെ ഭയന്നുകൊണ്ട് എൻ്റെ പര്യവസ്ഥാനം എന്താകും, ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പേടിയും ബോധ്യവും ഉള്ള ഒരാളാണെങ്കിൽ പശ്ചാത്തപിക്കുന്നൊരു പാപമുണ്ടല്ലോ, അതായത് മരണാനന്തരം എനിക്ക് എന്തൊക്കെ സംഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ നേരിടേണ്ടി വരും എന്ന ഒരു ഭയത്താൽ ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ ആ ഒരു പശ്ചാത്താപത്തിന് ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു നല്ല ഒരു പുണ്യകർമ്മത്തെക്കാൾ എത്രയോ ഉത്തമമായ ഒന്നായിട്ടത് മാറുമെന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. നമ്മൾ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും പശ്ചാത്തപിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു പാപമുക്തനായി ജീവിക്കാൻ അടുത്ത സെക്കൻഡിൽ സാധ്യമാകുമെങ്കിൽ അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് ഈ വാക്കുകൾ നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത്, ഒരു വലിയ പുണ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു വിഷയം, അതാ നമ്മുടെ രക്ഷപ്പെടാനുള്ള മാർഗമായിക്കൊണ്ട് നാം കാണേണ്ട ഇസ്തിഗ്ഫാറിനെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ മുതിർന്നവർക്ക് എന്നീ വ്യത്യാസമില്ലാതെ ഇത്തരമൊരു അറിവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം തെറ്റുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരറ്റവുമില്ലാതെ നമ്മൾ ജീവിതം ഉന്തിത്തള്ളേണ്ട ഒരവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് നമ്മുടെ കൂടെ തന്നെയുള്ള രക്ഷയുടെ മാർഗമായ ഇസ്തിഗ്ഫാറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സദാ സമയവും അവനോർക്കുകയും അവൻ്റെ സ്വർഗം ലഭിക്കുന്ന ആളുകളാക്കി നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: മാഷാഅല്ലാഹ് ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം രക്ഷപ്പെടാനുള്ള വഴി. തിരിഞ്ഞുബിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
8: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തു അന്നഹലിലെ 125-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 125-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة

0: الحسنة.
1: ادع إلى سبيل ربك بالحكمة والموعظة الحسنة.

0: ربك هو أعلم.
1: إن ربك هو أعلم.
0: إن ربك هو أعلم.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ. ഡോക്ടർ ഹുസ്ന ഹുസൈൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടെ ശബ്ദം നൽകുന്നു.
1: അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ജൂലൈ ഓഗസ്റ്റ് പ്രവാസികൾക്ക് വിവാഹങ്ങളുടെയും കുടുംബസംഗമങ്ങളുടെയും അവധിക്കാല കൂടിച്ചേരലുകളുടെയും മാസമാണ്. വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള സന്തോഷത്തോടെയാണ് പലരും ഇത്തരം പരിപാടികളിലേക്ക് പോകുന്നത്. സന്തോഷത്തോടെ പോയ ഒരാൾ മടങ്ങി വരുമ്പോൾ മുഖത്ത് ചിരിഞ്ഞു മാഞ്ഞിരിക്കും. കാരണം വലിയൊരു വഴക്കോ പ്രശ്നമോ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു വാക്ക് മാത്രമായിരിക്കും അതിന് കാരണം. തടി കൂടിയിട്ടുണ്ടല്ലോ, വയറൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ, ജോലിയൊന്നും ചെയ്യാറില്ലേ, എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്, അസുഖമാണോ, ആകെ കറുത്തുപോയല്ലോ, മുടിയൊക്കെ പോയി കഷണ്ടിയായിട്ടുണ്ടല്ലോ, ഇവളെന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, നീ ഒന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാൽ കേൾക്കുന്നവരുടെ മനസ്സിൽ അത് വലിയൊരു മുറിവ് സൃഷ്ടിച്ചേക്കാം. അത്തരം വാക്കുകൾ കാരണം പിന്നീട് ആ വ്യക്തിയെ കാണാൻ പോലും ചിലർ മടിക്കുന്നു. വീണ്ടും അതേ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും എന്ന ഭയം അവരെ അകറ്റുന്നു. സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് കേട്ട ഒരു പരാമർശം മനസ്സിൽ സൂക്ഷിച്ച് സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്ന എത്രയോ ഉമ്മമാരുണ്ട്. നമ്മുടെ ചില വാക്കുകൾ അറിയാതെ തന്നെ ഹൃദയങ്ങൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, ബോഡി ഷേമിംഗ് വളരെ സാധാരണമാണ്. തടിയുള്ളവരോട് മെലിയാൻ പറയുക, മെലിഞ്ഞവരോട് തടിക്കണമെന്ന് പറയുക, നിറം ഉയരം പ്രായം എന്നിവയെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക, വിവാഹം കഴിഞ്ഞവരെയും ഗർഭിണികളെയും പ്രസവിച്ചിട്ട് മാസങ്ങൾ മാത്രം കഴിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും വരെ അവരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരുമുണ്ട്. അള്ളാഹു ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളുടെ ശരീരഘടന, നിറം, ഉയരം, ഭാരം, ആരോഗ്യം ഇവയെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്തോടെയുള്ള, ജ്ഞാനത്തോടെയുള്ള സൃഷ്ടിയുടെ ഭാഗമാണ്. പ്രത്യേക പരിചരണവും ദീർഘകാല ചികിത്സയും ആവശ്യമായ കുട്ടികളുടെ മാതാപിതാക്കളോടും നാം കൂടുതൽ കരുതലോടെ സംസാരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, സംസാരിക്കാൻ തുടങ്ങിയോ, നടക്കാനായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നതായിരിക്കാം. എന്നാൽ ഓരോ കൂടിക്കാഴ്ചയിലും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിന് അതൊരു വലിയ ഭാരമായി തോന്നാം. അവർക്ക് ദിവസേന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ചെറിയ ചെറിയ പുരോഗതികൾക്കായി കാത്തിരിക്കുന്നവരാണവർ. അവരുടെ യാത്രയ്ക്ക് സമയമെടുക്കും. അതുകൊണ്ട് പുരോഗതി ചോദിക്കുന്നതിലുപരി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അള്ളാഹു എളുപ്പമാക്കട്ടെ, അള്ളാഹു കുഞ്ഞിന് ശിഫ നൽകട്ടെ എന്നൊക്കെ പറയലും പ്രാർത്ഥിക്കലുമാണ് മനോഹരമായ സമീപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ബുഖാരി മുസ്ലിം. ഒരു മുസ്ലിമെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം പുറത്തു വരേണ്ടത് സലാമാണ്. അതിനുശേഷം വിമർശനങ്ങളല്ല, ദ്വാകളായിരിക്കണം വരാൻ. മാഷാ അല്ലാ, ബാറക്കല്ലാ, ഫീക് പോലുള്ള വാക്കുകൾ ഹൃദയത്തെ സ്പർശിക്കും.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സൂറത്തുൽ ഹജ്ജ് 30-31 വചനങ്ങൾ. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച മൃഗങ്ങളെ മാത്രം ഉപയോഗിക്കണം. വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള മുഴുവൻ ശിർക്കുകളിൽ നിന്നും അകന്നു നിൽക്കണം. അബ്ദുൽ വഹാബ് സലാഹിയാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان سحيق. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 2 ആയത്തുകൾ, 30-31 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ലാലിക, അത് അഥവാ കാര്യം നിങ്ങൾ ഗ്രഹിക്കുക എന്നർത്ഥം. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാ, വമൻ യുഅല്ലിം, ആർ മഹത്വപ്പെടുത്തുന്നുവോ ഹുറുമാത്തില്ലാം അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ, അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ആർ മഹത്വപ്പെടുത്തുന്നുവോ ബഹുമാനിക്കുന്നുവോ, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹ്, ഫഹുവ, അപ്പോൾ അത് ഖൈറുൽ ലഹു, അവന് ഗുണകരമായിരിക്കും, ഇൻദ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. അള്ളാഹു പവിത്രത നൽകിയതായ കാര്യങ്ങളെ ആർ ബഹുമാനിക്കുന്നുവോ അത് തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. വ ഉഹില്ലത് ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അൽ അൻആം, കന്നുകാലികൾ, നാൽക്കാലികൾ, നിങ്ങൾക്ക് കന്നുകാലികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ഇല്ലാമാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിച്ചതൊഴികെ, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിച്ചവയൊഴികെ മറ്റെല്ലാ കന്നുകാലികളെയും ഉഹില്ലത്തിലേക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉഹില്ലത്തിലേക്കും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, അൽ അൻആം, നാൽക്കാലികൾ, ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടതൊഴികെ. ഫജിതനിബു, അതിനാൽ നിങ്ങൾ വെടിയണം, ഫജിതനിബു, നിങ്ങൾ വെടിയണം, അരിജിസ മിനല്ലൗസാനി, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യത്തെ, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യത്തെ നിങ്ങൾ വെടിയണം. വജിതനിബു കൗലസൂർ, വ്യാജവാക്കുകളെയും നിങ്ങൾ വെടിയണം. വിഗ്രഹങ്ങളിൽ നിന്നുള്ള, വിഗ്രഹങ്ങളാകുന്ന ആ മാലിന്യത്തിൽ നിന്നും, വ്യാജവാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം, ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി, ഹുനഫാ ലില്ലാ, വക്രതയില്ലാതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരും, ഹുനഫാ, വക്രതയില്ലാതെ, ഋജുമാനസരായി, അല്ലാഹുവിന് വക്രതയില്ലാതെ, ഗൈറ മുശ്രികീന ബിഹി, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവരുമായിരിക്കണം, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ, ഗൈറ മുശ്രികീന ബിഹി, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ അല്ലാഹുവിലേക്ക് വക്രതയില്ലാതെ തിരിഞ്ഞവരായിരിക്കണം. വമൻ യുശ്രിക് ബില്ലാ, വമൻ യുശ്രിക് ബില്ലാ, ആർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുവോ, ഫകഅന്നമാ ഖർറ മിനസ്സമാഇ, അവൻ ആകാശത്തു നിന്നും വീണവനെ പോലെയാണ്. ഫകഅന്നമാ ഖർറ മിനസ്സമാഇ, അവൻ ആകാശത്തിൽ നിന്നും വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണു കഴിഞ്ഞാൽ ഫതഖ്തഫുഹു ത്വൈറു, അപ്പോൾ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ അല്ലെങ്കിൽ തഹ്വി ബിഹി അർരീഹ്, കാറ്റ് അവനെ കൊണ്ടുപോകും, നയിക്കും. ഫീ മകാനിൻ സഹീഖ്, വിദൂരമായ ഒരു സ്ഥലത്തേക്ക്, വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കാറ്റ് അവനെയും തള്ളിക്കൊണ്ട് പോകും, അല്ല എങ്കിൽ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരവസ്ഥയായിരിക്കും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഒരാൾക്ക് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്കിന്റെ ഗൗരവവും അതേപോലെ നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നതായ നാൽക്കാലികളെക്കുറിച്ചുമൊക്കെയാണ് ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. തുടക്കം ذلك അത്, ومن يعلم حرمات الله, ആരെങ്കിലും അല്ലാഹു പവിത്രത നൽകിയതായ ആ കാര്യങ്ങളെ ബഹുമാനിച്ചാൽ, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അത് തന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും എന്നാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ വമൻ യുഅല്ലിം ഹുർമാത്തില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പവിത്രത നൽകിയതായ കാര്യങ്ങൾ. അതിലൊരു വിശദീകരണം വമൻ യജ്തനിബു മആസീഹി എന്നാണ്. അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശമായിക്കൊണ്ട് വിശദീകരിച്ചത്. അതേപോലെ തന്നെ വേറെയും ധാരാളം കാര്യങ്ങൾ, ദാലിക വമന്യു അല്ലിം ഹുർമാത്തില്ല എന്ന് പറഞ്ഞാൽ അൽ ഹുർമത്തു, ആ ഹുർമത്ത് എന്തിനൊക്കെ, മക്ക, മക്കയുടെ പവിത്രത, വൽ ഹജ്ജ്, ഹജ്ജിന്റെ പവിത്രത, വൽ ഉംറ, ഉംറയുടെ പവിത്രത, അതേപോലെ തന്നെ വമാ നഹല്ലാഹു അൻഹു മിൻ മആസീഹി കുല്ലിയ, അല്ലാഹു അവനോട് ധിക്കാരം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിരോധിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക, ഇതൊക്കെ ആ ഹുർമത്തിൽ പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ അല്ലാഹ് പവിത്രമാക്കിയതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, അവൻ വിരോധിച്ചതായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നു നിൽക്കുക, അതേപോലെ പ്രത്യേകമായിട്ട് ആ മക്കയുടെ ആ പുണ്യസ്ഥലത്തിന്റെ പവിത്രതയും ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഉംറയുടെ അതിൻ്റെ എല്ലാം പവിത്രത, അതിനെയൊക്കെ ബഹുമാനിക്കുക, ഇതെല്ലാം ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും എന്നാണ് പഠിപ്പിച്ചത്. തുടർന്നുകൊണ്ട് പറയുക, അവിടെ റബ്ബിന്റെ അടുക്കൽ ഗുണകരമാകുമെന്ന് പറഞ്ഞാൽ ഫലഹു അലാ ദാലിക ഖൈറുൻ കസീറുൻ വസവാബുൻ ജസീൽ, അവന് നല്ല പ്രതിഫലവും ധാരാളം ഗുണങ്ങളും അതുകൊണ്ടുണ്ടാകും. ആ അല്ലാഹുവിന്റെ അടുക്കൽ ലഭ്യമാകുന്ന പ്രതിഫലമൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും അവനുണ്ടാകും.

ാണ് ഇല്ലാമായുത്തലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ആ ചില മൃഗങ്ങൾ ഒഴികെ, ചില മാംസങ്ങൾ ഒഴികെ. അത് നമുക്കറിയാം സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ ആ അനുവദിക്കപ്പെട്ടത് ഏത് എന്നതൊക്കെ വിശദമായിട്ട് വലിയൊരായത്തിലൂടെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഹുരിമത് അലൈക്കും അൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖൻസീർ وما أهل لغير الله به والمنخنقة والموقودة والمتردية والنتيحة وما أكل السبع ഇതൊക്കെ الله سبحانه وتعالى വിരോധിച്ചതാണ്. ഒന്ന് الميتت ശവം, والدم രക്തം, ولحم الخنزير പന്നിമാംസം, وما أهل لغير الله അല്ലാഹു അല്ലാത്തവക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, വൽമുൻഖനികത്തു ശ്വാസം മുട്ടിച്ചത്തത്, വൽമൗഖൂദത്തു അടിച്ചുകൊന്നത്, അതേപോലെ വൽമുതറദ്ദിയത്തു വീണ് ചത്തത്, വന്നതീഹത്തു നതീഹത്ത് എന്ന് പറഞ്ഞാൽ കുത്തേറ്റ് ചത്തത്, മറ്റു മൃഗങ്ങളുടെയെല്ലാം കുത്തേറ്റ് ചത്തതായ മൃഗങ്ങൾ. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ ഭക്ഷിച്ചത്. ഇനി അത് തുടർന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ മറ്റു പ്രതിഷ്ഠകളുടെ മുമ്പിൽ ബലിയർപ്പിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൂറത്ത് മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ എണ്ണി എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ ശവം, പന്നിമാംസം, അതുപോലെ കുത്തേറ്റ് ചത്തത്, വീണ് ചത്തത്, അതേപോലെ അടിച്ചുകൊന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം നമുക്ക് ഹറാമാണ്. ഇനി ഹദീസുകളിലേക്ക് പരിശോധിക്കുമ്പോഴും വേറെയും കൂർത്ത നഖങ്ങളുള്ളത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എണ്ണി പറഞ്ഞു തന്ന, അതാണ് ഇല്ലാമായുത്തല അലൈക്കും, നിങ്ങളുടെ മേൽ ആ എണ്ണി പറഞ്ഞവയൊഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാണ് പഠിപ്പിച്ചത്. പിന്നെ പറയാം, ഫജ്തനിബു അർരിജ്സ മിനല്ലൗസാൻ, അഥവാ ആ വിഗ്രഹങ്ങളാകുന്ന മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അതേപോലെ വജ്തനിബു ഖൗലസ്സൂർ, എല്ലാതരം വ്യാജവാക്കുകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അഥവാ ജമീഉൽ അഖ്വാലിൽ മുഹറമാത്ത്, ഹറാമാക്കപ്പെട്ടതായ എല്ലാ വാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം. വഹുവൽ കദീബ്, കളവാണ്. അതേപോലെ തന്നെ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യങ്ങൾ. ഇങ്ങനെ കള്ളസാക്ഷ്യങ്ങൾ, കളവുകൾ തുടങ്ങി എല്ലാ കൗലു സൂറുകളിൽ നിന്നും, വ്യാജവാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ അവസാനമായി പറയുന്നു. തുടർന്ന് പറയുകയാണ് നിങ്ങൾ എങ്ങനെയാകണം. ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ അല്ലാഹുവിലേക്ക് ഋജുമാനസനായിക്കൊണ്ട് വക്രതയില്ലാത്തവനായിക്കൊണ്ടായിരിക്കണം അല്ലാഹുവിലേക്ക് തിരിയേണ്ടത്. ഇനി വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ, ഫകഅന്നമാ ഖറ മിനസ് സമാഇ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണു കഴിഞ്ഞാൽ ഫതഖ്തഫുഹു ത്വൈറു, ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹിർരീഹു, കാറ്റ് അവനെ തള്ളിക്കൊണ്ടുപോകും. ഫീ മകാനിൻ സഹീഖ് ഐ ബഈദ്, അഥവാ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കാറ്റ് അവനെയും കൊണ്ട് തള്ളിക്കൊണ്ടു പോകും എന്നും പറയുന്നു. അഥവാ അത്രയും ഗൗരവതരമായ ഒരു കാര്യമായിക്കൊണ്ടാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ബഹുമാനിക്കണം നമ്മൾ. അല്ലാഹു നമുക്ക് എണ്ണി പറഞ്ഞു തന്ന ചില മൃഗങ്ങൾ, ചില മാംസങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അനുവദനീയമാണ്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അതുപോലെയുള്ള ഷിർക്കിൽ നകന്നു നിൽക്കണം. അതേപോലെ വ്യാജവാക്കുകൾ, കളവുകളും കള്ളസാക്ഷ്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന വ്യാജമായ വാക്കുകളിൽ നിന്ന് അകന്നു നിൽക്കണം. ഒന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിലേക്ക് വക്രതയില്ലാത്ത മുഖവുമായി തിരിഞ്ഞു നിൽക്കുന്നവനായിത്തീരണം നമ്മൾ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ
അവൻ ആകാശം

0: ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. അങ്ങനെ ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടു പോവുകയും അല്ല എങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് നയിച്ചുകൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് അതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക. നമുക്കൊന്ന് പാരായണം ചെയ്യാം. ذَلِكَ وَمَنْ يُعَلِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَّهُ عِندَ رَبِّهِ وَأُحِلَّتْ لَكُمُ الْأَنْعَامُ إِلَّا مَا يُتْلَى عَلَيْكُمْ فَاجْتَنِبُوا الرِّجْسَ مِنَ الْأَوْثَانِ وَاجْتَنِبُوا قَوْلَ الزُّورِ حُنَفَاءَ لِلَّهِ غَيْرَ مُشْرِكِينَ بِهِ وَمَنْ يُشْرِكْ بِاللَّهِ فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان سحيق. കൃത്യമായി പഠിക്കുക, ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 30-31 വചനങ്ങൾ. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച മൃഗങ്ങളെ മാത്രം ഉപയോഗിക്കണം. വിഗ്രഹാരാധനയുൾപ്പെടെയുള്ള മുഴുവൻ ശിർക്കുകളിൽ നിന്നും അകന്നു നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നമ്മോട് സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.

ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ

0: അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിന്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഷെയ്ഖ് അബൂബക്കർ ശാത്തുരി ഹഫിളഹുള്ള, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുറാൻ കാരികളിൽ ഒരാൾ തന്നെയാണ് അബൂബക്കർ ശാത്തുരി ഹഫിളഹുള്ള. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ ഹഫ്ള് പൂർത്തിയാക്കുകയും പ്രഗത്ഭരായ മുഷായിഖന്മാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരീഅത്ത് വിഷയത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. ഖുറാൻ ശാസ്ത്രത്തിലും തജ്വീദിലും ഉയർന്ന തല ബിരുദങ്ങളും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അബൂബക്കർ ശാത്തുരി ഹഫിളഹുള്ള. ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ ഈ മേഖലകളിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും മക്കാമുകളിലെ അതീവ സ്വാഭാവിക മാറ്റവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ആ ഒരു ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയെ മികവുറ്റതാക്കി മാറ്റുന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറ ആലിമ്രാനിലെ 83 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന, അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്തതിനെയാണോ അവർ ആവശ്യപ്പെടുന്നത്? വലഹു അസ്ലമമം ഫിസ്സമാവാത്തി വൽ അർളി തൗഅൻ വക്കർഹ, അവന് ആകാശഭൂമികളിലുള്ളവർ എല്ലാം അനുസരണപൂർവമോ നിർബന്ധപൂർവമോ കീഴൊതുങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ, വ ഇലൈഹി യുർജഊൻ, അവനിലേക്ക് തന്നെ അവർ മടക്കപ്പെടുകയും ചെയ്യുന്നു എന്നുമിരിക്കെ. തൊട്ടടുത്ത ആയത്ത്, കുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന, നബിയെ പറയുക, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അല ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്, ഇബ്രാഹീമിൻ്റെയും മാത്രമല്ല ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യഅഖൂബിൻ്റെയും സന്തതികളുടെ മേൽ ഇറക്കപ്പെട്ടതിലും, അതേപോലെ തന്നെ വമാ ഊച്ചിയ മൂസ വ ഈസ വൻ നബിയൂന മിർ റബ്ബിഹിം, മൂസാക്കും ഈസാക്കും മറ്റു നബിമാർക്കും തങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ, അതെ, അവരിൽ ഒരാളുടെ ഇടക്കും ഞങ്ങൾ ഫർക്ക് വ്യത്യാസം കാണിക്കുകയില്ല. ഞങ്ങളാവട്ടെ അവന് അഥവാ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിങ്ങളുമാകുന്നു. തൊട്ടടുത്ത ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ആരെങ്കിലും ഇസ്ലാം മതമല്ലാത്തതിനെ മതമായി തേടുന്ന പക്ഷം, ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തിലാകട്ടെ

0: നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ കൃത്യമായ ചില വിവരങ്ങളാണ് അള്ളാഹു ഈ ഒരു മൂന്ന് ആയത്തുകളിലൂടെയായി പറഞ്ഞത്. നമ്മൾ നോക്കൂ, ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരാലും പ്രബോധനം ചെയ്യപ്പെട്ട മതം, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ഒരേ ഒരു മതമാകുന്നു. അതിനു പുറമെ മനുഷ്യരടക്കം ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ അള്ളാഹു നിശ്ചയിച്ചു വെച്ച നിയമവ്യവസ്ഥകൾക്ക് വിധേയരായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. ഇഷ്ടപ്രകാരമായാലും നിർബന്ധിതമായിട്ടാണെങ്കിലും ശരി, ആ നിയമവ്യവസ്ഥക്ക് കീഴൊതുങ്ങുകയല്ലാതെ ഒരാൾക്കും ഗത്യന്തരമില്ല. അവസാനം എല്ലാവരും മടങ്ങിച്ചെന്ന് പര്യവസാനിക്കുന്നതും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ അള്ളാഹു നിയമിച്ചതും കൽപ്പിച്ചതുമല്ലാത്ത മറ്റേതെങ്കിലും മതം സ്വീകരിക്കണമെന്നാണോ അവരുടെ ആവശ്യം? എങ്കിൽ അതൊരിക്കലും സ്വീകാര്യമല്ല. ഇതാണ് ഒന്നാമത്തെ വചനത്തിലെ ആശയം. രണ്ടാമത്തെ വചനത്തിൽ ഈ ആശയം ഒന്നുകൂടി അള്ളാഹു ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അതായത്, എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റേതായ ആ മതം തന്നെയാണെന്നും, അതുകൊണ്ട് ചിലരുടെ ദൗത്യത്തിൽ വിശ്വസിക്കുകയും ചിലരുടേതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുവാൻ സാധ്യമല്ലെന്നുമുള്ള മൗലിക യാഥാർത്ഥ്യം സ്വീകരിച്ചവരാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുന്നു. അടുത്ത വചനത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ പരമാർത്ഥം അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്. അനുസരണപൂർവമോ നിർബന്ധപൂർവമോ ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എല്ലാവരും അവൻ്റെ ഭരണവ്യവസ്ഥകൾക്കും അവൻ നിയമിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കും തികച്ചും വിധേയരായിക്കൊണ്ടല്ലാതെ അതിൽ നിന്ന് സ്വല്പമെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഒരു മിടിയിട പോലും നിലകൊള്ളാൻ ആർക്കും സാധ്യമല്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യവിശ്വാസി, അവിശ്വാസി, പ്രകൃതിവാദി, ബഹുദൈവവാദി, ദൈവനിഷേധി എന്നിങ്ങനെയുള്ള തരവ്യത്യാസങ്ങളോ മനുഷ്യൻ, ജിന്നുകൾ, മലക്കുകൾ, ജീവജന്തുക്കൾ, നിർജീവ വസ്തുക്കൾ എന്നിങ്ങനെയുള്ള വർഗവ്യത്യാസമോ കൂടാതെ സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു. പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിൽ അറബികളുടെയും വേദക്കാരുടെയും ഇടയിൽ പല നിലക്കും കൂടുതൽ സുപരിചിതരും ബഹുമാന്യരായതുകൊണ്ടുമാണ് ചരിത്രപരവും മതപരവുമായ രംഗങ്ങളിൽ കൂടുതൽ സ്മരിക്കപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളായതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങി ചില നബിമാരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. യാക്കൂബ് നബിയുടെ 12 സന്താന പരമ്പരകളിൽ ഉണ്ടായിട്ടുള്ള പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് അസ്ബാത്ത് സന്തതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ പറഞ്ഞപ്പോഴും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ഒരു ഫർക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു കൃത്യമായ നിലപാടായിട്ട് വിശദീകരിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ 85-ാമത്തെ ആയത്ത്, ഇന്ന് 83, 84, 85 ആയത്തുകളാണ് പാരായണം ചെയ്തത്. അതിൽ അവസാനത്തേത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ വിശദീകരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രകൃതിയ മനുഷ്യൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായതും എല്ലാ പ്രവാചകന്മാരും ദഅവത്ത് നടത്തിയതും അള്ളാഹുവിൻ്റെ മതമായ ഏകമതം മാത്രമാണെന്ന് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പ്രസ്താവിച്ച് കാണിച്ചു തരികയാണ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് ഇസ്ലാം അത് മാത്രമാകുന്നു. അതുകൊണ്ട് ഇസ്ലാമല്ലാത്ത ഏതൊരു മതം ആര് തന്നെ സ്വീകരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താലും അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ലെന്നും അവൻ പരലോകത്തിൽ സർവവും നഷ്ടപ്പെട്ടവനായിരിക്കുമെന്നും യാതൊരു സംശയത്തിനും വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വിധം അള്ളാഹു ഇവിടെ സ്പഷ്ടമാക്കുന്നതാണ് നമ്മൾ ഈ ഒരു ആയത്തിലൂടെ മനസ്സിലാക്കിയത്.
1: മാഷാഅല്ലാ, നമ്മുടെ മധുരം ഖുർആനിൻ്റെ മധുരകരമായ പാരായണവും അതിൻ്റെ ആഴത്തിലുള്ള വിശദീകരണവുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. ജീവിതഗന്ധിയായ വിഷയങ്ങൾ ധാർമ്മിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഖേദിക്കാതിരിക്കാൻ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, മരണപ്പെട്ട ഒരാൾ

കൺതുറക്കുമെന്ന് ഇവിടെ നാം പ്രതീക്ഷിക്കുന്നില്ല. ഖിയാമത്ത് നാളിൽ പരലോകത്ത് സംഭവിക്കും. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന് ഉദാഹരണം പറയാൻ പറ്റിയത് മരിച്ചൊരാളാണ്. അല്ല, അയാൾ ഇനി കൺ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഇത് പ്രകാരം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളുണ്ട് ജീവിതത്തിൽ. ഒരു ഉമ്മയ്ക്ക് മകളെക്കുറിച്ചുള്ള മുഴുവൻ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുക. എന്തേ കാരണം? അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരബദ്ധം അവളിൽ സംഭവിച്ചു. അത് ഞാൻ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ടും സൂക്ഷിച്ചിട്ടും ഉപദേശിച്ചിട്ടും എന്തുകൊണ്ടിങ്ങനെ ചെയ്തു? ആ ഒരു മനസ്സിൻ്റെ വികാരം മകളോടുള്ളൊരു ദേഷ്യമായി വെറുപ്പായി മനസ്സിൽ രൂപപ്പെട്ടു. മാത്രമല്ല, ഒരു മകളെന്ന എല്ലാ വാത്സല്യങ്ങളെയും സ്നേഹങ്ങളെയും തൽക്കാലം മാറ്റി നിർത്താനും ഒരു മകളല്ലെന്ന് അവളെക്കുറിച്ച് വിചാരിക്കാനും പറ്റുന്ന തലത്തിലേക്ക് ആ വികാരം ഉയർന്നു വന്നു. ആ ഉമ്മയോട് ആ മകൾ നന്നാവും, അവൾ തിരിച്ചു വരും, അവൾ നല്ല സൽസ്വഭാവിയാകും എന്നൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് സമ്മതിക്കാനും അംഗീകരിക്കാനും പറ്റും. ഇതേ അവസ്ഥ തന്നെയാണ് മകൾക്കുമുള്ളത്. ഉമ്മയിലൊരു മാറ്റം അവളും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ചിലത് ഇത്തരം പ്രതീക്ഷകൾ അസ്തമിച്ചവർ, പ്രതീക്ഷിക്കാൻ കഴിയാത്തവർ, അവർ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ വലിയ താങ്ങാൻ പറ്റാത്തത് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഉമ്മയോടുള്ള പ്രതികാരം തീർക്കാൻ ആത്മഹത്യ ചെയ്ത എത്ര പൊന്നു മക്കളുണ്ട് നാട്ടിൽ, എത്ര പെൺകുട്ടികളുണ്ട്. ഉമ്മയോടുള്ള ഒരു നൈമിഷികമായ ദേഷ്യത്തിന് പ്രതികാരമാകാൻ ഉമ്മയൊരു പാഠം പഠിക്കാൻ തൂങ്ങി മരിച്ചവരുണ്ട്, വിഷം കഴിച്ചവരുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വികാരത്തിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തൻ്റെ ഇഹലോകവും പരലോകവും ജീവിക്കാനുള്ള സുന്ദരമായ ഇവിടുത്തെ അവസരവും നാളെ പരലോകത്തെ രക്ഷയും നഷ്ടപ്പെടുത്തി കളയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്ത് നഷ്ടമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. എന്നാൽ അതേസമയം അങ്ങനൊരു കുട്ടി ചെയ്താൽ തൻ്റെ അടുക്കൽ വീഴ്ചകളൊന്നുമില്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു കുട്ടിയോട് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ പ്രതിഷേധവും ബഹിഷ്കരണവും ദേഷ്യവും കോപവും എല്ലാം പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഖേദമെന്നു തീരും. എൻ്റെ നിലപാട് കൊണ്ടാണല്ലോ എൻ്റെ മകൾ അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചാൽ ആ ഖേദം എന്നു മാറും. അതുകൊണ്ട് ഉമ്മമാരെ വിട്ടുവീഴ്ച ചെയ്യൂ മക്കൾക്ക്. സംഭവിച്ചു പോയത് അവർ തിരുത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ അവരെ. അതിൻ്റെ അർത്ഥം ഇനി അവർക്കൊരു അബദ്ധം പറ്റും, അബദ്ധം പറ്റും, പറ്റുമ്പോൾ വീണ്ടും നമുക്ക് തിരുത്താം, വീണ്ടും നമുക്ക് ഉപദേശിക്കാം, വീണ്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്കവരെക്കുറിച്ച് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനമല്ലേ അത്? നാം നൊന്ത് പ്രസവിച്ച, നമ്മൾ സംരക്ഷിച്ച ഒരധ്വാനത്തെ ഉപേക്ഷിക്കുന്നതിനുള്ള നഷ്ടം ആർക്കാണ്? നാം വളർത്തിക്കൊണ്ടുവന്ന കുഴിച്ചിട്ട് കായ്ച്ചു നിൽക്കുന്ന കുലച്ചു നിൽക്കുന്നൊരു വായ, അതിൻ്റെ കായകൾ മൂപ്പെത്തുന്നതിന് മുമ്പ് ഉപകാരപ്പെടാത്ത സമയത്ത് വെട്ടി നശിപ്പിച്ചാൽ ആർക്കാണ് നഷ്ടം? നമ്മുടെ അധ്വാനങ്ങൾ നമുക്കാണ് നഷ്ടം. വാഴയ്ക്ക് നഷ്ടം പറ്റുന്നില്ല, പക്ഷെ നമുക്ക് നഷ്ടം പറ്റും. ഇവിടെ സമീപനങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ നഷ്ടം നമുക്കാണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നാം വിട്ടുവീഴ്ച ചെയ്യണം, വിശാലത കാണിക്കണം, തെറ്റ് ചെയ്തവരെ നാം സ്വീകരിക്കണം, അവരെ സ്നേഹത്തോടെ തിരുത്തണം, അവരുമായുള്ള ബന്ധം മുന്നോട്ട് പോകണം. എന്നോ ഉണ്ടായ ഒരു പിണക്കം ഇന്നും അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു ഉമ്മ ഒരിക്കൽ വന്നു പറഞ്ഞത് ഞാൻ ഓർക്കും. അതായത്, അവർക്ക് അവരുടെ മകൻ അവർക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവർ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. അവനെങ്കിലും വരും വീട്ടിലേക്ക്, ഇടക്കിടക്ക് ഉമ്മൻ്റെ അടുക്കൽ വരും. ഉമ്മ എന്തെങ്കിലും മേശയിൽ വെച്ച് പോവും ഭക്ഷണം, അതവരെടുത്ത് കഴിക്കും ഒരാത്മസംതൃപ്തിക്ക് വേണ്ടി. പക്ഷെ വർഷങ്ങളേറെ നീണ്ടു,
മാപ്പില്ലെന്ന് അവനോട് ആവർത്തിച്ചു.

0: പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ ഉമ്മ വന്നിരിക്കുന്നു. എൻ്റെ മകനെ മാപ്പ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? എൻ്റെ തീരുമാനം എനിക്ക് മാറ്റാൻ പറ്റുമോ എന്നാ ഉമ്മ ഇന്ന് ചോദിക്കുന്നു. അവൻ്റെ തെറ്റിനെ പ്രോത്സാഹനം നൽകാനല്ല, പക്ഷെ ജീവിതത്തിൽ ചെന്ന ഒരബദ്ധം തിരുത്തി തിരിച്ചു വരാൻ, എന്നെ സ്വീകരിക്കുമെന്ന് തോന്നിയാലല്ലേ തിരിച്ചു വരുള്ളൂ. തുറക്കപ്പെടാതെ അടഞ്ഞുകിടക്കുന്ന വാതിലുകളിലേക്ക് ആര് തിരിച്ചു വരും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ പുറത്താക്കി അടച്ച വാതിൽ ഞാൻ തിരിച്ചു കയറി വരുമ്പോൾ എന്നെ കണ്ടാൽ തുറക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടാകുമ്പോഴല്ലേ ഞാൻ തിരിച്ചു വരൂ? തെറ്റിലേക്ക് പോയി ബന്ധങ്ങൾ വിച്ഛേദിച്ച് മക്കളെ ഉപേക്ഷിച്ചവർ, ആ മക്കൾക്ക് തിരിച്ചു വരണമെങ്കിൽ വാതിൽ തുറക്കുമെന്നൊരു പ്രതീക്ഷ അവർക്ക് വേണ്ടേ? നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല സമീപനങ്ങളും ചെയ്ത് തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്ത് എൻ്റെ മാതാവിനെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് മക്കളും എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് മാതാപിതാക്കളും ഓർക്കണം. വാശി ഉപേക്ഷിക്കണം, വിട്ടുവീഴ്ചയെ സ്വീകരിക്കണം, സ്നേഹപൂർവമായ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം, ഭാവിയിൽ ഖേദത്തിന് ഇടവരാതിരിക്കാം.
1: നിങ്ങൾ കേട്ടത് നേർരേഖ. ജീവിതഗന്ധിയായ വിഷയങ്ങൾ ധാർമ്മിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഖേദിക്കാതിരിക്കാൻ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ശ്രോതാക്കളോട് സംസാരിച്ചതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നേർരേഖ സമാപിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഇൻസൈറ്റ്. ദൈവാസ്തിത്വം യുക്തി വിരുദ്ധമല്ല. അവതരണം സഹൽ ആദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിനരികെ കുറച്ച് നൂലുകളുണ്ട്, കുറച്ച് ബട്ടനുണ്ട്, കുറച്ച് തുണിയുണ്ട്. നമ്മൾ ഒരാളോട് പറയുകയാണ്, രാവിലെ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ആ നൂലും ആ ബട്ടനും ആ തുണിയും കൂടി ചേർന്ന് മനോഹരമായ ഒരു ഷർട്ടായി മാറിയിരിക്കുന്നു എന്ന് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ആൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക? ഇനി എന്ത് ബുദ്ധിവിരുദ്ധമായ, യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്? ഒരാൾ വന്ന് തുന്നാതെ ഒരു ആ ബട്ടനും നൂലും തുണിയും ഒന്ന് ചേർത്ത് തുന്നാതെ ഒരു രാത്രിയുടെ ഇളങ്കാറ്റിലൊരിക്കലും അതൊരു ഷർട്ടായിട്ട് മാറുകയില്ലല്ലോ, അതാണല്ലോ യുക്തി എന്ന് നമ്മളോട് തിരിച്ചു പറയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മരുഭൂമിയിലൂടെ നമ്മൾ പോവാണ്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് താഴെ നിന്നും ഒരു കളിപ്പാട്ടം നമുക്ക് വീണ് കിട്ടി. അപ്പോൾ നമ്മൾ പറയുകയാണ്, എന്താണ് ഒരു അപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ആ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂടി ചേർന്ന് എന്താണ് മരുഭൂമിയുടെ കാറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് മനോഹരമായ ഒരു കളിപ്പാട്ടമായി കൊണ്ടത് രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന ആളുകൾ നമ്മോട് പറയുക, എന്ത് ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരാൾ വന്ന് മരുഭൂമിയിലൊരു ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ മരുഭൂമിയിലൊരു സാധനം വന്ന് കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിലൂടെ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമല്ല അവിടെ വന്ന് കിടക്കുന്നത്. അഥവാ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള യുക്തി എന്നതാണ് സത്യം. അഥവാ ഒരു ഡിസൈനിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടാവുക എന്നുള്ളത് കേവലമായ യുക്തിയാണ്, ഒരു ബേസിക്കായ പ്രിൻസിപ്പിളാണ്. ഒരു തത്വങ്ങളൊന്നുമില്ലാതെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡിസൈനിന് പിന്നിൽ ഡിസൈനർ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. അഥവാ ഒരു കാര്യവും ഒരു പ്രൊഡക്റ്റും തനിയെ ഉണ്ടാകില്ല എന്നുള്ളത് കേവലമായ യുക്തിയാണ്. എങ്കിൽ യുക്തി അതാണെന്നിരിക്കെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വർഗങ്ങളും മനുഷ്യനും അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സത്യത്തിൽ യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒരു സംഭവം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ യുക്തി എന്നിരിക്കെ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനകത്തുള്ള കോടാനുകോടി ആയ കാര്യങ്ങളൊക്കെ തനിയെ രൂപപ്പെടുന്നതാണെന്ന് പറയുന്നതാണോ? അതല്ല, പ്രപഞ്ചം പോയിട്ട് പ്രപഞ്ചത്തിലെ ഒരു അണുമണി പോലും തനിയെ ഒരിക്കലും ഉണ്ടാവുകയില്ല, ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലാതെ എന്ന് പറയുന്നതാണോ യുക്തി എന്നുള്ളത് നമ്മൾ ശരിക്കും നമുക്കൊന്ന് നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒരു തനിയെ ഉണ്ടായി എന്നൊരു കാര്യമല്ല ഈ പ്രപഞ്ചം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എന്നുള്ളത്. അഥവാ ഇസ്ലാമിൻ്റെ റുബൂബിയത്ത് എന്നുള്ളൊരു ഒരു ഇസ്ലാമിൻ്റെ തൗഹീദിന് അടിസ്ഥാനപരമായ പാഠമെന്ന്, അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒന്നും തനിയെ ഉണ്ടായതല്ല, ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ സൃഷ്ടാവിൻ്റെ അധീനത്തിലാണ് ഈ ലോകം റൺ ചെയ്യുന്നതുമുള്ളൊരു തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ ആരാണ് ആ റബ്ബു എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് തീർത്തും പദാർത്ഥങ്ങൾക്കുള്ളിലുള്ള ഒരു സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അറ്റോമിക്കായ പദാർത്ഥങ്ങൾ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ പോയിക്കൊണ്ടോ ഏതെങ്കിലും ഒരു അത്യാധുനികം എന്ന് വിളിക്കപ്പെടുന്ന ഏത് വലിയ ലബോറട്ടറിയിലോ ടെസ്റ്റിംഗ് പോയിന്റിലോ നമ്മൾ ചെന്ന് പരിശോധിച്ചാലും അവിടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഒരു ലോ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വോയിഡബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ് എന്നതാണ് സത്യം, എന്നതാണ് വസ്തുത. എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ പദാർത്ഥീതനായ പദാർത്ഥങ്ങൾക്കപ്പുറത്തുള്ള ഒരു ശക്തി അഥവാ മനുഷ്യൻ്റെ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന മനുഷ്യൻ്റെയും മനുഷ്യനപ്പുറത്തുള്ള വർഗങ്ങളെയും ഈ പ്രപഞ്ചത്തിനെയും അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സൃഷ്ടിയെയാണ് ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ആരാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിന് ഒരുപാട് ദൈവികമായ തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യഖ്ലുക്കും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫി ളുലുമാതിൻ സലാസ. അഥവാ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു സൃഷ്ടിക്ക് ശേഷം ഒരു സൃഷ്ടിയായിക്കൊണ്ട് മൂന്ന് അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനാകുന്നു രാജാധിപത്യവും, അവനല്ലാതെ ആരാധനയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഒരു ഒരു ദൈവികത ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? അതാ ഈ ഒരു ആയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരിക്കലും ഒരു ഒരു കാര്യം തനിയെ ഉണ്ടാകുമോ എന്ന ചിന്തക്ക് ശരിക്കും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഥവാ മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെടുന്നതിനടങ്ങിയ അത്ഭുത രഹസ്യങ്ങൾ ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൃഷ്ടി രൂപത്തിന് ശേഷം മറ്റൊന്നായി, അഥവാ ഹൽക്കം മിമ്പഴുതി ഹൽക്കിൻ, അഥവാ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസമിണ്ടം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിക്കൊണ്ട് മനുഷ്യൻ ഒരു ശിശു ഉണ്ടായി വരുന്നു, പൂർണ്ണ ശിശുവായി വരുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഫീ ദുലുമാത്തിൻ സലാസ, മൂന്ന് തരം അന്ധകാരങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ, മാതാവിൻ്റെ വയറ്, ഗർഭാശയം, ശിശുവെ മൂടിപ്പൊതിഞ്ഞുള്ള നേരിയ ഉറ എന്നീ മൂന്ന് അജ്ഞതകളെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു വാചകത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഇരുട്ടറകളെയും അതിനുശേഷം സങ്കീർണമായ ഇരുട്ടറകൾ, അത് ഒരു വൈദ്യശാസ്ത്രത്തിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടറ നമുക്ക് കാണുമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രീയയിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ സൂചിപ്പിക്കുന്ന ഇത്രയും സങ്കീർണതകളിലൂടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു ശിശുവായിക്കൊണ്ട് മനുഷ്യൻ പിറന്നു വീഴുന്നത് എന്നിരിക്കെ അവൻ കടന്നു വന്ന ഈ ഒരു പാതയങ്ങളെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് അവനെ പ്രസവിച്ച മാതാവും ആ അണ്ടത്തിൽ അവൻ ചെറുപ്പത്തിൽ നിന്നുള്ള ബീജവും ഒക്കെ ഒരു ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കോയിൻസിഡൻസ് ആയിക്കൊണ്ട് തനിയെ രൂപപ്പെടുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കേവലമായ യുക്തിവിരുദ്ധമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാശിയ, സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദിക്കുന്നു, അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, വ ഇലസ്സമ ഇക്കൈഫ റുഫിഅത്ത്, ആകാശത്തിലേക്ക് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, വ ഇലൽ ജിബാൽ ഇക്കൈഫ നുസിബത്ത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടിവെക്കപ്പെട്ടിരിക്കുന്നു, വ ഇലൽ അർളി കൈഫ സുതിഹത്ത്, ഭൂമിയിലേക്ക് അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അഥവാ ആകാശവും പർവ്വതവും ഈ നമുക്ക് ചുറ്റുമുള്ള അതടങ്ങുന്ന ഭൂമിയൊക്കെ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് അങ്ങനെ കിടക്കുന്നു എന്നുള്ളത് അവൻ നോക്കുന്നില്ലേ, അതൊക്കെ ഒരു തനിയൊരു ഉണ്ടായി വന്നതാണ് എന്നുള്ളത് എങ്ങനെയാണ് അവന് പറയാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ അഫല യന്ദുറൂനയിലെ ഇബ്ലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്, അഥവാ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റാവുന്ന, കമ്പയർ ചെയ്തവർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു സൃഷ്ടിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബികൾ അധികം ഉപയോഗിച്ചിരുന്ന ഒരു വാഹന മാധ്യമായിരുന്നു ഒട്ടകങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെക്കുറിച്ച് അവരുടെ ഒരു സൃഷ്ടി വൈഭവം വളരെ മനുഷ്യനെ ഏറെ ചിന്തിപ്പിക്കുന്നു. അഥവാ മരുഭൂമിയിലൂടെ, ആരാരും പോകാത്ത മരുഭൂമിയിലൂടെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു വെള്ളം, അത് ലിറ്റർ കണക്കിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്രോതസ് ഒട്ടകത്തിനുണ്ട്. മരുഭൂമിയിലൂടെയാണ് ഒട്ടകം നടന്നു പോകുന്നത്. അതിരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കാല് മണലിൽ പൂഴ്ന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി അത് ഇറക്കിക്കൊണ്ട് ഇരിക്കാനുള്ളൊരു സംവിധാനമാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കാലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം ഒട്ടകത്തിനും ഒക്കെ ഒന്ന് ഉണ്ടായിരിക്കെ അതെല്ലാം തനിയെ ഉണ്ടായതാണ്, ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കോയിൻസിഡൻസിൽ രൂപപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് വിരുദ്ധമായൊരു കാര്യമാണ് എന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുകയും ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു വാദം ഒരിക്കലും ഒരു ഒരു യുക്തിവിരുദ്ധമല്ല. നേരെ മറിച്ച് യുക്തിവിരുദ്ധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പരത്തപ്പെടുന്ന ഒരാശയമാണ്. ഇസ്ലാമിൻ്റെ ഒരു മാർഗമാണ് യഥാർത്ഥത്തിലുള്ള ഒരു യുക്തിവാദമായി കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമങ്ങളെയും അവനെയും ഒക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രദാനം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ദൈവാസ്തിത്വം യുക്തിവിരുദ്ധമല്ല. അവതരിപ്പിച്ചത് സഹൽ ആദ്.

0: ആ വീൽചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
1: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽചെയറിലിരിക്കുന്ന അച്ഛൻ,
2: അത് പ്രായാധിക്യം കൂടുതൽ,
1: നല്ല പ്രായാധിക്യം ഉണ്ട്. അപ്പൊ ആ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
2: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്,
1: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
2: അഥവാ പിന്നെ വീൽചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്ക് ഇതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എൻ്റെ കാല് തളർന്നതല്ലേ. അപ്പോൾ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പോൾ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
1: ആ വീൽചെയർ മാറ്റിയിട്ട് പിന്നെ അത് ഒഴിവാക്കി കഴിയുമ്പോൾ ആ പിതാവിൻ്റെ അതിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നതല്ലേ, അങ്ങനെ അതിന്റെ ഒരു റിവേഴ്സ്.
2: അതിലെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കേണ്ട, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അടിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
1: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അതിപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
2: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും, അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല. ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞു.

0: അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക്.
1: ഇൻഷാല്ലാ. അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഹസൻ അൻസാരിയും കൂടെ ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരിയും. വൈബ്സിന്റെ ഏറ്റവും ആദ്യത്തെ സ്ലോട്ടിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. കേൾക്കാം ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ലഹരി വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് റഫീഖ് ഇരുവേറ്റി നമ്മോട് സംവദിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആശങ്കയിലും പേടിയിലും ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നാം പ്രിന്റ് മീഡിയയിൽ വായിച്ചെടുത്ത, വിഷ്വൽ മീഡിയയിലൂടെ കണ്ട, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വാർത്തകൾ ഇന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിമാനവും മാനവും നഷ്ടമാകുന്ന സാഹചര്യം. നേടിയെടുത്ത സൽപ്പേര് കുടുംബത്തിലെ ഒരാൾ കാരണം നഷ്ടപ്പെടുകയാണ്. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബം മകന്റെ ഭീഷണി മൂലം അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗത്തെ പറ്റിയാണ്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങൾ ഒട്ടനവധിയാണ്. പേടിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. ലഹരി ഉപയോഗം അവയവങ്ങളെ ബാധിക്കുന്നു. എല്ലാത്തിലും ഉപരി പരലോകം നഷ്ടപ്പെടുകയാണ്. ലഹരിയുമായുള്ള ബന്ധം ഒഴിവാക്കിയാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. തുമ്മ തുവഫ കുല്ലു നഫ്സിമ്മാ കസബത് വഹും ലാ യുദ്ലമൂൻ, പിന്നെ എല്ലാ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത്, അതായത് അതിൻ്റെ പ്രതിഫലം നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ലതാനും. ശാസ്ത്ര സാങ്കേതിക മികവിലും പുരോഗതിയിലും തിളങ്ങുമ്പോഴും ആധുനിക മനുഷ്യന് മയക്കുമരുന്ന് പേടി സ്വപ്നമാണ്. ഞെട്ടിക്കുന്ന ചില വാർത്തകളിലേക്ക്. ആലുവയിൽ 5 വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. 110-ാം ദിവസം കൊലയാളിയെ തൂക്കുകയറിൽ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നു. ശിശുദിനത്തിലായിരുന്നു ആ വിധി. അന്താരാഷ്ട്ര വിപണിയിൽ 25,000 കോടിയെങ്കിലും വില വരുന്ന ലഹരിയുമായി വന്ന ബോട്ട് കേരള തീരത്ത് പിടികൂടി. ആഗോള ലഹരി മാഫിയയുമായി കേരളം എത്രമാത്രം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. അച്ഛൻ സ്വന്തം മകളെ കഴുത്തറുത്തു കൊന്നു. സ്കൂൾ കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ ഹോട്ടലുടമ അറസ്റ്റിൽ. 1 കോടി വില വരുന്ന, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വില വരുന്ന, 30 ലക്ഷം രൂപ വില വരുന്ന, 50 ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ദിനേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി മൊറയൂരിൽ MDMA വിൽപ്പന നടത്തിയ 52-കാര് പിടിയിൽ. മോഹിപ്പിക്കുന്ന വർണ്ണക്കടലാസിൽ മിഠായി രൂപത്തിൽ പൊതിഞ്ഞും സ്റ്റിക്കർ രൂപത്തിലും ചുയിങ്കമായും പൊടിയായും അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ, വീടകങ്ങളിൽ പോലും ലഭ്യമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? കൂട്ടുകെട്ട്, വിവിധതരം ആഘോഷങ്ങൾ, DJ പാർട്ടികൾ, താരാരാധന, മാനസിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം, ബോറടി മാറ്റാൻ, ക്ഷീണമകറ്റാൻ, പ്രണയനൈരാശ്യത്തിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, രസത്തിൽ തുടങ്ങി ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് ലഹരി ഉപയോഗം എത്തിക്കുന്നു. മകൻ അമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. തലശ്ശേരി ഇരട്ടക്കൊല, ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത അങ്ങാടികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, എന്തിനധികം സ്വന്തം വീട്ടിൽ നിന്ന് പോലും വരികയാണ്. ലഹരി നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് ലഹരി ഉപയോഗം. അച്ഛൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ. സ്വന്തം ഭർത്താവ് വെന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന ഭാര്യ. സ്വന്തം മകൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ. സ്വന്തം മകനെ കൊല്ലാൻ പോലും കൊട്ടേഷൻ കൊടുക്കുന്ന മാതാപിതാക്കൾ. രക്തബന്ധങ്ങളിൽ വലിയ തോതിൽ തിരുത്താൻ പോലും സാധിക്കാത്ത വിള്ളലുകൾ സംഭവിക്കുന്നു. അച്ഛനാൽ ഗർഭിണിയാകുന്ന മകളുടെ അവസ്ഥ ദയനീയമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചു, ഇജ്തനിബുൽ ഹംറ ഫ ഇന്നഹാ മിഫ്താഹു കുല്ലു ശർ. നിങ്ങൾ മദ്യപാനം ഒഴിവാക്കണം, തീർച്ചയായും അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയുണ്ടായി, കുടിക്കുന്നവൻ കുടിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ വാങ്ങുന്നവൻ, എത്തിക്കുന്നവനെയും ആരിലേക്കാണോ എത്തിക്കുന്നത് അവനെയും അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നുവോ അതെല്ലാം നിഷിദ്ധമാണെന്ന് വ്യക്തമായി ഈ ഹദീസിൽ നിന്നും ആയത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലഹരി ഉപയോഗം ഒരു തിന്മയായി തുടങ്ങി വിവിധ തിന്മകളിലേക്ക് എത്തിക്കുന്നു. അൽഹംറു ഉമ്മുൽ ഖബായിസ്, മദ്യം വൃത്തികേടുകളുടെ മാതാവാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മദ്യം വയറ്റിലായിരിക്കെ ആരെങ്കിലും മരിച്ചാൽ അവൻ ജാഹിലിയത്തിലെ മരണമാണ് വരിച്ചത്. അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് മാത്രമല്ല, രാസലഹരിയും അത് പൊടിയായി, ചുയിങ്കമായി, സിറിഞ്ചായി പല രൂപത്തിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ലഹരി ഉപയോഗം ആരോഗ്യത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഓർമ്മക്കുറവിലേക്ക്, ധൈര്യക്കുറവ്, അക്രമവാസന, വിഷാദം, ക്യാൻസർ, കരൾ രോഗം, പ്രതിരോധക്കുറവ്, വിറയൽ, അൾസർ, ഞരമ്പ് കടച്ചിൽ, ഹൃദയാഘാതം, അനീമിയ, സ്തനാർബുദം, ലൈംഗിക ശേഷിക്കുറവ്, ഉന്മാദരോഗം, ആത്മഹത്യാ പ്രവണത, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ പോലെ വിവിധങ്ങളായ രോഗങ്ങളിലേക്കാണ് ലഹരി ഉപയോഗം എത്തിക്കുന്നത്. ഒരിക്കൽ ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു മദ്യത്തെക്കുറിച്ച് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി, എന്നിട്ട് വെറുപ്പ് പ്രകടിപ്പിച്ചു. ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരുന്നിനു വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹ ദാഉൻ, അതൊരു രോഗമാണ്. വലൈസത് ബിദവാ, അതിൽ നിന്ന് യാതൊരു മരുന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻസ്റ്റഗ്രാം വഴി കഞ്ചാവ് വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. ഈ സമയത്ത് കഞ്ചാവിനെ പറ്റി ചില ആളുകൾ പറയുന്നത് കഞ്ചാവ് ഒരു ചെടിയാണെന്നാണ്. ചീരയില ഒരു ചെടിയാണ്, പച്ചക്കറികൾ ചെടികളാണ് എങ്കിൽ അതെല്ലാം നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ മാത്രമേ കഞ്ചാവ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നുള്ളൂ എന്നാണ്. നാസ്തികർ ഒരിക്കലും ലഹരിക്കെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും അവർ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ

0: അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ, ഏകാന്തത, ആളുകളുമായി കൂടുതൽ സംസാരിച്ചിരുന്ന വ്യക്തി ഏകാന്തതയിലേക്ക് മാറി, മാനസികാവസ്ഥ ആകെ മാറിയിരിക്കുന്നു, ഓർമ്മക്കുറവ് സംഭവിച്ചിരിക്കുന്നു, ലജ്ജയുടെ അഭാവം, എന്താണ് സംസാരിക്കുന്നത് എന്ന് ബോധമില്ലാതെ അശ്ലീലതകൾ പറയാൻ, സ്ഥലകാല ബോധമില്ലാത്ത സംസാരങ്ങൾ വരുന്നു, സൗഹൃദമാറ്റം, പഠനത്തിൽ താൽപ്പര്യമില്ലായ്മ, കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല, പതിവായി നേരത്തെ എത്തിയിരുന്ന മകൻ വൈകി വീട്ടിലേക്കെത്തുകയാണ്, അസമയത്ത് പുറത്തേക്ക് പോവുകയാണ്, പണത്തിന് കൂടുതൽ ആവശ്യം വരുന്നു, കയ്യിൽ കറയുണ്ടാകുന്നു, സിറിഞ്ച് ഉപയോഗിച്ച പാട് കാണുന്നു, ഇവയുടെ മണം, അതുപോലെ തന്നെ പുക തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന് മുച്ചൂടും മാറ്റും അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ പറ്റി നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. മദ്യപാനം വാസനയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാസലഹരി വാസനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പറഞ്ഞു വന്നത് സമൂഹവും നാടും ആശങ്കയിലാണ്. കുടുംബങ്ങളിൽ കണ്ണുനീരിൻ്റെ നോവുകളുമായി മാതാപിതാക്കൾ കഴിഞ്ഞുകൂടുന്നു. അവർക്ക് ഒരു സമാധാനം വേണം. ലഹരിയിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. ബോധവൽക്കരണം അനിവാര്യമാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾക്ക്, സുഹൃത്തുക്കൾക്ക് സൽബുദ്ധി തോന്നിപ്പിക്കുമാറാവട്ടെ. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംസാരിച്ചത് റഫീഖ് ഇരുവേറ്റ്. ലഹരി വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം.
2: വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ലഹരി.
1: തീർച്ചയായും
2: അതിനെതിരെ സർക്കാർ പ്രഖ്യാപിച്ച തൂഫാൻ, അതിൻ്റെ വാരിയേഴ്സായി ഒരുപാട് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുകയും
1: തീർച്ചയായും
2: അത് വൃത്തിയായി നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേവലം പുറം തോടുകളെ പിടിക്കുന്നതിനു പകരം ശക്തമായി അതിൻ്റെ അണിയറയിലുള്ള വേരുകൾ അറുക്കാൻ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു സ്വരം കേൾക്കാം.
1: അതെ.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമുക്കറിയാം വരികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള, ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പീസ് റേഡിയോ ഗാനങ്ങളുടെ സമാഹാരമാണ് സ്വരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ മനോഹരമായൊരു ഗാനമാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കേട്ടത്.
1: നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ കണ്ണും കണ്ണിൻ്റെ കാഴ്ചയും ഒക്കെ.
0: അതെ.
1: അപ്പോൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാം എന്ന ഒരു വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെയും നമ്മോടൊപ്പം ചേരുകയാണ്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച ഗ്ലോക്കോമ അഥവാ കണ്ണിലെ പ്രഷർ എന്ന വിഷയമാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫഹീം തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെയും ശ്രോതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മേഖലയിലേക്ക് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. അതിന് ചികിത്സ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: ഒന്ന്, ഈ കണ്ണിൻ്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അത് പ്രഷർ കൂടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞരമ്പുകൾക്ക് ഒരു തവണ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അസുഖവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോക്കോമ എന്ന അസുഖമുള്ള ആളുകൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത്തരം ആളുകൾക്ക് ഒരു റെഗുലർ ഫോളോഅപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നത്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഗ്ലോക്കോമ അസുഖം കണ്ടെത്തുമ്പോൾ അവർക്ക് കാഴ്ച ഞരമ്പിൽ ഒരു ചെറിയ അളവിലുള്ള ഡാമേജ്, ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും, ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ആളുകൾ വരെ ഉണ്ട്. പ്രായമായ ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുക, തിമിരമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ പോയി അവസാനം കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല സ്റ്റേജിൽ വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഇപ്പോൾ നിലവിലുള്ള കാഴ്ച ഞരമ്പ്, നഷ്ടപ്പെട്ട ഞരമ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇനി പുതിയ ഡാമേജുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് തുള്ളിമരുന്നുകളാണ്, കണ്ണിൻ്റെ പ്രഷർ കുറച്ച് വെക്കുന്ന തുള്ളിമരുന്നുകളാണ്. അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രഷർ ഒരു നോർമൽ റേഞ്ചിൽ, കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. എന്നിട്ടൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരാളുടെ പ്രഷർ കണ്ട്രോൾ അനുസരിച്ച് കൊണ്ട് അവരെ ഒരു ഫോളോ അപ്പിന് വിളിക്കും. അവരുടെ കാഴ്ച ഈ ഒരു പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും. ഒരു ഒരു തുടക്കത്തിലുണ്ടായിരുന്ന പ്രഷർ ആയിരിക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ, അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മരുന്നുകൾ കൂട്ടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചില ടെസ്റ്റുകളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഫീൽഡ്, വിഷ്വൽ ഫീൽഡ്, കാഴ്ച എവിടെയൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പരിധിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്കാൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു 6 മാസം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടോ, കാഴ്ചക്കുറവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉള്ള കാഴ്ചക്കുറവ് അത് കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഒരു ഡോസ് കൂട്ടി പിന്നെ ഈ ഒരു കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നിലനിർത്തും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഓപ്പറേഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ വരും. പക്ഷേ ഇതിലൊരു മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്ന ട്രീറ്റ്മെൻറ്റാണ്.
2: സർജറി ഇതിൽ അത്ര കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല.
3: അങ്ങനെയല്ല, പിന്നെ ഇതാണ് ഒരു ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഓപ്പറേഷൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ, അതുപോലെ തന്നെ ചില ലേസർ ചികിത്സകളും, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ചികിത്സകളായിട്ട് വരാനുള്ളത്. ഈ ലേസർ ചികിത്സ ചെയ്യുന്നത് കണ്ണിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദ്രാവകമുണ്ട്, അത് പുറത്തു പോകാൻ തടസ്സം വരുമ്പോൾ അത് ഒരു ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, ഒരു കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ, ജനിതകമായ കാരണങ്ങൾ കൂടി കുറയുമ്പോൾ അതിലൂടെ ആ ഒരു വെള്ളം പുറത്തേക്ക് പോകുന്ന തോത് കുറയും. അതാണ് ഒരു ഒരു കാരണം. മറ്റൊന്ന്, കണ്ണിനകത്ത് തന്നെ ഉള്ള ചില ഭാഗങ്ങളുടെ ഐറിസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തെ കൊണ്ട് അടക്കും, അതൊരു അടവുണ്ടാക്കും. അത് വന്ന് അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിന് അത് ബാധിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ലേസർ അടിച്ചുകൊണ്ട് അടവ് തുറക്കുന്ന ചികിത്സയുണ്ട്. അത് ആംഗിൾ ക്ലോഷർ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഈ പ്രഷർ കൂടുന്ന അവസ്ഥ, അത്തരം ആളുകൾക്ക് ലേസർ ചികിത്സകൾ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ലേസർ ചികിത്സ തുടക്കത്തിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ നിയന്ത്രണത്തിൽ വരുന്നില്ല. അപ്പം അത്തരം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഉണ്ട് സാധാരണ രീതിയിൽ. പിന്നെ ഒരു ട്രബിക്കുലക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ പ്രഷർ കുറക്കാൻ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷറും കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആജീവനാന്ത മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്നൊഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിമിരം ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് അവരുടെ ആ ഒരു കണ്ണിൻ്റെ പ്രഷർ കുറേയും കൂടിയും കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്.
2: ഈ ഓപ്പറേഷൻ പലപ്പോഴും പല അസുഖങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് കാർഡിയാക്ക്, ന്യൂറോ, ജനറൽ മെഡിസിൻ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അങ്ങനെ ചില കേസിലൊക്കെ ഏജ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ
3: ഒന്ന്, എല്ലാ ഓപ്പറേഷനും പോലെ ഒരാളുടെ എല്ലാ സിസ്റ്റമിക് പാരാമീറ്റേഴ്സും, അത് ഷുഗർ ആവട്ടെ പ്രഷർ ആവട്ടെ, വേറെ ഭാഗത്തൊന്നും ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ബാക്കി ഓപ്പറേഷൻ പോലെയുള്ള ഒരുപാട് ബ്ലഡ് ലോസുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷനല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്നെ ബാക്കി ഒരു മേജർ സർജറി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന, ഹോസ്പിറ്റലിൽ ക്ലോപ്പിഡോഗിൽ
2: കഴിക്കുന്ന ആളുകളുണ്ടാവും.
3: അപ്പോൾ അത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ച് അവർ നിർത്തുന്നത് കൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ ഫിറ്റ്നസ് തരണം. അല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് നിർത്താൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സും ഒരു ജനറൽ ഫിസിഷ്യൻ, ഇപ്പോൾ ഷുഗർ കൺട്രോൾ ആയിരിക്കണം, കാരണം ഓപ്പറേഷന് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബി പി നോർമലായിരിക്കണം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇതും ചെയ്യാറുള്ളത്. എന്നാലൊരു മേജർ ഒരു സർജറിക്കുള്ള ഒരു വർക്കപ്പ് പോലെയുള്ള ഒരു ഫിറ്റ്നസ് ഇവിടെ ഈ പ്രഷറിൻ്റെ ഓപ്പറേഷനും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ചില ആളുകൾക്ക് തിമിരം മാത്രം ചെയ്യും, തിമിരം കുറേയും കൂടി എളുപ്പമാണ്. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ചാൻസും ഒക്കെ, ഇപ്പോൾ ഈവൺ നമുക്ക് ഈ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമൊന്നും പല കണ്ടീഷനിലും വരാറില്ല. എന്നാൽ പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയും കുറച്ചും കൂടി ഒരു വലിയ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ ഒരു അല്പം കൂടിയും നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്.
2: ഈ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, പിന്നെ ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു ഇപ്പോൾ 70-80 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ 11 വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ
3: അത്? ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ, ഒന്ന് പ്രഷറാണ്, വേറൊന്നുള്ളത് ഈ പ്രായമുള്ള ആളുകൾക്ക് കാണുന്നതാണ് തിമിരം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ കൺട്രോളിലേക്ക് വരാത്ത ആളുകൾക്ക് നമ്മളത് ആ ഒരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കൂടി കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം ഉള്ളതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഇപ്പോൾ മരുന്നിലൊക്കെ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണമെന്നില്ല. കാരണം അവരുടെ ആ മരുന്നൊഴിച്ച് പ്രഷർ കൺട്രോൾഡാണ്, ഞരമ്പിൻ്റെ ആരോഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ തിമിരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മരുന്നൊഴിച്ച് പിന്നെ സാധാരണ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റെഗുലർ ആയിക്കൊണ്ട് തുള്ളി മരുന്നൊഴിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവർക്ക് ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പ് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്പറേഷനിലേക്ക് പോകലാണ്. അതിപ്പോൾ പ്രായമായ ആളുകളും അവർക്ക് ഒരു ഫിസിഷ്യൻ ഫിറ്റ്നസ് തന്ന് ആ ഒരു സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. മറ്റൊന്നാണ് തിമിരം. തിമിരം നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പ്രായ ആളുകൾക്ക് തന്നെ രണ്ട് കണ്ണിലും ഒക്കെ തിമിരം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ തിമിരം കൂടി ഉള്ള ആളുകൾക്ക് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ച ഞരമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാഴ്ച ഞരമ്പിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്, ഷുഗർ ബാധിക്കുന്നത് വളരെ കോമൺ ആണ്. കാഴ്ച ഞരമ്പിൽ ഷുഗർ ബാധിക്കുക, ഞരമ്പിൽ നീര് വരികയും ബ്ലീഡിങ് വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ കാഴ്ച ഞരമ്പിന് പ്രത്യേകിച്ച് തകരാറൊന്നും ഇല്ല, അത് ഒരുവിധം ചെറിയ ഒരുവിധ അളവിലുള്ള തിമിരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന്. അപ്പോൾ കാഴ്ച ഞരമ്പിന് നല്ല ആരോഗ്യമുണ്ട്, തിമിരത്തിൻ്റെ മൂടൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ മുഖം തെളിഞ്ഞ് കാണാതിരിക്കലും അവർ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ പ്രായമായ ആളുകൾക്ക് അവർക്ക് ഗുണകരമായിട്ടൊരു കാര്യമാണ്. അവർ കാഴ്ച പിന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു
1: പ്രാഥമിക കാര്യങ്ങൾ
3: ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ അവരുടെ നീഡാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചത് അയാൾക്ക് ചെറിയൊരു തിമിരവും അല്ലെങ്കിൽ ചെറിയ ഒരു കാഴ്ചക്കുറവ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് വരും. എന്നാൽ കുറച്ച് പ്രായ ആളുകൾക്ക് അവരുടെ ഒരു ഫംഗ്ഷനൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതിന് പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തിമിരം കൂടെയുള്ള ആളുകൾക്ക് അത് ചെയ്താൽ അത് ഗുണകരമാണ്. എന്നാൽ തീരെ പിന്നെ കാഴ്ച ഇപ്പോൾ ഈ ഒരു പ്രഷറൊക്കെ ബാധിച്ച് കാഴ്ച ഞരമ്പൊക്കെ പൂർണ്ണമായി ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു പ്രഷർ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാഴ്ച ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറില്ല. അവർക്കൊരു ഗുണം കിട്ടും എന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്.
1: സംസാരത്തിനിടെ ഇത് ആജീവനാന്തം കണ്ണിൽ മരുന്നൊഴിക്കേണ്ട ഒരു സൂചന ഒന്നു, അങ്ങനെയാണോ ഈ ഗ്ലോക്കോമക്ക് മരുന്ന് വയ്ക്കുമ്പോൾ?
3: അതെ, ഇതിപ്പോൾ കണ്ണിനകത്തുള്ള ആ ഒരു അക്യസ്യൂമർ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് പോകുന്നതിന് ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം അവിടെ ഉള്ളിടത്തോളം കാലം കണ്ണിൻ്റെ പ്രഷർ കൂടിയേ ഇരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ ആജീവനാന്തം അത് കുറച്ച് വെക്കലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശരിയായ ചികിത്സാ രീതി. അല്ലാത്ത പക്ഷം കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തിമിരവും പ്രഷറും ഒക്കെ ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഓപ്പറേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഓപ്പറേഷന് ശേഷം മരുന്ന് നിർത്താം. അതും തന്നെ ഒരു 80% ആളുകൾക്കാണ് ആ ഒരു ഫുൾ കൺട്രോളൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ആളുകൾക്കൊക്കെ പിന്നീടും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ടൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് മരുന്ന് നിർത്താം. അല്ലാത്ത ആളുകൾക്ക് വേറെ പ്രഷറോ വേറെ ഓപ്പറേഷനോ മറ്റോ ചെയ്യാത്ത ആളുകൾക്ക് എന്തായാലും മരുന്നൊഴിക്കൽ തന്നെയാണ് അവരുടെ ഒരു മാർഗമായിട്ടുള്ളത്.
1: ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സുഖമായി മരുന്ന് നിർത്തിയ ആളുകൾ പോലും ഒരു റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ് ഡോക്ടർ
3: പറഞ്ഞത്. കാരണം ഒരു കാലയളവിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു ഒരു ദ്രാവകത്തിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ചാനൽ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. ആ ചാനൽ ചിലപ്പോൾ ചെറുതായിട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യത. അപ്പോൾ റെഗുലർ ഫോളോ അപ്പ് ഇതിൽ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് ഒരു സ്റ്റേജിലുള്ള ഒരവസ്ഥയായിരിക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മരുന്നുകൾ ആഡ് ചെയ്യേണ്ട സ്റ്റേജുകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ഇടപെടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം.
1: ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാരമ്പര്യം ജീവിതശൈലിയൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ വീട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗ്ലോക്കോമ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് നിർദ്ദേശം നൽകാനുണ്ടോ?
3: ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമോ, അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അസുഖം ആ ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ

0: ഉണ്ടാകുന്ന അശ്രദ്ധകളും അത്തരം അലംഭാവങ്ങളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം, അതിലൊരു ശ്രദ്ധ കൊടുക്കാം. അതല്ലാത്ത രീതിയിലുള്ള ഒരു നമുക്കിത് വരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ മറ്റ് ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റ് മാർഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ലഭ്യമല്ല.
1: ഉറക്കത്തിന് ഈ അസുഖമായി വല്ല ബന്ധമുണ്ടോ? പലപ്പോഴും ഉറക്കം, മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾ, അതിനെന്തെങ്കിലും ഇതിൽ റോള്?
0: ഉറക്കം കുറഞ്ഞ ആളുകൾ പൊതുവെ കണ്ണിന് സ്ട്രെയിന് വരും, കണ്ണിന് കടച്ചിൽ വരും, ക്ഷീണം വരും എന്നല്ലാതെ ഈ ഒരു അസുഖത്തിന് നേരിട്ട് അത് ഒരു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രവണത സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല.
1: പലപ്പോഴും പിന്നെ കണ്ണ് ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മോണിറ്ററിലേക്ക് കൂടുതൽ നോക്കിയിരിക്കുന്ന ജോലിയിലുള്ളവരോടൊക്കെ ഒരു ഇടയ്ക്കൊരു ഇൻ്റർവെൽ നിർദ്ദേശിക്കാറുണ്ട്. കുറച്ച് സമയം മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾ ഒന്ന് മാറിയിരിക്കാൻ. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിരിക്കുമോ?
0: അതെ, സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളതാണ് 20-20 റൂൾ. 20 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് 20 ഫീറ്റ് ദൂരത്തിലുള്ള എന്തെങ്കിലും, കുറച്ച് ദൂരമുള്ള ഒരു കാര്യത്തിൽ 20 സെക്കൻഡ്, ചെറിയ സമയമുള്ളൂ, നോട്ടൊന്ന് മാറ്റണം. അപ്പം അങ്ങനെ ആകുമ്പോൾ കണ്ണിന് അടുത്തേക്കുള്ള ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് പൊതുവേ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെയിന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഗ്ലോക്കോമയുമായി നേരിട്ട് അതിന് ബന്ധമില്ല. കണ്ണിൻ്റെ സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഒരുപാട് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈനസ് ഉണ്ടാവും, അതിൻ്റെ ടയർഡ്നസ് ഉണ്ടാവും. അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഫലപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്.
1: വ്യായാമത്തിന് ഇതിന് വല്ല റോളുണ്ടോ? ശാരീരിക വ്യായാമം, നടത്തം അല്ലെങ്കിൽ നീന്തൽ, അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും?
0: ഒന്ന്, ഒരു പൊതുവെ നമ്മുടെ ഒരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ്, അതിപ്പോൾ ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രഷർ ഇല്ലാത്ത അവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കണ്ണിലേക്കുള്ള രക്തോട്ടവും അതിൻ്റെ ഒരു ആരോഗ്യവും എപ്പോഴും കുറച്ചും കൂടി നല്ല ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അപ്പോൾ അതൊക്കെ അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിലുണ്ട്. പിന്നെ എന്നാൽ ഷുഗറും പ്രഷറും മറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാഴ്ച ഞരമ്പിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കും. അപ്പോൾ പൊതുവെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നത് മൊത്തത്തിൽ കണ്ണിൻ്റെ ഞരമ്പിനും ഒക്കെ ഗുണകരമാണ്.
1: ഏതായാലും നമ്മുടെ അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാറായി. ഈ ഇത്രയും നേരത്തെ താങ്കളുടെ സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വളരെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ കണ്ടെത്തിയാൽ അത് ആ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ 2-3 പോയിൻ്റുകളിൽ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ശ്രദ്ധിക്കാൻ വേണ്ടി 3 പോയിൻ്റുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും വളരെ ഉപകാരപ്രദമായ അറിവുകൾ തന്ന് വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ഇവയിലൊക്കെ നമുക്ക് അവസരം കണ്ടെത്താം. ജസാക്കുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്തത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ ആയിരുന്നു നമ്മോട് സംവദിച്ചത്. കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാമെന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ സംസാരമാണ് ഇതുവരെ നമ്മൾ കാതോർത്തത്.
3: ശരി, നമുക്കിനിയൊരു പ്രാർത്ഥന പഠിക്കാം. അമീൻ പാദാരി, സ്വർഗത്തിൽ ദീനിനെ നന്നാക്കുവാൻ എന്ന ഒരു വിഷയത്തിലുള്ള പ്രാർത്ഥന പഠനവുമായി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ സ്നേഹം നിറഞ്ഞ പീസറുടെ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുവാൻ വേണ്ടി നമ്മുടെ ചിന്തകളെയും അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതായ നല്ലതായ കാര്യങ്ങളെ അതിനേറ്റവും പ്രതിഫലമാർന്ന രൂപത്തിൽ മാറ്റുവാൻ വേണ്ടി നാം ഏറെ പരിശ്രമിക്കുന്നവരാണ്, അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ അത്തരത്തിൽ നമ്മുടെ അടുക്കൽ നിന്ന് തിന്മകൾ വരാതിരിക്കുവാനും നമ്മുടെ കർമ്മങ്ങളെ നല്ലതാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു ومن شر ما لم أعمل. ഒരിക്കൽ കൂടി. اللهم إني أعوذ بك من شر ما عملت ومن شر ما لم أعمل. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവെ, ഞാൻ ചെയ്തതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കയറി വന്നിട്ടുള്ള തിന്മകളുണ്ടെങ്കിലും ഇനി അറിയാതെ ചെയ്തു പോയ തെറ്റുകളാണെങ്കിൽ പോലും അതിൽ നിന്നുള്ള രക്ഷ തേടലാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഉള്ളടങ്ങിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അള്ളാഹുമ്മ ഇന്നി أعوذ بك من شر ما عملت ومن شر ما لم أعمل. الله سبحانه وتعالى ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.
2: ما شاء الله നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ചേർന്നത് അമീൻ പാദാരിയായിരുന്നു. സ്വർഗത്തിൽ ദീനിനെ നന്നാക്കുവാൻ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്.
3: മനോഹരമായൊരു പ്രാർത്ഥന തന്നെയാണത്. നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതും തന്നെയാണ്. നമുക്കിനി നമ്മുടെ കുട്ടികളിലേക്ക് ഒരല്പ സമയം നീങ്ങേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് പൂമരത്തണലിലാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്ന സ്ലോട്ട്. സുബൈർ സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നന്മ ചെയ്യാം, കാതുർക്കാം, പൂമരത്തണലിൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം. പീസ് റേഡിയോയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറെ ആസ്വാദ്യകരമായതും വിഭവസമൃദ്ധവുമായ നിരവധി അനവധി പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ പരസ്പരം പല കാര്യങ്ങൾ പഠിക്കുകയും പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പൂമരത്തണലിൽ ഇന്ന് മദീനയിലുണ്ടായ ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെല്ലാവരും ഈ സംഭവം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ക്ലാസ് റൂമിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സായാലും ഉസ്താദുമാരായാലും ചിലപ്പോൾ ചോദിക്കും, ഇന്ന് ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്തത്, ഇന്ന് ആരൊക്കെ നിസ്കരിച്ചവരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെ കുറഞ്ഞ കുട്ടികളാണ് ചിലപ്പോൾ കൈ പൊന്തിക്കാറുള്ളത്. പിന്നെ കൈ പൊന്തിക്കുന്ന പല ആളുകളാണെങ്കിൽ തന്നെയും ചിലർ കളവ് പറഞ്ഞിട്ടായിരിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ ക്ലാസ്സിലൊന്ന് മോശാവണ്ടാന്ന് വിചാരിച്ചിട്ട് കൈ ഉയർത്തുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിൽ എല്ലാ ദിവസവും പ്രവാചകന് വഹി കിട്ടുന്നതനുസരിച്ചും വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം സദസ്സിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുക. അപ്പം നബി അവരോട് ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്, ഇന്ന് ആർക്കൊക്കെയാണ് സുന്നത്ത് നോമ്പുള്ളത്? ഇപ്പോൾ നോമ്പ് നോൽക്കേണ്ടുന്ന സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റുന്ന ഒരവസരത്തിൽ ഇന്ന് ആർക്കാണ് നോമ്പുള്ളത് എന്ന് ചോദിക്കാം. അപ്പോൾ സദസ്സിൽ അധികം ആൾക്കാരൊന്നും കൈയർത്താനില്ല. ഒരാൾ കൈവന്തിച്ചിട്ട് പറഞ്ഞു, ഞാനുണ്ട് റസൂലേ. പിന്നെ പ്രവാചകർ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഒരാൾ പറഞ്ഞു, അതേ ആൾ തന്നെ കേട്ടോ, ഞാനുണ്ട് നബിയെ. മൂന്നാമത് നബി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ജനാസയെ മയ്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് മറവ് ചെയ്യുന്നത് വരെ കൂടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എണീറ്റിട്ട് നബിയെ, ഞാനുണ്ട്. അത്ഭുതായി. പിന്നെയും നബി നാലാമത് ഒന്നുകൂടി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ഒരു സാധുവായ മനുഷ്യന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ, ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനുണ്ട്. മാഷാല്ലാ, നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, ഞാൻ സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ജനാസയുടെ പിന്നാലെ പോയിട്ടുണ്ട്, രോഗിനെ സന്ദർശിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ നോക്കിയപ്പോൾ ആരാ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, പ്രവാചകന്റെ കൂടെ ഹിജ്റയിൽ പങ്കെടുത്തയാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. പ്രവാചകന്റെ കബറിന്റെ ചാരത്താണല്ലോ അദ്ദേഹത്തെ മറവ് ചെയ്ത് മരണപ്പെട്ടപ്പോ. രണ്ടു വർഷത്തിലേറെ ഖലീഫയായിരുന്നു, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്നല്ലോ അദ്ദേഹം. ഈ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ നന്മകളൊക്കെയും ആവർത്തിക്കുന്നയാൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നാല് കാര്യങ്ങളും ഒരടിമയിൽ സമ്മേളിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കില്ല. നമ്മളൊന്ന് പ്രതീക്ഷിച്ചു നോക്കിയേ, ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്വർഗം ലഭിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് ഒരു ദിവസം ഇത്രയൊക്കെ നന്മ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പറ്റുമെന്നാണ്. നമ്മളും വിചാരിച്ചാൽ ധാരാളം നന്മകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ തെളിവാണിതൊക്കെ. ഇതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരുന്ന് ജനങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുക. അപ്പോൾ അവരോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഇന്ന് 1000 നന്മ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചോദ്യം ശ്രദ്ധിക്കണേ, നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം 1000 നന്മ ഒരു ദിവസം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മുമ്പിലുണ്ടായിരുന്ന ആളുകൾ എന്നെ തിരിച്ച് നബിനോട് അങ്ങോട്ട് ചോദിച്ചു, നബിയെ, ആകെയുള്ള 24 മണിക്കൂർ, അതിൻ്റെ കുറഞ്ഞ സമയം മാത്രം പകല്, ബാക്കി വരുന്ന വിശ്രമം, പിന്നെ ജോലി, ഇതിൻ്റെ കിടയിൽ 1000 നന്മ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ പ്രവാചകർ പഠിപ്പിച്ചു കൊടുത്തു, പറ്റും, സാധിക്കും. അതെങ്ങനെയാണെന്നറിയോ? യുസബ്ബിഹു മിഅത്ത തസ്ബീഹ്, ഒരാള് ഒരു ദിവസം 100 തവണ തസ്ബീഹ് നടത്തുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതങ്ങ് ചൊല്ലുകയാണെങ്കിൽ നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. നമ്മൾ യാത്രയിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ, ഒഴിവുള്ള സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നങ്ങനെ 100 തവണ ഒരു ദിവസത്തിനുള്ളിൽ പറഞ്ഞാൽ അവൻ്റെ പേരിൽ 100 നന്മയല്ല, 1000 നന്മ രേഖപ്പെടുത്തപ്പെടുന്നതാണ്, അല്ലെങ്കിൽ 1000 തിന്മകൾ മായ്ക്കപ്പെടുമെന്നാണ്. അപ്പോൾ കൂട്ടുകാരെ, ഒരാൾക്കൊരു ദിവസം 1000 നന്മ ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകളാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപക്ഷെ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് വെക്കാനോ എപ്പോഴും രോഗികളെ കാണുവാനോ ഒന്നും സാധിച്ചോളണമെന്നില്ല, ജനാസയെ പിൻപറ്റാൻ. പക്ഷേ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഉമ്മാനോട് ഒരു അല്പം കൂടെ ഒരു പാക്ക് കൂടെ തന്ന് അത് വേറൊരാൾക്ക്, നമ്മുടെ സ്കൂളിന് മുൻപിലുള്ള ഒരു പാവപ്പെട്ട ആൾക്കോ, അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഒരു യാചിക്കുന്ന മനുഷ്യനോ, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു കുട്ടിക്കോ കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കൂലേ? സാധ്യമാകും. നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ദിവസങ്ങളിലെ ഓരോ സമയത്തും നമ്മൾ വിചാരിച്ചാൽ ഓരോ നന്മ ചെയ്യാൻ പറ്റും. ഫജർ നമസ്കരിക്കുന്നത് തുടങ്ങുകയാണ് നമ്മൾ. രാവിലെ എഴുന്നേറ്റ് വുദു ഉണ്ടാക്കുന്നതോടുകൂടെ നന്മകൾ നമ്മുടെ റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ്. നമ്മൾ നിയ്യത്ത് വെക്കണം, ഇതൊക്കെ എനിക്കൊരു നന്മയായിട്ട്, പുണ്യമായി, സുന്നത്തായി എനിക്കിത് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് വുദു ഉണ്ടാക്കി 2 റക്അത്ത് ഫജർ നമസ്കരിക്കുന്നവരായിരിക്കണം നമ്മൾ. ഫജർ നമസ്കാരം ഉപേക്ഷിക്കുന്ന കുട്ടിയാകാൻ പാടില്ല. പല മദ്രസയിലും കയറി ചെന്നിട്ട് 100 കുട്ടികളുണ്ടെങ്കിൽ ഇന്ന് ആരൊക്കെ സുബ്ഹി നിസ്കരിച്ചു എന്നൊന്ന് ചോദിച്ചാൽ കൈപ്പൊക്കുന്നവർ വളരെ കുറവാണ്. കൈയില്ലാഞ്ഞിട്ടല്ല, ഫജർ നമസ്കരിക്കാൻ അവർ പലരും സന്നദ്ധരാകണില്ല. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ കഴിയണ്ടേ? നമുക്ക് ആ ഒരു കുറഞ്ഞ ആളുകളാണെങ്കിലും അവരിൽ നമ്മൾ പെടാൻ ശ്രമിക്കണ്ടേ? അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലുന്നവരാണോ? അതും പ്രതിഫലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? പ്രതിഫലായി. നമുക്ക് എത്ര നന്മ ചെയ്യാൻ കഴിയും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പോവാണ്, ഉമ്മാനോട്, ഉപ്പാനോട്, വീട്ടിലുള്ള താത്താനോട് അസ്സലാമു അലൈക്കും എന്നൊന്ന് പറഞ്ഞാൽ എന്താ 10 പ്രതിഫലമായി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ 20 പ്രതിഫലമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു 30 പ്രതിഫലമായി. പിന്നെ ഉമ്മയോട് കൈകൊടുത്തതിനും ഉമ്മയെ ഒന്ന് ചുംബിക്കുന്നതിനും ഒക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ലേ? അത് കഴിഞ്ഞ് സ്കൂൾ ബസ് ഇങ്ങനെ വന്നു. സമയമുണ്ട്, 9 മണിക്കാണ് വരുന്നത്. വരുന്ന് കാണുന്നില്ല, നമ്മളിങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നു, യാതൊന്നും പറയുന്നില്ല, ഡ്രൈവറെ ചീത്ത പറയുന്നില്ല, ആരെയും ഒന്നും പറയാതെ നമ്മൾ സഹിച്ച് ക്ഷമിച്ചു നിൽക്കുന്നു. 9:45 ബസ് വന്നത്. അൽഹംദുലില്ലാ, നമ്മളതിൽ കയറുന്നു. നമ്മൾ കയറിയിട്ട് ബിസ്മി ചൊല്ലുന്നു, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ 3 പ്രാവശ്യം പറയുന്നു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഏതെങ്കിലും കുട്ടികൾ ഇനി അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ പഠിക്കാം. എന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്കിലൂടെ ഞാൻ ഈ പ്രാർത്ഥന ഈ ക്ലാസ്സിൽ നിന്നും പഠിച്ചു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, സന്തോഷത്തോടെ നിങ്ങളത് നമ്മളെ അറിയിക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന പ്രാർത്ഥനയുടെ പുസ്തകത്തിലുണ്ട്, നമ്മുടെ മദ്രസയിലെ പുസ്തകത്തിലുണ്ട്. ഇനി അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് നിങ്ങൾ പഠിക്കണം. എന്താണ് യാത്രയിൽ എന്തൊക്കെ അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, എന്തെല്ലാം സംഭവങ്ങൾ റോഡിലൂടെ നമ്മൾ വരുമ്പോൾ കാണാറുണ്ട്. വാഹനങ്ങൾ ഇടിച്ചു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, രക്തത്തിൽ വീണ് കിടക്കുന്ന ഡ്രൈവർമാരെ കാണുന്നു, വേറെ റോട്ടിൽ വഴി ബസ് കാത്തു നിൽക്കുന്ന ആളുടെ മേലെ വാഹനമിടിച്ച് അയാൾ മറിഞ്ഞു കിടക്കുന്നതൊക്കെ കാണില്ലേ. അപ്പം നമ്മൾ യാത്രയിലൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അങ്ങനെ ക്ലാസ്സിലൊക്കെ ചെന്ന് ഇറങ്ങിയ സമയത്ത് ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് 2 മിഠായി നമുക്ക് തന്നു, വലത് കൈ കൊണ്ടത് മേടിച്ചു. എന്നിട്ട് നമ്മൾ അവനക്ക് വേണ്ടി എന്താ പറഞ്ഞത്, ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറയുമ്പോൾ അതിനും നമുക്കൊരു പുണ്യാണ്, നമുക്കൊരു മിഠായി മാത്രമല്ല കിട്ടുന്നത്. ജസാക്കല്ലാഹു ഖൈറാ, താങ്ക്സ് പറയുന്നത് ഒരു രീതിയാണെങ്കിലും ഇസ്ലാമിൻ്റെ ഒരു പുണ്യം കൂടെ നമുക്ക് ഞെക്കാം. ജസാക്കല്ലാഹു ഖൈറാ എന്ന് നമുക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഓരോ നിലക്ക് നമുക്ക് എത്ര നന്മ ഒരു ദിവസം ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലിങ്ങനെ കയറിയിരുന്നപ്പോൾ ഒരു കുട്ടി പേനയില്ലാതെ ഇരിക്കുക, നമ്മളിത് 2-3 പേനയുണ്ട്, പക്ഷെ നമ്മുടെ പുതിയ പേന കയ്യിലിരിക്കുക, കൊടുക്കാനുണ്ട് തോന്നില്ല, അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വിഷമത്തിനപ്പുറത്ത് നമ്മൾ പുതിയ പേനയൊന്നുമല്ല വലുത്, അവൻ്റെ വിഷമം പരിഹരിക്കലല്ലേ. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നമ്മൾ ഒരാളുടെ വിഷമം പരിഹരിച്ചു കൊടുത്താൽ അള്ളാഹു നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും മാറ്റിത്തരുന്നല്ലേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ നോക്കിയാൽ ഒരു പേനയെടുത്തവന് കൊടുക്കുന്നത് നല്ലൊരു മര്യാദയാണ്, വലിയൊരു പുണ്യകർമ്മമാണ്. ഇനി അങ്ങനെ ഓരോന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്രയെത്ര പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ വലൗ അൻ തൽഖാ ഖാക ബിവജ്ഹിൻ തലിഖിൻ. കൂട്ടുകാരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല, വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അള്ളാഹു ജിബ്രീലിലൂടെ കൊടുത്ത സന്ദേശം നമുക്ക് പറഞ്ഞുതരാണ്, നബി സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് എഴുതിണ്ടാക്കിയതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ, ഒരു നന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്, ഒരു നന്മയും ചെറുതായി നിസ്സാരമായി കാണണ്ട. വലൗ അൻ തൽഖാ ഖാക ബിവജ്ഹിൻ തുലഖിൻ, സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ആഹ്ലാദത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളോടെ തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നത് പോലും. നമ്മുടെ ക്ലാസ്സിലെ ടീച്ചറോട്, ബെഞ്ചിലിരിക്കുന്ന സുഹൃത്തുക്കളോട്, സ്കൂളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കൂട്ടുകാരനോടൊന്ന് ചിരിക്കുന്നത് പോലും പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെങ്ങനെയാ? പതുക്കെ പതുക്കെ അങ്ങനെ ഓരോ നന്മകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത അക്കൗണ്ടുകളിലേക്ക് വർദ്ധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രമിക്കുന്ന, ചെയ്യാൻ നോക്കുന്ന ഒരു കുട്ടിയായി നന്മകൾ നിറഞ്ഞ ഒരു ദിവസം ആയി മാറേണ്ടതുണ്ട്. പകരം തിന്മകൾ വളരെ കുറക്കാൻ ശ്രമിക്കണം. നന്മകൾ എത്രമാത്രം നമുക്ക് കൂട്ടാൻ പറ്റുമോ അത്രയും നമ്മൾ കൂട്ടാൻ നോക്കുക. തിന്മകൾ എത്ര തെറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത്ര ഒഴിവാക്കുക. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ വലിയ പ്രശ്നം ചില ചെറിയ ചെറിയ കാര്യമെല്ലാം ചെയ്യുന്നുള്ളൂ. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളി അതെടുത്ത് കത്തിച്ച് ഒരു ഫോറസ്റ്റ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അത് പതുക്കെ അങ്ങനെ കത്തിത്തുടങ്ങും, പിന്നെ ആ ഫോറസ്റ്റ് മുഴുവനായി നശിപ്പിക്കാൻ ആ ഒരു ചെറിയ തീ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു തിന്മ, ഒരു തെറ്റ് ചെറുതായിരിക്കും, പക്ഷെ അതിൻ്റെ അപകടം കുറേ വലുതായിരിക്കും. നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, കളിക്കുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും ബസ് കയറുമ്പോഴാണെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഏറ്റവും കൂടുതൽ ആളുകളുടെ തിന്മ വരുന്നത് നാവുകൊണ്ടാണ് എന്ന് നമ്മുടെ നാവിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ പടച്ചവനോട് അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം, ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു എന്നുള്ള വിഷമം വേണം. ടീച്ചറോട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പോയിട്ട് ടീച്ചറോട് ഞാൻ അങ്ങനെ ചെയ്തു ടീച്ചറെ, അറിയാതെ സംഭവിച്ചത്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ കളവ് പറയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളൊരിക്കലും ഉമ്മാനോട് ഒരു കളവ് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ലാഭം കിട്ടാൻ, ചീത്ത കേൾക്കാതിരിക്കാൻ, അടി കിട്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനോട് പോയിട്ട് പറയണം, ഉമ്മ ഞാൻ ഇന്നലെ പറഞ്ഞത് നുണയായിരുന്നു എന്ന് പറഞ്ഞ് അത് തെറ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ നന്നായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനത്തെ ഓരോ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ഖുർആനിലൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചതോ അല്ലാത്തതോ ആയ നല്ല ആയത്തുകൾ, സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഈണത്തിൽ ട്യൂണിൽ നിങ്ങൾ ഓതിയിട്ട് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളത് അയക്കുക. അതേപോലെ നിങ്ങൾക്ക് നല്ല ഗാനങ്ങൾ പാടാൻ കഴിയുമെങ്കിൽ, നല്ല പാട്ടുകൾ നന്നായി പ്രസംഗിക്കാൻ, നല്ല കഥകൾ പറയാൻ കഴിയുമെങ്കിൽ, നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് എന്ന പ്രോഗ്രാം നിങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ, കുട്ടികളുടെ കലകളും കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമല്ലേ, അതിൽ നമ്മൾ പാടുക. എത്ര എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ പാട്ടുകൾ മൊബൈലിലൂടെ റേഡിയോയിലൂടെ അവർ കേൾക്കുകയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യാവസരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ഉപയോഗപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാനുണ്ട് നബിയെ, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, ഞാൻ പോയിട്ടുണ്ട് നബിയെ എന്ന് പറയുന്നത് പോലെ നമ്മൾ രാത്രി നമ്മുടെ മനസ്സിനോട് നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഇന്ന് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇന്ന് കുറേ നല്ല കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ, ഞാൻ ഇന്ന് വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആലോചിച്ച് ഓരോ ദിവസവും വരുന്ന ഫോൾട്ടുകൾ തിരുത്തി അടുത്ത ദിവസം കൂടുതൽ നന്നാവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സൽസ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ, നല്ലൊരു വിദ്യാർത്ഥിയായി മാറാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും, ഓരോ വയസ്സ് കഴിയും തോറും നമ്മളൊരു ക്വാളിറ്റിയുള്ള, നല്ല ഗ്രേഡുള്ള, നല്ലൊരു കുട്ടിയായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ, നമ്മുടെ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിലെയും നമ്മുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ പൂമരത്തണൽ പോലെയുള്ള കുട്ടികളുടെ പ്രോഗ്രാമിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിൻ്റെ സമയം അറിയിച്ചു കൊടുക്കുക, അവരോടൊക്കെ കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അള്ളാഹു നമ്മെ എല്ലാ നിലക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാം അള്ളാഹു നമുക്കെല്ലാ വിജയങ്ങളും സന്തോഷങ്ങളും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് വളരെ ഹൃദ്യമായൊരു സ്ലോട്ടായിരുന്നു പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫി ആയിരുന്നു. നന്മ ചെയ്യാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ഹൃദ്യമായ ഒരു കേൾവിയാണ് നമുക്ക് പ്രദാനം ചെയ്തത്.
3: ശരി, നമ്മളിനി പ്രവേശിക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ രചിച്ച പ്രവാസ ജീവിതം നമ്മളിലേക്ക് ശബ്ദാവിഷ്കാരം നടത്തുന്നു. മൻസൂർ മണ്ണാർക്കാട്.
5: ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റുമടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനുശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്ക് കണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെ ഇല്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ, ഉമ്മാ, ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിൽ അറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തന്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിന്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തന്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിന്റെ ഇടവഴിയുമായി പിന്നീടവന്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ, പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരും ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെത്തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു. എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട് ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണുനനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
2: ഇതുവരെ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച പ്രവാസ ജീവിതം എന്ന ആ ഒരു ഖണ്ണികയെ ആസ്പദമാക്കിയിട്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അള്ളാഹുവിൻ്റെ നാമഗുണങ്ങളുടെ വിശേഷണങ്ങൾ വളരെ സവിസ്തരമായി മനോഹരമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരു സ്ലോട്ട് തന്നെയാണ് അസ്മാഉൽ ഹസന. അസ്മാഉൽ ഹസനയിലെ ഇന്നത്തെ എപ്പിസോഡിൽ അന്നസീർ എന്ന ഒരു ടൈറ്റിലിൽ നിന്ന് ഷമീർ മദീനി നമ്മോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നു.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും. അതിലൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. ഓരോ നാമവും നമ്മൾ അറിയുമ്പോൾ പടച്ചറബിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും കടപ്പാടുകളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും നമ്മുടെ മനസ്സിൽ ശക്തമായ ഈമാനിക കരുത്ത് ആർജിക്കുകയും ചെയ്യുമെന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഗൗരവത്തിലും പ്രാധാന്യത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ച് പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഈ ഒരു സദസ്സ്, ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ ഹദീസുകളിൽ വന്ന ഒരു നാമമാണ് അന്നസീർ. ഏറെ സഹായിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും പല വിധേന സഹായിക്കുന്നുണ്ട്. വഹുവ ഖൈറുൻ നാസിരീൻ, മറ്റാര് സഹായിച്ചാലും ആ സഹായിക്കുന്നവരെക്കാളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന സഹായിയാണ് അള്ളാഹു. വഖഫ ബി റബ്ബിക ഹാദിയം വനസീറ. സൂറത്തുൽ ഫുർഖാനിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വഖഫ ബി റബ്ബിക ഹാദിയം വനസീറ, നിനക്ക് വഴികാട്ടിയും സഹായിയുമായി നിന്റെ രക്ഷിതാവ് പടച്ചറബ് തന്നെ മതി. നിഅമൽ മൗല വനിഅമൻ നസീർ. സൂറത്ത് അൻഫാലിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവനെത്രയോ നല്ല യജമാനനാണ്, അവനെത്രയോ നല്ല സഹായിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നമുക്ക് കിട്ടുന്ന ആശ്വാസം, നമുക്ക് കിട്ടുന്ന നിർഭയത്വം, സമാധാനം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്കാരുമില്ല നമ്മെ സഹായിക്കാൻ, നമ്മളെ പിന്തുണക്കാൻ, നമുക്ക് സംരക്ഷണം നൽകാൻ എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു ഘട്ടത്തിൽ, അല്ല ലോകം മുഴുക്കെ എന്നെ കൈയൊഴിച്ചാലും ലോകത്തിൻ്റെ അധിപനായ യജമാനനായ ഉടമസ്ഥനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ് അവനെന്നെ സഹായിക്കാനുണ്ടെങ്കിൽ, അവനെന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന നിർഭയത്വവും സമാധാനവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. വലസ്തു അഅസീഹി, ഞാൻ അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുകയില്ല, അള്ളാഹു പറഞ്ഞതിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. വഹുവ നാസിരി, അവനെൻ്റെ സഹായിയാണ്. എനിക്ക് ഒരു കാര്യത്തിനും വാസ്തവത്തിൽ ഒരു കഴിവും ശക്തിയുമില്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. കഴിവും ശക്തിയുമെല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. നമ്മുടെ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ, ഒരു ഗുണം വരുത്താൻ, ഒരു ദോഷം തട്ടിമാറ്റാൻ എല്ലാം അള്ളാഹുവിനെ കൊണ്ടേ കഴിയൂ. നമ്മളെത്രമാത്രം ദുർബലരും നിസ്സഹായരുമാണ്. അതുകൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചില നിമിത്തങ്ങളായി മാറിയേക്കും. നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കുടുംബത്തിൻ്റെ ആരുടെയെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ രോഗം അത് കണ്ടെത്തി ചികിത്സ നടത്തി രോഗം ഭേദമാകുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ചിലപ്പോൾ വിദഗ്ധരായ ഡോക്ടർമാരായിരിക്കും, അതല്ലെങ്കിൽ ഫലപ്രദമായ ഔഷധങ്ങളായിരിക്കും. അവയെല്ലാം ചില നിമിത്തങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സഹായം, അതിൻ്റെ ഫലം കിട്ടിയത് അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗി സന്ദർശന വേളയിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ ആശയം നമുക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ് ഈ ദുരിതവും പ്രയാസവും നീ നീക്കിക്കളയണമേ. ഇഷ്ഫി അൻത ശാഫി, നീയാണ് ശമനം നൽകുന്നവൻ, അതിനാൽ നീ ഇദ്ദേഹത്തിന് ശമനം നൽകണമേ. ശിഫാഅൻ ലാ യുഗാദിറു സഖമ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ നൽകുന്ന ശിഫയല്ലാതെ, നീ നൽകുന്ന ശമനമല്ലാതെ വാസ്തവത്തിൽ ഒരു ശമനവും ഒരാൾക്കും നൽകാൻ ഒരാളെക്കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരു രോഗവും വേദനയും പ്രയാസവും അവശേഷിക്കാത്ത വിധം പരിപൂർണമായ ശിഫയും ആഫിയത്തും നീ ഇദ്ദേഹത്തിന് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ യഥാർത്ഥ സഹായം പടച്ചറബിൽ നിന്നാണ് എന്നറിയുമ്പോൾ ആ പടച്ചറബിലേക്കായിരിക്കും നമ്മുടെ മനസ്സും കൈകളും നീളുന്നത്. അവനോടായിരിക്കും നമ്മുടെ തേട്ടങ്ങളും അവനോടായിരിക്കും നമ്മുടെ സങ്കടം പറച്ചിലുകളും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം നമ്മൾ ചോദിക്കുന്നതും. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സൂറത്ത് അൻഫാലിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ശരിയായ സഹായം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് മാത്രമാണ്. വിശ്വാസികളെ തീർച്ചയായും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു ഏറ്റവും വലിയ സഹായിയാണ്, ഏറെ സഹായിക്കാൻ സന്നദ്ധനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവൻ്റെ സഹായം കിട്ടാൻ അതിന് നമ്മെ അർഹമാക്കുന്ന കുറേ വഴികൾ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വഴിയിലൂടെ അവൻ്റെ സഹായത്തിന് നമ്മൾ അർഹരാകണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ ആശയത്തെ ആദർശത്തെ ദീനിനെ അവൻ ആദരിച്ചവയെ നിങ്ങൾ അംഗീകരിക്കുകയും സഹായിക്കുകയും പിന്തുണക്കുകയും ഒക്കെ ചെയ്താൽ യൻസുറുക്കും അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും നിങ്ങളുടെ പാദങ്ങളെ അവൻ പതറാതെ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് അള്ളാഹുവിൻ്റെ ആദർശത്തിന് സഹായം ആവശ്യമാകുന്ന ഘട്ടങ്ങളുണ്ടാകും. അതിൻ്റെ വക്താക്കൾ പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ എതിരാളികൾ ശക്തമായ ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ ആശയം അള്ളാഹു പഠിപ്പിച്ച നന്മകൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൽ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തെ അള്ളാഹുവിനെ സഹായിക്കലാണ്. അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മളെയും സഹായിക്കും. അള്ളാഹുവിൻ്റെ ദീനിന് നമ്മുടെ ഒരു സേവനം വേണം എന്ന് നമുക്ക് അറിയുന്ന ഒരു ഘട്ടത്തിൽ നമ്മളവിടെ നിന്ന് പിന്മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്, സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ കാലഘട്ടത്തിൽ ഇസ്ലാമിക ദഅവത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുവാനും സഹായിക്കുവാനും തീരെ ആളുകളില്ല എന്ന് തന്നെ പറയാവുന്ന അങ്കുലി പരിമിതമായ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഇസ്ലാമിൻ്റെ സംരക്ഷകരും സഹായികളുമായിട്ടുണ്ടായ വക്താക്കളായിട്ടുണ്ടായ മഹാഭൂരിപക്ഷവും എതിരാളികളും ശത്രുക്കളുമായി മാറി നിന്ന ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്നിട്ട് മക്കാ നിവാസികളായ പരിചയക്കാരായ ആളുകളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അത്രേ, എന്ത്? മൻ യൻസുറുനി വമൻ യുഉവീനി ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി.

സ്നേഹിക്കുന്ന അനുചരന്മാരായി കിട്ടിയത്. സൂറത്ത് സ്വഫിലെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസ്വാർ അള്ളാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകണം. കമാ ഖാല ഈസ ബ്നു മറിയമ ലിൽ ഹവാരിയീൻ മൻ അൻസ്വാരി ഇലല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട്, അനുചരന്മാരോട്, ഹവാരിയങ്ങളോട് പറഞ്ഞതുപോലെ, ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ സഹായിക്കണം, പ്രവാചകൻ പഠിപ്പിച്ച ഈ സത്യദീനിനെ സഹായിക്കണം എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും രീതി, സത്യദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ, സത്യദീനിൻ്റെ മാർഗത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ സഹായികളായാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കും കിട്ടും. അത് വലിയ ഒരു നിമിത്തമാണ്, അള്ളാഹുവിൻ്റെ സഹായത്തിന് നമ്മെ അർഹമാക്കുന്ന വലിയൊരു മാർഗമാണ് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ അള്ളാഹു പറഞ്ഞു, വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നാം സ്വയം ഏറ്റെടുത്ത നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സത്യവിശ്വാസത്തിലാണ് എങ്കിൽ, അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ഹക്കിൻ്റെ കൂടെയാണ് നമ്മളുള്ളതെങ്കിൽ, തീർച്ചയായും അള്ളാഹു നമ്മെ സഹായിക്കും. ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബലക്കും, അങ്ങനെ അള്ളാഹു നമ്മെ സഹായിക്കാനുണ്ടെങ്കിൽ വേറെ ഒരാളും നമ്മെ അതിജയിക്കുകയില്ല, കീഴ്പ്പെടുത്തുകയില്ല. അള്ളാഹു നമ്മെ കൈയൊഴിച്ചാലോ, വേറൊരാളെക്കൊണ്ടും നമ്മെ രക്ഷപ്പെടുത്തുവാനോ കരകയറ്റുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് പടച്ചറബിൻ്റെ സഹായം, അള്ളാഹു നാസിറാണ് നസീറാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, സർവശക്തനായ പടച്ചറബിൻ്റെ സഹായം, അതീവ കാരുണ്യവനും കാരുണ്യവാനും ദയാലുവുമായ പടച്ചറബിൻ്റെ സഹായം നമുക്കുണ്ടാവുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അത് നമുക്ക് അനിവാര്യമാക്കി തരുന്ന മറ്റൊരു മേഖലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വഴി, സഹായം ആവശ്യമുള്ളവരെ നമ്മൾ സഹായിക്കുക എങ്കിൽ അള്ളാഹു നമ്മെയും സഹായിക്കും. മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തി, അള്ളാഹു നമ്മെ സഹായിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാൻ സന്നദ്ധനാകും. നമ്മൾ വേറൊരാളുടെ ആവശ്യ പൂർത്തീകരണത്തിന് സഹായിച്ചാൽ, അതിൻ്റെ കൂടെ നമ്മളുണ്ടായാൽ. അപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ, സഹായത്തിൻ്റെ വലിയൊരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചത്. പരമകാരുണ്യകനും സർവശക്തനുമായ അള്ളാഹു, സർവ്വലോകങ്ങളുടെയും ഉടമസ്ഥനും രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു, അവൻ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ സഹായിയായി നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകളുടെ കൂടെ നമ്മളുണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനിനെയും ദഅവത്തിനെയും സഹായിക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ നമ്മുടെ സഹജീവികളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. അത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അഹബ്ബുൽ അഅ്മാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞതും ഹദീസുകളിലൂടെ കാണാൻ കഴിയും. അപ്പോൾ പടച്ചറബ് സഹായിക്കുന്നവനാണ്, അവൻ്റെ സഹായം കൊണ്ടാണ് നമുക്ക് വിജയം നേടുവാൻ സാധിക്കുന്നത്. പടച്ചറബ് സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ശത്രുക്കളുടെ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കങ്ങളും ഒന്നും നമുക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഉഹദിലും ബദറിലും ഇസ്ലാമിക ചരിത്രത്തിലെമ്പാടും നമ്മൾ കണ്ടതുപോലെ, ബദറിൻ്റെ രണാങ്കണത്തിൽ വളരെ തുച്ഛം വരുന്ന സ്വഹാബത്തിനെ അവരുടെ മൂന്നും നാലും ഇരട്ടിയുള്ള ശത്രു സൈന്യം എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി കടന്നു വന്നിട്ടും അള്ളാഹുവിൻ്റെ സഹായത്താൽ വിശ്വാസികൾ നിഷ്പ്രയാസം അവിടെ വിജയം കൈവരിച്ചു. വക്കം മിം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തം ബിഇദ്നില്ല, എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി. അതുകൊണ്ട് പടച്ചറബിൻ്റെ സഹായം കിട്ടാൻ
ഉറച്ച വിശ്വാസം, കറകളഞ്ഞ ഏകദൈവ വിശ്വാസികളായി പടച്ചറബിനോട് മാത്രം തേടി, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവനിൽ ഭരമേൽപ്പിച്ച്

0: അവൻ്റെ ആശയത്തിൽ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ആധിപത്യവും അധികാരവും നിർഭയത്വവും സംരക്ഷണവും ഒക്കെ നൽകുമെന്നത് ഏറെ സഹായിക്കാൻ കഴിവുള്ള, സഹായിക്കാൻ സന്നദ്ധനായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സഹായങ്ങളും നൽകി ദുനിയാവിലും നാളെ ആഖിറത്തിലും നാം ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന അൻ നസീർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണത്തെക്കുറിച്ച് ഇതുവരെ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനി അവർകളായിരുന്നു. മാഷാ ബാറക്കല്ലാഹു ഫീക്കും.
2: കഥകളിൽ മനോഹരമായ കഥകൾ പ്രവാചക പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തത സഹചാരികളുടേതു തന്നെയാണ്. അവരിൽ തന്നെ ഏറ്റവും പ്രഥമസ്ഥാനയായി നിലകൊള്ളുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ചരിത്രങ്ങൾ ഇന്നത്തെ കഥ പറയാം സ്ലോട്ടിൽ നമ്മോടൊപ്പം ചേർന്ന് അബ്ദുസ്സലാം വീട്ടി പങ്കുവെക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ചരിത്രത്തിലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രകഥയാണ് കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് കൂട്ടുകാർ കേട്ടില്ലേ? ശേഷം അദ്ദേഹത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സുദ്ദീഖ്, അബൂബക്കർ റളിയല്ലാഹുവിന് സുദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇസ്ലാമിലെ ഒരു കാര്യം ആരോട് പറഞ്ഞാലും ആദ്യഘട്ടത്തിൽ അവർ സംശയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഒട്ടും സംശയം കാണിക്കാതെ അത് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ സമീപം എന്തോ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട അബൂജഹൽ നബിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നെന്താ പുതിയ വല്ല വാർത്തയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ജിബ്രീലിന്റെ സഹായത്തോടെ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും നടത്തിയ ആ യാത്രയുണ്ടല്ലോ, എന്തായിരുന്നു ആ യാത്രയുടെ പേര്? ഈ പറഞ്ഞ യാത്ര ഓർമ്മയുണ്ടോ? ആ, ഇസ്റാ അല്ലേ, പിന്നെ മിഅ്റാജ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തിലേക്ക് നടത്തിയ യാത്ര, അതാണ് ഇസ്റാ. മറ്റേതോ മിഅ്റാജ്. ഈ യാത്രയെക്കുറിച്ചാണ് നബി പറഞ്ഞത്. ഇത് കേട്ട അബൂജഹൽ പരിഹാസത്തോടെ ചോദിക്കണ എന്താന്നോ, എന്നിട്ട് നേരം പുലരുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതെ, അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. നബിയെ കളിയാക്കാൻ പുതിയൊരവസരം കിട്ടിയ സന്തോഷത്തോടെ അബൂജഹൽ കൂട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് സഹോദരങ്ങളെ, വരുവീൻ, ഇതാ മുഹമ്മദിൻ്റെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. ആളുകളൊക്കെ ചുറ്റും തടിച്ചുകൂടി. അക്കാര്യം നബിയുടെ അനുയായികൾ വിശ്വസിക്കില്ല എന്ന് അബൂജഹൽ പോലും കണക്കുകൂട്ടി. കാരണം എന്താ, ഇത് നബിയുടെ കൂടെയുള്ള ആരും വിശ്വസിക്കാൻ ചാൻസില്ല. അത്രയും അവിശ്വസനീയമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളെ തെറ്റിക്കാൻ അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് മുസ്ലിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് കണ്ടു. എന്നിട്ട് അവരൊരു സംഘം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയാണ്, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് നീ കേട്ടോ? അവൻ ബൈത്തുൽ മുഖദ്ദസിലേക്കും ആകാശലോകത്തേക്കും പോയത്രേ, പുലരുന്നതിന് മുമ്പ് ഇങ്ങ് മടങ്ങി വരികയും ചെയ്തു പോലും. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല എന്ന ധാരണയോടുകൂടി തന്നെ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് അവരിത് പറയുന്നത്. ഇത് കേട്ടുകഴിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടും സംശയമില്ലാതെ മറുപടി നൽകി. എന്താ പറഞ്ഞെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. എനിക്കൊരു സംശയവുമില്ല. അതിനേക്കാൾ വലിയ എത്രയോ കാര്യങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആകാശലോകത്തുനിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വാർത്തകളിൽ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങൾ. അതിനേക്കാൾ വലുതാണോ ഇത്? അബൂബക്കർ റളിയല്ലാഹു നബിയുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നബിയോട് പോയിട്ട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് സത്യസന്ധനാണ്, അല്ലാഹുവാണ് സാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും ഒരിക്കലും സംശയിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അതുപോലെ വിശ്വസിച്ചു. അത് അദ്ദേഹം ജീവിതത്തിൽ പുലർത്താൻ അതുപോലെ ശ്രമിക്കുകയും ചെയ്തു. അക്കാരണത്താലാണ് അദ്ദേഹത്തിന് സിദ്ദീഖ്, സത്യം അംഗീകരിക്കുന്നവൻ എന്ന ബഹുമതി നാമം പ്രവാചകൻ നൽകിയത്. അങ്ങനെ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നായി മാറി. കഥ കേട്ടല്ലോ? അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം കേട്ടോ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇനിയുണ്ട്. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് കേട്ട ചരിത്രവും അതിലുള്ള പാഠങ്ങളും ഒക്കെ എഴുതി വെക്കണം കേട്ടോ കുഞ്ഞുമക്കളെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കണം കേട്ടോ. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് അബ്ദുസ്സലാം വീട്ടിയുടെ കഥ പറയാം സ്ലോട്ടാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള രണ്ടാം ഭാഗത്തിലാണ് നമ്മളിതുവരെ ആ കഥയിൽ നമ്മൾ കേട്ടത്. മാഷാ അല്ലാ, വളരെ മനോഹരമായ ഒരു കഥക്കാണ് നമ്മൾ കേൾവിക്കാരായത്.

0: നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ജനക്ഷേമം പരിപാടിയിലേക്കാണ്. ജനക്ഷേമത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ പങ്കെടുക്കുന്നത് അബ്ദുസ്സലാം സുർമയും അബ്ദുൽ ജലീൽ വളാഞ്ചേരിയുമാണ്. 18 കഴിഞ്ഞാൽ പുതുതായി വോട്ടർ ഐ ഡി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ അവർ പ്രതിപാദിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളും ഹൃദ്യമായ സ്വാഗതം. വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുന്ന ലക്ഷ്യത്തോടെ 2002 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ അക്ഷയമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നീണ്ട 20 വർഷക്കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ കേന്ദ്രം നടത്തിവരുന്ന ശ്രീ അബ്ദുജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം ജനക്ഷേമ പരിപാടിയിലേക്ക്. നമുക്കറിയാം ലോകത്ത് ഒരുപാട് ഭരണ സംവിധാനങ്ങളുണ്ട്. ജനാധിപത്യം, പട്ടാള ഭരണം, രാജവാഴ്ച എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ജനാധിപത്യം ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ സംവിധാനമാണ് വോട്ടെടുപ്പും വോട്ടർ പട്ടികയും ഐ ഡി കാർഡുമെല്ലാം. അതുമായി ബന്ധപ്പെട്ട വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ജനക്ഷേമ പരിപാടി നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. ജലീൽ, എന്താണ് ശരിക്കും ഈ വോട്ടർ ഐ ഡി കാർഡ്?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം വറഹ്മത്തുള്ള. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെ ഈ ഒരു സമയത്ത് ചർച്ചയായതാണ് ഈ വോട്ടർ ഐ ഡി കാർഡ്. ഈ വോട്ടർ ഐ ഡി കാർഡ് ചർച്ചയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറും മറ്റും കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന് ഒരുപാട് പേര് വോട്ടർ ഐ ഡിയിൽ നിന്ന് പോയി.
1: ഇഷ്യൂസ്
2: വന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോട്ടർ ഐ ഡി കാർഡ് ഒരു ഇന്ത്യൻ പൗരൻ്റെ നമ്മളുടെ ഒരു അവകാശമാണ്, നമ്മളുടെ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ അത്ര കാര്യമായിട്ട് കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതെ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗരത്വം വരെ അപകടത്തിലാകുമോ എന്നുള്ളൊരു ചെയ്യപ്പെടുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. അതിപ്പോൾ നമുക്ക് അറിയുന്നുണ്ട്, കാരണം നമ്മളോട് നമ്മുടെ രക്ഷിതാക്കളുടെ വോട്ടർ ഐ ഡി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരായില്ലെങ്കിൽ നാളെ കഷ്ടപ്പെടുന്ന നമ്മളെ മക്കളാണ്,
1: വരും തലമുറ.
2: നമ്മളുടെ മക്കളാണ് ഇതിന് പ്രയാസം. അപ്പോൾ ഇന്ന് ഇനിയെങ്കിലും നമ്മൾ അതിൻ്റെ വോട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അത് വരും തലമുറയാണ് എന്നെ കഷ്ടപ്പെടുക. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വോട്ടർ ഐ ഡി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടർ ഐ ഡി കാർഡ്
1: എന്ന് പറഞ്ഞാൽ വോട്ടർ ഐ ഡി,
2: അതാണ് വോട്ടർ ഐ ഡി.
1: ഓക്കെ, നമുക്കറിയാം ഒരു വോട്ടർ ഐ ഡി ലഭിക്കാൻ 18 വയസ്സാവണം. ആ ഒരു കാലയളവ് ശരിക്കും ഏത് വെച്ചാണ് നോക്കാറുള്ളത്?
2: നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞത് അത് ഓരോ വർഷങ്ങളും വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ജനുവരിയിലേക്ക് 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടർ ഐ ഡി കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും.
1: ജനുവരി ഒന്നിന്
2: 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വോട്ടർ കാർഡിന് വേണ്ടി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ വോട്ടർ ഐ കാർഡ് ഇല്ലാത്തവരും ഇപ്പോൾ വോട്ട് സ്ഥിരമായിട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് പുതുതായിട്ട് വോട്ടിന് അപേക്ഷിക്കാൻ പറ്റും. അതിൻ്റെ പ്രായം എന്ന് പറഞ്ഞതാണ് ഈ ജനുവരി 2026 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് നമുക്ക് വോട്ടറിന് അവിടെ അപേക്ഷിക്കാം.
1: അപ്പം മറ്റേത് മാസങ്ങളും മറ്റേ 18 വയസ്സായാലും നമ്മൾ ജനുവരി ഒന്ന്
2: വരെ
1: വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അപേക്ഷ കൊടുക്കാം. 6-7 മാസം വ്യത്യാസം
2: വന്നേക്കാം. അഭിപ്രായം മന്ദിനം ജനിക്കുന്ന മാസങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വന്നേക്കാം.
1: അപ്പം ജനുവരി 1 മാനദണ്ഡം അത് അപേക്ഷ അറിഞ്ഞിരിക്കാം. അതായാലും നമുക്ക് 18 വയസ്സായ നമുക്ക് എന്തെങ്കിലും അപേക്ഷ
2: കൊടുക്കാം. ഓക്കെ,
1: ഈ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അപേക്ഷ കൊടുക്കേണ്ട സമയത്ത്?
2: നമുക്ക് നിലവിൽ പ്രധാനമായിട്ട് ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേരാൻ വേണ്ടിയിട്ട് ഓൺലൈനാണ് സംവിധാനം. ഏകദേശം ഒരു 95% ഓൺലൈനാണ്. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഓഫ്ലൈൻ സംവിധാനം ഉണ്ട്.
1: അത് ഓഫ്ലൈൻ
2: സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോം ഇപ്പോൾ പുതുതായിട്ട് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാറ് അതിൻ്റെ ഫോം 6 എന്നാണ് പറയുക. അപ്പോൾ ഈ ഫോം 6 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നമ്മൾ BLO കയ്യിലാണ് കൊടുക്കുക. കൊടുത്ത് നമുക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ആയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകളുമായിട്ട് രേഖകളിപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അതിന് തൊട്ട ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പറായിട്ടുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ BLOമാർക്ക് കൊടുത്ത പോലെ തന്നെ ഓരോന്നിനും ഒരു മാസങ്ങളിലൊക്കെ ആയിട്ട് ഇതിന്റെ കറക്റ്റ് പരിശീലനം. അപ്പൊ അവർക്ക് അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയണ്ടാവും,
1: അപ്ഡേറ്റ്
2: ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അതിനുള്ള ഗ്രൂപ്പും സംവിധാനങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഓൺലൈൻ സെൻറ്ററിൽ പോകുമ്പോൾ, ഇപ്പോൾ ഓൺലൈനിൽ ചെയ്താൽ ചിലപ്പോൾ ലിസ്റ്റിൽ വരാത്ത പ്രശ്നങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രം തന്നെ ഈ സേവനത്തിന് സമീപിക്കണമാണ് ഏറ്റവും
1: നല്ലത്. ഈ അക്ഷയ കേന്ദ്രം വഴി അല്ലാണ്ട് റവന്യൂ തലത്തിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം, മീൻസ് വില്ലേജ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് വഴിയോ സംവിധാനം ഉണ്ടോ?
2: അതാണ് ഈ ഓൺലൈൻ അല്ലാത്ത സംവിധാനം, മാനുവലായിട്ടുള്ളത് നമുക്ക് ബി എൽ എം മുഖേന വില്ലേജ് ഓഫീസ് മുഖേന ഒക്കെ ആയിട്ട്
1: ചെയ്യാം.
2: ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്.
1: പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല,
2: അത് തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഓൺലൈൻ
1: അക്ഷയ വഴിയാണ് ചെയ്തു
2: വരുന്നത്, കേരളത്തിൽ അക്ഷയ വഴിയാണ് ചെയ്തു വരുന്നത്.
1: ഈ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം?
2: നമുക്കിപ്പോൾ പുതുതായിട്ട് ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാളെ പേര് ചേർക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ട അവരുടെ ആധാർ കാർഡ്. ഇപ്പോൾ ഉള്ള നിയമങ്ങൾ കുറച്ച് മാറി. ഇപ്പോൾ കാര്യം ഈ എസ് ഐ ആർ ഒക്കെ വന്ന കാരണം ഇപ്പോൾ ഞാൻ ഈ സമയത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധാർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആധാറിലെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആധാറിലെ പേര് വെച്ചാണ് നമുക്ക് വോട്ടർ ഐ ഡിയിൽ പേര് കൊടുക്കാൻ പറ്റുക. അപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ എന്തുണ്ടാവും, എസ് എസ് എൽ സി ബുക്കിൽ വേറെ പേര്, ആധാറിലെ പേര്, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ക്ലിയർ ചെയ്യണം.
1: ഞാൻ സ്കൂളിൽ അനുഭവിക്കുന്നതാണ്, ആധാറിലൊന്ന്, പാരന്റ് റേഷൻ കാർഡ് വേറൊന്ന്, റേഷൻ കാർഡിൽ വേറൊന്ന്, ജനറൽ സർട്ടിഫിക്കറ്റിൽ വേറൊന്ന്, പലതും പലതായിരിക്കും.
2: പക്ഷേ അപ്പോൾ അങ്ങനെ അക്ഷയയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വോട്ടറിന് അപേക്ഷിക്കാം.
1: എല്ലാം ഒരുപോലെ ആക്കും,
2: ഒരുപോലെ
1: അതിനുശേഷമാണ് മറ്റു ഇതിലേക്ക് കിടക്കുക
2: ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാറിലെ പേര് പോലെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇ കെ വൈ സി ഉണ്ട്. അതായത് ഈ ഇതിൻ്റെ ഡോക്യുമെൻറ്റ് ഫയലിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആധാർ ബേസ്ഡ് മൊബൈൽ നമ്പർ, ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും. ഒ ടി പി അടിച്ചിട്ടാണ് ഇതിൻ്റെ സബ്മിഷൻ നടക്കുന്നത്, ഇ കെ വൈ സി ഇതിൻ്റെ സൈൻ നടക്കുന്നത്, ഡിജിറ്റൽ സൈൻ നടക്കുന്നത്.
1: അപ്പോൾ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം,
2: ലിങ്ക്ഡ് ആയിരിക്കണം. ആധാറിലുള്ള അതേ പേരനായിരിക്കണം നമ്മൾ അപേക്ഷ, വോട്ടിന് അപേക്ഷ കൊടുക്കുന്നത്.
1: ഓക്കെ,
2: അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആധാറാണ് ഒരു രേഖ വേണ്ടത്. ഇപ്പോൾ പിന്നെ അവരെ പാരൻറ്റിൻ്റെ, ഇപ്പോൾ 20 വയസ്സായ ഒരാൾ അല്ല 18 വയസ്സായ ഒരാൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ, അവരുടെ അച്ഛൻ്റെ അമ്മൻ്റെ ഒരാളുടെ ലിസ്റ്റ്, 2002 എസ് ഐ ആർ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം.
1: സഹോദരങ്ങൾ പറ്റില്ല,
2: ഇല്ല അച്ഛനും അമ്മ എന്നുള്ള ലെവൽ,
1: അവരുടെ
2: അവർ ജീവിച്ചിരിക്കാത്ത ഒരാളാണെങ്കിൽ, അവർ പട്ടികയിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഇപ്പോൾ കൊടുക്കുന്ന ആളുടെ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് വോട്ടർ പട്ടികയിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലത്തെ വില്ലേന്ന് പറഞ്ഞ സംവിധാനം, അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും,
1: അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ അപേക്ഷ കൊടുത്തു, അവരെ അപേക്ഷ കൊടുത്ത് എത്ര കാലം കൊണ്ട് നമുക്ക് ഈ വോട്ടർ ഐ ഡി കാർഡ് കിട്ടും?
2: സാധാരണയായിട്ട് അതിനൊരു സമയപരിധി ഇല്ല. ശരിക്കും സമയപരിധി പറഞ്ഞാൽ ഒരു മാസം, നമ്മുടെ തിരക്കിനനുസരിച്ചൊക്കെ വേഗം വരാറ്. ഗവൺമെൻറ് സമയപരിധി ഒരു മാസം 30 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്കൊരു വ്യക്തമായിട്ട് തിരക്കിനനുസരിച്ചാണ് സാധാരണ, നമ്മൾ ബി എൽ ഒക്കെ പാസ്സാക്കി വിടുന്നതിനനുസരിച്ചാണ് സാധാരണ ഇത് വരാറ്.
1: ഇത്ര ദിവസം നൽകിയിരിക്കണമെന്ന് വ്യവസ്ഥയില്ല,
2: ഇത്ര കറക്റ്റ്. ഇപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത് തിരക്കിൻ്റെയൊക്കെ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവേ എന്തായിരിക്കും, ബി എൽ ഒക്കെ ഇഷ്ടംപോലെ ജോലിഭാരമുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കൊടുത്താലും അതൊരു ഫെബ്രുവരി ലാസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് സമയത്തേക്ക് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക.
1: തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിൽ പിന്നെ നീളും,
2: നീളാം
1: സാധാരണ.
2: തീർച്ചയായിട്ടും അതെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വോട്ടർ ഐ ഡി വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബൈ പോസ്റ്റിൽ വോട്ടർ ഐ കാർഡ് വരും. കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൾക്ക് മെസ്സേജ് വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അതിൻ്റെ കോപ്പി കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ പ്രിൻ്റ് രൂപത്തിലോ എടുക്കാനുള്ള സൗകര്യവും നിലവിലുണ്ട്.
1: റവന്യൂ വഴിയല്ല, ബൈ തപാലാണ് സാധനം വരുന്നത്.
2: തപാൽ വരും, നമുക്ക് വേണമെങ്കിൽ അക്ഷയയിൽ വന്നിട്ട് കോപ്പി എടുക്കുകയും ചെയ്യാം.
1: ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലെന്ന് നോക്കുന്നൊരു സമയക്രമമാണ് ആ കാലം. അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടേ അങ്ങനെ നോക്കുമ്പോൾ?
2: അതാണിപ്പോൾ ഒരു വലിയൊരു ഇതാണ്. എല്ലാവരും എന്താ പറയുക, വോട്ടർ ഐ ഡി ഫോം ബില്ലോ കൊണ്ടുവന്നു, ഇത് പൂരിപ്പിച്ച് കൊടുത്തു, അപ്പോൾ ഒരു കരട് പട്ടിക വന്നു. ആ അപ്പോൾ ഇനി ഒന്നും ഇല്ല എന്നുള്ളതല്ല. കുറച്ച് ആൾക്കാരെ അതിൽ മാപ്പിംഗ് നടക്കാത്തവർ, രണ്ട് കേസുണ്ടായാലും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കുറേ ആൾക്ക് ഇപ്പോൾ കരട് ലിസ്റ്റ് വന്നല്ലോ. കരട് ലിസ്റ്റ് വന്നപ്പോൾ കുറേ ആളുകളുടെ പേര് അതിനകത്തില്ല, അതായത് മാപ്പിംഗ് നടന്നിട്ടില്ല. അവരുടെ കേസിൽ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ എൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇനി ഹാജരാക്കാനുണ്ടാവും, എന്താണ് ആ മാപ്പിംഗ് നടക്കാത്തതെന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മാപ്പിംഗ് നടന്നിട്ട് കരട് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്, ഉൾപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്.
1: പക്ഷേ
2: ആ ലിസ്റ്റ് സൈറ്റിൽ അവൈലബിൾ അല്ല, അത് ബി എൽ ഒൻ്റെ കയ്യിലുണ്ട്, ബൂത്ത് ലെവൽ ഓഫീസറുടെ കയ്യിലുണ്ട്. നിരവധി ഓരോ ബൂത്തിലും ഒരു 50-100 ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നമ്മൾ വിചാരിക്കുന്ന കരട് ലിസ്റ്റിൽ പേരുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ പാരൻറ്റിൻ്റെ, നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ പേര് അന്നത്തെ 2002 ലിസ്റ്റിലുള്ള പ്രകാരമായിരിക്കില്ല. അപ്പോൾ ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ അക്ഷരമാണെങ്കിൽ ഇപ്പോൾ ചെറിയ അക്ഷരമായിരിക്കും.
1: അതുവരെ
2: ലിസ്റ്റിലുണ്ട്, അതിന് നമ്മൾ ക്ലാരിറ്റി. അങ്ങനെയുള്ളവർ നമ്മൾ എസ് എൽ സി ബുക്കും രണ്ട് പ്രൂഫ് നമ്മൾ ഹാജരാക്കണം. രണ്ട്, ഒന്നുകിൽ എസ് എൽ സി ബുക്ക്, ജനന സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും രണ്ട് പ്രൂഫ് ഹാജരാക്കിയിട്ട് ക്ലിയർ ചെയ്യണം.
1: സ്പെൽ മിസ്റ്റേക്ക് മാത്രമല്ല കുത്തും കോമയും
2: അതുവരെ ഇപ്പോൾ ലിസ്റ്റ്, അത് ലിസ്റ്റ് ബി എൽ ഒ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബി എൽ ഒന്റെ കയ്യിൽ ഇപ്പോൾ പബ്ലിക്കിൽ വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ്
1: കഴിഞ്ഞാൽ,
2: ഇത് ഇപ്പോൾ പബ്ലിക്കിൽ വിട്ടിട്ടില്ല, സൈറ്റിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ അത് ബി എൽ ഒമാർ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അടുത്ത ഘട്ടമാണത്, ഇത് ക്ലിയർ ചെയ്യല്ലേ. അവരിപ്പോൾ ഒന്നാം ഘട്ടം മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പിംഗ് ക്ലിയർ ആയി
1: കഴിഞ്ഞാൽ വരും. അപ്പോൾ അങ്ങനെയാണ് അവരെ പേഴ്സണലായിട്ട് വിവരം
2: അറിയിക്കും.
1: അറിയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല.
2: അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ള, നമ്മൾ ഇതിൻ്റെ ഒരു ഇതെന്താ പറയുക, നമ്മൾ ജാഗ്രതയിൽ വേണം. നമ്മൾ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1987 മുമ്പ് ജനിച്ച ആളുകൾ,
1: 87
2: മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പാരൻസിൻ്റെ എന്തെങ്കിലും രേഖ 2002 ലിസ്റ്റിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ, അതുപോലെ നമ്മളുടെ എന്തെങ്കിലും രേഖ, നമ്മളുടെ രേഖ പറഞ്ഞാൽ 1987 ശേഷം ജനിച്ച ആളാണെങ്കിൽ നമ്മളെ ഒന്നുകിൽ നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ച് അങ്ങനത്തെ രേഖകളാണ് നമുക്ക് വേണ്ടി വരിക. ഇതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കാം.
1: രേഖകൾ കറക്റ്റായിട്ട്
2: ഏതെങ്കിലും ഈ പറഞ്ഞ രേഖകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളതിലൊക്കെ, അല്ലാതെ ആ സമയത്ത് ചിലപ്പോൾ ഒരു 5 ദിവസമോ 10 ദിവസമോ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിത് കളക്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയില്ല.
1: ഇതല്ലാത്ത മറ്റു
2: അല്ലാത്ത 87 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് രണ്ട് രേഖ ഹാജരാക്കണം. അവർക്ക് അവരുടെ പാരൻറ്റിൻ്റെ, അച്ഛൻ്റെ അമ്മയുടെയോ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് പറഞ്ഞ രേഖ ഹാജരാക്കണം. അത് അവരുടെ ഈ കാൻഡിഡേറ്റ് വോട്ടറുടെ എസ് എസ് എൽ സി ബുക്ക്, സ്കൂൾ രേഖ നിർബന്ധമായിട്ടും, ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 1987 ശേഷമാണെങ്കിൽ എന്താ വെച്ചാൽ ഓൺലൈൻ ആയതാണ്, ഈ ബർത്ത് ആൻഡ് രജിസ്റ്റർ ഒക്കെ ഓൺലൈനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും.
1: ഓക്കെ,
2: അപ്പോൾ അതവരെ അത് കാണും. ഇനി 2004 ശേഷം, ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, 2004 ശേഷം ജനിച്ചവരാണെങ്കിൽ അവർ അച്ഛൻ്റെയും അമ്മൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
1: പാസ്പോർട്ട് പോലത്തെ രേഖകൾ തന്നെ അനുവദിക്കുക.
2: അല്ല, ബർത്ത് സർട്ടിഫിക്കറ്റാണ്
1: അതിന് പറയുന്നത്.
2: ഓപ്ഷൻ ആണെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി വേറെ കൊടുക്കണം. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ്. അതെന്താ വെച്ചാൽ, അത് 2004 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 2004 ഒരാളുടെ അവരുടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവും. സ്കൂൾ എക്സ്ട്രാക്ട് എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്കൂൾ എക്സ്ട്രാക്ട് ഇല്ലായിരിക്കും. സ്കൂൾ പോകാത്ത
1: അബ്സ്ട്രാക്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും.
2: അല്ലെങ്കിൽ അത് ആണ് റെഡിയാക്കി വെക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾ.
1: ഇപ്പം എൻ്റെ ഒരു ബന്ധുവിനെ, അവർക്ക് പണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു, പക്ഷേ ആൾ ഫിസിക്കലി ചലഞ്ചഡ് ആളാണ്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോയിരുന്നില്ല. അപ്പോൾ അന്ന് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ എസ് ആർ വന്നപ്പോൾ ആ ലിസ്റ്റിൽ അവരില്ല. ഇനി അത് ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം?
2: രണ്ട് മാർഗ്ഗങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ രക്ഷിതാക്കൾ, 2002 രക്ഷിതാക്കളുടെ എസ് ഐ ആറിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് വേണം. ഇയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഏകദേശം 60 വയസ്സ് ഒരാളാണെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു രേഖ, അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇത് രണ്ടും ഇല്ലെങ്കിൽ അവരുടെ ഒരു വില്ലേജിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്
1: അത് വാങ്ങി വയ്ക്കാം.
2: അത് വാങ്ങി
1: പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്.
2: അല്ല, ആധാർ കാർഡും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡൊക്കെ. പക്ഷെ അവരുടെ പ്രൈമറി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ പേരിൽ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ,
1: ആ സ്ഥലം നികുതി അടക്കണം
2: ഉണ്ടെങ്കിൽ, അവരെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
1: റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തരും.
2: വരും. അതും പാരൻസിന്റെ ഡീറ്റെയിൽസ്, പാരൻസിന്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിട്ട് അവർക്ക് വോട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റും.
1: 2002 പാരൻസ് ലിസ്റ്റിൽ ഇല്ല.
2: ഇല്ല, ഇല്ല. അതുകൊണ്ടപ്പോൾ ഡെത്ത് ആണെങ്കിൽ അന്നത്തെ ലിസ്റ്റിൽ വരാണെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ വില്ലേജിൽ കൊടുത്തിട്ട് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും.
1: അത് ചെയ്യാൻ പറ്റും.
2: ഇവരുടെ രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പിന്നെ ആധാറും.
1: പിന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും രണ്ടുതരം തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് നിയമസഭയിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക്, അതല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക്. അപ്പോൾ ജനങ്ങളുടെ ധാരണ ഏതെങ്കിലും ഒരു പട്ടികണ് രണ്ടിനും വോട്ട് ചെയ്യാനാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രേക്ഷകർ പറയുന്നത്?
2: രണ്ട് കാറ്റഗറി. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്തല്ലോ, അപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ വന്ന് അക്ഷയയിലൊക്കെ കൂടുതൽ ആളുകളൊക്കെ സമ്മാനിച്ചിരിക്കുന്ന ആളുകൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോട്ടർ, നമ്മളെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലത്തെ ഇലക്ഷനിലേക്ക് സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറാണ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുക.
1: സംസ്ഥാന
2: തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുക. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമസഭ ലോക്സഭയിലേക്കുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പട്ടിക തയ്യാറാക്കുക.
1: ഡൽഹി ആസ്ഥാനം.
2: ഡൽഹി ആസ്ഥാനം. അപ്പോൾ ഈ ഡൽഹി ആസ്ഥാനത്ത്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന ആ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നിയമസഭ ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ വോട്ട് ഉണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആ ലിസ്റ്റിൽ വോട്ട് ഉണ്ടാവണമെന്നില്ല. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അത് വേറെ തന്നെയാണ്, അത് നമ്മൾ വേറെ രണ്ടായിട്ട് കാണും വേണം, അങ്ങനെ ഉണ്ടാക്കും വേണം,
1: തിരിച്ചറിയണം,
2: ഉറപ്പുവരുത്തണം, ഉണ്ടോ തന്നെ ഉറപ്പുവരുത്തണം.
1: ഒരു ഉപചോദ്യം, എന്തുകൊണ്ടാണ് ഇതിന് രണ്ടും ഒന്ന് പോരെ? എൻ്റെ ഒരു പേഴ്സണൽ സംശയമാണ്, കാരണം രണ്ട് പട്ടികയും രണ്ട് സംവിധാനം എന്തിനാണ് ഒറ്റൊന്ന് പോരെ? എന്താ അതിൻ്റെ കാരണം എന്താണ്?
2: അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷേ പൊതുവെ അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക ഈ വാർഡുകൾ വിഭജനങ്ങൾ വരുമല്ലോ, വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാസ് റൂട്ടിലുണ്ട് വരുമ്പോഴേ ഈ വീടുകളും ഇതൊക്കെ നമ്മൾ വർഷം വർഷം മാറ്റങ്ങൾ വരും, വോട്ടർ പട്ടികയുടെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്വം ഓൾ ഇന്ത്യയിൽ വരുമ്പോൾ, ഗ്രാസ് റൂട്ടിൽ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു 11th വാർഡിലാണെങ്കിൽ അടുത്ത ഇലക്ഷനും അത് ഞാൻ വാർഡ് മാറി ഗവൺമെൻറ്റിനെ മാറ്റിയിട്ടുണ്ടാവും വാർഡ്, ഈ വീടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി മാറി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാറുള്ള ഒരു വലിയ പ്രോസസ്സായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെ ഒരു സാങ്കേതിക കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് വെച്ചാൽ പോരെ, ഈ രണ്ടും വേണോ? മൈ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്.
2: അതെ അതെ,
1: എങ്കിലും ഒന്ന് മതിയല്ലോ, വ്യക്തി ഒന്ന് തന്നെയാണല്ലോ ശരിക്കും.
2: വ്യക്തി ഒന്നാണ്, പക്ഷേ
1: രണ്ട് പട്ടിക എന്തിനാണെന്ന് എൻ്റെ ചോദ്യം.
2: അതാണ് അതാണ് മറ്റേ ഈ പട്ടിക നമ്മൾ ഈ നിയമസഭയിലും അല്ലാതെ വരുന്ന പട്ടിക ഉണ്ടല്ലോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ വരുന്ന പട്ടിക എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് മാറുന്ന ഒരിതാണ്. ഈ ഇടക്കിടക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും കോടിക്കണക്കിന് ആളുകളുടെ പ്രോസസ്സിങ് ആര് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ
1: ചെയ്യണം,
2: ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വലിയ ഭാരിച്ച ഒരു റീസെൻ്റ്ലി മാറിക്കൊണ്ടിരിക്കും, മറ്റത് അങ്ങനെ അങ്ങനെ മാറില്ല. ലോക്സഭ നിയമസഭ മാറിനാലും വലിയ മാറ്റം വരും, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമേ ആ മാറ്റങ്ങൾ വരുള്ളൂ. അതുകൊണ്ടായിരിക്കാം
1: ആയിരിക്കാം
2: നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഇതില്ല അതിനകത്ത്.
1: ഇതുപോലെ എപ്പോഴും ഒരു ആശങ്ക, വോട്ടർ പട്ടിക വോട്ടർ ഐ ഡി കാർഡ് നഷ്ടപ്പെടും, പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മുടെ ഫയൽ മൊത്തം മിസ്സാവുക, അങ്ങനെ സംഭവിച്ചാൽ പുതുതായിട്ട് ലഭിക്കാൻ എന്ത് ചെയ്യണം?
2: നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ വോട്ടർ ഐ കാർഡ് നഷ്ടപ്പെട്ടു, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താലൂക്കിൽ പോയിട്ട് നമ്മൾ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ച് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള മാർഗം, ഡ്യൂപ്ലിക്കറ്റ് അപേക്ഷിക്കാണ്ട് ഓൺലൈൻ ഈ വോട്ടർ ഐ ഡി കാർഡിനില്ല, അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ കോപ്പി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പോൾ ഫോട്ടോസോ വോട്ടർ ഐ ഡിയിൽ നിലവിൽ നമ്മൾ നിലവിൽ ചെയ്തിരുന്ന കാര്യം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് പുതിയ കാർഡ് വരും.
1: ഫോൺ നമ്പർ,
2: ഫോൺ നമ്പറോ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാർഡ് വരും, അപ്പോൾ നമുക്ക് ആ കാർഡ്
1: ഒഫീഷ്യലായിട്ട്
2: ഉപയോഗിക്കാമെന്നുള്ളതാണ്. അങ്ങനെ
1: ആ സംവിധാനം ഇപ്പോൾ
2: നിലവിലുള്ളത്, അത് നിലവിലുള്ളത്. ഇനിയിപ്പോൾ SIR വന്ന് പുതിയ അപ്ഡേഷൻ വന്ന് നീ എങ്ങോട്ടാണ് പോകാമെന്ന് അറിയാൻ പറ്റില്ല.
1: അപ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, മാറ്റം വരുത്തി പുതിയ എടുക്കാം.
2: ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ നമുക്ക് താലൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കലാണ്.
1: അങ്ങനെ
2: ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടൊന്നും
1: ഉണ്ടാവില്ല,
2: പക്ഷെ അവരൊരു അന്വേഷണം നടത്തിയിട്ടാണ് അത് നമുക്ക് ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്.
1: സാധാ പോലെ ഉപയോഗിക്കാം,
2: ഉപയോഗിക്കാം.
1: ഓക്കെ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നമുക്കറിയാം വോട്ടിങ്ങിനോട് പല ന്യൂജൻ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല, ചില അവർ അരാഷ്ട്രീയവാദവും ബാക്കിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയും സംബന്ധം എന്താണ് അവരോട് പറയാനുള്ള സംഗതികൾ? മീൻസ് മൊത്തത്തിൽ
2: നമുക്ക് ഇത് എന്താ പറയുക, നമ്മൾ കുട്ടികളിപ്പോൾ ന്യൂജൻ കുട്ടികളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നമുക്കെന്താ വെച്ചാൽ എന്നാലും നമുക്കൊരു ഒരു രാഷ്ട്രീയ ബോധം വേണം, ആ രാഷ്ട്രീയ മൂല്യം ആ ബോധമൊക്കെ അത്യാവശ്യമാണ്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അതിനുള്ള സംഗതിയാണ് നമ്മളിപ്പോൾ ഇതായി കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അതിൻ്റെ കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 18 ഓരോ കുട്ടികളും ആ കുട്ടികളാണ് എനിക്ക് വോട്ടർ ഐ ഡി കാർഡ് വേണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ അവർ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാവണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്.
1: ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ എല്ലാവരും ഈ പദത്തിലേക്ക് വരണം,
2: എല്ലാവരും പദത്തിലേക്ക് വരണം, അപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. മാത്രമല്ല ഇനി വരാൻ പോലും നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിലൊക്കെ പെടാതെ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ വിദേശത്ത് ജോലി, നല്ല ശമ്പളം, അപ്പോൾ ഈ കാണുന്ന ഈ പുകമറയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാതെ പോയാൽ നമുക്ക് വരും തലമുറയ്ക്ക് ചിലപ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും.
1: അതെ,
2: അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും,
1: മനസ്സിലാക്കണത്.
2: കാരണം ഇപ്പം തന്നെ ഫിൽട്രേഷൻ വന്ന് ഒരുപാട് ടൈറ്റായി,
1: അതെ,
2: ഇപ്പോഴുള്ള ജനങ്ങൾ തന്നെ പ്രയാസപ്പെടും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ആധാരോ എന്തെങ്കിലും മതി എന്നുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ പാരൻസിന് വോട്ടർ ഐ ഡി ഉണ്ടോ, മക്കൾക്ക് വോട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരാം,
1: വന്നേക്കാം.
2: ശ്രദ്ധിക്കണം അന്ന്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ലേ, അന്ന് എന്ത് ചെയ്യും, വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലാത്ത കുറെ ഇന്ത്യൻ പൗരന്മാരുണ്ടാവും ഇവിടെ,
1: രണ്ടാംകിട
2: പൗരന്മാരായി മാറും. അപ്പോൾ ആ അപകടം നമ്മൾ ശരിക്കും തിരിച്ചറിയണം എന്നാണ് അവരോട് പറയാനുള്ളത്.
1: അതിലേക്ക് നമ്മൾ പോകരുത്.
2: യെസ്, തീർച്ചയായിട്ടും.
1: ഓക്കെ, ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർ പട്ടികയ്ക്ക് ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച വളാഞ്ചേരിയിൽ 2 പതിറ്റാണ്ട് കാലമായി അക്ഷയ നടത്തിവരുന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ള.
3: മാഷാ, പുതുതായി വോട്ടർ ഐ ഡി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം സുർമയും അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും നടത്തിയ ഹൃദ്യമായ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യം എത്തിയപ്പോൾ ചെയ്ത പണി എന്തായിരുന്നു? കുബാ പള്ളിയുടെ നിർമ്മാണമാണ്. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷമാണ് പ്രവാചകൻ മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിനാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പിന്നെ അത് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്ത് സഹൽ സുഹൈൽ എന്ന് പറയുന്ന 2 ബാലന്മാരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ആ ഒരു സ്ഥലം പ്രവാചകൻ പർച്ചേസ് ചെയ്ത് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചേർത്ത് പറയേണ്ടുന്നൊരു കാര്യം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ഏതാണ്? പ്രിയങ്കരമായ സ്ഥലം എന്ന് പറയുന്നത് പള്ളികളാണ്.
4: അഹബ്ബുൽ
3: ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്തു നൂറിൽ, അള്ളാഹു നൂറു സമാവാത്തി വല്ലറ. എന്നിട്ട് അതങ്ങനെ പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ഈ പ്രകാശം എവിടെയുള്ളത്? ഫി ബുയൂത്തിൻ അദിനല്ലാഹ്, ചില വീടുകളുണ്ട് അള്ളാഹു അവിടെ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ പ്രത്യേകത, പള്ളികളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എവിടെയും നമ്മുടെ മനസ്സ് കെട്ടിക്കൊടുങ്ങേണ്ടത് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞു വന്നാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിക്കുന്നത് എവിടെയാണ്? പള്ളിയിലാണ്. എന്നിട്ടാണ് വീടുകളിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നത് എന്ന് ചരിത്രമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ ഒരു നിർമ്മാണത്തിന് ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഒരു സ്ഥലം പ്രവാചകൻ പർച്ചേസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഈത്തപ്പനകളൊക്കെ വെട്ടി മാറ്റി ആ ഒരു ഈത്തപ്പന തടിയ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മസ്ജിദ് നബവിയുടെ നിർമ്മാണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ ആവേശം നിറഞ്ഞ ഒരു ഒരു നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ ഉള്ളത്. എന്താണ് ആവേശം എന്ന് ചോദിച്ചാൽ, ആ നിർമ്മാണ പ്രവർത്തനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ വളരെ നമ്മളൊക്കെ ചിരപരിചിതമായിട്ടുള്ള പല ഗാനങ്ങളും അതിൽ വന്നിട്ടുണ്ട്. എന്ത്? അല്ലാഹുമ്മ ഇന്നല്ല അജറ അജറല്ലാഹറ ഫർഹമിൽ അൻസാറ വൽ മുഹാജറ എന്നൊക്കെ പറയുന്ന പിന്നെ ബൈത്തുകൾ, നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ബൈത്തുകളൊക്കെ ആ ഒരു പണിക്കിടയിൽ ആവേശഭരിതമായി സഹാബത്ത് ചൊല്ലിയിട്ടുള്ള വരികളാണ്. അങ്ങനെ ഈ പിന്നെ ഇഷ്ടിക, അങ്ങനെ മറ്റേ ഒരു ഇഷ്ടിക കൊണ്ടാണ്, ഒരു പ്രത്യേകമായ ഒരു നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടിക കൊണ്ടാണ് മസ്ജിദ് നബവിയുടെ നിർമ്മാണം അവർ ആരംഭിക്കുന്നത്. അങ്ങനെ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമക്കുന്നുണ്ട്, സഹാബത്ത് കല്ല് ചുമക്കുന്നുണ്ട്. വളരെ ഒരു ആവേശഭരിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മഹാനായ അമ്മാർ ഇബ്നു യാസിർ, അമ്മാർ റളിയല്ലാഹു അൻഹു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്താണ്? ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികളിൽപ്പെട്ടവരാണ്. വളരെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു വചനം അംഗീകരിച്ചതിൻ്റെ പേരിൽ, ഒരു ആശയം ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ അവരുടെ യജമാനന്മാരാൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട 2 വ്യക്തികളാണ്. അതെ, അതേപോലെ തന്നെ യാസിർ റളിയല്ലാഹു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തിയപ്പോൾ പറയുന്നത്, ഓ അമ്മാർ, താങ്കൾ ഒരു കല്ല്, എല്ലാവരും ഒരു കല്ലെടുക്കുമ്പോൾ താങ്കൾ രണ്ട് കല്ലെടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നൊരു പ്രവചനം നടത്തുകയാണ്. ആ ഒരു പിന്നെ കോണ്ടെക്സ്റ്റിൽ വരേണ്ടുന്ന ഒരു പ്രവചനമേ അല്ല. എന്താണ്? താങ്കൾ വധിക്കപ്പെടുന്നത്, താങ്കൾ ഷഹീദാവുകയാണ് ചെയ്യുക, ഒരു അല്പം പാല് കുടിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, വധിക്കപ്പെടുക എന്ന്. അപ്പം അതൊന്നും അമ്മാർ ഇള്ളാഹുവിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നില്ല. അവരെന്താണ്, ഈ മസ്ജിദ് നബവിയുടെ പിന്നെ ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലാണുള്ളത്. അങ്ങനെ മസ്ജിദ് നബവിയുടെ ഖിബ്ലയുടെ ഭാഗം പ്രവാചകൻ ഇങ്ങനെ മോൾ ഭാഗം മേഞ്ഞു, ബാക്കി ഭാഗം തുറസ്സായിട്ടിടുന്നു. അങ്ങനെ അത് പ്രവർത്തനം എന്ത് ചെയ്തു, പിന്നെ അന്നത്തെ സമയത്ത് രണ്ട് ഹുജറകൾ അതിനോട് ചേർന്നുണ്ടാക്കി. പിന്നീട് വിവാഹങ്ങളിലൂടെയാണ് മറ്റുള്ള ഹുജറകളൊക്കെ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ മസ്ജിദ് നബവിയുടെ നിർമ്മാണം പൂർത്തിയായി. ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ്, ഉമർ ബിൻ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞ്, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ വളരെ പിന്നെ നമുക്ക് ഒരു പിന്നെ സഹാബികൾക്കിടയിൽ തന്നെ സിഫീൻ യുദ്ധം നടക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹുവിന് ഒരു ഭാഗത്തും അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന് ഒരു ഭാഗത്തും. ഈ അമ്മാർ ബിൻ യാസർ റളിയല്ലാഹുവിനു അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ പക്ഷത്താണ് നിലകൊള്ളുന്നത്. അങ്ങനെ ടെൻഡിൽ പിറ്റേ ദിവസം യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് ആ ടെൻഡിൽ പാല് വിതരണം ചെയ്തു. പിറ്റേന്ന് എന്ത് ചെയ്യാണ്, യുദ്ധം നടക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ആര് കൊല്ലപ്പെടുകയാണ്, ഷഹീദാവുകയാണ്, അമ്മാർ ബിൻ യാസർ റളിയല്ലാഹുവിനു കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അന്ന് സ്വഹാബികൾ അത് ഓർത്തെടുത്തു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ വേളയിൽ അമ്മാർ റളിയല്ലാഹുവിനു ഒരു കല്ലിന് പകരം രണ്ട് കല്ലെടുത്തപ്പോൾ, അമ്മാർ താങ്കൾ കൊല്ലപ്പെടുന്നത് അക്രമകാരികളാലാണ്, അതൊരൽപ്പം പാല് കുടിച്ചുകൊണ്ടാണ് അങ്ങ് കൊല്ലപ്പെടുക എന്ന് എന്ത് പറയുകയുണ്ടായി, അന്നൊരു പ്രവചനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രവചനത്തിൻ്റെ പുലർച്ചക്ക് സ്വഹാബത്ത് സാക്ഷിയായി എന്നുള്ളതാണ് ഈ അമ്മാർ ബിൻ യാസർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം.
0: വളരെ ഒരു ഹൃദ്യമായൊരു ചരിത്രമാണ്. എപ്പോഴും ഈ വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ചരിത്രമായിട്ടാണ് അനുഭവപ്പെട്ടത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി നമ്മൾ കുടുംബകങ്ങളിലെ നന്മയും സമാധാനവും മുൻനിർത്തി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന സ്നേഹക്കൂടിന് കാതൂർക്കം. അഷ്റഫ് എഗരുളാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൗമാരം, കയറ്റവും ഇറക്കവും എന്ന വിഷയമാണ് അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മലയാളത്തിൻ്റെ കുടുംബ വീടുകളിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോതുന്നു. വളരെ ഗൗരവമുള്ള ചർച്ചകളും ചിന്തകളും മനോഹരമായ പരിഹാര നിർദ്ദേശങ്ങളുമായി സ്നേഹക്കൂട് രാഷ്ട്രീയ, സാമൂഹിക, മതസംഘടന വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഉറ്റമിത്രമാവുകയും പരിഹർത്താവായി മാറുകയും ചെയ്തതിൻ്റെ സന്തോഷങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് അനുസ്മരിക്കുകയും കൂടുതൽ മികവാർന്ന മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പണക്കാരൻ്റെയും പണിക്കാരൻ്റെയും വീടുകളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്നും കുടിലുകളിൽ നിന്നും ഒരുപോലെ നമ്മൾ കേൾക്കുന്ന ചില പരാതികളുണ്ട്. അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഈ കുട്ടിക്കിതെന്തു പറ്റി, ഇവനെന്താ ഇങ്ങനെ എന്നിങ്ങനെ ഒരുപാട് വാക്കുകൾ രക്ഷിതാക്കൾ അവരുടെ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട് കൗമാരക്കാരുടെ രക്ഷിതാക്കൾക്കായി ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നു. കൗമാരം, കരുതലും കൗശലങ്ങളും. ഈ എപ്പിസോഡിൽ തീർച്ചയായും കൗമാരത്തെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നതിൻ്റെ കരുതലിൻ്റെ അവസ്ഥകളെക്കുറിച്ചും കരുതലിന് വേണ്ടിയുള്ള കൗശലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സമഗ്രമായ ചർച്ചയ്ക്കിവിടെ ആരംഭമാവുകയാണ്. ഹരിസ് മൗലവിയോട് ഇപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, കുട്ടികൾ അനുസരിക്കുന്നില്ലെന്നും അവർ പറഞ്ഞത് കേൾക്കുന്നില്ലെന്നുമുള്ള പരാതി പൊതുവെ എല്ലാ തരത്തിലും എല്ലാ തട്ടിലും പെട്ട രക്ഷിതാക്കൾക്കിടയിൽ വ്യാപകമാണ്. എന്താണ് ഇവിടെ ഈ ഒരു പരാതിയെ ഏത് രീതിയിലാണ് കാണേണ്ടത്? രക്ഷിതാക്കളെടുത്ത് വീഴ്ചയുണ്ടോ അതല്ല കുട്ടികളെടുത്താണോ വീഴ്ച എന്ന് ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചർച്ചയ്ക്ക് ഒരു മനോഹരമായ സമാരംഭം ഉണ്ടാവുകയാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ചെറിയൊരു മുഖവുര പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം, അവരുടെ കാഴ്ചപ്പാട് ഇതൊക്കെ നിർണയിക്കാൻ പല കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവനവൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ ആ സുഹൃത്തുക്കൾ അവൻ്റെ സന്തോഷം എന്താവണം, അവനെങ്ങനെ കളിക്കണം, എന്തു ചെയ്യണം, അവൻ്റെ മതപരമായ കാഴ്ചപ്പാട് എന്താവണം, അത് ഓരോരുത്തരും അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്ന് ഓരോ വിവരങ്ങൾ അവനക്ക് ലഭിക്കുന്നുണ്ട്, അതിനൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ മറ്റുള്ളവരെ കാണുമ്പോൾ, നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള മറ്റു വീടുകളിൽ അവൻ താമസിക്കുമ്പോൾ അവിടെ പോകുന്ന സമയത്തൊക്കെ അവിടുത്തെ കുട്ടികളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളോടുള്ള മാതാപിതാക്കളുടെ സമീപനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയല്ലേ ആവേണ്ടത് എന്നൊരു ചിന്ത അവനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് അവന് കിട്ടുന്ന സ്കൂളിലുള്ള ബന്ധം, ക്ലാസ്സിലുള്ള ബന്ധം, അധ്യാപകന്മാർ കൊടുക്കുന്ന വിവരങ്ങൾ, അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പൊതുവേ നമ്മുടെ കുട്ടി മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ഭാവി, അവൻ്റെ എല്ലാ നിലക്കും അവൻ്റെ പഠനം, അവൻ്റെ മതപരമായ കാര്യം, ഇതിലൊക്കെ നമ്മൾ സ്വീകരിച്ചൊരു കാഴ്ചപ്പാട് അതാണ് ശരിയായ കാഴ്ചപ്പാടെന്നും അത് അവൻ്റെ ഭാവിക്ക് ഏറ്റവും നല്ല ഒരു അവസ്ഥയാണെന്നും അതിൽ അവൻ്റെ സന്തോഷങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ അഭിലാഷങ്ങളും എല്ലാം അവന് ലഭിക്കുന്ന സന്തോഷകരമായൊരു ഭാവിയും ജീവിതവും അവനുണ്ട് എന്ന നിലക്ക് നമ്മളുടെ വിശ്വാസവും ദീനും അനുസരിച്ചുള്ള അടിസ്ഥറകളിൽ നിന്നുകൊണ്ട് ഒരു കാഴ്ചപ്പാട്, എവിടെ നിന്ന് എന്ത് കാഴ്ചപ്പാടുകൾ വന്നാലും എനിക്കൊരു ശരിയായ ഒരു കാഴ്ചപ്പാടും ഒരു ലക്ഷ്യവുമുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ചില അടിത്തറകൾ അവനുണ്ടാവണം. അതാണിപ്പോൾ നമ്മൾ ഈ മദ്രസ കൊണ്ടും നമ്മുടെ പൊതുവേയുള്ള ക്ലാസ്സുകളെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. പക്ഷെ അത് മാതാപിതാക്കൾ കൂടെ അതിലൊരു പങ്ക് ചേർന്ന് അത്തരം കാര്യങ്ങൾ പല സന്ദർഭങ്ങളായി ചർച്ച ചെയ്ത് അവനോടൊപ്പം ചേർന്ന് അവൻ്റെ ഒരു താല്പര്യത്തെയും അവൻ്റെ ഒരു വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും നിർണയിച്ചു കൊടുക്കുന്നിടത്ത് എവിടെ വന്നാലും എന്ത് സ്വാധീനങ്ങൾ വന്നാലും ഇളകിപ്പോവാത്ത ഒരടിത്തറയിൽ അവനെ നിർത്താനും അതവനെ ബോധ്യപ്പെടുത്താനുമുള്ളൊരു ശ്രമം മാതാപിതാക്കൾ ഭാഗത്ത് നിന്ന് വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകൾ കുട്ടികൾക്ക് രൂപപ്പെട്ട് വരികയും പിന്നെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുകയും അവർ നമ്മുടെ ശത്രുക്കളായി തീരുകയും ചെയ്യുന്നത്. അതാണ് പലപ്പോഴും ഈ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടിത്തറ. ഇതാണ് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് പറയുന്നത് അവന് താല്പര്യമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. നമ്മൾ അവനോട് പറയുന്നത് അവന് താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്കൊന്ന് പുറത്തു പോകാം, ഒന്ന് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ആക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടി അനുസരിക്കാക്കും. ഞാൻ പറഞ്ഞത് അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കാതിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും അത് അനുസരിക്കത്തക്ക വിധത്തിൽ അവനത് ബോധ്യപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ദീനി കാര്യം പറയുമ്പോൾ ആ ദീന് അവന് താല്പര്യമുള്ളതും അവനതിൻ്റെ ഒരു സന്തോഷം ലഭിക്കുന്നതുമാകുന്ന രൂപത്തിൽ അവനത് ബോധ്യപ്പെടുത്തിയിരിക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളുടെ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും വാപ്പ പറഞ്ഞില്ലേ, ഉമ്മ പറഞ്ഞില്ലേ എന്ന നിലക്ക് അത് വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ അതെത്തണം. നാം പറയുന്നത് എന്തും അവർക്ക് താല്പര്യമുണ്ടാകുന്ന, ഇഷ്ടമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ നയിക്കുന്ന, നമ്മൾ വിളിക്കുന്ന, നമ്മൾ താല്പര്യപ്പെടുന്ന ഒരു വഴിയിലൂടെ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുക എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇത് ബോധപൂർവം ശ്രമിച്ചാലേ ഉണ്ടാവുള്ളൂ. നമ്മളാരും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ബോധപൂർവമുള്ള ശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങളായിത്തീരും, നമ്മൾ പറയുന്ന അവർക്ക് താല്പര്യമുള്ളതായിത്തീരുകയും നമ്മൾ നയിക്കുന്ന വഴികളിലൂടെ വരാൻ അവർ തയ്യാറാവുകയും ചെയ്യും.
5: തീർച്ചയായും ഒരു 11 മുതൽ ഒരു 21 വരെ അല്ലെങ്കിൽ 25 വരെ വയസ്സുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ
7: ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഏറ്റവും പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും അവസാനം മാരിസ്മോലി പറഞ്ഞ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മൾ കാണിക്കുന്ന വഴിയുമല്ലാത്ത വഴി കാണിക്കാൻ അവന് ചുറ്റും ആളുണ്ട്. ഒരു പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേർഡ് പാരൻ്റുണ്ട്. വാപ്പ ഉമ്മ എന്ന രണ്ട് രക്ഷിതാക്കൾക്കു ശേഷം ഒരു മൂന്നാമത്തെ പാരൻ്റ് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ചിലപ്പോൾ അവൻ്റെ അധ്യാപകനാകാം, അവൻ്റെ കളിക്കൂട്ടുകാരാകാം, അവൻ കാണുന്ന ടി വി ചാനലുകളാകാം, സിനിമകളാകാം, യൂട്യൂബ് ചാനലുകളാകാം, വാട്സാപ്പാകാം, ഫേസ്ബുക്കാകാം, അവൻ കളിക്കുന്ന ഗെയിമാകാം. ഇതിൽ നിന്നൊക്കെ അവൻ്റെ തലച്ചോറ് ചില നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ നിലപാടുകൾക്കൊരിക്കലും നമ്മൾ കൊടുക്കുന്ന പരിരക്ഷകളോ അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രാമാണികതകളോ നമ്മൾ കൊടുക്കുന്ന വെളിച്ചമോ ഇല്ല. നമ്മളാണെങ്കിൽ അവനോട് വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സ്കൂളിലോ കോളേജിലോ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ വന്ന് വസ്ത്രം മാറ്റി കളിക്കാൻ പോകുന്നതിൻ്റെ അടുക്കുള്ളൊരു സമയം, പിന്നെ രാത്രി വായനയിലേക്ക് പോയി, പിന്നെ അവൻ ഉറങ്ങി. അവനുമായി നമ്മുടെ സമ്പർക്കത്തെക്കാൾ ചുറ്റുമുള്ളവരുടെ വളരെ സ്ട്രോങ് ആയ സമ്പർക്കം, വിശേഷിച്ച് മീഡിയയുടെ, മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യനെ മനുഷ്യനെതിരാക്കി മാറ്റുന്നു എന്ന് മാധ്യമ നിരീക്ഷകരൊക്കെ ശക്തമായി പറഞ്ഞ മീഡിയയുടെ ഏറ്റവും ശക്തമായ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരിസ്മോലിയുടെ ഉത്തരത്തിൻ്റെ അവസാന ഭാഗത്തെ നമ്മളൊന്നുകൂടി ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. നമ്മളൊന്നും ബോധപൂർവമായ ഒരിടപെടൽ നടത്തുന്നില്ല എന്ന വാചകം വിശദീകരണത്തിന് അർഹമാണ്. അതിൽ നിന്ന് ചില വെളിച്ചങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. എന്താണ് ബോധപൂർവമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇടപെടലുകളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ ഒരു ബോധപൂർവമായ ഇടപെടലാക്കി മാറ്റാം എന്ന ചോദ്യത്തോടാണ് ഇനി ഈ നമ്മൾ പ്രതികരിക്കുന്നത്.
6: ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അവരുടെ ഒരു മകനെ കുറിച്ച് ഒരു പരാതി ഇങ്ങനെ അവനൊരു ക്ലാസ്സിന് വേണ്ടി കൊണ്ടുവന്ന സന്ദർഭത്തിൽ പറഞ്ഞൊരു വളരെ കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അവർ പറയണം എന്താ വെച്ചാൽ, ഇവൻ എട്ടാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ ആകെ ഒരു പരിപാടി എന്താ വെച്ചാൽ കോഴികളെ പരിചരിക്കാനാണ്. വീട്ടിൽ കുറച്ച് കോഴികളുണ്ട്, സദാസമയം അതിൻ്റെ കൂടെ ഇടണമെന്നാണ്. അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അവയെ മടിയിലെത്തി തലോടുക, അവർക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ഇത് മാത്രമാണ് അവൻ്റെ ചിന്ത എന്നാണ്. എപ്പോഴും അതിൻ്റെ കൂട്ടിൻ്റെ അടുക്കൽ ചെല്ലും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പോൾ എന്താണ് ഞാൻ അവനൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുക എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്തായാലും ഒരു കുട്ടി താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെന്തായിരിക്കും, വളരെ താല്പര്യരായിരിക്കും. ആ എവിടെ നിന്ന് എന്ത് കാര്യത്തിൽ നിന്ന് ഒരു ഒഴിവ് കിട്ടിയാലും ആ താല്പര്യത്തിലേക്ക് അവൻ വരും. അത് മൊബൈലാണെങ്കിൽ ആ മൊബൈലിലേക്ക് വരും, അത് കളിയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കളിയിലേക്ക്, ഫുട്ബോൾ ആണെങ്കിൽ ആ ഫുട്ബോളിന് അവൻ്റെ കയ്യിലെടുക്കലാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവുക. എന്താണോ അവൻ്റെ താല്പര്യം, ചിത്രം വരക്കുന്ന ആളാണെങ്കിൽ ചിത്രം വരക്കാനായിരിക്കും അവൻ വരുന്നുണ്ടായിരിക്കുക, വായിക്കുന്ന ഒരാളാണെങ്കിൽ വായിക്കാനായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഏതോ ഒന്നിലേക്ക് അവൻ്റെ മനസ്സ് എപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവൻ്റെ താല്പര്യം, ഒരു പക്ഷേ ഒരു അതായിരിക്കും അവൻ്റെ സ്കില്ല്. അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു, ഈ ഒരു മുഴുവൻ സമയവും എന്താണ് ഈ കോഴിൻ്റെ പിന്നാലെ നടക്കുക എന്നുള്ളത് ഒരു ശരിയായ നിലപാടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതൊരു ഫാമിംഗ്, ഒരു ഒരു ക്രിയാത്മകമായ ഒരു പ്രവർത്തനമാണത്. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ നടത്തുന്ന ഒരു വർക്കാണത്. സാധാരണ ഒരു കുട്ടിനെ ഒരു കോഴിക്കൂട് തുറക്കാനോ ഭക്ഷണം വെച്ച് കൊടുക്കാനോ വിളിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു കുട്ടി ഇതിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നു എന്നാൽ അതൊരു കൃഷിയോടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായ ഒരു പ്രവർത്തനത്തോടുള്ള ഒരു സമീപനം. അതിലവനെ സംസ്കരിക്കുക, അതാ ചെയ്യേണ്ടത്. അതിലവനെ സംസ്കരിക്കുക. അവന് അപ്പോൾ അവനാണ് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കാര്യമാകുന്നത് കൊണ്ട് അവനതിൻ്റെ സമയം ചിന്തിക്കാനോ, ഒരു പക്ഷേ അതിന് ഉപകരിക്കുന്ന കാര്യം തന്നെയാണോ ചെയ്യുന്നത്, അതിനെ പരിചരിക്കേണ്ട രൂപത്തിനാണോ പരിചരിക്കണോ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് അവൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ ശരിയായ രൂപം എങ്ങനെയാണ്, അതിൻ്റെ സംരക്ഷണം വേണ്ടതെന്നും അത് എല്ലാ സമയത്തോടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതും, എന്നാൽ അതിൻ്റെ ശ്രദ്ധ അവന് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്ത് ആ ഒരു പാർട്ട് അവൻ്റെ ഒരു താല്പര്യ വിഷയമായി എടുക്കുകയും അവൻ്റെ ഒഴിവ് സമയങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുകയും, എന്നാൽ അതോടൊപ്പം അവൻ്റെ മറ്റു കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവന് ഇഷ്ടം ഉണ്ടാവും നമ്മളോട്. ഇതിന് എൻ്റെ താല്പര്യത്തിന് എൻ്റെ ഉമ്മ അനുകൂലമാണെന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഉമ്മയോട് താല്പര്യം ഉണ്ടാവും. പിന്നെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് ചെയ്യാനും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും അവൻ തയ്യാറാവും. ഞാനിത് പറയാൻ കാരണം, സ്വാഭാവികമായും ബോധപൂർവ്വം ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കുട്ടികളും ഓരോ പ്രകൃതിയാണ്, ഓരോ സ്വഭാവമാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പരിഗണിക്കുമ്പോഴും അവരിലേക്ക് ബന്ധപ്പെടുമ്പോഴും ചില ഇടപെടലുകൾ ബോധപൂർവമാകണമെന്ന് ഒന്ന് അവനെ ബോധ്യപ്പെടുത്താനാണ്. ദീനിയായ കാര്യങ്ങൾ അവൻ മദ്രസയിൽ നിന്നും അവൻ്റെ മറ്ററിവുകളിൽ നിന്നും കിട്ടിയതിലേറെ നമ്മളുമായിട്ടുള്ള ചർച്ചയിലൂടെ ചില സന്ദർഭങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഒക്കെ ഉള്ള സന്തോഷകരമായ ആശയവിനിമയങ്ങളുടെ ചർച്ചകളിൽ നല്ല മൂല്യങ്ങളെ നമ്മുടെ വിശ്വാസപരമാവും. അപ്പോൾ എവിടെയാണ് പ്രധാനം പറയാം, എവിടെയാണ് പിന്നെ നരകം? നരകം തന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ എവിടെയാണത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധി വളർച്ചെത്തിയ ഒരു കുട്ടിയോട് നമുക്ക് എന്ത് ചെയ്യാം, അവൻ്റെ ചോദ്യങ്ങളാണ് മനസ്സിൽ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് വിവരമുള്ള കാര്യങ്ങൾ, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അല്ലെങ്കിൽ ഒരു നമസ്കാരം ഒരു വ്യക്തിയിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ നിസ്കാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പൊതുവെ കേട്ടുപോയി എന്നല്ലാതെ അതൊന്നും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ വരുന്ന ഒരു ദിക്കർ. നമ്മൾക്ക് ജീവിതത്തിൽ വളരെയധികം ഫലം ചെയ്തൊരു ദിക്കർ, ഇപ്പോൾ മനോവിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഒരു നല്ല 7 പ്രാവശ്യം രാവിലെ ചെല്ലുകയാണെങ്കിൽ വൈകുന്നേരം ചെല്ലുകയാണെങ്കിൽ എല്ലാ മനോവിഷമങ്ങളും മാറുന്നതാണ്. അപ്പോൾ മോനെ, എനിക്കിങ്ങനെ ടെൻഷൻ ഉണ്ടായ സമയത്ത് ഞാനിതിങ്ങനെ ചെല്ലിയിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കതിന് വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മുടെ ചില അനുഭവങ്ങളുമായി ചേർത്ത് നമ്മുടെ ദീനിയായ ചില പരിചയങ്ങളെ എക്സ്പീരിയൻസുകളെ നമ്മുടെ കുട്ടികളുമായി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ചില കാഴ്ചപ്പാട് കിട്ടും, യാതൊരു സംശയ കാര്യത്തിലില്ല. ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ഒരു ആൾ പറഞ്ഞത്, അതായത് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ പറയും നീ ഒരു പേജ് ഖുർആൻ ഓത്, എന്നിട്ടടക്ക് മാറണില്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് ഖുർആൻ ഓതിയപ്പോൾ ഉണ്ടായ സമാധാനവും സന്തോഷവുമാണ് വിശുദ്ധ ഖുർആൻ സമാധാനം കിട്ടാനുള്ള ഒരു പരിഹാരമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നത് ഉമ്മയാണെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില ബോധങ്ങൾ അവരിലുണ്ടാക്കുമ്പോൾ നിസ്കാരം അവരുടെ സ്വന്തം ഇഷ്ടവിഷയമാകും, ഖുർആൻ പാരായണം അവരുടെ ഇഷ്ടവിഷയമാകും, വീട്ടിലെ ജോലികൾ അവരുടെ ഇഷ്ടവിഷയമാകും. അപ്പോൾ എല്ലാ വിഷയങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും സഹവാസങ്ങളും ചർച്ചകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരിലേക്ക് കൊടുക്കേണ്ട ആശയവിനിമയങ്ങൾ, സുഹൃത്തുക്കൾ കൊടുക്കുന്ന പോലെ, അധ്യാപകർ കൊടുക്കുന്ന പോലെ, മറ്റു കുടുംബങ്ങളും വീടുകളും അവർക്ക് കിട്ടുന്ന പോലെ തന്നെ സ്വാഭാവികമായ ചില ബോധങ്ങൾ നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ അവസരങ്ങളുണ്ടാക്കണം. ആ ബോധം എന്നും അവരെ നയിച്ചുകൊണ്ടിരിക്കും, അതവർക്ക് ജീവിതത്തിൽ എന്നും വെളിച്ചമാകും എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല.
7: തീർച്ചയായും നമ്മൾ വളരെ കൃത്യമായ ചില ഉത്തരങ്ങളിലേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്തിയിട്ടുള്ളത്. ആ ഉത്തരത്തെ ഞാനിങ്ങനെ ഒന്നുകൂടി ചുരുക്കി വായിക്കുന്നു, മറ്റൊന്നുമല്ല. കുട്ടിക്ക് അവന് താല്പര്യമുള്ള, അവന് ഇഷ്ടമുള്ള ചില മേഖലകളുണ്ട്. ആ ഇഷ്ടമുള്ള മേഖലകൾ നിരന്തരം നമ്മൾ വേണ്ടെന്ന് പറയുന്നുണ്ടോ? അവനിഷ്ടമുള്ള മേഖലകൾ അനുവദിച്ചു കൊടുക്കാവുന്നതാണോ? അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് ചില എഡിറ്റിങ്ങുകൾക്ക്, ഇവിടെ കോഴി വളർത്തൽ ഉദാഹരണം പറഞ്ഞതുപോലെ, അതിൽ ചില എഡിറ്റിങ്ങുകൾ, ചില മാറ്റങ്ങളൊക്കെ വരുത്തി അത് അവൻ അംഗീകരിച്ചു കൊടുക്കാവുന്നതാണോ പോലെയുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചില ചൂണ്ടിക്കാണിക്കലുകൾ ആവശ്യമാണ്, ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ചില ചൂണ്ടിക്കാണിക്കലുകൾ ആവശ്യമാണ് എന്നിവിടെ ആരിസ് മൗലവി വളരെ കൃത്യമായി പറഞ്ഞു. മുമ്പേ ഏതൊരു സ്നേഹക്കൂടിൽ ഞാൻ അനുസ്മരിച്ചത് ഓർക്കുകയാണ്, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ വാശിക്കാരനായ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ അവിടുത്തെ ഈ അവിടെ അന്തിയുറങ്ങുന്ന ആൾക്കാർക്കിടയിലൂടെ, നാടോടികൾക്കിടയിലൂടെ, അവരുടെ കുട്ടികൾക്കിടയിലൂടെ ഇങ്ങനെ നടത്തി അവരുടെ ബെഡും അവരുടെ വിരിയും അവരുടെ കിടത്തവും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് എന്ന കുട്ടിയെ

0: ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് അമിത ഭാരങ്ങളും സമ്മർദ്ദങ്ങളും ടെൻഷനുകളുമായി മാറുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു പ്ലസ് ടു, 10-ാം ക്ലാസ്, പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്ക് വിശേഷിച്ചും പഠനകാര്യത്തിലായിരിക്കും ഇങ്ങനത്തെ ഒരു നിർബന്ധിക്കലുകൾ ഉണ്ടാവുക. ആദരണീയ ആരിസ്മോലിയുടെ കൂടെ തന്നെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ കേരളത്തിൻ്റെ എക്സൈസ് കമ്മീഷണർ സിദ്ധാർത്ഥ് സിംഗ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഓർക്കുകയാണ്. കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന ടെൻഷനുകൾ, ഈ ഒരു മേഖലയെക്കുറിച്ച് എന്താണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്?
1: നമ്മൾ യഥാർത്ഥത്തിൽ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികാരം, അതേപോലെ തന്നെ പ്രതിഷേധം, ഇതൊക്കെ സത്യത്തിൽ ഇതന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞൊരു ഏരിയ എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ ബോധപൂർവം രക്ഷിതാക്കൾ ഇടപെടുന്നുണ്ട്. അത് ഏത് മേഖലയിൽ ഇടപെടുന്നത്? അവർക്ക് നല്ല ഫുൾ A+ കിട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവർ ലാംഗ്വേജിൽ നല്ല സ്കില്ലുണ്ടാവണം. അതേപോലെ തന്നെ അവർ നമുക്ക് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ നമ്മുടെ കുട്ടികളെക്കുറിച്ചൊരു നല്ല മതിപ്പുണ്ടാകാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്ന കാര്യത്തിൽ രക്ഷിതാക്കന്മാർക്ക് ആഗ്രഹമുണ്ട്. അതിനാണ് അവർ അധ്വാനിക്കുന്നത്, അതിനാണ് അവർ പണം ചെലവഴിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവൻ ടെൻഷൻ അടിക്കുന്നത്. ഇനി നമുക്ക് സംശയമല്ല. പക്ഷേ സത്യത്തിൽ എന്താ വെച്ചാൽ ഇത്തരം ചില സംഗതികൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ ഭാരങ്ങളൊക്കെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കെന്നെ ഒരു അനുഭവം പറയാൻ പറ്റും. ഈ എൻട്രൻസ് കോച്ചിങ്ങും അതേപോലെ തന്നെ പ്ലസ് ടുവും ഒന്നിച്ചുള്ള ചില വളരെ കാലപ്പഴക്കമുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രത്തിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എത്രമാത്രം മാനസികമായ തകർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. ഒരു പക്ഷേ ഇപ്പോൾ അടുത്തൊരു ദിവസം ഒരു കുട്ടി പിന്നെ മെഡിസിന് വലിയ റാങ്കിൽ അഡ്മിഷൻ കിട്ടി, എന്ത് ചെയ്യാണ്, അവൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡിപ്രഷൻ വന്നിട്ട് അവൻ വന്നു. അപ്പോൾ എന്താണ് ഇവൻ്റെ ഒരു ഡിപ്രഷൻ്റെ കാരണം എന്നത് അന്വേഷിച്ചു. ആ ഒരു ഉയർന്ന കലാലയത്തിൽ അവന് പഠിക്കാൻ എന്തെങ്കിലും അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത പ്രശ്നങ്ങളുണ്ടോ, അവിടുത്തെ എന്തെങ്കിലും ഹോസ്റ്റലിലെ ബുദ്ധിമുട്ടുകളുണ്ടോ ഒക്കെ പരിശോധിച്ചു. പക്ഷേ എത്തിച്ചേർന്ന് എന്താ അറിയോ, അവൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഉണ്ടായ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒക്കെയുള്ള ക്ലാസ്സുകളിൽ അവന് വന്ന മാനസിക ഭാരത്തിൻ്റെ ആഘാതം, അവന് ഉയർന്ന റാങ്ക് എന്ന സന്തോഷം കിട്ടിയിട്ട് പോലും പരിഹരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു റാങ്ക് കിട്ടി അവൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ പൊതുവെ അതിനുവേണ്ടി ചിലവഴിച്ച പഴയ അധ്വാനത്തിൻ്റെയും പരിക്കുകളൊക്കെ മാറിപ്പോണ്ടേ. പക്ഷെ അന്നത്തെ ടെൻഷനും അന്നത്തെ മാനസികമായ പ്രശ്നങ്ങളും ഇന്നും അവൻ എന്ത് ചെയ്യാണ്, ഒരു ഡിപ്രഷനിൽ, ഒരു വിഷാദ രോഗത്തിൽ അവനെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വളരെ സങ്കടകരമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ലക്ഷ്യം എത്തിക്കാൻ വേണ്ടി ഒരു കുട്ടിക്ക് കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ പറയണത് ഞാൻ അങ്ങനെ ഒരു പ്രയാസം അവനുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അവനെ പറഞ്ഞേക്കുമായിരുന്നില്ല, അവിടെ എത്തിക്കുമായിരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി ഒരു പക്ഷേ ആ ടെൻഷൻ പറയുന്നില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഭയങ്കരമായ ഭാരങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ കുട്ടീനെ നമ്മളൊരു പഠിക്കാൻ താല്പര്യപ്പെടുത്തേണ്ടെന്നോ SSLC മാർക്ക് വേണ്ടാന്നോ ഒന്നും അർത്ഥമല്ല. പക്ഷെ അതൊക്കെ എന്താ അറിയോ, അവരിൽ തന്നെ ആഗ്രഹം ജനിപ്പിച്ച്, ഞാനൊരു വലിയ A+കാരനായാൽ, അല്ലെങ്കിൽ ഞാനൊരു ഉയർന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ, ഞാനൊരു ഡോക്ടറായാൽ, എൻജിനീയറായാൽ എന്നൊക്കെയുള്ള അവൻ്റെ മോഹ സ്വപ്നങ്ങൾ, എൻ്റെ മകനൊരു ഡോക്ടറായാൽ എന്ന നമ്മുടെ ആഗ്രഹത്തിലേറെ, ഞാനൊരു ഡോക്ടറായാൽ എന്ന അവൻ്റെ ഒരാഗ്രഹമായി ഇതൊക്കെ മാറിയിട്ട് വേണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവനെ പ്രേരിപ്പിക്കണം. അങ്ങനെ ആക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾ അവരുടേതാക്കി മാറ്റാനുള്ള ബോധവൽക്കരണങ്ങളും ബോധപൂർവമായ ഇടപെടലുമാണ് അവിടെ ആവശ്യം. നമ്മൾ പറയുന്നത് അവൻ്റെ ഒരു ധാർമ്മികവും സ്വഭാവപരവും സാംസ്കാരികവുമായ ഏരിയയാണ്. അവിടെയും എന്ത് ചെയ്യണം, അതൊരു മതം എന്ന നിലക്ക് നിർബന്ധിതമായിട്ടോ ഒരു സാമൂഹികപരമായ ചുറ്റുപാടോ ഉമ്മയുടെ നിർബന്ധമോ എന്നതിലുപരി അവൻ്റെ ഒരു താല്പര്യ വിഷയമാക്കി തീർക്കാൻ അവൻ്റെ മനസ്സിലേക്ക് ശരിയായ ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാവുക എന്നതാണ് ആ ഒരു വശം. രണ്ടായിരുന്നാലും കുട്ടിയുടെ താല്പര്യമാക്കി മാറ്റിയെടുക്കുന്നിടത്താണ് ഏതൊരു കാര്യവും കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരാതെ, ടെൻഷനാവാതെ, നമ്മളോടൊരു പ്രതികാര ബുദ്ധി ഉണ്ടാവാതെ, അവൻ്റെ ഒരു വാശിയിലേക്കും അതേപോലെ തന്നെ ഒരു വ്യതിയാനങ്ങളിലേക്കും എത്താതിരിക്കാൻ അവൻ്റെ ഒരു താല്പര്യമാക്കി മാറ്റുന്ന രൂപത്തിലായിരിക്കണം കാര്യങ്ങളെ അവനിലേക്ക് എത്തിക്കേണ്ടത്.
0: നമുക്ക് അഭിപ്രായമുള്ളതുപോലെ മക്കൾക്കും അഭിപ്രായമുണ്ടെന്നും നമുക്ക് സ്വപ്നങ്ങളുള്ളതുപോലെ മക്കൾക്കും സ്വപ്നങ്ങളുണ്ടെന്നും അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതാണ്. ആ അഭിപ്രായങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങളാക്കി മാറ്റുകയും പൂർണ്ണ സമ്മതത്തോടെ അവരെക്കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുക എന്ന ഒരു പദ്ധതിയാണ് നാം ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചുരുക്കി വായിക്കാം. ചില ഏകഛത്രാധിപതികളായ ആളുകളൊക്കെ അവരുടെ സൈനികന്മാരെ കൂടുതൽ ശക്തരാക്കാൻ

0: വേണ്ടി പല മരുന്നുകളും കുത്തിവെച്ച് ലക്ഷ്യം നേടി. അതോടുകൂടെ ആ സൈനികന്മാർ അവസാനിച്ചതിൻ്റെ കുറേ കഥകളൊക്കെ ഒരുപക്ഷെ പലർക്കും അറിയണ്ടാകും. ഇതുപോലെ ചില ട്രെയിനിങ് സെൻറ്ററുകളും ചില കേന്ദ്രങ്ങളൊക്കെ അവരുടെ മാർക്കും അവരുടെ വിജയവും അവരുടെ ഫുൾ എ പ്ലസും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടികളെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയും അവനൊരിക്കലും കയറാൻ കഴിയാത്ത മലകൾ അവനെ ഉന്തിത്തള്ളി കയറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ പരിക്കുകൾ അവൻ്റെ മനസ്സിനുണ്ടാകുന്നു. അത് പലപ്പോഴും ലഹരിയിലേക്കും പ്രണയത്തിലേക്കും ഒളിച്ചോട്ടങ്ങളിലേക്കും ഒക്കെ എത്തുന്നു എന്നത് രക്ഷിതാക്കൾ ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കാണാതായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രണയങ്ങളുടെ എണ്ണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർദ്ധിച്ചു വരുന്ന ലഹരി, ഇതിലൊക്കെ ഇത്തരം ചില തെറ്റായ രക്ഷാകർത്തൃത്വത്തിൻ്റെ കാരണങ്ങളുണ്ട് എന്നത് നമ്മൾ ബോധപൂർവ്വം ഓർക്കേണ്ടതാണ്. ഇവിടെ ഒന്നുകൂടി ഈ വിഷയത്തെ ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ച ഒരുപാട് മേഖലകളിൽ നിന്ന് പോയിന്റിനെ ഒരു ചർച്ച ഈ പോയിന്റിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ എത്തിപ്പെട്ടത് ബോധപൂർവമായ ഇടപെടലുകൾ ആവശ്യമാണ് എന്നിടത്തേക്കാണ്. ആ ബോധപൂർവമായ ഇടപെടൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവേ രക്ഷിതാക്കൾ നടത്തുന്നുണ്ട്. അതൊന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നടത്തുന്നിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരിസ്മോലിയുടെ സൂചിപ്പിച്ചിട്ടുള്ളത് സ്വഭാവ സംസ്കരണ മേഖലകളിൽ, ധാർമ്മിക മേഖലകളിൽ കുട്ടിയുടെ കാര്യത്തിൽ ബോധപൂർവമായി ഇടപെടണം എന്നതാണ്. ഇവിടെ ഈ ബോധപൂർവമായ ഇടപെടൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും എന്നത് ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ്. ഉദാഹരണം നമസ്കാരം. പൊതുവേ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതും നമസ്കരിച്ചിട്ടില്ല എന്നൊരു 15 തവണ ചോദിച്ചതിൻ്റെ ശേഷമായിരിക്കും അവസാനം കുട്ടി വന്നിട്ട് 2:30 നിസ്കരിച്ച് തലകുത്തി മറിഞ്ഞ് പോയിട്ടുണ്ടാകുക. അതിലും ഈ രക്ഷിതാവ് സംതൃപ്തനല്ല, കാരണം ആ നിസ്കാരം കറക്റ്റല്ല എന്നുള്ള ബോധ്യം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കളവ് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളിലൊന്നും ഇടപെട്ടു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ താഴെയുള്ള കുട്ടിയെ ദ്രോഹിക്കുന്നു. ഇതൊക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിരന്തരമുള്ള പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ പോകുന്നതും വരുന്നതും പറയുന്നില്ല, പറഞ്ഞ സമയത്ത് എത്തുന്നില്ല, സ്കൂളിലേക്ക് സമയത്ത് പുറപ്പെടുന്നില്ല. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായി ബോധപൂർവം അത്തരം കാര്യങ്ങളിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? ഒരു ഉദാഹരണം വെച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഉപകാരപ്പെട്ടേക്കാം.
1: ഇപ്പം തന്നെ സത്യം പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾ നമസ്കരിക്കുന്നത് ഒരു നിർബന്ധിതാവസ്ഥ കൊണ്ടാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, നിസ്കാരം എന്നത് നിർബന്ധമായ കാര്യമാണ്. നിസ്കരിക്കാത്ത ഒരാൾക്ക് സമൂഹത്തിലൊരവസ്ഥ എന്തായിരിക്കും, ഞാനൊക്കെ നിസ്കരിക്കാതിരുന്നാലോ എന്നൊക്കെയുള്ള ചില നിർബന്ധിതാവസ്ഥകളാണ് പലരെയും നമസ്കാരത്തിന് പ്രേരിപ്പിക്കുന്നത്. ഒരു കുട്ടിയും അതുപോലെ തന്നെ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബോധം നമ്മുടെ കുട്ടിക്ക് സമയോചിതമായി നൽകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നിസ്കാരമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു റിലാക്സേഷൻ, ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പള്ളികളിൽ കാണാറുണ്ട് ചില കുട്ടികളൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ സാധാരണ ഇതിൽ കുട്ടി എഴുന്നേറ്റ് ഓടല്ലേ ചെയ്യുക. ചില കുട്ടികളൊക്കെ ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും ആ കുട്ടി. അവൻ പള്ളിയിലിരുന്ന് നമസ്കാരം കഴിഞ്ഞ് ആ സുന്നത്തൊക്കെ കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഒരു മുതിർന്ന ഒരു ആള് പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാധാരണ ഇതൊരു ഒരു കടമ നിർവഹണത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ആ കുട്ടി എന്താ ചെയ്യേണ്ടത്, ഓന് ഉടനെ എഴുന്നേറ്റ് ഓടുക വേണ്ടത്. വീട്ടിൽ നിന്നാണെങ്കിൽ ഈ കാട്ടിക്കൂട്ടലുകളല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവനിലൊരു ബോധമുണ്ട് എന്ത്, ഇത് ഞാൻ എൻ്റെ ഒരു പടച്ചവന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് സിൻസിയറായിട്ട് ചെയ്താൽ അതുകൊണ്ട് എനിക്കൊരു ഉപകാരങ്ങളുണ്ടാകും, ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി എൻ്റെ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി എൻ്റെ സ്വർഗപ്രവേശത്തിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു എനിക്കത് തരും, അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ എനിക്ക് നമസ്കാരങ്ങളെ കൊണ്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവനെ ബോധ്യപ്പെടുത്തണം. അത് എല്ലാവർക്കും വേണ്ടിയുള്ള തന്നെയാണ്. നിസ്കരിക്കുന്നവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ളത് തന്നെയാണ്. നമസ്കാരം എന്നുള്ളത് നമുക്കൊരു ആത്മനിർവൃതി പകരുന്ന ഒന്നാണ്, നമസ്കാരം നമ്മുടെ പാപങ്ങളെ പുറത്തു തരുന്ന ഒന്നാണ്, നമസ്കാരം നമ്മുടെ മനസ്സിനെന്ത് ചെയ്യും, ശക്തി പകരുന്ന ഒന്നാണ്, നമസ്കാരത്തിലൂടെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹുവോട് ചോദിച്ചാൽ അത് ലഭിക്കാൻ കാരണമാകും, നമസ്കാരം ആത്മ മനസ്സിന് സ്ഥൈര്യം നൽകുന്ന ഒന്നാണ്, പല ഘടകങ്ങളുണ്ട്. അതൊക്കെ കുട്ടികളുടെ ഭാഷയിൽ എന്ത് ചെയ്യണം, ഒന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ പറയും പറയുമ്പോൾ ആ കുട്ടി അത് താല്പര്യപൂർവ്വം ചെയ്യും. അങ്ങനത്തെ ധാരാളം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ അവർ പഠിക്കുന്ന പ്രാർത്ഥനകളാകട്ടെ ദിക്കറുകളാകട്ടെ, ആ ദിക്കറുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കഴിയുമ്പോൾ അവർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ഗുണങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പറ്റും. ഇനി നിങ്ങൾ നോക്കുന്ന പഠന വിഷയമാവട്ടെ, പഠന വിഷയമാവട്ടെ, അപ്പോൾ ഒരു പഠന വിഷയമാണെങ്കിലും അവൻ എന്തിന് പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവന് ഇംഗ്ലീഷ് വായിക്കുന്നു ഇല്ലെങ്കിൽ മാത്സ് വായിക്കുന്നു, ഇതെന്തിനാണ്? എന്തിനാണ് ഇപ്പോൾ ഈ ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ച് തുടങ്ങണത് എന്തിനാണ്? അവന് ഭാവിയിൽ അവൻ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകുമ്പോൾ ഡോക്ടറാകുമ്പോൾ, അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഭാഷ വേണം. അതിനാണ് ഭാഷ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവൻ്റെ ഭാവിയിലെ ചില രംഗങ്ങൾ വരുമ്പോൾ അവൻ ആവശ്യമാണ് ഇതെന്നുള്ള ബോധ്യം അവനിലുണ്ടാകുമ്പോൾ അവനത് താല്പര്യപൂർവ്വം പഠിക്കും. അവൻ ഇംഗ്ലീഷ് പഠിച്ചാൽ പോലെ കാണും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അതിനെന്താ വഴി എന്നവൻ ഇങ്ങോട്ട് ചോദിക്കും. അവന് കേവലം ഒരു അധ്യാപകന് കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷ് കൊണ്ട് അവൻ സംതൃപ്തനല്ല, മാത്സ് കൊണ്ട് അവൻ സംതൃപ്തനല്ല. എനിക്ക് എന്ത് ചെയ്യണം? നല്ലൊരു ശാസ്ത്രജ്ഞനാകണം, ഗവേഷകനാകണം, എനിക്ക് ഫിസിക്സിലൊന്ന് നന്നായിട്ട് എനിക്കൊന്ന് പഠിക്കണം, ഇപ്പം എനിക്ക് ഇരുന്ന് ക്ലാസ്സൊന്നും അത്ര പോരാ, എനിക്കതിനൊരു സഹായം എന്താ ചെയ്യാൻ പറ്റുക? അതൊക്കെ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതിലേറെ അവൻ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടാൻ തുടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ എന്തിന് പഠിക്കുന്നു, എന്തിന് ഞാൻ ഭാഷ പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ഞാൻ മാത്സ് പഠിക്കുന്നു, എന്തിന് ഞാൻ സ്കൂളിൽ പോകുന്നു, എന്തിനൊന്നും ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ പരിചയസമ്പന്നനായ കുട്ടികൾക്കൊക്കെ കോച്ചിങ് കൊടുക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അയാൾ പണ്ടത്തെ ഒരു 10 കൊല്ലം കൊണ്ട് നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന കാര്യം ഒരാവശ്യബോധത്തോടുകൂടി അവന് നൽകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് പറ്റുമെന്നാണ്. അതായത് ഒരു 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഒരാൾക്ക് വേണ്ട ലാംഗ്വേജ് സ്കില്ല് അല്ലെങ്കിൽ മറ്റ് സയൻസിലുള്ള ബോധം, ഇതൊക്കെ എന്താ വെച്ചാൽ ആവശ്യബോധത്തോടെ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ അവൻ 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ ഈ 10 കൊല്ലത്തെ വിജ്ഞാനങ്ങൾ അവന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതുവരെയും ഇംഗ്ലീഷ് എന്തിന് പഠിക്കുന്നു എന്നറിയാതെ അവൻ പഠിച്ചു, മാത്സ് എന്തിന് പഠിക്കുന്നു എന്നറിയാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ദീനി കാര്യങ്ങളാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും ഇത് എൻ്റെ ഭാവിയിലെ എൻ്റെ ചില പിന്നെ പുരോഗതികൾക്ക് വേണ്ടിയാണ്, ചില കാര്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ചില സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയാണ് എന്ന ഒരു ബോധത്തിലേക്ക് ഒരു കുട്ടി എത്തി അവൻ താല്പര്യത്തോടെ ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ഒന്നുകൂടെ മനസ്സിലാകാൻ ഒരു തലം കൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മളൊക്കെ മുതിർന്ന ആളുകളാണല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? കച്ചവടം എത്ര പ്രയാസകരം, പക്ഷേ നമ്മൾ താല്പര്യപൂർവ്വം രാവിലെ എഴുന്നേറ്റ് പോകണില്ലേ? നമ്മുടെ ജോലിക്ക് നമ്മൾ പോകുന്നില്ലേ? രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടുന്നില്ലേ? നമ്മുടെ ഒരു ഉമ്മ എത്ര താല്പര്യത്തോടു കൂടെയാണ് ഒരു ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിലേക്ക് എത്തുന്നത്? എന്നാൽ ഒരു 16 വയസ്സായ ഒരു പെൺകുട്ടി അപ്പുറത്ത് മൊബൈലിൽ കളിച്ചിരിക്കാൻ അവൾക്ക് എന്താ അടുക്കളയിലേക്ക് വരാൻ തോന്നാത്തത്? ഞാൻ പറഞ്ഞ എന്തൊരു കാര്യത്തിലും നമ്മൾ തൽപരരായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്, ചില ആസ്വാദനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കും വേണം, അവരുടെ ആരാധനയിൽ വേണം, അവരുടെ എല്ലാ കാര്യങ്ങളിലും വേണം. ഇന്ന് പ്രായപൂർത്തിയായ നാം ഒരാവശ്യബോധത്തോടുകൂടെയും അതേപോലെ തന്നെ താല്പര്യത്തോടെയും സന്തോഷത്തോടെയും കാര്യങ്ങൾ ഇടപെടുന്നുവെങ്കിൽ, അതെത്ര പ്രയാസകരമായ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, പ്രായത്തിനനുസരിച്ച ഒരാഗ്രഹവും സ്വപ്നവും ആവശ്യബോധവും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമ്പോൾ തന്നെയാണ് കുട്ടികളും താല്പര്യപൂർവ്വം അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് മനസ്സിലാവുന്നത്.
0: നടക്കേണ്ട, ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ഓരോ കാര്യങ്ങളും അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നിടത്ത് വളരെ കൃത്യമായ ശ്രദ്ധ വേണം എന്ന ഒരു ബോധ്യമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ലക്ഷ്യബോധങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം എന്നത് തന്നെയാണ്. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ സ്പൂണിൽ കുട്ടിയുടെ വായിലേക്ക് ഭക്ഷണം കോരിക്കൊടുക്കുന്നു, പിന്നീട് കുറച്ചും കൂടി എത്തുമ്പോൾ നന്നായി അത് ചതച്ച അമർത്തി കയ്യിലുകൊണ്ട് കോരിക്കൊടുക്കുന്നു, പിന്നീട് ചിലപ്പോഴൊക്കെ അത് കാലിൽ കിടത്തി കൊടുക്കുന്നു, പിന്നീട് മുറ്റത്തുകൂടെ നടത്തി കൊടുക്കുന്നു. ഇതൊക്കെ ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ ആരുസ്മോലി പറഞ്ഞതിൻ്റെ ഒരു പൾസും അത് തന്നെയാണ്. ഈ പോയിൻ്റ് കുട്ടിക്ക്, നമസ്കാരത്തെക്കുറിച്ചുള്ള പോയിൻ്റ് കുട്ടിക്ക് കിട്ടാൻ എന്നിങ്ങനെ ഒരു 8 അടി ദൂരെ നിന്ന് ഉള്ള ആക്രോശത്തിന് പകരം പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും അവന് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നതിന് പകരം ഒന്നുകൂടി ക്രമീകരിച്ച് ഉപ്പയും ഉമ്മയും ഒക്കെ വളരെ സ്നേഹപൂർവ്വം ഉള്ള സംഭാഷണങ്ങളിലൂടെ ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പരിഹാരം എന്ന തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടി ചർച്ച ചെയ്യാനുള്ള സമയമായിരിക്കും ഒരുപക്ഷെ ഈ എപ്പിസോഡിൽ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടാവുക. അത് മറ്റൊന്നുമല്ല, ഈ കുട്ടികളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നിടത്ത് പലപ്പോഴും വീടകങ്ങളിൽ അവരെ വിമർശിച്ചുകൊണ്ട് മാത്രം തിരുത്തുക എന്നൊരു സിസ്റ്റമാണ് മിക്കവാറും എല്ലാ വീടുകളിലുള്ളത്. എന്നാൽ പ്രോത്സാഹനമാണ് അതിൻ്റെ വഴി എന്നത് വ്യക്തവുമാണ്. ഈ പ്രോത്സാഹനം ഏതുവരെ ആകാം? ഇപ്പം ചില വീടുകളിലൊക്കെ ചെറിയ കുട്ടികളെ നിയന്ത്രിക്കുന്നിടത്ത് സ്റ്റാർ ബോർഡുണ്ട്. കുട്ടി നല്ലൊരു കാര്യം ചെയ്തൊരു സ്റ്റാർ അവിടെ ഇടും. ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാമോ? പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കാമോ? അല്ലെങ്കിൽ പ്രോത്സാഹനം ഏത് അർത്ഥത്തിൽ വരെ ആകാം എന്നത് കൂടി നമുക്ക് ക്ലിയർ ചെയ്യണമെന്ന് തോന്നുന്നു.
1: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മളെന്ന് വെച്ചാൽ സ്വാഭാവികമായും വീട്ടിൽ നടക്കണമൊക്കെ, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ വെക്കേഷൻ്റെ കൊടുത്ത് നോക്കിയാൽ എന്താ വെച്ചാൽ കുട്ടി എന്ത് ചെയ്താലും അത് പാടില്ലെന്നാ പറയാം. ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടാവണോണ്ട് പുറത്തിറങ്ങിയാൽ ഏതൊരു മനുഷ്യനും ആകുന്നത് പുറത്തിറങ്ങണ്ട, എന്ത് ചെയ്യും, ഭയങ്കര ചൂടാണ് എന്ന് പറയും. നമ്മൾ എന്തിലും നോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യണത്. എന്നാൽ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു മറുവശം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, പ്രോത്സാഹനത്തിലൂടെ പറ്റും. എല്ലാ കാര്യങ്ങളും പ്രോത്സാഹനത്തോടെ പറ്റും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്ക് പുറത്തിറങ്ങാനൊരു ടൈം, നമ്മൾ എന്ത് ചെയ്യുക, ഒരു കളിക്കാനൊരു ടൈം രാവിലത്തെ സമയത്ത്, പിന്നെ വല്ലാതെ സൂര്യൻ വരുന്നതിന് മുമ്പ് വൈകുന്നേരം സമയം. അപ്പോൾ അവൻ്റെ കളിയെ നമ്മൾ ഇടപെട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കളിയിൽ ഇടപെടാൻ പറ്റും. ഇന്ന സമയത്തെ കളിക്കാവൂ, ഇത്രേ കളിക്കാവൂ എന്നൊക്കെ നമുക്ക് അഭിപ്രായം പറയണമെങ്കിൽ എന്ത് വേണം, ആ കളിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ആ കളിയിൽ ഇറങ്ങി നിന്ന് പ്രോത്സാഹിപ്പിക്കണം. കളിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, ആവും അവരാട്ടെ എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, പിന്നെ കളിയിൽ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കളിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ എന്താ വെച്ചാൽ കളിക്കുമ്പോൾ വരുന്ന ചില ഡാമേജുകൾ ജീവിതകാലം മുഴുവൻ ഡാമേജാണ്. ഒരുത്തിനൊന്ന് കാല് തട്ടി വീണാൽ ഒരു പക്ഷേ അതിൻ്റെ പരിക്കുകൾ നമുക്ക് അനുഭവങ്ങളുള്ള സംഭവമാണ്. അപ്പോൾ അവിടെയൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സമയത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആ കളിയിൽ ഇൻവോൾവ് ചെയ്യുന്ന രക്ഷിതാവിനെ അതിലിടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പ്രോത്സാഹനങ്ങൾ വേണം. അപ്പോൾ നമ്മളൊരു ദിവസം അവൻ്റെ കളി കണ്ടു, എല്ലാവരും കളിക്കുമ്പോൾ നമ്മൾ പരസ്യമായിട്ടല്ല, നമ്മൾ കണ്ടു, കണ്ടപ്പോൾ അവൻ കളിച്ചതും ആ കളിയിലെ ചില രംഗങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അതിന് വലിയൊരു പ്രോത്സാഹനമായി മാറും. അപ്പോൾ നമ്മൾ എന്തിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ, ഇപ്പോൾ അവൻ്റെ സ്കൂളിലെ അധ്യാപകന്മാരുടെ അവനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ച് അവന് നല്ല പിന്നെ ഫീഡ്ബാക്കുകൾ കിട്ടും. ആ ഫീഡ്ബാക്ക് നമ്മൾ വെറുതെ പ്രോത്സാഹിപ്പിക്കില്ല. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഇന്ന ടീച്ചർ ഇന്ന് നിങ്ങളെ പറഞ്ഞു, ഞാൻ മാത്സിൻ്റെ പേപ്പർ കൊടുത്തപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി, ഇത് ഫുൾ മാർക്കാണ്, ഒരു മാർക്കിന് കയ്യിൽ കുറക്കാനില്ല എന്ന് ആ ടീച്ചർ സ്റ്റാഫ് റൂമിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, കുട്ടിക്ക് കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ അത് പറയും. അപ്പോൾ പഠന രംഗത്ത് നമ്മൾ അവനെ നിരീക്ഷിക്കുകയും അവൻ്റെ പഠന ലോകത്തേക്ക് കടന്നു ചെല്ലുകയും അതറിഞ്ഞുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രോത്സാഹനങ്ങൾ എന്തായാലും അവൻ സ്വീകരിക്കും, അത് സത്യസന്ധമാണെന്ന് മനസ്സിലാവും, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, അവൻ നിൽക്കും. അത് ഏത് വിഷയമാണെങ്കിലും, വീട്ടിലുള്ള അവൻ്റെ ഉറക്കമാണെങ്കിലും അവൻ്റെ ഭക്ഷണക്രമമാണെങ്കിലും അവൻ്റെ വൃത്തിയാണെങ്കിലും എന്തിലാണെങ്കിലും എന്താണ് അവന് ഉൾക്കൊണ്ട ചില കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, നമ്മൾ അവനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ പ്രോത്സാഹനം എന്തായാലും ഏറ്റവും വലിയ ഒരു സംഗതിയിലേക്ക് എത്തും. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ വീട്ടിലും ഓരോ മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ സ്റ്റാർ ഇടുക എന്നുള്ള സംഗതി, അതാണ് ഓരോ സംഗതികൾ വരുമ്പോൾ അവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. എന്ത് ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ അഞ്ച് നിസ്കാരം പൂർണ്ണമായി നിസ്കരിച്ചാൽ ഒരു സ്റ്റാർ കൊടുക്കും എന്ന് പറഞ്ഞാൽ സ്റ്റാറിന് വേണ്ടിയാണ് ഒരു കുട്ടി ആദ്യം നിസ്കരിക്കുക. പക്ഷേ സ്വാഭാവികമായും അത് ആ പ്രോത്സാഹനങ്ങൾ എന്ത് ചെയ്യുക, ദീനിയായ ഒരു താല്പര്യത്തെ മാറിപ്പോവാത്ത രൂപത്തിൽ പ്രോത്സാഹനങ്ങളാകുന്നതിന് ഒരു വിരോധവുമില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ചില സമ്മാനങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ തമാശയായിട്ട് പറയാം, നമ്മൾ ജൂൺ മാസത്തിൽ നിനക്ക് 4 ജോഡി നിനക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ എടുത്തരും എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മളെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവനിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ ഒരവസരം കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് അവൻ്റെ ഒരു സ്വപ്നമാണ്. സാധാരണ കിട്ടുന്ന 2 ജോഡിയാണെങ്കിൽ 3 ജോഡി അവൻ ഇഷ്ടമുള്ള പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ കിട്ടും. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ചെയ്യേണ്ടത്, വെക്കേഷൻ ഒരു ഹിഫിൾ ഒരു 2.5 ജൂസ് എന്ത് ചെയ്യുക, ഈ ഏപ്രിൽ മെയ് മാസം കൊണ്ട് നീ എന്ത് ചെയ്യുക, ഹിഫിളാക്കുക. അതിന് പറ്റുന്ന ഒരു MP3 വാങ്ങിക്കൊടുത്ത് അതിന് അവന് കേൾക്കേണ്ട സുഹൃത്തുക്കളൊക്കെ അതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാൽ അവൻ ഈ വെക്കേഷൻ സമയം മുഴുവനും ഹിഫിള് താല്പര്യപ്പെട്ട് നിൽക്കും, ആ സമ്മാന സ്വപ്നം കണ്ട് ജീവിക്കും, അതിനുള്ള അവസരങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രോത്സാഹനങ്ങൾ നൽകുന്നതോടൊപ്പം അവരെ എൻഗേജ്ഡ് ആക്കാനും കൂടെ നമുക്ക് കഴിയുമെങ്കിൽ അതൊക്കെ നല്ല ഇടപെടലുകളാണ്. ഒരു പക്ഷേ വാപ്പയുമ്മയൊക്കെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്ലാൻ ചെയ്താൽ, സാധാരണ അധ്യാപകന്മാരൊക്കെ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കുന്ന പോലെ ഈ വെക്കേഷൻ പ്ലാന് നമ്മുടെ വീട്ടിലൊരു ചെറിയ കുടുംബയോഗം മുതിർന്ന ആളുകളും ഒക്കെ പാടെ കൂടി ചേർന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും ഒരു പ്രായോഗികമായും ബോധപൂർവമായും ഇടപെടുമ്പോൾ തീർച്ചയായും വലിയ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും. ചില കുട്ടികളൊക്കെ ചില ഉന്നത ലക്ഷ്യങ്ങളിലെത്തിയപ്പോൾ ചില സിവിൽ സർവീസ് പരീക്ഷകളിലൊക്കെ വിജയം നേടിയ ചില കുട്ടികളുടെയൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ചെറുപ്പം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാരൻസ് അവരെ കൂടെ നിന്ന് അതിലെ പ്രോത്സാഹനങ്ങളുമായി കൂടെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സ്വപ്നങ്ങൾ വെറുതെ ഉണ്ടായതല്ല. അതൊക്കെ ആ സ്വപ്നങ്ങൾ ഉണ്ടാവുന്നതിലും പാരൻസ് പങ്കുണ്ട്, അത് സാക്ഷാത്കരിക്കുന്നതിലും പാരൻസിന് പങ്കുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ആവശ്യമായ പത്രങ്ങളും അവർ വായിക്കാനുള്ള പീരിയഡിക്കൽസും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവൻ്റെ കൂടെ നിന്ന് വായിപ്പിച്ച് അതിൽ ചോദ്യങ്ങൾ ചോദിച്ച് കൂടെ നിന്ന് രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാന ഘട്ടം തന്നെയാണ്. നമ്മൾ എന്തിലേക്ക് എത്തണമെന്ന് നമ്മുടെ കുട്ടിയെ കൂടി ബോധ്യപ്പെടുത്തി കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ അവൻ എത്തിയിരിക്കും. അവനൊരു പണ്ഡിതനാവണമെന്ന ലക്ഷ്യമെങ്കിൽ അവനൊരു പണ്ഡിതനായിരിക്കും. അവനൊരു സിവിൽ സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് ആയിരിക്കും. ഒരു നല്ല പിതാവാകണമെങ്കിൽ അവനായിരിക്കും. ഒരു എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ബോധപൂർവമായി പ്ലാനുകൾ ഉണ്ടാക്കി കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തൗഫീഖും ഉണ്ടെങ്കിൽ എന്നാണ് മനസ്സിലാവുന്നത്.
0: തീർച്ചയായും ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട ആ ഒരു കുടുംബയോഗം, ഭർത്താവും ഭാര്യയും മുതിർന്ന അംഗങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്ന് നടത്തുന്ന ആ യോഗത്തിലേക്ക് സ്നേഹക്കോടെ ഒരു മൊഡ്യൂൾ പറയുന്നു. ഒന്ന്, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബന ഹബ്ലന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയടക്കമുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക. രണ്ട്, ആ കുട്ടിയുടെ താല്പര്യമുള്ള മേഖലകൾ ഏതാണ് എന്ന് ലിസ്റ്റ് ചെയ്യുകയും അതിൽ അനുവദിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അവധിക്കാലമാകുമ്പോൾ നേരെ പട്ടകെട്ടി ഉമ്മയൊപ്പി എല്ലാം കൂടി മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ചെറിയ കുടിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു 10 ദിവസമൊക്കെ ആയിരിക്കും അവരതിലുണ്ടാവുക. പക്ഷേ ആ 10 ദിവസം അവരതിൽ മണ്ണ് കഴിച്ച് അവിടെ അടുപ്പുണ്ടാക്കി അപ്പുറത്ത് കടയുണ്ടാക്കി ഇങ്ങനെ അതിൽ എൻഗേജ്ഡ് ആവുകയാണ്. അവരുടെ ഒരു ടേസ്റ്റുള്ള മേഖലയിലേക്ക് പോവുകയാണ്. രണ്ട്, ഇപ്പോൾ അവധിക്കാല പ്രവർത്തനങ്ങൾ എന്ന നിലക്ക് അധ്യാപകർ നിർദ്ദേശിച്ച കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അത് കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. 3, ഇപ്പോൾ ചിത്രം വര പോലെ അതുപോലെ ഉള്ള ചില വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പോലെ ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ, തെർമോക്കോൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ, ഇതൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ, കുട്ടിയൊരു ചിത്രം വരച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അത് കൊണ്ടുപോയി ഇടുക. അതിൻ്റെ ഇസ്ലാമിക മാനങ്ങൾ കുട്ടിക്ക് ചെറിയ രീതിയിൽ പറഞ്ഞുകൊടുത്താകുമ്പോൾ അത് വീഴ്ചകളാകാതെ തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്നുകൂടി ചേർത്ത് വെക്കുന്നു. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായ ചർച്ചകളിലേക്ക് പോകാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ അഷ്റഫ് ഏകരൂൽ ആണ് നമ്മുടെ കൂടെ ചേർന്നത്. കൗമാരം, കയറ്റവും ഇറക്കവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ അവതരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പീസ് റേഡിയോ അതിൻ്റെ സുന്ദരമായ വൈബ്സിലെ എപ്പിസോഡുകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ വൈബ്സിലെ ഏറ്റവും അവസാനത്തെ സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. നിർമ്മിത ഹദീസും ഇബ്നു ജൗസിയുടെ വാക്യവും എന്ന വിഷയത്തിലുള്ള അൽ ഉസൂൽ കാതൂർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് മഹാനായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ആ വാചകത്തെ ഹദീസിനെ നിരാകരിക്കുന്നവരും ബുദ്ധിയെ അവലംബിച്ച് ഹദീസുകൾ നിരൂപിക്കുന്നവരും സ്വന്തം ദേഹേച്ഛകൾക്കനുസരിച്ച് ഹദീസുകളെ തള്ളിക്കളയുന്നവരും വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ആ വാക്യം ഇതാണ്. അദ്ദേഹം പറയുന്നു, മാ അഹ്സന ഖൗലൽ ഖായിൽ, ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ വാക്ക് എത്ര നല്ല വാക്കാണ്. എന്താണ് അയാൾ പറയുന്നത്? ഇദാ റഅയ്തൽ ഹദീസ യുബായിനുൽ മഅഖൂൽ ഔ യുഖാലിഫുൽ മൻഖൂൽ ഔ യുനാഖിദുൽ ഉസൂൽ ഫഅലം അന്നഹു മൗളൂ. എത്ര നല്ല വാക്കാണ് അയാൾ പറയുന്നത്. എന്താണ് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഇദാ റഅയ്തൽ ഹദീസ യുബായിനുൽ മഅഖൂൽ, മഅഖൂലായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ഹദീസ് എതിരാകുന്നു എന്ന് നീ കണ്ടാൽ, ഔ യുഖാലിഫുൽ മൻഖൂൽ, അതല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റു പ്രമാണങ്ങൾക്ക് അത് എതിരാകുന്നു എന്ന് നീ കണ്ടുകഴിഞ്ഞാൽ, ഔ യുനാഖിദുൽ ഉസൂല, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന അസുലുകളുണ്ട്, ആ അസുലുകൾക്ക് എതിരാകുന്നു എന്ന് നീ കണ്ടുകഴിഞ്ഞാൽ, ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു മൗളോ, അത് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ്, മൗളുവായ ഹദീസാണ് എന്ന് ഇമാം ഇബ്നുൽ ജൗസി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം സുയൂത്തി അദ്ദേഹത്തിന് തദ്രീബുർ റാവിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. മറ്റു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ, ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. ഈ ഒരു വാചകത്തെ വളരെ ശരിയായിട്ടുള്ള, 100% സത്യസന്ധമായിട്ടുള്ള ഒരു വാചകത്തെ പൂർണ്ണമായും അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി ഉപയോഗിച്ച് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും ഇച്ഛകൾക്കും തങ്ങളുടെ ചില ഹവകൾക്കും അനുയോജ്യമല്ലാത്ത ചില ഹദീസുകളെ തള്ളാനുള്ള മറയായി ഈ ഇബ്നുൽ ജൗസിയുടെ വാചകത്തെ പല ആളുകളും സ്വീകരിക്കാറുണ്ട്. എവിടെയാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ, അതിൻ്റെ അലാമാത്തുകൾ, അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാകുമ്പോൾ അത് മിക്കവാറും മനുഷ്യൻ്റെ ബുദ്ധിക്ക് എതിരായിരിക്കും. കാരണം ഒരു മനുഷ്യൻ്റെ കരങ്ങളാണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും കുബുദ്ധിയായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രവാചകൻ പറയാത്തൊരു കാര്യം, ആ പ്രവാചകൻ പറയാത്തൊരു കാര്യം ആരെങ്കിലും എവിടെന്നെങ്കിലും റസൂറുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കി പറയുമ്പോഴേക്കും അതങ്ങ് സ്വീകരിക്കേണ്ടവരല്ലോ മുസ്ലിമീങ്ങൾ. അങ്ങനെ പ്രവാചകൻ്റെ ഹദീസുകൾക്ക് നിരക്കാത്ത പല സംഭവങ്ങളും ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഒരാൾ കണ്ദാൽ അതവൻ മനസ്സിലാക്കണം അത് മൗളു ആണെന്ന്. ഇവിടെ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മൗളു ആയ ഹദീസുകൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ വാചകം പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരിയോ സ്വഹീഹു മുസ്ലിമോ അതിന് ശർഹ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ വിശദീകരണങ്ങൾ പറയുമ്പോഴോ അല്ല ഇമാമിങ്ങൾ ഈ വാചകം പറഞ്ഞിട്ടുള്ളത്. അഥവാ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മൗളു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിട്ടില്ലാത്ത ഒരു ഹദീസിലും, ഒറ്റ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹുൽ അഖ്ലാണ് എന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള എല്ലാം അത് വഹിയാണ്, അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതുമാണ്. ഇന്ന് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും വന്നിട്ടുള്ള പല ഹദീസുകളെയും നിരൂപിക്കുവാനും നിഷേധിക്കുവാനും തള്ളിക്കളയാനും വേണ്ടി ചില ആളുകൾ ഇബ്നു ജൗസിയുടെ ഈ ഒരു ഉദ്ധരണിയെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഇദാ റഅയ്ത അൽ ഹദീസ യുബായിൻ മഅഖൂൽ, മഅഖൂലിനെതിരാകണം. ആരാണ് ഇവിടെ അഖൽ തീരുമാനിക്കേണ്ടത്? മഅഖൂലിൻ്റെ ഖദർ എത്രയാണ്? എത്ര ആളുകളുണ്ടായാലാണ് മഅഖൂലാവുക? അപ്പോൾ അതൊന്നും നിബന്ധന വെക്കുവാനോ നിഷേധിക്കുവാനോ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഈ ദുർബലമായിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിലേക്ക് പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് വലിയ അപരാധമാണ്, വലിയ കുറ്റകരമായ അനാസ്ഥയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇങ്ങനെ പറഞ്ഞ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് വിമർശകന്മാർ ഉന്നയിക്കുന്നത് പോലെയുള്ള സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ വിമർശിക്കുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുകൾ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാപണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ മൗളുആയ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ ഉദാഹരണമായി എന്ന് പറഞ്ഞ് സ്വഹീഹുൽ ബുഖാരിയിലെ ഒറ്റ ഹദീസും കൊടുക്കുന്നില്ല, സ്വഹീഹു മുസ്ലിമിലെ ഹദീസുകളും അദ്ദേഹത്തിൻ്റെ അൽമോ ആ തിരുദ്ദേഹം കൊണ്ടുവരത്തില്ല. ഇപ്പൊ സഹിയായ ഹദീസുകൾ കൊടുക്കാതെ ദുർബലങ്ങളായിട്ടുള്ള സനീഹുൽ അക്കലിന്റെ ബുദ്ധിക്ക് എതിരാവുക എന്ന കാരണമില്ലെങ്കിൽ കൂടിയും ശരീഅത്തിനെതിരാവുക എന്ന കാരണമുണ്ടായിക്കൊണ്ട് തന്നെ ബാത്തിലായി പോകുന്ന, കച്ചവടം ബാത്തിലായി പോകുന്ന ആളുകളുണ്ട്. ഇനി ഇമാം ഇബിൾ ജോസി അടക്കമുള്ള പണ്ഡിതന്മാർ കൃത്യമായിക്കൊണ്ട് അതിന് ഉദാഹരണങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇവർ പറയുന്ന, ഈ ഇബിൾ ജോസിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്ന അസുലുകൾ വച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ അവർ നിരത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഒരു കാര്യം പറയാം. ഒരു മനുഷ്യന് കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് ബുദ്ധിപരമല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ പറഞ്ഞതായിക്കൊണ്ട് ഹദീസ് കൊടുക്കൻ, ഇന്നല്ലാഹ ഖലഖൽ ഫറസ ഫഅജ്റാഹ ഫഅരഖത ഫഖലഖ നഫ്സഹു മിൻഹ. ബുദ്ധിക്കെതിരാണ് എന്നു പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഹദീസുകൾ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഉദാഹരണമാണ് ഈ പറയുന്നത്. എന്താണ് ഹദീസിൽ പറഞ്ഞത്? കുതിരയെ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് ആ കുതിരയെ ഓടാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ അതിൽ ആ കുതിര വിയർത്തു. അപ്പോൾ ആ കുതിരയുടെ ആത്മാവിനെ, നഫ്സിനെ, ആ ഒരു വിയർപ്പിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത്. കുതിരയുടെ വിയർപ്പിൽ നിന്ന് കുതിരയുടെ ആത്മാവിനുണ്ടാക്കി. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒന്നതിൻ്റെ സനദ് ദുർബലമാണ്. അതിൽ മുഹമ്മദ് ബിൻ ഷുജാ എന്നു പറയുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തി ദുർബലമായ റാവിയാണ്. അദ്ദേഹമാണ് ഈ ഹദീസ് എന്ന് പറയപ്പെടുന്ന വാക്യമുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് കൊടുത്തിട്ടുള്ള ഒരു പണ്ഡിതനും മനുഷ്യൻ്റെ പ്രാഥമികമായ ബുദ്ധിക്കെതിരാണ്, വിശുദ്ധ ഖുറാനെതിരാണ് എന്നൊക്കെയുള്ള വിമർശന രൂപേണ അല്ലെങ്കിൽ കൂടിയും ഉന്നയിക്കുന്ന ആളുകൾ, അവർ തെളിവായി ഉദ്ധരിക്കുന്ന ഇബിൻ ജോസി അടക്കമുള്ള ആളുകൾ പോലും, ഈ ഉദ്ധരണി പറഞ്ഞിട്ടുള്ള ഇബിൻ ജോസി അടക്കമുള്ള ആളുകൾ പോലും സഹീഹുൽ ബുഖാരിയിൽ ഇന്ന ഇന്ന ഹദീസുകളൊക്കെ ഈ വാക്കിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്, സഹീഹ് മുസ്ലിമിലെ ഇന്ന ഇന്ന ഹദീസുകളൊക്കെ ഈ വാക്യത്തിൻ്റെ പരിധിയിൽ പെടുന്നവരാണ് എന്ന ഒരു വാചകം എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിച്ച് ബഹുമാനിച്ച് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള പുതിയ പുതിയ ട്രെൻഡുകൾ, പ്രവണതകൾ നമ്മുടെ നാടുകളിലേക്ക്, ഹദീസ് നിഷേധത്തെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഒരു രീതിയിലേക്ക് നമ്മുടെ നാടുകൾ വളരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോട് ഇതുവരെ ക്ലാസ് എടുത്തത്. വിഷയം നിർമ്മിത ഹദീസും ഇബിൻ ജൗസിയുടെ വാക്യവും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് വളരെ ഹൃദ്യമായ അവതരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിൽ ഒരുപാട് ആളുകൾ മെസ്സേജുമായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ മോർണിംഗ് വൈബ്സിന് തൽക്കാലം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. വീണ്ടും ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: എന്നും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നവദമ്പതികൾ ചെറിയ പിണക്കങ്ങൾക്ക് പോലും അമിത ആയുസ് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ വഴക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. ഭർത്താവ് പല തവണ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറുപടികൾ മോളലുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും പിണങ്ങിയാണ് കിടന്നത്. എന്നും രാവിലെ സുബഹി നമസ്കാരത്തിന് ഭർത്താവ് നേരത്തെ എഴുന്നേൽക്കുകയും നമസ്കരിക്കാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് ഭാര്യയാണ് നേരത്തെ എണീറ്റതും നമസ്കരിച്ചതും. രാത്രിയിലെ ആ വഴക്കിന്റെ ദേഷ്യസ്ഥാൻ അടുക്കള പണികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും ഭർത്താവ് എണീറ്റില്ല. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പതിവില്ലാത്ത ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യ പതുക്കെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് മുഖം കൊടുക്കാതെ പറഞ്ഞു, 8 മണിയായി, എഴുന്നേൽക്കൂ. ഭർത്താവ് ഒരു അനക്കവുമില്ല. വീണ്ടും പറഞ്ഞ്, നിങ്ങളോടാണ് എഴുന്നേൽക്കൂ. തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി പതുക്കെ ദേഹത്തൊന്ന് തട്ടി. ആ ഭർത്താവിന്റെ ശരീരം തണുത്ത് മരവിച്ച പോലെ ആ ഭാര്യക്ക് തോന്നി. ഭാര്യ ആ മുഖത്തേക്ക് നോക്കി. വിടറിയ ശബ്ദത്തോടെ ഭാര്യ വിളിച്ചു, ഇക്ക. വിളികളുടെ ശബ്ദം കൂടി, ഒരു അനക്കവുമില്ല. ആ ഭർത്താവിന്റെ റൂഹ് അവരിൽ നിന്നും എരിഞ്ഞുപോയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ പിണങ്ങിയതിൽ ആ ഹൃദയം വേദനിച്ചിരിക്കാം. ഒരിക്കലും ഭാര്യ ഭർത്താവ് വഴക്കിടല്ലേ, റൂഹ് നമ്മളിൽ നിന്നും എപ്പോ വേണമെങ്കിലും പിരിയാം.
2: ചിന്തയും ഏകദേശം ആ ഒരു ധാരണയിൽ തന്നെ പോണതല്ലേ. പിന്നെ സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ മറ്റൊരു അല്ലേ ഒരു മറ്റൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഇത് ഒന്ന്, നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്തെ എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും ഒരു സലാം പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം, അല്ലെങ്കിൽ ഒന്ന് സാരല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം, പിന്നീട് അവരുടെ മരണം വരെ ആരാണോ ജീവിച്ചിരിക്കുന്നത്
3: അവർ അവരുടെ മരണം വരെ അവർ ആ ട്രോമ അവരെ പിന്തുണ്ടാവേണ്ടേയിരിക്കും.
2: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ എന്ന കാര്യം പറഞ്ഞു, ഞാനിത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് അന്ന് വരെ ഞങ്ങളങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവാറില്ല. പക്ഷേ അന്ന് കുറച്ചധികം വഴക്ക് കൂടി. അതാ പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ആർക്കും ആരെ അങ്ങനെ വെറുക്കാൻ കഴിയുന്നില്ല. സത്യമല്ലേ അത്? ഇപ്പം ഭാര്യ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ സംസാരം കൊണ്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യണത്, സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത് എവിടം വരെ പാടുള്ളൂ എന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അത് കിടപ്പറ വരെ. കടപ്പറയിൽ നിന്ന് എന്തായാലും ഇത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറല്ലാട്ടെ എന്ന് പറയാൻ ഭയങ്കര ഒരു എനർജിയാണത്. എൻ്റെ അടുത്ത് അത് വന്നു പോയി എന്നുള്ള, പക്ഷെ സമ്മതിക്കൂല, പിശാച്ച് സമ്മതിക്കൂല.
3: ഈഗോ ആണ്,
2: ഈഗോ വലിയ പ്രശ്നമാണ്.
3: പക്ഷെ ആ ഈഗോ എല്ലാം ഒതുങ്ങി ഒരു എന്താ പറയുക, ശാന്ത സമുദ്രം പോലെ അതങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചറിയുന്നൊരു സമയമുണ്ടല്ലോ.
2: അതെ അതെ.
3: പിന്നെ അതിന് ഒന്നുമില്ല, പിന്നെ ഈഗോക്ക് പ്രസക്തി ഇല്ല.
2: അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോഴേ എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത്രയും വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ആരോ എങ്ങനെ അവരോട് പൊറുക്കലിനെ ചോദിക്കാനാണ്? സംഭവം ശരിയല്ലേ? കാരണം അതുവരെ അവർ 10-18 കൊല്ലം ഗൾഫിൽ നിന്നൊരു ഭർത്താവ്, അദ്ദേഹം തിരിച്ചു വന്ന് നല്ല സന്തോഷകരമായിട്ട് 3-4 മക്കളുണ്ട്, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുകയാണ് ജീവിതം. ഇടക്ക് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പുള്ളിക്കാരി പറയാൻ കാരണം എന്തറിയോ, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹാരിസ് മൗലവിയുടെ ഈ ഒരു കുടുംബ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ കേട്ടത്. അവിടെ എന്തുണ്ട്, ഈ ഒരു വിഷയം പറയുന്നുണ്ട്, ഏത് എന്തെന്നെ വന്നാലും സംസാരങ്ങൾ ഉണ്ടായാലും ഒരു പൊറുക്കലിനെ ചോദിക്കാൻ ആരും തീരരുത്, മടി കാണിക്കരുത്. കാരണം ആര് ചോദിച്ചോ അവരാണ് വിജയിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ വൈഫായിട്ട് സംസാരിച്ചു പ്രശ്നമായെന്ന് വെച്ചോളൂ, സാറല്ലോ എന്ന് ഞാൻ എൻ്റെ ഈഗോ മാറ്റി വെച്ച് പറയുമ്പം തീർച്ചയായിട്ടും അവർക്കും എന്ത് ചെയ്യും, ഞാൻ അത്രത്തോളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ മാപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തേ അദ്ദേഹം അല്ല. അത്രയും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പിന്നീട് അത് തിരുത്താനൊരു സമയം കിട്ടില്ല എന്നുള്ളതില്ല.
3: കാരണം പിന്നെ ഈ ആളുകളൊന്നും ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഏത് ബന്ധങ്ങളും എപ്പോഴും ഇങ്ങനെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ അവർ മുഖാമുഖം നോക്കിയിരിക്കുന്നില്ല.
2: ഇല്ല ഇല്ല,
3: തൊട്ടടുത്ത ഒരു ഒരു ഒരു അവസരത്തിൽ അവർ മറിഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ളതിനൊരു ഉറപ്പില്ല. ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരല്ല, വേറെ സൗഹൃദ ബന്ധങ്ങളാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഏത് ബന്ധങ്ങളിലും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിന് പരിഹരിക്കാൻ മനസ്സിലാതെ പോകുന്നു, തൊട്ടടുത്തൊരു പ്രഭാതം അവരുണ്ടാവണമെന്നുള്ളതിനൊരു ഉറപ്പില്ല.
2: അല്ല, ഇതിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ വിഷയം മാത്രമല്ല നമ്മൾ പറഞ്ഞപ്പോഴാണ്, സംഘടനാ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും, അത് രാഷ്ട്രീയ ആകട്ടെ മതസംഘടനകളാവട്ടെ, പലപ്പോഴും അവനവൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുരുനാഥന്മാരെ വരെ വഴക്കിടുന്ന ആളുകളുണ്ടാവും,
3: വ്യക്തിഹത്യ
2: ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അറിയുള്ളൂ.
3: പോയിട്ട് അല്ലേ പൊരുത്തപ്പെടിക്കാൻ പറ്റും.
2: ഭയങ്കര ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്താനവനോ പിന്നാലെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അത്
3: ജയിക്കത് പിശാചാണ്, പിശാച് പറഞ്ഞാൽ കാരണം അവിടെയാണ് പിശാച് സന്തോഷിക്കുന്നത്.
2: അതെ അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിച്ചേരി തന്നപ്പോൾ ലാ തഗളബ്, നീ എന്തെയ്യട കോപിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ആ കോപം അല്ലെങ്കിൽ ദേഷ്യം അതുമായുണ്ടാകുന്ന വൈകാരിക സംസാരങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ കുറേ എന്ത് സമാധാനം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അത് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനോ അവസരം ഉണ്ടാവില്ലേ. ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, ഇവരൊക്കെ നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ആരോപണമോ അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ സുപ്രഭാതത്തിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, അവരും ഉറങ്ങിയിട്ടുണ്ടാവും, അടുത്ത സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഒന്നാമത്തെ ക്ലിക്കിൽ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു ചിത്രമാണെങ്കിൽ ആദ്യം ഓടി വരെന്തായിരിക്കും, പടച്ചവനെ ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി എവിടെ പോയിട്ടാണ് മാപ്പിക്കുക. അത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം ചിന്തയിൽ വന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത വോയിസിൽ നമ്മൾ കേട്ടത് ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും, ലോകത്ത് നമ്മൾ മനുഷ്യരായി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണതെന്ന്
3: മനസ്സിൽ നിൽക്കുമ്പോഴേ. ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്.
2: അതെ,
3: ആൾക്കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ തനിയെ നിന്നിട്ട് അവനവനിലേക്കൊന്ന് കുറേയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പാച്ചിലുകൾക്കിടയിൽ അതിനൊന്നും അവസരം കിട്ടാതെ പോകണം. അപ്പം അതാണ് പീസ് റേഡിയോ സത്യത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിർവഹിക്കുന്നത്.
4: മധുരം ഖുർആൻ നുകരാം നമുക്ക്.
5: أعوذ بالله من الشيطان الرجيم

0: കിതാബ്.
1: പ്രശസ്ത ഖുർആൻ കാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതൂർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നതും.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദുകൊണ്ട്, തക്ബീറുകൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: അടുത്തതായി പീസ് റേഡിയോയിൽ സ്വാദിഖ് മദീനി അവതരിപ്പിക്കുന്ന പ്രകാശതീരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ثم اما بعد اتقوا الله يا عباد الله. പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ ഇടപാടുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ഒരല്പസമയം കച്ചവടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും എന്നാൽ പലരും വിസ്മരിക്കുകയും ചെയ്ത ഒരു മസ്അലയെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ചർച്ച ചെയ്യുന്നത്. കച്ചവടം പൂർണ്ണമാകുന്നത് വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള ഈജാബും കബൂലും നടക്കുമ്പോഴാണ്. വാങ്ങിയവൻ സ്വീകരിക്കുകയും വിറ്റ വ്യക്തി താൻ വിറ്റു എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് സമാനമായ രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ അവിടെ കച്ചവടമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ കച്ചവടത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ഘടകമാണ് ഖിയാറു ഷർത്തും ഖിയാറു മജ്ലിസും കഴിയുക. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടപാടുകൾ നടത്തിയ ശേഷം അവർ വേർപിരിഞ്ഞു പോകുമ്പോൾ ഖിയാറുൽ മജ്ലിസ് പരിപൂർണമായിത്തീരുന്നു. കച്ചവടം നടത്തി വേർപിരിയുന്നതിന് മുമ്പായി ഒന്നുകിൽ വാങ്ങിയവനോ അല്ലെങ്കിൽ വിറ്റവനോ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകുവാനുള്ള ഒരു അവസരമുണ്ട്, ഇസ്ലാം അനുവദിക്കുന്നു എന്ന വിഷയം നമ്മൾ മുമ്പൊന്ന് സൂചിപ്പിച്ചതാണ്. അതേപോലെ തന്നെ കച്ചവടം നടന്നതിന് ശേഷം ഒന്നുകിൽ അൽബായ കച്ചവടം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ അൽ മുഷ്ടരി വസ്തു വാങ്ങിയ വ്യക്തി, അവരിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന ഒരു രണ്ടു ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ കാലാവധി വേണം, ഇതിൻ്റെ ഇടയിൽ എനിക്ക് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടം അത് നടന്നു, അതിനാണ് ഖിയാർ അഷർത്ത് എന്ന് പറയുക, നിബന്ധന വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം. ആ ഖിയാർ ഷർത്തും കഴിഞ്ഞാൽ അതോടുകൂടി കച്ചവടമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ കച്ചവടത്തിൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാണ് കച്ചവടത്തിൽ കബ്ളു ഉണ്ടായിരിക്കുക. അറബി ഭാഷയിലുള്ള സാങ്കേതിക പദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ തനിമ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഖബല എന്ന് പറഞ്ഞാൽ പിടികൂടി എന്നാണ്. കച്ചവടം നടന്നതിന് ശേഷം വാങ്ങിയ വ്യക്തി അത് വാങ്ങി അധീനതയിലാക്കുക, സ്വന്തമാക്കുക എന്നാണ് ഇവിടെ ഖബൽ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. കച്ചവടം നടന്നു, വാങ്ങിയ വ്യക്തി തന്റെ അധീനതയിലേക്കും സ്വന്തത്തിലേക്കും കൊണ്ടുവരിക എങ്കിൽ മാത്രമാണ് കച്ചവടത്തിന്റെ പൂർണതയിലെത്തുക. അതായത് ചില കച്ചവടങ്ങൾ, അവയിൽ വാങ്ങിയ വ്യക്തി അധീനതയിലാക്കിയില്ല എങ്കിൽ ആ കച്ചവടം തന്നെ അസ്വീകാര്യമായി തീരുന്നു. വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നൽകിയതുകൊണ്ടോ കച്ചവടം ശരിയാകുകയില്ല. ഖിയാറുൽ മജ്ലിസും ഖിയാറു ഷർത്തും കഴിഞ്ഞാലും അനുവദനീയമായി തീരുകയില്ല, മറിച്ച് ഖബൽ പരിപൂർണമായിരിക്കണം, അധീനതയിലാക്കൽ അനിവാര്യമാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ബൈഉ സറഫ്. വ്യത്യസ്ത കറൻസികൾ തമ്മിൽ പരസ്പരം കൈമാറുമ്പോൾ അവ വാങ്ങിയ വ്യക്തി പ്രസ്തുത പണം തന്റെ അധീനതയിലേക്കും തന്റെ വരുതിയിലേക്കും തന്റെ കൈപ്പിടിയിലേക്കും കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ആ കച്ചവടം തന്നെ ബാത്തിലാണ്, അസ്വീകാര്യമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കച്ചവടത്തിലുള്ള ഖബൽ. എന്നാൽ ഈ ഒരു നിബന്ധന പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരിൽപ്പെട്ട പലരും മറന്നുപോവുകയോ നിബന്ധന പൂർത്തിയാക്കാതെ കച്ചവടം നടത്തുകയോ ചെയ്യാറുണ്ട്. വസ്തുക്കൾ വാങ്ങി ഏതൊരു കടയിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ ഗോഡൌണിൽ തന്നെ സൂക്ഷിക്കുകയും പിന്നീട് തനിക്ക് അത് വിൽക്കേണ്ട ഒരു ആവശ്യം നേരിടുമ്പോൾ തന്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ അധീനതയിലേക്കോ വരുതിയിലേക്കോ കൊണ്ടുവരാതെ പ്രസ്തുത ഒന്നാമത്തെ കച്ചവടക്ക് ആരിൽ നിന്നാണോ താൻ വാങ്ങിയത് അവിടെ നിന്ന് തന്നെ മറ്റുള്ള ആളുകൾക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യുന്നു. വലിയ വലിയ കച്ചവടക്കാർ പൊതുവെ ചെയ്യുന്ന, ഇസ്ലാം കർശനമായും വിരോധിച്ച, കബളില്ലാത്ത, അധീനതയിലേക്ക് കൊണ്ടുവരാത്ത കച്ചവടം, അത് തെറ്റാണ് എന്ന് പലപ്പോഴും പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാകുകയില്ല. കാരണം അതിനെക്കുറിച്ചുള്ള മസല മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ കച്ചവടം ഈജാബും കബൂലും കഴിഞ്ഞാൽ, ഖിയാറു ഷർത്തും ഖിയാറുൽ മജ്ലിസും കഴിഞ്ഞാൽ കച്ചവടമായി എങ്കിലും പ്രസ്തുത വസ്തു മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കണമെങ്കിൽ തീർച്ചയായും കബൽ അഥവാ സ്വന്തത്തിലേക്ക് കൊണ്ടുവരികയും അധീനമാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അതല്ല എങ്കിൽ പ്രസ്തുത കച്ചവടം ശരിയാകുമോ ഇല്ലയോ എന്നതിൽ ഫുഖഹാക്കൾക്കിടയിൽ വലിയ ചർച്ച തന്നെയുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ സമഗ്രമായി തന്നെ പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുന്നുമുണ്ട്. കബളില്ലാത്ത, വരുതിയിലേക്ക് കൊണ്ടുവരാത്ത കച്ചവട വസ്തുക്കൾ, അവയെക്കുറിച്ചുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിലപാടുകൾ ഇപ്രകാരമാണ്. ഒന്നാമതായി, കച്ചവട വസ്തുക്കൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഇളക്കിയെടുക്കാൻ പറ്റുന്ന, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ജംഗമ വസ്തുക്കൾ, അറബിയിൽ അതിന് മങ്കൂൽ എന്നാണ് പറയുക. അത് എടുത്തുകൊണ്ട് പോകാൻ കഴിയും. പച്ചക്കറി കടയിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഫർണിച്ചർ കടയിൽ നിന്നാകട്ടെ, അവിടെ നിന്നൊക്കെ വാങ്ങുന്ന വസ്തുക്കൾ നമ്മൾക്ക് അത് എടുത്ത് കൊണ്ടുപോകാൻ കഴിയും, നമ്മുടെ വീട്ടിലേക്കോ അധീനതയിലേക്കോ. മറ്റൊന്ന് ഖൈർ മങ്കൂൽ, സ്ഥാപര വസ്തുക്കൾ, സ്ഥാപര ജംഗമ വസ്തുക്കൾ എന്നാണല്ലോ പറയുക. ഇളക്കിയെടുക്കാൻ കഴിയാത്ത, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത കച്ചവട വസ്തുക്കൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ വീട്, സ്വത്ത്, ഭൂമി, സ്ഥലം, ഇതൊന്നും ഒരാൾക്ക് തലയിലേറ്റി കൊണ്ടുപോകുവാനോ വാഹനത്തിൽ കൊണ്ടുപോകുവാനോ കഴിയാത്ത കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട രണ്ടെണ്ണത്തിൽ, മങ്കൂലാകട്ടെ, ഖൈറു മങ്കൂലാകട്ടെ, അഥവാ സ്ഥാപര ജംഗമ വസ്തുക്കളാകട്ടെ, കച്ചവടം നടത്തിയാൽ കബളെത്തുന്നതിന് മുമ്പായിട്ടാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ, പ്രസ്തുത കച്ചവടത്തെക്കുറിച്ചുള്ള കർമ്മശാസ്ത്രത്തിലുള്ള വീക്ഷണം, ഒന്ന് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ അവര് പറയുന്നു, ജംഗമ വസ്തുക്കൾ അത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞു അധീനതയിലാക്കുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റുകഴിഞ്ഞാൽ ആ കച്ചവടം അനുവദനീയമാകുകയില്ല എന്നാണ്. ഉദാഹരണമായി, ഒരാളൊരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങി എന്ന് വിചാരിക്കുക, കാശു കൊടുത്തു, അതോടുകൂടി കച്ചവടമായി. എന്നാൽ പിന്നീട് അയാൾ അത് തന്റെ വാഹനത്തിലേറ്റി തന്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുവരാതെ ആ കടയിൽ തന്നെ വെച്ചു, എന്നിട്ട് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റാൽ ആ കച്ചവടം ശരിയാകുകയില്ല എന്നർത്ഥം. എന്നാൽ സ്ഥാപര വസ്തുക്കളാകട്ടെ, അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം ഹനഫി മദ്ഹബിൽ തന്നെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം ശരിയായ അഭിപ്രായം അതാണെങ്കിൽ അനുവദനീയമായി തീരുമെന്നാണ്. പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലുള്ള ഖാദി അബു യൂസഫിന്റെയൊക്കെ അഭിപ്രായം അപ്രകാരമാണ്. രണ്ടാമതായി, ഷാഫി മദ്ഹബിലുള്ള അഭിപ്രായം, സ്ഥാപര ജംഗമ വസ്തുക്കൾ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പായി കച്ചവടം ചെയ്താൽ പ്രസ്തുത കച്ചവടം ശരിയായിത്തീരുകയില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഒരാൾ ഭൂമി വാങ്ങി, ആ ഭൂമി തന്റെ അധീനതയിൽ വരുത്തുന്നതിന് മുമ്പ് മറിച്ച് കച്ചവടം ചെയ്തു. അത് ഭൂമി എങ്ങനെയാണ് അധീനതയിലാക്കുക, സ്വന്തമാക്കുക എന്നത് ഇൻഷാല്ലാ നമ്മൾ പറയുന്നതാണ്. സ്ഥാപനജംഗമ വസ്തുക്കൾ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് മറിച്ച് കച്ചവടം ചെയ്താൽ അത് അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബാകട്ടെ, മാലിക്കി മദ്ഹബിലാകട്ടെ, അവിടെയൊക്കെ തന്നെയും മങ്കൂലായ ജംഗമ വസ്തുക്കൾ ഒന്നിച്ചെടുത്തുകൊണ്ട് അഥവാ ഒന്നിച്ചാണ് വാങ്ങുന്നത് എങ്കിൽ അത് മറിച്ചു വിൽക്കുമ്പോൾ പ്രസ്തുത കച്ചവടം. എന്നാൽ ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലുള്ള ഒരു അഭിപ്രായവും ഭക്ഷണ വസ്തുക്കളാണ് എങ്കിൽ അവ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പ് മറിച്ച് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്നാണ്.

തന്റെ ഖബ്റിൽ അദീനതയിലാക്കുന്നതിന് മുമ്പ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭക്ഷണ സാധനമാകട്ടെ, അതല്ല മറ്റ് ഭക്ഷണമല്ലാത്ത വസ്തുക്കളാകട്ടെ, അതല്ല എങ്കിൽ ഇളക്കിയെടുക്കാൻ പറ്റുന്ന വസ്തുക്കളാകട്ടെ, സ്ഥായിയായി നിൽക്കുന്ന വസ്തുക്കളാകട്ടെ, ഭക്ഷണ സാധനങ്ങൾ തന്നെയും അളന്നുകൊടുക്കുന്നതും തൂക്കിക്കൊടുക്കുന്നതുമാകട്ടെ അല്ലാതിരിക്കട്ടെ, ഈ വസ്തുക്കളൊക്കെ സ്വന്തം അധീനതയിൽ വരുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അത് അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. ഓരോ മദ്ഹബിന്റെയും അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചു. അതിലേറ്റവും സ്വീകാര്യയോഗ്യമായ അലയ അൽ ഖൗലുർ റാജിഹ് എന്ന് പറയാവുന്ന ഏറ്റവും സ്വീകാര്യയോഗ്യമായ അഭിപ്രായം പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കച്ചവടങ്ങളും ഒരു ശരിയായ രൂപത്തിലല്ല എന്ന് നമ്മൾക്ക് കണ്ടറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിലുള്ള രേഖകൾ ഒന്നോ രണ്ടോ ഹദീസുകളല്ല, നിരവധി ഹദീസുകളാണ് പ്രസ്തുത വിഷയത്തിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് അറിയിച്ചു തന്നത്. ഇമാം അഹ്മദ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അവരിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, കുന്നാ നബ്തഉ ത്വആമ അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചുകൊണ്ട് ആ വസ്തു അവിടെ നിന്നും കൊണ്ടുപോകുവാൻ, യഅ്മുറുനാ ബിനഖ്ലിഹി, അത് അവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ, മിനൽ മക്കാൻ ലദി തനാഫി, ഏതൊരു സ്ഥലത്ത് വെച്ചാണോ കച്ചവടം നടന്നത് ആ കച്ചവട സ്ഥലത്ത് നിന്നും പ്രസ്തുത വസ്തു നീക്കം ചെയ്യുവാൻ, ഇലാ മക്കാനി സിവാഹു, മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഖബ്ല അൻ നബീഅഹു, ഞങ്ങൾ അത് വിൽക്കുന്നതിന് മുമ്പ്, വാങ്ങിയ വസ്തു വിൽക്കുന്നതിന് മുമ്പായി ആ വസ്തു അവിടെ നിന്ന് കൊണ്ടുപോകണം, സ്വന്തം അധീനതയിലാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുകയും അതിനാളെ പറഞ്ഞയക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഹദീസാണ്. അതേപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അനഹു നഹ അൻ ബൈഇ ത്വആമി ഹത്താ യസ്തൗഫി, മറ്റു ചില റിപ്പോർട്ടിൽ ഹത്താ യഖ്ബിൽ, ഭക്ഷണ വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങൾ പരിപൂർണമായി കൈവശമാക്കുന്നതിന് മുമ്പ് വിൽക്കുന്നതിനെ വിരോധിച്ചിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ, അത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, റഅയ്തു അന്നാസ യുദ്റബൂന അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഷ്തറൗ ത്വആമ ജുസ്സാഫൻ അൻ യബീഉ ഹത്താ യുബ്ലിഗഹു ഇലാ റഹ്ലിഹി. കച്ചവട വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ മൊത്തമായി വാങ്ങിക്കഴിഞ്ഞാൽ അത് തന്റെ അധീനതയിലാക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അവരെ അടിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. റഅയ്തു അന്നാസ യുദ്റബൂൻ, ജനങ്ങൾക്ക് അടി ലഭിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. അഥവാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഒന്നിച്ച് ഒരു കൂമ്പാരമായി വാങ്ങിക്കഴിഞ്ഞാലും ബൾക്കായി വാങ്ങിക്കഴിഞ്ഞാലും ഭക്ഷണ വസ്തുക്കൾ അവന്റെ അധീനതയിലേക്ക് കൊണ്ടുപോകാതെയാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ധാരാളം ഹദീസുകളാണ് പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ സ്വഹാബിമാർക്കിടയിലുണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. മഹനായ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഹസൻ എന്ന ദർജയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങാടിയിൽ നിന്ന് ഞാൻ അല്പം എണ്ണ വാങ്ങി, അങ്ങനെ വാങ്ങി എനിക്കും തൃപ്തിയായി, വിറ്റ വ്യക്തിക്കും തൃപ്തിയായി. ആ വേളയിലാണ് ലഖയനി റജുലിൻ, മറ്റൊരാൾ എന്നെ കണ്ടുമുട്ടി, ഞാൻ ഏതായാലും എണ്ണ വാങ്ങി കൈവശമാക്കി, എന്റെ അധീനതയിലാക്കി. ലഖയനി റജുലിൻ, ആ വേളയിൽ മറ്റൊരു വ്യക്തി എന്നെ കണ്ടുമുട്ടി,

0: ഫഅതാനി ബിഹി റിബഹൻ ഹസന, ഞാൻ ആ കച്ചവട സ്ഥലം വിട്ടു പോയിട്ടില്ല, അങ്ങാടി വിട്ടു പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ആ വേളയിൽ മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലാഭം തരാം, അതുകൊണ്ട് മറിച്ച് വിൽക്കണമെന്നാവശ്യപ്പെട്ടു. ഞാനാകട്ടെ ആ ലാഭം, നല്ലൊരു ലാഭം കിട്ടിയപ്പോൾ ശരിയാ മറിച്ച് വിൽക്കാൻ ഉദ്ദേശിച്ചു. ഫഅറത്തു അൻ അദ്രിബ അലാ യദി, അന്ന് കാലത്ത് കച്ചവടം നടന്നു എന്നറിയാം, കൈ പരസ്പരം അങ്ങോട്ട് വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിൽ കൈയടിക്കലാണ്, കൈ കൊടുക്കലാണ്. അതിനുദ്ദേശിച്ചപ്പോൾ ഫഅഖദ റജുലുൻ മിൻ ഖൽഫി ബിസിറാഇ, എന്റെ പിന്നിൽ നിന്ന് ആരോ ഒരാൾ എന്റെ മുഴം കൈക്ക് അങ്ങനെ പിടിക്കുന്നു കണ്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ വഹി എഴുത്തുകാരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുവ ശിഷ്യൻ സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറഞ്ഞു, ലാ തബിഉ ഹൈസു ബ്തഅത, എവിടെ നിന്നാണോ നീ കച്ചവടം നടത്തിയത് അവിടെ വെച്ച് ഈ വസ്തു വിൽക്കാൻ പാടില്ല. ഹത്ത തഹൂസഹു ഇലാ റഹലിക, നീ നിന്റെ അദീനതയിലേക്ക് കൊണ്ടുപോകാതെ. കാരണം ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുബാഅ സിലഉ ഹൈസു തുബ്തഅ ഹത്ത യഹൂസഹ തുജാറു ഇലാ റിഹാലിഹിം, കച്ചവടം നടന്ന സ്ഥലത്ത് അവിടെ വെച്ച് തന്നെ മറിച്ചു വിൽക്കൽ, സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്റെ കടയിലേക്കോ ഗോഡൌണിലേക്കോ വീട്ടിലേക്കോ അധീനതയിലേക്കോ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ വെച്ച് തന്നെ മറിച്ച് കച്ചവടം ചെയ്യൽ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ സഹായിമാർക്കിടയിൽ വളരെ പരിചയമുള്ള കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യമാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി അബ്താഉ ഹാദിഹിൽ ബുയു ഫമാ യഹില്ലു മിൻഹാ വമാ യഹ്റമു അലൈ, അല്ലാഹുവിൻ റസൂലെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ അതിലുള്ള ഹലാലുകൾ എന്തൊക്കെയാണ് ഹറാമുകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് അറിയിച്ചു തന്നാലും അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി, യബ്നു അഖി ലാ തബിഅന്ന ഷൈഹൻ ഷൈഅൻ ഹത്ത തഖ്ബില, എന്റെ സഹോദരപുത്ര, നിങ്ങൾ അദീനതയിലാക്കാതെ ഒരു വസ്തുവും വിൽക്കുവാൻ പാടില്ല, അദീനതയിലാക്കാതെ ഒരു വസ്തുവും വിൽക്കുവാൻ പാടില്ല എന്നാണ്. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും ആ വാക്ക് സ്വഹാബിയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നും നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, അമ്മല്ലദി നഹ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അത്താം അൻ യുബാ ഹത്താ യുഖബൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മുമ്പ് കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പറഞ്ഞത് ഭക്ഷണ വസ്തു വിൽക്കുമ്പോൾ എന്നാണ്. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭക്ഷണ വസ്തുവാണ് കൈവശമാകുന്നതിന് മുമ്പ് മറിച്ചു വിൽക്കുന്നത് എങ്കിൽ അത് അനുവദനീയമല്ല എന്നും, എന്നാൽ ഭക്ഷണ വസ്തുവല്ല മറ്റു വല്ല വസ്തുവാണ് കൈവശമാക്കുന്നതിന് മുമ്പ് മറിച്ചു വിൽക്കുന്നതെങ്കിൽ അത് അനുവദനീയമായി തീരും എന്നും പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ മനസ്സിലാക്കിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് വലാ അഹ്സിബു കുല്ല ഷൈം ഇല്ലാ മിസ്ലഹു, ഭക്ഷണം വസ്തുക്കൾ അദീനതയിലാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ വിൽക്കൽ നിരോധിച്ചിരിക്കുന്നു എന്നാണല്ലോ ഹദീസ്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം, വലാ അഹ്സിബു കുല്ല ഷൈം ഇല്ലാ മിസ്ലഹു, ഭക്ഷണ വസ്തുക്കൾ എന്നല്ല, എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്, അവ അധീനതയിലാകുന്നതിന് മുമ്പ് തന്റെ കൈവശമാകുന്നതിന് മുമ്പ് കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ അവ ശരിയായി തീരുകയില്ല എന്ന് തന്നെയാണ്. ഹിബ്രുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതനെന്നും തർജുമാൻ ഖുർആൻ, ഖുർആന്റെ വ്യാഖ്യാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മേൽക്കണ്ട ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം, സ്ഥാപര ജംഗമ വസ്തുക്കളാകട്ടെ, ഭക്ഷണ വസ്തുവാകട്ടെ, ഭക്ഷണമല്ലാത്ത വസ്തുക്കളാകട്ടെ, അവ വാങ്ങുകയും വിൽക്കുകയും ചെയ്താൽ മറിച്ച് വിൽക്കണമെങ്കിൽ വാങ്ങിയ വ്യക്തി പ്രസ്തുത വസ്തു തന്റെ കൈവശമാക്കണം, അധീനതയിലേക്കാക്കണം. ഇതാണ് ആ വിഷയത്തിലുള്ള ഏറ്റവും ശരിയായ നിലപാട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ അൽ ഖൗലു റാജിഹ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായം സ്വീകരിക്കുന്നതും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നൽ മൻഅ ഇദാ ജാഅ ഫി ത്വആമി മഅ ശിദ്ദത്തിൽ ഹാജതി ഇലൈഹി ഫമൻഉഹു ഫി ഗൈരി ത്വആമി മിൻ ബാബി ഔലാ. ഭക്ഷണ വസ്തുക്കൾ അതാണല്ലോ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഈ അത്യാവശ്യ വസ്തു ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവ മറിച്ച് വിൽക്കണമെങ്കിൽ തീർച്ചയായും അധീനതയിലാക്കണം. ഇതാണ് ഹദീസുകളിലുള്ളതും എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതും. ഇപ്പൊ ഭക്ഷണ വസ്തുക്കൾ മറിച്ച് വിൽക്കണമെങ്കിൽ, സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഭക്ഷണമല്ലാത്ത വസ്തുക്കൾ ഇതിനേക്കാൾ അനിവാര്യമാണ്, ഇതിനേക്കാൾ അർഹമാണ് സ്വന്തം അധീനതയിലാക്കുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ചുരുക്കത്തിൽ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കച്ചവടം നടത്തേണ്ടത്. ഇല്ല എങ്കിൽ ആ കച്ചവടം തന്നെ അനുവദനീയമായി തീരുകയില്ല എന്ന വിഷയം നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, എങ്ങനെയാണ് ഓരോ വസ്തുവും അത് തന്റെ ഖബ്ലിൽ, കൈപ്പിടിയിൽ, അധീനതയിൽ, വരുതിയിൽ ആയി എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഖബ്ലായി എന്നതിന്റെ അടയാളവും ലക്ഷണവും എന്താണ്? പല ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിലൊന്നാമത്തെ അടയാളം കൈനീട്ടി അവ സ്വീകരിക്കുകയും എന്നിട്ട് സ്വന്തം അധീനതയിലാക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ്. ഒരു പലചരക്ക് കടയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഭക്ഷണ സാധനങ്ങളാകട്ടെ അല്ലാത്തവയാകട്ടെ വാങ്ങുമ്പോൾ, കാശ് കൊടുത്ത് അവയെല്ലാം വാങ്ങി തന്റെ ബാഗിലേക്കോ കീശയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ ആക്കി വാഹനത്തിൽ കയറ്റിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസ്തുത കച്ചവട സ്ഥലത്തുനിന്നും വാങ്ങി അല്പം മാറി നിന്ന് കഴിഞ്ഞാൽ, അത് സ്വാഭാവികമായും അധീനതയിലാക്കി എന്നതിന് തെളിവാണ്. ഇങ്ങനെ ഓരോ വസ്തുവും ഓരോ അടയാളങ്ങളും ലക്ഷണങ്ങളുമായിരിക്കാം. കന്നുകാലി ചന്തയിൽ പോയി കച്ചവടം നടത്തി പരിപൂർണതയിലെത്തുക എപ്പോഴാണ്? ഒരുപക്ഷെ ആ പശുവിൻ്റെ കഴുത്തിലുള്ള കയർ അഴിച്ചു മാറ്റി വിൽക്കുന്ന ആള് കാശു വാങ്ങി, വാങ്ങുന്ന വ്യക്തി കാശു കൊടുത്ത്, എന്നിട്ട് അയാളുടെ കയ്യിലുള്ള കയർ പശുവിന്റെ കഴുത്തിലിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ അധീനതയിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ജംഗമ വസ്തുക്കൾ അധീനതയിലായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭൂമി കൈമാറ്റം, വാഹന കൈമാറ്റം, ഇതൊക്കെ എങ്ങനെയാണ് ഖബ്ലായി എന്നറിയിക്കുക? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങൾ അത് തൻ്റെ അധീനതയിലായി എന്നതിൻ്റെ ലക്ഷണം, കേവലം അതിനുള്ള രേഖകൾ കൈമാറൽ മാത്രമല്ല, അല്ലെങ്കിൽ രേഖകൾ കൈമാറണമെന്നില്ല, മറിച്ച് ആ കാറിൽ വിറ്റ വ്യക്തിയുടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അയാൾ എടുക്കുകയും വാഹനത്തിന്റെ താക്കോൽ വാങ്ങിയ വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ അത് വിറ്റു എന്നതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണ്, കൈപ്പിടിയിലാക്കി എന്നതിൻ്റെ ഒരു ദലാലത്താണ്. അതേപോലെ തന്നെ ഒരു വീട് വിറ്റു എങ്കിൽ ഞാൻ താങ്കൾക്ക് ഇത്ര സംഖ്യക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയുകയും അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയോ, അല്ലെങ്കിൽ നാട്ടിലുള്ള ഓരോ സമ്പ്രദായങ്ങൾ വെച്ചുകൊണ്ട് അധീനതയിലാക്കുകയോ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും വിറ്റ വ്യക്തിക്ക് ആ വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം അയാൾ പെറുക്കിക്കൊണ്ടുപോവുകയും വീടിന്റെ താക്കോൽ വാങ്ങിയ വ്യക്തി ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കച്ചവടമായി തീർന്നു. ഒരുപക്ഷെ അഡ്വാൻസ് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ കാശ് മുഴുവനായി നൽകിയിരിക്കാം, ആധാരം പരസ്പരം കൈമാറിയേക്കാം, കൈമാറിയിട്ടില്ലായിരിക്കാം. തൻ്റെ വസ്തുവകകളൊക്കെ വീട്ടിൽ നിന്നെടുക്കുകയും വാങ്ങിയ വ്യക്തിക്ക് താക്കോൽ കൈമാറ്റം നടത്തുകയും ചെയ്യുമ്പോൾ അതോടുകൂടി അവിടെ അധീനതയിലായിത്തീർന്നു. ഇതേപോലെ തന്നെ സ്ഥലം വിൽക്കുമ്പോൾ അവ അധീനതയിലാകുന്നതും അയാൾക്ക് ഇതിൻ്റെ അവകാശം നൽകുമ്പോഴാണ്. വാങ്ങിയ വ്യക്തിക്ക് ഇതാ ഇത് ഇനി താങ്കൾക്ക് ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറയുകയും വിറ്റതിൻ്റെ അടയാളമായി അയാളുടേതായി എന്തെല്ലാം ഉണ്ടായിരുന്നോ ആ സ്ഥലത്തുണ്ടായിരുന്നു അതിൽ നിന്ന് വാങ്ങിയ വ്യക്തി ഒഴിവാകുകയും പ്രസ്തുത കച്ചവട സ്ഥലത്തുണ്ടാവുന്ന ഭൂമിയിലുണ്ടാവുന്ന വരുമാനങ്ങൾ അത് വാങ്ങിയ വ്യക്തിക്ക് എടുക്കുവാനുള്ള അവകാശമുണ്ടായിക്കഴിഞ്ഞാൽ അത് അധീനതയിലായി എന്നതിൻ്റെ ലക്ഷണമാണ്. അതല്ലാതെ കേവലം ഒരു ആധാരം കൈമാറ്റം അത് നടക്കണമെന്നില്ല. ആധാര കൈമാറ്റം നടന്നാലും ഇല്ലെങ്കിലും ശരി, ഓരോരുത്തരുടെയും അധീനതയിലാകുവാൻ സ്വക്കിൻ്റെ ആധാരത്തിൻ്റെ കൈമാറ്റം ആവശ്യമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാങ്ങി വിറ്റു എന്ന് പറയപ്പെടുകയും അഡ്വാൻസായി വല്ലതും കൊടുക്കുകയും ചെയ്താൽ ആധാരം കൈമാറിയാലും ഇല്ലെങ്കിലും ശരി അവിടെ അധീനതയിലായി എന്ന് തീർത്ത് പറയാവുന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ. അതേപോലെ തന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ സമഗ്രമായ സംഭാവനകൾ അർപ്പിച്ച വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭൂമി വിറ്റുകഴിഞ്ഞു അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ഷഹാദകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് മുമ്പായി തന്നെ വാങ്ങിയ വ്യക്തിക്ക് മറിച്ച് വിൽക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ശരി, പൊതുവെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അപാകതയും പോരായ്മയുമാണ് അധീനതയിൽ ആകുന്നതിന് മുമ്പ് വസ്തുക്കൾ മറിച്ച് വിൽക്കുക എന്നുള്ളത്. അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ നിഷിദ്ധങ്ങളുമൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കിയുമുണ്ടായി. ഇസ്ലാം അനുവദിച്ച ശരിയായ രൂപത്തിലെ കച്ചവടങ്ങൾ നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഒരു വസ്തു എങ്ങനെ അദീനതയിലാകും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രകാശതിരത്തിൽ സ്വാദിഖ് മദീനി നമ്മോട് പങ്കുവെച്ചത്.

0: തിരുനബിയുടെ തിരുവചനങ്ങൾ തിരുത്തലുകളില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ അമ്മാബാദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകരുത്. കാരണം പ്രതിസന്ധികൾക്ക് ശേഷം ഒരു ആശ്വാസമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങളുണ്ടായാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുതെന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. ഖുൽ നബിയെ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ ആത്മാവിനോട് തന്നെ അതിക്രമങ്ങൾ ചെയ്തു പോയ അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാകരുത്. കാരണം ഇന്നല്ലാഹ യഅഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മനുഷ്യരെന്ന നിലക്ക് നമുക്ക് വളരെ സുപ്രധാനമായും രണ്ട് കാര്യങ്ങൾ, രണ്ട് മേഖലയിലാണ് നിരാശകൾ വരാൻ ചാൻസ്. ഒന്ന്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകും, മനസ്സിനെ വല്ലാതെ അലട്ടും, മനസ്സിന് വേദനയുണ്ടാകും, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നലുകൾ ഉണ്ടാകുമ്പോൾ, അത് വല്ലാതെ തെറ്റുകൾ കൂടുമ്പോൾ മനസ്സിലൊരു ആദിയുണ്ടാകും, ബേജാറുണ്ടാകും. അങ്ങനെ നമ്മൾ നിരാശരാകുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാകും. നിരാശ നമുക്ക് സമ്മാനിക്കുന്ന ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിരാശയിൽ നിന്ന് കരകയറാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അകൽച്ചകൾ, അതുമല്ലെങ്കിൽ നിത്യേന ജീവിതത്തിൽ വേദനകൾ സഹിച്ച് കൊണ്ടു നടക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വലിയ ആശങ്കകൾ നൽകുന്നതാണ്. എന്നാൽ അത്തരം ആശങ്കകൾക്കും നിരാശ ആകുന്നതിനും യാതൊരു സ്ഥാനവുമില്ല അള്ളാഹുവിൻ്റെ അടുത്ത്. കാരണം ഇതെല്ലാം ചില തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയെല്ലാം വിജയിച്ച് മുന്നേറാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കുമെന്നതാണ്. കാരണം നിരാശ എന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല, എന്നും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമല്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു തബാറക വ തആല, ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു ആദം ഇന്നക മാ ദഅഉതനി വ റജഉതനി ഗഫർതു ലക് അല മാ കാന ബി ഫീക വല ഉബാലി എന്നാണ്. അതായത് അള്ളാഹു പറയാണ്, എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം, ഗഫർതു ലക് അല മാ കാന ഫീക, നീ എന്ത് കാര്യത്തിലായിരുന്നോ അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് എന്തായിരുന്നോ സംഭവിച്ചത് അതൊക്കെ പൊറത്തു തരും. വല ഉബാലി, അതിനെ ഒരിക്കലും ഗൗനിക്കുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹിനോട് തേടിക്കൊണ്ടും അള്ളാഹിൻ്റെ മുമ്പിൽ കൈകുളി ഉയർത്തിക്കൊണ്ടുമെല്ലാം ചെയ്തു പോയ തെറ്റുകൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ ആ ഒരു ക്ഷമാപണം, ഒരു മാപ്പപേക്ഷ നടത്തിയാൽ അള്ളാഹു അതൊക്കെ പുറത്തുവരും. പിന്നെ അതിൻ്റെ പേരിലിങ്ങനെ അവനെ ഒരു കുറ്റക്കാരനായി പാപിയായി കാണാൻ അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പാപങ്ങളും പ്രയാസങ്ങളും നമ്മെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും അകറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു തെറ്റുകാരനായില്ലേ, ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല, എനിക്ക് മാറാൻ സാധ്യമല്ല, എന്നെ സമൂഹം അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു വലിയ പാപിയാണ് സമൂഹത്തിന് മുമ്പിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ തെറ്റിൽ തന്നെ നിലകൊള്ളുക എന്നതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സംഭവമൊക്കെ പറയുമ്പോൾ നമ്മളെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് നമുക്കൊക്കെ അറിയാം, ഒരു ചരിത്രമാണ്, ദീർഘമായ ഒരു ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ 99 പേരെ കൊന്ന് കൊലപാതകം ചെയ്തുകൊണ്ട് 99 പേരെ കൊലപാതകം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഒരു പുരോഹിതനെ വന്ന് കാണുകയും ആ കണ്ട സമയത്ത് തനിക്ക് വല്ല പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല എന്ന ഒരു മറുപടി ആ പുരോഹിതനിൽ നിന്ന് കേൾക്കാനിടയായ ഒരു സമയത്ത് അദ്ദേഹത്തെ കൂടി കൊന്നുകൊണ്ട് അദ്ദേഹം ഫക്കമ്മല ബിഹിമി ആ എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. 100 തികച്ചു എന്നാണ്. അതാ 99 ആളെ കൊന്ന മനുഷ്യൻ 100-ാമതൊരാളെയും കൂടെ കൊന്നിട്ട് വീണ്ടും അദ്ദേഹം അന്വേഷിച്ച് പോവുകയാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോയിട്ട് അവിടുന്ന് തനിക്കുള്ളൊരു പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോണത് അല്ലേ. ഈ ഒരു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം ഒരാളെ വന്ന് കാണുകയും അദ്ദേഹത്തോട് തൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. നഅം വമൻ യഹൂലു ബൈനഹു വബൈന തൗബ ഇൻ തലിക ഇലാ അർളിൻ കദാ വകദാ. ഒരു കാര്യം ചെയ്യണം, ഈ ദുനിയാവ് ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്നൊരു കൽപ്പന അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ അവിടേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ആ പോകുന്നതിനിടയിൽ പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാം. ഏതായിരുന്നാലും ഇവിടെ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോവുക എന്നത് മാനുഷികമാണ്. പക്ഷേ തെറ്റിനെ തെറ്റായി കാണുവാനും അതിൽ നിന്ന് തിരിച്ചു പോരാനും അതോടൊപ്പം ആ ചെയ്ത തെറ്റിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സഹോദരനോട്, ഈ 100-ാമത്തെ ആളെയും കൊന്ന ഈ മനുഷ്യനോട് ആ ഒരു ആലിമായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇവിടുന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ സമ്മാനിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെയൊക്കെ ഇസ്ലാം ആശ്ലേഷണം നമുക്ക് ഒരുപാട് ചിന്തകൾ നൽകുന്ന കാര്യമാണ്. കാരണം ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മുൻകാല ചെയ്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ ആശ്വസിച്ച ചില വാചകങ്ങളൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിലൊക്കെ കാണാം. യാ ഉമർ അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഉമറെ, ഇസ്ലാം ആശ്ലേഷണം ഒരാളുടെ മുൻകാല പാപങ്ങളെയെല്ലാം തകർത്ത് കളയുമെന്ന് ഇല്ലാതാക്കുമെന്ന് നിനക്കറിയില്ലേ അല്ലേ? പിന്നെ എന്തിനങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു തിരിച്ചു വരവിനുള്ള അവസരം അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ നിലക്കും റബ്ബ് ഇഷ്ടപ്പെടുന്നൊരു പാതയിലേക്ക് എപ്പോഴും ഒരാൾക്ക് തിരിച്ചു വരാം. പക്ഷേ അത് ഒരിക്കലും അള്ളാഹു തൻ്റെ നൽകിയ ആയുസ്സിനെ ജീവനെ എടുത്തു കളയാൻ നേരത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവധി എത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നിരാശയുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ നിരാശയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കുവാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുമ്പോൾ ആ നിരാശകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു സ്ഥാനവുമില്ല. പകരം അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട് താനും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പാപരഹിതരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു പുണ്യം ചെയ്ത് ജീവിക്കുന്ന പാപങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സത്യാഗ്രഹം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തിനുവേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മളെത്തുമ്പോൾ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നീറ്റ് അടക്കമുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചോരുന്നത് തുടർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുകയും അത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉണ്ടാവുകയും വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹവുമായി, ഗാന്ധിയൻ സമര രീതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള വ്യക്തികളെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കും വിധം കാര്യങ്ങൾ വഷളായിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്?
3: ഇന്നലെ ഈ മഹാരാഷ്ട്രയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, യു പിയിൽ നിന്നൊക്കെ ഉള്ള യുവാക്കളും കുട്ടികളും ഈ ട്രെയിനിലെ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ യുവാക്കളും കുട്ടികളുമൊക്കെ ഇന്നലെ ഫുട്ബോളിൻ്റെ ജ്വരത്തിലാണ്. അതുപോലെ തന്നെ ഇന്ന് അവർ പ്രക്ഷോഭ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കറന്നുറങ്ങാണ്. അത് കളി കഴിഞ്ഞിട്ട് അപ്പോൾ ഇടതുപക്ഷ സ്വാധീനവും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിലയിൽ നിൽക്കേണ്ടവരുമായ വരെ നമ്മളൊന്നും അറിയാതെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയണമെന്ന് വെച്ചാൽ ഇതെല്ലായിടത്തും വ്യാപിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും പിന്തുണ നൽകേണ്ട ഒരു പ്രക്ഷോഭമായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അവധിയും ഉറക്കുമല്ല നമുക്ക് ആവശ്യമെന്ന് പറയാനാണ്. ഇപ്പോൾ സോനം വാങ്ചുക്ക് നമുക്കറിയാം, അദ്ദേഹം ഈ പ്രക്ഷോഭത്തിലേക്ക് വന്ന് പിന്നെ പട്ടിണി കടന്ന് മരിക്കേണ്ട ഒരാളൊന്നുമല്ല. കാരണം അദ്ദേഹം ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ അത്രയേറെ പ്രാമുഖ്യമുള്ള, പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം NIT പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പല കണ്ടെത്തലുകളും ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടാണ്. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൈദ്യുതി മറ്റേ രംഗത്തൊക്കെ അദ്ദേഹം കൊണ്ടുവന്നതുകളൊക്കെ, അതിന് അദ്ദേഹത്തിന് വെച്ചാൽ മക്സേസ അവാർഡ് വരെ എന്താണ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാരലൽ നോബൽ പ്രൈസാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്രയും പ്രശസ്തനായ അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭത്തിലിറങ്ങിയത് ഈ കാശ്മീർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും വലിയ വാഗ്ദാനങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ആ വിഭജനം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ലഡാക്കിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടിയും മറ്റുമൊക്കെ അദ്ദേഹം അന്ന് ഇതുപോലെ എന്താണ് ഫാസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അന്ന് സർക്കാർ നേരിട്ടത് ഇതുപോലെയൊക്കെ തന്നെ ആണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കൃത്യമായ ഒരു പ്രോബ്ലം ഇവിടെ ഉന്നയിക്കപ്പെടുകയും അത് കുറച്ച് ഏതാണ്ട് ഒരു മാസത്തിലധികമായിട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോസിനെ നിയതമായ രൂപത്തിൽ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം ഇവിടെ കേവലം 17 വയസ്സ് മാത്രമുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള 2-3 കുട്ടികളാണ് ഇത് എക്സ്പോസ് ചെയ്തത്. അവരെത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. CBSE തന്നെ അവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് വിശദീകരിപ്പിച്ചു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരുന്നു പ്രശ്നത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് മറ്റേ CBSE എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, സമാ നീറ്റുമായിട്ടും ബന്ധപ്പെട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ തെറ്റ് ആരുടേതാണെന്നൊരു ചോദ്യം വരും. അത് കുറച്ചുകൂടെ എന്താണ് ഒരു ഫൈനർ മോഡലിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ തന്നെ പ്രശ്നങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നതോടെ ഈ സിസ്റ്റത്തെ ആരാണ് താറുമാറാക്കിയതെന്നുള്ള ചോദ്യം വരും. അപ്പോൾ സിസ്റ്റത്തെ താറുമാറാക്കിയത് ആര് എന്നുള്ള ചോദ്യം കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, അത് ബോധപൂർവമാണോ അല്ലാതെ സംഭവിച്ചതാണോ എന്നുള്ളത്. ഇവിടെ പിന്നെ ഈ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചില കാര്യങ്ങളെങ്കിലും അത് ചില പരിഷ്കരണങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന അവധാനതയില്ലാതെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ്, അതിനിടയിൽ എടുക്കേണ്ടിയിരുന്ന പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രിഡുകൾ ഉണ്ടാവുമല്ലോ, എവിടേക്കാണ് പ്രശ്നം വരാനിടയുള്ളത് അവിടേക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട ഗ്രിഡുകൾ ആവശ്യമുണ്ടാവും. ഇതൊന്നുമില്ലാതെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഈ റിഫർമേഷൻസ്, ഒപ്പം തന്നെ കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ ചില സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തെയും അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെയും വല്ലാതെ കലുഷിതമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളും അതുപോലെ തന്നെ മറ്റേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളൊക്കെ അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രതിഷേധം മെല്ലെ മെല്ലെ വരുന്നു. ഈ സമയത്താണ് വളരെ ഒരു ആനുഷംഗികമായിട്ട് ഒരു പക്ഷേ ഒരു തമാശ പോലെ ഒരു ഒരു പോസ്റ്റ് ഈ അഭിജിത്ത് ദീപ്കി എന്തി നിടുന്നത്, പക്ഷേ അതിന് കിട്ടുന്നൊരു പിന്തുണ ഇൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ യുവമനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കഴിഞ്ഞിരിക്കുന്ന ആളാണ്. ആ അസ്വസ്ഥത സ്വാഭാവികമായിട്ടും ഇതിനെ തിരുത്തണം, ഇതിനി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി കൂടാ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ആ രീതിയിലുള്ള ചില പ്രപ്പോസൽസ് അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ചില നേരിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കാരണക്കാരായ ആളുകളെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെയോ തിരുത്തുന്നതിന് പകരം അവിടെ കംപ്ലീറ്റായിട്ടൊരു മൗനം പാലിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായി, ഇതിലെ ഒരു ഒരു കീ റോളിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നർത്ഥത്തിൽ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ള ഒരു സിംഗിൾ അജണ്ട, അല്ലാതെ സർക്കാർ പുറത്തു പോകണമെന്നോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സിംഗിൾ മിനിസ്റ്റർ അദ്ദേഹത്തിന് എന്തായാലും ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും, വേറൊന്നുമില്ലെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അദ്ദേഹം റിസൈൻ ചെയ്യണമെന്നുള്ളതിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു, അത് മെല്ലെ മെല്ലെ ഒരു പ്രക്ഷോഭമായിട്ട് വളരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഇത് സംഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് ഈ സമാനമായിട്ടുള്ള ഈ ലീക്കേജുകൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്തിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നുവെച്ചാൽ 14 തൊട്ടുള്ളൊരു ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150-ലധികം വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിലേറ്റവും കൂടുതൽ 38 ഡൽഹിയുമായും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ആലോചിച്ചു നോക്കുക, അതിനകത്ത് ആർമി റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുകളുണ്ട്, പെയിനീറ്റും കീമും അല്ലെ മറ്റേ അത്തരത്തിലുള്ള ഇതുകളൊക്കെ ഉണ്ട്, CUT ഒക്കെ പോലുള്ളുണ്ട്. വെച്ചാൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നടന്ന പല എക്സാമുകളും ഇത്തരത്തിൽ ലീക്കായിട്ടുണ്ട്. ഇനി രണ്ടാമത്തൊന്ന് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഇത്തരം സംസ്ഥാനങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ അത്തരത്തിൽ ഒരു വിശദീകരണത്തിനും മറ്റേ ശ്രമമുണ്ടായില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഇതൊരു കേവല യാദൃശ്ചികതയല്ല എന്നുള്ളതാണ്. മറിച്ച് എവിടെയൊക്കെയോ ചില നിഗൂഢമായ താല്പര്യങ്ങളോ ഇടപെടലുകളോ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വതന്ത്രമായിരിക്കേണ്ട ഈ വിദ്യാഭ്യാസ മേഖല, റിക്രൂട്ട്മെൻറ്റ് സെക്ടർ, അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ എംപ്ലോയ്മെൻറ്റിൻ്റെ സെക്ടർ, ഇതൊക്കെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലിലേക്ക് യുവത്വത്തെ എത്തിച്ചു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ട, തങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടത് സ്വകാര്യമായി കവർന്നെടുക്കപ്പെടുന്നുണ്ടല്ലോ. കുറച്ചുകൂടെതായി പറഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ അത് രാഷ്ട്രീയ രംഗത്ത് പ്രബലരായിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊന്നും ഇല്ലാത്ത ആളുകൾ വേറൊരു ഭാഗത്തും നിൽക്കുന്ന ഒരുതരം ഗെയിമിലേക്ക് ഇതൊക്കെ പോവുകയാണോ എന്ന ചോദ്യത്തിലേക്ക് അത് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ 1929 ഭഗത് സിംഗ്, നമ്മൾ ഭഗത് സിംഗിനെ ബോംബെറിഞ്ഞ ആളെ കേട്ടാങ്ങനല്ലോ, പക്ഷേ ഭഗത് സിംഗാണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു ഹങ്കർ സ്ട്രൈക്ക്, അല്ലെ, ഭഗത് സിംഗ് കൂട്ടരുമാണ് ജയിലൊരു ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നത്. അന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ജയിലിലെ ഇന്ത്യൻ തടവുകാർക്ക്, പ്രത്യേകിച്ചും രാഷ്ട്രീയ തടവുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷനാണ്, അവരെ ഇന്ത്യ രണ്ടായി കാണുന്ന അവസ്ഥ. അത് 110 or 116 ദിവസം നീണ്ടുന്ന സ്ട്രൈക്കായിരുന്നു. അതിനകത്ത് 10 or 64 ദിവസം പിന്നെ നിരാഹാരം കിടന്നെന്താണ് ഒരു ജിതേന്ദ്രനാഥ് എന്ന് പറയുന്നൊരു കക്ഷി മരിച്ചുപോയി. അപ്പോൾ ഇതിന് ശേഷം മഹാത്മാഗാന്ധി ഇതിനെ വലിയൊരു സമരരൂപമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷ് സർക്കാരിനോട് ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേറൊരർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ആയുധമായിരുന്നു. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് പിന്നെ മറ്റേ വേറൊരു രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ചു, ഇന്ത്യയിൽ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത്, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പൊട്ടി ശ്രീരാമലു എന്ന് പറയുന്ന കക്ഷി 1952 നടത്തിയ പക്ഷം അദ്ദേഹം മരിച്ചു അതിനകത്ത്. പക്ഷേ എങ്കിലും എന്ത് ചെയ്തു, അത് വലിയ അജിറ്റേഷനിലേക്ക് പോവുകയും അങ്ങനെ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെടുകയും പിന്നീട് ഭാഷാ സംസ്ഥാനങ്ങളെന്ന ആശയം വരികയും. അപ്പോൾ അത് വലിയ റിഫർമേഷന്, കാരണം അത് വലിയൊരു നല്ലൊരു മാറ്റമായിരുന്നു. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷ ഉപയോഗിക്കണമെങ്കിൽ പോലും അത് ആവശ്യമായിരുന്നു. മറ്റേ നമുക്കൊക്കെ അറിയാം, നമ്മൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു, തമിഴ് നമുക്കിവിടെ അറിയാത്ത നാടാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലുമുള്ള മാറ്റങ്ങൾക്ക് പിന്നെ പല പ്രൊട്ടസ്റ്റുകളും ഇപ്പോൾ മേധവട്കറെ പോലുള്ള ആളുകളൊക്കെ തീരുന്നുണ്ട്. ആ അപ്പോൾ ഇതൊരു സമരരൂപം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായൊരു സമര രൂപമാണ്. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? അതിനോട് നമുക്കറിയാപ്പോൾ ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരാനിടയായ ഒരു സാഹചര്യമുണ്ട്. അത് അണ്ണാ ഹസാരയുടെ സമാനമായൊരു സമരമായിരുന്നു. ആ സമരത്തോട് അന്നത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരുപാട് തവണ സംസാരിക്കാൻ വേണ്ടി ചെയ്തു, അങ്ങനത്തെ മറ്റേ മീഡിയേഷൻ നടന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു,
4: മന്ത്രിമാരുടെ ഉപസമിതി
3: രൂപീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോക്പാൽ ബിൽ എന്താണ്,
4: അണ്ണാ ഹസാരന്റെ ആളുകളെ ഉൾപ്പെടുത്തി.
3: ആ അത് വളരെ ജനാധിപത്യപരമായിട്ടാണ് ആ ഒരു പ്രശ്നത്തെ ഏറ്റെടുക്കുകയും അതിൻ്റെ മൂല്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് പോകുന്നത്. ഇവിടെ അതിൻ്റെ എത്രയോ ഇരട്ടി വരുന്ന മറ്റേ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ളത്. അതിനോടുള്ള സമീപനം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് നമ്മൾ കണ്ടു, ഇന്ന് രണ്ടും അറസ്റ്റും അടിച്ചമർത്തലും ഒക്കെ നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ചലോ സൻസദ് മാർച്ച് എന്ന് പറയുന്നത്, ഇത് പാർലമെൻറ്റ് മാർച്ചിൽ എന്താണ്, ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. അതായത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാത്തതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്മൃതിപദം, ചരിത്ര വസ്തുതകളെ അവലോകനം ചെയ്യുന്ന സ്മൃതിപദം പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി ഖാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടം, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വന്നവർക്ക് നൽകിയ മറുപടികൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകളെ പ്രാമാണികമായി നേരിട്ട വിഷയങ്ങൾ, ഇമാം പ്രബോധനം തുടങ്ങാനുണ്ടായ സാഹചര്യം, തുടങ്ങിയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ തടയാനും പ്രബോധനം നിർത്തിവെക്കാനും തെറ്റായ നിലക്ക് നടത്തിയ പ്രചാരണങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചുരുങ്ങിയ രൂപത്തിൽ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രധാനിയും നവോത്ഥാന നായകനുമായിട്ടുള്ള ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തിരുത്തിക്കൊടുക്കാനും ശരിയെന്താണ് എന്ന് സമൂഹത്തെ ബോധ്യമാക്കാനും നമുക്ക് സാധിക്കും. പ്രബോധകന്മാർക്ക് വലിയ ഒരു വെളിച്ചം കാണിച്ച പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ. പ്രബോധനം എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു നിന്ന, വളരെ മികവോടെ തന്നെ നിലനിന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ വിജയത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം കൃത്യമായ ഒരു ഉസൂല്, അടിസ്ഥാനം അതിന് ഉണ്ടായിരുന്നു എന്നതാണ്. ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രബോധനത്തെ മാറ്റുക, വഴിതിരിക്കുക എന്ന രീതി പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആ വിഷയത്തിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ, നിയമങ്ങളെ പാലിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രബോധനവുമായി മുന്നോട്ടു പോയിട്ടുള്ളത്. ഇമാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. വളരെ പ്രയാസം നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വിപരീതമായിട്ടുള്ള ശിർക്ക് വലിയ രൂപത്തിൽ സ്ഥാനം പിടിച്ച ഒരു കാലഘട്ടം. അതിനെ പിന്തുണക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, അതിനെതിരെ ശബ്ദിക്കാതെ മൗനം പാലിച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായ ഒരു അവസ്ഥ, ആളുകളൊക്കെ ഷിർക്കിൽ ആകർഷിക്കപ്പെടുന്ന അപകടകരമായ അവസ്ഥ, ഇവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം തന്റെ പ്രബോധന ദൗത്യവുമായി രംഗത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന നിയമങ്ങളെ മുന്നിൽ നിർത്തിയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഈ കാര്യത്തിന് തുടക്കം കുറിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നാട്ടിലേക്ക്, ഓരോ പ്രദേശങ്ങളിലേക്ക് സ്വഹാബത്തുകളെ അയക്കും, ദീനീയായ കാര്യങ്ങൾ ആ നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അന്ന് സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ, അവിടെ എത്തിയാൽ പാലിക്കേണ്ട കാര്യങ്ങൾ, സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരോട് ആദ്യം എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, ഇങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവരുടെ പ്രബോധനത്തിൻ്റെ ഉസൂലായി, അടിസ്ഥാന നിയമങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഉലമാഅകളിലൂടെ, ഉമറാഅകളിലൂടെ, ആമത്തുന്നാസ് പൊതുജനങ്ങളിലൂടെ ദഅവത്ത് ശക്തമായി നടക്കുന്നു. ഈ ഒരു വിജയവും വിശാലതയും ദഅവത്തിന് കിട്ടിയത് ഇസ്ലാം അതിന് വെച്ചിട്ടുള്ള ഉസൂലുകളെ, അടിസ്ഥാന നിയമങ്ങളെ പാലിച്ച് മുന്നോട്ടു പോകുന്നതുകൊണ്ടാണ്. ഒരാൾക്ക് തോന്നിയതുപോലെ ദഅവത്തിനെ വലിച്ചു കൊണ്ടുപോയാൽ എത്ര ശതമാനം വിജയിക്കും എന്നത് ഉറപ്പ് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനം വെച്ച പോലെ തന്നെ ഈ വിഷയത്തിലും ഇസ്ലാം കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പ്രബോധന നിയമങ്ങളിൽ അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് ഇസ്ലാമിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദഅവത്ത്. അത് പ്രത്യേകം പറയേണ്ട ഒരു സംഗതിയാണ്. ഇസ്ലാം എന്നതിലേക്കാണല്ലോ, ആ മാർഗത്തിലേക്കാണല്ലോ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ക്ഷണിച്ചാൽ ഫലം കാണുകയില്ല. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ സാധിക്കണം. അത് ഒന്നാമത്തെ ഉസൂലായി കാണാൻ സാധിക്കും. ഇസ്ലാം ജനങ്ങളെ ഏതെല്ലാം വിശ്വാസ കാര്യങ്ങളിലേക്കാണോ ഏതെല്ലാം നന്മകളിലേക്കാണോ വിളിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതല്ലാത്ത ഒന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം ദീന ഫല യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ, ഒരു മാർഗത്തെ ഒരാൾ ആഗ്രഹിച്ചു, അല്ലാഹു അതിനെ സ്വീകരിക്കുകയില്ല, ആഖിറത്തിൽ അവൻ നഷ്ടക്കാരിൽ അകപ്പെടുകയും ചെയ്യും. അപ്പൊ ഇസ്ലാം എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് ജനങ്ങളെ വിളിക്കണം, അതിൽ നിന്നുകൊണ്ട് വിളിക്കണം, അതിനെ ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് അത് നൽകുമ്പോഴാണ് സ്വീകാര്യത ഉണ്ടാവുക. നാം ഇഷ്ടപ്പെട്ട ഒന്നിനെ അടുത്തുള്ള ആൾക്ക് നൽകുമ്പോഴാണ് അതിൻ്റെ സ്വീകാര്യതയിൽ ഒരു തൃപ്തിയും സന്തോഷവുമൊക്കെ ഉണ്ടാവുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ അതുൾക്കൊണ്ട് ജീവിക്കുന്നവനായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ കൂടുതൽ വെളിച്ചവും പ്രകാശവും അതിനുണ്ടാകും. ആ മാർഗത്തെ എതിർക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായതുപോലെ ഈ കാലഘട്ടത്തിലും ഉണ്ട്, കുറവല്ല. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് അതിനെ എതിർക്കുന്നവരുണ്ട്. അള്ളാഹു നൽകിയ വ്യത്യസ്തങ്ങളായ കഴിവുകൾ അത് പ്രദർശിപ്പിച്ച് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ നാവ്, അനുഗ്രഹമാകുന്ന നാവ്, ആ നാവ് ഉപയോഗിച്ച് ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പറഞ്ഞു പരത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. പല നിലക്കും ഏത് ശക്തമായ വിമർശനങ്ങളുണ്ടായാലും അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സം നിൽക്കാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. അത് സ്രഷ്ടാവിൻ്റെ തീരുമാനമാണ്. ഖിയാമത്ത് നാൾ വരെയും അത് പൂർണമായി തന്നെ നിലനിൽക്കും എന്നതിൻ്റെ വലിയ തെളിവുകളാണ് ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും മുന്നിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള, തൻ്റെടമുള്ള അറിവും വിവേകവുമുള്ള പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും തുടർന്നു വരുന്ന കാര്യമാണ്. അതിൻ്റെ വിജയത്തിൻ്റെ കാരണം അവർ പ്രബോധന കാര്യങ്ങൾക്ക് വെച്ചിട്ടുള്ള ഉസൂലുകളാണ്, അടിസ്ഥാന നിയമങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്ലാം മുഖ്യമായും പ്രധാനമായും സമൂഹത്തെ പഠിപ്പിച്ചത്, സമൂഹത്തെ വിളിച്ചത് തൗഹീദിലേക്കാണ്, ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ല, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല. ഇതാണ് ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും സമൂഹത്തെ ആദ്യം കേൾപ്പിച്ചത്. അപ്പൊ അതിലേക്ക് തന്നെയാണ് ആദ്യം ആളുകൾ വിളിക്കേണ്ടത്. ആളുകൾക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളിലേക്ക്, ഭൗതിക വിഷയങ്ങളിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അവർക്ക് നല്ല സന്തോഷവും ആനന്ദവും ഒക്കെ നൽകി അവരെ മാനസികമായി സുഖിപ്പിച്ച് അങ്ങനെ തങ്ങളുടെ ഓരത്തേക്ക്, തങ്ങളുമായി വളരെ അടുത്ത് അവരെത്തിയെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ സ്വകാര്യമായി ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ച് സംസാരിക്കുന്ന പറയുന്ന രീതി അതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി പറയേണ്ടതും ക്ഷണിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വെച്ചുകൊടുത്ത ഒരു അസില അതാണ്. പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത, അള്ളാഹു വെച്ച നിയമവും അതാണ്. അതുകൊണ്ട് തന്നെ ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ സ്വീകരിച്ച രണ്ടാമത്തെ അസിലായി നമുക്ക് അതിനെ കാണാൻ സാധിക്കും. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. അതിലൂടെ വലിയ വിജയം ഇമാമിന് നേടാൻ കഴിഞ്ഞു. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുമാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പ്രവാചകരെ പറയുക, ഇതാകുന്നു എന്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ഉൾക്കാഴ്ചയോടുകൂടി ജനങ്ങളെ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയവരും. അല്ലാഹു പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല. അപ്പോ തൗഹീദിന്റെ വിളംബരം, അതിന്റെ പ്രഖ്യാപനം, അതിലേക്കുള്ള ക്ഷണം, അതാണ് പ്രബോധനത്തിന്റെ അടിസ്ഥാനം. ഇത് വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വലിയ കാരണമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനമായി തൗഹീദിലേക്കുള്ള വിളിയെ സ്വീകരിച്ചത്. സൂറത്തു ജിന്നിലുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങൾ

0: അതിലിങ്ങനെ ഉറച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, ശിർക്ക് ചെയ്ത് അങ്ങനെ ജീവിക്കുക, അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അത്രയും ഗുരുതരമായ വലിയ പാപമാണ്, അപകടമാണ് ശിർക്ക് എന്നുള്ളത്. പ്രവാചകന്മാരൊക്കെ ശക്തമായ സ്വരത്തിലാണ് അവരുടെ സമൂഹത്തെ ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയത്, ശക്തമായ പരീക്ഷണങ്ങൾ അവിടെ നിന്നുണ്ടായത് ശിർക്കിനെ തൊട്ട് ആളുകളെ തടഞ്ഞതുകൊണ്ടാണ്. കുടുംബത്തോട് പറഞ്ഞു, ഓരോ ഗോത്രങ്ങളെയും വിളിച്ച് ശിർക്കിന്റെ ഗൗരവം പറഞ്ഞുകൊടുത്തു. ആ സന്ദർഭത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാർ ആ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിൽപ്പെട്ട പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉള്ള. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ ഇമാമിന് നേരെ ഉണ്ടായി. അതൊക്കെ ശക്തമായി തൗഹീദ് പറഞ്ഞു, ഷിർക്കിന്റെ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഇമാമ് സ്വീകരിച്ച മൂന്നാമത്തെ അടിസ്ഥാനം നമുക്ക് വലിയ മാതൃകയാണ്. വിശുദ്ധ ഖുർആനിൽ, ഇന്നഹു മയ്യു ശിരിക്ക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം അവന്റെ സങ്കേതമാണ്. ആളുകൾ തമാശക്കായും അല്ലാതെയും ഒക്കെ പറയും, ഷിർക്കിനെതിരെ അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇത്ര ഗൗരവത്തിലൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു ചരട് കെട്ടിയത് കൊണ്ട്, ഒരു നൂല് കെട്ടിയത് കൊണ്ട്, ഒരു വള ധരിച്ചത് കൊണ്ട്, ഒരു ജാറത്തിൽ പോയതുകൊണ്ട്, മക്ബറയിൽ പോയതുകൊണ്ട്, അതൊക്കെ ഇത്ര കുറ്റമുള്ള ഗൗരവമുള്ള കാര്യമാണോ? എന്തിനാണ് ഇത്ര ശക്തിയിൽ ഇതൊക്കെ ആളുകൾക്കിടയിൽ പറയുന്നത്? ആ വിഷയത്തിന് ഗൗരവമുണ്ടായതുകൊണ്ടാണ്. അത്രയും വലിയ അപകടം, മാരകമായ രോഗമാണ് ആ വിഷയം. അതുകൊണ്ടാണ് സമൂഹത്തെ അതിന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പൊ ഖുർആൻ തന്നെ അത് ചെയ്ത ആളുകൾ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുണ്ട് ആ വിഷയത്തിന്. നരകമാണ് അവരുടെ സങ്കേതം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്. അല്ലാഹു ഒരിക്കലും പുറത്തു തരൂല എന്ന് പറയുമ്പോൾ ആ പാപത്തിന്റെ ഗൗരവം എത്രയാണ്. അപ്പോ വിശുദ്ധ ഖുർആന്റെ ആ വിഷയത്തോടുള്ള സമീപനം, ആ വിഷയത്തെപ്പറ്റിയുള്ള സംസാരം തന്നെ ഗൗരവത്തിലാണ്. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇമാം അതിന് തെളിവായി സ്വീകരിച്ച മറ്റൊരായത്ത്, വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അല്ലാഹു താക്കീത് കൊടുക്കുകയാണ്, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താലും, പ്രവാചകരെ താങ്കളാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കേണ്ടതെങ്കിൽ താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ നിങ്ങൾ അകപ്പെട്ടു പോകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അവിടുന്ന് പ്രഖ്യാപിച്ചത്, ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പോ തൗഹീദ് ശക്തമായ സ്വരത്തിൽ ഇമാം പറഞ്ഞു, ഷിർക്കിനെതിരെ ശക്തമായി തന്നെ ശബ്ദിച്ചു, അതുപോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇമാം അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, അതിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനങ്ങളായി സ്വീകരിച്ചതിൽ പ്രധാന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയങ്ങളെയും കാര്യങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം

0: വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി കാര.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا محمد وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 193-ാമത്തെ അധ്യായം ബാബുൽ അംരി ബിൽ മുഹാഫളത്തി അല സ്വലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നതിൻ്റെ കൽപ്പനയുള്ള അധ്യായം, വൻ നഹി അൽ അക്കീദ് വൽ വഈദ് ശദീദ് ഫി തർക്കിഹി, നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ശക്തമായി വാർണിംഗ് നൽകപ്പെട്ടതായ കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്നതും അറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1080-ാമത്തെ ഹദീസാണ് അസറാണ് നാം മനസ്സിലാക്കുന്നത്. വൻ അബ്ദുല്ലാഹി ബിൻ ശഖീഖ താബിഈ المتفق على جلالته رحمه الله قال كان أصحاب محمد صلى الله عليه وسلم لا يرون شيئا من الأعمال تركه كفر غير صلاة رواه الترمذي في كتاب الإيمان بإسناد صحيح. عبد الله بن شقيق التابعي رحمه الله أدهم رواية سيدنا داني أثر അദ്ദേഹം ഇന്നഹു മുത്തഫഖുനല ജലാലത്തിഹി, അദ്ദേഹത്തിൻ്റെ മഹത്വത്തിലും വസിഖത്തിഹി വഅദാലത്തിഹി വതഹരിഹി, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയിലും അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിലുമെല്ലാം ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം സത്യസന്ധനാണ് എന്ന അഭിപ്രായക്കാരനാണ്. അതേപോലെ തന്നെ വഖദ് സറഹ ഉലമാ ഉനൽ മുതഅഖിറൂന ക ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് ഹഫിളഹുല്ലാ, ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട അവരൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ വന്ന ഒരു ഹദീസ്, ഒരു അസറാണ് ഇവിടെ അബ്ദുല്ലാഹി ബിൻ ശഖീഖ താബിഈയിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തായിരുന്നു, ലാ യറൗന ഷൈഅൻ മിനൽ അഅമാലി, കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നിനെയും അവർ കണ്ടിരുന്നില്ല, തർക്കുഹു, ആ കർമ്മം ഉപേക്ഷിക്കുന്നത് കുഫ്റുൻ, കുഫ്റായിട്ട്, ഗൈറ സ്വലാത്ത്, നമസ്കാരമല്ലാതെ. ഇമാം തിർമിദ് റിപ്പോർട്ട് ചെയ്തു കിതാബുൽ ഈമാനിൽ സ്വഹീഹായ സനദോടുകൂടി. സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കുന്നതല്ലാതെ വേറൊരു കാര്യത്തിലും അവരങ്ങനെ കുഫറ് കാണാറുണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ കാഫിറാണ്, കുഫറ് ചെയ്തു എന്നുള്ള ഒരർത്ഥത്തിൽ സ്വഹാബികൾ കണ്ടിരുന്നില്ല. അപ്പോൾ ഗൗരവത്തോടുകൂടി സ്വഹാബത്ത് ഇവിടെ മനസ്സിലാക്കുന്നത് എപ്രകാരമാണ്? കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും യുഅല്ലിമൂന ശഅന സ്വലാ, നമസ്കാരത്തിൻ്റെ കാര്യം അവർ വളരെ ഗൗരവത്തോടുകൂടി അവർ ചെയ്തിരുന്നു എന്നതാണ്. കമാ തഅല്ലമു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എപ്രകാരമാണോ അവർ പഠിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരതിൻ്റെ വിഷയത്തിൽ ജാഗ്രത കൈക്കൊണ്ടു. ഫഅലിമു ഇലമൈസ്മി താരിഖിഹ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ പാപം, അവൻ ചെയ്യുന്ന തിന്മ, തെറ്റ്, അതിൻ്റെ ഗൗരവവും അവർ മനസ്സിലാക്കി. അവനതിന് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് വളരെ മോശമായ വ്യക്തിത്വത്തിനുടമയായി, അതല്ലെങ്കിൽ മോശമായ ആളുകളായി തീരാൻ നമസ്കാരം ഉപേക്ഷിക്കുക, നമസ്കരിക്കാതിരിക്കുക എന്നതൊക്കെ വരാം. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് അത് കുഫറ് തന്നെയാണ്. സ്വഹാബത്ത് അപ്രകാരമാണ് കണ്ടത്. ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം താരിഖു സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാഫിറുൻ, കുഫ്റൻ, മുഖ്റിജൻ മിനൽ മില്ല, ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫ്റാണ് എന്ന്. വഅന്നഹു മുർത്തദുൻ അൻ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിക ദീനിൽ നിന്ന് പുറത്തു പോയവനാണവൻ. വമാ അലാ സഫി അന്നാസൽ ആന യതഹാവനൂന ഫീ ഹാദൽ അംറിൽ അദീം, എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ജനങ്ങൾ വളരെ നെഗ്ലക്റ്റാക്കി, അതേപോലെ തന്നെ വളരെ നിസ്സാരമാക്കി തള്ളിക്കളയുന്ന, അതല്ലെങ്കിൽ അലസമായി കാണുന്ന, നിസ്സാരമായി കാണുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് ഈ ഗൗരവമേറിയ വിഷയത്തെ ആളുകൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിക്കണം, നന്മക്കും ഖൈറിനും വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. സഹോദരങ്ങളെ, ഇപ്പോൾ സ്വഹാബത്ത് എത്രത്തോളം ഗൗരവം കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഉണർത്തിയത് കൊണ്ടാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്, കുഫറിൻ്റേതായൊരു വിഷയം ഒരു വരുന്നത് അവർ നമസ്കാരത്തിൻ്റെതല്ലാത്ത മറ്റൊരു വിഷയത്തിലുമല്ല, നമസ്കാരം എന്നുള്ളത് അത്ര ഗൗരവമുള്ള വിഷയമാണ് എന്നതാണ്. ഈ ഒരു അസറിൽ താബിഈ അൽ ജലീൽ അബ്ദുല്ലാഹ് ബിൻ ഷഖീഖ് അൽ ഉഖൈലി, മഹാനായ താബിഈ അബ്ദുല്ലാഹ് ബിൻ ഷഖീഖ് അൽ ഉഖൈലി റഹിമഹുല്ലാ, അദ്ദേഹമാണ് ഈ അസർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാന സ്വഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തായിരുന്നു. ലാ യറൂന ഷൈഅൻ മിനൽ അഅമാലി, കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നിനെയും അവർ കണ്ടിരുന്നില്ല. തർക്കുഹു, അതിനെ ഉപേക്ഷിക്കുന്നത്, ആ കർമ്മം ഉപേക്ഷിക്കുന്നത് കുഫ്റൻ, കുഫറായിട്ട്, ഗൈറസ്സലാ, നമസ്കാരമല്ലാതെ. അതായത് ഇന്നഹും ലാ യഅതഖിദൂന ബി കുഫ്രി മൻ തറക യഹ്ദൽ ഫറായിദ് വ അർക്കാനി ദീൻ ഇല്ല സ്വലാ, ദീനിൻ്റെ റുക്നുകളിൽ, നിർബന്ധമായ കാര്യങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരു വിഷയത്തിൽ അവർ കാഫിറാകുമെന്ന് വിശ്വസിച്ചത് നമസ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയഅതഖിദൂന അന്ന തർക്കഹ കുഫ്റുൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നത് അത് കുഫറാണ് എന്നവർ വിശ്വസിച്ചു. ഹാദാ മഹ്മൂലുൻ അലാ അന്ന മൻ തറക്കഹ ബിൽ കുല്ലിയ, ഇതേതാണതിന് പ്രേരിപ്പിക്കുന്ന കാര്യം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതാണോ, അതല്ല ഒന്നോ രണ്ടോ നമസ്കാരം നഷ്ടപ്പെടുന്നതാണോ? സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്, അത് കുറച്ചുപേക്ഷിച്ചാലും കൂടുതൽ ഉപേക്ഷിച്ചാലും ഒക്കെ അത് ഗൗരവമുള്ള വിഷയമാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് യാതൊരുവിധ വഴികളും ഇല്ല, അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയം ഉണർത്തിയിട്ടുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ലാ അവിടുത്തെ അൽ മുവത്ത എന്ന പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ ഇബ്നു സഅദിൻ്റെ തബഖാത്തിലും മറ്റുമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഫീ മജ്മഇ മിന സ്വഹാബ, സ്വഹാബത്തിൻ്റെ ഒരു സംഘത്തിൽ ഉമർ റളിയല്ലാഹുനു പറയുന്നുണ്ട്, ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ അദാ അസ്സലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ നിന്ന് യാതൊരു ഓഹരിയുമില്ല. നോക്കൂ സഹോദരങ്ങളെ, എത്രത്തോളം ഗൗരവത്തോടെ അവരാ വിഷയത്തിൽ മനസ്സിലാക്കിയത് അവരത് പറയുന്നു. അതായത് ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ, അത് ഇജ്മാ ആയിക്കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമസ്കാരത്തിൻ്റെ നിർബന്ധമാണ്, നമസ്കാരം നിർബന്ധമാണ് എന്നതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കാഫിറൻ, കാഫിറായിത്തീരും. കുഫ്രൻ അക്ബർ മുഖ്രിജൻ അനിൽ മില്ല മിനൽ മില്ല, അവർ മില്ലത്തിൽ നിന്ന് തന്നെ, ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് തന്നെ, ആ മാർഗത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ഹദീസുകൾ എടുത്തു വച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സമ്പത്തുള്ളയാളാണെങ്കിലും പദവിയുള്ള ആളാണെങ്കിലും സ്ഥാനമാനങ്ങളുള്ള ആളാണെങ്കിലും ശരി, നമസ്കരിക്കാത്ത ഒരവസ്ഥയാണ് അയാൾക്കുള്ളത് എങ്കിൽ, നമസ്കാരം ഉപേക്ഷിക്കുന്നയാളാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു സ്ഥാനവുമില്ല. മാത്രവുമല്ല ഹദീസുകളിൽ കാണാം അയാളുടെ, അയാൾ അവിശ്വാസിയായി എന്നറിയിക്കുന്ന ധാരാളം ഹദീസുകളും തെളിവുകളുമുണ്ട്. അങ്ങനെയുള്ളവരുടെ സ്വത്ത് പോലും നമ്മൾ അനന്തരമായി എടുക്കാൻ പാടില്ല എന്നുള്ളത്. ലായിരിസുൽ മുസ്ലിമുൽ കാഫിറ, ഒരു കാഫിറിനെ ഒരു മുസ്ലിം അനന്തരമെടുക്കുകയില്ല. വലൽ കാഫിറു വലൽ മുസ്ലിമ, അതേപോലെ മുസ്ലിമിൽ നിന്ന് കാഫിറും അനന്തരമെടുക്കുകയില്ല. അതാണ് ഖുർആനും ഹദീസും സ്വഹാബത്തിൻ്റെ ഇജ്മാവും അറിയിക്കുന്നതായ പ്രമാണം, തെളിവുകൾ അറിയിക്കുന്നത്. ഇവിടെ അബ്ദുല്ലാഹ് ബിൻ ഷഖീഖ് റഹിമഹുല്ലാ, അദ്ദേഹം സ്വഹാബത്തിനെ കണ്ട് മനസ്സിലാക്കി അവരെത്രത്തോളം ഗൗരവത്തോടുകൂടിയാണത് ഉൾക്കൊണ്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാരൊക്കെ പറയുന്നത് താരിഖുസ്വല കാഫിറുൻ കുഫ്രൻ മുഖ്രിജം അനിൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നതായ വലിയ കുഫറാണ്, മുർത്തദ്ദുൻ അന്ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അഭിഷേകമായി ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഒരാളെ മുസ്ലിമായി പരിഗണിക്കുന്നത് അയാൾ നമസ്കരിക്കുന്നവനാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഭാര്യയായി നിൽക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഭർത്താവായി നിൽക്കാൻ പാടില്ല, അതുപോലെ തന്നെ അനന്തരമെടുക്കുകയില്ല. അങ്ങനെ അത്രത്തോളം ഗൗരവമുള്ള വിഷയമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ താബിഅകൾ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇത്രത്തോളമുണ്ട് എന്നറിയിക്കുവാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹിബ്നു ഷഖീഖ് റഹിമഹുല്ല ഈയൊരു കാര്യം ഉദ്ധരിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയായി ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഅർ കുന്ന നഅദു ആലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. എന്താണത് സഹോദരങ്ങളെ? നിങ്ങൾ ചില കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് വളരെ നിസ്സാരമാണ്. പക്ഷേ ഞങ്ങൾ സഹാബത്തിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളതിനെ പരിഗണിച്ചിരുന്നത് വളരെ ഗൗരവമേറിയ പാപങ്ങളായിട്ടാണ്. നിസ്സാരമായ വിഷയമല്ല നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. പലരും അലസമായി അതല്ലെങ്കിൽ അശ്രദ്ധരായി നിസ്സാരമായി കണ്ടുകൊണ്ടാണ് ഈ ഒരു മഹത്തായ ആരാധനയെ സമീപിക്കുന്നത്. ഒരിക്കലും അത് ശരിയല്ല. നമസ്കാരമെന്നുള്ള ഇബാദത്ത് അത് ആശ്വാസവും സമാധാനവും നൽകുന്നതാണ്. ആ ഒരു നിലക്ക് അതിനെ ഉൾക്കൊള്ളാനും വിശ്വാസ ദാർഢ്യത്തോടുകൂടി പരലോകബോധത്തോടുകൂടി ഈ ദുനിയാവിൽ കൃത്യമായി മസ്ജിദുകളിൽ പോയി അത് നിർവഹിക്കേണ്ടുന്നതായ സന്ദർഭങ്ങളിൽ അത് നിർവഹിക്കുവാനുമുള്ള തീരുമാനവും സംഭവിച്ചുപോയ തിന്മകൾ ഉപേക്ഷിക്കപ്പെട്ടതായ ഒഴിവാക്കിയതായ ഒരുപാട് ഇബാദത്തുകൾ, പ്രത്യേകിച്ച് നമസ്കാരം പോലെയുള്ളത്, അത് അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരുവാൻ വേണ്ടിയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്നതും വിശ്വാസികൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ വിവരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

സ്വരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്വരം പാട്ടിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പാരിൻ പാലകൻ ഏക അള്ളാഹു ഏക ഇലാഹ് പാരിൻ പാലകൻ ഏക ഇലാഹ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മളിപ്പോൾ സ്വരത്തിൽ കേൾക്കുന്നത്.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, പുതുതലമുറയും ചില ചിന്തകളും. ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പുതിയ കാലത്ത് നാം നമ്മേക്കാളേറെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാറ്റം ആഗ്രഹിക്കാറുണ്ട്. ലോകത്തെ സകല മനുഷ്യരെക്കുറിച്ചും സകല സംവിധാനങ്ങളെക്കുറിച്ചും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ സ്വന്തത്തെക്കുറിച്ചും അതല്ലെങ്കിൽ സ്വജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള ആശങ്കയാണ് ഒരുപക്ഷെ നമ്മുടെ എല്ലാം സമാധാനത്തെ കെടുത്തുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ സ്വൈര്യമായ മുന്നോട്ടു പോക്കിനെ തടയുന്ന ഒന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആശങ്കകൾ. ഒരുപക്ഷെ ഒരു കുട്ടി ഭൂമിയിൽ ഭുജാതനാവുന്നത് മുതൽ അവൻ്റെ ഓരോ വളർച്ചയിലെ ഘട്ടങ്ങളിലും കൂടെ നിന്ന് അവനോടൊപ്പം അവനെ സംരക്ഷിച്ച് അവനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവനെന്നും അവർക്ക് കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവൻ നന്മയിൽ വഴി നടക്കണമെന്നും അവൻ്റെ ജീവിതത്തിൽ എന്നും നന്മകൾ ഉൾക്കൊള്ളണമെന്നും നാളെ തങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളായി അവൻ വളരണമെന്നും എല്ലാമുള്ള ആഗ്രഹം എല്ലാ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ പുതിയ കാലത്ത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്ന്, നമ്മുടെ മക്കൾ ജീവിക്കുന്ന, അവർ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ളത്, അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്നുള്ളത്, അവരെ തിന്മയിലേക്ക് വഴി നടത്താൻ, അവരെ തിന്മയിലേക്ക് വഴി കാണിച്ചു നൽകാൻ, അവരെ തിന്മയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ അവർ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ബാല്യമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ബാല്യം നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് യഥാർത്ഥത്തിലുള്ളത്. പലപ്പോഴും നമ്മുടെ വ്യത്യസ്തമായ പരിപാടികളിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരിപാടികൾക്ക് ശേഷം പിരിഞ്ഞു പോകുമ്പോൾ അവർ നൽകുന്ന ഫീഡ്ബാക്കുകൾ നമ്മെ ഏറെ കൺതുറപ്പിക്കാറുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ വ്യത്യസ്തമായ രീതിയിൽ ഇടപെടുമ്പോഴെല്ലാം അവരുടെ എല്ലാം ആസ്വാദനങ്ങളും അവരുടെ എല്ലാം ആഘോഷങ്ങളും അവരുടെ എല്ലാം ജീവിത രീതിയുമെല്ലാം കണ്ടു മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അറിവില്ലായ്മയേക്കാൾ കൂടുതൽ അശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ ഒരാൾ തിന്മയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അഫലാ യഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ പല സന്ദർഭങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, വ ഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലൂൻ, നിങ്ങൾക്ക് മുൻപുള്ള തലമുറ അവർ അശ്രദ്ധയിലായിരുന്നു എന്നുള്ളത്. അഥവാ അശ്രദ്ധ എന്നുള്ളത് ഒരാളെ അറിവില്ലായ്മയേക്കാൾ വലിയ അബദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതുതലമുറ പലപ്പോഴും അശ്രദ്ധമായിട്ടാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോ വ്യക്തതയോ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇന്ന് നമ്മുടെ തലമുറ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ വ്യാപകമായി നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത്തരത്തിലൊരു ആമുഖം പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മുടെ മക്കൾ ഇടപെടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അവരുടെ മൊബൈൽ ഫോൺ, അവരുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളതെല്ലാം ഇത്തരത്തിലുള്ള തിന്മകൾ നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് നൽകുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മളും അവരും തമ്മിലുള്ള ഒരു ജനറേഷൻ തലമുറ മാറ്റം എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ തലമുറയിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പുതുതലമുറയെ പലപ്പോഴും വിളിക്കാറുള്ളത് ജെൻസി എന്നാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ അവരുടെ മിഡിൽ സ്കൂൾ പ്രായം അഥവാ അവരുടെ ഒരു UP ഹൈസ്കൂൾ പ്രായത്തിൽ തന്നെ അവരുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും സ്മാർട്ട് ഫോൺ ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം എല്ലാ മെമ്പേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ 2 സ്മാർട്ട് ഫോൺ വീതമെല്ലാം ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കുട്ടിയുടെയും അവൻ്റെ പ്രായത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട അറിവുകളാണ് അവർക്ക് ലഭിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും അവർക്ക് ലഭ്യമാകുന്ന അറിവുകൾ വ്യത്യസ്തമായ പ്രായത്തിൽ ലഭിക്കേണ്ടതെല്ലാം ആ പ്രായം തെറ്റി അവർക്ക് ലഭിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കുഞ്ഞുകുട്ടിയായ ഒരു മോനാണ് ലുഖ്മാൻ അലൈഹിസ്സലാം ഈ ഒരു പാഠം പഠിപ്പിച്ച് നൽകുന്നത്. യാ ബുനയ്യ, അല്ലയോ എൻ്റെ പൊന്നുമകനെ, ഒരു കടുകുമണി തൂക്കം, ഒരു അണുമണി തൂക്കം നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആകാശഭൂമിയിൽ എവിടെയെങ്കിലുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കല്ലിനുള്ളിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു തീർച്ചയായും അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മക്കൾക്ക് നാം വീട്ടിൽ നിന്നും പറഞ്ഞു നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണിത്. ഒരു പക്ഷേ നമ്മൾ മദ്രസയിലേക്ക് അയക്കുന്നതോടുകൂടിയോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നതോടുകൂടിയോ അവർ ഇത്തരം ശീലങ്ങൾ, സൂക്ഷ്മത, ശ്രദ്ധ എന്നതെല്ലാം നേടിയെടുക്കുമെന്നാണ് നാം ധരിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സൂക്ഷ്മത എന്നുള്ളത് അവർക്ക് നൽകേണ്ടത്. ഈ സൂക്ഷ്മതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് യഥാർത്ഥത്തിൽ രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മക്കൾക്ക് ലഭിക്കുക എന്നുള്ളത്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം, ഉപദേശങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് പലപ്പോഴും വളരെ കുഞ്ഞു പ്രായത്തിലുള്ള മക്കൾക്ക് ആയിരുന്നു എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമ്മുടെ പാരൻറ്റിങ്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം നാം അവർക്ക് നൽകേണ്ട പാഠം, ഞാനില്ലെങ്കിലും എൻ്റെ അസാന്നിധ്യത്തിലും നീ നന്മയിൽ മുന്നേറാനുള്ള കാരണം നിന്റെ റബ്ബ് നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമായിരിക്കണം. നിന്നെ തിന്മയിൽ നിന്നും അകറ്റേണ്ടത് അവൻ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് എന്നതായിരിക്കണം എന്ന ബോധം അവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിച്ചേക്കാം, എന്നാൽ അള്ളാഹുൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ബോധ്യം അവർക്ക് നൽകിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെയും ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹം 950 വർഷം പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഏറെ ശ്രദ്ധേയമാണ്. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, എൻ്റെ റബ്ബേ നീ ഇവരെ നശിപ്പിച്ച് കളയണമേ, ഈ തെമ്മാടികളെ, ഈ നിഷേധികളെ നീ ഇല്ലാതാക്കണമേ, കാരണം അവർ ഇനി നിഷേധികൾക്കും തെമ്മാടികൾക്കുമല്ലാതെ ജന്മം നൽകുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനിയുള്ളൊരു തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കയുടെ കാതൽ എന്നുള്ളത് അടുത്തൊരു തലമുറയെ ഈ മക്കളാണ് നോക്കി നടത്തേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ, അവരാണ് അവരുടെ പാരൻസ് എന്ന് ആലോചിക്കുമ്പോൾ അടുത്തൊരു തലമുറയെക്കുറിച്ച് നമുക്ക് ഏറെ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും ഈ സൂക്ഷ്മത കൊണ്ടുവരാൻ അവർക്ക് പറഞ്ഞു നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഹവ അഥവാ ദേഹേച്ഛയെ പിൻപറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾക്കും അടിസ്ഥാനമോ അതിൻ്റെ ഉദ്ദേശലക്ഷ്യമോ അറിയാതെയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അഫറായിത മനിത്തഖദ ഇലാഹഹു ഹവാ വഅദല്ലഹുല്ലാഹു അലാ ഇൽമി വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസറിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ. തൻ്റെ തന്നിഷ്ടങ്ങളെ, സ്വന്തം ദേഹേച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടുവോ എന്നാണ് പുതിയ കാലത്ത് നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന 4 കാര്യങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീടങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് പെർമിഷൻ ലഭിച്ച് നമ്മുടെ എല്ലാ മേൽനോട്ടത്തിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളായി ഇന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഏറെ ഗൗരവത്തിൽ കണക്കാക്കേണ്ട 4 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത്, പലപ്പോഴും ഇന്നത്തെ തലമുറ ആസ്വാദനങ്ങൾ തേടുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ മുൻപൊരു കാലത്ത് നമ്മൾ പുസ്തകം വായിച്ച് പരസ്പരം സംസാരിച്ച് പരസ്പര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചെല്ലാം കണ്ടിരുന്ന ആസ്വാദനങ്ങൾ ഇന്ന് ഓൺലൈൻ മീഡിയയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമെല്ലാം മാറിയതോടുകൂടി അവരുടെ ആസ്വാദനങ്ങളുടെ രീതിയും അവർ സ്വായത്തമാക്കുന്ന അറിവിൻ്റെ രീതിയും എല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെലിബ്രേഷൻസ് അഥവാ ആഘോഷത്വര എന്നുള്ളത്. പുതുതലമുറ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, ആസ്വദിക്കുന്ന ഒന്നാണ് സെലിബ്രേഷൻസ് എന്നുള്ളത്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ വീടകങ്ങളിലെ പരിപാടികൾ തന്നെയാണ് ഇതിന് മാതൃകയാവാറുള്ളത് എന്നത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് ആഘോഷത്വര വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാമറ അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നുള്ളത് തന്നെയാണ്. ഏതൊരു സന്ദർഭത്തെയും മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ സോഷ്യൽ വാലിഡേഷൻ അഥവാ സാമൂഹികപരമായ ഒരു പ്രസക്തി അതിന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ അതിന് ലഭിക്കുന്നുണ്ട് എന്ന ധാരണയാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെയും ആഘോഷിക്കാനും എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുക്കാനും എല്ലാം നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുന്നത്. ഇതിന് പലപ്പോഴും നമ്മുടെ വീടകങ്ങൾ തന്നെ കാരണമാവുന്നുണ്ട് എന്നതൊരു ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. നമ്മുടെ വീടകങ്ങളിലെ വിവാഹങ്ങൾ, ആ വിവാഹ വേദികളെല്ലാം നാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം വേദികളെല്ലാം എന്താണ് സംഭവിക്കാറുള്ളത്? സാധാരണയായി ഒരു വിവാഹം എത്ര ഭംഗിയോടുകൂടി, സ്വസ്ഥതയോടുകൂടി നടക്കേണ്ടതാണോ, ഇന്ന് അതല്ല. അതിന് നേർ വിപരീതമായിക്കൊണ്ട് ആഘോഷമേളങ്ങളോടുകൂടി, നൃത്ത ചുവടുകളോടുകൂടി, ഗാനമേളകളോടുകൂടി ആഘോഷിച്ച് അർമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. കല്യാണ തലേന്നും കല്യാണ പിറ്റേന്നും അതിനെല്ലാം വ്യത്യസ്തമായ പേരുകൾ നൽകിക്കൊണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ മക്കളുടെ ഓരോ ഘട്ടങ്ങളിലും, ഒരു കുട്ടി ജനിച്ച് അവൻ വലുതാവുന്ന ഓരോ ഘട്ടങ്ങളിലും അതെല്ലാം ആഘോഷമാക്കി ഓരോ സന്ദർഭങ്ങളെയും വ്യത്യസ്തമായ ആഘോഷ പേരുകളിട്ട് അതിനെല്ലാം ഭക്ഷണങ്ങൾ നൽകി അതിനെല്ലാം ആഘോഷങ്ങൾ ഉണ്ടാക്കി നമ്മൾ നൽകുന്ന മാതൃകകൾ നമ്മുടെ മക്കൾ ഏറ്റെടുക്കുന്നത് പലപ്പോഴും ക്യാമ്പസുകളിലാണ്. അങ്ങനെ ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾ കൂടി ഉൾച്ചേരുന്നുണ്ട് എന്നതാണ് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. അങ്ങനെ വരുമ്പോൾ ഇത്തരം മാതൃകകളിലൂടെ അവർ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിലുള്ള ആഘോഷങ്ങളിലെല്ലാം ലഹരി വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ആൺപെൺ ബന്ധങ്ങൾക്ക് യാതൊരു പരിധിയോ പരിമിതിയോ ഇല്ലാതെ കൂടിക്കലരലിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ ക്യാമ്പസ് ഇടങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട്. ഇതിനെല്ലാം കാരണം പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ ലഭിക്കുന്ന ഇത്തരം ആഘോഷ തുലയാണ് എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്, നാം തിരുത്തേണ്ടതാണ്. രണ്ടാമത്തേത് പലപ്പോഴും ട്രെൻഡുകളാണ്. ട്രെൻഡുകൾ എന്നുള്ളത് സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും പൊതുബോധങ്ങളിൽ നിന്നാണ്. പൊതുവേൽ ഒരു സിനിമയോ ഒരു പാട്ടോ ഇറങ്ങുമ്പോൾ അതിൽ അഭിനയിച്ച അഭിനേതാവിൻ്റെ വസ്ത്രം കണ്ട്, അവരുടെ ഹെയർ സ്റ്റൈൽ കണ്ടെല്ലാം അവരെ ഫോളോ ചെയ്യുന്ന, പലപ്പോഴും ഓരോ ദിവസവും മാറി മാറി വരുന്ന ട്രെൻഡുകൾക്ക് പിന്നാലെ ഓടുന്ന ഒരവസ്ഥയിലേക്ക് പുതുതലമുറ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും പുതിയ കാലത്ത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന വസ്തുത ഇന്നത്തെ ട്രെൻഡുകളുടെ കോലവും രൂപവും മാറി എന്നുള്ളതാണ്. ഇന്ന് വസ്ത്രം ധരിക്കാതെ നടക്കുന്നതും ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും രക്ഷിതാക്കളെന്ന നിലക്ക് കീറിയ പാൻറ്റും കീറിയ വസ്ത്രവുമെല്ലാം ഇട്ട് നടക്കുന്ന മക്കളെ ആലോചിച്ച് സങ്കടപ്പെടാറുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഈ ട്രെൻഡുകൾ തന്നെയാണ്. ഈ ട്രെൻഡുകളെ നാം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വസ്ത്രത്തിനും അവരുടെ നിലപാടുകൾക്കും അവരുടെ ആദർശത്തിനുമെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ തന്നെ അവർക്ക് അനുവദിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏറെ അപകടത്തിലേക്ക് എത്തിക്കും. നമ്മുടെ പെൺമക്കളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വസ്ത്രരീതികൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി അതിനെല്ലാം ഹിജാബിൻ്റെ പരിവേഷം നൽകി അതെല്ലാം മൊഡസ്റ്റിയാണ്, അതെല്ലാം ലജ്ജയാണ്, അതെല്ലാമാണ് ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിലെല്ലാം സൗന്ദര്യ പ്രദർശനത്തിന് കൂടുതൽ ആക്കം കൊടുക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നൽകുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുത്തേണ്ടതാണ്. അത് വീടകങ്ങളിൽ നിന്ന് തന്നെ തിരുത്തേണ്ടതാണ്. അത് വീടകങ്ങളിൽ നിന്നും തിരുത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ആ ട്രെൻഡുകൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരുമെന്നുള്ളതാണ്. മൂന്നാമത്തേത് തെറ്റായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ തെറ്റായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വീടകങ്ങളിൽ അവർക്ക് അത്തരം മാതൃകകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഓരോ ബന്ധങ്ങൾക്കും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ ബന്ധങ്ങൾ ആ പരിമിതിയിലും ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം രൂപപ്പെടേണ്ടതാണ്. എന്നാൽ വീടകങ്ങളിൽ തന്നെ യാതൊരു വിധിവിലക്കുകളുമില്ലാതെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം ബന്ധങ്ങൾ കാണുന്ന മക്കൾ പിന്നീട് അവരുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ പരിധിയില്ലാത്ത ബന്ധങ്ങളിലേക്ക്, പുതിയ അവിഹിതങ്ങളിലേക്കെല്ലാം ചെന്നെത്താനുള്ള സാധ്യത വളരെ അധികമാണ്. നാലാമത്തേത് ഇതെല്ലാം അവർക്ക് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മക്കൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അവർക്ക് നമ്മൾ നൽകുന്നത് വ്യത്യസ്തമായ കാരണങ്ങളാലാണ്. ആ കാരണങ്ങളിൽ പല കാരണങ്ങളും അവരുടെ പല അച്ചീവ്മെൻറ്റ്സുമാണ്. ഒരു അച്ചീവ്മെൻറ്റ് ലഭിക്കുന്ന കുട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കേണ്ടത് നന്മയിലൂടെയാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നതോടുകൂടി അവൻ അത്രയും കാലം നേടിയെടുക്കുന്ന അച്ചീവ്മെൻറ്റുകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവർക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ട നിയന്ത്രണങ്ങളിൽ മാത്രമാണ് ഇത്തരം സ്മാർട്ട് ഫോൺ ഉപയോഗം നൽകേണ്ടത്. അത് അത്തരത്തിൽ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ഈ പറഞ്ഞ വാദഗതികളെല്ലാം കൂടുതൽ കൂടുതൽ അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടാനുള്ള കാരണം കൂടുതലാണ്. അപ്പോഴാണ് പലപ്പോഴും ഇവർ ഇങ്ങനെയാവാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ അടുക്കിലേക്കും സൈക്യാട്രിസ്റ്റുകളുടെ അടുക്കിലേക്കും എല്ലാം എത്തുന്ന രക്ഷിതാക്കൾ അത്ഭുതത്തോടെ ഇതെല്ലാം സ്മാർട്ട് ഫോണിൽ നിന്നാണ് ലഭിച്ചതെന്ന് അറിയുമ്പോൾ അത്ഭുതത്തോടെ ഞെട്ടാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ അതിലെല്ലാം ഒരു നിയന്ത്രണവും ഒരു വീക്ഷണവും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അവരിടപെടുന്ന എല്ലാ മേഖലയിലും നമ്മുടെ ഒരു നിയന്ത്രണവും ഒരു വീക്ഷണവും മേൽനോട്ടവും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് സമയം ചെലവഴിക്കാനും അവരെ നിയന്ത്രിക്കുവാനും അവരെ മേൽനോട്ടം വഹിക്കുവാനും അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുവാനും അവരോടൊപ്പം ചങ്ങാത്തം കൂടി അവരുടെ കാര്യങ്ങളിൽ കൂടി പൂർണ്ണ ശ്രദ്ധ നൽകുന്ന പാരൻറ്റിങ് രക്ഷാകർത്തൃത്വത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല മക്കളെ വളർത്തിയെടുക്കുവാനും ആ മക്കൾ നാളെ നമുക്ക് കൺകുളിർമയാവുന്ന ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുന്ന നല്ല ഇമാമിങ്ങളാക്കി അവരെല്ലാം അള്ളാഹു മാറ്റുമാറാവട്ടെ. റബ്ബ് അത്തരത്തിൽ അവരെ നാളെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പുതുതലമുറയും ചില ചിന്തകളും. കാലിക പ്രാധാന്യമുള്ള ഈ വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്. ഇൻസൈറ്റ് സമാപിക്കുന്നു.
2: ഇൻഷാല്ല നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പോയാലോ.
3: തീർച്ചയായും. തിരുമൊഴികൾ
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: നിസ്കാരത്തിലെ അടക്കം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അങ്ങനെയാണ്. ഈ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ ചേരുന്നു. നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി മൗലവി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അൻ അനസ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ قام حتى نقول قد أوهم ثم يسجد ويقعد بين السجدتين حتى نقول قد أوهم. ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം അബൂ ദാവൂദ് ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഹദീസ് നൽകിയിട്ടുണ്ട്. വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാം. അനസ് റളിയല്ലാഹു അൻഹു ആണല്ലോ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മഹനായ ആ സഹാബിയെക്കുറിച്ച് നാം പലതവണ കേട്ടതാണ്. അനസ് ബിൻ മാലിക് ബിൻ നദുർ ബിൻ ലംദം അൻ നജ്ജാരി അൽ ഖസ്റജി അൽ അൻസാരി, അദ്ദേഹത്തിന് മുഴുവൻ പേര് നമുക്ക് അങ്ങനെ വായിക്കാം. അബു ഹംസ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. മാലിക് ബിൻ നദുർ എന്നതാണ് പിതാവിൻ്റെ പേര്. അൻസാരി സഹാബിയാണ് അദ്ദേഹം. ഹിജറക്കുമ്പ് 10 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 93 ബസറയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. 91-ന് 90 എന്നും അഭിപ്രായങ്ങളുണ്ട് മരണത്തെക്കുറിച്ച്. മാതാവ് പ്രസിദ്ധ സഹാബി അനിതയായ ഉമ്മു സുലൈം ബിൻ മൽഹാൻ എന്നിവരാണ്. ബറ ഇബ്നു മാലിക് എന്ന പ്രസിദ്ധനായ സഹാബി അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി സഹായിയായി അദ്ദേഹം അറിയപ്പെടുന്നു. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. സഹാബികളിൽ വലിയ അമ്പയ്ത്ത് വിദഗ്ധനായിരുന്നു അദ്ദേഹമെന്ന് കാണാം. യമാമ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഖാദിസിയ യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ബസ്രയിൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ താമസമാക്കി ജനങ്ങൾക്ക് ഹദീസും മറ്റു ദീനും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചത് എന്ന് കാണാം. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇഹ്തിദാലിലേക്ക് റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് പറഞ്ഞാൽ ഖാമ, നബി ഇഹ്തിദാലിൽ നിൽക്കും. ഹത്ത നഖൂല, ഞങ്ങൾ പറയാറുണ്ട്. എത്രത്തോളം എന്നാൽ ഞങ്ങൾ പറയാറുണ്ട് ഖദ് ഔഹമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞോ, മറന്നുപോയോ, നിസ്കാരം മറന്നോ എന്ന രൂപത്തിൽ, നിസ്കാരം ഒഴിവാക്കിയോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുമാറ് നബി കൂടുതൽ സമയം എഴുത്തിദാലിൽ നിൽക്കാറുണ്ട് എന്നതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, സുമ്മ യസ്ജുദു, പിന്നീട് നബി സുജൂദ് ചെയ്യും. വയഖുദു ബൈന സജദതൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കും ചെയ്യും. ഹത്ത നഖൂൽ, ഞങ്ങൾ പറയാറുണ്ട് ഖദ് ഔഹമ, നബി മറന്നോ എന്ന്, നബി വിട്ടുകളഞ്ഞോ എന്ന് ഞങ്ങൾ പറയാവുന്ന തരത്തിൽ നബി അല്പസുദീർഘമായിട്ട് തന്നെ പിന്നെ എഴുത്തിദാലിലും രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും ഒക്കെ ഇരിക്കാറുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് അവ നിർവഹിച്ചുകൊണ്ട് പോകാറില്ല എന്നതാണ്. നമുക്കറിയാം, വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരവുമായി ബന്ധപ്പെട്ട അനുസൃതാവ് നമുക്ക് നൽകുന്നത്. എത്രയോ ആളുകൾ നമസ്കാരത്തിൽ എഴുത്തിദാല് നേരെ ചൊവ്വെ നിലക്കുക നിൽക്കുക എന്നത് പ്രാധാന്യം അതിനുള്ള പ്രാധാന്യം കാണാതെ റുക്കുവിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഒന്ന് നടുനിവർന്ന് നിൽക്കാൻ ഒഴിവില്ലാതെ സുജൂദിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്രകാരം രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം കേവലം ഒരു പേരിനൊരു ഇരുത്തം മാത്രമായി ശരിയായ രൂപത്തിലിരിക്കാതെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ സുജൂദിലേക്ക് പോകുന്ന പ്രവണത കാണാം. ചില മദ്ഹബി പക്ഷപാതിത്വമുള്ളവരൊക്കെ അങ്ങനെയാണ് നമസ്കരിക്കാറുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, റസൂലിൻ്റെ ചര്യ, അത് കൃത്യമായി ഒപ്പിയെടുത്ത സ്വഹാബത്ത് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഉവിൽ നിന്ന് എഴുന്നേറ്റ് എഴുത്തിദാലിൽ അല്പസമയം പ്രാർത്ഥനയിൽ നിൽക്കാറുണ്ട്. അപ്രകാരം തന്നെ റുക്കുഉവിലും സുജൂദിലൊക്കെ അങ്ങനെ അടങ്ങി ഒതുങ്ങിയാണ് നബി നമസ്കരിക്കാറുള്ളത്. രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം സുദീർഘമായിട്ട് തന്നെ അല്പസമയം കൂടുതലായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. ആ പ്രാർത്ഥനകൾ ആവർത്തിച്ചുരുവിടാറുണ്ട്. ഞങ്ങൾക്ക് നബി മറന്നുപോയോ എന്ന് തോന്നുമാറ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകളും ചെയ്യാറില്ല. എഴുത്തിദാലിൽ ചെന്ന് ഉടനെ തന്നെ എഴുത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകാറില്ല. അല്പം അവിടെ വെച്ച് സ്തുതി കീർത്തനങ്ങൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ നിർവഹിച്ചാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നത് എന്ന വലിയ സന്ദേശം. നമസ്കാരത്തിൽ അടക്കം വേണം, ഒതുക്കം വേണം, എഴുത്തിദാലിലും രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും കൂടി അത് ആവശ്യമാണ് എന്നതാണ് ഇവിടെ നൽകുന്ന വലിയ ഒരു സന്ദേശം. അപ്പോൾ നിന്നുകൊണ്ട് ആ പ്രാർത്ഥന എങ്ങനെ എന്താണ് നബി പ്രാർത്ഥിച്ചിരുന്നത് പോലും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാലിൽ നിന്ന് എണീറ്റ് സുദീർഘമായി നിൽക്കുമ്പോൾ അവിടെ പിന്നിലുള്ള മുഅ്മിനുകൾ നബി നമസ്കാരത്തിൽ മറന്നോ എന്ന് അല്ലെങ്കിൽ നബിക്ക് തെറ്റുപറ്റിയോ വിട്ടുപോയോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു എന്നതാണ്. കാരണം നബിക്ക് തെറ്റുപറ്റിയിട്ടോ നബി മറന്നിട്ടോ അല്ല, നബിയുടെ ചര്യ, നമസ്കാരത്തിലെ നബിയുടെ ചര്യ അങ്ങനെയാണ്. അടക്കവും ഒതുക്കവും ഇക്കാര്യങ്ങളിലൊക്കെ നൃത്തത്തിൽ, റുക്കോയിൽ, എഴുതിദാലിൽ, സുജൂദിൽ, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ, തശഹുദിനിരിക്കുമ്പോഴൊക്കെ അടക്കവും ഒതുക്കവും നബി മാതൃകയാണ് എന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ധൃതി കൂട്ടരുത് എന്നതാണ് പ്രത്യേകം സൂചന. തുമഇനീനത്ത്, അതായത് ഒതുക്കം, അടക്കവും ഒതുക്കവും ഇല്ലാതെ നമസ്കരിക്കുന്നവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ഉപദേശിച്ചിട്ടുണ്ട്. റുക്കുവും സുജൂദും പൂർത്തിയാകാതെ പെട്ടെന്ന് പെട്ടെന്ന് റുക്കുവും സുജൂദും അവസാനിച്ചപ്പിച്ചവരെ ശാസിച്ചിട്ടുണ്ട്. അത് വലിയ കള്ളമാണ് ചെയ്യുന്നത്, കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അടക്കവും ഒതുക്കവും വേണം. റുക്കുനുകളിൽപ്പെട്ടതാണ് അടങ്ങി നിൽക്കുക എന്നതുകൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇത് നബിയിൽ നിന്നും കേട്ടുപഠിച്ച അനസ് റളിയല്ലാഹു അൻഹു മറ്റ് തൻ്റെ കീഴിലുള്ള താബി പണ്ഡിത താബികൾക്ക് മറ്റുള്ളവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം റുക്കുയിൽ നിന്ന് ഇസ്താലിലേക്ക് എഴുന്നേറ്റാൽ ഇൻ തസബ ഖായിമൻ, നേരെ ചൊവ്വേ നിൽക്കും. യഖൂലുൽ ഖായിൽ ഖദനസിയ, ചില ആളുകൾ പറയും ഓ അദ്ദേഹം മറന്നുപോയി എന്ന് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹം അല്പം സുദീർഘമായിട്ട് തന്നെ ഇസ്താലിൽ നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ വൈദാ റഫാ റസൂമിന സജദ, സുജൂദിൽ നിന്നും അദ്ദേഹം തലയുയർത്തിയാൽ, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിന് വേണ്ടി തലയുയർത്തിയാൽ മക്കസ ഹത്ത യഖൂലുൽ ഖായിലു ഖദനസിയ, അദ്ദേഹം കുറച്ച് സമയം തങ്ങി അവിടെ തന്നെ അങ്ങനെ ഇരിക്കും, അടുത്ത സുജൂദിലേക്ക് പോകാതെ പറയുന്നവരൊക്കെ പറയും അദ്ദേഹം എന്തോ മറന്നുപോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ രൂപത്തിൽ, എന്നാൽ മറ്റുള്ളവരെ മടുപ്പിക്കാതെ വെറുപ്പിക്കാത്ത രൂപത്തിൽ ആവശ്യമായ ലഘൂകരണത്തോടുകൂടിയാണ് നബിയൊക്കെ നമസ്കരിച്ചിരുന്നതെങ്കിലും ഇവിടെ ധൃതി കാണിച്ചുകൊണ്ട് എഴുതിദാലും രണ്ട് സുജൂദിനുള്ള എഴുത്തവും ഒന്നും പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാതെ പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവിടെയൊക്കെ ദീനിൻ്റെ ചര്യ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമസ്കാരം പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കേണ്ടത്. അക്കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോട് സംസാരിച്ചത് ബഹുമാന്യനായ KV മുഹമ്മദ് അലി മൗലവി. നിസ്കാരത്തിൽ അടക്കം വേണം, നബി മാതൃക അങ്ങനെയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്.
7: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 42-43 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ارْكُضْ بِرِجْلِكَ هَذَا مُغْتَسَلٌ بَارِدٌ وَشَرَابٌ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 42-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു പരീക്ഷിച്ച സംഭവം, അതാണ് 41-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം ഒട്ടും അടിപതറാതെ തൻ്റെ നാഥനായ ഏകനായ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് 41-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. പല മുഫസ്സിരീങ്ങളും ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ അഹമ്മദ് പോലുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു, തൻ്റെ രോഗ അവസ്ഥയിൽ, അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയിൽ തൻ്റെ ബന്ധുക്കളും കുടുംബവും അയൽവാസികളും മറ്റുമെല്ലാം തന്നെ കൈവിട്ടു. പക്ഷേ തൻ്റെ സഹധർമ്മിണി, തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, അദ്ദേഹത്തെ പരിചരിച്ചു, ധാരാളമായി അവർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് ആ 41-ാമത്തെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അതിനുശേഷം 42-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഉർകുദ്, നീ തട്ടുക അല്ലെങ്കിൽ കൊട്ടുക, ബി രിജിലിക്ക നിന്റെ കാലുകൊണ്ട്, ഹാദാ ഇദാ മുഗ്തസലുൻ സ്നാനജലം അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം, ബാരിദുൻ തണുത്ത, വശറാബുൻ പാനീയവും അതായത് കുടിക്കാനുള്ള അല്ലെങ്കിൽ കുളിക്കാനുള്ള പാനീയവും. നാം ഉത്തരം നൽകി, നീ നിന്റെ കാലുകൊണ്ട് കൊട്ടുക അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് ചവിട്ടുക എന്നും അതിന് അർത്ഥം കൊടുത്തത് കാണാം. ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. അല്ലാഹു ആ മഹാനായ പ്രവാചകന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സ്വീകരിച്ചു. ഇനി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. താങ്കൾ ഭൂമിയിൽ കാലുകൊണ്ട് ചവിട്ടുക. ഇതാ താങ്കൾക്ക് ശുദ്ധമായ വെള്ളം, തണുത്ത പാനീയം കുടിക്കാനും കുളിക്കാനും. ഫലമ്മാ ദഅ റബ്ബഹു ഖാല ലഹു റബ്ബുഹു, അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉർകുൽ ബിരിജിരിക് ഇദ്രിബിൽ അർദ ബിരിജിരിക ഫതഫജ്ജറത്തിൽ ഉയൂനു, അങ്ങനെ അരുവികൾ പൊട്ടിയൊഴുകി, മിൻ തഹത്തി റിജ്ലിഹി അദ്ദേഹത്തിന്റെ കാലിനടിയിൽ നിന്നും, കമാ തഫർ തഫജ്ജറത്ത് മിൻ തഹത്തി റിജ്ലി ഇസ്മായിൽ അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിനടിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടിയതുപോലെ. ഫറഅൽ മാഅ യഖ്റുജു മിൻ തഹത്തി റിജ്ലിഹി ഫഖീല ലഹു, അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹു പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. ഇഗ്തസിൽ വശ്റബ്, നീ ഇതിൽ കുളിക്കുക, ഈ വെള്ളം കുടിക്കുക. ഇഗ്തസല ഫബരിഅ മിനൽ അംറാദി ളാഹിറ വൽ ഇലലി ളാഹിറ ഫീ ബദനിഹി, അദ്ദേഹത്തിന്റെ ശാരീരികമായ മുറിവുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ആ വെള്ളത്തിൽ കഴുകിയത് കാരണമായി അദ്ദേഹത്തിന് ഭേദമായി. ഫശരിബ, അദ്ദേഹം ആ വെള്ളം കുടിച്ചപ്പോൾ, ഫബരിഅ മിനൽ അംറാദിൽ ബാത്തിന, ആന്തരികമായ അദ്ദേഹത്തിന്റെ രോഗത്തിനും അദ്ദേഹം മോചിതനായി, ആ രോഗത്തിന് അദ്ദേഹം മുക്തനായി. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇദ്രിബിൽ അർദ ബിഹാ, നീ താങ്കൾ താങ്കളുടെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. ലിയംബഗദ ലക മിൻഹ ഐനുൻ തഗ്തസിലു മിൻഹ വതശ്റബു, എന്തിനാ ഞാൻ ചവിട്ടുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അതുവഴി അവിടുന്ന് വെള്ളം പൊട്ടിയൊഴുകും. ആ വെള്ളം കൊണ്ട് താങ്കൾ കഴുകുകയും താങ്കൾ കുടിക്കുകയും ചെയ്യുക. വയദ്ഹബു അൻക അദ്ദുറു വൽ അദ, അതുവഴി താങ്കൾക്ക് താങ്കളുടെ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങിപ്പോകും. അങ്ങനെ ഫഫഅല ദാലിക്, അദ്ദേഹം അങ്ങനെ ചെയ്തു. ഫദഹബ അൻഹു ദുർറു, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നീങ്ങിപ്പോയി. വശഫാഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. അപ്പോ ഏതെങ്കിലും ഭാഗത്ത് പോയി, ഏതെങ്കിലുമൊക്കെ മക്ബറകളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിച്ച് അവർ കൊടുക്കുന്ന വെള്ളം കുടിച്ചാലാണ് രോഗം മാറുക എന്ന് വിശ്വസിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവർ പറയുന്ന ചില മന്ത്രങ്ങൾ ഉരുവിട്ടാലാണ് രോഗം മാറുക എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്, രോഗം വന്നാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ അനുവദനീയമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും ആളുകളെ സമീപിച്ചുകൊണ്ട് കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹം തേടിയാൽ അതുവഴി അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാവുകയാണ് ചെയ്യുക. മുഹമ്മദ് ബിൻ സ്വാലിഹ് ഹുസൈൻ റഹ്മ പറയുന്നു, ഈ ആയത്തിൽ നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. ഒന്ന്, ബയാനു ഇജാബത്തില്ലാഹി അസ്സ വജൽ ലിദ്ദുആഇ വഹുവ ദലീലുൻ അലാ മിന്നതിഹി അലാ ഇബാദിഹി, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകി എന്നത് അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു എന്നതിന് തെളിവാകുന്നു. അള്ളാഹു എങ്ങനെ ഉത്തരം നൽകിയത്? ഉർകുൽ ബിരിജിലിക്, താങ്കൾ താങ്കളുടെ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടുക എന്ന്. മറ്റൊന്ന് ബയാനു ഖുദ്റത്തില്ലാഹി അസ്വജൽ ഹൈസു അൻബഅൽ മാഅ മിൻ ദർബി ദിജ്ലി. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഒരാൾ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടിയാൽ വെള്ളം വരുക എന്നത്, വെള്ളം ഉറവ് പൊട്ടുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല എന്നതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊന്ന് ഇസ്ബാത്തുൽ അസ്ബാബി ഖൗലിഹി തആല ഉർകുൽ ബിരിജ്രിക്, അല്ല ചില കാരണങ്ങൾ നിശ്ചയിച്ചു എന്നത് മാത്രമാണ് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക എന്ന ആ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. വലൗ ഷാ അല്ലാഹു തആല ലഹുൽ മാഅ, അള്ളാഹുവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. ബിദൂനി റഖ്ദി ബിർജ്ലി വലാക്കിൻ അല്ലാഹു തആല ജഅല ദാലിക സബബൻ, കാലുകൊണ്ട് ചവിട്ടാതെ തന്നെ ആ സ്ഥലത്തു നിന്ന് വെള്ളത്തെ ഉറവ് പൊട്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അള്ളാഹ് ഒരു കാരണം നിശ്ചയിച്ചു കൊടുത്തു, ആ കാരണം പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ, അതിൻ്റെ വരും വരായികകൾ അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന് ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. തുടർന്ന് 43-ാമത്തെ വചനം, വവഹബ്ന ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വസിക്റാ ലിഉലിൽ അൽബാബ്. അല്ലാഹു 43-ാമത്തെ വചനത്തിൽ പറയുന്നു, വവഹബ്ന, നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, ലഹു അദ്ദേഹത്തിന്, അഹ്ലഹു തന്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, വമിസ്ലഹും അവരുടെ അത്രയും, മഅഹും അവരോടുകൂടി, റഹ്മത്തൻ കാരുണ്യമായിട്ട്,

ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ ശ്രദ്ധേയമായ കാര്യം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അവസ്ഥ എന്നത് നമുക്ക് ആർക്കും വരാവുന്നതാണ്. രോഗം കൊണ്ട് അള്ളാഹു നമ്മൾ പരീക്ഷിച്ചേക്കാം. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, വലനബ്ലുവന്നക്കും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, അല്ലേ? രോഗം, പിന്നെ ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ ധനത്തിലുള്ള കുറവ് കൊണ്ട്, കായ്ക്കനികളുടെ കുറവ് കൊണ്ട്, ആൾനഷ്ടം കൊണ്ടൊക്കെ പരീക്ഷിക്കും. അപ്പോ ക്ഷമാലുക്കൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ളവരാകുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാകുന്നു. ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് അവരുടെ റബ്ബിങ്കൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് സൂറത്തുൽ ബഖറയിലെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ, വവഹബ്നാ ലഹു അഹ്ലഹു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം നൽകി. അല്ലദീന ഫഖദഹും, മുഫസ്സിങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട. വമിസ്ലഹും മഅഹും, അതായത് സിയാദത്തൻ അലൈഹിം, അവരുടെ അവരെ മാത്രമല്ല, അവരുടെ കൂടെ വേറെയും ആൾക്കാരെ നൽകി എന്നാണ്. റഹ്മത്തം മിന്നാ വദിക്റാലി ഉലിൽ അൽബാബ്, അള്ളാഹുവിങ്കെന്നുള്ള കാരുണ്യമായിക്കൊണ്ടും അതേപോലെ തന്നെ സൽബുദ്ധിയുള്ളവർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ടും. അന്നഹും ഇദബുത്തലൗ അലൈഹിം അല്ലാ യജ്സഉ വ അല്ലാ യഫ്സഉ വ അല്ലാ യസ്തഖ്തു, കണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാൽ വെപ്രാളപ്പെടുകയല്ല വേണ്ടത്, ഭയന്ന് വിറച്ചിരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നിരാശനായി മാറുകയല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക. ഒരു വിശ്വാസി ദൃഢമായി വിശ്വസിക്കണം, തനിക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാകുമെന്ന്, തനിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് മാറി ഒരു ഫറജ്, ഒരു എളുപ്പം അള്ളാഹു പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ളവനാകുന്നു യഥാർത്ഥ വിശ്വാസി. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാല അൽ ഹസൻ വ ഖതാദ അഹ്യാഹുമുല്ലാഹു തആല ലഹു ബിഅഅയാനിഹിം വസാദഹും മിസ്ലഹും മഅഹും, അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടവരെ തിരിച്ചു നൽകി, അവരുടെ കൂടെ അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ നൽകി. റഹ്മത്തം മിന്നാ ഐ ബിഹി അലാ സബ്രിഹി വസബാതിഹി വഇനാബതിഹി വതവാദുഇഹി വസ്തികാനതിഹി, നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതായത് അദ്ദേഹം ക്ഷമിച്ചത് കാരണം, അദ്ദേഹം സ്ഥൈര്യത്തോടുകൂടി നിന്ന കാരണം, ഉറച്ചു നിന്ന് കാരണം, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങിയത് കാരണം, വിനയാന്വിതനായി മാറിയത് കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതായിരിക്കണം, ക്ഷമ കൈക്കൊള്ളുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക. അതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുക, വിനയം കൈവിടാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് അദ്ദേഹത്തിന് ഈ അനുഗ്രഹം അള്ളാഹു നൽകാൻ കാരണം. വദിക്റാലി ഉലിൽ അൽബാബ് ദബിൽ ഉഖൂരി ലിയഅലമു അന്നൽ അന്ന ആഖിബത സബ്രി അൽഫറജു വൽ മഖ്റജു വറാഹ, ലേ, ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും ഇത് സഹായകമാണ്. എന്ത്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊണ്ടാൽ ശേഷം ഫറജുണ്ടാകും. ഫറജ് എന്ന് പറഞ്ഞാൽ ഒരു തുറവി. അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു മാർഗമെന്ന് ഒരുക്കിത്തരും, ഒരു ആശ്വാസം അള്ളാഹു പ്രദാനം ചെയ്യും. ഇത് ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഖീല ഇന്നല്ലാഹ തആല അഹ്യാഹും ലഹു, അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു, അവർ

അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുടുംബത്തെ വമിസ്ലഹും മഅഹും ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവരോടൊപ്പം അത്രയും അല്ലാഹു നൽകി. വഅഗ്നാഹുല്ലാഹു വഅഅതാഹു മാലൻ അളീമാ, ധാരാളം ധനം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ മിന്ന, നമ്മുടെ കാരുണ്യമായിട്ട്, അതായത് ബിഅബ്ദിന അയ്യൂബ ഹൈസു സബറ ഫഅസബ്നാഹു മിൻ റഹ്മത്തിന സവാബൻ ആജിലൻ വആജില. നമ്മുടെ ദാസനായ അയ്യൂബ് ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് അങ്ങേ അറ്റത്തെ പ്രതിഫലം നൽകി, ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും. പിന്നെ വദിക്റാലി ഉലുൽ അൽബാബ്, സാദിഹമെന്ന് പറയുന്നു, വലി യഥതക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടി. ബിഹാലത്തി അയ്യൂബ് വയഅതബിറു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, എന്നിട്ട് അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. ഫയഅലമു, അവർ മനസ്സിലാക്കാൻ വേണ്ടി. അന്ന മൻ സബറ അലദ്ദുരി അന്നല്ലാഹ തആല യുസീബുഹു സവാബൻ ആജിലൻ വആജില, പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കും. വയസ്തജീബു ദുആഹു ഇദാ ദആഹു, അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകുമെന്ന് അത്തരം ആളുകൾക്കൊരു പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹ് ഉസൈം റഹ്മ പറയുന്നു, ഇന്നല്ലാഹ തആല വഹബ ലഹു അഹ്ലഹു, തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നൽകി. ഹൈസു ആവൗ ഇലൈഹി ബഅദ അൻ ശറദു മിൻഹു ലിഅന്ന അർറജുല ബിസബബി മറളിഹിൽ ഹിസ്സിയ്യി അൽബദനിയ്യി അവിൻ നഫ്സിയ്യി ശറദ മിൻഹു അഹ്ലുഹു വഅജസു അൻ അൻ യഈശു മഅഹു. ഒരുപക്ഷേ ഒരു മനുഷ്യനെ ഇങ്ങനെ ശാരീരികമായ രോഗം ബാധിച്ചാൽ, അല്ലെങ്കിൽ മാനസികമായ രോഗം ബാധിച്ചാൽ, അയാളുടെ കൂടെ നിൽക്കലും അദ്ദേഹത്തെ പരിചരിക്കലും ചില ആളുകൾക്കെങ്കിലും അത് കഴിയാതെ വന്നേക്കാം. അങ്ങനെ അദ്ദേഹത്തെ കൈവിട്ടു പോയപ്പോൾ വലമ്മ ആഫാഹുല്ലാഹു ആവ ഇലൈഹി അഹ്ലഹു ഫതകൂനു ഹാദൽ ഹിബത്തു ഇആദത്തു മാ സബഖ്, അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് ആ കുടുംബത്തെ നൽകിയെന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അകന്നു പോയവർ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. അന്നല്ലാഹു തആല യമുന്നു അലൽ അബ്ദി, അല്ലാഹു ഒരു അടിമക്ക് അനുഗ്രഹം ചെയ്യും. ബി അക്സരി മിമ്മാ ഫഖദ, നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ. എപ്പോൾ? ഇദാ സബറ ക്ഷമ കൈക്കൊണ്ടാൽ. വഹ്തസബ പ്രതിഫലം ആഗ്രഹിച്ചാൽ. കാരണം ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വഹബല്ലാഹു ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും ഫഅന്ത ഇസ്ബിർ തൽഫർ, ഇതൊരു പാഠമാണ് നിനക്ക്. എന്ത്? അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ മാർഗം സ്വീകരിച്ചാൽ, അഥവാ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ, തീർച്ചയായും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തിന് നീയും അർഹനാകും. അതുകൊണ്ട് നീ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ അള്ളാഹു നിനക്കും അനുഗ്രഹം ചെയ്യും. ആ ഒരു പാഠം ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും ഏറ്റവും പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും, അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം? ഒന്ന്, ഇനി തനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ തനിക്കിനൊരു ആശ്വാസം ലഭിക്കാനില്ല എന്ന ധാരണയിൽ നിന്നാണ് അങ്ങനെ പലപ്പോഴും ആത്മഹത്യയിൽ മനുഷ്യൻ അഭയം കണ്ടെത്തുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ തന്നെ നേരിട്ടാലും തനിക്കുണ്ടായാലും, താൻ ക്ഷമിച്ചാൽ ആ പ്രയാസങ്ങൾ മാറി ഒരു നല്ല അവസ്ഥ തനിക്കുണ്ടാകും, തൻ്റെ രക്ഷിതാവ് ഒരു നല്ല അവസ്ഥ തനിക്ക് പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ക്ഷമിച്ചു നിന്നാൽ, തീർച്ചയായും അതിലാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുക. നേരമറിച്ച് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അസ്വസ്ഥനായി നിരാശനായി ഇനി ജീവിതം അവസാനിപ്പിക്കുകയേ മാർഗമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് മൂഢമായ വിശ്വാസമാകുന്നു, അത് തെറ്റായ കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത താക്കീതുകൾ കാണാൻ സാധിക്കും.
മൻ തറദ്ദാമിൻ ജബറിൻ ഫഖാത്തല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം സയതറദ്ദാ ഫീഹാ ഖാരിദം മുഖല്ലദ. ആരെങ്കിലും ഒരു ഒരു മലമുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ ആ പ്രവർത്തനം നരകത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, എന്നുമെന്നും ആ പ്രവർത്തനത്തിൽ അയാൾ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പോ ആത്മഹത്യ എന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമേ അല്ല. മതവിശ്വാസികളിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുവെന്നത് നാം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമാകുന്നു. നാം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെയാകട്ടെ കുടുംബത്തെയാകട്ടെ ക്ഷമ കൈക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. ക്ഷമയാണ് വിശ്വാസിയുടെ വലിയൊരു ആയുധമെന്ന് പഠിപ്പിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു അല്ലാഹു ഉള്ളത്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം. വൃക്കകളുടെ സംരക്ഷണം. ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. അപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ്.